0: ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു ഒരു ഒരു സ്ട്രാറ്റജി പൊതുവെ വരുന്നുണ്ട്. അപ്പോൾ അതേസമയം നോൺ സർക്യൂട്ട് ബ്രാഞ്ചിൽപ്പെട്ടതാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ കോർ ബ്രാഞ്ചിൽ, കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ വരുന്ന സിവിൽ, മെക്കാനിക്കൽ തുടങ്ങിയ ബ്രാഞ്ചുകളൊക്കെ തന്നെ നോൺ സർക്യൂ അതിൻ്റെ അലേഡ് ആയിട്ടുള്ള ഉപവിഭാഗങ്ങളായിട്ടുള്ള കുറേ ബ്രാഞ്ചസൊക്കെ നോൺ സർക്യൂട്ടിൽ വരുന്നതാണ്. പക്ഷെ അതിനും എന്തുണ്ട്, അതിന് അങ്ങനെ എക്സ്പൊനൻഷ്യൽ ഗ്രോത്ത് ഇല്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക്
1: അതിൻ്റെതായ സാധ്യതകൾ എപ്പോഴും
0: അടിസ്ഥാനപരമായിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളായതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരു ഒരു സ്റ്റഡി സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രോത്തോടു കൂടിയൊക്കെ തന്നെ എന്ത് ചെയ്യും, എപ്പോഴും നമ്മളെടുക്ക നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാ കുട്ടികളും സർക്യൂട്ട് ബ്രാഞ്ചിലേക്ക് തന്നെ ഒഴുകണമെന്നെന്തില്ല, ഓരോരുത്തരുടെ പാഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും അനുസരിച്ച് സർക്യൂട്ട് ബ്രാഞ്ച് അല്ലാത്ത നോൺ സർക്യൂട്ട് ബ്രാഞ്ചുകൾക്കും എന്തുണ്ട് സാധ്യതകളും ഓപ്പണിങ്ങുകളും ഉണ്ട്. അങ്ങനെയുള്ള നോൺ സർക്യൂട്ട് ബ്രാഞ്ചാണ് എന്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്.
1: അതെ അതെ. ഇപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് വരുന്ന ന്യൂ ജനറേഷൻ കോഴ്സുകൾ എന്ന് പറയുന്ന അല്ലേ, അതുപോലെ
0: നേരിടുന്ന അതിലൊരു എപ്പിസോഡ് വേണമെങ്കിൽ വേറെ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, അങ്ങനെയൊക്കെയുള്ള ന്യൂ ജനറേഷൻ, അതെല്ലാം യഥാർത്ഥത്തിൽ ഈ സർക്യൂട്ട് റിലേറ്റഡ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ നമ്മൾ ഈ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുക,
1: വരിക
0: അതിലേക്ക് തന്നെയാണ് വരിക.
1: ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ടുള്ള പിന്നെ അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പിന്നെ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് ഇന്ന് നമ്മൾ പ്രധാനമായും നമ്മൾ പരിചയപ്പെടുന്നത്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇപ്പം ആ പേര് മെക്കാനിക്കൽ എന്നുള്ളതിൽ നിന്നുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മെക്കാനിസംസ്, അതായത് ഒരു ഒരു ഉപകരണം അല്ലെങ്കിൽ യന്ത്രം, അതിൻ്റെ ചലനം എങ്ങനെയാണ്, അതുപോലെ മെക്കാനിക്സ്, അതുപോലെ തന്നെ മെഷീനറി, ഇതെല്ലാം ആ മെക്ക് മെക്ക് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പദങ്ങളാണ്. മെക്കാനിക്സ്, മെക്കാനിസം, മെഷീനറി എന്നൊക്കെ ഉള്ളത്. അതായത് യഥാർത്ഥത്തിൽ ഒരു യന്ത്രങ്ങളുടെ, നമ്മൾ ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ യന്ത്രങ്ങളുടെ രൂപകൽപ്പന, ഡിസൈൻ, അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനം, മാനുഫാക്ചറിങ് അതുപോലെ തന്നെ അതിൻ്റെ അതിനു വേണ്ട ഈ കേടുപാടുകളൊക്കെ തന്നെ നന്നാക്കുന്ന മെയിൻ്റനൻസ്, ഇതെല്ലാം വരുന്ന ഒരു ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം നമ്മളുടെ എല്ലാം യന്ത്രങ്ങളിലേക്കുള്ള ഒരു ഒരു ഒരു 1800s തന്നെ സംഭവിച്ച ഇൻഡസ്ട്രിയൽ റവല്യൂഷനുകൾക്ക് ശേഷം യന്ത്രവൽകൃത ഉൽപ്പാദനം വളരെയധികം ലോകത്ത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവിടെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. നമുക്ക് ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റീൽ, ഇപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ എല്ലാ ഉപകരണങ്ങളും നമ്മൾ കാണുന്ന എല്ലാ ഉപകരണങ്ങളും, ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഒരു റെക്കോർഡിംഗ് റൂമിൽ പോലെ ഒരു ഓരോടത്തും എന്തുണ്ട്, ഒരു ഇരുമ്പ് അല്ലെങ്കിൽ ഉരുക്കൊക്കെ എന്തുണ്ട് സ്റ്റീൽ വരുന്നത്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ മാനുഫാക്ചറിങ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോരോ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് അത് പല രീതിയിലുണ്ടാക്കും.
1: അതെ,
0: ഇപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കും, അതുപോലെ തന്നെ അത് അടിച്ച് പരത്തിയിട്ട് ഫോർജ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും. പല രീതിയിലുള്ള ലോഹങ്ങളുടെ പ്രവർത്തനം, ലോഹങ്ങൾ വെച്ചിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയുടെ
1: നിർമ്മാണം, മെയിൻ്റനൻസ് അങ്ങനത്തെ കാര്യം,
0: അത് അതിൻ്റെ രൂപകൽപ്പന, ഡിസൈൻ എല്ലാം അതിൽ എന്ത് ചെയ്യും മെക്കാനിക്കൽ വരും. ഇപ്പോൾ യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന എല്ലാം എന്താണ്, ഓട്ടോമൊബൈൽസ്, ഓട്ടോമൊബൈൽസ്, അതുപോലെ തന്നെ ഇപ്പോൾ എയറോസ്, ഇപ്പം വിമാനങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ, അതിലെല്ലാം എന്ത് ചെയ്യും കപ്പലുകൾ, അതിലെല്ലാം എന്ത് ചെയ്യും, അതെല്ലാം എന്താണ് യന്ത്രങ്ങൾ തന്നെയാണ്.
1: വ്യത്യസ്ത ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്ന പിന്നെ ഒരു വൈവിധ്യമാർന്ന യന്ത്രങ്ങളുണ്ട്, പല രൂപത്തിലുള്ള യന്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ. അപ്പൊ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരു എല്ലാ അതിന്റെ നിർമ്മാണം, അതിന്റെ മെയിൻ്റനൻസ്, ഇതെല്ലാം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ബ്രോഡ് കാറ്റഗറിയിലാണ് വരിക. പിന്നെ അതിന്റെ ഉപവിഭാഗങ്ങളിലേക്ക് തിരിയുമ്പോൾ അത് അതിൻ്റെതായ രൂപത്തിലേക്ക് പോകും അല്ലേ.
0: അപ്പൊ
1: ഇതില് പിന്നെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതിലെന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് പഠിക്കാനുണ്ടാവുക?
0: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇപ്പം ഒരു പ്ലസ് ടു പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഒരു മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്ലസ് വൺ ഫിസിക്സിൽ അവർ പഠിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അത് അതായത് അവരുടെ ഇപ്പം ലോസ് ഓഫ് മോഷൻ അവർ പഠിക്കുന്നുണ്ട്, മോഷൻ ഇൻ സർക്കുലർ അല്ലെങ്കിൽ ലീനിയർ മോഷൻ, അതുപോലെ തന്നെ അവർ അതിൽ വേവ്സ് പഠിക്കുന്നുണ്ട്, തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, ഹീറ്റ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, തെർമൽ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം ആണ് ഒരു പ്ലസ് വൺ ഫിസിക്സിൽ പൊതുവെ ഒരു ഒരു പഠിക്കുന്നത്. യഥാർത്ഥ ഒരു പ്ലസ് വൺ ഫിസിക്സിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിവിൽ ആൻഡ് മെക്കാനിക്കൽ ബ്രാഞ്ചസിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോൺ സർക്യൂട്ട് ബ്രാഞ്ചുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. എന്നാൽ പ്ലസ് ടു ഫിസിക്സിലാണ് അവർ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്നത് പ്ലസ് ടു ഫിസിക്സിലായിരിക്കും. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ സർക്യൂട്ട് ബ്രാഞ്ചസ് ആയിട്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ നമുക്ക് ഒരു മൊത്തത്തിൽ പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ഇതെല്ലാം തന്നെ ഇപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കാനുണ്ടാകും. ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദ്രവങ്ങളും ദ്രാവകങ്ങളും ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒഴുക്ക്, അതിന് വേണ്ട ഉപകരണങ്ങൾ, പമ്പുകൾ, ടർബൈനുകൾ, അതുപോലെ തന്നെ നമ്മളുടെ സോളിഡ് മെക്കാനിക്സ്, അതായത് നമുക്ക് ഒരു ഒരു ഒരു മെറ്റീരിയൽ ഒരു എന്തെങ്കിലും ഒരു ഉപകരണം നിർമ്മിക്കാനുള്ള ശക്തി അതിനുണ്ടോ, അത് അതിനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ സ്ട്രെങ്ത്.
1: ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കപ്പൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അതിന് പറ്റിയൊരു ഇരുമ്പ് ആയിരിക്കില്ല വിമാനം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള
0: മെറ്റീരിയൽ. അതിന് മെറ്റീരിയൽ വ്യത്യാസം, അപ്പം മെറ്റീരിയൽ സയൻസും വരുന്നുണ്ട്. അപ്പം അതിന്റെ ഓരോന്നിന്റെയും പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കും. സ്ട്രെങ്ത് ഉണ്ടോ, അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റി ഉണ്ടോ, അതെല്ലാം പഠിക്കണം. അപ്പം അതിന് വേണ്ട, അപ്പം ഒരു മെറ്റീരിയൽ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു മെറ്റീരിയലിലേക്ക് പോകണം, അല്ലെങ്കിൽ അലോയ്സിലേക്ക് പോകണം. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ മെറ്റീരിയൽ സയൻസും എന്തായിരിക്കും ഇതിന്റെ ഒരു ഭാഗമാണ്. മെറ്റീരിയൽ സയൻസ് അതുപോലെ തന്നെ മെറ്റലർജി എന്ന് പറയും. മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഒരു മെറ്റൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ നടത്തുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറും. അപ്പം അതെല്ലാം എന്ത് ചെയ്യാണ്, അതെല്ലാം ഇതിൽ അതുപോലെ
1: വ്യത്യസ്ത വ്യാവസായിക ആവശ്യങ്ങൾ
0: പെടുത്താനും. അതെ അതെ അതെ. അപ്പോൾ ഓരോന്നിനും എല്ലാം എല്ലാത്തിലും ഇരുമ്പുണ്ടാവും, പക്ഷേ എല്ലാ ഇരുമ്പും ഒരുപോലെയല്ല. അതിലേക്ക് പല രൂപത്തിലുള്ള അലോയിങ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പം കൊഞ്ചിങ് ചിലപ്പം ചൂടാക്കി പിന്നെ തണുപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള അതെല്ലാം മെറ്റലർജിയിലൊക്കെ തന്നെ വരും. അപ്പം അതെല്ലാം മെക്കാനിക്കലിൻ്റെ എന്താണ് വിവിധ പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മളുടെ ഇപ്പം മെറ്റീരിയൽ സയൻസ് അല്ലെങ്കിൽ മെറ്റലർജി എന്നുള്ള ഏരിയ മെക്കാനിക്കലിൽ വരും. അതുപോലെ തന്നെ ഫ്ലൂയിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഒഴുക്ക്, അതുപോലെ തന്നെ അതിന് വേണ്ട ഉപകരണങ്ങൾ, പമ്പുകൾ, ബ്ലോവറുകൾ, അതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണം, ഡിസൈന്, അതിൻ്റെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ, അതെല്ലാം അതിൽ വരും. പിന്നെ അതുപോലെ തന്നെ സോളിഡ്സ്, അതിൻ്റെ സ്ട്രെങ്ത്, അങ്ങനെയുള്ള ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു ഉപകരണം ഡിസൈൻ ചെയ്യുന്നതിന് അതിൻ്റെ ശക്തിയുണ്ടോ, അതിന് എന്ത് മെറ്റീരിയലാണ് വേണ്ടത്, അത് പിന്നെ നമുക്ക് പൊട്ടാതെ നിലനിൽക്കോ എന്നൊക്കെയുള്ള പ്രോപ്പർട്ടീസും അതെല്ലാം അതിൽ വരും. അത് കൂടാതെ പിന്നെ മൊത്തത്തിലുള്ള മാനുഫാക്ചറിങ് ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത്. അപ്പം ചിലത് നമ്മൾ
1: ഒരു പൊതു സ്വഭാവം ഉണ്ടാവും.
0: ആ പൊതു സ്വഭാവം ഉണ്ടാവും, ആ പൊതുവായിട്ടുണ്ടാവും. ചില കാര്യം ചിലത് എന്താ വെച്ചാൽ നമുക്കൊരു ഇരുമ്പൊക്കെ ഉരുക്കിയിട്ട് മെൽറ്റ് ചെയ്ത് അത് ദ്രാവകമാക്കി മാറ്റിയതിന് ശേഷം പിന്നെ രൂപം മാറ്റിയിട്ട് കാസ്റ്റിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ചിലതെന്താ വെച്ചാൽ നമ്മൾ മെറ്റൽ ഫോമിംഗ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇടിച്ച് പരത്തി അതിനെ അല്ലെങ്കിൽ വലിച്ചു നീട്ടി കമ്പികളാക്കിയിട്ടൊക്കെ തന്നെ പല രീതിയിൽ, ചിലത് റോൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം, പല രീതിയിലുള്ള ഉപകരണങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുക, സംവിധാനങ്ങളിലൂടെ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു ഓരോരോ രൂപപ്പെടുത്തലുണ്ടാകും. അപ്പം അങ്ങനെ മെറ്റൽ ഫോമിംഗ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് മാനുഫാക്ചറിങ് വരും. അതുപോലെ പ്രൊഡക്ഷൻ, ഒരു ഒരു കമ്പനിയിൽ മൾട്ടിപ്പിൾ പ്രൊഡക്ഷനൊക്കെ ചിലപ്പം തീരേണ്ടി വരും. നമുക്ക് ഒരുപാട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പം അങ്ങനെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യും, മെക്കാനിക്കലിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ തെർമലാണ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ, അത് ചൂട് തണുപ്പിക്കൽ, അതേപോലെ തെർമോഡൈനാമിക്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള അത് എനർജി, അതിൻ്റെ കുറേ ന്യൂ ജനറേഷൻ ഏരിയകളുണ്ട്. റിന്യൂവബിൾ എനർജി ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെർമോഡൈനാമിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു പുതിയ ഏരിയകളാണ്, അതായത് ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റിന്യൂവബിൾ എനർജി ടെക്നോളജീസ് ഒക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ഹീറ്റ്, പവർ, തെർമോഡൈനാമിക്സ് എന്നുള്ള ഏരിയകളുണ്ട്. അതിൻ്റെ ചില അപ്ലിക്കേഷൻസാണ് റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, അങ്ങനെയുള്ള ഏരിയകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ സ്പേസിലൊക്കെ അപ്ലിക്കേഷനിലെ ക്രയോജനിക്സ്, അത് വളരെ താഴ്ന്ന ടെമ്പറേച്ചറുകൾ സൃഷ്ടിക്കുന്ന അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഏരിയകളെല്ലാം ഉണ്ട്. പിന്നെ ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുന്ന കോഴ്സുകൾ, മെഷീൻ ഡിസൈൻ പോലുള്ള, പിന്നെ അതായത് ഇപ്പോൾ ഒരു ഒരു സ്ക്രൂ ആണെങ്കിൽ ആ സ്ക്രൂ എങ്ങനെ ആയിരിക്കണം. നമുക്ക് സ്ക്രൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കാം, പക്ഷേ അല്ലെങ്കിൽ ഒരു റിവറ്റ്, അപ്പം ഒരു ഒരു കപ്പലിൽ ഉപയോഗിക്കുന്ന ഒരു ആണിയ പോലുള്ള ഒരു ഇത്, അപ്പം ആ റിവറ്റിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം, അതിനൊക്കെ എന്തുണ്ട്, വളരെ അതെല്ലാം വളരെ പ്രിസൈസാണ്. അത് നമുക്ക് എന്തെങ്കിലും ഒരു ആണി അടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു സ്ക്രൂ കേടായി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ വെൽഡിങ് ഉപയോഗിച്ചിട്ട് വേണം, റിവറ്റ് ഉപയോഗിച്ചിട്ട് വേണം, സ്ക്രൂ ഉപയോഗിച്ചിട്ട് വേണം, അപ്പോൾ ആ സ്ക്രൂവിൻ്റെ ഡിസൈൻ എന്തായിരിക്കണം, ആ വെൽഡ് എന്തായിരിക്കണം, അതെല്ലാം എന്താണ്, അപ്പോൾ അതിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ തന്നെ മൊത്തത്തിൽ നമ്മളുടെ ഒരു കപ്പലായാലോ വിമാനമായാലൊക്കെ തന്നെ എന്ത് ചെയ്യും, അതിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റൽ ജോയിനിങ് ആയിട്ടുള്ള പ്രോസസ്സുകളും കോമ്പണൻസ് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെഷീൻ ഡിസൈൻ പോലെ വരും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ തന്നെ ഇപ്പം എൻ്റെ മാനുഫാക്ചറിങ്ങിന് തന്നെ പുതിയൊരു ഏരിയയാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിങ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് കാഡ് ക്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയകളൊക്കെ തന്നെ ചെയ്യും മെക്കാനിക്കൽ. ഇതാണ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയകൾ. പിന്നെ അതുപോലെ വേറൊരു ഭാഗം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു കോർ എഞ്ചിനീയറിംഗ് അല്ല, പക്ഷേ അത് കുറച്ചും കൂടി മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണ്. അതായത് മൊത്തത്തിൽ ഒരു കമ്പനിയിലുള്ള ഒരു ഒരു ഫാക്ടറിയിലുള്ള ഒരു മനുഷ്യനും ഉപകരണവും യന്ത്രവും ഇതെല്ലാം തമ്മിലുള്ള ഒരു ബാലൻസ്, അതായത് നമ്മളുടെ എന്താ വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ക്വാളിറ്റി കൂട്ടുക. അതായത് ഇപ്പം ഒരു മാൻ മെഷീൻ ഇന്റർഫേസ് എത്ര ഒരു മാൻ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മൈക്രോ മോഷൻ സ്റ്റഡി എന്നൊക്കെ നടത്തും. അതായത് ഒരു ഒരു ലേബറിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അയാൾ എത്ര സമയം ഐഡിയലായിരിക്കുന്നുണ്ടോ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറെ അങ്ങനത്തെ കുറെ
1: മാനേജ്മെന്റ് മാനേജ്മെന്റ് സൈഡ് ആയിരിക്കും.
0: അതെ അതെ, പക്ഷേ അതും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ എന്താണ് ഒരു ഭാഗമാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഓവറോൾ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെ,
1: ഓപ്റ്റിമൈസേഷൻ ടെക്നിക്കുകൾ,
0: ഓപ്റ്റിമൈസേഷൻ അത് ഓപ്പറേഷൻ റിസർച്ച് ഓപ്റ്റിമൈസേഷൻ ടെക്നിക്ക് അതെല്ലാം, അത് കുറച്ച് മാത്തമാറ്റിക്സ് റിലേറ്റഡ് കൂടിയാണ്. പക്ഷേ അതും എന്ത് ചെയ്യും, ഒരു മാനേജ്മെന്റ് മാത്തമാറ്റിക്സ് ആൻഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതായിരിക്കും
1: പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്.
0: പ്രധാനപ്പെട്ട പരിഹാരം എൻ ഐ ടിയിലൊക്കെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ, കോഴിക്കോട് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നല്ല റിസർച്ച് നടക്കുന്ന ഒരു ഒരു ഒരു പിന്നെ ഏരിയയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്.
1: നമ്മൾ ഇപ്പോൾ ഇത് ഒരു മെക്കാനിക്കലിൽ വരുന്ന വ്യത്യസ്ത ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇപ്പം ഇതിൽ ഒരു കുട്ടിക്ക് മെക്കാനിക്കൽ എടുക്കാൻ പറ്റുമോ പറ്റൂല എന്ന് തീരുമാനിക്കാൻ ഒരു പക്ഷേ ഇവിടെ ഫാസ്ക് പറഞ്ഞ പോലെ പ്ലസ് വണ്ണിലുള്ള ഒരു ഫിസിക്സ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ഒരു കുട്ടിക്ക് തനിക്ക് ഇതിന് പറ്റുമോ പറ്റൂല എന്നുള്ളത്, ഇപ്പോൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തൻ്റെ ഒരു അഭിരുചിക്ക് പറ്റിയതാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ഈ ഒരു പ്ലസ് വണ്ണിലുള്ള സിലബസിൽ ഈ പ്ലസ് വൺ ഫിസിക്സ് വെച്ചിട്ട് ഏകദേശം ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്.
0: അതാണ് ഒരു ഒരു ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്കത് നോക്കാവുന്ന ഒരു ഒരു കാര്യമാണത്. അത് ഒരു പ്ലസ് വൺ ഫിസിക്സിലെ ഈ ഒരു ഏരിയാസൊക്കെ ഇവർക്ക് വളരെ മടുപ്പുള്ളതും അത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനോട് എന്തില്ല തിരി പാഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൊത്തത്തിൽ മെക്കാനിക്കൽ പ്രോസസ്സുകളും അവർക്ക് ബന്ധിച്ച് ഇപ്പം നമുക്ക് അവർക്ക് ഓരോന്നിനെ കുറിച്ചുമുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പം അവൈലബിൾ ആണല്ലോ. അപ്പം ഒരു ബ്രാഞ്ചൊക്കെ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഏരിയകൾ, വീഡിയോകൾ, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് നമുക്ക് അപ്പം അത് അത് സെർച്ച് ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരുടെ പാഷൻ കൂടും. പൊതുവേ നമുക്കൊരു ഒരു ഒരു ഒന്നിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടി ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ സെർച്ച് ചെയ്യാനായിരിക്കും. അപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കാണുന്നു, അല്ലെങ്കിൽ റോക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സ്പേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുന്നു, അല്ലെങ്കിൽ ഓട്ടോമൊബൈലിൻ്റെ വർക്കിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ അവനതിനോടൊരു പാഷൻ ചിലപ്പം കൂടും, അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവനോ അല്ലെങ്കിൽ അവൾക്കോ അതിനോ അവിടെ എന്തില്ല ഒരു ഒരു മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഏരിയ അല്ല എന്നുള്ളത്. അപ്പോൾ അവന് ചിലപ്പം കുറച്ച് കോഡിങ്ങും കമ്പ്യൂട്ടറും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിരിക്കും ചിലപ്പം ഉണ്ടാവുക, അവന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ ആ ഫീൽഡിലേക്ക് എന്ത് ചെയ്യണം അവൻ, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് എഞ്ചിനീയറിംഗ് അല്ലാത്ത മെഡിക്കൽ ഫീൽഡിലേക്ക് ചിലപ്പോൾ പോകുന്ന ആളുകളായിരിക്കും. അപ്പം അതൊരു നമുക്ക് ഒരു ഇങ്ങനെയുള്ളൊരു ഒരു ഒരു പലവിധ രീതികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരോട്, നമുക്കൊരു ഒറ്റ വാക്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല നിന്റെ പാഷൻ ഇതാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അവരും എല്ലാവരും കൂടി ചേർന്ന് ഒരു എത്തേണ്ട ഒരു സൊല്യൂഷനാണത്.
1: ഇപ്പോൾ ഈ പലപ്പോഴും ഈ പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ചെറുപ്പകാലത്ത് ചെറിയ കുട്ടികൾ അവർക്ക് ചില മെഷീൻസിനോട് ചില താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ ഈ ചെറിയ എന്തെങ്കിലും ഉപകരണം കേടുവന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോട്ടോർ എടുത്തിട്ട് പല സംഗതികളൊക്കെ കുട്ടികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അവന് സ്വാഭാവികമായിട്ടും ഈ ഒരു പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങനെ കാണുന്ന പല രക്ഷിതാക്കളുണ്ട്. അതൊരു പൂർണ്ണാർത്ഥത്തിൽ ശരിയല്ല എന്നാണ് തോന്നുന്നത് അല്ലേ? കാരണം
0: അല്ല, അതിൽ എന്താ വെച്ചാൽ മൊത്തത്തിൽ, പക്ഷേ അത് അതിൽ വേറൊരു കാര്യമുണ്ട്. അവന് ഒരു ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിൽ അവന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനോടാണ് സാധ്യത എന്നുള്ളത് തീരുമാനിക്കുന്നത് വേറെ, അവന് എഞ്ചിനീയറിങ്ങിനോട് ആഭിമുഖ്യമുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അത് ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം എല്ലാ എഞ്ചിനീയറിംഗും ഇപ്പം റിലേറ്റഡ് ആണ്. മാത്രമല്ല ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് ഒതുക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം എല്ലാം ഇൻ്റർ ഡിസിപ്ലിനറിയാണ്. ഇപ്പം നമ്മളൊരു ഉപകരണം വാങ്ങുകയാണെങ്കിൽ അതിലെന്തുണ്ട്, ഇപ്പോൾ ഒരു ടോയ് വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അതിൽ തന്നെ എന്തുണ്ട്, ഇപ്പം മോട്ടോർ വരുമ്പം അത് ഇലക്ട്രിക്കലാണ്. അതുപോലെ തന്നെ അതിൽ കുറച്ച് ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കും. അതിലൊരു മെക്കാനിസവും ഒരു ടയറും റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഒരു മെക്കാനിക്കൽ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ഉള്ളതാണ് യഥാർത്ഥത്തിൽ എന്ത് ഒരു ഒരു ഒരു ഉപകരണം എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് അവന് ഇന്ന ബ്രാഞ്ചിനോടാണ് താല്പര്യം എന്നുള്ളത് ആ സമയത്ത് തീരുമാനിക്കേണ്ടതില്ല. പക്ഷെ എന്നാൽ പോലും അവന് ഇത്തരത്തിലുള്ള പൊതുവിലുള്ള എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയോട് താല്പര്യമുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
1: കേവലം ഒരു യന്ത്രങ്ങളോട് താല്പര്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല, ഇതിന്റെ ഒരു തിയറട്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കുറെ ഫിസിക്സും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
0: അതെ അതെ അതെ അതെ അതെ. അപ്പൊ കുറച്ച് അവർക്ക് ഒരു തിയറി, നമുക്കൊരു എഞ്ചിനീയറിംഗിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഏകദേശം ഒരു 50 പേപ്പറുകൾ എന്ത് ചെയ്യണം, 4 കൊണ്ട് 8 കൊണ്ട് പഠിക്കണം. അപ്പോൾ കുറച്ച് തിയറിയും നന്നായിട്ട് പഠിക്കേണ്ടതാണ് എന്ത് യഥാർത്ഥത്തിൽ എഞ്ചിനീയറിങ്. പിന്നെ അത്ര പഠിക്കേണ്ടാത്തവർക്ക് എന്നാൽ ടെക്നിക്കൽ താല്പര്യമുള്ളവർ എന്ത് ചെയ്യണം, ഡിപ്ലോമ കോഴ്സിലേക്ക് അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI ITC പോലുള്ള കോഴ്സുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്യുന്നവർക്ക് പോകാം. അത് അവരുടെ തിയറി പഠിക്കാനുള്ളൊരു ക്യാപ്പബിലിറ്റി കൂടി എന്ത് ചെയ്യണം, ഇതിൽ ഏത് ലെവൽ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണം എന്നുള്ളതാണ്.
1: ഓക്കെ, നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ വ്യത്യസ്ത പഠന എന്തൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാനുണ്ടാവുക, അതിൽ വരുന്ന ഏരിയകളാണ് നമ്മൾ ഇവിടെ പ്രധാനമായും പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, അതിൻ്റെ ജോലി സാധ്യതകൾ ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഒരു എപ്പിസോഡോടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ വിശദീകരിക്കുന്ന ഈ പ്രോഗ്രാമിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ TK ഫവാസ് ഒപ്പം ഡോക്ടർ മുബീൻ എം എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്.
3: കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോക്ക് കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
8: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
7: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
9: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
10: സയ്യിദുൽ ഇസ്തിഗ്ഫാർ.
9: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത.
8: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت.
7: اللهவே, நீயானு എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناتنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

അകലെ കൃഷിയിടത്തിലേക്ക് നോക്കുമ്പോൾ ആ കാക്ക കണ്ടത് ഒരു കൊക്കിനെയാണ്. ചിന്തിച്ചു, എന്തൊരു വെളുപ്പാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നെയാണെങ്കിൽ ആർക്കും ഇഷ്ടമില്ല. കൊക്കിനോട് പോയി പറഞ്ഞപ്പോൾ കൊക്ക് പറഞ്ഞു, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ എന്നെക്കാളും ഭംഗി തത്തയാണല്ലോ. കേൾക്കാൻ, പൂർണ്ണമായി കേൾക്കാൻ നിൽക്കും മുമ്പ് കൊക്ക് അത്ര ഭംഗിയുള്ള ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാക്ക തത്തയെ തേടിപ്പോയിരുന്നു. തത്തയെ കണ്ട് സംസാരിച്ചപ്പോൾ തത്ത പറഞ്ഞു, നിറങ്ങളുടെ എണ്ണമാണ് കൂടുതൽ ഒരാളെ ആകർഷിക്കുന്നതെങ്കിൽ തീർച്ചയായും മയിലിന് കൂടുതൽ ഭംഗിയുണ്ട്. ഒരുപാട് ദൂരം പറന്ന് മയിലിൻ്റെ അടുത്തെത്തിയപ്പോൾ മയിലിന് ചുറ്റും ആളുകൾ വട്ടം കൂടി നിൽക്കുന്നതും ചിത്രമെടുക്കുന്നതും അതിന് തിന്നാൻ കൊടുക്കുന്നതും ഒക്കെ കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ മയിലിനോട് പറഞ്ഞു, നിൻ്റെ ഭംഗി വളരെ വളരെ എന്നെ ആകർഷിക്കുന്നു. ഇത് കേട്ടപ്പോൾ മയിലിൻ്റെ ഉത്തരം, ഈ മരക്കൊമ്പിൽ എന്നും ഒരു കാക്ക വന്നിരിക്കാറുണ്ട്. അതിനിഷ്ടമുള്ളപ്പോഴൊക്കെ അത് വരും, പോകും, പറക്കും, ആവശ്യമുള്ളതൊക്കെ കഴിക്കും. ഞാനീ കൂട്ടിനുള്ളിലാണ്. ഈ വലക്കണ്ണികൾക്കപ്പുറത്ത് ഉള്ള ലോകം തേടി പറക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടൊരു കാക്കയായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കാറ് എന്നാണ്. ഒരുപാട് ഗുണപാഠങ്ങൾ പകരുന്ന ഈ കഥയിൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളും തനിക്ക് ഉള്ള കഴിവുകളും അറിഞ്ഞും ഉൾക്കൊണ്ടും മുന്നോട്ട് പോകണമെന്ന പാഠം ലഭിക്കുകയാണ്. 1000 പാഠങ്ങൾ പകരുന്ന ഒരു പ്രഭാതത്തിന് സാക്ഷിയാകാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിനിടെ ആരംഭമാവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം താജുദ്ദീൻ സലാഹി.
1: ഇന്ന് 2026 ജൂൺ 25 വ്യാഴം.
0: ഹിജ്റ വർഷം 1448, മുഹറം 9,
1: കൊല്ലവർഷം 1201, മിഥുനം 11.

0: എന്താണ് പ്രേക്ഷകർ ശ്രോതാക്കൾ രാവിലെ തന്നെ നമ്മളോടൊപ്പം സജീവമായി സംഭാഷണങ്ങളുമായി റേഡിയോയോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. റേഡിയോ കേൾക്കാനുള്ള ഒരു താല്പര്യവും ആഗ്രഹവുമൊക്കെയാണ് ഈ ഒരു അവസരത്തിൽ ശ്രോതാക്കളിൽ നിന്ന് പ്രേക്ഷകരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വഹീദ, ലൈല, ആമയൂർ, ഉമ്മുകുൽസു, ചെറുമംഗലം, ഹുസൈൻ വി എം, എടത്തനാട്ടുകര, ഉപ്പുകുളം, ശംസാദ്, തലശ്ശേരി, സൗദാമുട്ടം, നസീമ, ചക്കും കടവ്, നഫീസ, കാടാമ്പുഴ, ഹസീന, നൂറുദ്ദീൻ, ദമ്മാം, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ പ്രഭാതത്തിൽ തന്നെ നമ്മളോടൊപ്പം ചേർന്ന്. ഫാത്തിമ, സാലിഹ, ചാത്തമുണ്ട, ആയിഷ പി, പത്തപ്പിരിയം,
1: സെറീന, ഹസൻ കെ പി, പെരിന്തൽമണ്ണ, സഫിയ എടപ്പാൾ, അബ്ദുൽ കരീം, തുമ്മിനാട് അല്ലേ,
0: അതെ,
1: ബിഷ്ര കെ, അമയൂർ, ജാസ്മിൻ, ഐ കെ, പുള്ളിപ്പാടം, ഹലീമ കെ, മുഹമ്മദ് പാങ്, ഹനീന, സുൽഫി, കൊട്ടാരക്കര, കൊല്ലം, അങ്ങനെ ഒരുപാട് ആളുകൾ വയസ്സാൽ ഒരുപാടുണ്ട്.
0: ഓക്കെ, ശ്രോതാക്കളോടൊരു ഇന്ന് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം അത് കിട്ടാതെ പോയപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടായ എന്തെങ്കിലും ഒരു വിഷയം, അത് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അല്ല അതായിരുന്നില്ല എനിക്ക് ലഭിക്കേണ്ടിയിരുന്നത് എന്ന് പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരുന്നോ?
1: ഗുണമാണ് എന്ന് വിചാരിച്ച കാര്യം അല്ല, അങ്ങനല്ലേ?
0: അതെ, നമുക്ക് ഗുണമാണ് എന്ന് നമുക്ക് തോന്നിയൊരു കാര്യം അത് വളരെ ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ചിലപ്പോൾ നമുക്കത് ലഭിച്ചു, അല്ലെങ്കിൽ ലഭിക്കാതിരുന്നു. എന്താണെങ്കിലും അത് ലഭിക്കാതിരിക്കുന്നതായിരുന്നു എനിക്ക് നല്ലത്. എനിക്ക് ഗുണമാണ് എന്ന് തോന്നിയൊരു കാര്യം പിന്നീട് അതെനിക്ക് ദോഷമാണ് എന്ന് നമുക്ക് തോന്നിയ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. എഴുതുന്നത് പിന്നെ പ്രത്യേകം ഓരോരുത്തരുടെയും പേര് വടെടുത്ത് വായിക്കാൻ വേണ്ടിയിട്ടല്ല, അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ടെക്സ്റ്റ് ചെയ്യാം. പേര് മെൻഷൻ ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാതെ തന്നെയാണ് നമ്മളത് വായിക്കുക, ഉൾക്കൊള്ളുക. ഇവിടെ നിങ്ങൾ അയക്കുന്ന എല്ലാം വായിക്കണം എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കുകൾക്കായി കാത്തിരിക്കുകയാണ്. അല്പം സമയമെടുത്തിട്ട് ചിലപ്പോൾ ചില വാചകങ്ങൾ എഴുതേണ്ടതായിരിക്കും, എങ്കിലും നിങ്ങളത് ഈ സമയത്തിൻ്റെ ഇടയ്ക്ക് എഴുതണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: മാഷാ അല്ലാഹ്, ബറക അല്ലാഹു ഫീക്കും.

0: പീസ് റേഡിയോ, നമ്മളിപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 133-134 വചനങ്ങൾ അതിനെ കാതോർക്കുകയാണ്. അതിൻ്റെ ആശയ സംഗ്രഹവും കൂടി ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമുക്ക് പഠിക്കാൻ കഴിയും.
1: മിഷാരി റാഷിദ് അൽ അഫാസി ഹഫ്ളഹുള്ളയാണ് ഇന്നത്തെ പാരായണം നിർവഹിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: സൂറത്ത് ബക്കറയിലെ 133-134 വചനങ്ങളാണ്. നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം.
1: وسارعوا الى مغفرة من ربكم وجنة عرضها السماوات والارض اعدت للمتقين ربങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതി കൂട്ടി വരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്കും. എന്താണ് ആ സ്വർഗത്തിൻ്റെ വിശേഷം, സവിശേഷത എന്താണ്? അത് ആകാശഭൂമികളോളം വിശാലമാണ് എന്നാണ്. അത് സത്യവിശ്വാസികളായ, തഖ്വ പാലിച്ച് ജീവിക്കുന്ന മുഅ്മിനുകൾക്കായി അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറാക്കിയിട്ടുള്ളതാണ് ആ വിശേഷപ്പെട്ട സ്വർഗം. എന്താണ് ആ സത്യവിശ്വാസികളുടെ പ്രത്യേകത? അവർ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറ, അവർ സന്തോഷാവസ്ഥയിലും പ്രയാസമുള്ള അവസ്ഥയിലുമൊക്കെ ചിലവഴിക്കുന്ന ആളുകളാണ്. വൽഖാദിമീനൽ ഗൈദ്, ദേഷ്യം അടക്കി വെക്കുന്ന ആളുകളാണ്. വൽആഫീന അനിന്നാസ്, ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇഷ്ടമാണ് എന്നാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു പറയുന്നത്.
0: അപ്പം അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും അതുവഴി അവൻ്റെ സ്വർഗത്തിലേക്കും മുന്നേറാൻ, ഒസാരിയോ എന്ന് പറഞ്ഞാൽ അതാണ്, അതിലേക്ക് മുന്നേറി വരൂ എന്നാണ്. അതിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള വിശ്വാസികൾ, അവർക്കാണ് സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ മുത്തഖികൾക്കാണ്. അവരാരാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നുകൂടി ക്ലാരിറ്റിയോടെ കൂടെ പറയാണ്. അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, അവർ രഹസ്യമായും പരസ്യമായും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ്, അവർ സറായിലും ദറായിലും, കഷ്ട അവസ്ഥയിലും സന്തോഷാവസ്ഥയിലും ദാനം ചെയ്യുന്നവരാണ്. അപ്പോൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് കുറേ ബാലൻസ് ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എല്ലാം ശാന്തമായി സംഭവിക്കുമ്പോൾ ചെയ്യേണ്ടതോ അല്ല. ചിലപ്പോൾ 1 കോടി കൊടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ 1,000 രൂപയായിരിക്കും കൊടുക്കാൻ കഴിയുക. ഓരോ സമയത്തെയും അവസ്ഥക്കനുസരിച്ച് അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് എന്നതാണ് ഖുർആനിൻ്റെ പ്രയോഗം. നമ്മളിവിടെ അബൂ തൊൽഹത്തുൽ അൻസാരിയെ ഓർക്കുകയാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ലൻ തനാലുൽ ബിറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാൾക്കും അവരുടെ വിശ്വാസ തോടുള്ള കടപ്പാട് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ വചനം ഇറങ്ങിയപ്പോൾ അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് ചെന്നിട്ട്, യാ റസൂലല്ലാഹ് ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാഉ വ ഇന്നി അജഅലുഹ സദഖത്തൻ ലില്ലാഹ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബൈറുഹ തോട്ടമാണ്, അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നു എന്നാണ്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലെ ഏറ്റവും കണ്ണായൊരു സ്ഥലം, അല്ലെങ്കിൽ ഡൽഹിയിലെ ഏറ്റവും കണ്ണായൊരു സ്ഥലം കൊടുക്കുന്ന മനോഗതം അതിനുണ്ട്. ഏതോ ഒരു പ്ലോട്ടുകളുടെ ഏറ്റവും ബേക്കലുള്ള പകുതി ഉപയോഗശൂന്യമായ കുത്തനെ നിൽക്കണ വേറാർക്കും വേണ്ടാത്ത, അത് നിലമാണോ അതല്ല പിന്നെ കൃഷിയിടമാണോ എന്നൊക്കെ സംശയമുള്ള അങ്ങനത്തെ ഒരു സാധനമല്ല കൊടുക്കുന്നത്, വേറാർക്കും വേണ്ടാത്തതല്ല കൊടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞ് ഇറങ്ങുന്ന ആ ഏരിയയാണ് ബൈറുഹ. ഇന്നിപ്പോൾ അവിടെ 1,000,000 മനുഷ്യരുടെ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത വലിയൊരു ദാനമാണത്. അതേപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്നിടത്ത് നമ്മൾ തബൂക്ക് യുദ്ധത്തിന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും അദ്ദേഹം ചെലവഴിച്ചു. അപ്പം തബൂക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സാമ്പത്തികമായി നല്ല പ്രയാസമുള്ള ഘട്ടമായിരുന്നു. കാരണം വിളവെടുപ്പിൻ്റെ സന്ദർഭമായിരുന്നു, വിളവെടുപ്പ് കഴിയാത്തതുകൊണ്ട് തന്നെ ആരുടെടുത്തും ക്യാഷൊന്നുമില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ അബഖൈത ലഹലിക്, നിൻ്റെ അഹ്ലിന് വേണ്ടി നീ എന്താണ് അബൂബക്കർ ബാക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ, അബഖൈത ലഹുമുല്ലാഹ വ റസൂല, അള്ളാഹുവിനെ റസൂലിനെയും മാത്രമാണ് ബാക്കി വെച്ച്, ബാക്കി എൻ്റെ അടുത്തുള്ളതൊക്കെ ഞാൻ കൊടുത്തു നബിയെ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൾ, പ്രവാചകൻ്റെ പത്നി, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്നൊരു രംഗമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആയിഷ ബീവി ഒരു ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രവും ഒട്ടകത്തിൻ്റെ ഒരു കയറും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഒപ്പാൻ്റെ സമ്പാദ്യത്തിൽ ബാക്കിയുള്ളതാണിത്. അപ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്, ലഖദ് അബൂബക്കർ ലിമൻ തബിഅഹു സബീലുൽ ഉസർ, അബൂബക്കർ സിദ്ദീഖ് തൻ്റെ ശേഷം വരുന്നവർക്കൊക്കെ വലിയ എന്താ പറയുക, വലിയ ബാധ്യതയാണ് കൊടുത്തത്. കാരണം അദ്ദേഹത്തെ പോലൊന്നും ആകാൻ ഒരാൾക്കും പറ്റില്ല. എല്ലാം ദീനിന് വേണ്ടി കൊടുത്തു കൊടുത്തു കൊടുത്തു കൊടുത്ത് ആകെ ഇനി ബാക്കിയുള്ളത് ഒട്ടകത്തിന് പിന്നെ വെള്ളം കൊടുക്കേണ്ട ഒരു പാത്രമാണ്, ഒരു കയറാണ് എന്നുള്ളിടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആ പറയുന്നത്.
1: ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നന്മയൊക്കെ നിർവഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന് വേണ്ടിയാണ്. അർദുഹ കഅർദി സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതുപോലെ, അർദുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടിയാകുമ്പോൾ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ വലുതാണ് എന്ന് നമുക്ക് തോന്നിയാലും സ്വർഗവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ നിസ്സാരമാണ് എന്നാണ് അത് ചെയ്ത ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ദീനിൻ്റെ മാർഗത്തിൽ മുഴുവൻ കൊടുത്തിട്ടും ആ സ്വർഗത്തിലേക്ക് എത്താൻ മാത്രമുള്ള പണി ഞാൻ ചെയ്തിട്ടില്ല എന്ന ചിന്തയിൽ ജീവിതത്തിൽ പരമാവധി നമ്മൾ നന്മയിൽ തുടരാനാണ് പരിശ്രമിക്കേണ്ടത്. നമ്മൾ പാരായണം കേട്ടിട്ടുള്ളത് ഷെയ്ഖ് മിഷാരി റാഷിദ് അല്ലഫാസി ഹഫദഹുള്ളയുടെ പാരായണമാണ്. കുവൈത്ത് സ്വദേശിയാണ് അദ്ദേഹം. 1976 ജന്മം കൊണ്ട് അബൂ റാഷിദ് എന്ന പേരിൽ, വെളിപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള ഖുർആൻ ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് വലിയ സന്തോഷവും സമാധാനവുമാണ് അദ്ദേഹത്തിൻ്റെ പാരായണം കൊണ്ടു നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ചില പ്രത്യേകമായ കഷണങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വളരെയധികം വ്യാപകമായി സ്വീകാര്യത ലഭിച്ചിട്ടുള്ള പാരായണങ്ങളാണ്.
0: ഓക്കെ, സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ പുലരിവട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ രണ്ട് അനുബന്ധങ്ങൾ കൂടി. അപ്പോൾ ഈ വചനത്തിൽ ഒന്ന്, എല്ലാ പ്രയാസമുള്ള ഘട്ടത്തിലും എല്ലാ വിഷമമുള്ള ഘട്ടത്തിലും വിശുദ്ധ ഖുർആൻ പറയുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. രണ്ടാമത്തൊരു പ്രത്യേകത, വൽ കാലുമീന ഖൈല, അവരുടെ കോപത്തെ അവർ അടക്കി നിർത്തുന്നവരാണ്. കോപം ഉണ്ടാവും മനുഷ്യനാകുമ്പോൾ, അതിനെ ലൈസ ഷദീദ് ബിസ്റാവ ഇന്നമ ഷദീദുൽ ലദീ അംലിക്കു നഫ്സഹു ഇൻദൽ ഗളം, ഒരാൾക്ക് ഗുസ്തിയിൽ ഒരാളെ അടിച്ചിട്ട് തോൽപ്പിക്കണതല്ല ഒരാളുടെ ശക്തി എന്ന് പറയുന്നത്, കോപം വരുമ്പോൾ നിയന്ത്രിക്കലാണ് എന്നാണ്. അതോടൊപ്പം തന്നെ ആർക്കാണ് ഈ സ്വർഗം, നേരത്തെ പറഞ്ഞ സ്വർഗം പോലെ ആഫീൻ അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾക്കാണ്. തന്നോട് അക്രമങ്ങൾ ചെയ്ത ആൾക്ക് പുറത്തു കൊടുക്കുക, അത് എന്നിങ്ങനെ പറഞ്ഞ് നടക്കുക, അത് വെച്ചിങ്ങനെ കുത്തി പറയുക, അത് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുക, ഇതല്ല ഒരു വിശ്വാസിയുടെ വഴി എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം.
1: ഓക്കെ, പീസ് റേഡിയോയിൽ നമ്മൾ ഇനി പുലരിവട്ടത്തിലേക്ക് പോവുകയാണ്. പുലരിവട്ടം,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ പതിവ് പോലെ പ്രൊഫസർ ഹാരിസുബിൻ സലീം നമ്മളോടൊപ്പം ചേരുന്നു. ജീവിതം ക്രമീകരിക്കുക എന്നാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന വിഷയം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബി അജ്മഈൻ. അമ്മാബാദ്. നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിന് താങ്ങാവുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ആ താങ്ങാവുന്ന ലിമിറ്റിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മനസ്സിനെയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആ കാര്യങ്ങളൊക്കെ. ഇത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, യാതൊരു വ്യവസ്ഥയും ഷെഡ്യൂളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരെന്താ വെച്ചാൽ അങ്ങോട്ട് ഓടുകയാണ്. അവർക്ക് താല്പര്യമുള്ള ചില ഫീൽഡുകളിൽ എന്താണ് അവരുടെ ഉറക്കമോ ഭക്ഷണമോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒന്നും നോക്കാതെ അങ്ങോട്ട് ഓടുക. ഇങ്ങനെ അത് ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആലോചിച്ച് വേറൊരു സംസാരമുള്ള വർത്തമാനമില്ല. അങ്ങനെ ചിലപ്പോൾ ദീനീ പ്രവർത്തനങ്ങളാവാം ഒക്കെ, അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. ഇപ്പോൾ അടുത്തൊരു ഒരു കേസിൽ ഞാൻ കണ്ടു, ഒരു സഹോദരി, അവരും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവരെന്താ ചെയ്തറിയോ, അവർ ഫുൾ അങ്ങോട്ട് ദീനിലേക്ക് അങ്ങോട്ട് എസ്കേപ്പായി. ദീന്, അതായത് ഖുർആൻ തജ്വീദ് എടുക്കുക, ആൾക്കാരെ തജ്വീദ് പഠിപ്പിക്കുക, അതിന് ക്ലാസ് എടുക്കുക, ഒരു ടൈം ഒഴിവില്ലാത്ത രൂപത്തിൽ. അപ്പോൾ പൊതുവെ പിന്നെ ഭർത്താവിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചില ഏരിയകളിലേക്ക് നമ്മൾ അങ്ങോട്ട് മുഴുകിയിട്ട് മറ്റെല്ലാം നമ്മൾ വിസ്മരിച്ച് പോകുന്ന ഒരവസ്ഥ. ഈ ഓവർലോഡ് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മളാകെ തകർന്നു പോകും. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് സ്മൂത്തായിട്ട് നമ്മുടെ ആരാധനകളോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ച എങ്ങനെയെന്ന് വിചാരിച്ചാൽ, വളരെയധികം അധ്വാനവും പരിശ്രമവും ചെയ്ത് കിട്ടേണ്ടതല്ലേ സ്വർഗം എന്ന് പറഞ്ഞാൽ? അതായത് ഒരാൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു അനുവദിച്ചു കൊടുക്കുന്ന വീടും പറമ്പും ഉണ്ടാവില്ലേ? ആ സൗകര്യങ്ങൾ തന്നെ 2000 വർഷം, 2000 അൽഫൈസന 2000 വർഷം സഞ്ചരിക്കേണ്ടി വരുന്ന അത്രയും വഴിദൂരമുണ്ട്. ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ തന്നെ മഹാഭാഗ്യമാണെന്നല്ലേ? അപ്പോൾ അത്ര വിശാലമായൊരു സ്വർഗം അള്ളാഹു മനുഷ്യന് കൊടുക്കുന്നത് അവൻ്റെ ഈ ലോകത്തെ സൽപ്രവർത്തനങ്ങളെ പരിഗണിച്ചിട്ടാണല്ലോ അത് കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ നമ്മളുടെ ദീനിൻ്റെ കാര്യങ്ങളിൽ എന്ത് ത്യാഗമാണ് നമുക്കുള്ളത്? ഇത് നമ്മളാകെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചിട്ടാണോ അള്ളാഹു സ്വർഗം തരുന്നത്? അല്ല. നീ നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന പ്രവർത്തനമാണ്. നിസ്കരിക്കണ എത്ര സന്തോഷമുള്ള കാര്യമാണ്, നോമ്പൊരുക്കണ എത്ര സന്തോഷമുള്ള കാര്യമാണ്, ഒരാളെ സഹായിക്കുന്ന എത്ര സന്തോഷമുള്ള കാര്യമാണ്, നമ്മൾ നല്ല വൃത്തിയിൽ ജീവിക്കുന്ന എത്ര സന്തോഷമുള്ള കാര്യമാണ്, അധികാരികൾ നമുക്ക് എത്ര എല്ലാം നമുക്ക് ആസ്വാദ്യകരമായൊരു ജീവിതം ഇവിടെ തരിക. ആ ആസ്വാദനവും സമാധാനവും അനുഭവിച്ച് മരിച്ചു ചെല്ലുമ്പോൾ അതിനേക്കാളും വിശാലമായൊരു സ്വർഗം തരിക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തത്വം. അതുകൊണ്ട് നമ്മൾ വളരെ റിലാക്സ് ചെയ്ത് നല്ല സന്തോഷത്തിൽ ആസ്വദിച്ച് ജീവിക്കണം. അതാ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് 51 വയസ്സായി, എൻ്റെ എല്ലാ മക്കളെ വിവാഹം കഴിഞ്ഞു, ചെറിയ മോനെന്നെ ഇപ്പോൾ 26 വയസ്സായി, ഓൻ കല്യാണം കഴിഞ്ഞു, അപ്പോൾ അവർക്കൊക്കെ സ്വന്തം ജോലികളുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ എന്താ അപ്പോൾ ജീവിതം, ദാമ്പത്യം എന്താ? സത്യത്തിൽ പിന്നല്ലേ ദാമ്പത്യം, കാരണം മക്കളും കുട്ടികളൊക്കെ തടസ്സം നീങ്ങി. ഇനി നമുക്ക് കിട്ടുന്ന ആയുഷ്കാലം നമ്മൾ എന്ത് ചെയ്യുക, പ്രായമാണെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുക, ഭയങ്കരമായിട്ട് ആസ്വദിക്കുക. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുക, ഉറങ്ങുമ്പോൾ ആസ്വദിച്ച് ഉറങ്ങുക, യാത്ര ചെയ്യുമ്പോൾ ആസ്വദിച്ച് യാത്ര ചെയ്യുക, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ആസ്വദിച്ച് ജോലി ചെയ്യുക, എല്ലാം നമ്മൾ എന്ത് ചെയ്യാറ് വളരെ ആസ്വദിച്ചും സന്തോഷിച്ചും നമ്മൾ അനുഭവിച്ചു പോകുന്നത്. വെറുതെ സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദങ്ങൾ കൊടുത്ത് ഒരു റിലാക്സേഷനും ഇല്ലാതെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? പിന്നെ നമ്മളെ മാനസിക സന്തോഷത്തിന് വേറെ പരിപാടി, അതിന് നമ്മൾ അവിടെ പോവുക ഇവിടെ പോവുക, അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? നമ്മൾ ചെയ്യുന്ന ജോലികൾ വളരെ ആസ്വാദകരമായി ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും ജീവിതം ആസ്വാദകരമാകും. അനാവശ്യമായ ഭാരങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
0: മാഷാ അല്ലാ, ജീവിതത്തിലുണ്ടാകേണ്ട ഒരു വലിയ വെളിച്ചം ഇന്നത്തെയും പോലെ ഇന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നു. പുലരിവട്ടത്തിൽ ആരിസ്മൗലവി നമ്മോട് പറഞ്ഞ കാര്യങ്ങളെ നമ്മളുടെ ജീവിതവുമായി ചേർത്ത് ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തുക, അത് വേറുള്ളവരിലേക്ക് എത്താതെ നോക്കുക. വളരെ അർത്ഥപൂർണമായ ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് പകർന്നു നൽകുന്നത്. നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഒരുപക്ഷെ ദീനിയായി തന്നെ ജീവിക്കുമ്പോഴും വേറൊരു ഭാഗത്ത് ദീനിൻ്റെ തന്നെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റും. ജോലിസ്ഥലത്തെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ, അങ്ങനെ ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്ന വലിയൊരു സന്ദേശമാണ് അദ്ദേഹം പകർന്നു നൽകിയത്.
1: ഈ പല സന്ദർഭങ്ങളിലും അത് കിട്ടിയിരുന്നെങ്കിൽ, അതായിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോയ വിഷയങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ഹെയർ റബ്ബിൻ്റെ പ്ലാനിങ് ആണല്ലോ എന്ന് സമാധാനിക്കും എന്നാണ് നമ്മളോടൊരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചതാണല്ലോ ഹെയർ എന്ന ചിന്തയാണ് അത്തരം ഒരു ആലോചനകളിൽ നിന്ന് മാറ്റാറുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.

0: റേഡിയോ പീസ് റേഡിയോ നമുക്ക് സമ്മാനിക്കുന്ന ഒട്ടനവധി വിശേഷങ്ങൾ, സവിശേഷമായ പ്രോഗ്രാമുകൾ. ഈ പ്രോഗ്രാമുകളിലൂടെ 24 മണിക്കൂറും റേഡിയോ നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനസ്സുകൾക്ക് വെളിച്ചമായി, കുടുംബങ്ങൾക്ക് ആശ്വാസമായി, കുട്ടികൾക്ക് വിനോദമായി, അറിവായി, ആത്മവിചിന്തനമായി, അങ്ങനെ വ്യത്യസ്ത ലക്ഷ്യങ്ങളിലൂടെ റേഡിയോ നിരന്തരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നൂറുകണക്കിന് അവതാരകരിലൂടെ, വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ റേഡിയോ നമ്മളിലേക്ക് സദാസമയം എത്തുന്നു. ഈ പ്രോഗ്രാമുകളെല്ലാം നടന്നു പോകുന്നതിൻ്റെ പിന്നിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അതിൻ്റെ ഓൺലൈൻ കാര്യങ്ങൾ സംവിധാനിക്കുന്നതിനുമൊക്കെയായി ധാരാളം സാമ്പത്തികമായ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. റേഡിയോ ശ്രോതാക്കളെന്ന നിലക്ക് നമ്മളൊക്കെ സഹായിച്ചിട്ടും ആളുകളോട് പറഞ്ഞ് സഹായിപ്പിച്ചിട്ടുമൊക്കെയാണ് ഈ സംവിധാനങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നത്. പീസ് റേഡിയോയുടെ ഡൊണേറ്റ് ബട്ടൺ ഉപയോഗപ്പെടുത്തി നിരന്തരം അതിലേക്ക് സംഭാവനകൾ ദിവസവും അയക്കുന്ന, മാസത്തിലയക്കുന്ന, വർഷത്തിൽ വലിയൊരു തുക അയക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും നമ്മൾ ആവശ്യപ്പെടുന്നൊരു കാര്യം, എല്ലാ മാസവും ചെറുതാണെങ്കിലും ഒരു സംഖ്യ നമ്മൾ പീസ് റേഡിയോയിലേക്ക് മാറ്റിവെക്കണം എന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫർ കൊടുക്കാനുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഫീഡ്ബാക്കിൽ ആവശ്യപ്പെട്ടാൽ ആ ലിങ്ക് അയച്ചു തരും. അങ്ങനെ ഈ പീസ് റേഡിയോ സംവിധാനങ്ങളെ സഹായിക്കണം, ജമീൽ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റുകളെ സഹായിക്കണം. അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഈ സംവിധാനങ്ങൾ നിലനിന്നു പോകുന്നതിൽ നമ്മുടേതായ ഒരു ഓഹരി കൂടി ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ
1: മാഷാല്ലാ. ചില ആളുകളൊക്കെ ഇന്നത്തെ ലൈവ് കേൾവിയെ സംബന്ധിച്ച് കട്ടാകുന്നു എന്നൊക്കെ പറഞ്ഞത് കണ്ടു. അത് അവരുടെ മാത്രം ഇഷ്യൂ ആണോ, അതല്ല നമ്മുടെ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഇഷ്യൂ ആണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒന്ന് ടെക്നിക്കൽ ഡെസ്കിൽ നിന്ന് ആ കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
0: ജമീല വി പി കാളികാവ് പറഞ്ഞത് മാഷാല്ലാ വലിയ ഒരു മെസ്സേജ്. റബ്ബ് അങ്ങനെ ഒരു മൈൻഡ് നൽകി എന്നും നമ്മളെ

0: ആണ് എനിക്ക് നല്ലത് ഒരു എന്നാണ് ഒരു ശ്രോതാവ് നമ്മളോട് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പിമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ആദ്യം അത് കിട്ടിയില്ലല്ലോ, പറഞ്ഞുകൊണ്ട് അത് ചെയ്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ പിന്നീട് അവർ പറഞ്ഞതായിരുന്നു ശരി, എനിക്കത് ചെയ്യാതിരുന്നതായിരുന്നു ശരി എന്ന് മനസ്സിലാക്കി എന്നാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തോട് ശ്രോതാവ് പ്രതികരിച്ചിട്ടുള്ളത്. സലാഹി പറഞ്ഞതുപോലെ നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ ഹൃദയം നന്നാവണം. അത് നന്നായാൽ എല്ലാം നന്നായി. എല്ലാവരുടെയും ഹൃദയം അല്ലാഹു നന്നാക്കി തരട്ടെ എന്നാണ് നഫീസത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: മഷ്കൂർ. അപ്പോൾ അടിസ്ഥാനപരമായി ഇത് ഉൾക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല വിധിച്ച കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ആ വിധികളൊന്നും നമുക്കെതിരെയുള്ള വിധികളല്ല. നമ്മളിപ്പോൾ പാമ്പ് അടിച്ചു, നമ്മളെ ഇപ്പോൾ എന്നെ പാമ്പ് കടിച്ചല്ലോ എന്നുള്ളതാണ്. അതിലേറെ വലുതെന്തോ കടിക്കേണ്ടത്, അതിലേറെ വലിയ എന്തോ കിട്ടേണ്ടതായിരുന്നു. നല്ല രസമുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാളൊരു ഓവാലത്തും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കുരങ്ങ വന്നിട്ട് അയാളെ മേലിലേക്ക് ചാടും. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു കുരങ്ങ് പോയി ദ്രോഹിക്കുന്നു എന്നാണ്. അപ്പോൾ കുരങ്ങ് വന്ന് മേലിലേക്ക് ചാടുമ്പോൾ അയാൾ ആ ഇരിക്കണോടത്തുനിന്ന് ഇങ്ങനെ തിരിഞ്ഞൊന്നിങ്ങനെ മാറും. പെട്ടെന്ന് അവിടെ വന്നിട്ടൊരു വണ്ടി ഇട്ടിച്ചനെ കയറും. അപ്പോൾ അയാൾ അവിടെ ഇരുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അയാൾ രണ്ട് കാലും ഉണ്ടാവില്ല, ഏറ്റവും മിനിമം, അല്ലെങ്കിൽ ജീവൻ പോയിട്ടുണ്ടാവും. പക്ഷേ ഒരു കുരങ്ങനെ അവിടെ വന്ന് അയാളെ മേലേക്ക് ചാടിയപ്പോൾ കുരങ്ങനെ തട്ടി മാറ്റാൻ വേണ്ടി അയാൾ മാറുമ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പം നമുക്ക് ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ദോഷകരമാണെന്ന് തോന്നിയാലും അതിന് ഒരുപാട് അതിലേറെ വലിയത് വരേണ്ടതോ ഒക്കെയായ വിഷയങ്ങളായിരിക്കും പൊതുവെ ഉണ്ടാകുക. അങ്ങനെ നമ്മൾ സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വിചാരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങൾക്ക് പോലും തീർച്ചയായും വലിയ സാധ്യതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
0: ഇവിടെ ഒരു ജീവിതത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നഷ്ടമാണ് എന്ന് ആ സമയത്താണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ആ സമയത്ത് തോന്നുന്ന കാര്യം പിന്നീട് അത് നഷ്ടമായിരുന്നില്ല, എനിക്ക് കിട്ടിയത് ലാഭമായി, അല്ലെങ്കിൽ എനിക്കത് നഷ്ടപ്പെട്ടത് വലിയ ലാഭമായി എന്ന് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഇൻഷാല്ലാ നമുക്ക് കൈവരും. അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഹൈറായതാണ് എൻ്റെ ജീവിതത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ നീങ്ങുക ഇൻഷാല്ലാ.

0: ഓക്കെ, മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് നമ്മൾ പോകേണ്ട സമയമായിട്ടുണ്ട്. മോർണിംഗ് ലൈവ് ക്വിസ് ആളുകൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ചോദ്യങ്ങൾ നമ്മൾ വേഗം ചോദ്യത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഫോണെടുക്കുക, റെഡിയാവുക. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നമ്മുടെ പേരും മൊബൈൽ നമ്പറും സ്ഥലവും ഒക്കെ ശരിയായി എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ അതിനോടൊപ്പം പറയുന്ന ഓപ്ഷനുകളിൽ, ആ ഓപ്ഷനുകളോടൊപ്പമുള്ള ലെറ്റർ എ ബി സി ഡി എന്നീ ലെറ്ററുകൾ ഉണ്ടാവും. ആ ലെറ്റർ മാത്രം ഫീഡ്ബാക്ക് ടെക്സ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് എഴുതി സബ്മിറ്റ് ബട്ടൺ അമർത്തിയാലാണ് ഇൻഷാല്ല നമുക്ക് ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനാവുക. അപ്പോൾ നമ്മൾ ചോദ്യം ഇവിടെ വായിക്കണം. താജുക്ക ചോദിക്കല്ലേ?
1: യെസ്.
0: ഓക്കെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു എന്നാണ് ചോദ്യം. അത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുമായി ബന്ധപ്പെട്ടാണ് ഹിജറ കലണ്ടർ ആരംഭിച്ചതെങ്കിലും അറബി മാസപ്രകാരം, ആ ഒരു വർഷപ്രകാരം എത്ര വയസ്സാണ് എന്നതാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം മദീനയിലേക്ക് എത്തിയത് എന്നാണ് ചോദ്യം.
1: ചോദ്യം ഡയറക്റ്റ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിട്ട് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും ചില ആൾക്കാർക്ക് എത്രാമത്തെ വയസ്സിലാണെന്നൊക്കെ.

0: പക്ഷേ റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടിയതും പിന്നെ നബുവത്ത് കിട്ടിയിട്ട് എത്ര കാലം മക്കത്ത് നിന്നു എന്നുള്ളതും ഒക്കെ വെരിഫൈ ചെയ്താൽ ഉത്തരം അയക്കാൻ എളുപ്പമാണ്.
1: അതെ, ഓപ്ഷൻ എ 50, ബി 63, സി 53, ഡി 40. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നത് തൻ്റെ എത്രാമത്തെ വയസ്സിലാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ബി, ഓപ്ഷൻ എ 50, ബി 63, സി 53, ഡി 40. ഇതിലെ ഈ എണ്ണമല്ല നമ്മൾ എഴുതേണ്ടത്, അതിൻ്റെ കൂടെയുള്ള ഓപ്ഷൻ്റെ കൂടെയുള്ള ലെറ്ററാണ് എഴുതേണ്ടത്. വേഗത്തിൽ എഴുതാം.

0: ഒക്കെ ഉത്തരങ്ങൾ, ധാരാളം ആളുകൾ ഉത്തരങ്ങൾ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നത്തെയും പോലെ ഇന്നും ചില ആളുകൾക്ക് ഉത്തരം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്.
1: സ്ഥിരം പ്രോഗ്രാമുകളൊക്കെ കേൾക്കുന്ന, നന്നായി ഫീഡ്ബാക്ക് അയക്കുന്ന ആളുകളെ തന്നെയാണ് തെറ്റിച്ചിട്ടുള്ളത്. എന്താണ് അവൾക്ക് പറ്റിയതാവോ? അവൾക്ക് എന്തായാലും ഒന്ന് വിജയികളിൽ പെടൂല സാറല്ല. അൽഹംദുലില്ലാ, പ്രത്യക്ഷത്തിൽ നമുക്ക് ഖൈർ എന്ന് തോന്നുന്ന ഒരു നല്ല കാര്യം ഇപ്പോൾ അത് ലഭിക്കാത്തത് വളരെ ഖൈറായി തോന്നുന്നു. റബ്ബിൻ്റെ കരുതൽ എത്ര മഹത്വരം, അൽഹംദുലില്ലാ എന്നാണ് നമ്മുടെ ഒരു ശ്രോതാവ് വായിച്ചിട്ടുള്ളത്.
0: കുറേ ആളുകൾ ഉത്തരം അയക്കാത്തവരുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് അതിപ്പം എന്തായാലും ഇപ്പോൾ സമ്മാനം കിട്ടൂല, പിന്നെപ്പോൾ വിജയിയാകുക എന്നുള്ളതാണ് അടുത്ത്, അതും ഉണ്ടാകണില്ല, പിന്നെപ്പോൾ എന്താ അയച്ചിട്ട് എന്നാണ് ചില ആളുകളൊക്കെ ആലോചിക്കുക. ഇതൊരു നമ്മളതിലൊന്ന് പങ്കെടുക്കുക എന്നുള്ളൂ. ആ ഒരു പോയിൻ്റ് നമ്മളെ മനസ്സിലുറക്കാനും ആ ഒരു കാര്യം നമുക്ക് ഓർത്തെടുക്കാനും നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ അത് വേറെ ഒരു തരം ഓർത്തെടുക്കലാണ്. ഒരാളിങ്ങനെ ഇരുന്ന് കേൾക്കുന്നത് പോലെ, ഒരാൾ ഹിഫ്ലാക്കുന്നത് പോലെ പഠനത്തിൻ്റെ വേറൊരു റൂട്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഉത്തരക്കെ അയക്കുന്നൊരു സ്വഭാവത്തേക്ക് നമ്മൾ എല്ലാവരും എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നാണ് സാന്ദർഭികമായിട്ട് പറയാം.
1: ഒരു ഒരു ഫീഡ്ബാക്ക് കൂടി വന്ന് വായിക്കട്ടെ അജുക്ക. എനിക്ക് 3 പെൺമക്കളാണ്. 3-ാമത്തെ മകളെ ഗർഭം ധരിച്ചപ്പോൾ ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചു, പിന്നെ പ്രതീക്ഷിച്ചു. പക്ഷേ പ്രസവിച്ചത് പെണ്ണാണെന്നറിഞ്ഞപ്പോൾ വളരെയധികം വിഷമമായി. ഇപ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. എൻ്റെ പരിചയത്തിലുള്ള മറ്റൊരു സഹോദരിക്ക് 4 ആൺമക്കളാണ്. അത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു അള്ളാഹു എനിക്ക് ഖൈറാണ് നൽകിയത് എന്ന്. എൻ്റെ 3 പെൺമക്കളും ദീനി രംഗത്ത് വളരെ സജീവമാണ്. അത് കാണുമ്പോൾ കൺകുളിർമ തോന്നുന്നു എന്നാണ് ഒരു സഹോദരി അയച്ചത്.
0: ഇത് ചില ആളുകൾ മക്കള് ഒട്ടുമില്ലാത്ത ആളുകളേ ഉണ്ടാവും. അവർക്ക് ഈ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുകയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാരക രോഗങ്ങളായിരിക്കും. ഇപ്പോൾ ഈ ഓട്ടിസമൊക്കെ ബാധിച്ച, ഓട്ടിസം ബാധിതരൊക്കെ ആയിട്ടുള്ള ആളുകൾ, ഓട്ടിസം ബാധിതരായ മക്കളൊക്കെ ഉള്ള ആളുകളൊക്കെ ഒന്ന് പീസറുടെ ഫീഡ്ബാക്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓട്ടിസം ബാധിതരുടെ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലികളുടെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിസ്റ്റ യൂത്തിൻ്റെ അണ്ടറിൽ സ്നേഹസ്പർശം വകുപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓട്ടിസം ബാധിതരായ ആളുകളെ ഒരുമിച്ച് കൂട്ടുക, അവരുടെ അവരായിട്ടുള്ള ചില ഷെയറിങ്ങുകൾ, അവരിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പാഠങ്ങൾ, നമ്മൾ അവർക്ക് നൽകേണ്ട മാനസികമായ ആശ്വാസങ്ങൾ, ഏതെങ്കിലും തലത്തിൽ സാമ്പത്തികമായ സപ്പോർട്ടുകൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകലൊക്കെ നമ്മളൊരു പദ്ധതിയായി ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അറിയുന്ന ആളുകളുണ്ടെങ്കിലൊക്കെ ഒന്ന് അവരുടെ നമ്പറൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചേ അത്രേ ഉള്ളൂ. സാധാരണഗതിയിൽ എന്താ പറയുക, മക്കൾ ഇല്ലാത്ത ആളുകൾക്ക് ഒരുപാട് വിഷമമുണ്ടാകും. പക്ഷേ ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെയൊക്കെ കിട്ടിയ ആളുകൾ അവരുടെ ആയുഷ്കാലം മുഴുവൻ ഉറക്കമില്ലാതെ, വിശ്രമം ഇല്ലാത്ത അധ്വാനങ്ങൾ, അതോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ എന്താ പറയുക, അവരെ അവരുടെ ഒരു പിന്നെ ജീവിതം തെറ്റായ ദിശയിൽ ഓടുമ്പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ സാധാരണഗതിയിൽ നമുക്ക് വലിയ തോതിൽ പ്രയാസങ്ങൾ തോന്നാറുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്.
1: ഓക്കെ, ധാരാളം ആളുകൾ വീണ്ടും ചില സന്ദേശങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇസ് റേഡിയോ പ്രോഗ്രാമുകളെ പറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമാണ്. ഇതിൽ വാർത്ത വായിക്കുന്ന ഒരു 5 മിനിറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൂടെ, അതിന് സമയം കണ്ടൂടെ എന്ന് എപ്പോഴും ചോദിക്കാൻ വിചാരിക്കുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ നമുക്ക് ഈ വാർത്തകളൊക്കെ ആദ്യം സമയത്ത് തന്നെ തയ്യാറാക്കി തന്നിരുന്നത് മെഹ്ബൂബ് അലി പട്ടാമ്പിയാണ്. മെഹ്ബൂബ് അലി പട്ടാമ്പി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാര്യം, ഈ കാര്യം മെഹ്ബൂബ് അലി പട്ടാമ്പിയോടൊന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു ജോലി തിരക്കുകളും പ്രഭാതത്തിൽ പെട്ടെന്ന് പ്രഭാതം വരെ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുകളും മറ്റൊക്കെ കാരണത്താൽ പിന്നെ ഒരിടവേളയിൽ അത് തയ്യാറാക്കി തരുന്നിടത്തുള്ള ചെറിയ റിസ്കുകൾ അദ്ദേഹത്തിനുണ്ടായി മറ്റു തിരക്കുകളൊക്കെ വന്ന കാരണത്താൽ. അതുകൊണ്ടാണത് നമുക്ക് നിന്നുപോയത്. വീണ്ടും അത് തുടങ്ങണം. അപ്പോൾ ശക്തമായി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട് മെഹ്ബൂബ് അലി പട്ടാമ്പിയെ കൊണ്ട് നമുക്കത് വീണ്ടും ചെയ്യിപ്പിക്കാം. ഇനി മെഹ്ബൂബ് മാത്രമല്ല, വേറെ ആർക്കെങ്കിലും ഇപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും വിലയിരുത്തിക്കൊണ്ട് അതിലെ ആദ്യ പേജുകളിൽ വന്നത് അല്ലെങ്കിൽ അതിൻ്റെ സുപ്രധാനമായ വാർത്തകളൊക്കെ വിലയിരുത്തി ചെറിയ ഒരു പിന്നെ PDF അല്ലെങ്കിൽ ഒരു വേർഡ് ഫയലോ ഒക്കെ ആക്കി നമുക്ക് നൽകിയാൽ എല്ലാ ദിവസവും അത് വാർത്ത അവതരിപ്പിക്കുക എന്നുള്ളതല്ല, ഇന്നത്തെ പുതിയ അപ്ഡേഷനുകളൊക്കെ അറിയാം എന്ന അർത്ഥത്തിൽ നമുക്കത് തീർച്ചയായും ഉൾപ്പെടുത്താൻ സാധിക്കും. നിഹാല പറഞ്ഞിട്ടുള്ള അഭിപ്രായം തീർച്ചയായും ഇവിടെ പ്രൊഡക്ഷൻ ടീമിന് കൈമാറാണ്. ഇൻഷാല്ലാ നമുക്കൊക്കെ ആഗ്രഹമുള്ള ഒരു വിഷയം തന്നെ. ഹാരിസ് മൗലിയുടെ ഇന്നത്തെ ശബ്ദം കേൾക്കേണ്ട കുറേ 50+കാരുണ്ട്, ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ എന്ന് ഒരു ശ്രോതാവ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ആവശ്യമുള്ള കാര്യമാണ്. മഷാല്ലാ, പീസ് റേഡിയോ തുറന്നപ്പോൾ താജുദ്ദീൻ സലാഹിയുടെ ഒരു സ്പീച്ച് കേട്ട് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ഗുണപാഠമാണ്. ആ സഹോദരിയുടെ ബർസഖിയായ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, ആമീൻ. നന്മ പറഞ്ഞു തരുന്ന ഈ സന്ദർഭത്തെ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് CK ഫീഡ്ബാക്ക് നമ്മളോട് സംവദിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ചിന്ത ഓർമ്മയിലേയില്ല. നമ്മൾക്ക് ശരിയായാലും തെറ്റായാലും അള്ളാഹുവിൻ്റെ വിധിയെ പഴിച്ചതായിട്ട് ഓർമ്മയില്ല, എല്ലാം ശരിയാകും എന്നേ കരുതാറുള്ളൂ എന്നാണ് സലീമ ഒതുക്കുങ്ങൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഹെറോ എന്നൊന്നും ചിന്തിക്കേണ്ട, അല്ല എന്ത് വിധിച്ചാലും അത് എനിക്ക് നന്മയാണ് എന്ന് പിന്നെ ചിന്തിക്കുകയാണ് നല്ലത്. ചില ആളുകളുടെ ശബ്ദം പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദ്യത്തിന് അഷ്റഫ് ബേപ്പൂർ മറുപടി പറഞ്ഞിട്ടുണ്ട്, കട്ടാവുന്നില്ലല്ലോ, വളരെ ക്ലിയറായി മുന്നോട്ട് പോകുന്നു മഷാല്ലാ എന്നാണ് അഷ്റഫ് ബേപ്പൂർ മറുപടി അയച്ചിട്ടുള്ളത്. ഒരു നല്ല മുസ്ലിമിന് ദീനും ലോകവും തമ്മിൽ വൈരുദ്ധ്യമില്ല. നമ്മുടെ കുടുംബത്തെ സ്നേഹത്തോടെ പരിപാലിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന സമയം കൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുക എന്നതാണ് നമ്മുടെ വലിയ വിജയം. കുടുംബത്തെ നോക്കുന്നിടത്ത് തന്നെയാണ് ഏറ്റവും വലിയ സേവനമായി അള്ളാഹു കണക്കാക്കുന്നത് എന്ന് പിന്നെ അമീർ ടി എടത്തനാട്ടുകാര അറ്റ് റിയാദ് ജിദ്ദ എന്ന് അതേദീന് ഇപ്പോൾ റിയാദിലേക്ക് മാറിയോ, അമീർ ടി എടത്തനാട്ടുകാര പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും നമ്മൾ 1 മിനിറ്റ് ടോക്കിലേക്ക് പോവുകയാണ്. 1 മിനിറ്റ് ടോക്കിലേക്ക് പോയി നമുക്ക് വേഗം തിരിച്ചു വരാം. ലുക്മാനുൽ ഹക്കീം അൽ ഹിക്കമിയുടെ സന്ദേശമാണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നമ്മൾ കേൾക്കുന്നത്. കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. 4 കാര്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഉപേക്ഷിക്കുവാൻ പാടില്ല. 1, അള്ളാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുക, എങ്കിൽ അവൻ നമുക്ക് ധാരാളമായി കൊണ്ട് വർദ്ധനവ് നൽകും. ലെ ഇൻ ശക്കർത്തും ല അസീദന്നക്കും. 2 കാര്യം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പാപമോചനം വർദ്ധിപ്പിക്കുക, അത് നമുക്ക് വിജയം നൽകും. വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. 3, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, സ്മരണ നമ്മൾ നിലനിർത്തുക, എങ്കിൽ അവൻ നമ്മയും സ്മരിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും. 4, പ്രാർത്ഥന, അത് നമ്മൾ നിലനിർത്തുക. പ്രാർത്ഥന ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം അത് തടയപ്പെടും. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബു ലക്കും. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാരക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 4 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇങ്ങനെ 1 മിനിറ്റ് കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ പകർന്നു നൽകിക്കൊണ്ടാണ് 1 മിനിറ്റ് ടോക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1900 ദിവസങ്ങൾ കഴിഞ്ഞു. ഈ വളരെ ചിന്തകളും അറിവുകളും പകർന്നു നൽകിക്കൊണ്ട് ഈ 1 മിനിറ്റ് ടോക്ക് നമ്മളിലേക്ക് എത്തുന്നു. കേൾക്കുക, അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇത് ഫോർവേഡ് ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക. പീസ് റേഡിയോ സംവിധാനത്തിൻ്റെ ഭാഗമായ ദ ലൈറ്റ് ഗ്രൂപ്പിലൂടെ നമുക്ക് ഈ 1 മിനിറ്റ് ടോക്ക് ലഭിക്കും. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജുകളിലും നമുക്ക് ഈ 1 മിനിറ്റ് ടോക്ക് ലഭിക്കും. വിസ്ഡം ഗ്ലോബൽ TV സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്കറിയാം, അതിലും നമ്മുടെ 1 മിനിറ്റ് ടോക്ക് ഉണ്ടാകാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം വരുന്ന ഈ 1 മിനിറ്റ് ടോക്ക് നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കുക, ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക.
3: കാട്ടിടുന്നു ജന്നത്തിലേക്ക്.

വിശുദ്ധ ഖുറാന്റെ ഓരോ ദിവസവുമുള്ള പാരായണം കേൾക്കാനും അതിൻ്റെ വചനങ്ങൾ ആസ്വദിക്കാനും അതിൻ്റെ അർത്ഥം പഠിക്കാനുമൊക്കെയുള്ള നല്ലൊരവസരമാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമുക്ക് സമ്മാനിക്കുന്നത്. വിശുദ്ധ ഖുറാന്റെ മനോഹരമായ പാരായണത്തിൻ്റെ ഭാഗങ്ങൾ നമ്മളതിൽ സെലക്ട് ചെയ്ത് സ്റ്റാറ്റസ് വെക്കാവുന്ന രൂപത്തിൽ സമ്മാനിക്കാറുണ്ട്. ഓരോ ദിവസവും പ്രഭാതത്തിൽ തന്നെ നമ്മുടെ പീസ് റേഡിയോ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അത് വരാറുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് രാവിലെ തന്നെ അത് സ്റ്റാറ്റസ് വെച്ച് പരമാവധി ആളുകൾക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകണം. ഈ അധ്യായം 42 വിശുദ്ധ ഖുറാനിലെ സൂറത്ത് ശൂറ, അതിലെ 7-ാമത്തെ ആയത്താണ് ഇന്നത്തെ സ്റ്റാറ്റസ് വീഡിയോയിലൂടെ നമ്മൾ കേൾക്കുന്നത്.

ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മളിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് 2000-ൽ അധികം ദിവസങ്ങളായി. അതിലെ 2396-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കേട്ടിട്ടുള്ളത്. 2420 ദിവസമായി യഥാർത്ഥത്തിൽ ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വർഷങ്ങളോളം ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മുടെ ഫോണിലൂടെ, നമ്മുടെ വാട്സപ്പിലൂടെ കടന്നു വന്നിട്ട് അതിൽ എത്രണം നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ സാധിച്ചു, അത് എത്ര വചനങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റി, എത്ര 1 മിനിറ്റ് ട്രോക്കുകൾ നമുക്ക് അതിൽ നിന്ന് അറിവ് നുകരാൻ സാധിച്ചു എന്നതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുക. ജോലി തിരക്കുകൾക്കിടയിലായിരിക്കും ഒരു പക്ഷേ നമ്മളിത് കേൾക്കുന്നത്, അല്ലെങ്കിൽ യാത്രക്കിടയിലായിരിക്കും കേൾക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കത് ചെയ്യാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടില്ലെങ്കിലും, നമ്മളൊന്ന് ജോലി തിരക്ക് അവസാനിച്ചതിന് ശേഷം, അല്ലെങ്കിൽ വണ്ടി ഒന്ന് സൈഡാക്കിയതിന് ശേഷം, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയതിന് ശേഷം ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഇതിൻ്റെയൊക്കെ ഭാഗമാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 1 മിനിറ്റിൽ ഒരുപാട് അറിവുകളാണ് നൽകുന്നത് എന്നാണ് ഖദീജ തൊടുപുഴ 1 മിനിറ്റ് ട്രോക്കിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഭിന്നശേഷിയുള്ള 2 കുട്ടികളുണ്ട്, അത് എനിക്ക് ഹൈറാണ് എന്ന് ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആരൊക്കെയാണ് അങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകളുള്ളത് എന്ന ചോദ്യം ഇവിടെ ഉന്നയിച്ചിരുന്നു. നമ്മുടെ ജീവിതം ഞാൻ എല്ലാ മാസവും പീസ് റേഡിയോക്കൊരു സംഖ്യ അയക്കാറുണ്ട് പിന്നെ എന്ന് ഒരു ശ്രോതാവ് അയച്ചിട്ടുണ്ട്. ബാർക്കല്ലാഹു ഫീക്കും. നിങ്ങളുടെ ആവശ്യം നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് അതിൽ നിന്ന് പരിഹാരം നിർദ്ദേശിക്കുന്നതാണ് ഇൻഷാല്ലാ. വളരെ നല്ലൊരു സന്ദേശമാണ് റേഡിയോ നമുക്ക് സമ്മാനിച്ചത്. കിട്ടിയതെല്ലാം ഖൈർ, കിട്ടാത്തതും ഖൈർ, എല്ലാം നല്ലതിനാവും അൽഹംദുലില്ലാ എന്ന സന്ദേശമാണ് ഷുഐബ എം വളപട്ടണം ഫീഡ്ബാക്കിലൂടെ പറഞ്ഞിട്ടുള്ളത്. ചോദ്യം വളരെ എളുപ്പമാണ്. നബിചരിത്രം കേൾക്കുന്നവർക്ക് എന്ന് മുഹമ്മദ് അസ്ലം ഖോർഫുർഖാൻ ഷാർജ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൈനബ കടമ്പഴിപ്പുറം, അതുപോലെ ഖദീജ ഒക്കെ പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാറി അയച്ച സ്ഥിരം ശ്രോതാവ് മൂപ്പര് മനസ്സിലാക്കിയിട്ട് തിരുത്തിക്കണ്, അത് പെട്ടെന്ന് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറില്ല ഇൻഷാല്ലാ ഇന്നത്തെ വിജയികളിൽ ഉണ്ടാവില്ല എന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓപ്ഷൻ മാറിയിട്ടുണ്ട്, പക്ഷേ ഉത്തരം വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുഴപ്പമില്ല ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സദാസമയം ചൊരുമാറാകട്ടെ എന്ന പ്രാർത്ഥനകളുമായി ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇന്നും പീസ് റേഡിയോ പ്രോഗ്രാമുകൾ കേൾക്കാൻ കഴിഞ്ഞു. അള്ളാഹു അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. അങ്ങനെ പ്രാർത്ഥനകൾ, പി ആർ ഫാമിലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളുമായിട്ട് നമ്മുടെ ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ അയക്കുക, അതിൽ കഴിയുന്നതൊക്കെ ഇൻഷാല്ലാ നമുക്കെടുത്ത് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: പീസ് റേഡിയോ സ്ഥിരമായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാനും ചില പ്രോഗ്രാമുകൾ മോർണിംഗ് ലൈവിലെ സജീവ ശ്രോതാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനുമുള്ള ഒരു സ്ലോട്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഐ ടി ജാലകം എന്ന പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഐ ടി ജാലകം ടെക്നിക്കൽ ടിപ്പുകൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലെയോ കമ്പ്യൂട്ടറിലെയോ ഒക്കെ ആപ്ലിക്കേഷനുകളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളോ ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ഐ ടി ജാലകം. വെള്ളി ബുധൻ തിങ്കൾ, തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പകൽ സമയം 11:20 രാവിലെ 11:20 ലൈവായി റേഡിയോ അത് സംപ്രേഷണം ചെയ്യുന്നത്. അതോടൊപ്പം അത് റിവൈൻഡിൽ പിന്നീട് നമുക്ക് കേൾക്കാം. സാലിഹ് ഇബ്രാഹിം കോട്ടക്കൽ, ഷാനിദ് പാണ്ടിക്കാട്, അബ്ദുല്ലഹദ് ചുങ്കത്ര, മുഹമ്മദ് ഷെബീർ ഒ പി എന്നിവരൊക്കെയാണ് ഈ സെഷനുകൾ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ അത് കേൾക്കുക, ഐ ടി ജാലകം കേൾക്കുക. ഓരോ ദിവസവും എന്തൊക്കെയാണ് ഐ ടി ജാലകത്തിൽ പറയാറുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത് ചാർജ് തീരില്ല, ഗൂഗിൾ പേ വഴിയുള്ള മൊബൈൽ റീചാർജ് എന്ന വിഷയത്തിലാണ് ഡോക്ടർ ഷാനിദ് മലയിൽ നമ്മളോട് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഗൂഗിൾ പേ വ്യാപകമായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ക്യാഷ് അയക്കാനും എടുക്കാനും ഫോൺ ചാർജ് ചെയ്യാനെല്ലാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗൂഗിൾ പേ എന്നുള്ളത് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോൺ നമ്പർ കൊടുക്കണം. ഓക്കെ, ഫോൺ നമ്പറാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാകും ഒരു ഫോൺ നമ്പർ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഫോൺ നമ്പർ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതുപോലെ ആ ഫോണിൻ്റെ സിം എന്ത് ചെയ്യണം? ഈ ഒരു ഫോണിൽ ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക. നമ്മൾ പിന്നെ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചാൽ നമുക്കൊരു ഒ ടി പിയും സംഗതിയൊക്കെ വരും. പിന്നെ നമ്മൾ ഫോണിൽ ചെറിയൊരു മെസ്സേജ് അയക്കാനുള്ളൊരു ക്യാഷ് വേണം. കാരണം ഓട്ടോമാറ്റിക് ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ മെസ്സേജ് അയക്കും. എന്നിട്ട് ആ മെസ്സേജ് പോയിട്ട് ആ ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് വരിക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി എന്താവും? നമ്മുടെ ഗൂഗിൾ പേ റെഡി ആയിരിക്കും. ഇനി നമുക്ക് ഒരാൾക്ക് പിന്നെ ക്യാഷ് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അയാളുടെ ഫോൺ നമ്പർ നമ്മൾ മുകളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരാളുടെ പേര് അയാളെ ഇന്ന ഫോൺ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ പോയിട്ട് അയാളെ ഫോൺ നമ്പർ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാളുടെ പേര് അവിടെ താഴെ വരും. ആ പേരും നമ്പറും ഇതെന്നെല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക? അതിലേക്ക് അയക്കാൻ പറ്റും. അപ്പോൾ അതിൽ പിന്നെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തു. ഇപ്പം നമ്മൾ നമ്പർ അടിച്ചു. അപ്പോൾ അയാളുടെ പേര് അവിടെ വരും. ആ നമ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്പം അയാൾക്ക് ഒരു പിന്നെ സംഖ്യ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് നമുക്ക് ഒരു കോഡ് ഉണ്ടാവും. ആ കോഡും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? പിന്നെ അയാൾക്ക് എന്ത് ചെയ്യും? ആ ഒരു ക്യാഷ് എന്ത് ചെയ്യും? പോവും. ഇങ്ങനെയാണത് അയക്കുന്നത്. അതുപോലെ നമുക്ക് ഇനി ഒരാൾക്ക് നമ്മളേക്ക് അയക്കാം. നമ്മൾ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ ഗൂഗിൾ പേ രജിസ്റ്റർ നമ്പർ, ആ നമ്പർ അയാൾക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് അയക്കാൻ പറ്റും. അതുപോലെ പിന്നെ നമുക്ക് ഇപ്പോൾ ക്യു ആർ കോഡ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കോഡൊക്കെ എന്ത് ചെയ്യും? ഒരാൾക്ക് സ്കാൻ ചെയ്യാൻ കൊടുക്കണം, അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാം. അതിന് നമുക്ക് എന്താ വെച്ചാൽ മുകളിൽ വലതുവശത്തുള്ള ഒരു ഐക്കൺ ഉണ്ട്, നമ്മളൊരു ഫോട്ടോയിലെ ഐക്കൺ ഉണ്ടാവും. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഐക്കണായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും, ഒരു ക്യു ആർ കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു ക്യു ആർ കോഡ്, നമ്മുടെ സ്വന്തം ഒരു ക്യു ആർ കോഡ് കിട്ടും. അത് ജസ്റ്റ് അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ കാണിച്ചു കൊടുത്താൽ വേറൊക്കെ സ്കാൻ ചെയ്യാം. പല ആളുകളത് യൂസ് ചെയ്യുന്നതായിരിക്കും, എന്നാലും സാധാരണ ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഒരു പ്രയാസമായിരിക്കും ഇത് ആദ്യമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോർമലി ഇത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ പലപ്പോഴും നമുക്ക് മൊബൈൽ ചാർജിങ്ങിന് എപ്പോഴും ആവശ്യം. ഗൂഗിൾ പേയിൽ അങ്ങനെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ റീചാർജ് എന്നുള്ള ഓപ്ഷൻ മുകളിൽ തന്നെ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിൽ ഏത് ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ബേസിക്കലി ഇപ്പോൾ ചിലപ്പോൾ എയർടെല്ലാണോ അത് നമുക്കറിയണം, ജിയോ ആണോ നമുക്ക് അറിയണം. അതറിഞ്ഞ് ഇപ്പം എയർടെല്ലാണെങ്കിൽ എന്താ എക്സാമ്പിൾ പറയാം, എയർടെൽ എടുത്തു. ഇനി അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എയർടെൽ ക്ലിക്ക് ചെയ്താൽ പല ഓഫറുകളും കാണാൻ പറ്റും. 200 രൂപ, 300 രൂപ, 199 രൂപ, അങ്ങനെ പല ഓഫർ കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഇത്ര ജി ബിന്റെ ഡാറ്റ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നെ ഇത്ര കോൾ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കുക. അതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാഷ് അവിടെ വരും. പേ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്യാഷ് പേ ആയിട്ട് എന്ത് ചെയ്യും? പോവും. അത്ര പ്രയാസം ഒന്നുമില്ല, വളരെ എളുപ്പം, നമുക്ക് ആർക്കും ചെയ്യാവുന്നൊരു സംഗതിയാണ് സാധാരണ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ അതിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആളുടെ നമ്പർ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മൊബൈൽ റീചാർജ് എടുക്കാം. പിന്നെ നമ്മൾ അത് ഏതാണ് എയർടെല്ലോ ജിയോ ബി എസ് എൻ എൽ ഏതാണല്ലോ സെലക്ട് ചെയ്യാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമ്പർ ആഡ് ചെയ്യാം. അപ്പം ആളുടെ ഒരു പ്രാവശ്യം നമ്മുടെ നമ്പർ ഒരെണ്ണത്തിൽ റീചാർജ് ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അവിടെ വരും, അല്ലെങ്കിൽ നമുക്കത് പുതിയ നമ്പറുകൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ലിങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു സംഗതി കാണാൻ പറ്റും, പുതിയ നമ്പറാണ്. അപ്പോൾ അവിടെ ലിങ്ക് അക്കൗണ്ടിൽ പ്ലസ് അടിക്കുക, എന്നിട്ട് നമ്മൾ ഏത് നമ്പറിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത് ആ ഫോൺ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി അത്ര അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരാളോട് ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത് പിന്നീട് നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഗൂഗിൾ പേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിന്റെ ചെറിയ കാര്യങ്ങൾ ഉണർത്താമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഇങ്ങനെയുള്ള സംഗതികൾ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉണർത്താം എന്നുള്ളതാണ് ഈ ഒരു ഐ ടി ചാലകത്തിൽ നമ്മൾ വിചാരിച്ചത്. ഇതോടെ ഈ ഒരു സെഷൻ ക്ലോസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: ചില സന്ദർഭങ്ങളിൽ കുടുംബത്തെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ സങ്കടം വരും. അപ്പോൾ വിചാരിക്കും, ഒരടിമക്കും താങ്ങാൻ പറ്റാത്തത് നൽകിയല്ലോ എന്ന്. അങ്ങനെ സമാധാനിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇതെല്ലാം നൽകിയല്ലോ എന്ന തിരിച്ചറിവാണ് തീർച്ചയായും നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ആളുകൾക്ക് കുടുംബമില്ല, കേൾക്കാനും പറയാനും ആളില്ല, അന്വേഷിക്കാൻ ആളുകളില്ല എന്ന അവസ്ഥയുള്ള ധാരാളം ആളുകളുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ, ആഗ്രഹിച്ചിട്ടും അങ്ങനൊരു കുടുംബം ഇല്ലാതായല്ലോ എന്നൊക്കെ, അങ്ങനൊരു കുടുംബം ആഗ്രഹിച്ചിട്ടും ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് നമ്മൾ എത്രയോ മെച്ചത്തിലാണ്. ഇതുവരെ കഴിഞ്ഞ പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് എന്ന് ആയിഷ കരുമ്പിൽ ചോദിച്ചിട്ടുണ്ട്. അബ്ദുല്ലഹദ് ചുങ്കത്ര അബ്ദുവിൻ്റെ അനിയനാണല്ലോ അല്ലേ? അതെ, എൻ്റെ അനിയനാണ് അബ്ദുല്ലഹദ് ചുങ്കത്ര. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട്. പല കാര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും ശരികൾ തെറ്റായും തെറ്റ് ശരിയായും തോന്നിയിട്ടുണ്ട്. എല്ലാം ഒന്നും ഓർമ്മയില്ല, ചിലതൊക്കെ മറക്കാതെയുണ്ട് താനും. ചിലപ്പോൾ വളരെ ചെറിയ കാര്യമായിരിക്കാം, കിച്ചണിലോ മറ്റോ ഒക്കെയുള്ള സിമ്പിൾ കാര്യങ്ങൾ, വലിയ നിരാശകളൊന്നുമില്ല. പക്ഷേ ഈ ചെറിയ കാര്യങ്ങളിൽ പോലും അള്ളാഹു സൂക്ഷ്മമായി വച്ചിരിക്കുന്ന ഓരോ നന്മയെയും കുറിച്ച് പിന്നീട് ചിന്തിച്ച് സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. അള്ളാഹു ഖൈറ് നൽകട്ടെ. ആമീൻ. അള്ളാഹു എത്ര കാരുണ്യവാൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ എന്ന് നമ്മളോടൊരു ശ്രോതാവ് അയച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: പതിവ് പോലെ തിരുമൊഴികളിൽ നമ്മളോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി. നോമ്പെടുത്ത് പവിത്രമാസത്തെ ധന്യമാക്കാം എന്ന വിഷയത്തിൽ തിരുമൊഴികളിൽ കെ വി നമ്മളോട് സംസാരിക്കും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ أن رسول الله صلى الله عليه وسلم قدم المدينة فوجد اليهود صياما يوم عاشوراء فقال لهم رسول الله صلى الله عليه وسلم ما هذا اليوم الذي تصومونه فقالوا هذا يوم عظيم أنجى الله فيه موسى وقومه وغرق فرعون وقومه فصامه موسى شكرا فنحن نصومه فقال رسول الله صلى الله عليه وسلم فنحن أحق وأولى بموسى منكم ഫസ്വാമഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബി സിയാമിഹി. പ്രശ്രോതാക്കളെ, വളരെ പ്രസിദ്ധമായ ഒരു വചനം സഹീഹ് മുസ്ലിമിൽ വന്നതാണ്, വായിച്ചു കേൾപ്പിച്ചത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമ. അവരാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹിജ്റ കുംഭ 3-ലാണ് മക്കയിൽ ജനിക്കുന്നത്. ഹിജ്റ 68-ലാണ് അദ്ദേഹത്തിൻ്റെ മരണം. 1660 ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. സ്വഹാബികളിലെ വലിയ പണ്ഡിതനാണ്, മുഹദ്ദിസാണ്, ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിളാണ്. ഇമാമുൽ മുഫസ്സിറീൻ എന്നറിയപ്പെടുന്ന തഫ്സീറിൻ്റെ കാര്യത്തിൽ മുഫസ്സിറുകളുടെ ഇമാമുമാണ് അദ്ദേഹം എന്നൊക്കെ നാം അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അന്ന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, നിശ്ചയമായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നു. ഫവജദൽ യഹൂദ സിയാമൻ യൗമ ആഷൂറ, അപ്പോൾ അവിടെയുള്ള മദീനയിലെ ജൂതന്മാർ യഹൂദികൾ ആഷൂറ നോമ്പ് അനുഷ്ഠിക്കുന്നത് റസൂലുള്ള കാണുകയാണ്. മുഹറം 10-നുള്ള ആഷൂറ നോമ്പ്. ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോൾ അവരോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഹാദൽ യൗമുൽ ലദീ തസുമൂനഹു, നിങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ ദിവസം എന്താണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത? മാ ഹാദൽ യൗം അല്ലദീ തസുമൂനഹു, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു ഹാദ യൗമുൻ അദീമുൻ, ഇത് ഒരു മഹത്തായ ദിവസമാണ്. ഹാദയോമുൻ അദീമുൻ, ഇതൊരു മഹത്തായ ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു. അൻജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി. അൻജ എന്നും നജ്ജ എന്നും ഒക്കെ രക്ഷപ്പെടുത്തി എന്നതിന് പറയാം. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, ഈ ദിവസത്തിലാണ് മൂസയെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത്. വ ഖർറഖ ഫിർഔന വ ഖൗമഹു, ഫിറൗനിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജനതയെയും അള്ളാഹു മുക്കി നശിപ്പിച്ചതും ഈ ദിവസത്തിലാണ്, ഈ ആഷൂറ ദിവസത്തിലാണ്. ഫസ്വാമഹു മൂസ ശുക്രൻ ഫനഹനു നസൂമുഹു ഫസ്വാമഹു മൂസ ശുക്രൻ. അങ്ങനെ മൂസ അലഹിസ്സലാം നന്ദി എന്ന നിലക്ക്, റഹ്മാനായ റബ്ബ് നൽകിയ മഹത്തായ അനുഗ്രഹത്തിന് നന്ദി എന്ന നിലക്ക് നോമ്പനുഷ്ഠിച്ചു. ഫനഹനു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും ഈ ആഷൂറ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഫനഹ്നു അഹഖു വഔല ബിമൂസ മിൻകും, ഫനഹ്നു അഹഖു വഔല ബിമൂസ മിൻകും. ഫനഹ്നു, അപ്പോൾ ഞങ്ങളാണ്, അഹഖു വഔല, ഏറ്റവും അവകാശപ്പെട്ടവരും ഏറ്റവും അടുത്തവരും, ബിമൂസ മിൻകും, മൂസയോട് നിങ്ങളെക്കാൾ. അപ്പോൾ മൂസ അലൈഹിസ്സലാമിനോട് നിങ്ങളെക്കാൾ ഏറ്റവും ബാധ്യതയുള്ളവരും ഏറ്റവും അടുപ്പമുള്ളവരും ഞങ്ങളാണ്. തുടർന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫസ്വാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചു. വ അമറ ബിസ്വിയാമിഹി, നോമ്പനുഷ്ഠിക്കാൻ മറ്റുള്ളവരോട് കൽപ്പിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ആഷൂറ നോമ്പിൻ്റെ പ്രത്യേകത, ഈ മാസത്തിൻ്റെ പവിത്രത, അതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസാണ് കേട്ടത്. നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പുതിയൊരു വർഷത്തിലാണ്, ഹിജ്റ വർഷം 1448 മുഹറമിലാണ് നമ്മളുള്ളത്, പവിത്ര മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പവിത്ര മാസത്തെ പവിത്രമായി കാണണം, നന്മകൾ വർദ്ധിപ്പിക്കണം, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ഇക്കാര്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ, മദീനയിലുള്ള യഹൂദികൾ മുഹറമത്തിന് ആഷൂറ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അതിനെക്കുറിച്ച് തിരക്കിയതും അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അവർ പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചതും ഒക്കെയാണ് ഇവിടെ ഒരു കാര്യം. അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിൻ്റെ കൗമായ ബനു ഇസ്രായേലുകാരെയും നിഷ്ഠൂരനായ രാജാവ് ചക്രവർത്തി ഫറോവയുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഫറോവയും കൂട്ടരും അവരെയൊക്കെ വെള്ളത്തിൽ ആ കടലിൽ അള്ളാഹു മുക്കി നശിപ്പിക്കുകയും ചെയ്ത മഹത്തായ ദൃഷ്ടാന്തത്തിൻ്റെ, മഹത്തായ അനുഗ്രഹത്തിൻ്റെ നന്ദി എന്ന നിലക്ക് മൂസ നബി അലൈഹി ഇസ്ലാം മുഹറമത്തിന് ആഷൂറ നോമ്പ് അനുഷ്ഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിക്കുകയും മറ്റുള്ളവരോട് ആ നോമ്പിൻ്റെ പ്രത്യേകത എന്ന നിലക്ക്, നന്ദി എന്ന നിലക്ക്, ആ പ്രവാചകനോടുള്ള വലിയ ബന്ധം എന്ന നിലക്കുമൊക്കെ അള്ളാഹു നൽകിയ വലിയ ദൃഷ്ടാന്തത്തെ അനുസ്മരിച്ചും മുഹറമത്തിന് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം നാം അതും കൂടി ഓർക്കണം. സഹീഹ് മുസ്ലിമിൽ നമുക്കത് കാണാം. റസൂലുള്ളാഹ പറയുകയുണ്ടായി, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ റസൂ മന്നത്താസിഉ, ഞാൻ ഇനി അടുത്ത വർഷം ബാക്കിയാവുകയാണെങ്കിൽ, മരണപ്പെട്ടിട്ടില്ലെങ്കിൽ, 9 ഞാൻ നോമ്പനുഷ്ഠിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മുഹറം 9 നോമ്പനുഷ്ഠിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നെ പറയുന്നുണ്ട്, സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം അതിൻ്റെ ആശയം എങ്ങനെയാണ്, ഒരു വചനത്തിൻ്റെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആഷൂറ നോമ്പ്, മുഹറം 10 ആഷൂറ നോമ്പിനേക്കാൾ അതിന് നൽകുന്ന പ്രത്യേകത പോലെ മറ്റൊന്നിനും പ്രത്യേകത നൽകുന്നത്, അതായത് ഫർളു സുന്നത്ത് നോമ്പുകളിൽ മറ്റൊന്നിനും ഇല്ലാത്ത പ്രത്യേകത ഈ ദിവസത്തിൽ നബി നൽകിയിരുന്നു എന്ന് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ ഒന്നുകൂടി ഈ വിഷയത്തിലൊരു വിശദീകരണം നൽകുന്നുണ്ട്, നമുക്കത് സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലത്ത് ആഷൂറ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, ഖുറൈശികൾ അനുഷ്ഠിച്ചിരുന്നു, അത് തുടർന്ന് വരുന്നൊരു ചര്യയാണ്. എന്നാൽ ആരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല നോമ്പ് നോൽക്കാൻ. എന്നാൽ മദീനയിൽ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ളവർ നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ട് നബി തൻ്റെ നോമ്പ് അത് കുറച്ച് ഗൗരവത്തോടെ അനുഷ്ഠിക്കാൻ തീരുമാനിക്കുകയും മറ്റുള്ളവരോട് അനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയും ചെയ്തു, ശക്തമായ സുന്നത്ത് എന്ന നിലക്ക്. പിന്നീട് റമദാനിൽ നോമ്പ് നിർബന്ധമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നവൻ അത് അനുഷ്ഠിക്കുക, അല്ലാത്തവർക്ക് താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം എന്ന നിലക്ക്. മനുഷ്യ അസ്വാമഹു മനുഷ്യ തറക്കുഹു എന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉദ്ദേശിക്കുന്നവർ അനുഷ്ഠിച്ചു, ഉദ്ദേശിക്കുന്നവർ അത് ഒഴിവാക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അപ്പോൾ 9 നോമ്പെടുക്കുന്നത് പ്രബലമായ സുന്നത്ത് തന്നെയാണ് എന്ന് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ താല്പര്യത്തോടെ നിർവഹിച്ച ഈ ചെറിയ, പ്രത്യേകിച്ചും ആഷൂറ മുഹറമത്തിൻ്റെ നോമ്പിനെ ആ രൂപത്തിൽ തന്നെ കാണാനും ഗൗരവത്തോടുകൂടി തന്നെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കാനും നാം തയ്യാറാകണം. അങ്ങനെ നോമ്പെടുത്തും, സൽക്കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകിയും, തിന്മകൾ വെടിഞ്ഞും ഈ പവിത്ര മാസത്തെ ധന്യമാക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മളോട് തിരുമൊഴികളിൽ സംസാരിച്ചത് പതിവ് പോലെ KV മുഹമ്മദ് അലിയാണ്. നോമ്പെടുത്ത് പവിത്ര മാസത്തെ ധന്യമാക്കാം എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു ദിവസം കേരളത്തിലുള്ള ആളുകൾക്ക് മുഹറം 9 നാളെ വെള്ളിയാഴ്ച മുഹറം 10. അപ്പോൾ മുഹറം 10 നോമ്പെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 9 നോമ്പെടുക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടും സുന്നത്താണ്. ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും നോമ്പായിരിക്കും. ഇനി ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും കാരണത്താൽ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ 10 നാളെ മുഹറം 10 എന്തായാലും നോമ്പെടുക്കുക. ഇനി അതിനോടൊപ്പം ചേർത്ത് 10 കഴിഞ്ഞ് 11 കൂടി ചേർത്ത് 2 ദിവസത്തെ നോമ്പ് നമ്മൾ പൂർത്തിയാക്കുക. അങ്ങനെ 10 മാത്രം നോമ്പെടുത്താലും പുണ്യം കിട്ടും. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റു മതവിശ്വാസികളുമായി അവരുടെ ആചാരങ്ങളുമായി നമ്മുടെ ആചാരങ്ങളെ എതിരാകണം. ആ എതിരാകുന്നതിൻ്റെ ഭാഗമായി 2 ദിവസമാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് നോമ്പെടുത്ത ആളുകൾ അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. അതോടൊപ്പം നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ അടുത്ത ദിവസം അതിന് പകരം നോമ്പെടുത്ത് പിന്നെ 2 ദിവസം ആക്കി മാറ്റണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്.

റിയാദിൽ ഫജർ ജമാഅത്തിന്റെ സമയത്താണ് നമ്മുടെ ലൈവ് കിസ് ഇന്ന് വൈകാതെ കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചതിൽ ഇരുവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു എന്നാണ് അഷറഫ് ബേപ്പൂർ ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ നന്ദി നമ്മൾ സ്നേഹപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. സാമൂഹ്യ സേവന താല്പര്യത്താൽ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ തകരാതെ കാക്കണം വീട്ടിലെ സ്നേഹം, തണലേകും കുടുംബത്തിൻ ചില്ലകൾ, ഇണയുടെ പുഞ്ചിരി, മക്കളുടെ സ്നേഹം, കരുതൽ പകരണം, മാതാപിതാക്കൾക്ക് ചേർത്ത് പിടുക്കണം തളരാതെ നമ്മൾ. ജീവിതത്തിൻ്റെ തണലായിത്തീരുക അമാനത്താണ് ശരീരവും നമുക്ക്. അതിനായി കരുതണം അല്പനേരം. അമിതമാമോട്ടത്തിൽ മനസ്സിനെ നോവിക്കാതെ അണയാതെ കാക്കണം ഈ ജന്മദീപം. ദീനിൻ്റെ പാതയിൽ കർമ്മങ്ങൾ ചെയ്യവേ നീതിയോടെന്നും പുലർത്തുക കർത്തവ്യം. വീടും സമൂഹവും ചേർത്തുവെക്കുമ്പോൾ സഫലമാകും നന്മ തൻ പാന്ധാവ് എന്നാണ് അമീർ ടി അടത്തനാട്ടുകാര എഴുതി അയച്ചിട്ടുള്ളത്. ബറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ. അമീർ ടി അടത്തനാട്ടുകാര ഒരു കവിതയാണ് അയച്ചിട്ടുള്ളത്. ഐ ടി ജാലകത്തെപ്പറ്റി വിശദമായി പറഞ്ഞു തന്നു. അൽഹംദുലില്ലാ, റേഡിയോയിലെ ഓരോ വിഷയങ്ങളും വളരെ ഉപകാരപ്രദമായത് തന്നെയാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ. സഫിയ കെ തിരുരങ്ങാടി. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ ഡോക്ടർ ഷാനിദിനെ അറിയിക്കാം ഇൻഷാല്ലാ. ഇന്നലെ ഞങ്ങളുടെ നടന്ന മണ്ഡലം മീറ്റിങ്ങിൽ നമ്മുടെ അന്നൂർ പഠനം എല്ലാ അംഗങ്ങളും നിർബന്ധമാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനമെടുത്തു. പീസ് റേഡിയോ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ചും പരിപാടികൾ കേൾക്കുന്നതിനെക്കുറിച്ചും ഡൊണേറ്റ് ചെയ്യുന്നതിനെപ്പറ്റിയുമൊക്കെ ഉത്ബോധനങ്ങൾ നടത്തി എന്നാണ് മൈമൂന ചീക്കിലോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അന്നൂറ് കേൾക്കാനൊക്കെ തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അന്നൂറ് പിന്നെ എല്ലാവരും കൂടി നിർബന്ധമായി കേൾക്കാൻ തീരുമാനമെടുക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പും മറ്റൊക്കെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കാൻ തീരുമാനിച്ച ആളുകൾ ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലൈവായിട്ട് തന്നെയാണ് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് കേട്ടോ എന്ന് ചോദിച്ചൊരു പോള് പോസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇനി രാത്രിയാണ് ക്ലാസ്, ചില ആളുകളൊക്കെ രാവിലെ ആയിരിക്കും അത് പകരം കേൾക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയിലെ ക്ലാസ് കേട്ടോ, അപ്പോൾ കേട്ടു ഒരു ഓപ്ഷൻ, കേട്ടിട്ടില്ല ഉടൻ കേൾക്കാം ഇൻഷാല്ലാ രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ അല്ല, കേൾക്കാൻ ഈ ആഴ്ച ഒഴിവില്ല അതുകൊണ്ട് മിസ്സാവുകയാണ് എന്ന ഓപ്ഷൻ അല്ല. 20 മിനിറ്റ് അല്ലേ, ആ 20 മിനിറ്റ് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് കേൾക്കുകയാണ് നല്ലത്. അപ്പോൾ 500-ൻ്റെ ക്ലാസ്സുകളാണെങ്കിലും അറബി ഭാഷാ പഠനമാണെങ്കിലും ലൈഫിൻ്റെ ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ സമയാസമയങ്ങളിൽ കേൾക്കാനുള്ള തീരുമാനമെടുക്കുക, അത് റിമൈൻഡർ ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ എന്താവും, അപ്പോൾ അടിപൊളിയാവും എല്ലാവർക്കും. നല്ല തീരുമാനമാണ് ചിക്കിലോട്, മൈമൂന ചിക്കിലോടിൻ്റെ നാട്ടുകാർ എടുത്തിട്ടുള്ളത്. ബറക്കല്ലാഹു ഫീക്കും. ഒരു മിനിറ്റ് കൊണ്ട് അപാരമായ അറിവാണ് ഓരോ ദിവസവും പങ്കുവെക്കുന്നത്, എല്ലാ ദിവസവും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നാണ് അഷ്റഫ് ബേപ്പൂർ. റിയാദിൽ എവിടെയാണെന്ന് അമീർട്ടി അടത്തനാട്ടുകാരെ റിയാദെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വിവരം പറഞ്ഞേരി, ഇൻഷാല്ലാ അമീർട്ടി അടത്തനാട്ടുകാർക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കാം. ഒന്നും അറിയാത്തവർക്ക് നല്ല അറിവ് തന്നെയാണ് തിരുമൊഴികളിലൂടെ മൗലവി അറിയിച്ചു തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ. പി ആർ ഫാമിലിക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ എന്ന് ഷുഐബ കണ്ണൂരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രോഗ്രാമും വളരെ നല്ലത്, മോർണിംഗ് ലൈവിൽ രാവിലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു. അൽഹംദുലില്ലാ, 2 മണിക്കൂർ പോകുന്നത് അറിയുന്നതേയില്ല. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും അത് അറിയണം, 2 മണിക്കൂർ അങ്ങനെയാണ് പോവുകയാണ്, പെട്ടെന്ന് പോവുകയാണ്. ഓക്കെ, എന്തായാലും റേഡിയോയിൽ വീണ്ടും നമുക്ക് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളിലേക്ക് തിരിച്ചു വരാം. പീസ് ടൈമിൽ ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക് ഇതാണ്. ഇന്നത്തെ കാലത്ത് നെഗറ്റീവ് വാർത്തകളും അനാവശ്യ ഉള്ളടക്കങ്ങളും നിറഞ്ഞ സാഹചര്യത്തിൽ മനസ്സിന് സമാധാനവും ആത്മീയ ഊർജവും നൽകുന്ന ഒരാശ്രയമാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ അവതാരകരുടെ ശൈലിയും പരിപാടികളുടെ നിലവാരവും വളരെ മികച്ചതാണ്. കേൾക്കുന്നവരെ ബഹുമാനിച്ചുകൊണ്ട് അറിവ് പങ്കുവെക്കുന്ന ഈ രീതിയാണ് എനിക്കേറ്റവും ഇഷ്ടം എന്നാണ് പീസ് ടൈമിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഫീഡ്ബാക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റേഡിയോയുടെ നിങ്ങൾക്ക് പ്രത്യേകമായി തോന്നിയ ഒരു കാര്യം എന്താണ്, ആ കാര്യം ഒന്ന് നിങ്ങളും പങ്കുവെക്കുക, ഓരോരുത്തരും പങ്കുവെക്കുക. അങ്ങനെ പങ്കുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തൊക്കെയാണ് ശ്രോതാക്കൾ നമ്മളോട് അഭിപ്രായങ്ങളായി നിർദ്ദേശങ്ങളായി പറയുന്നത് എന്നത് നോക്കാമല്ലോ ഇൻഷാല്ലാ. ആ കാര്യം ഒന്നല്ല, ശ്രോതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്.

ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരം ഞാൻ എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിലത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്ത് ഉപദ്രവവും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും. ആ വിഷമം എത്ര നേരത്തെ നമ്മൾ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ വെക്കുന്നോ അത്ര നേരത്തെ നമുക്ക് കയ്യിന് കടച്ചിൽ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ മനസ്സ് കേടുവരാതിരിക്കാൻ, മനസ്സ് വേദനിക്കാതിരിക്കാൻ എത്ര നേരത്തെ നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മറ്റൊരാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അത് എത്ര നേരത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് ക്ലിയർ ചെയ്യുന്നോ അത്ര നേരത്തെ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.

മഷാല്ലാ, കെവിയുടെ ഓരോ വാക്കും മണിമുത്തുകൾ പോലെ പൊറുക്കിയെടുക്കാം. എളിയ രീതിയിൽ ഹദീസ് വിവരിച്ചു തരുന്ന ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ ഐരൂർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ജീവിതത്തിൽ എത്രയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും രാവിലെ റേഡിയോ തുറന്നാൽ പ്രയാസമെല്ലാം നീങ്ങും. അൽഹംദുലില്ല, അതുതന്നെയാ ഒരു സമാധാനമാണ്. ഒരു പ്രയാസവും അറിയില്ല. അള്ളാഹു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ എന്നാണ് സഫിയാത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരു നല്ല മെസ്സേജാണ് പീസ് റേഡിയോയിൽ നിന്ന് കിട്ടുന്നത് എന്ന് ഖൈറുൻ നീസ അഷ്റഫ് പടിഞ്ഞാറേത്തറ വയനാട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പീസ് റേഡിയോയെക്കുറിച്ച് ഒരു സുദീർഘമായ ലേഖനം നേർപ്പദം എഡിറ്റോറിയൽ സെഷനിലേക്ക് അയച്ചിട്ടുണ്ട്. വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അമീർ ടി ഇടത്തനാട്ടുകാർ അയച്ചിട്ടുള്ളത്. നേർപ്പദത്തിൽ പ്രസിദ്ധീകരിക്കുമായിരിക്കും, നിങ്ങൾ അയച്ചല്ലേ. ഇൻഷാല്ലാ, റേഡിയോ ശ്രോതാക്കൾക്ക് എത്രമാത്രം ആശ്വാസവും സമാധാനവുമാണ് നൽകുന്നത് എന്നത് ഫീഡ്ബാക്കുകളിലൂടെ വ്യക്തമാണ്. ഓരോ ദിവസവും അത് മനസ്സിന് സമാധാനവും നൽകുന്ന, സന്തോഷം നൽകുന്ന കാഴ്ചകൾ നമുക്കെന്തായാലും പിന്നെ ഒരു സന്തോഷം നൽകുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. 500-ൻ്റെ മൊഡ്യൂൾ 16, അതിൻ്റെ 33-ാമത്തെ ക്ലാസ്സാണ് നാളെ 10 മണിക്ക് നടക്കാൻ പോകുന്നത്. അപ്പോൾ 33 ക്ലാസ്സുകളും കേട്ട ആളുകൾക്കറിയാം, വളരെ ചുരുങ്ങിയ വചനങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ആഴമേറിയ ചർച്ചകളാണ് ഓരോ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ചരിത്രങ്ങൾ പഠിച്ച് അതിൻ്റെ കർമ്മശാസ്ത്ര മസലകൾ മനസ്സിലാക്കി ഒരുപാട് വ്യക്തികളുടെ പേരുകൾ മനസ്സിലാക്കി തഫ്സീറുകൾ, അതിൻ്റെ ഗ്രന്ഥകാരന്മാർ, സഹാബിമാർ, അതിനെ തുടർന്ന് വന്ന താബിഊകൾ, അവരൊക്കെ പറഞ്ഞ വാക്കുകളുമൊക്കെ ഉൾക്കൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ വളരെ ആഴമേറിയ പഠനമാണ് നമ്മൾ 500-ലൂടെ നടത്തുന്നത്. അപ്പോൾ 500-ൻ്റെ സൂറത്തുൽ ബഖറ 180 മുതൽ 87 വരെയുള്ള വചനങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അത് തന്നെ ഇപ്പം 33 ക്ലാസ്സായി. അപ്പോൾ 16-ാം മൊഡ്യൂൾ കംപ്ലീറ്റ് ആകാൻ പോവുകയാണ്. പൂർത്തിയാകുമ്പോൾ അതിൻ്റെ പരീക്ഷകളും ഒക്കെ എഴുതി നമ്മൾ ഈ കോഴ്സിൻ്റെ ഭാഗമാകണം. 33 ക്ലാസ്സായില്ലേ, ഇനി ഞാനതിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കേണ്ട. ലേറ്റായിട്ട് എക്സാം എഴുതിയാലും അതിൻ്റെ മാർക്ക് കിട്ടും. ആദ്യ ദിവസം എഴുതിയ ആളുകളുടെ മാർക്ക് ഉണ്ടാവില്ല, അതിൻ്റെ ശതമാനക്കണക്കിനനുസരിച്ച് അതിൽ കുറവ് വരും എന്നത് മാത്രമാണ് അതിൽ പ്രശ്നമുള്ളത്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിൽ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻറോൾ ചെയ്ത് നോക്കുക. നമ്മുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം നേരെ പീസ് റേഡിയോ ആപ്ലിക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഓഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓഡിയോ കേൾക്കുന്നതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കോഴ്സസ് എന്ന ബട്ടൺ കാണും. ആ ബട്ടണിൽ നമുക്ക് ചെറിയൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ പേരും സ്ഥലവും മൊബൈൽ നമ്പറും അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ കാഴ്ചപരിമിതനാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. കാഴ്ചപരിമിതനാണെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങളും മറ്റൊക്കെ പെട്ടെന്ന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ്, സാങ്കേതിക സഹായങ്ങളിൽ അവരെ വേഗത്തിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ചോദ്യങ്ങൾ. മാത്രമല്ല കാഴ്ചപരിമിതർക്കായുള്ള പ്രത്യേക പ്രോഗ്രാമുകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള നോട്ടിഫിക്കേഷനുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ നമ്മൾ പിന്നെ സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ പിന്നെ കോഴ്സുകളിൽ നമ്മൾ എൻറോൾ ചെയ്യുക. 500-ൻ്റെ മൊഡ്യൂൾ 16, നമുക്ക് 40 ക്ലാസ്സുകളാണ് അതിലുള്ളത്. ഓരോ ക്ലാസ്സുകളിലൂടെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ചെറിയ പരീക്ഷകൾ, പിന്നെ വസീയത്തിൻ്റെ ചരിത്രം മുതൽ ആരംഭിച്ച് അങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ കേട്ട് കേട്ട് റമദാനിലെ രാത്രി ഇളവുകൾ എന്ത്, ആത്മവഞ്ചന എന്ത് എന്നൊക്കെ തുടങ്ങിയ ക്ലാസ്സുകളിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോവുകയാണ്. എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഉടനെ തന്നെ എൻറോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. സ്കൂൾ കുട്ടികൾക്കുള്ള ബാഗോ കുടയോ ഒക്കെ നമ്മൾ ഇനിയും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ അതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പീസ് റേഡിയോയുടെ മൊമെൻറ്റോസിൻ്റെ ഭാഗമായ കുടയും ബാഗും പെൻസിൽ പൗച്ചും നെയിം സ്ലിപ്പും ടീഷർട്ടുകളും തൊപ്പികളും ഒക്കെ നമ്മുടെ മൊമെൻറ്റോസ് സെഷനിലുണ്ട്. 97-46-950-0006 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ അത് വാങ്ങി കൈവശം വെക്കാൻ ശ്രദ്ധിക്കുക. പീസ് റേഡിയോയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫീഡ്ബാക്കിൽ അയച്ചാൽ മതി. അയച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങൾ ഫീഡ്ബാക്കിലൂടെ തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കും. എന്നാൽ 97-47-845-845 എന്ന പീസ് റേഡിയോയുടെ നമ്പർ, ആ നമ്പർ നമുക്കെല്ലാവർക്കും അറിയാം.
ആ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്താലും ഇൻഷാ അല്ലാ നമുക്ക് റേഡിയോയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് നൽകും എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. നമുക്ക് ഇനി പീസ് റേഡിയോയിൽ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. പീസ് റേഡിയോയിൽ ഇനി സ്വരം, സ്വരത്തിൽ മഹ്മൂദർ നബി ജാദരായി എന്ന വളരെ സുന്ദരമായ മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. പീസ് റേഡിയോയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടു പരിചയിച്ചിട്ടുള്ള റിഫമോളാണ് ഈ മഹ്മൂദർ നബി ജാദരായി എന്ന സുന്ദരമായ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത്.

മഷാല്ലാ, വളരെ മനോഹരമായ സുന്ദരമായ ഒരു ഗാനം റിഫമോളുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടു. മോർണിംഗ് ലൈവ് ഷോയിൽ വളരെ ആസ്വാദ്യകരമായി നമുക്ക് ലഭിക്കുന്ന ചില നിമിഷങ്ങളാണ് ഇത്തരം ഗാനങ്ങൾ. എന്തായാലും പാട്ടുപാടിയ കുട്ടിക്കും അത് രചിച്ച ആളുകൾക്കുമൊക്കെ നന്മയുണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കണം. നമുക്ക് ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? എത്രാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയത് എന്നതാണ് ഇന്നത്തെ ചോദ്യമുണ്ടായിരുന്നത്. നാല് ഓപ്ഷനുകളാണ് നൽകിയത്: 50-ാമത്തെ വയസ്സിൽ, 63-ാമത്തെ വയസ്സിൽ, 53-ാമത്തെ വയസ്സിൽ, 40-ാമത്തെ വയസ്സിൽ. അങ്ങനെ നാല് ഓപ്ഷനുകളാണ് പിന്നെ ചോദ്യമായി നമ്മൾ നൽകിയിരുന്നത്. അതിൽ ധാരാളം ആളുകൾ നമുക്ക് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. ശരി ഉത്തരം അയച്ച ആളുകളിൽ നിന്നുള്ള വിജയികളെ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ പ്രഖ്യാപിക്കും. ഇന്നത്തെ വഴിവിളക്കിൽ എന്താണ് വന്നിട്ടുള്ളത്?

0: അതാണ് നമ്മൾ ഏതാനും മിനിറ്റുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ഹദീസിൻ്റെ ഭാഗമാണ്. ഉഖ്ബ റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാ അഖ്ബിർനി ബി ഫവാദിലിൽ അഅ്മാൽ. ഫഖാല യാ ഉഖ്ബ സിൽ മൻ ഖതഅക വഅഅതി വഅതി വഅഅതി മൻ ഹറമക വഅഅരിദ് അമ്മൻ ളലമക എന്ന ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തൊരു വചനമാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. നിന്നോട് ബന്ധം മുറിച്ചു കളഞ്ഞ ആളുകളോട് നീ ബന്ധം ചേർക്കുക, നിനക്ക് തരാതിരുന്ന ആളുകൾക്ക് നീ നൽകുക. ആ വചനമാണ്, ആ ഭാഗമാണ് ഇന്ന് നമ്മൾ വഴിവിളക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വഅഅതി മൻ ഹറമക, നിനക്ക് നിഷേധിച്ച ആളുകളുണ്ട്, ആ ആളുകൾക്ക് നീ കൊടുക്കുക. വഅരിദ് അമ്മൻ ളലമക, നിന്നെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്, അവരെ നീ അവഗണിക്കുക, അവരിൽ നിന്ന് നീ പിന്തിരിഞ്ഞു കളയുക എന്നാണ്. വളരെയധികം ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട ഒരു വചനമാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പറഞ്ഞിട്ടുള്ളത്. നമുക്കെന്താണ് കിട്ടിയത്, നമുക്ക് ആരൊക്കെയാണ് നൽകുന്നത്, ആ ആളുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക അല്ല. ആവശ്യ സമയത്ത് നാം സഹായം പ്രതീക്ഷിച്ച പലരും മുഖം തിരിച്ച അനുഭവങ്ങൾ ഒരുപക്ഷേ നമുക്കുണ്ടാകാം. എന്നാൽ അത്തരം ഒരു ആവശ്യം അവർക്കുണ്ടാകുമ്പോൾ നമ്മൾ പഴയത് എന്നെ അങ്ങനെ എല്ലാം കണ്ടിട്ടുള്ളൂ, ഞാനും അങ്ങനെ തന്നെ കാണുള്ളൂ എന്ന് വിചാരിച്ച് അവർക്കാവശ്യം സഹായം, അവർക്ക് സഹായം ആവശ്യമുള്ളൊരു സമയത്ത് പഴയ ഈ ചിന്തകൾ മനസ്സിൽ വെച്ച് അതൊരു പക വീട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മളോട് ഉപദ്രവം ചെയ്ത ആളുകളായിരിക്കാം നമുക്ക്, അല്ലെങ്കിൽ നന്മകൾ തടഞ്ഞ ആളായിരിക്കാം, നമ്മളെ ഒരു ആവശ്യഘട്ടത്തിൽ സഹായിക്കാത്ത വ്യക്തിയായിരിക്കാം, അതൊരിക്കലും അയാൾക്ക് സഹായം ആവശ്യമുള്ളൊരു സമയത്ത് അയാളെ അവഗണിക്കാനുള്ളൊരു കാരണമാകരുത് എന്നാണ് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. വഅഅതി മൻ ഹറമക, നിനക്ക് തരാതിരുന്നു, നിന്നെ പരിഗണിക്കാതിരുന്നു, നിന്നെ പരിഗണിക്കാതിരുന്ന ആളെ നീ എന്ത് ചെയ്യരുത്, പരിഗണിക്കാതിരിക്കരുത്, അവന് സഹായം ആവശ്യമുള്ള സമയത്ത് നീ അവന് കൊടുക്കണം എന്നത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഈ പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മളിന്ന് ഒരു അല്ലിജാബയിലെ ഒരു ചോദ്യവും അതിൻ്റെ പണ്ഡിതന്മാർ നൽകിയ ഒരു ഉത്തരവും കൂടി നമ്മൾ കേൾക്കുകയാണ്. സാധാരണ നമ്മൾ അല്ലിജാബ പ്രത്യേകമായി സംപ്രേഷണം ചെയ്യാറുള്ളത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15. അപ്പോൾ ആ സമയത്ത് പ്രോഗ്രാം കേൾക്കാത്ത ആളുകൾ ഒരുപക്ഷേ ഈ ഫീഡ്ബാക്കിലൂടെ അല്ല പീസ് റേഡിയോ ലൈവിലൂടെ ഇപ്പോൾ ചോദ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഈ റേഡിയോ സന്ദേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടികൾ ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് പരിശോധിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിലെ നമുക്കുള്ള സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു ശ്രമമായി പിന്നെ നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ മാറ്റണം. ഇന്ന് മുഹമ്മദ് സാദിഖ് മദീനി അല്ലിജാബയിൽ വന്ന ഒരു ചോദ്യത്തോട് പ്രതികരിക്കുകയാണ്. ആ ചോദ്യവും ആ ഉത്തരവും നമുക്ക് കേൾക്കാം.
1: ഒരു സഹോദരിയുടെ ഇതാണ് ചോദ്യം. അവർ ഖുർആൻ പാരായണം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിനും റീച്ച് കൂട്ടുന്നതിനും വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്, ഇതിൽ വല്ല അപാകതയും ഉണ്ടോ എന്നാണ് അവരുടെ ചോദ്യം.
2: ഇവിടെ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ആര് തന്നെയായിരുന്നാലും ശരി, ഈ റീച്ച് കൂട്ടുക എന്നതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള അവരുടെ പ്രേരകം? എൻ്റെ ശബ്ദം ആളുകൾ കേൾക്കട്ടെ, എൻ്റെ പാരായണം ആളുകൾ അറിയട്ടെ, അങ്ങനെ ഞാൻ ഒരു അറിയപ്പെട്ട വ്യക്തിയാകട്ടെ, അതാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും പുരുഷനായിരുന്നാലും പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അത് മുഖേന പണ സമ്പാദനമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത്തരം ലക്ഷ്യവുമായി അഥവാ എൻ്റെ ഖുർആൻ പാരായണം ആളുകൾ കേട്ട് എൻ്റെ ഫോളോവേഴ്സ് അധികരിച്ച് അതുവഴി എനിക്ക് വരുമാനം മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ ഒരു നീയത്തും ശരിയല്ല. എന്നാൽ ആളുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം, അതാണ് അതിൻ്റെ പിന്നിലുള്ള പ്രേരകമെങ്കിൽ നീയത്ത് നല്ലതാണ്, നല്ല ഉദ്ദേശമാണ്, അവരുടെ നീയത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നാൽ അതിൽ സ്ത്രീയും പുരുഷനും ഒരേപോലെയാണോ? സ്ത്രീകളും പൊതുവായി എല്ലാ ആളുകളും കാണുന്ന കേൾക്കുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്തോ മറ്റോ ആളുകൾ അവരിലൂടെ മാത്രം പഠിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ന് മറ്റവർ സംവിധാനങ്ങളും ഉണ്ടാവുമ്പോൾ പൊതുവെ സ്ത്രീകളുടെ ശബ്ദം അത് ഔറത്ത് അല്ല എങ്കിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടുള്ള വിശുദ്ധ ഖുർആന്റെ കൽപ്പ

0: മറ്റുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ ഫല തഹ്ലഅന ബിൽ ഖൗലി, അനുനയത്തിൽ അവരുമായി സംസാരിക്കുവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, സ്ത്രീ സാധാ രൂപത്തിൽ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അതിന് കുഴപ്പമില്ല, എന്നാൽ അത് തന്നെയും പ്രത്യേകമായി ഈണത്തോടുകൂടി ഒക്കെയാണ് എങ്കിൽ അത് ഒഴിവായി നിൽക്കലാണ് നല്ലത് എന്ന് ആ വിഷയമായി പല പണ്ഡിതന്മാരും സൂചിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായി അത്തരം ക്ലാസുകൾ എടുക്കുകയാണ് എങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇന്ന് അത് പ്രത്യേകിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമായി തന്നെ ലഭിക്കുന്ന ഒരവസ്ഥ ലഭിച്ചുകൊള്ളണമെന്നില്ല. ഏതായിരുന്നാലും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: ഓക്കെ, അലിജാബയുടെ ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്രദമായൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള നല്ല അവസരങ്ങൾ അലിജാബയിലുണ്ട്. ആ പിന്നെ അവസരം ഉപയോഗപ്പെടുത്തി അതിൻ്റെ ലൈവ് അലിജാബ പ്രോഗ്രാമുകളുണ്ട്. ആ ലൈവ് അലിജാബ ശനിയാഴ്ച ദിവസങ്ങളിൽ നടക്കാറുണ്ട്. അതിലും നമ്മൾ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. ഉത്തരം പറഞ്ഞില്ലല്ലോ എന്ന് ഉമ്മ മറിയം റിയാദ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്, ഓർമ്മപ്പെടുത്തിയത് വളരെ നന്നായി. ക്വിസിൻ്റെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയായിരുന്നു? എത്രാമത്തെ വയസ്സിലാണ് മദീനയിൽ, അന്നത്തെ യസരീബാണ് എത്തിച്ചേർന്നത് എന്നാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 53 വയസ്സുള്ളപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ചരിത്രം വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ളൊരു പ്രചോദനമാകട്ടെ. മക്കാ ജീവിത കാലഘട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഓർമ്മകളുണ്ട്. ആ ഓർമ്മയിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങാനും പ്രബോധനം എളുപ്പത്തിൽ നടക്കാനും യസ്രിബിലേക്ക് അദ്ദേഹം യാത്ര പോകുന്നത്. യസ്രിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ അൻസാറുകൾ സ്വീകരിച്ചതും അവരവിടെ മുഹാജിറുകളെ സ്വന്തം സഹോദരങ്ങളായി കണ്ട് ഉൾക്കൊണ്ടതും ആ സാഹോദര്യത്തിൻ്റെ മനോഹരമായ മാതൃകകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെ അവർ സ്വീകരിച്ചതും മക്കാക്കാർ മാത്രമല്ല മദീനക്കാർ തന്നെ പരസ്പരം തർക്കത്തിലിരുന്ന കുടുംബാംഗങ്ങളാണ് അവരൊക്കെ. ഗോത്രങ്ങൾ തമ്മിൽ വർഷങ്ങളോളം വീറും വാശിയും വൈര്യവുമായി നടന്നിരുന്ന ആളുകളാണ് അവർ. അവരെ വിശുദ്ധ ഖുറാൻ്റെ പാരായണം, വിശുദ്ധ ഖുറാൻ്റെ ഉത്ബോധനം, വിശുദ്ധ ഖുറാൻ്റെ ശക്തമായ സന്ദേശങ്ങൾ, താക്കീതുകൾ, സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, നരകത്തെക്കുറിച്ചുള്ള ഗൗരവമുള്ള താക്കീതുകൾ, അവരതെല്ലാം കേട്ട് അല്ലേ, ഫഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇണക്കുണ്ടാക്കുകയാണ്. ലൗ അൻഫഖ്ത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, നീ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും നിനക്കവർക്കിടയിൽ പിന്നെ ഇണക്കമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. വർഷങ്ങളോളം തർക്കിച്ചിരുന്ന, യുദ്ധം ചെയ്തിരുന്ന മനുഷ്യന്മാരെ വിശുദ്ധ ഖുറാൻ്റെ വചനങ്ങൾ അവരെ ഒന്നിപ്പിക്കുകയാണ്. ആ ഗോത്രങ്ങളെ അവർ വിശുദ്ധ ഖുറാൻ നന്നാക്കി തീർക്കുകയാണ്. ഔസും ഖസ്റജും എത്ര കാലമാണ് യുദ്ധം ചെയ്തത്, അവരെ വിശുദ്ധ ഖുറാൻ ആദ്യ നാളുകളിൽ തന്നെ സ്വാധീനിക്കുകയാണ്. ഒന്നാമത്തെ വർഷത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഖസ്റജ് ഗോത്രത്തിൽ നിന്ന് വന്ന ആളുകളുണ്ട്. ആ ആളുകൾ മടങ്ങിപ്പോയി തിരിച്ച് അടുത്ത വർഷം വരുമ്പോഴേക്കും ഔസ് ഗോത്രത്തിൽ നിന്നുള്ള ആളുകളെ കൂടി കൂട്ടിയിട്ടാണ് തിരിച്ചു വരുന്നതെന്ന് പറയുമ്പോൾ ആ ഖുറാൻ എത്ര വലിയ സ്വാധീനമാണ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. എന്തായാലും ഈയൊരു പിന്നെ വിശുദ്ധ ഖുറാൻ്റെ മാധുര്യം ഉൾക്കൊണ്ട് അതിൻ്റെ ആശയത്തിൻ്റെ ഗാംഭീര്യം ഉൾക്കൊണ്ട് അങ്ങനെ സൽപാന്താവിൽ ചലിക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക.

ഏത് വിഷയത്തിലും വിശ്വാസിക്ക് ശക്തമായ നിലപാടുകൾ ഉണ്ടാകണം. അവൻ്റെ എല്ലാ നിലപാടുകളും അവൻ സ്വീകരിക്കുന്നത് അവൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവൻ നേടിയെടുത്ത അറിവുകളിൽ നിന്നോ അവൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നോ ഒന്നുമല്ല. അവൻ എങ്ങനെയാണ് അറിവ് നേടിയെടുക്കുന്നത്, അവൻ എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്, അവൻ്റെ നിലപാടുകൾ എപ്പോഴും വിശുദ്ധ ഖുർആനിൻ്റെ നിലപാടുകളായിരിക്കും. ഖുർആൻ്റെ ലഹരിയോടുള്ള നിലപാട് വളരെ ശക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ വളരെ സ്ട്രോങ് ആണ്. ലഹരി അത് കൂടുതലുണ്ടായാൽ ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ കുറഞ്ഞ അളവും ലഹരി തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. മാ അസ്കറ കസീറുഹു, അതിൻ്റെ ധാരാളമുള്ള അവസ്ഥ ഒരാളെ ലഹരിയിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ ചെറിയ അളവും അത് നിഷിദ്ധം തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ലഹരി വസ്തു അത് വീര്യം കൂടിയതാണെങ്കിൽ പ്രശ്നമാണ്, വീര്യം കുറഞ്ഞതാണെങ്കിൽ പ്രശ്നമല്ല എന്ന അവസ്ഥ ഒരിക്കലും ഇല്ല. അപ്പോൾ വീര്യം കുറഞ്ഞതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകുമ്പോൾ അത്തരം നടപടികളെ എതിർക്കുക എന്നത് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു സാമൂഹിക ദുരന്തം അതിലൂടെ ഉണ്ട്. ആ സാമൂഹിക ദുരന്തത്തിനെതിരെയുള്ള പിന്നെ ലഹരി വ്യാപിക്കുന്നതിനെതിരെയുള്ള ആളുകളുടെ ഒരു പ്രതികരണവും ആളുകളുടെ പ്രതിഷേധവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. സമൂഹത്തിൽ വ്യത്യസ്ത നാടുകളിൽ കുട്ടികളും യുവാക്കളും ഒക്കെ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു. അവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ആ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ പ്രവർത്തനങ്ങളിലൊക്കെ ശക്തമായ സപ്പോർട്ടുകൾ നൽകണം. നമ്മൾ തൂഫാൻ എന്ന പേരിൽ നമ്മുടെ ഭരണകൂടം വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരെ. ആ വിപത്ത് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് കഞ്ചാവും അതുപോലെ MDMA പോലുള്ള ലഹരി വസ്തുക്കൾ മാത്രമല്ല, മദ്യത്തെയും ലഹരിയായി തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ലോകമെമ്പാടുമുള്ള ജയിലുകളിലുള്ള ആളുകളെടുത്ത് പരിശോധിച്ചാൽ മദ്യപാനം കൊണ്ട് ഉണ്ടായ അക്രമങ്ങൾ കാരണത്താൽ ജയിലിനുള്ളിൽ കഴിയുന്ന ആളുകളുണ്ട്. രോഗികളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മദ്യപാനം കാരണത്താൽ ശരീരത്തിൻ്റെ ആന്തരികാവയവങ്ങൾ തകർന്നുപോയ വ്യക്തികളെയും നമ്മൾ കാണും. ഇങ്ങനെ മദ്യം കൊണ്ട് നഷ്ടം സംഭവിച്ച വ്യക്തികളെ കാണും. ഇനി കുടുംബങ്ങളോ? എത്ര കുടുംബങ്ങളാണ് മദ്യം കാരണത്താൽ തകർന്നു പോയിട്ടുള്ളത്? എത്ര കുടുംബങ്ങളിലാണ് ആത്മഹത്യകൾ നടന്നത്? എത്ര കുടുംബങ്ങളുടെ സാമ്പത്തിക അസ്ഥിവാരമാണ്, സാമ്പത്തിക അടിത്തറയാണ് തകർന്നുപോയത്? എത്ര ആളുകളാണ് മാനഹാനി ഭയന്ന് അതിനെ പുറത്തു പറയാതെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ നിമിഷങ്ങൾ കടിച്ചുപിടിച്ച് ജീവിക്കുന്നത്? എത്ര കുടുംബിനികളാണ് തങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഭർത്താവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് ചിന്തിച്ച് കഷ്ടപ്പെട്ട് കഴിയുന്നത്? മറ്റൊരു മാർഗമുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു പോകുമായിരുന്നു, ആത്മഹത്യക്ക് അവസരമുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു, അത് പാടില്ലാത്തത് കൊണ്ടല്ലേ എന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പോൾ സമൂഹം വളരെ വലിയ വിപത്തിലേക്ക് പോകുന്ന വലിയ ദുരന്തമാണ് മദ്യപാനം എന്നുള്ളത്. ആ മദ്യപാനം ജനങ്ങൾക്കിടയിൽ സാർവത്രികമാകാൻ കാരണമാകുന്ന യാതൊരു കാര്യത്തിലും നമ്മുടേതായ സപ്പോർട്ടുകൾ ഉണ്ടാവില്ല, മാത്രമല്ല അതിനെതിരെയുള്ള വിമർശനങ്ങളിലാണ് നമ്മളുണ്ടാവുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനും ആ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വിതരണം ചെയ്യുന്ന ആളുകളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കൊടുക്കാനൊക്കെയുള്ള സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളോട് നമ്മൾ സഹകരിക്കുക. അത്തരം സംവിധാനങ്ങളൊക്കെ ഒരുക്കി സർക്കാർ ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നടക്കുമ്പോൾ അതിനെ ബോധവൽക്കരണത്തിലൂടെയും അതിന് പിന്തുണ അറിയിച്ചു കൊണ്ടുമൊക്കെ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു വശത്ത് ആവശ്യമാണ്. അത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ നിയമസഭാ ചർച്ചകളിലൂടെയൊക്കെയായി നമ്മൾ ചില തിരിച്ചറിവുകൾ, ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സർക്കാർ തീരുമാനിച്ച ഈ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ചില ആലോചനകളും ചർച്ചകളുമൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ തെറ്റായ വശങ്ങളെക്കുറിച്ച് നമുക്കതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. മദ്യത്തിൻ്റെ വരുമാനം തീരെ ഇല്ലാതെ തന്നെ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക അടിത്തറ ശരിയാക്കിയെടുക്കാൻ സാധിക്കും എന്ന ഒരു കാഴ്ചപ്പാടും നിർദ്ദേശവും ഒക്കെ തീർച്ചയായും ഉണ്ട്. കാരണം
മദ്യം എന്നതൊരു വരുമാന മാർഗമല്ലാതെ തന്നെ പിടിച്ചു നിൽക്കാവുന്ന വ്യത്യസ്ത വരുമാന മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് വേണ്ടത് എന്നതാണ് തീർച്ചയായും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.

ഒരിക്കലല്ല ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ എന്ന ഗാനം നമ്മുടെ മനസ്സിൽ ഏറെ സ്വാധീനമുണ്ടാക്കിയൊരു ഗാനമാണ്. അപ്പോൾ ഈ ഗാനം ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകമായി ആളുകൾക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു ഗാനമാണ്. നമ്മളെന്തെങ്കിലും ഇത്തരം ലഹരിക്കെതിരെയുള്ള വീഡിയോകളോ മറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീലുകളുടെ ഭാഗമായി പിന്നെ ഈ ഒരു പാട്ടിൻ്റെ കഷ്ണമാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ റീലുകളൊക്കെ ചെയ്യുന്ന ഇത്തരത്തരം സന്ദേശങ്ങൾ, ഇതിനെതിരെയുള്ള ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഈ പാട്ട് നമ്മൾ അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓരോ വരികളും നമ്മൾ ആലോചിച്ച് നോക്കുക. വളരെ തീവ്രമായ ആശയങ്ങൾ പകർന്നു നൽകുന്ന ശക്തമായ വരികളാണ് ഈ പാട്ടിൻ്റെ ഓരോ ഭാഗങ്ങളിലുള്ളത്. അപ്പോൾ ആ പാട്ട് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അവരത് കേട്ട് അതിൽ നിന്നുള്ള പിന്നെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം ഉണ്ടാവട്ടെ. നമ്മുടെ പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ നമ്മുടെ കൂട്ടുകാരോ പരിചയക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ഈ പിന്നെ ഇത്തരം കണ്ടൻറ്റുകളുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസായിട്ട് ഇത്തരം പാട്ടുകളൊക്കെ കൊടുക്കാൻ അവരോട് പറയാം. എന്തായാലും ആ ഒരിക്കലല്ല ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ എന്ന ധീരമായ തീരുമാനം റേഡിയോ ശ്രോതാക്കൾക്ക് നമുക്ക് ഒരിക്കൽ കൂടി എടുക്കാം.

0: ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒട്ടനവധി കൗമാരക്കാരായ കുട്ടികളെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ച വലിയൊരു സമ്മേളനം പെരിന്തൽമണ്ണയിൽ വിസ്ഡം സ്റ്റുഡൻസിന് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ ഉറപ്പിച്ച് തീരുമാനം എടുക്കേണ്ടതും ആരൊക്കെ എനിക്ക് വാഗ്ദാനങ്ങൾ നൽകിയാലും ആരൊക്കെ എനിക്ക് മോട്ടിവേഷൻ നൽകിയാലും ലഹരി ഞാനൊരു കാരണവശാലും ഉപയോഗിക്കുകയില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെ നല്ല തീരുമാനങ്ങളെടുത്ത് ജീവിതത്തിൽ ഞാനൊരിക്കലും അതിൻ്റെ ഭാഗമാവുകയില്ല, തുടങ്ങില്ല, തുടങ്ങാതിരിക്കാം, ഒടുങ്ങാതിരിക്കാൻ എന്ന ഒരു സന്ദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം നിർവഹിക്കാനുള്ളത്. ചിന്തയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ചിന്തയിൽ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിപ്പോൾ ശ്രോതാക്കൾക്ക് വേണ്ടി പ്ലേ ചെയ്യിക്കുന്നത്. അതിൻ്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. യെസ്, ആ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഒരു കൊച്ചുകുട്ടി കയ്യിലൊരു ഇലയുമായിട്ട് കടക്കാരൻ്റെ അടുക്കളേക്ക് വരികയാണ്.
1: ഒരു അത് എനിക്ക് തോന്നുന്നതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ്. അതൊരു റിയൽ വീഡിയോ അല്ല, അങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഇവിടെ കണ്ടതാണ്. അപ്പോൾ അതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട് എന്ന് തോന്നി, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഷൂട്ടഡ് വീഡിയോ ആണെന്ന് തോന്നണില്ല, എന്നാൽ അതൊരു ഷൂട്ടഡ് വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ എന്താ വെച്ചാൽ പല വീഡിയോസ് AI വീഡിയോകളൊക്കെ ആയിരിക്കും. അപ്പം ഇത് കാണുന്ന ആളുകൾ നേരെ പിന്നെ അതിങ്ങനെ ഒരുതാണ്, അതിൻ്റെ എന്താ പറയുക, രീതിശാസ്ത്രത്തിക്കും ധർമ്മശാസ്ത്രത്തിക്കും കർമ്മശാസ്ത്രത്തിക്കും അല്ല പോകേണ്ടത്. മറിച്ച് ആ ഒരു അവിടെ നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, കുട്ടി പൈസയായിട്ട് ഇലയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വളരെ ദരിദ്രനായൊരു മനുഷ്യൻ, അദ്ദേഹം എന്തോ ഒരു ഫുട്പാത്തിൽ കച്ചവടം നടത്തുകയാണ്. ആ കുട്ടി ഒരു ഇല കൊടുക്കുമ്പോൾ തിരിച്ചാ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു,
0: സാധനം കൊടുക്കുന്നു,
1: അതൊരു പൈസയായി സ്വീകരിച്ച് കൊടുക്കുന്നു. അപ്പം അവിടെ നമ്മൾ കുട്ടികളോടുള്ള നമ്മുടെ ഒരു സമീപനം, അവരെ കാണേണ്ട ഒരു അവസ്ഥ, ആ കുട്ടിയുടെ ഒരു മനോനില, തിരിച്ച് അതിനോട് ഈ വ്യക്തി കാണിക്കുന്ന ഒരു പ്രതികരണം, അങ്ങനത്തെ ഒരുപാട് പാഠങ്ങൾ യഥാർത്ഥത്തിൽ ഇതിലുണ്ട് എന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. കുട്ടിയുടെ ഒരു സിൻസിയറിറ്റി, ആ ഒരു ഇല അത് വളരെ സീരിയസ് ആയിട്ട് അവൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിന്നെ അപ്പോൾ അദ്ദേഹം, പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ വിഭവങ്ങളെ അദ്ദേഹത്തിന് മുമ്പിൽ കച്ചവടത്തിനുള്ളൂ. ആ തുച്ഛമായ വിഭവങ്ങൾ കച്ചവടം ചെയ്യുന്ന വ്യക്തി അവിടെ വേറൊന്നും ആലോചിക്കാതെ ആ കുട്ടിക്കത് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില ലൈഫ് എന്താ പറയുക, ലെസൺസ് അതിലുണ്ട്, ജീവിത പാഠങ്ങൾ അതിലുണ്ട് എന്നാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കുട്ടികളോട് ഉള്ള ഇടപെടലുകൾ, നമ്മുടെ സ്വന്തം മക്കളോട്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നിരന്തരം കാണുന്ന കുട്ടികളോട്, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ടീച്ചറാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പുനരാലോചനകൾ ആവശ്യമുണ്ട്. സ്വന്തം മക്കളുടെ സ്വന്തം മക്കളോടുള്ള ഇടപെടൽ തൊട്ട് എല്ലാവർക്കും, ഞാനുൾപ്പെടെ എല്ലാവർക്കും, ഒരു ഈ ഫോണ് കയ്യിൽ വരുന്നതോടുകൂടെ നമ്മളുടെ എല്ലാതരം ശ്രദ്ധകളും അതിലേക്ക് കൊണ്ടുപോകാനാവശ്യമായ ഫീച്ചേഴ്സും അൽഗോരിതങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫോണിൽ. അപ്പോൾ വിലപ്പെട്ട സമയം, അത് നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയവും മക്കളോടുകൂടെ അല്ല നമ്മൾ ഇടപെടുന്നത്. മാത്രമല്ല, ഇനി ഇടപെടലുണ്ടെങ്കിൽ തന്നെ അത് മക്കളുടെ ലെവലിലല്ല. ഈ വീഡിയോ നമ്മൾ കാണുന്നത് ആ കുട്ടിയുടെ ലെവലിൽ ഇടപെട്ടതാണ്. ആ കുട്ടി അത് പൈസയായി പരിഗണിച്ചു. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു, അത് പൈസയായി തന്നെ പരിഗണിച്ചു. അതാണ് കുട്ടിയുടെ ലെവലിൽ ഇടപെടുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ പൊതുവിടത്തിൽ നമ്മുടെ ചുറ്റും അയൽപ്പക്കത്തൊക്കെയുള്ള കുട്ടികളെ വെറുതെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ കുറേ കുട്ടികൾ കളിക്കും, കുറേ കുട്ടികൾ കളിക്കും. നമ്മൾ തൊട്ടടുത്ത കുട്ടികളും അയൽവാസികളൊക്കെയാണ്. പക്ഷേ എല്ലാവരും പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ആലോചിച്ചൊരു കാര്യമാണ്, എല്ലാവരെയും പേരൊന്നും അറിയില്ല നമുക്ക്. നമ്മളെ മക്കളെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. ഒരു ഒരു ഒരു മലപ്പുറം ഭാഷ പറഞ്ഞൊരു പോങ്ങ കുട്ടികളുണ്ടാവും, കുറേ ആളുണ്ടാവും ഇവിടെ. പല പല കളികളായിരിക്കും, പല പല കാറ്റഗറിയിലുള്ള കുട്ടികളായിരിക്കും. പക്ഷേ ഞാൻ എല്ലാവരെയും നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ അവരോട് പറഞ്ഞ് ഒക്കെ ചെയ്യും. സൈക്കിൾ അവിടെ ഓടിക്കുന്നുണ്ടാവും, അപ്പം സൈക്കിളിന് ലൈസൻസ് എടുത്തണമെന്നൊക്കെ ചോദിക്കും. കുട്ടിയൊക്കെ അത് ഭയങ്കര അവരെ എൻഗേജ് ചെയ്യണം നമ്മൾ. പക്ഷേ എനിക്ക് വേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകണം, അവരെ ഓരോരുത്തരോടും സംസാരിച്ച് ചോദിക്കാനൊക്കെ എനിക്ക് പറ്റണം. അപ്പോഴാണ് നല്ലൊരു ചുറ്റുപാട് രൂപപ്പെടുക, ഒരു അയൽപക്കവും സംഗതിയൊക്കെ രൂപപ്പെടുമ്പോഴാണ്. ഇതേപോലെ ഒരു ആസ് എ ടീച്ചർ, ഒരു വ്യക്തി ഒരു ടീച്ചറാകുമ്പോൾ ആ ക്ലാസ്സിൽ പല ലെവലിലുള്ള കുട്ടികളുണ്ടാവും. MR തൊട്ട് IED വരെയുള്ള കുട്ടികളുണ്ടാവും. വീട്ടിൽ അത്ര തന്നെ പിന്നെ അറ്റൻഷൻ കിട്ടാത്ത കുട്ടികളുണ്ടാവും, പ്രവാസിയുടെ മക്കളുണ്ടാവും, പ്ലസ് ഈ അഡിക്റ്റായ കുട്ടികളുണ്ടാവും, മൊബൈൽ അഡിക്റ്റായ കുട്ടികളുണ്ടാവും. ഇതൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാനും വേർതിരിക്കാനും ഓരോ കുട്ടിക്കും കൊടുക്കേണ്ട പരിഗണന. പിന്നെ ഈ നിറം, ഭംഗി, ഇതൊക്കെ പൊതുവേ ക്ലാസ് റൂമിൽ ഒരു അറ്റൻഷൻ പോയിൻ്റായി വരാറുണ്ട്. നമ്മൾ പഠിച്ച കാലം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നുണ്ട്, ഇൻട്രോവേർട്ടായ കുട്ടി പരിഗണിക്കപ്പെടാതെ പോകാറുണ്ട്. ഇൻട്രോവേർട്ടായ ഒരു കുട്ടി പരിഗണനാ ലിസ്റ്റിലേക്ക് പൊതുവേ എന്ത് ചെയ്യൂല,
0: വരൂല.
1: അപ്പോൾ ഇങ്ങനത്തെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട്. അത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ ഒന്ന് റൈസ് ചെയ്യുക എന്നുള്ള നിലക്കാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത് നമ്മളതിന് കൃത്യമായ ഒരു സമയം നിശ്ചയിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ മക്കളോട് ഒന്ന് കൊഞ്ചാനും അവരുടെ കൂടെ ഇപ്പോൾ പല പ്രായത്തിലുള്ള മക്കൾക്ക് പല മൊഡ്യൂളാണ് വേണ്ടത്. നമ്മൾ ഇപ്പോൾ 10-ാം ക്ലാസ് പഠിക്കുന്ന മോൻ്റെ അടുത്ത് കുഞ്ഞാവേ എന്ന് വിളിച്ച് ചെന്നിട്ട് കാര്യമില്ല. എന്നാൽ ഇളയ കുട്ടീൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പോയാലേ കാര്യമുള്ളൂ. അപ്പോൾ അവരുടെ ലെവലിലേക്ക് ഇറങ്ങി അവരുടെ കൂടെ ജീവിക്കാൻ ഒരുപാട് സമയമില്ലെങ്കിലും ഉള്ള സമയങ്ങളെ ഒരു ഗോൾഡൻ ടൈമാക്കി മാറ്റാൻ, ഒരു എന്താ പറയുക, വാല്യൂ ടൈമാക്കി മാറ്റാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. മിമ്പറിൽ ഖുത്ബ പറയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ കുട്ടിയുടെ ലെവലിലേക്ക് ഇറങ്ങി, അഥവാ ആ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു, അവരെ എടുത്തു, ആ കുട്ടികളെയും കൊണ്ട് മിമ്പറിലേക്ക് കയറി നമസ്കരിക്കുന്ന പ്രവാചകൻ, നമസ്കാരത്തിലായിരിക്കെ കുട്ടി പുറത്തു വന്ന് കയറിയപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു, ആ കുട്ടിക്ക് വേണ്ടി, പുറത്ത് കയറിയ കുട്ടിക്ക് വേണ്ടി പ്രവാചകൻ വെയിറ്റ് ചെയ്തു. ആളുകൾ മുഴുവൻ എന്തേ നബിൻ്റെ സുജൂദ് ഇത്ര ദീർഘമാകുന്നു എന്നുള്ളത് ചിന്തിച്ചു. ഒരാളിങ്ങനെ തലപൊക്കി നോക്കിയപ്പോൾ പുറത്ത് കുഞ്ഞിനെയാണ് കാണുന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ നീണ്ട സുജൂദിൻ്റെ കാരണം ആളുകൾ അന്വേഷിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഇതാണോ കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നുമല്ല കാരണം, ഇർത്തഹലനി, അവരെൻ്റെ പുറത്ത് വണ്ടിക്കളി കളിച്ചു എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി. അപ്പം എന്നെ മാത്രമല്ല, ഇപ്പോൾ പക്ഷിയെ നന്നായി നോക്കി വളർത്തിയിരുന്നൊരു കുട്ടി ഉമേർ, യാ ഉമേർ മാദാ ഫഅല
0: ഫഅല നുമൈർ,
1: അങ്ങനെ ഒരിതാണ്. അപ്പോൾ ആ പക്ഷിയെക്കുറിച്ച് അന്വേഷിച്ചു. ആ പക്ഷിക്കുഞ്ഞ് ചത്തുപോയപ്പോൾ അവിടെ ഒരു മനോഹരമായൊരു ഇടപെടലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മൈക്രോ ലെവലിൽ ആ കുട്ടിയുടെ തലത്തിലേക്ക് ഇറങ്ങി ഇടപെടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു. നമ്മളെ നിലവാരത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എതിർപ്പുകളായിരിക്കും, അതും ചെയ്യാൻ പാടില്ല, ഇതും ചെയ്യാൻ പാടില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയായിരിക്കെ പ്രവാചകൻ്റെ കൂടെ കൂടി അദ്ദേഹം പറയുന്നത്, ലിമ ഫഅൽത, ഇങ്ങനെ നീ എന്തിനത് ചെയ്തു, എന്തിന് നീ ഇത് ചെയ്തു എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ചിന്തക്ക് ഇത് വഴിയൊരുക്കട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്.
0: ഈ ലോകം മുഴുവൻ മോശമാണ്, ആകെ പ്രശ്നമാണ്, തിന്മകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴും പത്രങ്ങൾ വായിക്കുമ്പോഴും ഇനി വാർത്തകൾ കാണുമ്പോഴൊക്കെ അക്രമങ്ങളെക്കുറിച്ചും മർദ്ദനങ്ങളെക്കുറിച്ചും പരസ്പരം പാര വെച്ചതിനെക്കുറിച്ചും വിശ്വസിക്കാൻ പാടില്ലാത്തതിന് പറ്റിയൊക്കെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഇത്തരം ചില വീഡിയോകൾ, അത് ഒരു പക്ഷേ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെങ്കിൽ പോലും കുട്ടിയുടെ നിഷ്കളങ്കത കാണിക്കുന്നു, ആ കടക്കാരൻ്റെ ഒരു കുട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ലോകത്ത് വീണ്ടും നന്മകൾ ഇപ്പോഴും ബാക്കിയാണ്, അങ്ങനെ നന്മകൾ നശിച്ചുപോയി എന്നൊന്നും നമ്മൾ പറയണ്ട, ഇപ്പോഴും ആളുകളിൽ നന്മയുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടി ഇത്തരം വീഡിയോകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്.
2: തീർച്ചയായും
0: കുട്ടികളുടെ ഒരു വൈകാരികമായ കാര്യങ്ങൾ, അവസ്ഥകൾ, അത് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ആരോ തയ്യാറാക്കിയ ഒരു വീഡിയോ ആണത്. കുട്ടികളുടെ അവസ്ഥ, അവരുടെ സ്നേഹം, അവർ കാണിക്കുന്ന നിഷ്കളങ്കത, ഒരു ചെറിയ ഒരു ഇലയാണ് കൊടുത്തത്. ആ ഇല എത്ര മൂല്യമുള്ളതാണ്, വില ഉള്ളതാണ് എന്നൊന്നും ആ കുട്ടിക്കറിയില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ വലിയ ലാഭമുണ്ടാക്കാൻ വേണ്ടി മാത്രം കച്ചവടം ചെയ്യുന്ന, ആ കച്ചവടത്തിൽ യാതൊരു പിന്നെ നന്മയും കാണാത്ത, ആളുകളെക്കുറിച്ച് അവരുടെ അവസ്ഥയെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാത്ത, ലാഭം ലാഭം മാത്രം ചിന്തിച്ചു പണക്കാരനാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും നമ്മളൊരു വശത്ത് കാണാണ്. ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ കുട്ടി കയ്യിലുള്ള ഇലയാണ് കൊടുക്കുന്നത്, അതിൻ്റെ വിലയോ മൂല്യമോ ഒന്നും കുട്ടിക്കറിയില്ല. അതൊരു കച്ചവടത്തിന് ഉപയോഗിക്കാൻ പറ്റിയ വസ്തുവാണോ എന്ന് പോലും ശരിക്കാ കുട്ടിക്കറിയില്ല. എന്നിട്ടും ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ഭാവത്തിൽ നിന്ന് ഒരു ഇല കൊടുത്തപ്പോൾ അയാൾ അതിൻ്റെ സാധനം എടുത്തു കൊടുത്തു എന്നുള്ളത് ഒരു നല്ല കാഴ്ചയായി, ആളുകളുടെ മനസ്സിലെ ഒരു നന്മയായി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഒരു അഹങ്കാരമില്ലാത്ത നിഷ്കളങ്കമായ ഒരു ബാല്യം അത് നമ്മൾ കൊതിക്കുകയാണ് അത്തരം കാഴ്ചകൾ കാണുമ്പോൾ. പിന്നെ അധികാരങ്ങളോ അല്ലെങ്കിൽ ആർഭാടങ്ങളോ ഒന്നും മോഹിക്കാത്ത, പരസ്പരം വിദ്വേഷമോ വെറുപ്പോ ഇല്ലാത്ത ഒരു നല്ല മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ചിന്ത ധാരാളം ചിന്തിപ്പിച്ചു. കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. അന്ന് കളിക്കുമ്പോൾ ഇല പൈസയാക്കിയാണ് കളിക്കാറുള്ളത്. ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പൈസ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ കാലം. നല്ലൊരു ചിന്ത തന്നെയാണ്. ധാരാളം ഗുണപാഠമുണ്ട്. കുട്ടികളോട് അനുകരിച്ച് പ്രവർത്തിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, നല്ല മക്കളായി വളരട്ടെ എന്നാണ് പിന്നെ ഇതിലുള്ളത്. ഒരു ശ്രോതാവ് ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്, അമിതമായി അരുത് എന്ന് കേട്ട് വളരുന്ന കുട്ടികൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസമായിരിക്കും. അവരെ കേൾക്കുക, അവരോട് സംസാരിക്കുക, വിലക്കുകൾക്ക് പകരം അവർക്ക് സ്നേഹത്തിൻ്റെ അതിരുകൾ നൽകുക എന്നാണ് പിന്നെ അമീർ ടി അടത്തനാട്ടുകര പറഞ്ഞത്. എം ആർ മുതൽ ഐ ഇ ഡി വരെ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല എന്നാണ് ഒരു ശ്രോതാവ് അയച്ചിട്ടുള്ളത്. അത് നമ്മളെ കുട്ടികളെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മെൻ്റലി റിട്ടയർഡ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം. അങ്ങനെയുള്ള വാക്കുകളാണ് ഇപ്പോൾ പിന്നെ പഴയകാലത്ത് വളരെ മോശമായ വാക്കുകളിൽ കുട്ടികളെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധി വൈകല്യമുള്ള കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ അതിനൊക്കെ നല്ല വാക്കുകളും പ്രയോഗങ്ങളുമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത്തരം വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടികളെ വേർതിരിച്ച് അവരുടെ പഠന വൈകല്യങ്ങൾ കണ്ടെത്താൻ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ റേഡിയോയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപക പരിശീലനങ്ങളിലൊക്കെ അത്തരം ക്ലാസ്സുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ അത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടും. നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി മെസ്സേജ് ആക്കി ആ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം ഇൻഷാ അല്ലാ. ലഹരിക്കെതിരെ നമ്മൾ നേരത്തെ ഇവിടെ പ്ലേ ചെയ്യിച്ച പാട്ട് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു, നന്നായി എന്നാണ് ശ്രോതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ക്വിസിൻ്റെ ഉത്തരം പറഞ്ഞു, പക്ഷേ വിജയികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. മോർണിംഗ് ലൈവ് ഷോയിൽ ഇന്നത്തെ ക്വിസ് മത്സരത്തിൽ വിജയികളായവരെ ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു. 13 വിജയികളെയാണ് നമ്മൾ വായിക്കുന്നത്. ഷമീർ, ഉദുമ, ഉമ്മു സൽമ, പടിഞ്ഞാറ്റുമുറി, മുംതാസ് ബേപ്പൂർ, റസ്നി ഹാജിയാർ പള്ളി, ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറേത്തറ, ഉമ്മു മറിയം, റിയാദ്, ബഷേരി അബൂ തലശ്ശേരി, റസിയ മാളിയേക്കൽ അരീക്കോട്, മൈമൂന പാറപ്പുറം, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, ഷക്കീല പി എച്ച് കങ്ങഴ കോട്ടയം, ഷെഫീഖ് പടിക്കപ്പാടം, അബ്ബാസ് പട്ടാമ്പി. വിജയികൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മോർണിംഗ് ലൈവ് ഷോയിൽ ഇതുവരെ നമ്മളോടൊപ്പം കൂടെ ഉണ്ടായ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹു ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. നമ്മളോടൊപ്പം ഇനി റേഡിയോ വൈബ്സിൽ ഹനീഫ് വണ്ടൂരും ഹസൻ അൻസാരിയും ചേരുന്നു.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഹനീഫ വണ്ടൂരും ഞാൻ ഹസൻ അൻസാരിയും. ഇൻഷാല്ലാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസൈറ്റ് ആണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്.
1: അതെ
0: അല്ലേ, നമുക്ക് ദീനിനെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നമുക്ക് പ്രദാനം ചെയ്യുന്ന പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് മുനവ്വർ ഫൈറൂസ് ആണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ഈ ഒരു സംസാരത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹു അവൻ്റെ വചനങ്ങളിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 40-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വലാക്കിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരും പ്രവാചകന്മാരിലെ അവസാനത്തെയാളുമാകുന്നു എന്ന്. ഇനിയൊരു നബി ലോകത്ത് പ്രവാചകനായി കടന്നു വരാനില്ല. ഈസാ അലൈഹിസ്സലാം അവസാന നാളിന് മുമ്പ് ഈ ലോകത്ത് കടന്നു വരും ദൃഷ്ടാന്തമായിക്കൊണ്ട്. എന്നാൽ ഇനി ഒരാൾക്കും അല്ലാഹു തആല ഒരു നുബുവത്ത്, ഒരു പ്രവാചകത്വം നൽകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു നബി ലോകത്ത് കടന്നു വരാനില്ല. അദ്ദേഹം അന്ത്യപ്രവാചകനാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിലേക്കോ മുസ്ലിങ്ങളിലേക്കോ ആ കാലഘട്ടത്തിലുള്ള ആളുകളിലേക്കോ മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല. അല്ലാഹു തആല പറയുന്നു, ഖുൽ, ഓ നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാവരിലേക്കുമുള്ള അല്ലാഹുവിൻ്റെ ദൂതരാകുന്നു. ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ ആയത്താണ്. ഖുർആനിലെ 34-ാം അധ്യായം സൂറത്തു സബയിലെ 28-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസ്. മുഹമ്മദ് നബിയെ, താങ്കളെ നാം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കുമല്ലാതെ നിയോഗിച്ചിട്ടില്ല. ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 3-ാമത്തെ ആയത്തിൽ കാണാം, വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം. ആ അറബികളോടൊപ്പം ഇനിയും വന്നു ചേരാത്ത പിൻഗാമികളായ ആളുകളിലേക്ക് കൂടിയുള്ള ദൂതരാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യത്തിൻ്റെ ദൂതനായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമാകുന്നു. ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഓ പ്രവാചകരെ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിക്കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെപ്പറ്റി അല്ലാഹു പറയുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നബിയെ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമയാകുന്നു എന്നാണ്. സൂറത്തുൽ ഖലമിലെ നാലാമത്തെ ആയത്താണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിമഹത്തായ സ്വഭാവത്തിലാണ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അവിടുത്തെ ഭാര്യമാരും സമൂഹവും എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ഏറ്റവും മഹത്വപ്പെടുത്തിയതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വദേഹത്തേക്കാളും പ്രിയങ്കരരാണ്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് സ്വദേഹത്തേക്കാളും അടുത്തവനാകുന്നു. അതാണ് മുൻഗാമികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വശരീരത്തിനേക്കാൾ, സ്വകുടുംബത്തിനേക്കാൾ, മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, എല്ലാത്തിനേക്കാളും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാളും മക്കളേക്കാളും മാതാപിതാക്കളേക്കാളും എല്ലാത്തിനേക്കാളും ഇഷ്ടമായിരുന്നു. ദാഹിച്ച മനുഷ്യന് തണുത്ത വെള്ളത്തിനോടത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനേക്കാൾ ഇഷ്ടമായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് എന്നാണ്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തു ആല ഇംറാനിലെ 164-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അക്ഷരജ്ഞാനമില്ലാത്ത ആ സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അല്ലാഹു അവരോട്, മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അവർക്ക് ആ പ്രവാചകൻ അല്ലാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു, അവരെ സംസ്കരിച്ചു, വേദവും വിജ്ഞാനവും അവരെ പഠിപ്പിച്ചു. മുമ്പവർ വ്യക്തമായ വഴിപിഴവിലായിരുന്നു. സമാനമായി സൂറത്തുൽ ജുമഅയിലെ 2-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും, അക്ഷരജ്ഞാനമില്ലാത്ത, അജ്ഞതയിൽ ആണ്ടുകിടന്നിരുന്ന, അരാജകത്വം അരങ്ങു തകർത്തിരുന്ന ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ, ജാഹിലിയത്തിൻ്റെ ഇരുട്ടിൽ മുങ്ങിക്കുളിച്ചിരുന്ന ആ ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചു, സംസ്കാരശൂന്യരായ അവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റി, അധമത്വത്തിൻ്റെ അധമഭാവതലങ്ങളിൽ ആണ്ടുകിടന്നിരുന്ന അവരെ ഏറ്റവും വലിയ വിപ്ലവത്തിലൂടെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് അതനുസരിച്ച് വാർത്തെടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രവാചകന്റെ പ്രത്യേകത, തന്റെ അനുയായികൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകനായിരുന്നു അദ്ദേഹം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹിമാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു തആല 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഇതാ ഒരു റസൂൽ കടന്നു വന്നിരിക്കുന്നു, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകനാണ്. മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ ആർദ്രതയും അലിവും കാരുണ്യവും ഒക്കെയുള്ള പ്രവാചകനാണ് എന്നാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമമായ മാതൃകയാണ്. ഖുർആനിലെ 33-ാം അധ്യായം 21-ാമത്തെ വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. ഒരു നല്ല പിതാവ് എങ്ങനെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. ഒരു നല്ല മകൻ എങ്ങനെയായിരിക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കും മുമ്പേ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തന്നെ പോറ്റിയ ആ പോറ്റുമ്മമാരോട്, അതുപോലെ തന്നെ തന്നെ പോറ്റിയ പിതാക്കന്മാരോട് ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ആ മാതൃക ഒരു നല്ല മകൻ എങ്ങനെയായിരിക്കണമെന്നത് തെളിവാണ്. ഒരു നല്ല അയൽവാസി എങ്ങനെയായിരിക്കണം? ഒരു നല്ല അനുയായി എങ്ങനെയായിരിക്കണം? ഒരു നല്ല നേതാവ് എങ്ങനെയായിരിക്കണം? അനുയായി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ മഹാനായ ജിബിർ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയുമായി കടന്നു വരുന്ന സന്ദർഭത്തിൽ ജിബിർ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സാഗൂദം ശ്രവിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ല അധ്യാപകനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ അനുചരന്മാർക്ക്, തൻ്റെ ജനതയിലെ ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വിശിഷ്ടനായ ഒരു അധ്യാപകനെയും പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു നല്ല നേതാവ്, ഒരു നല്ല യോദ്ധാവ്, ഒരു നല്ല സേനാനായകൻ, ഒരു നല്ല രാജാവ് തുടങ്ങി എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. ഒരു മനുഷ്യൻ ഉറങ്ങി എണീക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നത് മുതൽ, ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നത് വരെ ഒരു ദിവസത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കാറ്റടിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, രോഗിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്ത്, രോഗിയെ സന്ദർശിക്കാൻ പാടില്ലാത്ത അവസ്ഥ എന്ത്, പകർച്ചവ്യാധികളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വിഷജീവികളുടെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്, ശത്രുക്കൾ ആക്രമിക്കുമെന്ന് ഭയന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ് തുടങ്ങി പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉത്തമമായ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കിടക്കണം, എങ്ങോട്ട് നോക്കാൻ പാടില്ല, എന്തെല്ലാം കേൾക്കാൻ പാടില്ല, എങ്ങനെയുള്ള കച്ചവടങ്ങളാണ് നിഷിദ്ധമായിട്ടുള്ളത്, കല്യാണ രംഗത്തുള്ള മര്യാദകൾ എന്തൊക്കെയാണ്, വിവാഹത്തിന് വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ വരനെ തിരഞ്ഞെടുക്കുമ്പോൾ മക്കളെ കെട്ടിക്കുമ്പോൾ ഒക്കെയും പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ വിഷയത്തിൽ മാതാപിതാക്കൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി സമഗ്രമായി ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യവും നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആ നബിയെ അനുസരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ 3 അധ്യായത്തിലെ 31 വചനത്തിൽ കാണാം, നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാകുന്നു എന്നാണ്. ആരാണോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത്, അവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ തന്നെയാണ് അനുസരിക്കുന്നത് എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമായും അദ്ദേഹത്തെ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യമായും അദ്ദേഹത്തെ മാതൃകയാക്കുന്നതിൻ്റെ പ്രാധാന്യവുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വേറെയും ഒട്ടനവധി അസംഖ്യം ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്ന, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രത്യേകതകളും പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുകയും ലോകത്തിൻ്റെ നേതാവായ, എല്ലാവരുടെയും ഗുരുനാഥനായ, നമുക്കളെയൊക്കെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുകയും അദ്ദേഹത്തെപ്പറ്റി കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ബഹുമാന്യനായ മുനവർ ഫൈറൂസ് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത് അല്ലേ.
1: അതെ,
0: പ്രവാചകനോടുള്ള കടമകൾ അല്ലേ.
1: അതെ,
0: അത് നമ്മൾ വളരെ പിന്നെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് നമുക്ക് ഇന്നത്തെ ഇൻസൈറ്റിലൂടെ ലഭ്യമായിട്ടുള്ളത്.
1: ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ സ്വരത്തിലേക്കാണ്.
0: അതെ, മിയാസ് ബിൻ മുഹ്സിൻ അലങ്കാര പിരുഷത്താൽ എന്ന വരികളുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് സ്വരം ഇതിൽ പാതോർക്കാം.

0: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വരം എന്ന് പറയുന്നത് അലങ്കാര പിരിഷത്താൽ എന്ന് തുടങ്ങുന്ന വരികളുമായിട്ടാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ കേൾക്കുന്ന വരികൾ നമ്മുടെ മനസ്സിലേക്ക് തറച്ചു പോകുന്നു എന്നതാണ് സ്വരത്തിൻ്റെ ഒരു പ്രത്യേകത. അള്ളാഹുവിനെ കുറിച്ചുള്ള വാഴ്ത്തലുകൾ, പ്രവാചകനെ കുറിച്ചുള്ള മദഹ്, സഹാബത്തിൻ്റെ ജീവചരിത്രം, ഇങ്ങനെ ഒട്ടനവധി ഹൃദയതലസ്പർശിയായിട്ടുള്ള വഴികളിലൂടെ അത് കടന്നു പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിന് നമുക്ക് പ്രത്യേകമായ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജമീൽ ആപ്പിൽ ഇത് ലഭ്യമാണ്. ഈണം എന്നുള്ളതാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ജമീൽ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു വിൻഡോയുണ്ട്. അതിൽ ഇതേപോലെയുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് ലഭ്യമാണ്.
1: അതെ,
0: കൂട്ടിച്ചേർക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്.
1: മിയാസ് ഇബ്നു മുഹ്സിനാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
0: തൈറോയിഡ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ ജിംനാസ് അഹമ്മദും പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി നടത്തുന്ന സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മൈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ എൻ്റെ കൂടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിംനാസ് അഹമ്മദ്. അദ്ദേഹം എം ഡി എം ആർ സി പി യു കെ എഫ് ആർ സി പി ഡിഗ്രി ഹോൾഡർ കൂടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ തൈറോയ്ഡ് രോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ജിംനാസ് സാറോട് ചോദിക്കാം. സാറ്, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറെ, ഈ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഒന്ന് വിശദീകരിക്കാമോ എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്നുള്ളത്?
3: കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഒരു ചിത്രശലഭം പോലെ ചേർന്നിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം നിയന്ത്രിച്ച് ശരീരത്തിന് ആവശ്യമായ അളവിൽ മാത്രം ഹോർമോൺ പുറപ്പെടുവിക്കുന്നത് തലച്ചോറിനുള്ളിലെ ഹൈപ്പോതലാമസിൻ്റെയും പിറ്റുറ്ററി ഗ്രന്ഥിയുടെയും അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും കൃത്യമായ പ്രവർത്തനം മൂലമാണ്. ഇതിന് ഹൈപ്പോതലാമോ പിറ്റുറ്ററി തൈറോയ്ഡ് ആക്സിസ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഗ്രന്ഥികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നം വന്നാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ശരീരത്തിലെ പ്രധാന അവയവങ്ങളെല്ലാം പ്രവർത്തനങ്ങളെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോണുകൾ സ്വാധീനിക്കുന്നുണ്ട്. വളർച്ചയെയും ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അതിപ്രധാന ഹോർമോണുകൾ തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീര താപം നിയന്ത്രിക്കുന്നതോടൊപ്പം കോശങ്ങളുടെ വളർച്ചയെയും വിഘടനത്തെയും നിയന്ത്രിക്കുന്നു. കൂടാതെ ഹൃദയം, കിഡ്നി, സ്കിൻ, ബ്രെയിൻ, കരൾ തുടങ്ങിയ അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും തൈറോയ്ഡ് ഹോർമോൺ അനിവാര്യമാണ്.
2: തൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
3: തൈറോയ്ഡ് ഗ്രന്ഥി മൂന്ന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ട്രൈ ഐഡോ തൈറോനിൻ, അതായത് T3, ടെട്രാ ഐഡോ തൈറോനിൻ, അതായത് T4, കാൽസിറ്റോണിൻ. ഇതിൽ കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ശരീരത്തിലെ രക്തത്തിലെ കാൽഷ്യം ലെവൽ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്.
2: ഇത് ഈ തൈറോയ്ഡ് ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഒരാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ?
3: തൈറോയ്ഡിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ മൂലം ഹോർമോണിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. കൂടാതെ തൈറോയ്ഡിന് വീക്കം, അതായത് ഗോയിറ്റർ വരാം, മുഴകൾ രൂപപ്പെടാം, ചില മുഴകൾ ക്യാൻസറാകാം. സാധാരണ കണ്ടുവരുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്, അതായത് തൈറോയ്ഡിൻ്റെ അളവ് ഹോർമോൺ പ്രൊഡക്ഷൻ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം.
2: സാധാരണയായി തൈറോയ്ഡ് രോഗങ്ങൾ കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ?
3: സ്ത്രീകളെയും പുരുഷന്മാരെയും തൈറോയ്ഡ് രോഗങ്ങൾ ബാധിക്കാറുണ്ട്. എങ്കിലും സ്ത്രീകളിൽ തൈറോയ്ഡ് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: സ്വാഭാവികം കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്.
3: അതെ.
2: ഇനി തൈറോയ്ഡ് രോഗങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ സാർ?
3: തൈറോയ്ഡ് രോഗങ്ങൾക്ക് പലതിനും പാരമ്പര്യവുമായി ഏറെ ബന്ധമുണ്ട്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ മക്കൾക്കും തൈറോയ്ഡ് രോഗമുണ്ടാകും. അയോഡിൻ കുറവ്, ഓട്ടോമിൻ ഡിസോർഡർ, അതായത് ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുക, പിറ്റുറ്ററി ഗ്രന്ഥിയുടെ തകരാറ് മൂലവും തൈറോയ്ഡ് ഹോർമോൺ കുറവ് വരാം. ഓപ്പറേഷൻ ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റിയാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാം. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടും പലതരം ഇൻഫെക്ഷൻ കൊണ്ടും തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാകും.
2: ഈ തൈറോയ്ഡിനെ നമ്മൾ അറിയാം ഹൈപ്പോ തൈറോയിഡിസം എന്ന് അറിയപ്പെടാറുണ്ട്. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം?
3: തൈറോയ്ഡ് രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്. ഹോർമോണുകളുടെ അളവിൽ കുറവ് വരുമ്പോൾ ശരീരം തടിക്കുക, തണുപ്പ് സഹിക്കാൻ പറ്റാതാവുക, ക്ഷീണം, വരണ്ട ചർമ്മം, മുടികൊഴിച്ചിൽ, ക്രമം തെറ്റിയ ആർത്തവം, ഗർഭമലസൽ, വിഷാദം തുടങ്ങിയവ കാണാറുണ്ട്. ചില രോഗികളിൽ ബി പി കൂടുകയും കൊളസ്ട്രോൾ കൂടുകയും ചെയ്യാം.
2: സ്വാഭാവികമായിട്ടും ഹൈപ്പോ തൈറോയിഡിസം പോലെ തന്നെയാണല്ലോ ഹൈപ്പർ തൈറോയിഡിസം, അതിനെ ഒന്ന് വിശദീകരിക്കാമോ?
3: ഹൈപ്പർ തൈറോയിഡിസം എന്ന കണ്ടീഷൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. അതുമൂലം തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കൂടും. അമിത വിയർപ്പ്, മുടികൊഴിച്ചിൽ, കണ്ണുകൾ പുറത്തേക്ക് തള്ളിക്കൽ, ഭാരം കുറയൽ, ചൂട് സഹിക്കാനുള്ള ബുദ്ധിമുട്ട്, ഹൃദയമിടിപ്പ് കൂടുക, ചർമ്മം സോഫ്റ്റാവുക, അബോഷനുണ്ടാവുക, കാരണമറിയാത്ത നീണ്ടു നിൽക്കുന്ന പനി എന്നിവയും കാണാം.
2: ഇതെല്ലാം ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗികളിൽ കാണുന്നതാണ്. ഇനി തൈറോയിഡൈറ്റിസ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
3: തൈറോയ്ഡ് കോശങ്ങൾക്ക് സംഭവിക്കുന്ന നാശം മൂലം ഹോർമോണുകൾ ഒന്നിച്ച് രക്തത്തിലേക്ക് പുറന്തള്ളുന്ന അവസ്ഥയാണ് തൈറോയിഡൈറ്റിസ്. ആദ്യഘട്ടത്തിൽ രക്തപരിശോധനയിൽ പുറന്തള്ളപ്പെട്ട ഹോർമോണുകൾ ഹൈപ്പർ തൈറോയിഡിസം പോലെ റിസൾട്ട് തരുമെങ്കിലും അത്തരം രോഗികളിൽ കൊടുക്കുന്ന ചികിത്സകൾ ഈ അസുഖത്തിന് പലപ്പോഴും ആവശ്യമുണ്ടാകാറില്ല. ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള, അതായത് സിംറ്റമാറ്റിക് ചികിത്സ മാത്രമേ ഇതിന് ആവശ്യമുണ്ടാകാറുള്ളൂ. ഇത്തരം രോഗികളിൽ

0: പല മുഴകളും ബിനൈനാണ്, അതായത് ക്യാൻസറല്ല, നോൺ ക്യാൻസറസാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊളോയിഡ് ഗോയിറ്റർ. എന്നാൽ ചിലത് ക്യാൻസർ മുഴകളാകാം, അതുകൊണ്ട് തന്നെ ഇത് നിസാരമാക്കരുത്. മുഴകൾ വലുതാണോ ചെറുതാണോ എന്നതല്ല, ഏത് തരത്തിൽപ്പെട്ടതാണ് എന്നതാണ് പ്രധാനം. മുഴകളുടെ കാരണങ്ങൾക്കനുസരിച്ച് ചികിത്സയിലും മാറ്റങ്ങളുണ്ട്. അതിനാൽ തന്നെ തൈറോയിഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും FNAC, അതായത് നീര് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യുകയും വേണം. ചിലപ്പോൾ ഈ മുഴകൾ ഇവാലേഷന് വേണ്ടി സിൻഡിഗ്രാം അഥവാ റേഡിയോ ന്യൂക്ലൈഡ് സ്കാനിങ്, CT സ്കാനിങ്, പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അതായത് PET സ്കാനിങ് എന്നീ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. ഒരിക്കൽ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല എന്ന് കണ്ടാൽ തന്നെ പിന്നീട് വീണ്ടും പരിശോധിക്കേണ്ടതാണ്. രക്തം ടെസ്റ്റ് ചെയ്തുകൊണ്ട് കഴുത്തിലെ മുഴകളെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ രക്തപരിശോധനയുടെ കൂടെ മറ്റു ടെസ്റ്റുകളും ചെയ്യണം. തൈറോയിഡിനോടനുബന്ധിച്ച അസുഖങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ തൈറോയിഡിലെ മുഴകളും അർബുദങ്ങളും മറ്റു അസുഖങ്ങളും എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നതും മാറ്റാവുന്നതുമാണ്.
1: സർ, ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
0: ചിലതരം തൈറോയിഡൈറ്റിസ് മൂലമുണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസം ഒഴികെ മറ്റു കാരണങ്ങൾ മൂലമുണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസം, ജീവിതകാലം മുഴുവൻ തുടർച്ചയായി തൈറോക്സിൻ ഗുളിക കഴിക്കണം. തൈറോക്സിൻ ഗുളിക പല ഡോസുകളിലും ലഭ്യമാണ്. ശരിയായ അളവിൽ മരുന്ന് കഴിച്ചാൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് TSH നോർമലായി വരും. നോർമൽ TSH കണ്ടാൽ ഉടൻ മരുന്ന് നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് അതേ അളവിൽ തുടർന്ന് കഴിക്കുകയാണ് വേണ്ടത്. തൈറോക്സിൻ ഗുളികൾക്ക് എടുത്തു പറയത്തക്ക സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. TSH നോർമൽ ആവുന്നവരേക്ക് 1.5 മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിച്ച് വേണ്ട ഡോസ് എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. TSH നോർമലായി കഴിഞ്ഞാൽ അതേ അളവിൽ മരുന്ന് തുടരണം. പിന്നീട് 4-5 മാസത്തിൽ ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ മതി. തൈറോക്സിൻ ഗുളിക വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. പരിശോധനയ്ക്ക് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഗുളിക കൃത്യമായി കഴിക്കണം. മരുന്ന് തീർന്ന കുറേ ദിവസം കഴിഞ്ഞ് രക്തപരിശോധനയ്ക്ക് ചെന്നാൽ പലപ്പോഴും ഡോക്ടർക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ജന്മനാ ഉള്ള തൈറോയിഡ് ഹോർമോൺ കുറവ് കണ്ടുപിടിക്കപ്പെട്ട ഉടനെ ചികിത്സ തുടങ്ങണം. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ അവർക്കും വളരാൻ കഴിയും.
1: ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാ രീതികൾ ഒന്ന് പറയാമോ?
0: ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സ പോലെ അത്ര എളുപ്പമല്ല. പലതരത്തിലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. തൈറോയിഡ് ഹോർമോൺ നിർമ്മാണം കുറയ്ക്കുന്ന മരുന്ന് കഴിക്കലാണ് സാധാരണ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ചികിത്സാ രീതി. അതായത് തൈറോയിഡിൻ്റെ ഹോർമോൺ അളവ് കുറയ്ക്കുന്ന ഗുളിക കഴിക്കുക. ഗുളിക കഴിച്ചിട്ട് തൈറോയിഡ് ഹോർമോൺ കുറയ്ക്കുന്നു. രണ്ടാമതായി സർജറി ചെയ്യുക, തൈറോയിഡ് ഗ്രന്ഥി മുഴുവനായോ ഭാഗികമായോ എടുത്തു കളയുന്ന രീതി. മൂന്നാമതായി റേഡിയോ അയഡിൻ ചികിത്സയാണ്. റേഡിയോ ആക്റ്റീവ് അയഡിൻ മരുന്ന് കൊടുത്ത് തൈറോയിഡ് കോശങ്ങളെ നശിപ്പിച്ചു കളയുന്ന ചികിത്സയാണിത്. പ്രഗ്നൻ്റ് ലേഡീസിനും യങ് ലേഡീസ് അതായത് ഗർഭധാരണത്തിന് സാധ്യത ഉള്ളവരിലും ഈ ചികിത്സ ചെയ്യാൻ കഴിയില്ല. ഈ മൂന്ന് പ്രധാന രീതികളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ചികിത്സ.
1: ഗർഭകാലത്തുണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസം രോഗികൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അടുത്തൊരു പ്രധാന പ്രശ്നമാണ് ഗർഭകാലത്തുള്ള തൈറോയിഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ. കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് തൈറോയിഡ് ഹോർമോൺ കൂടിയേ തീരൂ. ശിശുവിൽ ജന്മനാ കാണുന്ന ബുദ്ധിമാന്ദ്യത്തിൻ്റെ ഒരു പ്രധാന കാരണം ഗർഭകാലത്ത് അമ്മയുടെ തൈറോയിഡ് ഹോർമോണിലുള്ള അളവ് കുറയുന്നതാണ്. പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസങ്ങളിൽ കുഞ്ഞിന് തൈറോയിഡ് ഹോർമോൺ ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. ഗർഭിണിയിൽ തൈറോയിഡ് ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഗർഭസ്ഥ ശിശുമരണം, മാസം തികയാത പ്രസവം, പ്രസവാനന്തര രക്തസ്രാവം തുടങ്ങിയവക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വളരെ റെഗുലറായിട്ട് തന്നെ തൈറോയിഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഗർഭസമയത്ത് തൈറോയിഡിന് മരുന്ന് കഴിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എല്ലാ രോഗികളും ചോദിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. നിയന്ത്രണ വിധേയമല്ലാത്ത തൈറോയിഡ് രോഗമാണ് കുഞ്ഞിനെ പ്രതികൂലമായി ബാധിക്കുക. ഹൈപ്പോ തൈറോയിഡിസത്തിന് ഉപയോഗിക്കുന്ന തൈറോക്സിൻ ഗുളിക ഗർഭിണികളിൽ പൂർണ്ണ സുരക്ഷിതമാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സ്ത്രീകൾ നേരത്തെ തന്നെ തൈറോയിഡ് രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. പ്രഗ്നൻ്റ് ആയാൽ റെഗുലറായി

0: ടെസ്റ്റ് ചെയ്യണം.
1: ഇന്നത്തെ ആരോഗ്യവിചാരം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ചാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിംനാസ് അഹമ്മദാണ്. അദ്ദേഹത്തിനും ശ്രോതാക്കൾക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു. തൈറോയ്ഡ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജിംനാസ് അഹമ്മദും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി മൂസ PP യുമാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
3: പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന ഒന്നാം ഭാഗമാണ് നമ്മൾ കാതോർക്കുന്നത്. നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമിയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് ധാരാളം ബാധ്യതകളുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത്. ജനാസ നമസ്കാരം വിശ്വാസികളുടെ മേൽ ഫർള് കിഫയായി അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. സമൂഹ ബാധ്യതയാണ്. ആരൊക്കെ നമസ്കരിക്കുന്നുണ്ടോ അവരെല്ലാം മരിച്ച മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളാണ് ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചില ആളുകൾക്കെങ്കിലും അറിയാവുന്നതായിരിക്കും, എന്നാൽ പലർക്കും മറന്നു പോകുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും കിട്ടാത്ത ഒരു കാര്യമാണ് ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന. അതുകൊണ്ട് അത് പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. പ്രാർത്ഥന ഇൻഷാല്ലാ നമുക്ക് ഏതാനും എപ്പിസോഡുകളിലായി പതിയെ പതിയെ പഠിക്കാം. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുമ്മ ഗ്ഫിർ, അവിടെ ഗൈനാണ്, പുള്ളിയുള്ള ഗൈനാണ്. തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് ഗൈൻ എന്ന അക്ഷരം. ഗൈനിന് സുക്കൂനാണ്. അതുകൊണ്ട് അല്പം സാധാരണ ഫതഹോ കസ്റോ ഇട്ടാൽ നമ്മൾ ഉച്ചരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിച്ചാണ് സുക്കൂന് വരുമ്പോൾ ഉച്ചരിക്കേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അവിടെ ഹ എന്ന അക്ഷരം. വർഹംഹു ആദ്യത്തേത് ഹ ആണ്, പിന്നീട് ഹ എന്ന അക്ഷരമാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഹ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. ഗൈനും ഹാഉം ഹാഉമെല്ലാം ഹറൂഫുൽ ഹൽഖ്, തൊണ്ടയുടെ അക്ഷരങ്ങളിൽ, തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ്. പിന്നീട് വഅഫീഹി, അവിടെ ഐനാണ്. ആദ്യം അല്ലാഹുമ്മ എന്നിടത്ത് ഗൈനായിരുന്നു തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ഇവിടെ വഅഫീഹി തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. വഅഫിഹി വഅഫു അൻഹു, അവിടെ മൂന്ന് സ്ഥലത്തും ഐനാണ്. വഅഫിഹി എന്നിടത്തും വഅഫു എന്നിടത്തും അൻഹു എന്നതും മൂന്നും ഐൻ എന്ന അക്ഷരമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ്. ഒരിക്കലും തെറ്റാൻ വേണ്ടി പാടില്ല. അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് തെറ്റി ഓർന്ന ആൾക്കാരുണ്ട്. വർഹംഹു എന്ന് രണ്ട് ഹാ, രണ്ടും ഹാ ആയിക്കൊണ്ട് ഓർന്നവരുണ്ട്. വഅഫിഹി എന്നത് ആഫിഹി എന്ന് ഹംസയാക്കി ഓർന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം തെറ്റാണ്. അത് തെറ്റായി ഉച്ചരിക്കുമ്പോൾ അർത്ഥവും വ്യത്യാസപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅ്ഫു അൻഹു. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇഗ്ഫിർ ലഹു, ഇതാ ഈ മരിച്ചു കിടക്കുന്ന ഈ മയ്യത്തിന് അല്ലാഹുവേ നീ പൊറുച്ചു കൊടുക്കണമേ. വർഹംഹു, നീ അവനോട്, ഈ മയ്യത്തിനോട് നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പൊറുച്ചു കൊടുക്കുകയും ഇദ്ദേഹത്തോട് നീ കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. വഅഫിഹി വഅ്ഫു അൻഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ സൗഖ്യം നൽകുകയും ചെയ്യണമേ, ഇദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ എന്നതാണ്. വഅഫിഹി, ഇദ്ദേഹത്തിന് നീ സൗഖ്യം നൽകണമേ. വഅ്ഫു അൻഹു, അദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫി വഅ്ഫു അൻഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം കാണിക്കുകയും സൗഖ്യം നൽകുകയും വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ എന്നതാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. ഒരിക്കൽ കൂടി ഞാൻ ഇത് ഉച്ചരിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ പറയണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ദൈനംദിന ജീവിതത്തിൽ അല്ലേ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ് മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഒന്നാം ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്. സഫീർ അൽ ഹിക്കിമിയാണ് പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തന്നത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. കുട്ടികളുടെ ഒരു പ്രോഗ്രാം പൂമരത്തണലിൽ.
3: അൽ ഫഹദ് പൂന്തറയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഉള്ളതും ഇല്ലാത്തതും പറയരുത് എന്നാണ് ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് നമുക്ക് കാതോർക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാല്ലാ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെ അല്ലേ?
5: ആ
0: എന്താ പറയല്ലേ. ഒരു ദിവസം ഒരാള് പറഞ്ഞു, എന്താന്നറിയോ, ഒരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു, പിന്നെ മറ്റേ ആള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഇയാളെക്കുറിച്ച് ഇല്ലാത്തതായിരിക്കും അയാൾ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. ഇയാളിങ്ങനെ ആ അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഇന്ന് അവനെ കാണിച്ചു കൊടുക്കും, ഇന്നിങ്ങൾ ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് കിടന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ, അയാളാണ് ഈ കാര്യം ഈ ഫിത്തിനുണ്ടാക്കിയത്. ഇല്ലാത്തത് പറഞ്ഞ് പൊലിപ്പിച്ചു, ഇല്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കി, ഇല്ലാത്തത് ഉള്ളതുപോലെ ആക്കി. ഏ പാവം, അപ്പോൾ മറ്റാൾ ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളുടെ അഭിമാനത്തിന്, ഇപ്പോൾ ഞാൻ എനിക്കിഷ്ടമില്ലാത്ത അയാൾ പറയുന്ന കാര്യം എന്നിലുണ്ടെങ്കിലും അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എങ്കിൽ അത് പറയാൻ പാടുള്ളതല്ല, പറയാൻ പാടുള്ളതല്ല. അതായത് കൂട്ടുകാരെ, പരദൂഷണമെന്ന് പറയുന്ന ഇല്ലാത്തതും ഉള്ളതുമായ കാര്യം പറയാൻ പാടില്ല. ജീവനും സ്വത്തിനും അതുപോലെ തന്നെ അഭിമാനത്തിനും ഇസ്ലാം സംരക്ഷണം നൽകുന്നുണ്ട് കേട്ടാ. നമ്മളെ ജീവന്, സ്വത്തിന്, അഭിമാനം എല്ലാത്തിനും ഇസ്ലാം സംരക്ഷണം നൽകുന്നുണ്ട്. എന്നിട്ടോ സ്വന്തം അഭിമാനം ഒരാൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണോ അതുപോലെ മറ്റൊരാളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയും വേണം. അതായത് കൂട്ടുകാരെ മനസ്സിലാവണുണ്ടോ? എന്തെന്ന് വെച്ചാൽ, നിന്നെക്കുറിച്ച് നീ ഇന്ന് ഉമ്മാരടുത്ത് കള്ളം പറഞ്ഞു, ഈ കാര്യം വാപ്പ അറിയാൻ പാടില്ല. വാപ്പ അറിഞ്ഞാൽ അടിയിട്ടു, അതുകൊണ്ട് അറിയാൻ പാടില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നറിയോ, അനിയത്തിയിട്ട് പറഞ്ഞ് വാപ്പിച്ചിട്ട് പറയല്ലേ, അമ്മച്ചി പറയൂല എന്നാലും വാപ്പിച്ചിട്ട് പറയല്ലേ. അനിയത്തി വാപ്പ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നിന്റെ അഭിമാനം വാപ്പാരെ മുമ്പിൽ, നല്ല കുട്ടിയായിരുന്ന ഞാൻ വാപ്പ ഒന്ന് കേൾക്കുമ്പോൾ പടച്ചോ നീ, ഓന് കള്ളം പറയണ ആളായിരുന്നോ എന്ന് വിചാരിക്കും. അങ്ങനെ അഭിമാനം ഭംഗം വരുത്തുന്ന രീതിയിൽ നമ്മൾ ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് ചിലപ്പോൾ കാല് സുഖമില്ലാത്ത, കാലിങ്ങനെ മൊണ്ടി മൊണ്ടി നടക്കുന്ന കൂട്ടുകാരുണ്ടാവും നമുക്ക്, അല്ലേ കൂട്ടുകാരെ? സ്കൂളിലൊക്കെ ഇല്ലേ? ചിലപ്പോൾ ഒരു ചെവി കേൾക്കാത്ത, അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ ഒരു കൈ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു വിരളില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവനെ പറ്റിയിട്ട് എല്ലാവരുടെ അടുത്തും പോയിട്ട് പിന്നെ അറിഞ്ഞോ അവനൊക്കെ ഒരു കൈയില്ല, അവൻ മൊണ്ടിയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ കളിയാക്കണ വാക്കുകൾ വിളിക്കും. അങ്ങനെ വിളിക്കാനും അങ്ങനെ അവനെക്കുറിച്ച് ഇല്ലാത്തതും പറയാൻ പാടില്ല. ഇനി കൂട്ടുകാരെ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു, വെറുത്തിരിക്കുന്നു. പ്രവാചകൻ വെറുത്ത കാര്യം നമ്മൾ പറയാൻ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എന്നാ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമേ പറയുള്ളൂ അല്ലേ? ഇപ്പം നമ്മളെ കൂട്ടുകാരന് ഇഷ്ടമില്ലാത്ത കാര്യം അവനെ കളിയാക്കണ കാര്യമാണ് എങ്കിൽ നമ്മൾ അത് മാത്രമേ പറയുള്ളൂ. എപ്പോഴും അവനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും അല്ലേ കൂട്ടുകാരെ? പക്ഷെ അങ്ങനെ കളിയാക്കാനും അവനെക്കുറിച്ചില്ലാത്തതും ഒന്നും പറയാൻ
5: പറ്റില്ല.
0: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദ്റൂന മൽ ഈബ, ഈബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? കാലു, അവർ പറഞ്ഞു, റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാണ് എല്ലാം അറിയുന്നവൻ, ഏറ്റവും നന്നായി അറിയുന്നവർ നിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിന്റെ സഹോദരനെക്കുറിച്ച്, നിന്റെ കൂടെയുള്ള സഹോദരനെക്കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതാണ് ഐബത്ത് എന്ന് പറഞ്ഞാൽ. എന്നാൽ അവനിലുള്ള കാര്യമാണെങ്കിലോ, അവനക്ക് കണ്ണ് കണ്ടുകൂടെ, അവനക്ക് കാല് കൊണ്ട് നടക്കാൻ പറ്റൂല, അവൻ്റെ ഒരു ചിന്നി വിരളില്ല, അല്ലെങ്കിൽ ഒരു വിരളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞാലോ? എന്നാൽ അവനിലുണ്ടെങ്കിൽ അത് നീ പരദൂഷണം പറഞ്ഞതായി, അത് പരദൂഷണം പറഞ്ഞതായി. അവനില്ലാത്തതാണെങ്കിൽ നീ കളവ് പറഞ്ഞതായി. അപ്പോൾ കള്ളം പറയാൻ പറ്റോ?
5: ഇല്ല.
0: കള്ളം പറയാൻ പറ്റോ?
5: ഇല്ല.
0: അപ്പോൾ അവനെക്കുറിച്ച് ഉള്ള കാര്യം നമുക്ക് പറയാൻ പറ്റോ?
5: ഇല്ല.
0: ഉള്ളതും ഇല്ലാത്തതും നമുക്ക് പറയാൻ പാടില്ല. കൂട്ടുകാരനെ കളിയാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദീഹി, ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നുവോ അവനാണ് മുസ്ലിം. അവനാണ്
5: മുസ്ലിം.
0: മുസ്ലിം എങ്ങനെ? ഒരാളുടെ നാവിൽ നിന്നും ഒരാളുടെ കയ്യിൽ നിന്നും മുക്തനാകുന്നവൻ, രക്ഷപ്പെടുന്നവൻ. കാരണം ഞാൻ ഒരാളെക്കുറിച്ച് ഒന്നും പറയാൻ പാടുള്ളതല്ല, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയരുത്. അവനിലില്ലാത്ത കാര്യം ഉണ്ടാക്കിയും പറയരുത്, ഉള്ളതും ഇല്ലായ്മയും പറയരുത് എന്നത് ചുരുക്കം. നാവുകൊണ്ട് സഹോദരനെ ഉപദ്രവിക്കുന്നതും അവനെ ശാരീരികമായി ഉപദ്രവിക്കുന്നതും ഒരുപോലെ ഗൗരവമാണ്. ഈ ഹദീദ് നമ്മെ പഠിപ്പിക്കുന്നു, ഈ രണ്ട് ചെയ്തികളും ഒരു മുസ്ലിമിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നാവുകൊണ്ട് ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞത് നമ്മളൊരാളെ കളിയാക്കുമ്പോൾ അവൻ ഇഷ്ടമില്ലാത്ത, അവൻ അനിഷ്ടകരമായി മാറുന്ന ഒരു കാര്യം നമ്മൾ പറയുക എന്നത് അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞാൽ അത് വളരെയേറെ അവനെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മളൊരു കുട്ടിയെ അടിച്ചാൽ അവനക്ക് വേദനിക്കൂലേ? സ്കൂളിൽ ഒരു കൂട്ടുകാരനാണ് ഇടാ ഇവിടെ വാടാ നിന്നെ ഞാൻ കാണിച്ചിടാന്ന് പറഞ്ഞിട്ട് രണ്ടടിയെ കൊടുക്കുമ്പോൾ അവന് വേദനിക്കും അല്ലേ? അതുപോലെ തന്നെ അവനെ കളിയാക്കിക്കൊണ്ടുള്ള നമ്മുടെ നാവ് കൊണ്ടുള്ള വർത്തമാനം അവനെ വേദനിപ്പിക്കാൻ കാരണമായാൽ അവൻ യഥാർത്ഥ മുസ്ലിമാകൂല. നമ്മളെല്ലാവരും മുസ്ലിങ്ങളല്ലേ? അതെ. അപ്പോ അവനെ വേദനിപ്പിക്കുന്ന, മറ്റൊരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ സംസാരങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. ശരി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകം കേട്ടിട്ടുണ്ടോ നിങ്ങൾ?

0: ലോകം. പടച്ചോനെ പടച്ചോനെ, എത്ര ഭയാനകരമാണല്ലേ നരകം. ദൂരത്തു കേൾക്കുമാർ ഘോരശബ്ദങ്ങളാൽ. പടച്ചോനെ, ഘോരശബ്ദം, നമ്മളെ നരകത്തിൽ തീയിൽ കത്തിയാളുന്ന തീയിൽ നമ്മൾ ഓരോരുത്തരും കല്ലുകളും നമ്മളുമായി ഒരുമിച്ച് കത്തും. ആ നരകത്തിലെ ഒരു ശിക്ഷയെപ്പറ്റി റസൂൽ സല്ലല്ലാഹി അലൈഹി സല്ലം പഠിപ്പിക്കുന്നു. എന്തെന്നറിയോ? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി സല്ലമ ഒരൊറ്റ രാത്രി കൊണ്ട് ആകാശം മുഴുവനും പോയി കണ്ട് തിരികെ വന്നു, പോയി കണ്ട് തിരികെ വന്നു. അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കണ്ടു. പ്രവാചകൻ സ്വർഗം കണ്ടു, നരകം കണ്ടു, ആകാശത്തും മുഴുവനും കണ്ടു. എല്ലാ പ്രവാചകന്മാരെയും, ആദം, ഇദ്രീസ്, നൂഹ് അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരെയും കണ്ടു. പ്രവാചകന് മുമ്പ് കഴിഞ്ഞു പോയ മിക്ക ഒട്ടുമുക്കാൽ പ്രവാചകന്മാരെയും കണ്ടു. തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നരകത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയോ? ഒരു കൂട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ ഒരു കൂട്ടം ജനങ്ങളുടെ അരികത്തുകൂടി നടന്നുപോയി. അവർക്ക് ചെമ്പ് കമ്പി കൊണ്ടുള്ള നഖങ്ങളുണ്ട്. നഖം, നമ്മളെ കയ്യേറിയ നഖം, ഇങ്ങനെ സാധാരണ നഖം അല്ലേ, വലിയ വേദനയൊന്നുമില്ലാത്ത നഖം. പക്ഷേ ചെമ്പ് കമ്പി ഇങ്ങനെ വെച്ച നഖത്തിൽ കൊണ്ടിങ്ങനെ ശരീരത്ത് ഒരാളെ നുള്ളൊക്കെ ചെയ്യുമ്പോഴും ഭയങ്കര വേദനയായിരിക്കൂലേ. അതുപോലെ ചെമ്പ് കമ്പി കൊണ്ടുള്ള നഖങ്ങളുണ്ട്. അവ കൊണ്ട് അവർ സ്വന്തം തന്നെ അവരുടെ മുഖവും ശരീരവും എല്ലാം ഇങ്ങനെ മാന്തിപ്പിക്കണ്. ഇത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സങ്കടത്തോടു കൂടി ചോദിച്ചു, ജിബ്രീലേ, ഇവർ ആരാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു. അദ്ദേഹം മറുപടി പറയുന്നു, മനുഷ്യ മാംസം തിന്നുകയും അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുകയും ചെയ്തവരാണവർ. മനസ്സിലായോ? എന്തെന്നറിയോ? മനുഷ്യരുടെ മാംസം തിന്നാന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അവനിഷ്ടമില്ലാത്ത കാര്യം, ഇപ്പം അവൻ്റെ ഇരട്ട നിക്നെയിം വിളിച്ച്, അവൻ്റെ ഇരട്ട നാമം വിളിച്ച് അവനെ കളിയാക്കുന്ന രൂപത്തിൽ, പാവല്ലേ, അവനെ കളിയാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുക എന്നത്. മനസ്സിലായോ? ആ പാവം ചെയ്താൽ ഒരാളെ കളിയാക്കിയിട്ട്, ഒരാളെ വേദനിപ്പിച്ചിട്ട് നമ്മൾ മരിച്ചു പോയാൽ ഖബറിലുണ്ടാകുന്ന ശിക്ഷയാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നമ്മളെത്ര പ്രാവശ്യം നമ്മളെ കൂട്ടുകാരെയൊക്കെ കളിയാക്കിയിട്ടുണ്ടാവും അല്ലേ? അല്ലേ? എണ്ണിയാ തീരോ?
1: ഇല്ല.
0: അത്രയ്ക്ക് മാത്രം നമ്മൾ കളിയാക്കിയിട്ടുണ്ട് അല്ലേ? പാവപ്പെട്ട കുറേ വയ്യാത്ത സുഖമില്ലാത്ത കുട്ടികളൊക്കെ വരുമ്പോൾ അവരെ കളിയാക്കി, ഡാ ഇവിടെ വാടാ, ചെവി കേൾക്കാത്തവനെ, കണ്ണ് കാണാത്തവനെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയിട്ടുണ്ട് അല്ലേ? ഓരോ പേരുകൾ അവന് കൊടുത്ത് കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കളിയാക്കാൻ കൂട്ടുകാരെ പാടില്ല. അങ്ങനെ കളിയാക്കിയാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മളെ അള്ളാഹു നരകത്തിൽ ഈ ശിക്ഷ അനുഭവിപ്പിക്കും. ചെമ്പ് കമ്പി കൊണ്ടുള്ള നഖം വെച്ച് നമ്മുടെ ശരീരമൊക്കെ നമ്മളിങ്ങനെ ആകെ മാന്തിപ്പിക്കും. പടച്ചോനെ നമ്മൾ വിളിച്ചു പോവും. അങ്ങനെ വിളിക്കണോ? വേണോ?
1: വേണ്ട.
0: നമുക്ക് സ്വർഗത്തിലല്ലേ പോകേണ്ടത്? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, പരദൂഷണം ഇല്ലായ്മയും ഉള്ള കാര്യവും ഇല്ലാത്ത കാര്യവും പറയുന്നവരെ സംബന്ധിച്ച് ഉണർത്തുന്ന ഒരു ഉദാഹരണം അല്ലാഹു പറയാണ്, വലാ യഅ്തബ് ബഅദുക്കും ബഅള എന്നു തുടങ്ങുന്ന വചനത്തിൽ അല്ലാഹു പറയാണ്, നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മളെ കൂട്ടുകാരൻ മരിച്ചു കിടന്നാൽ അവന് നമ്മൾ പോയിട്ട് കത്തിയെ കൊണ്ടിട്ട് ഇങ്ങനെ അറുത്ത് ഇറച്ചിന്ന് പോലെ കഴിക്കോ? നമുക്ക് ഇഷ്ടമല്ലല്ലോ അല്ലേ? ശവം തിന്നുന്നത് നമുക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ. ശവം തിന്നുന്നത് നമ്മൾ ആരും ഇഷ്ടപ്പെടൂലല്ലോ. അതുപോലെയാണ് നമ്മൾ ഒരാളുടെ അഭാവത്തിൽ നമ്മളെ കൂട്ടുകാരൻ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ, എടാ പിന്നെ അവനെ അവൻ അങ്ങനെയാണ് കേട്ടോ, അവൻ ഞാൻ ഇതാ അത് പിന്നെ എൻ ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ല, അവന് ഭയങ്കര ജാടയാണ് അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ പറയൂലേ? അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. നോക്കൂ കുട്ടികളെ, പരദൂഷണം ഉള്ളതും ഇല്ലാത്തതും പറയുന്ന ദുസ്വഭാവത്തോട് അള്ളാഹു വെറുപ്പ് കാണിക്കുന്നത്, അള്ളാഹു വെറുക്കുന്നു എന്നത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും ആരാധനകളുടെയും ഒക്കെ പുണ്യം ഇല്ലാതാക്കി കളയുന്ന ഒരു കാര്യം കൂടിയാണ്. എത്ര കഷ്ടപ്പെട്ട് നമസ്കരിച്ചിട്ടും ഒരു കാര്യമില്ലാതായി വരുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ വാപ്പര അടിയെ കൊണ്ട് നമസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഇല്ലാത്തതും പൊല്ലാത്തതൊക്കെ പറയുമ്പോൾ, നമ്മൾ നമസ്കരിച്ച നോമ്പെടുത്ത സകാത്ത് കൊടുത്ത സദഖകൾ ചെയ്ത എല്ലാത്തിൻ്റെയും കർമ്മം നഷ്ടപ്പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആരും ആരെക്കുറിച്ചും ഉള്ളതും ഇല്ലാത്തതും പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് സാധിക്കുകയില്ല. അള്ളാഹുവിനെ പേടിയുണ്ടോ നമുക്ക്? ഉണ്ടല്ലോ. നരകത്തിൽ ശിക്ഷ കിട്ടുമെന്ന് അറിയാലോ? നരകത്തില് ശിക്ഷ എങ്ങനെയൊക്കെ കിട്ടുക? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോഴാണ്, ഒരാളെ വെറുപ്പിക്കുന്ന ഒരാൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന കാര്യം പറയുമ്പോഴാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ അങ്ങനത്തെ കാര്യമൊന്നും പറയാൻ പാടില്ല. പാടുണ്ടോ?
1: പാടില്ല.
0: അതുകൊണ്ട് അല്ലാഹു സുബ്ഹാന തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാ വഖൂലൂ ഖൗലൻ സദീദാ. വിശ്വാസികളെ എന്നുള്ള വിളിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ അള്ളാഹു സുബ്ഹാന തആല വിളിച്ചിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, വഖൂലൂ ഖൗലൻ സദീദാ, നല്ല വർത്തമാനങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളെ ദുഷിച്ചു പറയാത്ത വർത്തമാനങ്ങൾ നമ്മൾ പറയണേ എന്ന് അള്ളാഹു സുബ്ഹാന തആല നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഇന്നു മുതൽ ആരെയും കളിയാക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടുള്ളതല്ല, ആരെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ പറയാൻ പാടുള്ളതല്ല. അങ്ങനെ നല്ല നല്ല കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ പൂമരത്തനിൽ കേട്ട എല്ലാവരും നല്ലതുപോലെ നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ ബാറക്കല്ലാ. കുട്ടികൾ ഈ ചെറുപ്പകാലങ്ങളിൽ തന്നെ ശീലിച്ചു വരേണ്ട നല്ല കാര്യങ്ങൾ ഉപദേശങ്ങളായി അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. ഇന്നും ഒരു നല്ല കൃത്യമായ ഒരു മാർഗനിർദ്ദേശം തന്നെയാണ് കുട്ടികൾക്ക് അൽഫഹദ് പൂന്തുറ നൽകിയിട്ടുള്ളത്. ഉള്ളതും ഇല്ലാത്തതും പറയരുത് എന്ന ഒരു നല്ല മെസ്സേജായിരുന്നു പൂമരത്തണലിൽ.
3: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: ഇനി നാം നുറുങ്ങുകളിലേക്ക് പ്രവേശിക്കുന്നു.
1: നമുക്കെല്ലാവർക്കും ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നൊരു സ്ലോട്ട് കൂടിയാണ്. അതായത് കുറഞ്ഞ വരികളിൽ ഒരുപാട് ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: നന്മ മരങ്ങളുടെ തണലിടങ്ങൾ, രചന ഇബിനു അലി എടത്തനാട്ടുകര. കൂട്ടുകാരൻ്റെ മനം മയക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രപ്രദർശനം കണ്ടിറങ്ങുമ്പോഴാണ് മാഷെ കണ്ടത്. മകന്റെ അധ്യാപകനായിരുന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വിശിഷ്യ ഭിന്നശേഷിക്കാർക്കിടയിൽ സജീവമായിരുന്ന മാഷ് സമൂഹ മാധ്യമത്തിലും സജീവമായിരുന്നു. പഠനം നിലയ്ക്കാതിരിക്കാൻ ഒരു കുട്ടിയുടെ കോളേജ് ഫീസ് ബാക്കിയുള്ളത് കൊടുത്തു തീർക്കാൻ കുറെ രൂപ വേണമെന്നും അതിനായി ചുരുങ്ങിയത് 500 രൂപ വീതം നൽകണമെന്നുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഞാനും പ്രതികരിച്ചിരുന്നത് ഓർമ്മ വന്നു. വർണ്ണവ്യത്യാസങ്ങളുടെ ഫ്രെയിമിൽ നിന്ന് മാറി നിന്ന് ഞങ്ങൾ ആ കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുറച്ചു പണം കൂടി ആവശ്യമുണ്ടെന്നറിയിച്ചപ്പോൾ ഫീസ് കുടിശ്ശിക തീർക്കാതെ പഠനം മുടങ്ങരുതെന്നും എന്തെങ്കിലും മാർഗം കണ്ടെത്താനാവും എന്നും ഉറപ്പുകൊടുത്തു. സംസാരത്തിനിടെ മാഷ് മറ്റൊരു കുട്ടിയുടെ പഠനകാര്യം പറഞ്ഞു. സഹായാഭ്യർത്ഥനയുമായി മാഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിംഗിന് ഒരു ഫോൺ വിളിയെത്തി. കടലിനക്കരെ നിന്ന് ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം പഠന ചെലവിനാവശ്യമായ പണം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ പേരോ ഊരോ അന്വേഷിക്കരുതെന്ന ഉപാധിയോടെ പോസ്റ്റ് ഗ്രാജുവേഷന് ഉന്നത നിലവാരത്തോടെ പഠിക്കുന്ന ആ മിടുക്കിയെ ആളറിയാതെ ഒരു നാൾ കാണണമെന്ന് മാഷോട് പറഞ്ഞിട്ടുണ്ട്. മാസാമാസം പഠനത്തിനുള്ള പണം അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. എന്റെ ഒരനുഭവം മാഷുമായി ഞാൻ പങ്കുവച്ചു. പെങ്ങളുടെ കല്യാണാവശ്യത്തിന് കിടപ്പാടം പണയം വെച്ചത് തിരിച്ചടക്കാനാവാതെ ജപ്തിയുടെ വക്കീലത്തിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി കുടുംബം, നിത്യരോഗിയായ പിതാവും മകളുമടങ്ങുന്ന കൂട്ടുകുടുംബത്തിന് ഒരുത്തന്റെ കൂലിപ്പണി കൊണ്ട് പട്ടിണിയില്ലാതെ ജീവിക്കാനായിരുന്നത് തന്നെ ഭാഗ്യം. ലോൺ തുക പലിശയടക്കം വളർന്ന് ഇരട്ടിയായി, വൻ തുകയായി. മറ്റൊരു അധ്യാപക സുഹൃത്ത് പറഞ്ഞാണ് വിവരമറിഞ്ഞത്. കൂട്ടുകാരുടെയും പരിചയക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശയുടെ കണക്കെടുത്ത് ആ തുക ശേഖരിച്ച് ലോൺ പലിശയടക്കാൻ ധാരണയായി. കുറച്ചു പണം അങ്ങനെ കണ്ടെത്തി. വ്യാപാരിയായ ഒരു ജ്യേഷ്ഠ സുഹൃത്തിനെ ഇക്കാര്യം ധരിപ്പിച്ചു. 6 സംഖ്യയായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ആരാണെന്ന് ചോദിക്കാതെ തന്റെ പേരൊരിക്കലും അയാൾ അറിയരുതെന്നും ആവശ്യക്കാരനെ നേരിൽ കാണില്ലെന്നുമുള്ള ഉപാധിയോടെ എന്റെ വാക്കിൽ വിശ്വാസം കണ്ടെത്തിയായിരുന്നു ആ കാരുണ്യം. മറ്റൊരു കൂട്ടുകാരനെ അയച്ച് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പണം കൈപ്പറ്റി. ലോൺ തുക പലിശയൊഴികെയുള്ളത് മാത്രം വാങ്ങി. അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തെക്കാൾ ചുരുക്കി കൈയോടെ തുക ബാങ്കിലടപ്പിച്ചു. സ്ഥലം തിരികെ കൈപ്പറ്റി. ആ കുടുംബം ഇന്ന് സസുഖം ജീവിക്കുന്നു. ആ കൂട്ടുകാരന് ഐശ്വര്യമുണ്ടാകട്ടെ എന്നാണ് ആത്മാർത്ഥമായി എന്റെ പ്രാർത്ഥന. സഹായം ലഭിച്ച കുടുംബവും അകലെയുള്ള ആ സുഹൃത്തിന് നന്ദിയോടെ സ്മരിക്കുന്നുണ്ടാവും. ഭക്ഷണത്തിനായി, വസ്ത്രത്തിനായി, കിടപ്പാടത്തിനായി സാന്ത്വന ലക്ഷ്യത്തോടെ നാം പ്രവർത്തിക്കാനൊരുങ്ങിയാൽ ലക്ഷ്യം വിദൂരമാകില്ല. നന്മ പറ്റാത്ത വൻ മരങ്ങളുടെ തണലുകൾ ഒത്തിരിയൊത്തിരി ഇനിയും അവശേഷിക്കുന്നുണ്ട്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകളായിരുന്നു. ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചന മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്. ഇനി അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ഇന്നത്തെ അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാം അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് നടത്തുന്നത്. ബഹുമാന്യനായ ഷമീർ മദീനിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇനി നമുക്ക് കാതോർക്കാം.
3: بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം ഉള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന്, ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദുനിയാവിൽ വെച്ച് നമുക്കാർക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങളോ സൗകര്യങ്ങളോ ഇല്ല. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടുന്ന എല്ലാം ഒരുക്കിത്തന്ന അളവറ്റ ദയാപരനും കരുണാവാരിതിയുമായ പടച്ചറബിനെ അറിയാനുള്ള ഏകമാർഗം അവൻ പഠിപ്പിച്ചു തന്ന, അവൻ്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അവനെ പരിചയപ്പെടുത്തിയ കാര്യങ്ങളിലൂടെ അറിയുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അറിയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആ രൂപത്തിൽ ആ മാർഗത്തിലൂടെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ പടച്ചറബിനോടുള്ള സ്നേഹവും പടച്ചറബിനെക്കുറിച്ചുള്ള ആദരവും ബഹുമാനവും ഒക്കെ അധികരിക്കുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് അൽ അസ്മാ ഉൽ ഹുസന എന്ന ഈ ക്ലാസുകൾ അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 33-ാമത്തെ നാമമായി നമ്മൾ പഠിക്കുന്നത് അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്. അൽ അസ്മാ ഉൽ ഹുസന അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങളിലൊരു നാമമാണ് അസ്സലാം എന്നത്. ന്യൂനതകളില്ലാത്തവൻ, അന്യൂനൻ എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അതേപോലെ സലാമത്ത്, അംന് എന്നൊരർത്ഥതലവും കൂടി അതിനുണ്ട്, അഥവാ നിർഭയത്വം, രക്ഷ, സമാധാനം എന്നൊക്കെയുള്ള ആശയം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അള്ളാഹുവിൻ്റെ കുറേ നാമങ്ങൾ ഒരുമിച്ചു പറഞ്ഞ് സൂറത്തുൽ ഹഷറിലെ 23-ാമത്തെ വചനത്തിൽ ഈ ഒരു നാമം പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അസ്സലാം, അല്ലാഹു സലാമോൻ. അല്ലദീ സലിമ മിനൽ ഉയൂബി വൻ നഖായിസ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയതലം. അസ്സലാം എന്ന് പറഞ്ഞാൽ അല്ലദീ സലിമ മിനൽ ഉയൂബി വൻ നഖായിസ്, എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതമായവൻ, രക്ഷപ്പെട്ടവനെന്നാണ്. യാതൊരു ന്യൂനതകളുമില്ലാത്ത അന്യൂനനാണ് അല്ലാഹു, ന്യൂനതകളില്ലാത്തവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ ആ ഒരു നാമം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭക്തിയും ആദരവും ബഹുമാനവും സ്നേഹവുമൊക്കെ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കേണ്ടുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞ് സലാം വീട്ടിയാൽ സാധാരണ അള്ളാഹുവിനോട് 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും. അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ 3 പ്രാവശ്യം പറയും. അള്ളാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ, ഞാൻ നിന്നോട് പുറക്കലിനെ തേടുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ദിക്കറാണ് അള്ളാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വല്ലിക്. അള്ളാഹുവേ, നീയാണ് സലാം, ന്യൂനതകളില്ലാത്തവൻ. അതേപോലെ നീയാണ് സമാധാനം, നീയാണ് രക്ഷ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിൽ നിന്നാണ് രക്ഷ. നീ തരുന്നതാണ് യഥാർത്ഥ സമാധാനം, നീ തരുന്നതാണ് യഥാർത്ഥ രക്ഷ. അതുകൊണ്ട് ശരിയായ രക്ഷകൻ, ശരിയായ എൻ്റെ മനസ്സിൻ്റെ തേട്ടവും ആഗ്രഹവും അവലംബവും അള്ളാഹുവേ നീയാണ്. നീ തടഞ്ഞത് തരാനോ നീ തന്നത് തടയാനോ ആരുമില്ല. യാ ദൽ ജലാലി വൽ ഇക്രാം, ഏറെ മഹത്വമുള്ള, ഏറെ ഔദാര്യം ചെയ്യുന്ന പടച്ചറബ്ബേ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, നീയാണ് എൻ്റെ പ്രതീക്ഷ, നീയാണ് എൻ്റെ രക്ഷ, നീയാണ് എനിക്കുള്ള സമാധാനം. അപ്പോൾ അസ്സലാം എന്നുള്ള ആ നാമം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് യത്തല്ലമ്മനു ഇസ്ബാത്ത ജമീഇൽ കമാലാത്തി ലഹു, എല്ലാവിധ പൂർണതകളും എല്ലാ നന്മകളുടെയും വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന സ്ഥിരീകരിക്കലാണ്. അതേപോലെ വസൽ ബി ജമീഇൻ നഖായിസി അൻഹു, എന്തെല്ലാം ന്യൂനതകളും കുറവുകളുമുണ്ടോ അതെല്ലാം അള്ളാഹുവിനില്ല എന്ന് സ്ഥിരീകരിക്കലുമാണ് അതിലൂടെ നടക്കുന്നത്. അപ്പോൾ അള്ളാഹു അസ്സലാം ആണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് യാതൊരു ന്യൂനതകളും കുറവുകളുമില്ല. അവൻ്റെ അന്തസ്സിനും മഹത്വത്തിനും യോജിക്കാത്ത ഒന്നും യാതൊരു വിശേഷണങ്ങളായി, യാതൊരു പ്രവൃത്തികളായി അവൻ്റെ പ്രവൃത്തികളുടെയും വിശേഷണങ്ങളുടെയും കൂട്ടത്തിലില്ല. മറിച്ച് എന്തെല്ലാം പൂർണതകളും എന്തെല്ലാം ഗുണങ്ങളുമുണ്ടോ നന്മകളുമുണ്ടോ അതിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന വിശേഷണം അവനുണ്ട് എന്നും ആ പദം, ആ നാമം നമ്മെ അറിയിക്കുകയാണ്. വാസ്തവത്തിൽ ആ ഒരാശയമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്കറിലൂടെ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നടക്കുന്നത് അതാണ്. സുബ്ഹാനല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, യാതൊരു ന്യൂനതകളുമില്ലാത്തവൻ എന്ന ഒരു തിരിച്ചറിവാണ്. വൽഹംദുലില്ലാ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹുവിന് എല്ലാ നന്മകളുടെയും പൂർണ്ണതകളുണ്ട് എന്നുള്ള തിരിച്ചറിവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു പടച്ചറബിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് രക്ഷ വേണം, എല്ലാ വിഷയത്തിലും നമുക്ക് ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതത്വം വേണം, അതേപോലെ സമാധാനവും സംരക്ഷണവും നമുക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന അത്തരം ഒരു ഘട്ടത്തിൽ അള്ളാഹുവിനോടാണ് നമ്മൾ ആ രക്ഷ ചോദിക്കേണ്ടത്. ന്യൂനതകളിൽ നിന്നുള്ള സുരക്ഷിതത്വം ആവശ്യപ്പെടേണ്ടത് അവനോടാണ്. ദുനിയാവിൽ അള്ളാഹു നമുക്ക് രക്ഷ നൽകണം, നമുക്ക് സമാധാനം കിട്ടണം, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും നമുക്ക് വേണം. അതിന് അള്ളാഹുവിനോട് ചോദിക്കണം. ഇത് നമ്മൾ മരണപ്പെട്ട് ഖബർ ജീവിതത്തിൽ ബർസഖി ലോകത്തായി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നിർഭയത്വവും സമാധാനവും വേണം. അത് തരേണ്ടവന് അള്ളാഹുവാണ്. അള്ളാഹുമ സബ്ബിത്തുഹു ഇൻദ സുആൽ, അള്ളാഹുമ അൽഹിംഹുൽ ജവാബ്, അള്ളാഹുമ ജാഫിൽ ഖബർ അൻ ജൻബൈഹ്, അള്ളാഹുമ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ് എന്നൊക്കെ നമ്മൾ മയ്യത്തിനെ ഖബറടക്കി ഖബറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലില്ലേ തസ്ബീത്തായി? അഥവാ അള്ളാഹുവെ, ഈ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിക്ക് നീ സ്ഥൈര്യം നൽകണമേ, ചോദ്യത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഉത്തരം നൽകുവാനുള്ള ത്രാണയും താക്കത്തും ഓർമ്മയും ഒക്കെ നീ ഉണ്ടാക്കി കൊടുക്കണമേ, എല്ലാവിധ ഭീതിയിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അയാൾക്ക് നീ നിർഭയത്വം നൽകണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന. അപ്പോൾ ഖബറിലും ഇപ്പോൾ ജീവിക്കുന്ന ഈ ദുനിയാവിലും അതിനെല്ലാം ശേഷം വരുന്ന പരലോകത്തും നിർഭയത്വത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ന്യൂനതകളില്ലാതെ രക്ഷപ്പെടാൻ ഒക്കെ അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ദുനിയാവിലൊരു പക്ഷെ ശത്രുക്കളായിരിക്കാം നമ്മുടെ സ്വസ്ഥത കടത്തുന്നത്, സമാധാനമില്ലാതെയാക്കുന്നത്, അതേപോലെ രോഗങ്ങളായിരിക്കാം, നമുക്ക് വരുന്ന അപകടങ്ങളായിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ സുരക്ഷിതത്വവും സമാധാനവും എല്ലാം നൽകേണ്ടത് പടച്ചറബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ആ ഒരു നാമം നമ്മൾ പഠിച്ചറിയുമ്പോൾ നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കാൻ പടച്ചറബിനോട് നമ്മൾ തേടണം. രണ്ട് സുജൂദുകൾക്കിടയിൽ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അതിൽ ശ്രദ്ധേയമായൊരു ഭാഗമാണ് വജ്ബുർനി, അള്ളാഹുവെ എൻ്റെ ന്യൂനതകൾ നീ പരിഹരിക്കണമേ. അപ്പോൾ എനിക്ക് ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, ഞാനത് അംഗീകരിക്കുകയാണ്. ആ കുറവുകൾ നികത്താൻ നീ മാത്രമേ ഉള്ളൂ, നീ എനിക്കത് നികത്തിത്തരണമേ. പടച്ചറബ് സലാമാണ് എന്നുള്ള ആ ഒരു നാമം നമ്മൾ പഠിക്കുമ്പോൾ, ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ ആ പ്രത്യഭിവാദ്യ രീതി, അഭിവാദന രീതി, അത് നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന വിശ്വാസികളാകുവാനും കഴിയുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും. ഞാനൊരു കാര്യം നിങ്ങളെ അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്താൽ പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ സ്നേഹമുള്ള സത്യവിശ്വാസികളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമാണ്. എന്താണ് പറഞ്ഞു കൊടുത്തത്? അഫ്ഷു സലാം അബൈനക്കും. ഈ സലാം, ശാന്തി, സമാധാനം എന്ന അർത്ഥത്തിലുള്ള അഭിവാദന രീതി, അത് നിങ്ങൾ പ്രചരിപ്പിക്കുക എന്നാണ്. സ്വഹാബത്ത് മറ്റൊരു സത്യവിശ്വാസിയെ കണ്ടുമുട്ടിയാൽ, ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് വീണ്ടും രണ്ടാമത് ഒന്നുകൂടി കണ്ടാൽ വീണ്ടും സലാം പറയുമെന്നാണ്. അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും താങ്കൾക്കുണ്ടാകട്ടെ എന്ന ആ അഭിവാദനം, അത് വലിയ പുണ്യമാണ്.
4: അത് കിട്ടുന്ന ആൾക്ക്, അത് സ്വീകരിക്കാൻ കഴിയുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ രക്ഷയും സമാധാനവും കൈവരുത്തുന്ന ഒരു തേട്ടവും പ്രാർത്ഥനയും കൂടിയാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കുകയും അതിൻ്റെ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് യൂനസിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു എന്തെങ്കിലും ദുരിതം നിനക്ക് വെക്കാൻ നിശ്ചയിച്ചാൽ തീർച്ചയായും അത് ദൂരീകരിക്കാൻ, അതിൽ നിന്നൊരു മോചനം തരാൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അസ്സലാം, ന്യൂനതകളില്ലാത്ത അന്യൂനനായ പടച്ചിറബ്, രക്ഷയും സമാധാനവും നൽകുന്ന പടച്ചിറബ്, അവനെ നമ്മൾ അറിയുമ്പോൾ അവനിലേക്ക് നമ്മുടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മനസ്സും നമ്മുടെ ചിന്തയും ആഗ്രഹങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ നേരെ തിരിയാൻ, അള്ളാഹുവിൻ്റെ നേർക്ക് തിരിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന നാമങ്ങളും അതേപോലെ വിശേഷണങ്ങളുമാണ് ഇതിലുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു നാമത്തിന് വലിയ സാധ്യതകളും അതേപോലെ തന്നെ സ്വാധീനങ്ങളുമുണ്ട്. ഒന്ന്, ന്യൂനതകളില്ലാതെയാക്കാൻ നമ്മുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഇടപാടുകളെയും ഒക്കെ ആ രൂപത്തിൽ ക്രമീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ്. കുറവുകൾ നികത്തി, കുറ്റങ്ങൾ തീർത്ത് നമ്മുടെ ഓരോ ജോലികളും ഓരോ പ്രവൃത്തികളും ചെയ്യാൻ, കർമ്മങ്ങൾ ആ രൂപത്തിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിർഭയത്വവും സമാധാനവും നമ്മുടെ ഒരു മുഖമുദ്രയായി മാറാൻ ഈ നാമം നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ആയുധം തമാശക്ക് പോലും മറ്റൊരു സഹോദരൻ്റെ നേരെ ചൂണ്ടുന്നത് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അതേപോലെ സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ എന്തെല്ലാമുണ്ടോ അതിലെല്ലാം ഏർപ്പെടേണ്ടവനാണ്, ഏർപ്പെടേണ്ടവളാണ് ഒരു സത്യവിശ്വാസി. രണ്ടാളുകൾ തമ്മിൽ കുടുംബത്തിലോ പരിചയത്തിലോ സുഹൃത്തുക്കളുടെയോ വലയങ്ങളിൽ തെറ്റി അകന്ന് പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അവരെ അനുരഞ്ജനത്തിൻ്റെയും കൂട്ടിയിണക്കുന്നതിൻ്റെയും കണ്ണികളായി വർത്തിക്കാൻ, അവരെ കൂട്ടിയോജിപ്പിച്ച് ഏകോദര സഹോദരങ്ങളാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ പുണ്യവും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും എല്ലാം മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കണം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഏതൊരാളുടെ നാവിൽ നിന്നും കൈകളിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാണോ അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഉണർത്തിയ രൂപത്തിൽ നമ്മൾ പറയുന്ന സലാം, അതിൻ്റെ പ്രാധാന്യവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ആ സലാം വ്യാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. രക്ഷ കാംക്ഷിക്കൽ, അതേപോലെ രക്ഷയുടെ മേഖലകൾ പ്രത്യേകം നമ്മൾ ഉപയോഗപ്പെടുത്തുവാനും, അവിവേകികളായ ആളുകളോട് ഇടപഴകുന്ന സന്ദർഭത്തിൽ വരെയും ആ ഒരു ബോധവും ജാഗ്രതയും നമുക്കുണ്ടാകണമെന്നാണ്. സത്യവിശ്വാസികളുടെ സ്വഭാവമായി സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു കുറേ ഗുണങ്ങൾ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞു, വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അവർ അവിവേകികളോട് സംസാരിക്കുമ്പോൾ, അവരെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവർ സലാമിൻ്റെ വാചകം പറയും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പോകും എന്നല്ല, മറിച്ച് സുരക്ഷിതത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും മാർഗം അവർ അവലംബിക്കും. ജാഗ്രതയോടെ ശ്രദ്ധയോടെ പറയേണ്ടിടത്ത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം സംസാരിക്കാൻ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്ത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ആളുകൾ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോൾ അവിവേകികളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞത് കേട്ട് മിണ്ടാതെ പോകേണ്ടി വരും. ചിലപ്പോൾ തന്ത്രപരമായി അവരുടെ കെണികളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടി വരും. അങ്ങനെയെല്ലാം ജാഗ്രത പാലിക്കേണ്ട ഒരു സംസാരവും ഇടപാടുമായിരിക്കണം വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. അതേപോലെ ദാറുസലാം, സമാധാനത്തിൻ്റെ ഭവനമാണ് സ്വർഗം. ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ആ സ്വർഗം രക്ഷയുടെ ഭവനമാണ്, കുറവുകളും ന്യൂനതകളുമില്ലാത്ത സലാമിൻ്റെ വീടാണ്, ഭവനമാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ ആ ഒരു ലോകത്തേക്ക് നമുക്ക് ചെന്നെത്താൻ വേണ്ടുന്ന കർമ്മങ്ങളും വിശ്വാസങ്ങളും ഇടപാടുകളും ആചാരങ്ങളും ഒക്കെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നതുപോലെ പഠിച്ച് മനസ്സിലാക്കി അത് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അസ്സലാം എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് മാറുമ്പോൾ നമ്മളൊരു യഥാർത്ഥ മുസ്ലിമാവുകയും ചെയ്യും. സമാധാനത്തിൻ്റെ നിയമനിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഒരു യഥാർത്ഥ സമാധാനത്തിൻ്റെ വക്താവ് മുസ്ലിമായി ദാറുസലാം സമാധാനകാംക്ഷികൾക്ക് അള്ളാഹു ഒരുക്കിയ നിർഭയത്വത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള നാമങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്സലാം എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് ബഹുമാന്യ പണ്ഡിതൻ ഷമീർ മദീനി നമ്മോടൊപ്പം ചേർന്നത്. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, കേൾക്കാൻ ആഗ്രഹമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: പതിവ് പോലെ കഥ പറയുന്നത് ബഹുമാന്യനായ അബ്ദുസ്സലാം വീട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇനി നമുക്ക് കേൾക്കാം.
5: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഇതാണ് വലിയ ലാഭം. മദീനയെ വലിയ ക്ഷാമം പിടിച്ചുലച്ചിരിക്കുകയാണ്. എല്ലായിടത്തും പട്ടിണിയാണ്. ഒന്നും ഭക്ഷണം കഴിക്കാനില്ല. ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ട് ആകെ വിഷമത്തിലാണ്. ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ചരക്കുകൾക്കൊക്കെ വലിയ വില പറയണം. തീവില എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് വിൽക്കുന്നത്. ഈ സമയത്താണ് ദൂരെ ഷാമിൽ നിന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട ചരക്കുകൾ ഇങ്ങനെ മദീനയിലേക്ക് എത്തുന്നത്. നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള വിഭവങ്ങൾ അതിലുണ്ട്. ഓ, ഒന്ന് നോക്ക്, നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പുറത്തേക്ക് ഏറ്റിവെക്കാൻ കയറ്റിവെക്കാൻ പറ്റിയ വലിയ ധാന്യത്തിൻ്റെ വിഭവങ്ങൾ അതിലുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള. ചെറുകിട കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഉടനെ ഓടിയെത്തുകയാണ്. ചരക്കുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിലക്ക് വാങ്ങണം. ഇരട്ടി വിലക്ക് സാധാരണക്കാർക്ക് മറിച്ചു വിൽക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ എത്ര വില പറഞ്ഞിട്ടും അതിനേക്കാൾ ലാഭം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മറുപടി. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹുവിനു മുഴുവൻ കച്ചവടച്ചരക്കും ജനങ്ങൾക്ക് അങ്ങനെ ദാനമായിട്ട് നൽകിയ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ആർക്കും കൊടുക്കാതെ അവസാനം ഈ നൂറുകണക്കിന് ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്ന വിഭവങ്ങൾ മുഴുവനും മദീനയിലെ ആളുകൾക്ക്, പാവങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്തു. കച്ചവടക്കാരേക്കാൾ പ്രതിഫലം ഇരട്ടി വില പറഞ്ഞു വന്ന ആളുകളുണ്ടല്ലോ, അവർ നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ആര് നൽകും എന്ന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞിട്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ പോലെ പ്രതിഫലം നൽകാൻ വേറെ ആൾക്കും കഴിയില്ല, അതന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് തിരിച്ചറിഞ്ഞ് ആ വിഭവങ്ങൾ മുഴുവനും അവിടെ ദാനം ചെയ്ത കഥയാണ് ഇപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പ്രിയ ശ്രോതാക്കളെ, വീട്ടിയങ്ങളിൻ്റെ ഒരു നല്ല കഥ പറയാം പ്രോഗ്രാം വേദനയിലെ മധുരം എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ട് അദ്ദേഹം മനോഹരമായി നമുക്ക് ഒരു കഥ പറഞ്ഞു തന്നു. ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ ജനക്ഷേമം.
1: ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് മുന്നൊരുക്കങ്ങൾ എന്ന ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് നജ്മുദ്ദീൻ എം എച്ചും പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയും നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
6: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തത്. നജ്മുദ്ദീൻ എം എച്ച് ആൻഡ് അസോസിയേറ്റ്സിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ, ഉടമസ്ഥനാണ്. രണ്ട് പ്രദേശങ്ങളിലായി, പെരിന്തൽമണ്ണയിലും അലനല്ലൂരിലും അദ്ദേഹത്തിന് സ്ഥാപനമുണ്ട്. 15 വർഷത്തോളമായി അദ്ദേഹം ഈ ഇൻകം ടാക്സ് സേവന രംഗത്ത് ഉണ്ട്. നമുക്ക് തുടരാം. ഇൻകം ടാക്സുമായി ബന്ധപ്പെടുമ്പോൾ ഒരു സെൽഫ് അസസ്മെൻ്റാണ്. എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് സെൽഫ് അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
7: അഥവാ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട് എല്ലാവരും സ്വമേധയാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി മുതിരുന്ന അല്ലെങ്കിൽ അതിന് താല്പര്യം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവർക്കും കമ്പ്യൂട്ടറും അതുമായി ബന്ധപ്പെട്ട അവയർനെസ്സും ധാരാളം ഉണ്ട്. സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ കേസുകളിലൊക്കെ സാലറി അതുപോലെയുള്ള ഒരു പെൻഷൻ ഇൻകം മാത്രം കിട്ടുന്ന ആളുകളൊന്നും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രാക്ടീഷണറുടെ ഓഫീസിലേക്ക് വരാതെ സ്വമേധയാ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പൊതുവേ യൂട്യൂബുകളിലൊക്കെ പല വീഡിയോസും ഇതിന് അവൈലബിൾ ആകുമ്പോൾ അതൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ടാണ് പലരും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സ്വമേധയാ നമ്മൾ തന്നെ ഗവൺമെൻറ്റിനോട് നമ്മളുടെ ഇൻകം ഇത്രയാണെന്നും അത് ഇന്ന രീതിയിലുള്ള ഇൻകമാണെന്നും അതുകൊണ്ട് അതിന് ടാക്സ് ഉണ്ടെങ്കിൽ ഇത്ര എന്നൊക്കെ വോളണ്ടറി ആയിട്ട് നമ്മൾ സെൽഫായിട്ട് അസസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമ്മൾ സ്വമേധയാ ചെയ്യുന്ന ഈ സിസ്റ്റത്തെ തന്നെയാണ് നമ്മൾ സെൽഫ് അസസ് ചെയ്യുക. സ്വമേധയാ എൻ്റെ വരുമാനം ഞാൻ കണക്കാക്കി അതിന് ടാക്സ് അടയ്ക്കണോ വേണ്ടേ എന്ന് ഇൻകം ടാക്സ് റിട്ടേൺ വഴി ഫയൽ ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്.
6: അതുപോലെ ഒരു ഫേസ്ലെസ് അസസ്മെൻ്റ് അതും പറഞ്ഞു വെക്കുന്ന ഒരു സംഗതിയാണ്, മുഖമില്ലാത്ത നടപടികളാണ്.
7: തീർച്ചയായിട്ടും
6: എന്താണത്?
7: തീർച്ചയായിട്ടും അത് ഇന്ന് അധികം ആളുകളിലും അതിനെക്കുറിച്ചൊരു ധാരണയോ അറിവോ ഇല്ലാത്തൊരു പുതിയ വേർഡാണ് സെൽഫ് അസസ് ഫേസ്ലെസ് എന്ന് പറയുന്നത്. ഫേസ്ലെസ് സ്ക്രൂട്ടനി ഉണ്ട്, ഫേസ്ലെസ് അസസ്മെൻ്റ് ഒക്കെ ഉണ്ട്. ചുരുക്കി ഞാൻ പറയാം, സാധാരണ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് യുഗത്തിലാണ്, പേപ്പർലെസ് യുഗത്തിലാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് ഈ 2020 മുതലേ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി, 2020 മുതലേ ഒരു ഫേസ്ലെസ് സിസ്റ്റം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് അസസ്മെൻറ്റിലൂടെ ഫയൽ ചെയ്യുന്ന റിട്ടേൺസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവർ നമുക്ക് നേരത്തെ നമ്മളൊരു ഉണ്ടായിരുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ നമുക്കൊരു ഫിസിക്കൽ ഫോമിൽ ഒരു ലെറ്റർ വരും രജിസ്റ്റേർഡ്. അതിന് മറുപടിക്ക് നമ്മൾ ഹിയറിങ്ങിന് സമയം നേരിട്ട് ഒരു ഓഫീസറുടെ മുമ്പിൽ പോയി ഇരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞ് അവർക്ക് ബോധ്യമാകുന്ന അത് ബോധ്യമാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള നടപടിയും അല്ല എങ്കിൽ അതിൻ്റെ രീതിയിലുള്ളൊരു നടപടിയും എടുത്തിരുന്നൊരു കാലഘട്ടം. അതൊരു ഓഫ്ലൈൻ മെത്തേഡായിരുന്നു. ഇപ്പോൾ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറി, എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയ പോലെ തന്നെ ഈ അസസ്മെൻറ്റുകളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറി. ഇതിൽ ഗുണവും ദോഷവും ഉണ്ട്. ആദ്യമേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾക്ക്

0: പക്ഷേ നമ്മൾ കേരളത്തിലുള്ള ആളുകളുടെ റെക്കോർഡ്സ് വെരിഫൈ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലോ കാശ്മീരിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഉള്ള ആളായിരിക്കും. ആ ഓഫീസർക്ക് അറിയില്ല ഇത് എവിടെയുള്ള ആളുടെ റെക്കോർഡ്സ് ആണെന്നുള്ളത്. അപ്പോൾ അത് വളരെയധികം അത് ട്രാൻസ്പെറൻറ്റ്, കറക്റ്റ് എന്താണോ അത് അസസ് ചെയ്യാൻ ആ ഓഫീസർ നിയമം എന്താണോ പറയുന്നത് ആ നിയമത്തിനനുസരിച്ച് അസസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സിസ്റ്റം അത് കാൽക്കുലേറ്റ് ചെയ്യാനും കമ്പ്യൂട്ട് ചെയ്യാനും ചെയ്യാനും പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ മുമ്പേ ഉണ്ടായിരുന്ന നോട്ടീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഒഴിവായി കിട്ടും. ഇനി അതിലെന്തെങ്കിലും നമുക്ക് വീഴ്ചകൾ നമുക്ക് കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ആ വെരിഫൈഡ് ഓഫീസറുടെ റെക്കോർഡ്സുകൾ വേറൊരു ഓഫീസറും കൂടെ സെക്കൻഡറി വെരിഫൈ ചെയ്യുന്ന സിസ്റ്റമാണ് ഡൽഹി. അതെല്ലാം സെൻട്രലൈസ്ഡ് ഡൽഹിയിലാണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കൈക്കൂലി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ മറ്റൊരാളെ ഒച്ചാനിച്ച് മുമ്പിൽ നിൽക്കുക എന്നൊരു സിസ്റ്റം തന്നെ ഇല്ല. നമ്മൾക്ക് ഇഫ് വി ഹാവ് നമുക്ക് വളരെയധികം നമ്മുടെ റെക്കോർഡ്സുകൾ പ്രോപ്പറാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. മറ്റൊരു വശം അതിൽ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് ചില ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ മീൻസ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈം എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻസിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓഫീസറുടെ മുമ്പിൽ നേരിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിൻഡോ നമുക്കില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സത്യം കറക്റ്റ് പ്രൂഫ് ഉണ്ടോ അത് സക്സസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഇല്ല എങ്കിൽ നമുക്ക് അതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ് ഫേസ്ലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല കാര്യങ്ങളും ഗുണമുണ്ട് പല കാര്യങ്ങളും ദോഷമുണ്ട്. പക്ഷേ പ്രോസസ്സിങ് വളരെ പെട്ടെന്നാവും. മറ്റത് മുമ്പുണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ഡിലേ ടൈം ഡിലേ വരും. ഇത് ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് സെൻട്രലൈസ്ഡ് മോണിറ്ററൈസ് ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഓഫീസറുടെ അടുത്ത് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഓഫീസർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ പണി ടൈമിലി കറക്റ്റ്ലി അത് ചെയ്തു പോകല് നിർബന്ധമാവും. അപ്പോൾ ഈ ചുവപ്പ് നാട എന്ന് പറയുന്ന സംഭവം തന്നെ തീരെ ഇല്ലാതെ അത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുക എന്നുള്ളതാണ്.
1: 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവൻ സ്വാഭാവികമായും റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്.
0: തീർച്ചയായിട്ടും
1: മിക്കവാറും ഇപ്പോഴൊക്കെ പ്രത്യേകിച്ച് ന്യൂ ജൻ ഒക്കെ ഓൺലൈനായും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മൊബൈൽ ഫോൺ വഴി വരെ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓടി ചാടി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന വിൻഡോയിലേക്ക് ITR റിട്ടേണിലേക്ക് പോയിട്ട് ഫയൽ ചെയ്യുന്ന ആ ഒരു സിസ്റ്റമല്ല നമ്മൾ അനുവർത്തിക്കേണ്ടത്. അതിൻ്റെ മുമ്പ് നമ്മൾ നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ തുടങ്ങേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TDS ഒക്കെ പിടിച്ചിട്ടുണ്ടോ TCS ഒക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വമേധയാ അറിയാനുള്ള ഒരു വഴി നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സൈറ്റിൽ കയറിയാൽ നമ്മുടെ ലോഗിൻ ചെയ്ത് യൂസർ ID പാസ്വേഡും അടിച്ച് കയറിയാൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടും നമ്മൾ ഒരു 3 ഫോം നമ്മൾ ചെക്ക് ചെയ്യൽ നിർബന്ധമാണ്. അതായത് മുംബൈയുള്ള 26AS എന്ന് പറയുന്ന ഫോം നമുക്ക് നമ്മുടെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറുക, ഈ ഫയലിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഈ ഫയലിംഗ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ വിൻഡോയിൽ പോയാൽ അതിൽ സബായിട്ട് 26AS ഫോം കാണാൻ പറ്റും. ആ View 26AS എന്ന് പറയുന്നത് അതിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതിലൂടെ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും. ആ 26 ഓൺലൈൻ വ്യൂ ആയിട്ട് ചെയ്യാനും പറ്റും, ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് നോക്കാൻ പറ്റും. ആദ്യം ആ ഫോം നോക്കിയാൽ ഒരു വർഷം കഴിഞ്ഞ പീരീഡിൽ നമ്മൾ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് TDS പിടിച്ചിട്ടുണ്ട്, TCS പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൺ GST രജിസ്ട്രേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ മന്ത്ലി GST ഫയൽ ചെയ്ത റിട്ടേൺസിൻ്റെ ഓരോ മാസത്തിലും ഫയൽ ചെയ്ത ടാക്സബിൾ ഇൻകം, ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം, ടോട്ടൽ ഇൻകം ഒക്കെ കാണാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ഏതൊക്കെ ബാങ്കുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് വിഡ്രോവൽ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ 26AS നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കേണ്ട ഈ 26AS എന്ന് പറയുന്ന ഫോം ഒന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് പഠിച്ചിട്ട് വേണം ഒരു പ്രിപ്പറേഷൻ തുടങ്ങാൻ. അതോടൊപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് 2 വർഷമായിട്ട് ഗവൺമെൻറ് പുതിയതായിട്ട് 2 അഡീഷണൽ ഫോം കൂടെ കൊണ്ടുവന്നു. ഒന്ന് AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ TIS ടാക്സ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 2 ഫോമും നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഫോമും നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈ 26AS ഒന്നും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും. നമ്മളുടെ ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ പലരുടെയും ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് ചെയ്യാന്ന് പറയുന്നത്. ഷെയർ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഷെയറുകൾ നമ്മൾ എത്ര കമ്പനികളുടെ ഏതൊക്കെ ടൈമിൽ പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, സെയിൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മളുടെ ഈ സാലറി TDS പിടിച്ചതിൻ്റെ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് ഏതൊക്കെ സ്ഥാപനങ്ങൾ എല്ലാം എവറിത്തിങ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഈ AIS ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സെൽഫായിട്ട് ഫയൽ ചെയ്യാൻ പോകുന്ന ഒരാൾ ആദ്യമേ നോക്കേണ്ട ചെയ്യേണ്ടത് ഈ

0: ഫോമുകളാണ്. ഈ ഫോമുകളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഫോം നമ്മളറിയാതെ ചിലപ്പോൾ വല്ല കമ്മീഷനോ വല്ല ഡിവിഡൻഡോ ഒക്കെ വന്ന് കിടക്കുന്നുണ്ടാവും, അതൊക്കെ
1: ഇൻട്രസ്റ്റ് ഒക്കെ വന്നു
0: എന്ന് കാണുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ ചിലപ്പോൾ പല പഴയ നമ്മൾ മറന്നുപോയ വല്ല ഡെപ്പോസിറ്റോ എഫ് ഡി ഡിയൊക്കെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ അതായത് ബാങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിടിച്ചതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വേറൊരു ടേൺ ഓവറും നമ്മളുടെ 26 AS TAAS കാണുന്ന ഫോംസിലുള്ള റിട്ടേൺസും ഡേറ്റകളും വേറെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഡിസ്പാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുകയും നമുക്ക് നോട്ടീസ് വരികയും ചെയ്യും. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇൻകം ടാക്സ് റിട്ടേണിലേക്ക് പോകാൻ. പ്രധാനമായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ടീച്ചേഴ്സ് എല്ലാം അവർ ഒരു ഗ്രൂപ്പ് അതിപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷണൽസ് എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവർ പലരും ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി മാത്രമാണ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ഇവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഫാമിലിയിൽ നിന്ന് കിട്ടിയ ബിൽഡിങ്ങിലൊക്കെ റെൻറ്റൊക്കെ കിട്ടുന്നുണ്ടാവാം. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ TDS ഒക്കെ പിടിച്ചിട്ടായിരിക്കും ഇവർക്കൊക്കെ വേണം. പക്ഷേ ഇത് ഇവർ അറിയുന്നുണ്ടാവില്ല. അത് ഈ ഫോം നോക്കാത്തതിൻ്റെ ഒരു അവ്യക്തതയാണ്. പലരും എൻ്റെ അടുത്ത് റിട്ടേൺ റിജക്റ്റ് ആയിട്ട് റീഫണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് വന്നതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നത് ഇവരുടെ സാലറി മാത്രമേ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പെൻഷൻ മാത്രമേ ഫയൽ ചെയ്യൂ. മറ്റുള്ള എഫ് ഡി ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ റെൻറ്റോ അല്ലെങ്കിൽ അവരെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ വല്ല ബിൽഡിംഗ് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസൊക്കെ വിൽക്കലോ വാങ്ങലൊക്കെ നടത്തിയതിൻ്റെ ഡേറ്റയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇവർ ചെക്ക് ചെയ്യാതെ ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു സാലറി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം മാത്രം ഫയൽ ചെയ്യുന്ന ആളുകളാണ് ധാരാളമായിട്ട് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ അത് അവരുടെ കുറ്റമല്ല, അവരുടെ ഒരു അവയർനെസ് കുറവാണ്. ടീച്ചേഴ്സൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യും, അവർ ചിന്തിക്കുന്ന പുറത്ത് പോയുള്ള ഒരു 1000-1500 രൂപ റിട്ടേൺ ഫയൽ ചെയ്യാൻ കൊടുക്കണം സ്വഭാവത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ സെൻസിറ്റീവായിട്ടാണ്, ഓരോ ഡിജിറ്റും വ്യത്യാസം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഒരു കേസിൻ്റെ അടുത്ത് വന്നത് ഒരു റീഫണ്ട് ചെയ്യാൻ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എവിടെയും അതിൻ്റെ മിസ്റ്റേക്ക് കാണുന്നില്ല. പക്ഷേ ഇവർ TDS റീഫണ്ട് കിട്ടേണ്ട ഒരു കേസിൽ ടാൻ നമ്പർ അവരുടെ TDS എംപ്ലോ പിടിച്ച ആളുടെ ടാൻ നമ്പർ TDS അടക്കുന്ന ടാൻ നമ്പറില്ല, ആ ടാൻ നമ്പർ റിട്ടേൺ ഫയൽ ചെയ്ത് പഠിച്ചു കൊടുത്തതിൽ ഒരു ഡിജിറ്റ് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ അത് ഇവർക്ക് അറിയുന്നില്ല, അത്ര അതിനെക്കുറിച്ചൊരു ഗൗരവം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് 40,000 രൂപയുടെ റീഫണ്ട് ബ്ലോക്കായി കിടക്കുക, അവസാനം അത് നമ്മൾ രണ്ടാമത് റിവൈസ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ആ ശ്രദ്ധക്കുറവ്, ഈ ഫോമുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: നമ്മൾ പറഞ്ഞാലും സിസ്റ്റം
0: മറക്കില്ല. പിന്നെ തന്നെയല്ല, ഇപ്പോഴൊക്കെ സിസ്റ്റം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ചെയ്യും. സിസ്റ്റം തന്നെ അതിന് അനുസരിച്ചാണ് അവരുടെ സോഫ്റ്റ്വെയറൊക്കെ മൊഡ്യൂളുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് റിട്ടേണും അതിൻ്റെ ആക്ച്വൽ ഡേറ്റയും കമ്പയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമൊക്കെ അവരുടെ അടുത്ത് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്ത് ഒരു ഓഫീസർ നോക്കിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ നോട്ടീസ് ഇൻറ്റിമേഷൻ വിടുന്ന ഒരു കാലഘട്ടമാണ്. ഇതിലൊരു കാര്യം കൂടെ ആഡ് ചെയ്യുള്ളത്, നമുക്ക് ഇങ്ങനെ വല്ല നോട്ടീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു കാരണവശാലും നമ്മളൊരു ഫിസിക്കൽ നമുക്കൊരു ലെറ്റർ മുമ്പ് വന്നിരുന്ന പോസ്റ്റൽ ലെറ്റർ പോലെ വരും എന്നുള്ളത് ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്ക് അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഇമെയിൽ ID നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, നമ്മുടെ റിട്ടേൺ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. അതിൽ വന്നിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇന്ത്യ 49th GST കൗൺസിലിന് മുന്നോടിയായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് ഇനി അത് കൊണ്ടുവരാൻ പോവുക. നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കൊടുത്തിരിക്കുന്ന അതേ മെയിൽ ID മൊബൈൽ നമ്പറും ആണ് GST രജിസ്ട്രേഷനിലുള്ള ആളുകൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ GST വേറൊരു മൊബൈൽ നമ്പറും മെയിൽ ID ആയിരിക്കും. ഇൻകം ടാക്സിൽ അത് ഒരു ട്രയൽ എന്ന നിലയ്ക്ക് ഗുജറാത്ത് സ്റ്റേറ്റിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾ ഓവർ ഇന്ത്യയിലിപ്പോൾ റീസെൻ്റായിട്ട് വരും, ലേറ്റസ്റ്റ് അപ്ഡേഷനാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും കൊടുക്കുമ്പോൾ ഒരേ മെയിൽ ID ഒരേ മൊബൈൽ നമ്പറും കൊടുക്കാൻ ശ്രമിക്കുക. പലപ്പോഴും മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ടാവും, നമ്മുടെ വീട്ടുകാരുടെ ആരുടെയും മൊബൈൽ കൊടുത്തു പോകും. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ അതിലേക്ക് മെസ്സേജ് വന്നാലും നമ്മൾ അറിയില്ല. ടൈം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് അവർ പോവുക ചെയ്യുക. നമ്മൾ അറിഞ്ഞില്ല, കിട്ടിയില്ല. സുപ്രീം കോടതി വരെ ഈ കോവിഡ് പീരീഡിൽ പറഞ്ഞു ഇലക്ട്രോണിക് മെത്തേഡിൽ കൊടുക്കുന്ന സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഇൻറ്റിമേഷൻ ഒരു നോട്ടീസായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലയളവിലാണെങ്കിലും, പക്ഷെ അത് ഒരിക്കലും നമുക്ക് ഒരു ആർഗ്യുമെൻസിൽ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നോട്ടീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും പെൻഡിങ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഹെഡിൽ. അതിൻ്റെ അണ്ടറിൽ നമ്മൾ കംപ്ലയൻസ് പോർട്ടലുണ്ട്. ഈ കംപ്ലയൻസ് പോർട്ടലിൽ പോയാൽ അത് 2021-22 ഓൺവേർഡ്സും അതിൻ്റെ മുമ്പുള്ളതും രണ്ട് കോളം കാണും. അതിൽ നമ്മൾ കയറി നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള നോട്ടീസുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാനും അതിൽ കാണാനും പറ്റും. അപ്പോൾ ഇടയ്ക്കൊരു 1-2 മാസം കൂടുമ്പോൾ നമ്മുടെ റീഫണ്ടുകളൊന്നും വന്നിട്ടില്ല, പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ സൈഡിൽ കയറി നോക്കാൻ, നമുക്ക് മെയിലോ മൊബൈലോ ലെറ്റർ ഒന്നും വന്നില്ലെങ്കിലും നമുക്ക് സമയബന്ധിതമായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം,
1: എക്സ്പീരിയൻസ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നമ്മൾ സെൽഫ് അസസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നീട് ഫേസ്ലെസ് സ്ക്രൂട്ടനി അസസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ബന്ധപ്പെട്ട ഫോംസ് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, അതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള റിട്ടേണുകൾ ഫോംസ് ഒന്ന് പറയാം.
0: തീർച്ചയായിട്ടും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെ നമുക്ക് അത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കയറി നമ്മളെല്ലാവരും കൂടെ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏത് ഗവൺമെൻറ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് 7 തരം ഫോമുകൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ആ 7 തരം ഫോമുകളും എല്ലാവർക്കും ഫയൽ ചെയ്യാൻ പറ്റുന്നതല്ല. ആ ഓരോ ഫോമിനെ കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ തെറ്റുകൂടാതെ ഫയൽ ചെയ്യാൻ പറ്റൂ. ഈ ഫോം മാറിയിട്ട് വേറെ ഏതെങ്കിലും ഫോമിൽ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ഇൻവാലിഡ് ആണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ റിട്ടേൺ ഒക്കെ ക്ലിയർ ആണെന്ന് ധരിച്ച് നമ്മൾ വീട്ടിലിരിക്കുകയും 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 മാസം ഇത് പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മെത്തേഡിൽ നമ്മുടെ സിസ്റ്റം ഇൻവാലിഡ് ആണ്, നമ്മൾ ITR റിട്ടേൺ ഫയൽ ചെയ്തത് ഇൻവാലിഡ് ആണെന്ന് പറയും, നമ്മുടെ ഡ്യൂ ഡേറ്റ് കഴിയുകയും വീണ്ടും നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റാതിരിക്കുകയും നമ്മുടെ റീഫണ്ട് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന വളരെ ഖേദകരമായ അവസ്ഥകൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ, ഈ ഫോമിനെക്കുറിച്ചൊരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. റിട്ടേൺ ഏതെങ്കിലും ഫയൽ ചെയ്യാൻ എങ്കിലും അതിനെ കറക്റ്റായിട്ട് നമുക്ക് ആ ഫോമിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നാവും. ഒന്നാമത് ITR 1 എന്ന് പറയുന്ന സഹജ് എന്ന് പറയുന്ന ഒരു ഫോമാണ്. അത് റീസെൻ്റായിട്ട് സഹജ് എന്ന പേരിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരന് മാത്രം, അതായത് ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഫോമാണ്. ഇത് സാലറിയും പെൻഷനും മാത്രം ഉള്ള ആളുകൾക്ക്, അതുപോലെ ഒരു ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രം ഇൻകം വരുന്ന ആളുകൾക്ക്, അതുപോലെ പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതായത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള ഇൻകം ഫ്രം അതർ സോഴ്സസ്, വിന്നിങ് ഫ്രം ലോട്ടറി ഇൻകം, അതുപോലെയുള്ള ഹൗസ് റൈസ് ഒക്കെ ഒഴികെ ബാക്കിയുള്ള ഇൻകം ഫ്രം അതർ സോഴ്സസുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൂടെ, അതുപോലെ 5,000 രൂപയ്ക്ക് താഴെയുള്ള അഗ്രികൾച്ചറൽ ഇൻകം മാത്രമുള്ള ആളുകൾക്കും കൂടെ മാത്രം ഫയൽ ചെയ്യാവുന്ന ഒരു ഫോമാണ് ITR 1 എന്ന് പറയുന്ന ഫോം.
1: ITR എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ.
0: ഇൻകം ടാക്സ് റിട്ടേൺ ITR എന്നുള്ളതിന് ഷോർട്ട് ഇൻകം ടാക്സ് റിട്ടേൺ 1. ഈ ഫോം നമുക്ക് സൈഡിൽ അവൈലബിൾ ആവും. അപ്പം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ കയറുമ്പോൾ തന്നെ ഏത് ഫോമിലാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോമുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇൻകം ഉണ്ട് എന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്ത് ഒരു വർക്കൗട്ട്, ഒരു വർക്കിംഗ് നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ ഫോമൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകമുള്ള ഈ പറയപ്പെട്ട സാലറി, പെൻഷൻ, അതുപോലെ പിന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതുപോലെയുള്ള ഹൗസ് പ്രോപ്പർട്ടി, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൂടെ 50 ലക്ഷത്തിൽ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഈ ITR 1 ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. 50 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം ITR 1 അല്ല, ITR 2 പോകേണ്ടത്. അതുപോലെ NRI ആയിട്ടുള്ള ആളുകളും ഫയൽ ചെയ്യേണ്ടത് ITR 2 ഫോമിലേക്കാണ്. അപ്പോൾ അതേപോലെ നമ്മളൊരു കമ്പനിയിലെ ഡയറക്ടറാണ്, ആൾക്ക് ഡയറക്ടർ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആളും ITR 1 അല്ല ഫയൽ ചെയ്യേണ്ടത്, 2 ITR 2 ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ പിന്നെ 2 കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ ബിസിനസ് ഇൻകം ഒക്കെ ഉള്ള ആളുകളൊക്കെ വേറെ ഫോമുകളാണ്. ഒന്നിൽ പലരും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ITR 2 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേരത്തെ പറഞ്ഞ ഇൻകം ഉള്ള ആളുകൾ, അതുപോലെ NRIs, അതുപോലെ 1 കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉള്ള ആളുകൾ, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഇപ്പോൾ നമുക്കൊരു റിയൽ എസ്റ്റേറ്റിൽ, അതുപോലെ ഷെയർ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ നമ്മളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് ലോങ് ടേം ക്യാപിറ്റൽ, നമ്മുടെ ഒരു പിന്നെ ലാൻഡ് വിറ്റു, അത് 24 മാസത്തിൽ കൂടുതൽ നമ്മൾ, അതായത് 2 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റലാണ്. അതിന് ഗെയിൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ടാക്സ് അടക്കണം. അങ്ങനെ ടാക്സ് അടക്കുന്നൊക്കെ ITR 2 എന്ന് പറയുന്ന ഫോമിലാണ്. അതുപോലെ പിന്നെ നമ്മളുടെ അൺലിസ്റ്റ്, പിന്നെ കുറച്ചും കൂടെ 5,000 രൂപയ്ക്ക് മുകളിൽ അഗ്രികൾച്ചറൽ, നേരത്തെ പറഞ്ഞ 5,000 രൂപ വരെയുള്ളതാണ് ITR 1. അഗ്രികൾച്ചർ ഇൻകം 5,000 രൂപയ്ക്ക് മുകളിൽ അഗ്രികൾച്ചർ ഇൻകം ഉള്ള ആളുകൾ ഫോം ITR 2 ഉപയോഗിക്കേണ്ടത്. ITR 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ഇൻകം ഉള്ള ആളുകൾക്ക്, അതുപോലെ പ്രൊഫഷണൽ ഇൻകം ആളുകൾക്ക് ഉള്ള ആളുകൾക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ്. അതുപോലെ നമ്മളുടെ പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വരും ഇൻകം കിട്ടും, സ്വാഭാവികമായിട്ടും അവിടുന്ന് സാലറിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻകം ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എക്സെംപ്റ്റഡ് ആണ്, പക്ഷേ അവിടുന്ന് കിട്ടുന്ന സാലറി ഇവരുടെ ഇതിൽ ടാക്സബിൾ ആണ്. കാരണം അത് പറയാൻ കാരണം മുമ്പ് 2 ഇത് കഴിഞ്ഞിട്ടാണ് തന്നിരുന്നത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അതിൽ ചേഞ്ചസ് വന്നത്. പാർട്ണർഷിപ്പിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ ടാക്സ് ഓൾറെഡി പാർട്ണർഷിപ്പ് ഫേമിൽ ടാക്സ് അടച്ചതിന് ശേഷം കിട്ടുന്നതാണ് പാർട്ണർഷിപ്പിൽ ഷെയർ. പക്ഷേ സാലറി അതിൻ്റെ മുമ്പേ നമുക്ക് മന്ത്ലി ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻകത്തിൽ ടാക്സബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ITR 3 ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിൽ ITR 4 എന്ന് പറയുന്ന സുഖം എന്ന് പറയുന്നൊരു ഫോം, അത് സാധാരണ കേസിൽ പ്രിസംപ്റ്റീവ് മെത്തേഡിൽ 44AD 44ADA 44AE എന്നൊക്കെ പറയുന്ന മൂന്ന് സെക്ഷനിൽ നമുക്ക് ടേൺ ഓവർ കൂടുതലാണെങ്കിലും ഓഡിറ്റ് 2 ബിസിനസ് ഇൻകം 2 കോടി വരെയുള്ള ആളുകൾക്കും പ്രൊഫഷണൽ ഇൻകം 50 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലുള്ള ആളുകൾക്കും ഗവൺമെൻറ് പിന്നെ ബിസിനസ് ഇൻകം ബാങ്കിലൂടെ വന്നതാണെങ്കിൽ 6%, ക്യാഷായിട്ട് നമുക്ക് ബിസിനസ് ഇൻകം വന്നതാണെങ്കിൽ 8% കാണിച്ചിട്ട് ഓഡിറ്റ് ചെയ്യാതെ നമുക്ക് അതിൻ്റെ ടാക്സ് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിട്ട് ടാക്സബിൾ ഇൻകം കാണിച്ച് ഫയൽ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. അതേപോലെ പ്രൊഫഷണൽ ഇൻകം 50% കാണിച്ചാൽ മതി. ഇപ്പോൾ 40 ലക്ഷം രൂപ പ്രൊഫഷണൽ ഇൻകം ഉള്ള ആൾക്ക് 20 ലക്ഷം രൂപ പ്രൊഫഷണൽ ഇൻകം കാണിച്ചിട്ട് നമുക്ക് അവരെ ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്യാതെ ഫയൽ ചെയ്യാം. അത് പ്രൊഫഷണൽ ഇൻകം 50 ലക്ഷത്തിന് മുകളിലായാൽ ഓഡിറ്റ് ചെയ്യണം ഈ ഫോം, അല്ല ബിസിനസ് ഇൻകം 2 കോടിക്ക് മുകളിലായാലും വ്യത്യാസമുണ്ട്. അപ്പോൾ റീസെൻറ്റ് ബഡ്ജറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ റൂളാണ് പറയുന്നത്, ഈ ആളുകളൊക്കെ ITR 4 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതേപോലെ പിന്നെ ITR NRIs അതേപോലെ കമ്മീഷൻ ഏജൻറ്റിന് നമുക്ക് ITR 4 ഫയൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമുക്ക് ലോസസ് എന്തെങ്കിലും കഴിഞ്ഞ ഈ വർഷത്തിൽ ലോസ് എന്തെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട കേസുകളുണ്ടെങ്കിൽ ITR 4 ഫയൽ ചെയ്യാൻ പറ്റില്ല. പ്രിസംപ്റ്റീവ് മെത്തേഡിന് മാത്രമാണ് നമ്മൾ ആ ഫോം ഫയൽ ചെയ്യുന്നത്. ITR 5 ആണ് നെക്സ്റ്റ് അടുത്ത ഫോം എന്ന് പറയുന്നത്. അത് ഈ LLPs പാർട്ണർഷിപ്പ് ഫേം അതുപോലെ AOP അസോസിയേഷൻ ഓഫ് BOI അതെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അതുപോലെ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺസ് അതുപോലെ ട്രസ്റ്റ് ഫണ്ടൊക്കെ ഉള്ള ആളുകൾക്കാണ് ഈ ITR 5 എന്ന് പറയുന്നത്. പിന്നെ ITR 6 കമ്പനീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഒക്കെയാണ് ഫയൽ ചെയ്യേണ്ട ഫോമാണ്. അതേപോലെ ITR 7 ഉണ്ട്, അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ട്രസ്റ്റ് അതുപോലെ ചാരിറ്റബിൾ സൊസൈറ്റീസ് അതുപോലെ ന്യൂസ് ഏജൻസീസ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ബിസിനസ് ട്രസ്റ്റ് അതുപോലെ സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഫയൽ ചെയ്യുന്നതാണ് ITR 7. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ് ഫോമിനെ ഗവൺമെൻറ് ഡിവൈഡ് ചെയ്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും എല്ലാ ഫോംസ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം മനസ്സിലാണ്. അപ്പോൾ ഈ ഫോംസിൻ്റെ ഒരു നേച്ചറും ഏതൊക്കെ ഫോം ഏതൊക്കെ രീതിയിൽ ഫില്ല് ചെയ്യണം നോക്കണം എന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ ഇൻകം നോക്കിയതിൻ്റെ ബേസിൽ മാത്രമേ ഫോം ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഞാൻ പറഞ്ഞ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് നമ്മളുടെ ആളുകളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ 7 ഫോമുകളിലും എല്ലാ ഫോമുകളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇൻകം എൻ്റെ ഇൻകം അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെയും ഇൻകം ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അതിന് സ്യൂട്ടാവുന്ന അത് ഗവൺമെൻറ് പറയുന്ന എല്ലാ നോംസും പരിഗണിച്ചുകൊണ്ടുള്ള ഫോം മാത്രമേ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫയൽ നമ്മൾ മാറിയിട്ട് ഏതെങ്കിലും ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിട്ടേൺ ഇൻവാലിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ ഫയൽ ചെയ്യാത്തതിന് തുല്യമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് വരുന്ന അനന്തരഫലം ഞാൻ നേരത്തെ സൂചിച്ച പോലെ നമുക്ക് ടൈമിലി ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഡിഫാൾട്ടർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് റീഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ ആ റീഫണ്ടും നമുക്ക് നഷ്ടമാവും. അപ്പോൾ അത് വളരെ ഗൗരവത്തോടും ശ്രദ്ധിച്ചിട്ട് വേണം ഇൻകംടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം.
1: TIS AIS തുടങ്ങിയ ഫോമുകൾ കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ വിവിധ തരത്തിലുള്ള ഇൻകം ടാക്സ് റിട്ടേണുകളുടെ കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കാം.
2: ജനക്ഷേമ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് നജ്മുദ്ദീൻ MH അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബ്നു അലി എടത്തനാട്ടുകാരെയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് മുന്നൊരുക്കങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജനക്ഷേമം.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
4: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ ഓരോ നന്മകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
5: أعوذ بالله من الشيطان الرجيم.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി നാം പ്രവേശിക്കുന്നു സ്നേഹക്കൂടിൽ.
1: ഇന്നത്തെ സ്നേഹക്കൂടിൽ പതിവ് പോലെ ബഹുമാന്യനായ ഹാരിസ് മൗലവിയും താജുദ്ദീൻ സ്വലാഹിയുമാണ് നമ്മുടെ കൂടെ ചേരുന്നത്. മടങ്ങുന്ന പ്രവാസിയും ഒടുങ്ങാത്ത ആശങ്കകളും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള രണ്ടുപേരുടെയും സംസാരം നമുക്കിനി കാതൂർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ സ്നേഹക്കൂടിൻ്റെ ശ്രോതാക്കളായി ഈ പ്രോഗ്രാമിൽ ചേരുന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരിക്കൽ കൂടി വളരെ സമകാലികമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമുള്ള ചില ആശങ്കകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരവും സാഹചര്യവും ഒരുക്കിയ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഹാരിസ് മൗലവിയോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറെ ഒരുപാട് കുടുംബങ്ങളെ ആശങ്കപ്പെടുത്തുന്ന അറേബ്യൻ ഗൾഫിലെ പുതിയ സാഹചര്യങ്ങളിൽ തിരിച്ചുപോരുന്ന പ്രവാസികളെക്കുറിച്ചാണ്. സൗദി അറേബ്യയിലെ നിയമ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ വിഷയങ്ങൾ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇന്ത്യയിൽ എത്തിച്ചേർന്നുവെന്നത് ഇന്ത്യൻ ഫോറിൻ അഫേഴ്സ് മിനിസ്ട്രി വളരെ കൃത്യമായി സ്ഥിരീകരിച്ച വസ്തുതയാണ്. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സ് നമ്മൾ എടുത്തിട്ടില്ല. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 20 ലക്ഷത്തിലധികം ആളുകൾ തിരിച്ചെത്തിയെന്ന കണക്ക് മാത്രം മതി അതിൻ്റെ ഒരു ഭീതിതാവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുത്തിത്തരാൻ. ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്നൊരു പ്രശ്നം, പലപ്പോഴും പ്രവാസികളെക്കൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങുന്ന കുടുംബങ്ങൾ, ഒരർത്ഥത്തിൽ അവരെക്കൊണ്ടാണ് നമ്മുടെ സമ്പദ്ഘടനയും നമ്മുടെ നാടിൻ്റെ പുരോഗതിയുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. അവർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു, അല്ലെങ്കിൽ നിയമങ്ങൾ അവർക്കെതിരായി വരുന്നു എന്നത് വളരെ ആശങ്കയോടെയും വളരെ ഉത്കണ്ഠയോടെയും അവരും അവരുടെ കുടുംബങ്ങളും ഒരുപക്ഷെ ഭരണകൂടവുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇത് കേൾക്കുന്ന ആളുകളിൽ തീർച്ചയായും ആയിരക്കണക്കിന് പ്രവാസികളുണ്ട്, പ്രവാസികളുമായി ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇവിടെ ഞാൻ ഒന്നാമത് ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കുന്ന പോയിന്റ്, ഈയൊരു വിഷയം, നിയമങ്ങൾ എതിരാകുന്നു, വിദേശത്തേക്കുള്ള ജോലി സാധ്യത അടയുന്നു, ഉള്ള ജോലികൾ തന്നെ നഷ്ടപ്പെടുന്നു, ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിൽ വലിയ സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ഇതെല്ലാം ഒരു വലിയ പ്രശ്നമായി കാണേണ്ടതുണ്ടോ, ഇതിനെ വളരെ ആശങ്കയോടുകൂടെ നോക്കിക്കാണേണ്ടതുണ്ടോ, എന്താണ് ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ട സമീപനം?
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഈ പ്രവാസ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് തുടക്കത്തിൽ പറയാൻ ഇഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനോ ജോലി പ്രശ്നം പരിഹരിക്കാനോ വേണ്ടി ഒരു കൊല്ലത്തേക്ക് രണ്ട് കൊല്ലത്തേക്ക് എന്ന മനസ്സോടുകൂടെ മാത്രമാണ് ഇവിടെ നിന്ന് എല്ലാവരും പ്രവാസികളായി പോകുന്നത്. അല്ലാതെ ഒരു 10ഓ 30ഓ 40ഓ കൊല്ലം പ്രവാസ ജീവിതം നയിക്കണം എന്ന് വിചാരിച്ച് ഇവിടുന്ന് പോയ ആരെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും തിരിച്ചു പോരണം, അടുത്ത വരവിൽ ഞാൻ നാട്ടിൽ നിൽക്കും, അടുത്ത വരവിൽ നാട്ടിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ പോകുന്നതും അവർ മുന്നോട്ട് പോകണം. ഇങ്ങനത്തെ ഒരാൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയല്ല. യഥാർത്ഥത്തിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവരെന്താണ്, അവർ ഈ നാട്ടുകാരാണ്, ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, അയാളുടെ ഭാര്യ ഇവിടെയാണ്, കുട്ടികൾ ഇവിടെയാണ്, ജീവിത സാഹചര്യങ്ങൾ ഇവിടെയാണ്, എല്ലാ മാതാപിതാക്കളും ഇവിടെയാണ്. അപ്പം അയാൾ ഇവിടെ ജീവിക്കേണ്ട ആളാണ്. പൊതുവേ ഈ ചർച്ചകൾ വരുമ്പോൾ നമ്മൾക്കൊരു തോന്നൽ അവരവിടെ ജീവിക്കേണ്ട ആളുകളാണ്, എന്തോ ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ട് അവരെ നിർബന്ധിച്ചും ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാരണം ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിക്കാൻ ഉണ്ടായിരിക്കും. ഒന്നുകിൽ മാരകമായ രോഗങ്ങൾ വന്ന് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, നിയമപ്രശ്നങ്ങളെക്കൊണ്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥകളോ ചുറ്റുപാടുകളോ പറ്റാത്തതുകൊണ്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വിട്ടു നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, മാതാപിതാക്കൾ രോഗികളാകുന്നു, അങ്ങനത്തെ സാഹചര്യങ്ങൾ തിരിച്ചു വരുന്ന ആളുകളുണ്ട്.
3: തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു നിമിത്തങ്ങളുണ്ടാകും. ഇവിടെ കുറച്ചധികം ആളുകൾ ഒന്നിച്ചു തിരിച്ചു വരാനും തങ്ങളുടെ കുടുംബത്തോടൊപ്പം ചേരാനുമുള്ള ഒരു നിമിത്തമുണ്ടായി എന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ഇതിന് ചില പ്രത്യാഘാതങ്ങളോ പ്രയാസങ്ങളോ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും കുടുംബരംഗത്തും ചില പ്രശ്നങ്ങളില്ല എന്നൊന്നും പറയാനല്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു മാനസികാവസ്ഥ, അവരിവിടെ നിൽക്കേണ്ടവർ തന്നെയാണ്, അവരിവിടെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ അവരിവിടെ വരുന്നു, ഇവിടെ താമസിക്കുന്നു, നാട്ടിലേക്ക് വരുമ്പോൾ അവർക്കും ഒരു പേടിൻ്റെ ആവശ്യമില്ല, അതേപോലെ തന്നെ കുടുംബത്തിനും ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. അതായത് എന്താ വെച്ചാൽ, ഒന്ന് അയാൾ നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, അതുകൊണ്ട് അയാൾക്ക് എന്താണ് ഒരു ആശങ്കൻ്റെ ആവശ്യം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് തൊഴിലുകളുണ്ട്, എത്രയോ വിദേശികളായ ആളുകൾ പുറത്തുള്ള സ്റ്റേറ്റിൻ്റെ ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ജോലി ഉള്ളത് കൊണ്ടല്ലേ അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? ജോലികളുണ്ട്. അതേപോലെ തന്നെ കുടുംബത്തിന് നമ്മെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു തിരിച്ചുവരവിലെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു പ്രതികൂല സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ശരിയായ മാനസികാവസ്ഥയിലെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ട്, അതിനെ എങ്ങനെയെല്ലാം പരിഹരിക്കാം എന്ന ഒരു ചർച്ചയ്ക്കാണ് ഏറ്റവും പ്രസക്തി. അതുകൊണ്ട് ആ നിലക്കാണ് നമ്മൾ ഈ ഒരു ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം ആളുകൾക്കുണ്ടാകുന്ന മാനസിക പ്രതിസന്ധികൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമൂഹികപരമായ പ്രത്യാഘാതങ്ങൾ, ഇതിനൊക്കെ പ്രായോഗികമായി എന്ത് പരിഹാരങ്ങൾ കാണാൻ പറ്റും എന്നൊരാശങ്കപ്പെടേണ്ടതുണ്ടോ? ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും പ്രത്യേകിച്ച് ഭയപ്പെടാനോ പ്രയാസപ്പെടാനോ ഒന്നുമില്ല. ഇതിനൊക്കെ പോസിറ്റീവാക്കിയെടുത്ത് ഒരു നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുന്നതോടുകൂടെ പല ഗുണങ്ങളും, നമ്മൾ വിചാരിക്കാത്ത പല ഗുണങ്ങളും അതിലൂടെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.
5: തീർച്ചയായും ഇത്തരമൊരു രംഗത്തെ, ഇത്തരമൊരു പ്രശ്നത്തെ വളരെ ഗുണപരമായി കാണുകയും അതിൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും എന്ന് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് കൂടുതൽ ഗുണപരമായത് എന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മളെത്തുന്നത്. തീർച്ചയായും ഒരപ്രതീക്ഷിത സന്ദർഭത്തിൽ വേറെ ജോലിയൊന്നും കിട്ടാതിരുന്നപ്പോൾ ഒരു പേപ്പർ, നമ്മുടെ നാട്ടിലെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു പേപ്പർ റെഡിയായി വന്നപ്പോൾ ആരിസ്മോലെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ വർഷത്തിന് പോയതാണ്. പിന്നീട് ശരീരം കൊണ്ട് ഒന്നും പറ്റാത്ത അവസ്ഥയിൽ, ഇനിയൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ, വേറൊരു വഴിയും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ മടങ്ങുന്നവരോ അല്ലെങ്കിൽ എംബാം ചെയ്ത ബോഡി ഏതെങ്കിലുമൊക്കെ എയർ ആംബുലൻസുകളിൽ ഇങ്ങോട്ട് എത്തിക്കുന്നവരോ അല്ലെങ്കിൽ ഫ്ലൈറ്റുകളിൽ ഇങ്ങോട്ട് എത്തിക്കുന്നവരോ ഒക്കെയാണ് സമൂഹത്തിൽ പ്രവാസികളിൽപ്പെട്ട പലരും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കും എൻ്റെ നാട്ടിലേക്കുമാണ്. എനിക്കവിടെ ഇടമുണ്ട് എന്ന ഒരു ബോധ്യം പ്രവാസിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ കയറി വരുന്ന വീട്ടിലെ അംഗങ്ങളെ പ്രത്യേകം ഈ കാര്യത്തിൽ എന്തെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഭാര്യ, ഉമ്മ, പെങ്ങൾ ഇങ്ങനെ കാണുന്നവരൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഒരുപക്ഷെ മനസ്സിൽ മുഴുവൻ കനലെരിഞ്ഞുകൊണ്ടും ആശങ്കകൾ അലതല്ലിക്കൊണ്ടും കയറി വരുന്നൊരു പ്രവാസിയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വാക്കുകളാണോ സമൂഹം കൊടുക്കുന്നത്, കുടുംബം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അദ്ദേഹത്തോട് പ്രതികരിക്കേണ്ടത്, അതിൻ്റെ ഒരു ശരിയായ വശം, മനഃശാസ്ത്രപരമായ വശം എന്താണ് എന്ന മേഖലയാണ് ഇനി നമ്മുടെ ചർച്ചയിൽ വരേണ്ടത്.
3: പൊതുവെ ഒരു പ്രവാസി ഒരു 6 മാസത്തെയോ 3 മാസത്തെയോ ലീവിന് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അത്യധികമായ സന്തോഷത്തോടുകൂടെയാണ് കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ വാഹനമെടുത്ത് എയർപോർട്ടിൽ പോയി അവരെ സ്വീകരിച്ച് സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം തിരിച്ചു വരുന്നത്. എന്നാൽ ഇത്തരമൊരു സ്ഥിരമായ ഒരു തിരിച്ചു വരവിനെ യഥാർത്ഥത്തിൽ എന്താണ്, വലിയ ദുഃഖത്തോടെയും ആശങ്കയോടുകൂടെയും ഒരു വരവിൻ്റെ ഒരു സന്തോഷമില്ലാത്ത രൂപത്തിലാണ് പലപ്പോഴും സ്വീകരിക്കുവാനുള്ള സാധ്യത. ആ ഒരു കാഴ്ചപ്പാട് തന്നെ യഥാർത്ഥത്തിൽ തിരിച്ചു വരുന്നൊരു പ്രവാസിയുടെ മനസ്സിൽ വലിയ ആശങ്കകളും വേദനകളും ഉണ്ടാക്കും. ഇവിടെ ഈ തിരിച്ചു വരുന്നൊരു പ്രവാസിയുടെ മനസ്സ് യഥാർത്ഥത്തിൽ കുടുംബം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, ഒരു ജോലി നഷ്ടപ്പെട്ട വരവാണല്ലോ തിരിച്ചു വരുന്നത്. ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു പ്രതിസന്ധി നമുക്ക് ചിന്തിക്കാം, മാനസികാവസ്ഥ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ വന്ന് ഞാൻ എന്തു ചെയ്യും എന്ന ആ വളരെ ശക്തമായ ആശങ്കയോടും ഭയത്തോടും കൂടെയാണ് അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നാട്ടിലേക്ക് തിരിച്ച് വരുന്നത്. മാത്രവുമല്ല, തൻ്റെ കുട്ടികളുടെ പഠനം, തൻ്റെ കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്ക്, അടുത്ത മാസത്തെ ചെലവ്, അതെന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള വ്യാകുലതകളും അയാളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാടവർക്ക് സുപരിതമാണല്ലോ, ഇവിടുത്തെ സാഹചര്യങ്ങൾ അവർക്ക് അറിയാലോ, വീടെങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇവിടെ എന്ത് ചിലവുണ്ട്, എന്ത് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഭാര്യക്കാണ് അറിയുക, വീട്ടുകാർക്കാണ് അറിയുക. അപ്പോൾ അദ്ദേഹത്തോട് ആർക്കേ പറയാൻ പറ്റുള്ളൂ നിങ്ങളൊന്നും കൊണ്ടും ബേജാറാവണ്ട, നമ്മുടെ നാടല്ലേ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ഇത് അള്ളാഹു എന്താണ് നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാരണം എന്നേ വിചാരിക്കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞ് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആത്മധൈര്യം പകരുന്നൊരു സമീപനമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു ബേജാറും ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ പരിഗണിച്ചു കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും വീട്ടിൽ കൊണ്ടുവരികയും അതേപോലെ തന്നെ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ചർച്ച ചെയ്യുകയും സമീപിക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് ഏറ്റവും ഒന്നാമത്തെ പ്രശ്നം. അതാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യും, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതാണ് നമ്മൾ ഏറ്റവും മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ പൊതുവേ കുടുംബവുമായി ബന്ധപ്പെട്ട് ശീലിപ്പിച്ച ശീലങ്ങളുടെ ഒരു പ്രശ്നം ഇതിൽ ഗൗരവപരമായി നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അതായത് നമ്മളൊരു പ്രവാസത്തിലാണോ നാട്ടിലാണോ എന്ന വ്യത്യാസമില്ലാത്ത ഒരു ജീവിത രീതിയാണ് നമ്മൾ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവേണ്ട സമീപനം. പലപ്പോഴും പല പ്രവാസികൾക്കും സംഭവിക്കുന്ന അബദ്ധം എന്ന് വെച്ചാൽ അവർ എസ്കേപ്പ് ചെയ്യുകയാണ് ജീവിതത്തിൽ നിന്ന്. അതായത് വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്ന്, കുടുംബ വീട്ടിലെ കാര്യങ്ങളിൽ നിന്നൊക്കെ തൽക്കാലം എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് പൈസ അയച്ചു കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ പൈസ അയച്ചു കൊടുക്കുക, രാവിലെയും വൈകുന്നേരം ഒന്ന് ഫോൺ ചെയ്യുക, വിവരങ്ങൾ ചോദിക്കുക എന്നതിലപ്പുറത്തേക്ക് കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു വാപ്പ വരുന്നു, ഭർത്താവ് വരുന്നു എന്നുള്ള ഒരു മാനസികാവസ്ഥ എന്ത് ചെയ്യുന്നില്ല, യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സാമ്പത്തികമായ ഒരു വരവ് നിൽക്കുന്നു, ഇനി എന്ത് ചെയ്യും എന്ന ചിന്തകൾക്കപ്പുറം ബന്ധങ്ങളുടെ ഒരു ചിന്ത, എന്ത് വാപ്പാനെ കിട്ടിയല്ലോ എന്ന്, ഇനി വാപ്പാനൊപ്പം കടക്കാലോ, വാപ്പാനെ കൂടെ ജീവിക്കാലോ, വാപ്പാനോട് പുറത്തു പോകാലോ, ഇനി എങ്ങോട്ട് പോകാനും കോളേജ് കോസ്റ്റിൽ കൊണ്ടേക്കാനൊക്കെ വാപ്പുണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മാനസികാവസ്ഥ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ബന്ധങ്ങളുടെ വളരുന്നില്ല. ഞാൻ ഇത്ര കാലം സഹിച്ചു നിന്ന എൻ്റെ കൂടെ ഉറങ്ങാനും എൻ്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എൻ്റെ പ്രിയതമൻ എൻ്റെ കൂടെ ഉണ്ടാവുകയാണല്ലോ എന്ന ചിന്ത വരുമ്പോൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവുക? ഞാൻ പറഞ്ഞ ആ ചിന്ത എങ്ങനെ ഇല്ലാതായി? അടിസ്ഥാനപരമായി ജോലി നഷ്ടപ്പെടാത്ത പ്രവാസികളും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. അതായത് ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബനാഥനോട് വാപ്പ എന്ന നിലക്ക്, ഭർത്താവ് എന്ന നിലക്ക്, മകൻ എന്ന നിലക്ക് എന്ത് ബന്ധങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു? ഒരു 10 മിനിറ്റ് നമ്മൾ പുറത്തു പോയാൽ, ഒരു 2 ദിവസത്തേക്ക് നമ്മളൊരു പുറത്തു പോയാൽ ആ വീട്ടുകാർ നമ്മളുടെ അഭാവത്തിൽ എന്തനുഭവിക്കുന്നുവോ, ഈ അനുഭവ അവസ്ഥയെ വീട്ടിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടിണി കിടന്നാലും വേണ്ടില്ല, എന്ത് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഉപ്പ നിങ്ങൾ ഇവിടെ ഉണ്ടായാൽ മതി എന്നല്ലേ കുട്ടികൾ പറയുകയുള്ളൂ. ആ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പെരുമാറ്റവും, നാട്ടിലില്ലെങ്കിലും നാട്ടിലാണ് എന്ന ഒരു മാനസികാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ പ്രവാസികൾ വീടുമായി ഇടപഴകേണ്ടത് എന്നത് വീട്ടുകാർ നിരാകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ കുടുംബപരമായ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കുടുംബം നല്ല മനസ്സോടെ സ്വീകരിക്കും സമീപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
5: പ്രവാസിയായിരിക്കുമ്പോൾ തന്നെ വീട്ടിലെ നാഥനെ പോലെ ഇടപെടുന്ന ഒരു പിന്നെ വഴി ആസൂത്രണം ചെയ്യണമെന്നത് നേരത്തെയും സ്നേഹക്കൂട് അതിൻ്റെ ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുണ്ട്. കുറച്ച് പൈസ അയച്ചു കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങൾ അവർ നടത്തുക എന്നതല്ല, മറിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ വീട്ടിലെ ഡേ ടു ഡേ കാര്യങ്ങളിൽ അവർക്കൊരു ഭാരമാകാത്ത വിധമുള്ള നിയന്ത്രണങ്ങളും, നാട്ടിലുണ്ടാകുമ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പരിമിതിയുണ്ടെങ്കിൽ പോലും വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് നേരത്തെയും ഈ ഒരു ചർച്ച ആവശ്യപ്പെട്ടത് ഇവിടെ ഓർക്കുക. ഇനിയും മടങ്ങാനുള്ള പ്രവാസികൾക്കത് കൂടുതൽ ഗുണപരമായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ 2 ചിത്രങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, ഇന്ന് എൻ്റെ ക്ലാസ് മുറിയിലുണ്ടായൊരു അനുഭവമാണ്. പ്രവാസിയായ വാപ്പയെക്കുറിച്ച് ഒരു മകൻ ഇങ്ങനെ പറയുന്നൊരു പാട്ട് ക്ലാസ്സിലെ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡാവുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഒരു കുട്ടി വന്ന് പാട്ടുപാടും. ആ പാട്ടുപാടുന്ന കുട്ടിയാണ് അടുത്ത ദിവസം ആരാണ് പാടേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇന്നലെ അങ്ങനെ നറുക്ക് വീണൊരു കുട്ടി ഇന്ന് നല്ലൊരു പാട്ടും കൊണ്ടാണ് അവൻ വന്നത്. നന്നായി പാടുന്നവൻ പ്രവാസിയായ ഉപ്പാക്ക് കത്തെഴുതുന്ന ഒരു കുട്ടിയുടെ വരികളാണ് പാടിയത്. ഇത് കേട്ട ഉടനെ അവിടെ ഇരിക്കുന്ന മറ്റൊരു കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ അവൻ കരയണിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞു, അവൻ ആ പാട്ട് കേട്ടിട്ടാണ് സാറേ കരയുന്നത്. അപ്പോൾ അവൻ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ ഉപ്പ ഇന്ന് ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ മക്കൾ കണ്ണീരോടുകൂടെ യാത്രയാക്കുന്ന മക്കളുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു പ്രവാസി പറഞ്ഞതറിയാം, മക്കളെ നമുക്കൊന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വേണം, അല്ലെങ്കിൽ കുട്ടികൾ ഫോണേ വാങ്ങുകയില്ല, പിന്നെ ഞങ്ങളെന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മക്കളുടെ ഇടയിലുള്ള ഒരു വല്ലാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. തിരിച്ചെത്തിയ പ്രവാസി എന്ത് ചെയ്യണം എന്ന രീതിയിലേക്ക് ചർച്ച പോകും മുമ്പ് എനിക്ക് തോന്നുന്നു വരാനിരിക്കുന്നവർക്ക് അവരുടെ മക്കളെ ഹാൻഡിൽ ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും പ്രവാസികളാകുന്നവർ അവരുടെ മക്കളെ ഹാൻഡിൽ ചെയ്യുന്നിടത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ചില ടിപ്സുകൾ നമുക്ക് ഈ ഒരു ചർച്ചയിൽ കൊടുക്കൽ ആവശ്യമാണ് എന്ന ഒരു തത്വത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്.
3: നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പിതാവിൻ്റെ സാന്നിധ്യം എന്നുള്ളത് കുട്ടികളിൽ എന്താണ്, എങ്ങനെയാണ് കുട്ടികൾ അത് ആവശ്യപ്പെടുന്നത്, എന്താണ് അവർക്കൊരു പിതാവിൽ നിന്ന് ലഭിക്കുന്നത്, ഒരു പിതാവിനെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്നതൊക്കെ മനസ്സിലാകുമ്പോൾ മാത്രമേ അത് യഥാർത്ഥത്തിൽ ആ കുട്ടികളോടുള്ള സമീപന രീതിയും ആ പെരുമാറ്റ രീതിയും നമുക്ക് മനസ്സിലാവുള്ളൂ. സാധാരണ ഒരു പ്രവാസി ഫോൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീട്ടിലെ വിവരങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അത് വീണ്ടും പിന്നെന്താ എന്നിങ്ങനെ ചോദിക്കുന്ന പിന്നെന്തകൾക്കുള്ള മറുപടികൾ ഇങ്ങനെ വരുന്ന ഒരു ദീർഘമാണ്. അതൊരു മടുപ്പാണല്ലോ. ഇവിടെ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അവർക്കൊരു മടുപ്പാണ് സൃഷ്ടിക്കുന്നത്. ഒരു ശബ്ദം കേൾക്കാനുള്ള ആഗ്രഹം, അതിനപ്പുറത്തേക്ക് ആ സംസാരങ്ങളിൽ എന്താണുള്ളത് സാധാരണഗതിയിൽ. അപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ ഇതാണ് യഥാർത്ഥ ത്തിൽ ഫോണ് വേണ്ട, ഇനി ഇങ്ങനെ സംസാരിച്ചോളിയും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനോവേദന ഉണ്ടാക്കുന്നതിൻ്റെ കാരണം. അപ്പം ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു കുട്ടി പിന്നെ പിതാവ് മരിച്ചുപോയ അനാഥനായ ഒരു ബാലൻ, ആ ബാലൻ ശരിക്കും വാപ്പനെ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ കൂട്ടുകാരായ ആളുകളെല്ലാവരും വാപ്പയെക്കുറിച്ച് പറയുമ്പോൾ ആ വാപ്പ എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ചില സ്വപ്നങ്ങളുണ്ട്. വാപ്പൻ്റെ കൂടെ ഒന്ന് പുറത്തു പോവാൻ, ചില കാര്യങ്ങൾ വാപ്പയോട് പറയാൻ, അതേപോലെ തന്നെ വാപ്പയുമായിട്ടുള്ള സ്നേഹം പങ്കിടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ വാപ്പ കൊണ്ടുപോയി വാങ്ങിത്തരുന്ന രംഗങ്ങൾ, അതേപോലെ തന്നെ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് വാപ്പയുമായി പങ്കുവെക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെ ഒരു വാപ്പയെക്കുറിച്ചൊരു കുട്ടി എന്തൊക്കെ പറയുന്നുവോ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ അനാഥരല്ലെങ്കിലും നമ്മുടെ പ്രവാസികളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ വരുന്ന സന്ദർഭങ്ങളും അതേപോലെ തന്നെ കുട്ടികളുമായി ഇടപഴകുന്ന സന്ദർഭങ്ങളിലൊക്കെ കഴിയുന്നത്ര സമയം നമ്മൾ നാട്ടിലുണ്ടാകാൻ ശ്രമിക്കുകയും ഇനി വരുന്ന സമയം, അതായത് ഒരു മാസമാണെങ്കിലും രണ്ട് മാസമാണെങ്കിലും, ആ മാസം എന്താണ്, സാധാരണ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസയായിട്ട് നമ്മൾ വരും, എന്നിട്ട് എന്ത് ചെയ്യുക, സാധാരണ കുറച്ച് ഹോട്ടൽ കയറുക, കുറച്ച് ഭക്ഷണം കഴിക്കുക, കുറച്ച് യാത്രകൾ ചെയ്യുക എന്നതിലുപരി എന്താ വെച്ചാൽ, നമ്മുടെ തിരക്ക് പിടിച്ച സന്ദർഭത്തിനിടയിൽ പൊതുവെ കുട്ടികളുടെ കാര്യങ്ങൾ അത്ര ഗൗരവമായിട്ട് കാണൂല. അവിടെ പോകാണ്ട്, അവിടെ ഒരു ബിസിനസ് അഡ്വാൻസ് കൊടുക്കാണ്ട്, അവിടെ ഒരു പാർട്ട്നറോട് എനിക്ക് സംസാരിക്കാണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഗൗരവപരമായ കാര്യങ്ങൾ കൂടുമ്പോൾ പൊതുവെ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പലപ്പോഴും വിസ്മരിക്കുന്നു എന്നുള്ളതാണ് തിരക്കിൽ. കാരണം രാവിലെ ഒരു കാര്യം, ഇപ്പോൾ സാധാരണ ഒരു പ്രവാസി നാട്ടിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടുന്ന് ആരെങ്കിലും കൊടുത്തയച്ച കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, അതേറ്റ് എന്ത് ചെയ്യും, ആദ്യത്തെ രണ്ട് ദിവസം തന്നെ എന്താണ്ടാവുക, പുറത്തു പോകാനാണ് ശ്രമിക്കുക. അപ്പോൾ പോരുമ്പോൾ തന്നെ പറയണം എന്താണ്, ഒരാഴ്ച ഞാൻ എന്താവില്ല, ഇതൊന്നും കൊണ്ടു കൊടുക്കാൻ പോവില്ല, നിങ്ങൾ തന്നോളി ഞാൻ കൊണ്ടുപോയിക്കോളാം, പക്ഷെ എന്താ വെച്ചാൽ ഒരാഴ്ച എൻ്റെ കുട്ടി. അപ്പോൾ നമ്മളാ രണ്ട് ദിവസം വന്നിട്ട് വിട്ട് നിൽക്കുമ്പോൾ തന്നെ എന്തുണ്ട് ഭാര്യയും കുട്ടികളും ചിന്തിക്കുന്നത്, ഞങ്ങൾ അത്ര വലിയൊരു ഗൗരവപരമായ ഘടകമല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ വന്ന സമയം നമ്മളെന്താണ് നഷ്ടപ്പെട്ടു പോയ രണ്ട് കൊല്ലങ്ങളുടെ വീണ്ടെടുപ്പിനാണ് ഈ ഒരു മാസത്തെ ലീവ് എന്ന തിരിച്ചറിവോടുകൂടെ പ്രവാസത്തിൻ്റെ ലീവുകളെ ഉപയോഗിക്കുന്ന എത്ര രക്ഷിതാക്കൾ ഉണ്ടാകുമെന്നൊന്നു ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞ ആ രണ്ട് മാസം നല്ലൊരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തിരിച്ചുപോക്കിന് ഒന്നാമത്തെ പോക്കിൻ്റെ അതേ സങ്കടമുണ്ടാകും, ഒന്നാമത്തെ പോക്കിൻ്റെ അതേ കരച്ചിലുണ്ടാകും, ഒന്നാമത്തെ അതിൻ്റെ വേദനകളുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞത് കുട്ടികളെ സീരിയസ് ആയി കാണുകയും നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും നഷ്ടപ്പെട്ടു പോയ സമയത്തെ തിരിച്ചെടുക്കാനുള്ള സമയമാണ് എന്ന് ചിന്തിക്കണം. നോക്കുന്നെങ്കിൽ നമുക്ക് തന്നെ സ്നേഹക്കൂടിൽ എഴുതി കിട്ടിയ അനുഭവങ്ങളിൽ എത്രയോ സ്ത്രീകൾ പറയുന്നുണ്ട്, അയാളെ നാട്ടിൽ വന്ന് അവിടെ ഉണ്ടാവില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, അങ്ങാടി പോകും, ഹോട്ടലിൽ പോകും, എത്ര വേദനകൾ പെൺകുട്ടികൾ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ 3 കൊല്ലം കാത്തിരുന്നിട്ട് 2 മാസത്തിന് അയാൾ വന്നിട്ട് അയാൾ വീട്ടിലുണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രവാസികളെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ അവരൊരു പുനർവിചിന്തനത്തിന് തയ്യാറാവേണ്ടതില്ലേ എന്ന് ഗൗരവപരമായി നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് വെറും ഫോൺ വിളിച്ച് എന്ത് ചെയ്യുക, ഇന്റർനെറ്റ് കോളിൽ എന്ത് ചെയ്യുക, കുറേ സമയം സംസാരിക്കുക എന്നതുകൊണ്ട് മാത്രം എന്താണ് എല്ലാ ബന്ധങ്ങളെയും സ്ഥാപിക്കാനും വീട്ടിലുള്ളതുപോലെ ജീവിക്കാനും പറ്റുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. നമുക്ക് കിട്ടുന്ന സമയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ 2 കൊല്ലത്തെയും ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടു പോയ 2 കൊല്ലത്തെയും പരിഹരിക്കാനാണ് ഈ 2 മാസം എന്ന തിരിച്ചറിവോടുകൂടെ പെരുമാറിയാൽ നമുക്ക് തീർച്ചയായും നമ്മൾ വാപ്പ എന്ന, ഭർത്താവ് എന്ന, മകനെന്ന ആ ഊഷ്മളമായ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ആ നിലക്ക് പ്രവാസികൾ ചിന്തിക്കേണ്ടതുണ്ട്.
5: പ്രവാസി സമൂഹത്തിനുള്ള വളരെ മികച്ച മാർഗനിർദ്ദേശങ്ങളാണ് സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. നിങ്ങൾക്ക് സ്വാഭാവികമായും കൂടുതൽ കൂട്ടിച്ചേർക്കലുകളും ചോദ്യങ്ങളും എല്ലാം ഉണ്ടാകും. നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ആരിസ്മോലി പറഞ്ഞൊരു വാചകത്തെ ഒന്നുകൂടി നമ്മൾ വിലയിരുത്തലിന് വിധേയമാക്കുകയാണ്. കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ നിനക്ക് എത്ര കിലോ ഉണ്ട്, എനിക്ക് 35 കിലോ ഉണ്ട്, ഇതൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കും. പ്രവാസികൾക്ക് ഫോണില്ലാത്ത കാലത്ത്, അവർക്ക് ബന്ധപ്പെടലുകൾക്ക് ഇടമില്ലാത്ത കാലത്ത്, ആ മഞ്ഞ കടലാസിലെ അരികിന് ചുറ്റുമിങ്ങനെ പൂക്കളുള്ള ആ ഒരു കത്തിൻ്റെ പേജിൽ കുറേ വരികൾ എഴുതിയിരുന്ന കാലത്ത് നമ്മൾ ശീലിച്ച ഒരു കാര്യം ഇന്നെല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള കാലത്തും നമ്മൾ എടുക്കുന്നു എന്നതാണ് വളരെ വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടുന്ന് കൊടുത്തേക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ സാധനം കൊണ്ടുപോയി കൊടുക്കാൻ ഒരാളെ നമ്മൾ നിയോഗിക്കുമ്പോൾ അയാളുടെ വീടും കുടുംബവും അയാളുടെ ബാക്കി കാര്യങ്ങളും കൂടിയൊക്കെ പരിഗണിക്കേണ്ടതാണ് എന്നൊരു വാചകം ഈ സന്ദർഭത്തിൽ ചേർത്ത് വെക്കുന്നു. 1.5 മാസം 2 മാസത്തിന് അയാൾ വന്നാൽ അയാളുടെ രാത്രിയിലെ ഒരു വലിയ സമയം ഉറക്കത്തിന് പോയി, അയാളുടെ വലിയൊരു സമയം അയാളുടെ കുടുംബത്തിലെ ബാക്കി ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. വളരെ ചെറിയൊരു പ്രൈവസി ടൈമാണ്, സ്വകാര്യ സമയമാണ് യഥാർത്ഥത്തിൽ അയാളുടെ ഭാര്യയ്ക്ക് ലഭിക്കുന്നത്. അതും വളരെ വൈകി വന്ന് തളർന്നുറങ്ങുന്ന അയാൾക്ക് വേണ്ട കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചു കൊടുക്കാനും സാധിക്കുന്നില്ല എന്നത് വളരെ കൃത്യമാണ്. അതോടൊപ്പം ഇവിടെ ഇതിൻ്റെ അനുബന്ധമായൊരു ക്വസ്റ്റ്യൻ കൂടി ഉയരണമെന്ന് തോന്നുന്നു. പലപ്പോഴും 2 മാസം മാത്രം ലീവുള്ള പലരെയും വിലയിരുത്തിയാൽ ഈ 2 മാസത്തെ ലീവ് അതിൻ്റെ ടിക്കറ്റ് കമ്പനി കൊടുക്കുന്നതാണ്. ആ കമ്പനി കൊടുക്കുന്ന ടിക്കറ്റിന് മാത്രം കാത്തു നിൽക്കേണ്ടതുണ്ടോ? കുട്ടികളുടെയോ, കുട്ടികൾ വളർന്നു, സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു, ഈ ക്യാഷ് എന്നത് ജീവിക്കാനുള്ളതാണല്ലോ, കുടുംബത്തിനുള്ളതാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഒരു കമൻ്റ് പറയൽ ആവശ്യമല്ലേ എന്നാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്.
3: തീർച്ചയായും അത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അതായത് നമ്മളൊരു പ്രവാസ ജീവിതത്തിൽ എൻ്റെ പ്രവാസ ജീവിതത്തിന് എന്ത് പരിക്ക് പറ്റും എന്ന് നോക്കിയിട്ടാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അതായത് ഇവിടുത്തെ ലീവ് നഷ്ടപ്പെട്ടാൽ, ഇവിടുത്തെ ശമ്പളം നഷ്ടപ്പെട്ടാൽ അതെങ്ങനെ എൻ്റെ ഇവിടുത്തെ ജോലിയെ ബാധിക്കും, വരുമാനത്തെ ബാധിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ടിക്കറ്റിന് കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഞാൻ അധികം ശമ്പളമില്ലാതെ എടുക്കുന്ന ലീവ് എനിക്കെൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ജീവിതം കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും ലീവുകൾ നീട്ടാനും ചില കുറച്ച് സമയം കൂടെ നിൽക്കാനും ഒക്കെ എന്ത് ചെയ്യും, അവസരങ്ങൾ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, കഴിയും. അതിനൊരു പ്രാധാന്യം, അതിൽ കടമ നിർവഹണമുണ്ടല്ലോ. അതായത് തൻ്റെ ഭാര്യയോടുള്ള കടമ നിർവഹിക്കുന്നു, മക്കളുടെ കടമ നിർവഹിക്കുന്നു, മാതാപിതാക്കൾ എന്നും മക്കളെ കാണാൻ ആഗ്രഹിച്ച് എന്ന് മരിക്കും, എന്ന് പോവും എന്നൊക്കെ വിചാരിച്ച് കാണാനുള്ള സ്വപ്നമായിട്ട് കാത്തിരിക്കുമ്പോൾ അതൊക്കെ സാക്ഷാത്കരിക്കാനുള്ള ഒരു നന്മയുടെ യാത്രയാണ്, ഒരു പുണ്യയാത്രയാണ് നാട്ടിലേക്കുള്ള യാത്ര എന്ന് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, കാണാൻ കഴിയുമ്പോൾ നമുക്ക് ലീവുകളെ കുറക്കാൻ പറ്റും. പക്ഷെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ അകന്ന് നിൽക്കേണ്ട പ്രശ്നങ്ങളെന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ പ്രവാസത്തിൻ്റെ കുറേ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു എസ്കേപ്പിസം എന്ന് പറയാം. നമുക്കിങ്ങനെ ഒരു ജീവിതത്തിനൊരു സ്വസ്ഥത പോലെ രാവിലെ നമ്മുടെ ജോലികളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു എന്നൊരു പുതിയ ജീവിത ശൈലിയിലേക്ക് മാറുകയും ഇനി കുടുംബത്തിലും വീട്ടിലും ഒക്കെ ആകുകയാണെങ്കിൽ അത് കുറേ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ലീവ് കുറക്കാനും അതേപോലെ തന്നെ അവിടെ തന്നെ തുടർന്ന് നിൽക്കാനും നാട്ടിലേക്ക് വരാതിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നൊരു മാനസികാവസ്ഥയിലേക്ക് ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മാറി വന്നേക്കാം. അപ്പം അതൊക്കെ വളരെ ജാഗ്രതയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയാണ് ഒരു പ്രവാസി കാണേണ്ടത് എന്നാണ് പറയാനുള്ളത്.
5: ഒരുപക്ഷെ ഈ ഒരു ശബ്ദം അരിസ്മോലി ലാസ്റ്റ് പറഞ്ഞു നിർത്തിയൊരു ശബ്ദം കേട്ട ചിലർക്കെങ്കിലും ഉള്ളിലിത്തിരി അമർഷം തോന്നുക സ്വാഭാവികമാണ്. അതൊരു എസ്കേപ്പിസമാണ് നടത്തുന്നത് എന്ന വാചകത്തെ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഞാനീ പറയുന്ന വാചകത്തിൻ്റെ കൂടെ നിങ്ങൾ കോളം വരച്ചോളൂ. 1 നമ്മുടെ ഉപ്പ, 2 നമ്മുടെ ഉമ്മ, 3 നമ്മുടെ മക്കൾ, 4 നമ്മുടെ ഭാര്യ. ഇതാണ് നമ്മുടെ ഒരു വലിയ സമ്പാദ്യം. അതിൻ്റെ ഒപ്പുറത്ത് നമുക്ക് കിട്ടുന്ന ദീനാറുകൾ, ദിർഹമുകൾ, ഇതും നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മുടെ ചെലവ് കഴിച്ച് നമുക്ക് കിട്ടുന്നത് കൂട്ടി നോക്കുമ്പോൾ, ജീവിതം എന്ന സമ്പാദ്യത്തെ ഒരു ഭാഗത്ത് വെച്ച് കൂട്ടി നോക്കുമ്പോൾ, നാട്ടിൽ നിങ്ങൾക്കറിയുന്ന ചില പണികളുണ്ട്. നാട്ടിൽ നിങ്ങൾക്കറിയുന്ന ആ പണി ചെയ്ത് ജീവിച്ചാൽ ലഭിക്കുന്ന ലാഭവും നേട്ടവും ഒക്കെ കൂട്ടി നോക്കുമ്പോഴാണ് തീർച്ചയായും ഈ ഒരു കാര്യം മനസ്സിലാകുക. ഒരു പുഴ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ആ പുഴക്കാരും അണകെട്ടുന്നില്ല, അപ്പം അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും നിലനിൽക്കുന്നത്. ഈയിടെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം, ഒപ്പച്ചയെ ഞങ്ങളെയും കൊണ്ടുപോകും ഒപ്പച്ചയെ, ടിക്കറ്റിനിപ്പോൾ ചെറിയ പൈസയേ ഉള്ളൂ എന്നൊക്കെ കുട്ടി പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അവളുടെ ഒരു വാട്സപ്പ് ഓഡിയോ എങ്ങനെയോ ഗ്രൂപ്പിലേക്ക് പുറത്തു വന്ന അവസാനം ഏതോ ചില വ്യക്തികൾ അവളെയും അവളുടെ ഉമ്മയെയും ഒക്കെ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക്, അയാളുടെ അറബി വീട്ടിലെ പാചകപ്പുരയുടെ അരികിലേക്ക് അവരെത്തിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. വാട്സപ്പ് ഓഡിയോകളിൽ നിങ്ങളുടെ കുട്ടികളുടെയും ഹൃദയത്തിൻ്റെ വേദനകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അവരുമായി കൃത്യമായി സംവദിക്കുന്നവരാണെങ്കിൽ എന്ന കാര്യം പ്രവാസികൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. തിരിച്ചെത്തിയ പ്രവാസികളുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് തന്നെ നമ്മളുടെ ചർച്ച തിരിച്ചു വരികയാണ്. ആരിസ് മൗലവിക്ക് ചേർക്കാനുള്ള കമൻസുകൾ ചേർത്തുകൊണ്ട് തന്നെ ഈ പ്രവാസി വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ വീട്ടിൽ പിന്നീടുണ്ടാകാവുന്ന ഒരു വിഷയമാണ് പ്രവാസിക്ക് കിട്ടേണ്ട കാരുണ്യം. 10-40 വർഷം പുറത്ത് ജീവിച്ച ആളുകൾ നാട്ടിൽ വന്ന് അവർ ജീവിതം തുടങ്ങുമ്പോൾ അവരെടുത്ത് ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ പ്രവാസിക്ക് കിട്ടേണ്ട കാരുണ്യത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ ആവശ്യമാണ്.
3: സത്യത്തിൽ എന്താ വെച്ചാൽ, ഒരു പ്രവാസി പിന്നെ കുറേ കാലം പ്രവാസ ജീവിതം നയിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടുകാരുമായി പെരുമാറുന്നിടത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പം അയാൾ ഒന്നും ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിച്ചോളി, അയാൾ ചെയ്യുന്നത് എല്ലാം അബദ്ധങ്ങളും കുടുംബത്തിൽ തെറ്റായ ഇടപെടലുകളും വീട്ടിലൊരു പ്രശ്നക്കാരനുമായി തീരുകയാണെങ്കിൽ പോലും അയാളെ എന്തു ചെയ്യണം, ഭാര്യയും മക്കളും സഹിച്ച് സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. കാരണമെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി മറ്റ് ഒട്ടനേകം വ്യക്തികൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ജീവിതത്തെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രവാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി, ഒരു വാപ്പ, അതെന്താണ്, ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ഒരു അദ്ദേഹത്തിന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്, അതേപോലത്തെ നാട്ടിലുള്ള ഭക്ഷണം, ഭാര്യ, മക്കൾ. ഇത് ജീവിതമെന്ന് പറയുന്നത് ഒരു നിശ്ചിതമായ ഒരു പരിമിതമായ ടൈമല്ലേ ഉള്ളൂ. ആ ടൈം പ്രവാസ ജീവിതം നയിക്കുന്നതുകൊണ്ട് നമുക്ക് ആയുസ് കുറച്ചും കൂടി പഠിച്ചുകൊണ്ട് അധികം തരൂലല്ലോ. എല്ലാവർക്കും കൊടുക്കുന്ന ആയുസ്സിൽ നിന്നല്ലേ 20 കൊല്ലം 40 കൊല്ലം അവരെടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത്രമാത്രം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാൾ തിരിച്ചു വന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട്.

0: ആവണം എന്നതാണ് ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം.
1: ഈയൊരു വാചകം നമ്മുടെ കുടുംബങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലെ വലിയ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായും സാധിക്കും. അയാൾ വരുമ്പോൾ അയാളുടെ പെട്ടി പരിസരത്ത് അത് തുറക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടിയവരും അയാളുടെ കയ്യിലെ ദിർഹമുകളും ദീനാറുകളുമൊക്കെ വാങ്ങി ജോലിയിലും അല്ലാതെയുമൊക്കെ സ്വസ്ഥത വരുത്തിയവരും അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കുകയും തിരിച്ചു കൊടുക്കേണ്ട സന്ദർഭമാണെങ്കിൽ, അത് കടം കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല, സ്നേഹവും ഹൃദയവും തിരിച്ചു കൊടുക്കേണ്ട ഘട്ടത്തിലാണെങ്കിൽ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് എന്ന ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ നമ്മളിവിടെ നടത്തുകയാണ്. അതോടൊപ്പം തിരിച്ചെത്തിയ പ്രവാസികൾ അവർക്കിടയിൽ നിന്നുള്ള ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു ഫീഡ്ബാക്കിലുള്ളത് ഇനി സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പൈസ ചെലവാക്കാതെ, എന്നാൽ പ്രത്യേകിച്ച് അദ്ദേഹം ജോലിക്കും പോകാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ, ഇതിനെ നമ്മൾ എങ്ങനെ കാണണം?
0: ഈ തിരിച്ചു വരുന്ന പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ എനിക്കൊരു ജോലിയും കിട്ടൂല, ഞാനിവിടെ ആകെ കഷ്ടപ്പെടും എന്ന ഒരാശങ്ക യഥാർത്ഥത്തിൽ എന്തുണ്ട് അറിയോ, ഒരു പ്രവാസിക്കുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഇവിടെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു പക്ഷേ നമ്മൾ അവിടെ ജീവിക്കുന്ന അവിടെ ചെയ്തൊരു തൊഴിലിൻ്റെ നിലവാരമുള്ള തൊഴിലോ ശമ്പളമുള്ള തൊഴിലോ കിട്ടാതിരുന്നേക്കാം. പക്ഷേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്കൊരു പിന്നെ 500, 600, 700 ഒക്കെ രൂപ ഡെയിലി കിട്ടാവുന്ന ജോലികൾ ചെയ്യാൻ പറ്റും. നമ്മുടെ കൂട്ടൊക്കെ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് ജോലി എന്ന നിലക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പണിയുണ്ട്. പക്ഷേ ഞാൻ വളരെ നല്ല ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ആൾ, എൻ്റെ നാട്ടിൽ നാളെ ഒരു കൂലിപ്പണിക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില പ്രതിസന്ധികൾ നമുക്കുണ്ടാകും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് കുറച്ചപ്പുറത്ത് ദൂരെയോ മാക്കം ഒന്നും മാറി നിന്ന് നമ്മൾ തൽക്കാലം കിട്ടുന്നൊരു ജോലിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായി എന്ത് ചെയ്യും, നമുക്കൊരു ജോലിയുടെ പ്രശ്നമോ പ്രയാസമോ നമുക്കുണ്ടാവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകും. പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ, ഈ ഒരു പിന്നെ പ്രവാസി നാട്ടിലെത്തുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ കാണുകയാണെങ്കിൽ, അത് സാധാരണഗതിയിൽ എന്താ പറയുക, വീട്ടിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ അതുവരെ നടന്നു പോയ ഒരു സ്മൂത്തായൊരവസ്ഥ ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ജില്ലാ ചർച്ചയിൽ വന്ന കാര്യങ്ങളാണത്. ആ സംഭവങ്ങളിൽ എന്താണെന്ന് വിചാരിച്ചാൽ, പെട്ടെന്ന് ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് ഇടപെടുക. അതായത് ഒരു 10 വർഷമായി നടന്നു വന്ന ഒരു രൂപം ഉണ്ടായിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പെട്ടെന്ന് ഇടപെടും. പെട്ടെന്ന് ഇടപെടുമ്പോൾ ഒരു കുട്ടി പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂൾ ബസ്സിലാണ് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, സ്കൂൾ ബസ്സിന് ഇത്ര ഫീസ്, അത് ഒരു 1100 രൂപ മന്ത്ലി കൊടുക്കണം. ഇപ്പം 8-ാം ക്ലാസ്സിലെത്തിയില്ലേ, ഇനിയിപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ്സിന് കയറി ഒരു പിന്നെ 2 രൂപ കൺസെഷൻ്റെ പൈസ കൊടുത്താൽ എത്തൂലേ എന്നൊരു പുതിയ പരിഷ്കരണം ഞായറാഴ്ച വന്ന് നമ്മൾ ചൊവ്വാഴ്ച നടപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അവിടെ ഒരു പുതിയ സംഘർഷത്തിന് എന്ത് ചെയ്യും, ഇടവരും. അതൊരു സ്വാഭാവികമായ കാര്യമാണ് സംഭവം. സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ഭാര്യ കുളിക്കാനും അലക്കാനൊക്കെ ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷെ എന്ന് വെച്ചാൽ, അവർ ശീലിച്ചു വന്ന ഒരു കുളിയുടെ സമയമോ ഭക്ഷണത്തിൻ്റെ സമയമോ നമ്മൾ ഒരു ദിവസം കൂടെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നമ്മളൊരു അധികാരസ്ഥനാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, നമ്മുടെ ഭാര്യയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ജീവിത മാറ്റങ്ങളിൽ, ജീവിത ശൈലികളിൽ പെട്ടെന്ന് കയറി ഇടപെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ എന്തറിയോ, അപ്പോൾ ചിലപ്പോൾ അവരെന്ത് പറയൂ, ഇപ്പോൾ സംഗതി ഇതുവരെ ഒരു വിഷമം ഉണ്ടായല്ലോ, പാകടങ്ങാറായല്ലോ എന്നൊരു വാക്ക് പറയുമ്പോൾ ഒരു പ്രവാസിയുടെ മനസ്സ് കത്തും. എന്താണ്, ഞാൻ വന്നതൊരു ബുദ്ധിമുട്ടായി എന്നാണല്ലേ, നിനക്കും മക്കൾക്കും എന്ന ഒരു വാചകത്തിലേക്ക് എത്താം. അതെങ്ങാനും അയാൾ അതാണ് നീ പറഞ്ഞതിന് അർത്ഥമെന്നെങ്ങാനും ഇയാൾ പറഞ്ഞാലോ, അതോടുകൂടി ആ ബന്ധങ്ങളെല്ലാം തകർന്നു. നമ്മൾ വിചാരിക്കാത്തതും പറയാത്തതും നമ്മൾ പറഞ്ഞെന്നായി, പിന്നെ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും. അപ്പോൾ പെട്ടെന്നുള്ള ഇടപെടലുകൾ എന്ത് ചെയ്യുക, നമ്മൾ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുക, നമ്മൾ വിശ്രമിക്കുക. നമുക്കൊരു ജോലിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പുതിയ വരുമാന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, കുറേ കാലമായിട്ട് നാട്ടിൽ നിന്ന് വിട്ടുനിന്നതല്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹമുണ്ടാക്കുന്ന, പരിഗണന ഉണ്ടാക്കുന്ന, അവർക്കിഷ്ടമുണ്ടാകുന്ന സഹകരണങ്ങളും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നിന്ന് നമ്മൾ പരമാവധി എന്തു ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കാൻ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തി കഴിയുമ്പോൾ എന്തു ചെയ്യും, വീട്ടിൽ ചില

0: കാര്യങ്ങൾക്ക് നമ്മളെ ഇടപെടുത്തേണ്ട അവസ്ഥയിലേക്ക് അവിടെ എത്തും. എന്നാൽ നിങ്ങൾ ആ കുട്ടിയെ ഒന്ന് കൊണ്ടാക്കി, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരും എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അവൊന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ, ഇനി നമുക്ക് അങ്ങനെ ഒന്ന് പോയി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ക്രമേണ അതെവിടെയും അങ്ങനെ തന്നെയാണ്. ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ അയാൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, അയാളെ പണി എന്താണെന്ന് അയാൾക്കൊന്ന് ശരിയായി കിട്ടാൻ. ഇതേ ഒരവസ്ഥ എന്തായാലും ഉണ്ടാകും. ഇത് പല പ്രവാസികൾക്കും അറിയാത്തത് കൊണ്ടാണ് കുടുംബത്തിലുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം. പിന്നെ ഇയാൾക്കൊരു ബേജാറുണ്ടാവും സാമ്പത്തികത്തെക്കുറിച്ച്. അപ്പോൾ എന്താ, ഈ സാമ്പത്തിക കാര്യങ്ങളിൽ എന്ത് ചെയ്യും, വല്ലാതെ കയറി ഇടപെടും. അത് അത്ര ചിലവ്, ഇതത്ര ചിലവ്, എന്ത് ഈ ഭക്ഷണ പടകൊക്കെ ഇപ്പോൾ ഇത്ര മീൻ പൊരിക്കേണ്ട കാര്യമുണ്ടോ, ഇത്ര അരി ഇടേണ്ട കാര്യമുണ്ടോ, അപ്പോൾ അത് വാക്കിയില്ലേ, അത് നീ ഒഴിവാക്കിയില്ലേ. ഇത് വളരെ, അതായത് സ്വതന്ത്രമായി ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ അവസ്ഥയിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ എന്താ പറയുക, ആ സ്ത്രീക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ, ഞാൻ ആവശ്യമില്ലാതെ പണം ചിലവഴിക്കുന്ന ആളാണ്, ആവശ്യമില്ലാതെ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുന്ന ആളാണ്, സാമ്പത്തൊരു സൂക്ഷ്മതയിലായി ചിലവഴിക്കുന്ന ആളാണ് എന്നൊക്കെ ണല്ലോ എൻ്റെ പേരിൽ ആരോപിക്കുന്നത് എന്ന മാനസികാവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുക, അവരെത്തുക. അപ്പോൾ അതും അവരെ എന്ത് ചെയ്യും, തളർത്തിക്കൊണ്ടിരിക്കും. സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് ഇടപെടുന്നു പറയാൻ കാരണം, ഒരു ക്രൈസിസിലാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ആ നിലക്കുള്ള ചിന്താഗതികൾ എന്ത് ചെയ്യും, കൂടുതൽ വരാനുള്ളൊരു കാരണമുണ്ടായിത്തീരും. പിന്നെ വാപ്പയും ഉമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ സ്വാഭാവികമായും കുട്ടികൾക്ക് അധികം ബന്ധം ഉമ്മനോടാവുന്നതുകൊണ്ട് അവർ ഉമ്മനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നീയും കുട്ടികളും ഒന്നാണ്, ഇപ്പോൾ ഇതിനു വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞാൻ പുറത്തായി എന്ന ഒരു മാനസികാവസ്ഥയിൽ അടുത്ത ഘട്ടം. അപ്പോൾ ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളിലൂടെയുള്ള മുന്നോട്ട് പോക്ക് രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അവസാനം എനിക്കൊരു കുടുംബജീവിതം കിട്ടാൻ ഇനി ഈ വീട്ടിൽ നിന്നാൽ പറ്റൂല എന്നാവും. അപ്പോൾ ഗൾഫിലേക്ക് തിരിച്ചു പോകാനോ ഒരു പുതിയ ജോലി അന്വേഷിക്കാനോ പുതിയ വിവാഹത്തിനൊക്കെ മാനസികമായി തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അല്പം ശ്രദ്ധയോടുകൂടെ തിരിച്ചു വരുന്ന ആളുകൾ ഇടപെടണമെന്ന അർത്ഥം.
1: ഒരു പുതിയ വിവാഹത്തിൻ്റെ അവസ്ഥ വരെ എത്തുന്ന പരിണാമങ്ങൾ, അതാണ് ഇവിടെ കറക്റ്റ് ആരിസ് മൗലവി കൃത്യമായി വിശദീകരിച്ച് കഴിഞ്ഞത്. ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു ഭാഗം നമ്മുടെ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ വീട്ടിലെ നിത്യ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളിൽ പോയി ആവശ്യമായ പച്ചക്കറി, അതുപോലത്തെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളത് വാങ്ങൽ, അതല്ലെങ്കിൽ കറണ്ട് ബില്ല്, കുട്ടികളുടെ വാഹന ചെലവുകൾ, കുട്ടികളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ 25 വർഷമായി ഈ സ്ത്രീയാണ് നടത്തിയിരുന്നത്. അവൾ പൂർണ്ണമായും അത് അദ്ദേഹത്തിൻ്റെ കൂടെ ചർച്ചയിലൂടെയും സമ്മതത്തിലൂടെയും നിർബന്ധപൂർവ്വം ഏൽപ്പിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ആരിസ് മൗലവി അതിനെ എങ്ങനെ വിലയിരുത്തുന്നു?
0: എന്താ, അതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം ഒരു ഒരു വീടിൻ്റെ അവസ്ഥ മനസ്സിലാകുന്ന ആളുകൾ തന്നെയാണ് ചെലവഴിക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മാസത്തേക്ക് ഒരു 50 കിലോ ചാക്ക് അരി എന്ത് ചെയ്യുന്നു, ഞാൻ വാങ്ങിത്തരുന്നു. ഇത് നമ്മളൊരു മാസത്തേക്കുള്ള ചിലവാണ്. ഇതുകൊണ്ട് നീ അത് കൈകാര്യം ചെയ്യേ, ഇനി ബാക്കി വരികയാണെങ്കിൽ അൽഹംദുലില്ലാ നല്ലത് എന്ന് പറഞ്ഞ് നമ്മൾ ഭാര്യയെ ഏൽപ്പിച്ചാൽ സ്വാഭാവികമായും അവരെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, നബി പറഞ്ഞില്ല ഒരു അളന്നുപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഒരു മാസത്തേക്കുള്ളതാണ്, അപ്പോൾ ഇത്ര വെക്കണോ ഇത്ര വെക്കണോ അവർ ചിന്തിച്ചാണ് ഒരു മാസം കൊണ്ടുപോകുക അളന്നെടുക്കുമ്പോൾ. നേരെ മറിച്ച് കഴിയുമ്പോഴൊക്കെ അരി വാങ്ങിക്കൊണ്ടേ കൊടുക്കുകയാണെങ്കിലോ, നമ്മൾ കഴിയുമ്പോഴൊക്കെ അരി വാങ്ങിക്കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ പൊതുവെ എന്ത് ചെയ്യും, അരിയാണെങ്കിലും എണ്ണയാണെങ്കിലും അവർക്കൊരു കണക്ക് കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനു പ്രവാസി ഒന്നും ആവണ്ട, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾക്കുള്ള ഒരു സംഖ്യ നമ്മളെ ശമ്പളത്തിൽ നിന്ന് നീക്കി വെച്ചിട്ട് അത് ബാലൻസ് ആവുകയാണെങ്കിൽ നീ എടുത്തോ. എന്തിപ്പോൾ 5000 രൂപ നമ്മൾ കൊടുത്തു, ആ മാസം 4000 ചിലവ് വന്നുള്ളൂ, 1000 നീ എന്ത് ചെയ്തോ സേവ് ചെയ്തോ എന്ന് പറഞ്ഞാൽ അവരടുത്ത മാസം 1500 സേവ് ചെയ്യാൻ ശ്രമിക്കും. കറണ്ട് ബില്ല് 500 അവർ 400 കുറക്കും. ഫോൺ ബില്ല് എന്ത് ചെയ്യും, 800 600 കൊണ്ടുവരും. മോട്ടർ ഓൺ ആക്കാൻ അവർ സൂക്ഷിക്കും. ഓരോ ശ്രദ്ധയും വരും, അത് നമ്മുടെ ബജറ്റിൻ്റെ മാറ്റം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ മീനിൻ്റെ ആൾ വരുമ്പോൾ എന്ത് ചെയ്യും, അത് ഞാൻ കൊടുത്തോളാം എന്ന് പറയണ്ട. മത്സ്യം വാങ്ങുന്നതിന് പണം അവർ കൊടുത്തോട്ടെ. ഞാൻ പറഞ്ഞത് ചില ഒരു പ്രവാസി വരുമ്പോഴേക്കും എന്ത് ചെയ്യണ്ട, വീടിൻ്റെ അത്തരം സാമ്പത്തിക ചുമതലകളും കാര്യങ്ങളും ഏറ്റെടുക്കാതൊക്കെ നല്ല. കാരണം അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇവിടെ നാട്ടിലൊരു പച്ചക്കറിക്ക് എത്രയെന്ന് അറിയില്ല, അവിടുത്തെ റിയാലും ഇവിടുത്തെ കാര്യം തമ്മിലുള്ള ബന്ധങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാനും കാണാനും ഒന്ന് കാത്തിരിക്കാം. ആ കാത്തിരിക്കുമ്പോഴേക്കും അതൊക്കെ നമ്മുടെ കൈകളിൽ വരും. അതുവരെ ഒന്ന് ക്ഷമിക്കാനും കാത്തിരിക്കാനും കഴിയാന്നുള്ളത് അതിൻ്റെ ഒരു പ്രായോഗികത തന്നെയാണ്.
1: തിരിച്ചെത്തിയ പ്രവാസി നിർവഹിക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ചും ഇനി തിരിച്ചു വരാനുള്ളവർ അവർ സൂക്ഷിക്കേണ്ട മേഖലകളെക്കുറിച്ചുമുള്ള ചർച്ച വരും ആഴ്ചകളിലും തുടരാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള നിങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാനും പറയാനുമുള്ള അവസരമാണ്. അടുത്ത ഒരാഴ്ചയിൽ ഈ ചർച്ച വരും മുമ്പ്, അടുത്ത ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി സ്നേഹക്കൂട് എന്ന വിൻഡോയിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റിംഗിലേക്ക് അത് ഉപകാരപ്പെടും. കൂടുതൽ വിശദാംശങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ തൽക്കാലം ഇടവാങ്ങുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: മാഷാ അല്ലാഹ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിനു സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹിയുമാണ് നമ്മോടൊപ്പം ചേർന്നത്. മടങ്ങുന്ന പ്രവാസിയും ഒടുങ്ങാത്ത ആശങ്കകളും എന്ന വിഷയത്തിലായിരുന്നു സ്നേഹക്കൂടിൽ. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
3: അൽ ഉസൂൽ, ദീനിനെക്കുറിച്ചുള്ള ആഴത്തിൽ വിശ്വാസ രംഗത്തുള്ള കൃത്യമായ അധ്യാപനങ്ങൾ പ്രദാനം ചെയ്യുന്ന മാലിക് സലഫിയുടെ പ്രോഗ്രാമാണ് അൽ ഉസൂൽ. തഫ്സീറിൻ്റെ നിയമങ്ങൾ 9 ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം 2 അടിസ്ഥാന നിയമങ്ങളാണ്. തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 അടിസ്ഥാന നിയമങ്ങളാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1 നിയമം, തഫ്സീറിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ ഗ്രഹിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അത്തസീസു ഔല മിനത്തക്കീദ് എന്നുള്ളത്. അഥവാ തസീസാണ് തക്കീദിനേക്കാൾ നല്ലത് എന്നതാണ് ആ നിയമത്തിൻ്റെ അർത്ഥം. എന്താണ് തസീസ്? എന്താണ് തക്കീദ്? തസീസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംഗതിയെ പറയുക, ഒരു പുതിയ കാര്യം പറയുക, അതാണ് പറഞ്ഞ കാര്യം ആവർത്തിച്ചു പറയുന്നതിനേക്കാൾ നല്ലത്. ഇതാണ് ഉസൂറു തഫ്സീറിൻ്റെ ഒരു നിയമമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്തിൻ്റെ വിശദീകരണത്തിൽ 2-3 അഭിപ്രായങ്ങൾ സഹാബത്തിൽ നിന്നും മുഫസ്സിരീങ്ങളിൽ നിന്നും രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ അഭിപ്രായങ്ങളിൽ തഅസീസുമുണ്ട് തഅക്കീദുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് ഭിന്നമായി ഒരു പുതിയ സംഗതിയാണ് ഇതിൽ പറയുന്നത് എന്നൊരു അഭിപ്രായമുണ്ടാക്കാം. അതല്ല, മുമ്പ് പറഞ്ഞതിൻ്റെ തഅക്കീദാണ് ഒരു ശക്തിപ്പെടുത്താൻ വേണ്ടി അതേ സംഗതി തന്നെയാണ്, പക്ഷേ ഒന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നത് ആണ് തഅക്കീദ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തഅസീസിനെയാണ് മുൻഗണന കൊടുക്കേണ്ടത്, തഅക്കീദിനല്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നഹലിലെ 97 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും സൽക്രമം പ്രവർത്തിച്ചാൽ, ഫല നുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, നാം നിശ്ചയമായും അവന് ജീവൻ കൊടുക്കും, ജീവിപ്പിക്കും. ഹയാതൻ ത്വയ്യിബ, ഒരു ത്വയ്യിബത്തായ ഹയാത്ത്, ഒരു നല്ല ജീവിതം നാം അവന് ജീവിപ്പിക്കുകയാണ്. ولنجزينهم اجرهم باحسن ما كانوا يعملون, അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം നാം അവർക്ക് ജസായിക്കൊണ്ട് പ്രതിഫലമായിക്കൊണ്ട് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഹയാതൻ ത്വയ്യിബ എന്താണ്? 2 വ്യാഖ്യാനങ്ങളാണ് പണ്ഡിതന്മാർ ഈ ഹയാതൻ ത്വയ്യിബക്ക് നൽകിയിട്ടുള്ളത്. അൽ അന്നഹ ഫിദ്ദുനിയ, ദുനിയാവിലാണ് ഈ ഹയാത്തുൻ തയ്യിബ ഉണ്ടാവുക. രണ്ടാമത്തെ അഭിപ്രായം, ഹയാത്തൻ ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ എന്ന് പറഞ്ഞാൽ അത് പരലോകത്താണ്, അഥവാ സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ്. ഇതിൽ ആദ്യത്തെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ അത് ദുനിയാവിലാണ്, ഫല നുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, ആ ഹയാത്തുൻ തയ്യിബ ഉണ്ടാകുന്നത് ദുനിയാവിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തഅസീസാണ്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തഅക്കീദാണ്. രണ്ടാമത്തെ അഭിപ്രായം, അത് പരലോകത്ത് ആണ് ഈ ഹയാത്തുൻ തയ്യിബ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തഅക്കീദാണ്. എന്തുകൊണ്ട്? ഫല നുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വലനജ്സിയന്നഹും മജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ എന്നാണ്. വലനജ്സിയന്നഹും, നിശ്ചയമായും നാം അവർക്ക് പ്രതിഫലം നൽകും, അജ്റഹും അവരുടെ പ്രതിഫലത്തെ, ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം നാം അവർക്ക് നൽകും. അതേതായാലും ഉറപ്പാണ്, പരലോകത്താണ്. കാരണം ഒരു മനുഷ്യൻ്റെ നന്മ ചെയ്യുന്ന വ്യക്തിക്ക് പൂർണ്ണമായി ഏറ്റവും നല്ല രീതിയിൽ ദുനിയാവിൽ പ്രതിഫലം കൊടുക്കുക സാധ്യമല്ല, അത് അല്ലാഹു പരലോകത്താണ് ചെയ്യുക. അപ്പോൾ പരലോകത്ത് ചെയ്യുന്ന കാര്യം അല്ലാഹു പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഹയാത്തും തയ്യിബയെ അതും നമ്മൾ പരലോകമാക്കിയാൽ അത് തഅക്കീദാകും, ആവർത്തനമാകും, ശക്തിപ്പെടുത്തൽ, ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ് തൗക്കീദ് കൊടുക്കലാകും. നേരെ മറിച്ച് ആ ഹയാത്തൻ തയ്യബ കൊണ്ടുള്ള ഉദ്ദേശം ഫിദ്ദുനിയ, അത് ദുനിയാവിലാണെങ്കിൽ രണ്ടും വേറെ വേറെയായിരിക്കും, അത് തഅസീസായിരിക്കും. അപ്പോൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇമാം ശൻഖീതിയെ പോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഒന്നാമത്തെ അഭിപ്രായമാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. കാരണം അത്തഅസീസു ഔലാ മിന അത്തഅക്കീദ്, ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറയലാണ് ആവർത്തിച്ച അഭിപ്രായം പറയുന്നതിനേക്കാൾ ഔല, ഏറ്റവും നല്ലത് എന്നാണ്. മറ്റൊരു ഉദാഹരണം, വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വൽ അർദ് മൻ ഫിസ്സമാവാതി വൽ അർദ് വത്തൈറു സാഫാതിൻ കുല്ലു ഖദ് അലിമ സലാതഹു വതസ്ബീഹഹു വല്ലാഹു അലീമു ബിമാ യഫ്അലൂൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ? വത്തൈറു സാഫാതിൻ, ചിറകുകൾ വിടർത്തിക്കൊണ്ട് പക്ഷികളും, കുല്ലു ഖദ് അലിമ സ്വലാത്തഹു വതസ്ബീഹഹു, ഓരോന്നും അതിൻ്റെ സ്വലാത്തുകളും അതിൻ്റെ തസ്ബീഹുകളും മനസ്സിലാക്കിയിരിക്കുന്നു, വല്ലാഹു അലീമു ബിമാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു അറിയുന്നവനാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കുല്ലു ഖദ് അലിമ സ്വലാത്തഹു വതസ്ബീഹഹു, ഈ സ്വലാത്തഹു വതസ്ബീഹഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ സ്വലാത്ത്, ആരുടെ തസ്ബീഹ്? ഒന്നാമത്തെ അഭിപ്രായം, രണ്ടഭിപ്രായമാണ് പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയത്. ഒന്നാമത്തെ അഭിപ്രായം, അയർജുഉ ലൽ മുസല്ലി വൽ മുസബ്ബിഹ്, ഓരോ സ്വലാത്ത് ചൊല്ലുന്നവൻ്റെയും തസ്ബീഹ് ചൊല്ലുന്നവൻ്റെയും സ്വലാത്തുകൾ അവനറിഞ്ഞിട്ടുണ്ട്, അവനതറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. രണ്ടാമത്തെ അഭിപ്രായം, അന്നഹു യർജുഉ ഇലല്ലാഹി തആല, അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. കാരണം പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം അവനെ തസ്ബീഹ് ചെയ്യുന്നു, അവൻ്റെ തസ്ബീഹുകൾ അഥവാ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതിനെ അവരറിയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നു എന്നതാകാം. ഇതിൽ ഒന്നാമത്തെ അഭിപ്രായമാണ് പണ്ഡിതന്മാർ കൂടുതൽ ശരിവച്ചിട്ടുള്ളത്. കാരണം ഓരോ പക്ഷികൾക്കും എങ്ങനെയാണ് തസ്ബീഹ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സലാത്തുകൾ നിർവഹിക്കേണ്ടത് എന്ന് ഓരോരുത്തർക്കും അവർക്ക് സ്വന്തമായി അറിയാം. അതുകൊണ്ടാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ അള്ളാഹു അലീമും ബിമാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അള്ളാഹു അറിയുന്നു. അപ്പോൾ ഈ തസ്ബീഹുകളും തഹ്ലീലുകളുമൊക്കെ പ്രവർത്തിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല അറിയുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത് തസ്ബീഹ് ചെയ്യുന്നവൻ്റെ തസ്ബീഹിലേക്കും മുസല്ലിയിലേക്കും മുസബ്ബിഹിലേക്കുമാണ് ഇതിൻ്റെ ളമീർ മടങ്ങുന്നത്. ഇതാണ് രണ്ട് നിയമങ്ങളിൽ ഒരു നിയമം, അഥവാ അത്തഅസീസു ഔല മിന അത്തഅകീദ് എന്നുള്ള നിയമം. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം, ഒരുപാട് ളമീറുകൾ ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് മടക്കാവുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അതിലേറ്റവും അക്റബ് ഏതാണ്, ആ അക്റബിലേക്ക് ളമീർ മടക്കുക എന്നുള്ളത് അറബി ഭാഷയിലും തഫ്സീറിൻ്റെ ഭാഷയിലുമൊക്കെ അറിയപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റവും അടുത്ത പറയപ്പെട്ടതിലേക്കാണ് ളമീറുകൾ മടങ്ങേണ്ടത്, ഇല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതാലവൻ്റെ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു റഅദിലെ 11-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ لَهُ مُعَقِّبَاتٌ مِّن بَيْنِ يَدَيْهِ وَمِنْ خَلْفِهِ يَحْفَظُونَهُ مِنْ أَمْرِ اللَّهِ إِنَّ اللَّهَ لَا يُغَيِّرُ مَا بِقَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ وَإِذَا أَرَادَ اللَّهُ بِقَوْمٍ سُوءًا فَلَا مَرَدَّ لَهُ وَمَا لَهُم مِّن دُونِهِ مِن وَالٍ. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ലഹു മുഅഖിബാതു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി, അവനെ മുന്നിലൂടെയും പിന്നിലൂടെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സംരക്ഷണത്തിൻ്റെ മലക്കുകൾ അവനുണ്ട്. യഹ്ഫളൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവർ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വന്തത്തിന് മാറ്റം വരുത്താതെ ഒരു ഖൗമിനെയും അള്ളാഹു മാറ്റം വരുത്തുകയില്ല. وَإِذَا أَرَادَ اللَّهُ بِقَوْمٍ سُوءًا فَلَا مَرَدَّ لَهُ, ഒരു സൂ ഒരു തിന്മ നാട്ടിനെ ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാനും ആരുമില്ല. وَمَا لَهُم مِّن دُونِهِ مِن وَالٍ, അവർക്ക് അള്ളാഹുവിന് പുറമെ വേറൊരു സംരക്ഷകനെയും കണ്ടെത്തുവാനും സാധ്യമല്ല. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന സംഗതി, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി, ഈ ലഹു ലഹു മുഅഖിബാതുൻ എന്ന് പറയുന്നതിൽ ലഹു അത് ആരാണ്, അവനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശ്യം അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ഒമൻ ഹുവ മുസ്തഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ എന്നു പറയുന്ന ആ പറയപ്പെട്ട വ്യക്തി അതാരാണോ അയാളിലേക്ക് ഈ ലഹു എന്ന് പറയുന്ന ളമീർ മടങ്ങും. കാരണം ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, ലഹു മുഅഖിബാതുൻ എന്നുള്ളത് അഖറബു ഇലാ ഖൗലിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈൽ, ഈ ആയത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ആയത്ത് അതിലേക്ക് മടക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ മൊത്തത്തിൽ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കല്ല, മൊത്തത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യത്തിലേക്കല്ല, നേരെ മറിച്ച് മുമ്പത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അതിലേക്ക് അത് മടക്കുക. എന്തുകൊണ്ട്? ഫഹിയലി ഖുർബിഹാ മിൻഹു ഔല ബി അൻ തകൂൻ, അതാകുവാൻ ഏറ്റവും അവകാശപ്പെട്ട എന്തുകൊണ്ടാണ്? അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിലേക്ക് ളമീറുകൾ മടക്കപ്പെടുക. ഇത് ഒരു ഉസൂൽ ഹദീസിൻ്റെ ഉസൂൽ തഫ്സീറിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ്. അതുപോലെ തന്നെയാണ് വേറെയും ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ പിന്നീട് അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും പഠിച്ചിട്ടുള്ളത്. ഒന്ന്, അത്തസീസ് ഔല മിന തഅകീദ്. ഒരു കാര്യം പുതുതായിക്കൊണ്ട് പറയലാണ് പഴയ ഒരു കാര്യത്തെ വീണ്ടും ആവർത്തനമായി പറയുന്നതിനേക്കാൾ നല്ലത്. രണ്ടാമത്തേത്, അൽ അസ്ലു ഫിൽ ളമീർ അൻ യഊദ ഇല അഖർമി മദ്കൂർ. പറയപ്പെട്ട ഏറ്റവും അടുത്തുള്ള ഒന്നിലേക്ക് ളമീറുകളെ മടക്കുക. ഇത് രണ്ട് നിയമങ്ങളും നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: പ്രിയ ശ്രോതാക്കളെ, അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. തഫ്സീറിൻ്റെ നിയമങ്ങൾ അതിലെ ഭാഗം 9 ഇന്ന് ഈ പ്രോഗ്രാമിൽ നാം കേൾക്കുകയുണ്ടായത്. വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ എന്നോടൊപ്പം

ഒരു സന്തോഷവാർത്ത. കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814. Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനി തുടർന്ന് കേൾക്കുക ഹിഫ്ളുൽ ഖുർആൻ സൂറ അന്നഹൽ വചനം 92 ഭാഗം 2 പാരായണം ജാഫർ സൽഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 92 ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم ولا

ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا

هي أربى من أمة، إنما يبلوكم الله به، وليبين

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹൽ വചനം 92 ഭാഗം 2. പാരായണം നിർവഹിച്ചത് ജാഫർ സൽഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ല.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബി എസ് സി നഴ്സിംഗ് അടക്കം കോഴ്സുകൾ ഇന്ന് മുതൽ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് ജൂലൈ 2 വരെ അപേക്ഷ നൽകാവുന്നതാണ്. ബി എസ് സി നഴ്സിംഗ്, ബി എസ് സി എം എൽ ടി, ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി, ബി എസ് സി ഒപ്റ്റാമെട്രി, ബി പി ടി, ബി എസ് എൽ പി, ബി സി വി ടി, ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി തുടങ്ങി നിരവധി കോഴ്സുകളാണുള്ളത്. ഇത്തരം കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എ ബി എൽ എസ് സെൻ്റർ ഡയറക്ടറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ചോ ഫെഡറൽ ബാങ്കിന്റെ ശാഖ വഴിയോ ജൂൺ 30 വരെ അടയ്ക്കാം. ജനറൽ എസ് സി വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ബി എസ് സി നഴ്സിംഗ് അടക്കം കോഴ്സുകളെ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0471256031. ബി എസ് സി നഴ്സിംഗ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബി എസ് എൻ എൽ 115 ഒഴിവ്. ബി എസ് എൻ എൽ രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ ജൂലൈ 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ. ശമ്പളം 16,400 ആണ്. തുടക്കം 40,500 രൂപ വരെ. ബി എസ് എല്ലിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50, ശമ്പളം 2,25,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ ബി എസ് എൻ എൽ 115 ഒഴിവ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക,

0: പീസ് റേഡിയോ നുറുങ്ങുകൾ, പ്രശ്നപരിഹാരത്തിൻ്റെ പ്രവാചക ഫോർമുല. രചന കുഞ്ഞുമുഹമ്മദ് മദനി ബർപൂർ. ശബ്ദം മുഹമ്മദ് അലി നെടുവഞ്ചേരി.
1: പ്രശ്നപരിഹാരത്തിൻ്റെ പ്രവാചക ഫോർമുല. രചന കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് 5 വർഷം മുമ്പ് ഖുറൈശികൾ കഅബ ഒന്നുകൂടി പുതുക്കി പണിതു. ഈ പണി നടന്നുകൊണ്ടിരിക്കെ ഹജറുൽ അസ്വദ് അതിൻ്റെ പൂർവ്വസ്ഥാനത്ത് എടുത്തുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖുറൈശികളിലെ വിവിധ കുടുംബങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. തർക്കം മൂർച്ഛിച്ച് പരസ്പരം യുദ്ധപ്രഖ്യാപനം വരെ എത്തി. കഅബയെ സ്നേഹിച്ചാദരിക്കുന്ന ഹജറുൽ അസ്വദിനെ മഹത്വം കൽപ്പിക്കുന്ന സർവരുടെയും പ്രാർത്ഥനാ കേന്ദ്രമായ ആ കഅബയുടെ മുറ്റത്ത് വെച്ച് ഒരേ ഗോത്രത്തിൽപ്പെട്ട ഖുറൈശികൾ ഇരുചേരിയായി തിരിഞ്ഞ് രക്തത്തിൽ കൈമുക്കി പരസ്പരം യുദ്ധം ചെയ്യാനൊരുങ്ങി നിന്നു. 4-5 ദിവസത്തോളം വിശുദ്ധ ഹറമിൻ്റെ മുറ്റത്ത് യുദ്ധഭീതി നിലനിന്നു. ഒടുവിൽ അവരിലെ തന്നെ വിവേകികളെ ഇടപെട്ട് ഒരു തീരുമാനത്തിലെത്തിച്ചു. നാളെ രാവിലെ ആദ്യം കഅബയിലേക്ക് വരുന്നതാരാണോ അയാളുടെ കൈകൊണ്ട് ഹജറുൽ അസ്വദ് തൽസ്ഥാനത്ത് എടുത്തുവെക്കാം. പിറ്റേന്ന് രാവിലെ അങ്ങോട്ട് വന്നത് മുഹമ്മദ് എന്ന അൽ അമീനായിരുന്നു. എല്ലാവരും സന്തോഷിച്ചു. യുദ്ധഭീതി അസ്തമിച്ചു. അൽ അമീനിൻ്റെ കൈകൊണ്ട് ഹാജറുൽ അസ്വദ് സ്ഥാപിക്കാൻ എല്ലാവർക്കും സമ്മതമായി. അന്ന് അദ്ദേഹത്തിന് 35 വയസ്സാണ്. അദ്ദേഹം ഒരു തട്ടം നിലത്ത് വിരിച്ച് ഹജർ അതിൽ വെച്ചു. എന്നിട്ട് തട്ടത്തിൻ്റെ 4 ഭാഗവും എല്ലാ കുടുംബത്തലവന്മാരോടും പിടിച്ചുപൊക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതെടുത്ത് കഅബയുടെ ഒരു മൂലയിൽ ഉറപ്പിച്ചു. എല്ലാവരും സസന്തോഷം പിരിഞ്ഞുപോയി. അതിനെയൊന്ന് ചുംബിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കൈകൊണ്ട് സ്പർശിക്കാൻ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന എല്ലാവരും കൊതിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തു എന്നത് കൊണ്ട് മാത്രം. ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട ഈ പൂർവ്വകാല ചരിത്ര സംഭവം നമുക്ക് ചില ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട്. കഅബയോടും ഹജറിനോടുമുള്ള ഭക്തിയാണ് അതിൻ്റെ പേരിൽ യുദ്ധം ചെയ്യാൻ വരെ അവരെ പ്രേരിപ്പിച്ചത്. പക്ഷേ ആ പുണ്യം നേടുന്ന കാര്യത്തിൽ കുടുംബ താൽപ്പര്യവും സ്വാർത്ഥതകളും അവരെ പിടികൂടി. അങ്ങനെ ഒരു നന്മക്കുവേണ്ടി അവിവേകം ചെയ്യാൻ അവർ മുതിർന്നു. അത് പക്ഷേ അള്ളാഹു നിയുക്ത പ്രവാചകന്റെ കൈകൊണ്ട് നല്ല നിലയ്ക്ക് പരിഹരിച്ചു. ലക്ഷ്യം നല്ലതാണെങ്കിൽ പോലും പല പിണക്കങ്ങളും കലഹങ്ങളും മനുഷ്യരിൽ സാധാരണയാണ്. സ്വന്തമായ അഭിപ്രായങ്ങളും ചിന്താശേഷിയുമുള്ള സമൂഹങ്ങളിൽ അഭിപ്രായ വൈവിധ്യം സ്വാഭാവികമാണു താനും. അതുപക്ഷേ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്ന വിധം തീരാത്ത പകയും വിദ്വേഷവുമായി നിലനിൽക്കാതിരിക്കാൻ പ്രവാചകചര്യ പിന്തുടരുന്ന വിശ്വാസികൾ ശ്രദ്ധിക്കണം. അക്കാര്യത്തിൽ ഞാനോ നീയോ എന്ന അഹംബോധം പിടികൂടിപ്പോകരുത്. നാടിനും മനുഷ്യസമൂഹത്തിനും സ്വസമുദായത്തിനും നല്ലതുമാത്രം ആഗ്രഹിച്ചുകൊണ്ടാവണം ഒരു പ്രബോധക കൂട്ടായ്മ മുന്നോട്ടു പോകുന്നത്. നന്മയാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാകേണ്ടത്. എന്നാൽ ഭിന്നസ്വരങ്ങൾ സ്വാഭാവികവുമാണ്. കഴിയുന്നത്ര ഭിന്നശബ്ദങ്ങൾ പരിഹരിച്ച് വ്യക്തിവൈവിധ്യങ്ങൾ കണ്ടറിഞ്ഞ് വ്യക്തികളുടെ കഴിവുകളും കഴിവുകേടുകളും ദൗർബല്യങ്ങളും മനസ്സിലാക്കി വിവേകപൂർവം ഭദ്രമായ ഒരു കൂട്ടായ്മയായി പ്രവർത്തിക്കുവാൻ സാധിക്കണം. അതാണ് വിശ്വാസി സമൂഹത്തിൻ്റെ മാതൃകയും ചരിത്രവും.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, പ്രശ്നപരിഹാരത്തിൻ്റെ പ്രവാചക ഫോർമുല. കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് മുഹമ്മദ് അലി നെടുവഞ്ചേരി.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: പീസ് റേഡിയോ സലഫി ദുറൂസ് നുബുവത്തിന്റെ തെളിവുകൾ ഈ ശീർഷകവുമായി ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാ, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലടങ്ങിയ ഫിത്നകളെപ്പറ്റിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു അത്. അദ്ദേഹം ചോദിച്ചു ഫിത്നയെപ്പറ്റിയുള്ള ഹദീസ്. അപ്പോൾ വരാനിരിക്കുന്ന ഭീകരമായ ഫിത്നകളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നുബുവത്തിൻ്റെ തെളിവുകൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന്, ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകുമെന്ന മുൻകൂട്ടിയുള്ള അറിയിപ്പ്, ഒരു പ്രവചനം അതിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഫിത്നകൾ ഉണ്ടാവുകയില്ല എന്ന ഒരറിയിപ്പ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, അദ്ദേഹത്തിന് ശേഷമാണ് ഫിത്നകൾ വരിക. അപ്പോൾ ഫിത്നകളുടെ മുമ്പിലുള്ളൊരു അടഞ്ഞ കവാടം, ഒരു ഭദ്രമായ ഒരു മതിൽ പോലെയാണ് അദ്ദേഹത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ വല്ല ഫിത്നകളും വരാൻ സാധ്യതയുണ്ടെങ്കിൽ തന്നെ അതൊക്കെ അദ്ദേഹം ഇല്ലായ്മ ചെയ്യും. അങ്ങനെ ശുദ്ധമായ എല്ലാവിധ കലർപ്പുകളിൽ നിന്നും മോചനം സിദ്ധിച്ച അല്ലെങ്കിൽ സംശുദ്ധമായ ഇസ്ലാമാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. അതുപോലെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിൽ, പിന്നെ നബി തിരുമേനിയുടെ കാലഘട്ടം പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ഫിത്നകൾ വരിക എപ്പോഴാണ് എന്നത് നമുക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഫിത്നകൾ അത് ധാരാളമായി വരും എന്ന് മറ്റുള്ള ഹദീസുകളിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പല തരം ഫിത്നകളുണ്ട്. അതിലൊരു രണ്ട് മൂന്ന് തരം ഫിത്നകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് ഫിത്നത്തു ശുബ്ഹാത്ത്, മറ്റൊന്ന് ഫിത്നത്തു ഷഹവാത്ത്, പിന്നെ പുറത്തുനിന്നുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഫിത്നകളും പരീക്ഷണങ്ങളൊക്കെ. അങ്ങനെ ഫിത്നകൾ പല രൂപത്തിൽ നമുക്ക് അതിനെ വിഭജിക്കാൻ കഴിയും, സമൂഹത്തിൽ വരാൻ ഇടയുള്ള ഫിത്നകളെപ്പറ്റി. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ ഫിത്ന അതെന്താണ്? ശുബ്ഹാത്തിൻ്റെ ഫിത്ന എന്ന് പറഞ്ഞാൽ വ്യതിയാനത്തിൻ്റെ ഫിത്നകൾ. ശുദ്ധ മതത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് കലർപ്പ് വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പിന്നെ അതിലേക്ക് പലതും പലരും വരുത്തും, പലരും അതിൽ നിന്ന് പലതും എടുത്തു മാറ്റും. എന്നിട്ട് അതല്ല ശരി എന്ന നിലക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയും. വിവരമില്ലാത്ത ആൾക്കാർ അതിലൊക്കെ പെട്ടുപോകും. അങ്ങനെ ആദർശത്തിൽ വ്യതിചലനം സംഭവിക്കും. ആ വ്യതിചലനം വലിയ അപകടം പിടിച്ചതുണ്ടാകും, അതിനോട് അടുത്ത് നിൽക്കുന്നുണ്ടാകും, പലതും ഉണ്ടാകും. അങ്ങനെയുള്ള ആ ഫിത്ന, അത് വാസ്തവത്തിൽ അതിൻ്റെ തുടക്കം കിഴക്ക് ഭാഗത്ത് നിന്നാണ്, കിഴക്ക് ഭാഗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്ന് നബി തിരുമേനി മദീനയിൽ വെച്ചാണ് പറയുന്നത്. അപ്പോൾ മദീനയുടെ കിഴക്ക് ഭാഗം സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസുൽ കുഫർ മിൻ ഹാഹുന, കിഴക്ക് ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചിട്ടാണ് പറയുന്നത്, കുഫറിൻ്റെ കേന്ദ്രം ആ ഭാഗമാണ് എന്നൊരിക്കൽ പറയുകയുണ്ടായി. ഈ ഐനിയൽ മഷ്രിഖ് അഥവാ കിഴക്ക് ഭാഗം എന്ന് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ നമുക്ക് പറഞ്ഞു തരാം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന, അല്ലാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ യമനിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. അപ്പോൾ യമൻ അവിടെയുള്ളവർ ആ നാടിന് ബർക്കത്ത് നൽകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ നബി തിരുമേനിയോട് ചിലർ ചോദിച്ചു, യാ റസൂലുള്ളാഹി ഫീ നജീദിന, ഞങ്ങളുടെ നജീദിനും ബർക്കത്ത് ചെയ്യണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന, അല്ലാമ ബാരിക് ഫി യമനിന, ഞങ്ങളുടെ സിറിയ, അതുപോലെ യമൻ, അവിടെയൊക്കെ നീ ബർക്കത്ത് ചെയ്യണമേ. അപ്പോഴും സഹാബത്ത് ചോദിച്ചു, വഫി നജിദിന, നജിദിനു വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുനാക്ക സലാസിൽ വൽഫിഥൻ, അവിടെയാണ് പ്രശ്നങ്ങൾ, പ്രകമ്പനങ്ങൾ, ഫിത്തനകൾ, നജിദിലാണ്. വബിഹായത്തിലോ ഖർണുശൈത്ത, അവിടെ പിശാചിൻ്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ ഫിത്തനകൾ ഉണ്ടാകും, പിശാചിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടാകും എന്നൊക്കെ ഇതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ നജിദ് എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അത് ആ റിയാദ് ഭാഗത്തുള്ള സൗദി അറേബ്യയിൽ തന്നെ ഇന്നത്തെ സൗദിയിൽപ്പെട്ട ആ ദുർഅയ്യ, അതുപോലെ ആ റിയാദുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണത് എന്ന് ചിലർ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ശുദ്ധ ഇസ്ലാം അത് ജനങ്ങൾ വ്യതിചലിച്ചപ്പോൾ അതിലേക്ക് തന്നെ ക്ഷണിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബൊക്കെ ഉള്ള ആ ഭാഗത്ത് സൂചിപ്പിച്ചുകൊണ്ട് ആ നജിദാണ് നബി തിരുമേനി ഉദ്ദേശിച്ചത് എന്ന് ചിലർ വെറുതെ സംസാരിക്കാനുള്ള, അതിനെപ്പറ്റി ഒരു വിവരമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് നജിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇമാം ഖത്താബി പറയാണ്, നജിദ് എന്ന് പറഞ്ഞാൽ മീൻ ജിഹത്തിൽ മഷരി, കിഴക്ക് ഭാഗമാണ്. ഒമൻ ഖാനബിൽ മദീനത്തി ഖാന നജിദു ബാദിയത്തുൽ ഇറാഖ്, ബാദിയത്തൽ ഇറാഖ് വനവാഹിഹ. മദീനയിലാണ് ഒരാളുള്ളെങ്കിൽ അയാളുടെ നജിദ് എന്ന് പറഞ്ഞ ഇറാഖിൻ്റെ താഴ്വരകളും അതിൻ്റെ പരിസരങ്ങളുമാണ്, ഇറാഖിൻ്റെ മറ്റ് ഭാഗങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇന്നത്തെ സൗദി ഉൾപ്പെടുന്ന റിയാദ്, റിയാദ് അങ്ങനെ പോലുള്ള സ്ഥലങ്ങളല്ലത്. വഹിയ മഷ്രിഖ് അഹ്ലിൽ മദീന, അത് മദീനക്കാരുടെ കിഴക്ക് ഭാഗമാണത്, ഇറാഖിൻ്റെ ഭാഗമാണ് സൂചിപ്പിച്ചത്. മറ്റൊന്ന് വാസുലുൻ നജിദ്, നജിദ് എന്ന പദത്തിൻ്റെ അർത്ഥം മർത്തഫ മിനല്ലർ, ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതിന് നജിദ് എന്ന് പറയും. വഹുവ ഖിലാഫുൽ ഗൗർ ഫവ മൻ ഖഫ, അപ്പം അത് ആഴം, അതുപോലെ കുഴി, അതിന് നേരെ വിപരീതമാണ് നജിദ് എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയും, വഫി ഉറദ്ദുൻ അലാമൻ തവഹമ അന്ന നജിദൻ മൗദിയുൻ മഖ്സൂസ്. ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നജിദ് എന്നതൊരു പ്രത്യേക സ്ഥലമാണ് എങ്കിൽ അവർക്കുള്ളൊരു മറുപടി കൂടി ഇതിലുണ്ട്, അപ്പോൾ ഉയർന്ന സ്ഥലം എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഉയർന്ന ആ സ്ഥലമായ ഇറാഖിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ സാലിം ഇബ്നു അബ്ദില്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിൻ്റെ മകൻ സാലിം റഹിമഹുല്ലാ പറഞ്ഞു, യാ അഹ്ലൽ ഇറാഖ്, ഇറാഖുകാരെ. അപ്പോൾ ഇറാഖിൽ പോയി പിൽക്കാലത്തുള്ള ഒരു അനുഭവം പറയണം. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, മാസ് അലുക്കും അനി സഹീറ വർക്കബക്കും വൽ കബീറ, വല്ല ചെറിയ തിന്മയെ പറ്റിയോ നിങ്ങൾ വൻ തിന്മകൾ ചെയ്തിട്ടുണ്ട്,

മുമ്പ് എന്ന നിലക്കും ചിലർ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പിശാചുക്കൾ സൂര്യനെ ആരാധിക്കാൻ വേണ്ടി പിശാചുക്കളുടെ കൊമ്പ് അതിൻ്റെ നേരെയാക്കും എന്ന നിലക്കൊക്കെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് പിശാചിൻ്റെ സ്വാധീനം കൂടിയ ഏരിയ ഭാഗം എന്ന നിലക്കൊക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ സാലിം ബിൻ അബ്ദില്ല അദ്ദേഹം ഇവിടെ നജിദ് അല്ലെങ്കിൽ കിഴക്ക് ഭാഗം എന്നതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താ, അന്നൽ മക്സൂദ അൽ ഇറാഖ്, അവിടെ ഇറാഖാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒരു ഹദീസിനെ ആധികാരികമായി വിശദീകരിക്കാൻ പറ്റുന്ന മഹാപണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്ക് തോന്നുന്നത് പിൽക്കാലത്ത് പിന്നെ പറയുന്നത് അത് ഒരിക്കലും ന്യായീകരണം അർഹിക്കാത്ത വിഷയങ്ങളാണ്. ഇനി ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു, ഇന്ന അവ്വൽ അൽ ഫിത്തൻ കാന മിൻ ഖിബലിൽ മശ്രിഖ്, ആദ്യം ഇസ്ലാമിക ലോകത്ത് വന്ന ഫിത്തനകളിൽ ആദ്യത്തെ ഫിത്തന കിഴക്ക് ഭാഗത്തു നിന്നായിരുന്നു. ഫഖാന ദാലിക സബബല്ലിൽ ഫുർഖ ബൈനൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവാനുള്ള കാരണമായി. ഫദാലിക മിമ യുഹിബു ഷൈത്താൻ, അത് പിശാചിന് ഇഷ്ടപ്പെട്ടൊരു വിഷയമാണ് മുസ്ലിങ്ങൾ ഭിന്നിക്കുന്നത്. വൈഫറഹുബി, അത് വെച്ച് പിശാജ് സന്തോഷിക്കും. വകദാലിക്കൽ ബിദ, അപ്രകാരം ബിദുഅത്തുകൾ. നഷ അമിൻ തിൽക്കൽ ജിഹ, ആ ഭാഗത്തു നിന്നാണ് ബിദുഅത്തുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ ഇവിടെ വിശദീകരിക്കുകയാണ്. ആ കിഴക്ക് ഭാഗം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി ആ ഫമിനൽ ഇറാഖിൽ നിന്നാണ്, വമാ വാല ഇറാഖും അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ് ലഹറൽ ഖവാരിജ് ഖവാരിജുകൾ വന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇവരെന്ന് പറയുന്നത് പോലെ സൗദിയിലെ ഒരു പ്രത്യേക ഭാഗം, ഇന്നത്തെ സൗദിയിലെ, അവിടെ നിന്നല്ലല്ലോ ഖവാരിജുകൾ വന്നേ. ഖവാരിജുകൾ മാത്രമല്ല, പക്ഷേ ഷിയാക്കൾ വന്നതും ഇറാഖിൽ നിന്നാണ്. പിന്നെ ഒരുപാട് ബിദ്അത്തിൻ്റെ കക്ഷികൾ, അതൊക്കെ എണ്ണി പറയ, വൽ ബാത്തിനിയ്യ, വൽ മുഅ്തസില, വൽ ജഹമിയ, വൽ മജൂസ്, വൽ മാനവിയ, വൽ മസ്ദക്കിയ, വൽ ഹിന്ദൂസിയ, വൽ ബൂദിയ, വൽ ഖാദിയാനിയ, വൽ ബഹായിയ, വ തത്താർ, വ ദജ്ജാൽ, വ യജൂജ് മജൂജ്. അപ്പോൾ ഇതൊക്കെ ഓരോ വിഭാഗങ്ങളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നെ അതല്ലാത്തതും വേറെയും ഫിത്തനകൾ, ഇസ്ലാമിൻ്റെ പുറത്തുള്ള, ഇസ്ലാമിൻ്റെ ആദർശത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, അതുമായി ആദർശമുള്ള വിഭാഗങ്ങൾ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ താർത്താറികളുടെ വരവ്, അത് മുസ്ലിങ്ങൾക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു, അതൊക്കെ കിഴക്ക് ഭാഗത്തു നിന്നാണ്. ഇനി വരാനുള്ള ദജ്ജാലിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അയാളെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വരവും കിഴക്ക് ഭാഗത്തു നിന്നായിരിക്കും. ഇതുപോലെ യജൂജ് മജൂജ്, അതും അവസാന കാലം മതിൽ തകർത്ത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മദീനയുടെ കിഴക്ക് ഭാഗത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആ ഭാഗത്തു നിന്നാണ് വരിക, വന്നതും അങ്ങനെ തന്നെ. അപ്പോൾ ഏതായാലും ശരി, ഇവിടെ ഫിത്നകൾ ധാരാളം വരും. ഈ ഉമ്മത്തിൽ കണ്ടമാനം ഫിത്നകൾ ഉണ്ടാകും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വധത്തിന് ശേഷമായിരിക്കും ഇത്തരം ഫിത്നകൾ ഓരോന്നോരോന്നായി കടന്നുകൂടുക. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാമത്തെ ഫിത്നയാണ് ശുബ്ഹാത്തിൻ്റെ ഫിത്ന, വ്യതിചലനത്തിൻ്റെ അബദ്ധ ആദർശങ്ങൾ. അത് ഇതിലേക്ക് പ്രവേശിപ്പിച്ച്, അതിലേക്ക് ആൾക്കാരെ കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫിത്നകൾ എന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ചില ഫിത്നകൾ, ഇവിടെ ശുബ്ഹാത്തിൻ്റെ ഫിത്നകൾ അനവധിയുണ്ട്, ചിലതിനെപ്പറ്റി സൂചിപ്പിക്കുകയാണ്. കുറേ മുമ്പും ഇതിനെപ്പറ്റി ചിലപ്പോൾ മൊത്തത്തിലും സൂചിപ്പിച്ചിട്ട് പോയിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ചില കക്ഷികളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒരു മൂന്നോ നാലോ കക്ഷികളെപ്പറ്റി ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എത്ര മോശപ്പെട്ട കാര്യം ആയി രംഗത്ത് വന്നാലും എല്ലാറ്റിനും ആളെ കിട്ടുന്നൊരു ലോകമാണ് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം. വസ്തുതയുമായി ഒരു ബന്ധമില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും അസത്യങ്ങളുമായി വന്നാൽ പോലും അതിനൊക്കെ ആൾക്കാരെ കിട്ടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ അപകടം പിടിച്ച ഒരു കക്ഷി, ഷിയ എന്ന് പറഞ്ഞ ഷിയത്തു അലി എന്ന നിലക്കറിയപ്പെടുന്നൊരു കക്ഷിയുണ്ട്. അവരുടെ വാദം എത്ര അപകടം പിടിച്ചത്, എന്നിട്ടും അതിന് എത്ര ആൾക്കാർ. അപ്പോൾ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല ജനങ്ങൾ ചേരിചിരി നിൽക്കുന്നത്. പല താല്പര്യം കൊണ്ടും പിന്നെ പഠിക്കാനുള്ള താല്പര്യക്കുറവ് കൊണ്ടുമൊക്കെ

0: മനുഷ്യർ ചേരിതിരിയും. എന്നാൽ യഥാർത്ഥ വിശ്വാസി കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിച്ച് എവിടെയാണ് ഹക്കുള്ളത്, ആ ഹക്കിൽ അണിചേരുക എന്നുള്ളതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. എന്നാൽ പൊതുവെ പൊതുജനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇനി വിവരമുണ്ടെങ്കിലും അവർക്കും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ ഏതൊരു അബദ്ധ ആദർശമാണെങ്കിലും അതിൻ്റെ പിന്നാലെ നിൽക്കും. അപ്പം അതിൽപ്പെട്ട ഉദാഹരണങ്ങൾ ഈ കക്ഷികളെ പറ്റിയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വിഷയം അതൊക്കെ തന്നെയാണ്. ഉദാഹരണത്തിന് ഷിയാക്കൾ, അവരെന്നെ പല കക്ഷികളുണ്ട്. ആ കൂട്ടത്തിൽ അലീബ് നബി തോലീമിനെ ആരാധിക്കുന്നവരുണ്ട്, അങ്ങനെയാണ്. അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹു, ഇവർക്കൊക്കെ ഇബാദത്ത് സമർപ്പിക്കുന്ന ഒരു കൂട്ടരും അവരിലുണ്ട്, ആരാധിക്കുന്നവർ. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ആരാധിച്ചിരുന്നു ചിലർ അലീബ് നബി തോലീബിന് ഇബാദത്ത് കൊടുക്കുക. അദ്ദേഹം അറിഞ്ഞപ്പോൾ അവരെ അതിശക്തമായി എതിർത്തിരുന്നു, പക്ഷെ അവരതൊന്നും കേട്ടില്ല. അവസാനം അലീബ് നബി തോലീബ് അവരെ കൊന്നുകളഞ്ഞു, അങ്ങനെ കരിച്ചു കളഞ്ഞു. കാരണം ഒരു ഇത്ര അബദ്ധം നിറഞ്ഞൊരു ആദർശം, ഇസ്ലാമിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അത് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു വലിയ ഫിത്തനയാകുമെന്ന് കണ്ടപ്പോൾ, ഒരു ഭരണാധികാരി ചില ഫിത്തനകൾ അടിച്ചമർത്താൻ ചിലതൊക്കെ ചെയ്യല്ലോ, പക്ഷെ ആ കൂട്ടത്തിൽ അദ്ദേഹം കരിച്ചു കളഞ്ഞപ്പോൾ അത് ശരിയായില്ല എന്ന് ഇമാം ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത് ഹദീസിൽ കാണാൻ കഴിയും. അവരെ കൊന്നു കളഞ്ഞാൽ അതിന് വിരോധം പറഞ്ഞിട്ടില്ല, പക്ഷേ കത്തിച്ച് കളയുന്നത് ശരിയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചത് ആരാധിക്കപ്പെടുന്ന അലീബ് നബി തോലീബ് അതിനെ ശക്തമായി എതിർക്കുന്നു. അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ, അപ്പോൾ മനുഷ്യന്മാർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അദ്ദേഹത്തിനുണ്ട്. എന്നിട്ടൊരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ വളരെ യാഥാർത്ഥ്യബോധമുള്ള ആൾക്കാരായിരുന്നു, യാഥാർത്ഥ്യബോധമുള്ളവർ. എന്തൊക്കെയാണെങ്കിൽ തന്നെ ആരെങ്കിലും ഒന്ന് പൊക്കി പറഞ്ഞാൽ, മാത്രമല്ല തനിക്ക് കുറേ ഫാനുകളുണ്ടെന്ന് പറഞ്ഞാൽ, തന്നാർ ആരാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന് പൊങ്ങി നടക്കുക ആൾക്കാർ ചെയ്യാൻ, അത് വലിയൊരു സംഭവമായിട്ട് കൊണ്ടെടുക്കുക. പക്ഷെ അലീബ് നബി തോലീബ് ഇസ്ലാമിനെ പറ്റി നന്നായി പഠിച്ച സഹാബികളാണ് അവരൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ കൊന്നുകളിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും അങ്ങനെയുള്ളൊരു കൂട്ടർ, എന്നിട്ടും അതിന് ആൾക്കാർ എന്നാ പറയുന്നത്. ഇനി ഷിയാക്കളെ കൂട്ടത്തിലുള്ള വേറൊരു വിഭാഗക്കാരാണ് അവരെ വാദം. ഇവർ പിന്നെ പല തരമുണ്ടെന്ന് പറഞ്ഞ് ചിലത് മഹാ അപകടമാണ്, എന്നാൽ അത്ര അപകടമില്ലാത്തതുകൊണ്ട് എന്നാലും ഒക്കെ വിദഗ്ധ തന്നെ. അപ്പം അതൊക്കെ വേർതിരിച്ച് ഉലമാക്കൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിൽ അവരെ വാദം ഒന്നെന്തെന്നറിയോ, ജിബ്രീൽ അലൈഹിസ്സലാം ഖാനൽ അമാന വഅന്ന നുബുവ ഇൻദ അലി വലൈസത് ഇൻദ മുഹമ്മദ്. എത്ര അപകടമുള്ള വിഷയമാണതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധം നിറഞ്ഞ ആദർശം പറഞ്ഞാലും ആളെ കിട്ടുന്നു എന്നതാണ്. എന്താ അവർ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം അമാനത്ത് നിർവഹിച്ചില്ല, വഞ്ചന നടത്തി എന്നാണ് പറയുന്നത്. അതായത് നുബുവത്ത് കൊടുക്കേണ്ടിയിരുന്നത്, അള്ളാഹു നുബുവത്ത് ഏൽപ്പിച്ചത് അലീബ് നബി തോലീബിനെ ആയിരുന്നു. അപ്പോൾ കിട്ടുന്ന വഹിയൊക്കെ കൊണ്ടുപോയി കൊടുക്കേണ്ട സ്ഥലം അലീബ് നബി തോലീബിൻ്റെ അടുത്താണ്, മുഹമ്മദ് നബീൻ്റെ അടുത്തല്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെതിരും അവർ തിരിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ എന്തൊരു വിവരക്കേട പറയണേ, അള്ളാഹു അലീബ് നബി തോലീബിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ജിബ്രീലിനെ ഏൽപ്പിക്കുക, എന്നിട്ട് ജിബ്രീൽ അത് മുഹമ്മദ് നബീൻ്റെ അടുത്ത് പോയി കൊടുക്കുക, എന്നിട്ട് അള്ളാഹു ഇതിനൊന്നും നടപടി എടുക്കുന്നില്ല. 10-20 വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നെങ്ങനെ മാറി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊക്കെ വിശ്വസിക്കാനും ജനങ്ങളെ കിട്ടുന്നു. ഇതാ പറഞ്ഞത്, പണ്ടൊക്കെ പറയണ ഉമ്മാനടിച്ചാലും രണ്ട് വിഭാഗം എന്നൊക്കെ പറയും. ചിലർ പറയാം ഉമ്മാക്കത് കിട്ടേണ്ടതാണ്, പക്ഷെ അതൊക്കെ അത്ഭുതകരമായി നമ്മൾ പറയും. പക്ഷെ അതിനേക്കാൾ വലിയ വിഷയമാണ്, എത്ര വലിയ അപകടം നിറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാലും അതൊക്കെ സ്വീകരിക്കാൻ ജനങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ് അത്ഭുതം. അപ്പോൾ ഇവിടെ അലീബ് നബി തോലീബിനെ ആരാധിക്കുന്നവർ ഷിയാക്കളുടെ കൂട്ടത്തിൽ, അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള ഫിത്നകൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: ജസാകുമുല്ലാഹു ഖൈറ. സലഫി ദുറൂസ് പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിന്റെ തെളിവുകൾ എന്ന ശീർഷകവുമായി ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം സംവദിച്ചത് അബൂബക്കർ സലഫി.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ജീവിതപാഠങ്ങൾ. നന്മകൾ നിസ്സാരമായി കാണേണ്ട. ജീവിതപാഠങ്ങളിൽ നസറുല്ല സ്വലാഹി ക്ലാസ് നിർവഹിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ വ്യത്യസ്തമായ നന്മകൾ ചെയ്യാൻ അവസരം ലഭിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. യാത്രകൾ ചെയ്യുമ്പോഴും ജോലി സ്ഥലങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീടുകളിൽ പോലെ, ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും വ്യത്യസ്തമായിരിക്കുന്ന നന്മകളിൽ ഇടപെടാൻ സാധിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും നന്മകളെന്നും പുണ്യമുള്ള പ്രവർത്തനങ്ങളുമെന്നും പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളുമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഒന്നുകിൽ അത് സദഖ കൊടുക്കലോ അതല്ല എങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യലോ ഒക്കെയാണെന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ കണ്ണോടിച്ചു നോക്കിയാൽ ചെറിയ നിസ്സാരമായ നന്മകൾ പോലും തൻ്റെ സ്വഹാബാക്കളോട് അത് നിസ്സാരമായി കാണരുത് എന്നും, മനുഷ്യർ നിസ്സാരമായി കാണുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നൽകുന്ന സ്ഥാനം എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല എന്നും, ആയതുകൊണ്ട് തന്നെ എത്ര ചെറിയ നന്മകളാണെങ്കിലും ആ നന്മകൾ ചെയ്യുമ്പോൾ പ്രതിഫലേച്ഛയോടുകൂടെ നല്ല നീയത്തോടുകൂടെ അത് ചെയ്യാൻ മനസ്സ് വെക്കുകയും ഒരു നന്മകളെയും ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാതെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്ന സദഖകളാകട്ടെ, ഒരു ഖൗലും മഅറൂഫ്, ഒരു നന്മ നിറഞ്ഞ വാക്കാകട്ടെ, ആർക്കെങ്കിലും പ്രോത്സാഹനം ലഭിക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം ചെയ്യലാകട്ടെ, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തന്നത് നമ്മുടെ മനസ്സിലും നമ്മുടെ കാഴ്ചപ്പാടിലും അത് ചെറിയതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് എത്രത്തോളമാണ് വില കൽപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല എന്നും, അതൊക്കെയും പരലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഖബറിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനമായി അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ പരിവർത്തിപ്പിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. ജാബിർ ബിൻ സുലൈം അൽ ഹുജൈമിയിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്ന് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറയാൻ, അതൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുഹ്തബിൻ ബുബുർദ, പ്രവാചകൻ മുടി പുതച്ചിരിക്കുന്ന ഒരു സമയത്ത് പ്രവാചകൻ്റെ തട്ടം പ്രവാചകൻ്റെ തലക്ക് മുകളിലൂടെ പ്രവാചകനിങ്ങനെ ഇട്ടി മൂടിയിരിക്കുന്ന സമയത്ത് പ്രവാചകൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഔസിനി യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ എനിക്കെന്തെങ്കിലും ഒരു ഉപദേശം തന്നാലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി ഇങ്ങനെയാണ്, ഇത്തഖില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്നുള്ള ഒരു കാര്യത്തെയും നിസ്സാരമായി കാണരുത്, വലൗ അൻ തുഫ്രിഗ മിൻ ദൽവിക ഫി ഇനാഇൽ മുസ്തസ്ഖി, വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ വെള്ളം ആവശ്യപ്പെടുന്ന ഒരുത്തൻ്റെ പാത്രത്തിലേക്ക് നിന്റെ പാത്രത്തിൽ നിന്ന് നിന്റെ ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴുക്കിക്കൊടുക്കുന്നത് പോലും നീ നിസ്സാരമായി കാണണ്ട, വലൌ അൻ തുഖല്ലിമാ ഖാക വവജ്ഹുക മുംബസിതുൻ ഇലൈഹി, നീ നിന്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ നിന്റെ മുഖത്തൊരു പുഞ്ചിരിയുള്ളതുപോലെ അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് നീ അവനോട് സംസാരിക്കുന്നതും നിസ്സാരമായി കാണണ്ട. വ ഇയാക വ ഇസ്ബാലൽ ഇസാർ, തുണി താഴ്ത്തിയെടുക്കുന്നതിനെയും നീ ശ്രദ്ധിക്കുക. ഫ ഇന്ന ഇസ്ബാലൽ ഇസാരി മിനൽ മഖീല വ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല, ഈ തുണി താഴ്ത്തിയെടുക്കുക എന്നുള്ളത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്, അല്ലാഹു അഹങ്കാരത്തെ ഇഷ്ടപ്പെടുന്നവനല്ല എന്ന്. ഇവിടെ ഒരു നന്മയെയും നീ നിന്റെ വെള്ളപ്പാത്രത്തിൽ നിന്ന് മറ്റൊരുത്തൻ്റെ വെള്ളപ്പാത്രത്തിലേക്ക് വെള്ളമൊഴുക്കി കൊടുക്കുന്നത് പോലും നിസ്സാരമായി കാണേണ്ടതില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. അതിന് അല്ലാഹു നിശ്ചയിക്കുന്ന കൂലിയും പ്രതിഫലവും എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കേട്ടതായ ഒരു ചരിത്രമാണ്. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് പള്ളി വൃത്തിയാക്കുകയും തൂത്തുവാരുകയുമൊക്കെ ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട്. അവരൊരു നിസ്സാര സ്ത്രീയായിരുന്നു, അവർക്ക് പ്രത്യേകമായി എന്തെങ്കിലും പരിഗണനയോ അല്ലെങ്കിൽ സ്ഥാനമോ ഒന്നും ആ സമുദായത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അവർ നിസ്സാരരായ ഒരു സ്ത്രീയായിരുന്നു, സാധാരണക്കാരിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. പ്രവാചകൻ്റെ പള്ളി വൃത്തിയാക്കുക എന്നതായിരുന്നു അവരുടെ ജോലി, അതവർ കൃത്യമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസൂൽ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ സ്ത്രീയെ കാണാനില്ല. പ്രവാചകൻ ചോദിച്ചു, എവിടെയാണ് ഈ സ്ത്രീയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയുകയുണ്ടായി, പ്രവാചകരെ, അവർ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. അവരുടെ മരണവാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരറിയിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അഫല കുന്തും ആദന്തുമൂനി ഫകഅന്നന്നാസ സഗറു അംറഹ, നിങ്ങൾക്ക് അവരെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നുടായിരുന്നു, ജനങ്ങൾ അവരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. സുമ്മ ഖാല, പിന്നീട് റസൂൽ പറഞ്ഞു, ദുല്ലൂനി അലാ ഖബ്രിഹ, അവരുടെ ഖബറിനെ നിങ്ങളെനിക്ക് കാണിച്ചു തരൂ. ഫദല്ലൂഹു ഫവഖഫ അലാ ഖബ്രിഹ വസല്ലാ അലൈഹ, അവർ അവരുടെ ഖബറിനെ കാണിച്ചു കൊടുക്കുകയും പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് ആ സ്ത്രീക്ക് വേണ്ടി നിസ്കരിക്കുകയും അഥവാ മയ്യത്ത് നമസ്കാരം നിസ്കരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സാധാരണയായിട്ടുള്ള ഒരു സ്ത്രീ, ലോകം മുഴുവൻ അഥവാ ഈ ഹദീസ് നിലനിൽക്കുന്നിടത്തോളം കാലം, ലോകത്തെ മുസ്ലിം ഇത്തരമൊരു വിഷയം സംസാരിക്കുന്നിടത്തോളം കാലം ഈ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുകയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആ ഭാഗത്തുകൂടെ ലഭിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണുന്നു. പ്രവാചകനാണ് അവർക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നമസ്കരിച്ചത്, അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. അതാണ് ഏറ്റവും നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു പ്രവൃത്തിയെയോ ഒരു വ്യക്തിയെയോ ഒന്നും നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. നന്മയുടെ ഏത് ഭാഗങ്ങളും ഏത് വാതായനങ്ങളും നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ പ്രവേശിക്കാനും അവിടെ നിന്ന് കിട്ടുന്ന രത്നങ്ങളും മുത്തുകളും വാരിയെടുക്കുവാനും അതെത്ര തന്നെ ചെറുതാണെങ്കിലും അതിനെ കൈക്കലാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരം നമുക്ക് കാണാം. ബൈനമാ റജുലുൻ യംശി ബി തരീഖിൻ വജദ ഗുസ്ന ശൗഖിൻ അല തരീഖി ഫഅഖറഹു ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു, ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം ഉള്ളുള്ള ഒരു കൊമ്പ്, ഒരു മരക്കഷ്ണം കാണുകയോ ഒരു പ്രതിബന്ധം കാണുകയും അതിനത് മാറ്റിയെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങളെ പൊറുത്തു കൊടുക്കാൻ മാത്രം ഇത് കാരണമാകുമെന്ന് മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റും. അന്ന റജുലൻ റആ ഖൽബൻ യഅകുലു സറാമിനൽ അതശ്, ചരിത്രം പ്രസിദ്ധമാണ്. ദാഹം കൊണ്ട് മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു നായ, ആ നായയെ ഒരു മനുഷ്യൻ കാണുന്നു. ആ നായയുടെ അടുക്കലേക്ക് ചെല്ലുകയും ഫഅഖദ റജുലു ഖുഫഹു, തൻ്റെ ഖുഫയെ തൻ്റെ ഷൂ അഴിച്ചെടുക്കുകയും ഫജഅല യഗ്രിഫു ലഹു ബിഹി ഹത്താ അർവാഹു, ആ നായക്ക് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി അവൻ വെള്ളമെടുക്കുകയും തൻ്റെ ഷൂവിൽ അതിന് വെള്ളം കൊടുക്കുകയും അതിനെ കുടിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഫഅദ്ഖലഹുൽ ജന്ന, അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതായി പ്രവാചകൻ നമുക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ചെറിയതായ രൂപത്തിൽ നമ്മൾക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മൾ ഒഴിവാക്കിക്കളയുന്ന നിസ്സാരമായിരിക്കുന്ന നന്മകളാണ് എന്ന് നമുക്കറിയാം. അപ്പം അപ്രകാരമുള്ള നന്മകളെ ഒന്നും തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വില കുറച്ച് കാണിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊരു സഹീഹ് മുസ്ലിമിൽ വന്ന മറ്റൊരു ഹദീസിനെ ഇപ്രകാരം നമുക്ക് കാണാൻ പറ്റും. തലക്കത്തിൽ മലായിക്കത്തു റൂ ഹറജുലിൻ മിമ്മൻ ഖാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ഒരാളുടെ ഒരു മനുഷ്യൻ്റെ റൂഹിനെ മലായിക്കത്തുകൾ കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ മലായിക്കത്തുകൾ ഏറ്റെടുക്കുന്നു. ഫഖാലു, അവർ ചോദിക്കുന്നുണ്ട്, അഅമിൽത മിനൽ ഖൈരി ഷൈഅൻ, എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്തിട്ടുണ്ടോ? ഖാല ലാ, ആ മനുഷ്യൻ മലക്കുകളോട് പറയുന്നു, ഇല്ല, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. ഖാലു, അവർ വീണ്ടും ചോദിച്ചു, തദക്കർ, ഒന്നുകൂടി നീ ഓർത്തു നോക്ക്, എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയണം, ഖാല കുന്തു ഉദായിനു നാസ് ഫആമുറു ഫിത്യാനി അൻ യുദ്ദിറു അൽമുഅസ്സിറ ഫയതജവ്വസു അനിൽ മൂസിർ. ഖാല ഖാല അല്ലാഹു അസ്സ വജല്ല തജവ്വസു അൻഹു. അഥവാ മലക്കുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഒന്നുകൂടെ ഓർത്തു നോക്കൂ. അദ്ദേഹം ഓർത്തു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജനങ്ങൾക്ക് പൈസ കാശ് കടം കൊടുക്കാറുണ്ടായിരുന്നു. കാശ് കടം കൊടുക്കുകയും എന്നാൽ അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ എൻ്റെ ഭൃത്യന്മാരോട് ഞാൻ കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവർ തിരഞ്ഞു നടക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാൻ ക്യാഷ് തിരിച്ചു കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ അന്വേഷണം ചെല്ലുമ്പോൾ എന്തുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം, അല്ലെങ്കിൽ ആ തിരിച്ചു കൊടുക്കേണ്ട വ്യക്തി പ്രയാസമനുഭവിക്കുന്നവനായിട്ടും അത് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നും മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വിവരമറിയിക്കുമ്പോൾ അദ്ദേഹം പറയുമത്രേ, എന്ത്, ഫആമുറു ഫിത്യാനി അൻ യുദ്ദിറുൽ മുസ്സിറ വയതജവ്വസു അനിൽ മുസ്സിർ, നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ആളിനെ കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ പ്രയാസമനുഭവിക്കുന്നവനെ നിങ്ങൾ വെറുതെ വിട്ടേക്കൂ, അവനൊഴിവാക്കിയേക്കൂ എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് തജവ്വസു അൻഹു, അവനെ നിങ്ങൾ വിട്ടേക്കുക എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തരമായൊരു കാര്യം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല ലി ബിലാലിൻ ഇൻദ സലാത്തിൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിന് നിൽക്കുന്ന നേരത്ത് പിന്നെ ബിലാലിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ബിലാലു ഹദ്ദിസ്നി ബി അർജ അമലിൻ അമൽതഹു മിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ വന്നതിന് ശേഷം ഏറ്റവും നല്ലതായ ഒരു പ്രവർത്തനം, മഹത്തരമായിരിക്കുന്നൊരു പ്രവർത്തനം നീ ചെയ്യുന്നുണ്ട് ബിലാലെ, എന്താണ് ആ പ്രവർത്തനമെന്ന്. ഫഇന്നി സമിഅ്തു ദുഫ്ഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന, കാരണം സ്വർഗത്തിൽ എൻ്റെ മുമ്പിൽ നിന്റെ ചെരുപ്പിൻ്റെ ശബ്ദം, ചെരുപ്പടി ശബ്ദം ഞാൻ കേൾക്കുന്നു ബിലാലെ, എന്താണ് നീ അതിന് ചെയ്യുന്ന കാര്യമെന്ന് നീ എനിക്ക് പറഞ്ഞു തരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ബിലാൽ പറഞ്ഞു, മാ അമിൽതു അമലൻ അർജ ഇന്ദി അന്നി ലം അതതഹറ തഹൂറം ഫീ സാഅതി ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂർ മാ കുതിബലി അൻ ഉസല്ലി. രാവിലെയും വൈകുന്നേരവും അഥവാ പകലിലും രാത്രിയിലും എനിക്കെപ്പോൾ വുദു ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നുവോ അപ്പോഴൊക്കെയും ഞാൻ എൻ്റെ വുദു പുതുക്കും, ഞാൻ വുദു ചെയ്യും. ആ വുദു ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ തുടർച്ചയെന്നോണം വുദുവിൻ്റെ രണ്ടരക്കാലത്തെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കാതിരിക്കാറില്ല. ഇവിടെ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മുഅ്മിൻ ഏത് സമയത്തും വുദു ഉള്ളവനായിരിക്കും. രണ്ട്, വുദു എപ്പോഴാണോ നമ്മൾ വുദു ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടരക്കാലത്ത് നമസ്കാരം നമുക്ക് നിസ്കരിക്കാവുന്നതാണ് എന്നുള്ളതും, ഈ രണ്ട് കാര്യം സാന്ദർഭികമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ഈയൊരു കാര്യം ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് സ്വർഗത്തിൽ നിന്റെ ചെരുപ്പിൻ്റെ ശബ്ദം എനിക്ക് മുമ്പിൽ കേൾക്കാനുള്ള കാരണം, അതിനുമാത്രമൊരു നന്മ നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളയോട് പറഞ്ഞ മറുപടി, ഞാൻ എപ്പോൾ വുദു ചെയ്യുന്നുവോ അപ്പോഴൊക്കെയും രണ്ട് റക്അത്ത് നിസ്കരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈയൊരു കാര്യത്തെയും, നിസ്സാരമായി നമ്മൾ കാണുന്ന ഇത്തരം കാര്യങ്ങളെ, ഒരു രണ്ടരക്കാലത്തെ നിസ്കാരം എന്ന് പറയുന്നത് നിസ്സാരമായി നമ്മൾ കാണുന്നു എങ്കിലും അത് സ്വർഗപ്രവേശനത്തിന് പോലും കാരണമായേക്കാവുന്ന പ്രവർത്തനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്നർത്ഥം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പല ആളുകളോട്, അത് കുട്ടികളോടാവട്ടെ, വിദ്യാർത്ഥികളോടാകട്ടെ, അല്ലാത്തവരാകട്ടെ, മക്കളാവട്ടെ, നന്മ നിറഞ്ഞ വർത്തമാനം പറഞ്ഞാൽ നമുക്ക് യാതൊരു നഷ്ടവുമില്ലല്ലോ, ഒരു മെനക്കെടുമില്ലല്ലോ. നന്മ നിറഞ്ഞ എന്ത് ചെറിയ വർത്തമാനം പറയുകയാണെങ്കിലും കലിമത്തു ത്വയ്യിബ ഏറ്റവും നല്ല വർത്തമാനം പറയുമ്പോഴും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും അതിനെ നിസ്സാരമായി കാണാതെ വില കുറച്ച് കാണാതെ അതിൻ്റെ വില നമുക്ക് ലഭിക്കണമെന്ന പ്രാർത്ഥനയും നീയത്തും ഉണ്ടായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൻ്റെ നന്മ ലഭിക്കുമെന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാം, ഇത്തഖുന്നാറ വലൗ ബിസിഖ്തി തംറത്തിൻ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, അതൊരു കഷ്ണം കാരക്ക കൊണ്ടാണെങ്കിൽ പോലും. ഫമല്ലം യജിദ് ഫലി ഫബി കലിമത്തിൻ തയ്യിബ, ഇനി ഒരു കാരക്ക കഷ്ണം, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചുള നന്മയായി കൊടുക്കാൻ സദഖയായി കൊടുക്കാൻ ഇല്ലാത്തവനെ സംബന്ധിച്ച് ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ, അത് കിട്ടുന്നില്ലെങ്കിൽ, ഫമല്ലം യജിദ് ഫബി കലിമത്തിൻ തയ്യിബ, നിങ്ങൾ കലിമത്തുൻ തയ്യിബ കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. അപ്പം നരകത്തെ സൂക്ഷിക്കാൻ മാത്രം വിലമതിക്കുന്ന കാര്യമാണ് ആളുകളോട് നന്മ കൽപ്പിക്കുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇന്നർ റജുല ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാ മാ യളുന്നു അൻ തബ്ലുഗ മാ ബലഗത് ഫയക്തുബുല്ലാഹു ലഹു ബിഹാ റിദ്വാനഹു ഇലാ യൗമി യൽഖാഹു. ഒരു നന്മ നിറഞ്ഞ വാക്കൊരു മനുഷ്യൻ തൻ്റെ സഹപ്രവർത്തകനോട് അല്ലെങ്കിൽ സഹചാരിയോട് മറ്റൊരു മനുഷ്യനോട് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ചരിത്രത്തിൽ ഒരുപാടാളുകൾ ഇത്തരം നന്മ നിറഞ്ഞ ഒരു വാക്കുകൊണ്ടോ പല വാക്കുകൊണ്ടോ കേട്ട് അത് അവരുടെ ജീവിതത്തിൽ തന്നെ പരിവർത്തനമുണ്ടാക്കിയതായി നമുക്ക് കാണാൻ പറ്റും. ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, അഥവാ മുഹദ്ദിസു ശാം ഇമാമുൽ ബിർസാലി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം. അത്ലഖ കലിമത്തുൻ ആബിറ ലിതിൽമീദിഹി ദഹബി, ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നുവല്ലോ, അദ്ദേഹത്തോട് ഒരു കാര്യം അദ്ദേഹത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം തൻ്റെ ഉസ്താദ് ഇമാം ദഹബിയോട് പറഞ്ഞു, ഇന്ന ഖത്തക യാ ബുനയ്യ യുസ്ബിഹു ഖത്തൽ മുഹദ്ദിസീൻ, കുട്ടി നീ എഴുതുന്നത് കണ്ടാൽ നല്ലൊരു മുഹദ്ദിസുകൾ എഴുതുന്ന രൂപത്തിലുണ്ടല്ലോ നിൻ്റെ എഴുത്ത്. അങ്ങനെ ആ വാക്ക് മാത്രം ഇമാം ദഹബയുടെ മനസ്സിൽ അദ്ദേഹം കോറിയിടുകയും അത് അദ്ദേഹത്തിന് പ്രചോദനമാവുകയും അവസാനം അദ്ദേഹം ഏറ്റവും ലോകമറിയപ്പെടുന്ന ഇമാം ദഹബി എന്ന് ലോകം വിളിക്കുന്ന തലത്തിലേക്ക് ഈ ഉസ്താദിൻ്റെ ഒരു സംസാരം കൊണ്ട് മാത്രം അദ്ദേഹം മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ ജീവിതചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നൊരു ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പിന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ലൗ അന്ന അഹദകും യജ്മഉ കിതാബൻ ഫീമാ സഹ മിൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, സ്വഹീഹായ ഹദീസുകളെ ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചാൽ അത് നന്നാകും എന്ന് തൻ്റെ ഉസ്താദ് ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഒരിക്കൽ പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി പറയാ, ഫവഖഅ ദാലിക ഫീ നഫ്സി, ആ വാക്കെൻ്റെ മനസ്സിന് കൊണ്ടു, ആ വാക്കെൻ്റെ മനസ്സിന് കൊണ്ടു, ഫഅല്ലഫ കിതാബഹു സ്വഹീഹ്, അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ സ്വഹീഹുൽ ജാമിഅ് ബുഖാരിയുടെ പിന്നെ സ്വഹീഹ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിന് പിറവിയെടുക്കാൻ കാരണം ഉസ്താദിൻ്റെ ഈ ഒരു വാക്കായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് ഓർത്തെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതെ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് നമുക്കൊരു നഷ്ടവും ഉണ്ടാക്കുന്ന കാര്യമല്ലല്ലോ, ഒരു നഷ്ടവും നമുക്കതുകൊണ്ടുണ്ടാവുകയില്ല. എന്നാൽ നീ നിൻ്റെ സഹോദരനെ പുഞ്ചിരിയുള്ള മുഖവുമായി കണ്ടുമുട്ടുന്നത് പോലും നീ നിനക്കൊരു നന്മയാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നീ നിസ്സാരമായി കാണേണ്ടതില്ല. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖമായി കണ്ടുമുട്ടുന്നതാണെങ്കിൽ പോലും. വതബസ്സുമുക ഫി വജ്ഹി അഖീക സദഖ, നീ നിന്റെ സഹോദരനെ പുഞ്ചിരിയുള്ള മുഖവുമായി കണ്ടുമുട്ടുന്നതും സദഖയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെയും. അതോടൊപ്പം തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും പരിശോധിച്ചാൽ നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ പ്രതിഫലം അതെത്ര തന്നെ ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് റസൂലുള്ളാഹി അരുളി ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പകലുണർന്ന് രാവേറെയായി നമ്മൾ കിടന്നിറങ്ങുന്ന സമയം വരെയുള്ള നമ്മുടെ ജീവിത സമയങ്ങളിൽ അതാണല്ലോ നമ്മുടെ ജീവിത സമയം. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയമല്ല. ഉണർന്നണീറ്റ് അവസാനം ഉറങ്ങുന്ന സമയം വരെ നമുക്ക് ചെയ്യാനുള്ള ഓരോ കർമ്മങ്ങളിലും ഇത്തരം നിസ്സാരമായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ വളരെ പ്രതിഫലേച്ഛയോടുകൂടെയും ആത്മാർത്ഥമായും നല്ല നിയത്തോടുകൂടെയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയ വലിയ ഉപകാരങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, ആരെങ്കിലും ഒരാളോടൊരു നന്മ കൽപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നന്മ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ തൻ്റെ നിർദ്ദേശമനുസരിച്ചോ തന്നിൽ സ്വാധീനം ഉൾക്കൊണ്ടിട്ടോ ആരെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ ഈ ചെയ്ത ആളിനെ സംബന്ധിച്ച് അവൻ മരണപ്പെട്ടു കഴിഞ്ഞാലും ആരൊക്കെ അവൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിച്ചോ അത് കണ്ട് സ്വീകരിക്കുകയും അവരിൽ നിന്ന് എത്രമാത്രം ആളുകളിലേക്കത് പകർന്നു പോവുകയും അവരൊക്കെ അത് സ്വീകരിച്ച് തൻ്റെ ജീവിതത്തിലൂടെ ഇത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളില്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം തൻ്റെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ടോ? ഈ മരണപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും ഭൂമിലോകത്ത് അദ്ദേഹത്തിനാൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അവരുടെ പ്രതിഫലത്തിൻ്റെ അതേ പ്രതിഫലം അവർക്ക് കുറയാതെ ഈ മനുഷ്യനും ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. നന്മകളിലൂടെ മുന്നേറുക എത്ര ചെറുതാണെങ്കിലും എത്ര നിസ്സാരമായി നമ്മൾ കാണുകയാണെങ്കിലും അത് വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പുഞ്ചിരി കൊണ്ടും സദഖ കൊണ്ടും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും നമുക്ക് അത് ചെയ്യാനുള്ള പ്രചോദനമാകട്ടെ ഈ ഒരു സംസാരം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉന്നതരായിട്ടുള്ള മുഅ്മിനുകളിൽ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി മുഴുകാൻ അല്ലാഹു നമുക്ക് അവസരങ്ങൾ നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: ഇപ്പോൾ സമാപിച്ചത് ജീവിത പാഠങ്ങൾ, നന്മകൾ നിസ്സാരമായി കാണണ്ട. അവതരിപ്പിച്ചത് നസറുല്ലാ സ്വലാഹി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ കാത്തുനിൽക്കുക, അടുത്ത പരിപാടി മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഇസ്റാ പാരായണം ചെയ്യുന്നു.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: إذن لأمسكتم خشية الإنفاق وكان الإنسان قتورا.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഇസ്റ.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു ഡയലോഗിന്റെ ശബ്ദാവിഷ്കാരമാണ് ഭീകരതയുടെ അടിവേരുകൾ തേടി. നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സിപി.
3: ബഹുമാനരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പലപ്പോഴും ഭീകരതയുമായി, തീവ്രവാദവുമായി അതിനെ കൂട്ടിക്കിഴച്ചുകൊണ്ടുള്ള അവതരണങ്ങളിലേക്ക്, അത്തരം ചർച്ചകളിലേക്ക് പോകാറുള്ളത് നാം കാണാറുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആ പദപ്രയോഗം, എങ്ങനെയാണ് നിലവിൽ വന്നത്, അതിനെ എങ്ങനെയാണ് ഇന്ന് വിശദീകരിക്കുന്നത് എന്നത് ചർച്ച ചെയ്യേണ്ടത് ഈ ഒരു അവസരത്തിൽ വളരെ നിർബന്ധമാണ് എന്ന് കരുതുകയാണ്. നമുക്കറിയാം, ചരിത്രാതീത കാലം തൊട്ട് തന്നെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ ഗോത്രങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിലെല്ലാം യുദ്ധങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിരന്തരം വായിക്കാൻ സാധിക്കും. എന്നാൽ അത്തരം യുദ്ധങ്ങളെയൊന്നും നമ്മൾ ഭീകരതയായി, ടെററിസമായി വ്യാഖ്യാനിക്കാറില്ല. കാരണം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ്. മാത്രവുമല്ല, അതിൽ പലപ്പോഴും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്നു എന്ന് മാത്രമല്ല, ആധുനിക കാലഘട്ടത്തിലേക്ക്, ഈ അടുത്ത നൂറ്റാണ്ടുകളിലേക്ക് കടന്നു വരുമ്പോഴാണ് യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമായ മുഖം കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പ് നടന്ന യുദ്ധങ്ങൾ അത് ഭീകരം തന്നെയാണ്, പക്ഷേ അതിൽ മരിച്ചു വീണ ആളുകളുടെ എണ്ണവും ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണവും, അതും നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്ന ആ ഒരു വിഷയമെടുത്താൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടമെന്ന് നമ്മൾ വിളിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള യുദ്ധങ്ങൾ എത്രത്തോളം ഭയാനകമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും വേണ്ട, രണ്ട് ലോക മഹായുദ്ധങ്ങൾ തന്നെ എടുക്കുക. ലക്ഷക്കണക്കിന് ആളുകളാണ് ഒറ്റയടിക്ക് മരിച്ചില്ലാതായി പോകുന്നത്. ആറ്റം ബോംബ് വർഷിച്ചത് നമുക്കറിയാം. ജപ്പാനിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും രണ്ട് ക്ലിക്കാണ്, രണ്ട് ബട്ടൺ അമർത്തുമ്പോഴേക്ക് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഒറ്റയടിക്കില്ലാതാവുകയാണ്. തലമുറകളോളം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ ഭയാനകത ഇന്നും തുടർന്നു പോരുകയാണ്. ഇന്ന് യുദ്ധത്തിൽ ഇത്ര ലക്ഷം ആളുകൾ മരിച്ചു വീണു എന്ന് കേൾക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും ഒന്നും അറിയാത്ത, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത സിവിലിയൻസ് ആയിട്ടുള്ള പൗരന്മാരായ ആളുകളാണ് എന്ന് പറയുമ്പോഴാണ് ആധുനിക കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ എത്രത്തോളം ഭീകരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട്, ഇത്തരം വസ്തുതകളെല്ലാം, ഇത്തരം കണക്കുകളെല്ലാം നിലനിൽക്കെ തന്നെ നമ്മളിപ്പോഴും ഭീകരതയെന്ന് കേൾക്കുമ്പോൾ, യുദ്ധം എന്ന് കേൾക്കുമ്പോൾ പോലും ഒരു വേള പ്രവാചകന്റെ പേര് വരുന്നു അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പേര് വരുന്നു എന്നുള്ളത് ഒരു വൈരുദ്ധ്യം തന്നെയാണ്. നമുക്കറിയാമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ ഇരുഭാഗത്തുമായി മരിച്ചു വീണ ആളുകളുടെ എണ്ണം 1300-ൽ താഴെയാണ്. ഈ രണ്ട് ഭാഗത്ത്, പ്രവാചകന്റെ ഭാഗത്ത് മാത്രം മരിച്ച ആളുകളല്ല, രണ്ട് സേനകളിലും കൂടി മരിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം 1300-ൽ താഴെയാണ്. അങ്ങനെ 1300-ൽ താഴെ മാത്രം ആളുകൾ മരിച്ചു വീണ യുദ്ധങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ, മറുഭാഗത്ത് ഓരോ യുദ്ധങ്ങളിലും കോടികളും ലക്ഷക്കണക്കിന് ആളുകൾ ഒറ്റയടിക്ക് മരിച്ചു വീഴുന്നു. പക്ഷേ നമുക്ക് യുദ്ധമെന്ന് കേൾക്കുമ്പോൾ, യുദ്ധത്തിൻ്റെ ഭീകരത എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും വരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകളെങ്കിലും ആ രൂപത്തിൽ നമ്മളെ ചിന്തിപ്പിക്കാൻ, അല്ലെങ്കിൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രചാരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രൊപ്പഗണ്ടകൾ ഉപയോഗിച്ചുകൊണ്ട് ആ രൂപത്തിലേക്ക് പൊതുസമൂഹത്തിൻ്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് പ്രശ്നമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഈ തരത്തിലുള്ള യുദ്ധങ്ങളെ നമ്മൾ ഈ രൂപത്തിൽ ടെററിസം എന്ന്, ഭീകരവാദം എന്ന് ഇന്ന് വിശേഷിപ്പിക്കുന്നില്ല. കാരണം ടെററിസം എന്നുള്ളതിൻ്റെ പദപ്രയോഗവുമായി ബന്ധപ്പെടുത്തി, അതിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ, നമ്മൾ ഇന്ന് അതിന് ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, അത് വലിയ ഒരു വിഭാഗത്തെ, ഭരണകൂടത്തെയും പൗരന്മാരെയും എല്ലാം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട്, പേടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുന്നതിനാണ് ഇന്ന് നമ്മൾ ടെററിസം എന്ന് പ്രയോഗിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ടെററിസം എന്നുള്ള, ഭീകരവാദം എന്നുള്ള പദം തന്നെ ഉപയോഗത്തിൽ വ്യാപകമായി വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് അതെന്താണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിൽ ആ വിപ്ലവകാരികളെ ഒറ്റുകൊടുക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റുകൊടുക്കുന്ന ആളുകളെ പേടിപ്പിച്ചുകൊണ്ട് അവരെ ഭീതിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുക, അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവർ ചെയ്തതെന്നാണെന്ന് ചോദിച്ചാൽ, വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒറ്റുകൊടുക്കുന്ന ആളുകളെ വധശിക്ഷക്ക് വിധേയമാക്കുകയും അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇത് കാണുന്നതോടുകൂടി ആ ജനങ്ങൾക്ക് മുഴുവൻ പേടിയായി തുടങ്ങി. ഇവരെ ഒറ്റുകൊടുത്താൽ, അല്ലെങ്കിൽ ഇവർക്കെതിരെ പ്രവർത്തിച്ചാൽ, ഇവർ പറയുന്നതിനെതിരായി പ്രവർത്തിച്ചാൽ ഞങ്ങൾ ഇതേപോലെ അനുഭവിക്കേണ്ടി വരും എന്ന ഒരു പേടി അവർക്കുണ്ടായി. അങ്ങനെയാണ് ആ നിലക്കൊരു പേടി ഉണ്ടാക്കിക്കൊണ്ട്, ഭീതി ഉണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുന്ന ഒരു രീതി അങ്ങനെ തുടക്കം കുറിച്ചത്. അത് ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടിയായിരുന്നു. അങ്ങനെയാണ് ടെററിസം എന്നുള്ള ഒരു പേര് പോലും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഐറിഷ് റിപ്പബ്ലിക്കൻ ബ്രദർഹുഡും അതുപോലെ തന്നെ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി പോലെയുള്ള സംഘടനകൾ, ക്രൈസ്തവ ഭീകര സംഘടനകൾ പിന്നീട് ഉടലെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനെല്ലാം ശേഷം നമ്മൾ പിന്നീട് ഇതിൻ്റെ വ്യാപകമായ ഒരു രൂപം കാണുന്നത് റഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലും 1917 സോവിയറ്റ് വിപ്ലവവും അതുപോലെ തന്നെ 20th century പകുതിയിൽ ചൈനയിൽ നടന്നിട്ടുള്ള വിപ്ലവവും അവിടെ വളരെ കൃത്യമായിക്കൊണ്ട് ഇങ്ങനെ ഭീതി പടർത്തിക്കൊണ്ടും വിപ്ലവത്തിലൂടെ ഗൊറില്ല സംഘങ്ങളിലൂടെ ഒരു രാഷ്ട്രത്തിൻ്റെ തന്നെ അധികാരം മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ രണ്ട് വിപ്ലവങ്ങളും നടന്നതോടുകൂടി ലോകത്തിന് മുമ്പിൽ. അത്തരം ഒരു സന്ദേശം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ചെറിയ കൂട്ടം വിചാരിച്ചാൽ തന്നെ ആളുകളെ ഭീതിയിൽ നിർത്തിക്കൊണ്ട്, ഭരണാധികാരികളെ ഭീതിയിൽ നിർത്തിക്കൊണ്ട് തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ തെളിയിച്ചതോടുകൂടി ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള ഗൊറില്ല സംഘങ്ങൾ, സായുധ സേനകൾ, അതുപോലെ തന്നെ സായുധ സംഘങ്ങൾ ഉണ്ടായി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നക്സൽ പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ, മാവോയിസ്റ്റ് സംഘങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയിൽ പോലും നമുക്ക് ഇന്നും അത്തരത്തിലുള്ള സംഘങ്ങളെ കാണാൻ സാധിക്കും. ഇതിനെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇതിൻ്റെ എല്ലാം വേര് കിടക്കുന്നത് ഇങ്ങനെ റഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലും അതുപോലെ തന്നെ ഫ്രാൻസിലുമെല്ലാം സാധിച്ചിട്ടില്ല. ഇങ്ങനെ ചെറിയൊരു കൂട്ടത്തിന് ഇങ്ങനെ വലിയൊരു വിപ്ലവം സാധ്യമാണ്, ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഭീതി പടർത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്താൽ അത് തങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, തങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും എന്ന ചിന്തയാണ് അവരെ നയിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഇങ്ങനെ അത് വളരെ വ്യാപകമായി ഇത്തരത്തിലൊരു രീതി ലോകത്തെമ്പാടും ഉണ്ടായി. അങ്ങനെ ഉണ്ടായി എന്ന് മാത്രമല്ല, അത് ഈ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ മാത്രമല്ല, അത്തരക്കാർ മാത്രമല്ല, മറ്റ് പ്രത്യയശാസ്ത്രങ്ങളും മറ്റ് സംഘങ്ങളും ഇത്തരം ഒരു രീതി അഡോപ്റ്റ് ചെയ്യുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീലങ്കയിലെ തമിഴ് പുലികൾ, LTTE എന്ന പേരിലുള്ള ആ ഒരു സംഘം. അവർ ഈ രൂപത്തിൽ ഗൊറില്ല സംഘങ്ങളായിക്കൊണ്ട്, സായുധ സംഘങ്ങളായിക്കൊണ്ട് അവർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ടേൺ ഗാങ് എന്ന പേരിലുള്ള ജൂത ഭീകര സംഘടന, അതുപോലെ തന്നെ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്ന പേരിലുള്ള ക്രൈസ്തവ ഭീകര സംഘടന, KKK പോലെയുള്ള ബുദ്ധ ഭീകര സംഘടനകൾ, അതുപോലെ തന്നെ RSS പോലെയുള്ള ഹിന്ദുത്വ ഭീകര സംഘടനകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള എല്ലാ ആശയധാരകളിലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ മുളച്ചു പൊന്തുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ സാധ്യമാണ്, വിപ്ലവം സാധ്യമാണ്, ഇങ്ങനെ ആളുകളെ ഭീതിയിൽ നിർത്തിയാൽ തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ സാധിക്കും എന്ന ഒരു ചിന്ത ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങൾ മുളച്ചു പൊന്താനുള്ള ഒരു കാരണമായി ഭവിക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ എല്ലാവരെയും ബാധിച്ച ഇത്തരത്തിലുള്ള ഒരു ചിന്ത സ്വാഭാവികമായും മുസ്ലിം രാജ്യങ്ങളെയും മുസ്ലിം സമൂഹത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി രാഷ്ട്രീയമായി അസ്ഥിരതപ്പെട്ട് നിൽക്കുന്ന മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങൾ ഉണ്ടാകാൻ കാരണം എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ISIS പോലെ, അൽഖായിദ പോലെയുള്ള സംഘങ്ങൾ അതെല്ലാം ഈ രൂപത്തിൽ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ സായുധ സംഘങ്ങൾ ഉണ്ടാക്കുകയും ഗൊറില്ല സംഘങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ജനങ്ങളെ ഭീതിയിലാക്കുകയും അവരെ പേടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ പരിശ്രമിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇത്തരം സംഘങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അതൊരു മതത്തിൻ്റെ മുഴുവൻ പ്രശ്നമായി, അതൊരു സമൂഹത്തിൻ്റെ മുഴുവൻ, ഒരു സമുദായത്തിൻ്റെ മുഴുവൻ പ്രശ്നമായി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും പറയുന്നത് തീവ്രവാദത്തിന്റെ വേരുകൾ നമ്മൾ തേടിപ്പോകേണ്ടത് ഖുർആനിലേക്കാണ്, ഹദീസിലേക്കാണ്, അതുപോലെ തന്നെ പ്രവാചകന്റെ ചര്യയിലേക്കാണ് എന്നൊക്കെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക സുഹൃത്തുക്കളെ, 1400 വർഷത്തിലധികമായി ഖുർആനും അതുപോലെ തന്നെ ഹദീസും ഈ പറഞ്ഞ ഇസ്ലാമിക നിയമങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ഇതെല്ലാം വായിച്ചു വരുന്നുണ്ട്, പഠിച്ചു വരുന്നുണ്ട്. പൂർണ്ണമായ രൂപത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാക്കാനും മുസ്ലിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ 14 നൂറ്റാണ്ടുകളായി ഒരു മുസ്ലിമിനും ഇതൊന്നും വായിച്ചിട്ട് ഇത്തരത്തിലൊരർത്ഥം അവർക്ക് ആർക്കും ലഭിച്ചിട്ടില്ല. അവർക്ക് ആർക്കും ഇതിനിങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലായിട്ടില്ല. മറിച്ച് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഖുർആൻ വായിച്ചിട്ട് ഇത് മനസ്സിലായി എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഖുർആനിലുള്ള ആശയത്തിനാണോ പ്രശ്നം? അതല്ല, ഇവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവരുടെ ലക്ഷ്യത്തിനു വേണ്ടി ഇവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കിയതിനാണോ പ്രശ്നം എന്നുള്ളത് ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിൻ്റെ ഭീകരതയുടെ വേരുകൾ തേടി നമ്മൾ പോകേണ്ടത് ഖുർആനിലേക്കും ഹദീസിലേക്കും അല്ല. മറിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ടാക്കുകയും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമായിരുന്നു. അതല്ല, മറിച്ച് വിപ്ലവത്തിലൂടെ സായുധ സംഘങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചിലരൊക്കെ കാണിച്ചു കൊടുത്തതിന് ചില മുസ്ലിം നാമധാരികളും പിൻപറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിഷ്പക്ഷമായി ഇത്തരം വിഷയങ്ങളെ പരിശോധിക്കുന്ന ആർക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് അല്ലെങ്കിൽ തങ്ങളോട് ചെയ്തതിനെ തിരിച്ചു ചെയ്യണമെന്നുള്ള ഒരു പ്രതികാര യുക്തിയാണ് ഇത്തരം ആളുകളെ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല. മറിച്ച് ഭീകരവാദികളായിട്ടുള്ള അൽഖായിദക്കാരുടെയും ഐസിസുകാരുടെയും അല്ല അവർ ചെയ്ത ഭീകര പ്രവർത്തനങ്ങളുടെ ന്യായീകരണമായി അവർ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ബോസ്റ്റൺ ഭീകരാക്രമണം, ആ ബോസ്റ്റൺ ഭീകരാക്രമണവുമായി ബന്ധപ്പെടുത്തി അവ അത് ചെയ്ത ആളുകൾ പറഞ്ഞത് ഞങ്ങൾ ഇത് ചെയ്തത് അതെ ഇത് ഇസ്ലാമിൽ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ പലരും പറഞ്ഞേക്കാം, പക്ഷേ ഞങ്ങൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അമേരിക്ക ഞങ്ങളോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അമേരിക്ക ഞങ്ങളുടെ നിരപരാധികളായ ആളുകളെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചും കൊല്ലുകയാണ് എന്ന് പറയുന്ന കൃത്യമായ ഒരു പ്രതികാര യുക്തി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് വൂൾബിച്ച് ഒരു ഇംഗ്ലീഷ് സൈന്യാധിപനെ ഒരു തീവ്രവാദി അദ്ദേഹം വധിച്ചുകൊണ്ട് ആ ചോരയുറ്റുന്ന കത്തിയുമായി പിടിച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് നമുക്ക് പത്രങ്ങളിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ബ്രിട്ടീഷ് സൈനികർ ഞങ്ങളുടെ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയിട്ടുണ്ട്, അതിനുള്ള പ്രതികാരമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ്. അവിടെയൊക്കെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സാമ്രാജ്യത്വത്തോടുള്ള അമേരിക്കയോടുള്ള പ്രതികാര യുക്തിയാണ് ഇത്തരം ഭീകര സംഘങ്ങളെ നയിക്കുന്നത്. അതിന് അത്തരത്തിലുള്ള പ്രതികാരം സാധ്യമാക്കാൻ തങ്ങളിങ്ങനെ ആളുകളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ഭയത്തിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സായുധ സംഘങ്ങൾ ഉണ്ടാക്കിയാൽ സാധിക്കും, അങ്ങനെ ലക്ഷ്യങ്ങൾ സാധിക്കും എന്നുള്ള ഒരു ചിന്തയാണ് അവരെ നയിക്കുന്നത്. അത് ഒരിക്കലും തന്നെ അതിൻ്റെ വേര് കിടക്കുന്നത് ഖുർആനിലേക്കോ ഹദീസിലേക്കോ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനേറെ ഉസാമ ബിൻ ലാദൻ പോലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഉസാമ ബിൻ ലാദന് മറുപടിയായിക്കൊണ്ട് അദ്ദേഹം ഈ അൽഖായിദയും ഉസാമ ബിൻ ലാദനുമെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഖുർആനിനും ഹദീസിനും വിരുദ്ധമായ കാര്യങ്ങളാണ്, ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് പറഞ്ഞ മുസ്ലിം പണ്ഡിതന്മാർക്ക് മറുപടിയായിക്കൊണ്ട് ഉസാമാ ബില്ലാദൻ പറഞ്ഞതെന്താന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ ഇങ്ങനെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്, സ്ത്രീകളെ കൊല്ലരുത്, അതുപോലെ തന്നെ നിരപരാധികളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത് എന്നൊക്കെയുള്ള നിയമമൊക്കെ ഇസ്ലാമിലുണ്ട്, പക്ഷേ അതൊന്നും കല്ലിൽ കുത്തിവെച്ച നിയമങ്ങളല്ല ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യുന്നത്, അമേരിക്ക ഞങ്ങളോട് ചെയ്തത് തിരിച്ചു ചെയ്യുക മാത്രമാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് അവിടെ ഉസാമാ ബില്ലാദനും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചിന്ത, ഇങ്ങനെ സായുധമായി സംഘടിച്ചാൽ ആളുകളെ ഭയപ്പെടുത്തിയാൽ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും, സാമ്രാജ്യത്വത്തിനെതിരെ, അമേരിക്കക്കെതിരെ, അതുപോലെ തന്നെ കൊളോണിയലിസത്തിനെതിരെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്ക് സാധിക്കും എന്നുള്ള ചിന്തയാണ് അവരെ നയിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും തന്നെ ഖുർആൻ വായിച്ചുകൊണ്ടോ ഹദീസ് വായിച്ചുകൊണ്ടോ ഒന്നുമല്ല അത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മുസ്ലിങ്ങളായ ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രതികാരങ്ങൾ ചെയ്യുമ്പോൾ അത് മുഴുവൻ ഇസ്ലാമിക ഭീകരതയായി ജിഹാദായി ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു രൂപം, എന്നാൽ അതേ സമയത്ത് മറ്റുള്ളവർ ഇതേ രൂപത്തിലുള്ള പ്രതികാര കൊലകളും അതുപോലെ തന്നെ പ്രതികാര യുക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളും എല്ലാം നടത്തിയാൽ അത് അവരുടെ പ്രശ്നമായി മാത്രം മനസ്സിലാക്കുക അല്ലേ? ഒരുപാട് തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയത്തിൻ്റെ പേരിലും ദേശരാഷ്ട്രങ്ങളുടെ പേരിലും ദേശീയതയുടെ പേരിലും അതുപോലെ തന്നെ വിവിധ മതങ്ങളുടെ പേരിലുമെല്ലാം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും എല്ലാം ഇവിടെ നടന്നു വരുന്നുണ്ട്. പക്ഷേ മുസ്ലിം നടത്തുമ്പോൾ മാത്രം അതിൻ്റെ വേരുകൾ തേടി ഖുർആനിലേക്കും ഹദീസിലേക്കും പോവുക. മുസ്ലിം മാമധാരി നടത്തുമ്പോൾ മാത്രം അതിന് മുസ്ലിം സമൂഹം മൊത്തത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ തീവ്രവാദം, ജിഹാദ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബ്രാൻഡ് ചെയ്താൽ പിന്നെ ഒന്നും നോക്കേണ്ടതില്ലല്ലോ എന്നൊരവസ്ഥയിലേക്ക് മീഡിയകളും അതുപോലെ തന്നെ പ്രൊപ്പഗണ്ടകളും നമ്മുടെ മനസ്സിനെ പോലും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഫലസ്തീനിൽ അവരുടെ ജന്മനാട്ടിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്ന ആളുകളെ പോലും തീവ്രവാദി എന്ന് വിളിക്കുന്നതിന് പൊതുബോധത്തിനൊരു പ്രശ്നം തോന്നാത്തത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് തീവ്രവാദം, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്, അത്തരത്തിലുള്ള ഒരു പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത് എങ്ങനെയാണ്, അതിൻ്റെ വേരുകൾ എവിടേക്കാണ് ചെന്നെത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ ഒരവസരത്തിൽ പറയുവാനുള്ളത്. ദവാനാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗിൽ നിന്നുമുള്ള ശബ്ദാവിഷ്കാരമാണ്, ഭീകരതയുടെ അടിവേരുകൾ തേടി. ഡയലോഗിലെ ശബ്ദാവിഷ്കാരം നിർവഹിച്ചത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സിപി.
4: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം, അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യസംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്ന ആഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: نور على مر الزمان تألقا وأضاء للدنيا طريقا.
8: മഹാനായ ടിപ്പു സുൽത്താൻ പഴയ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ട, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പട്ടണത്തിലെ ഒരു കോട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശിവലിംഗം കണ്ടെത്തുകയുണ്ടായി. പുരാവസ്തു ഗവേഷകർ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ കാലഗണന മഹാനായ ടിപ്പു സുൽത്താൻ രാജ്യം ഭരിക്കുന്ന കാലത്തോളം പഴക്കമുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിലെ മലയാളികൾ വായിച്ചത്. അതിലൊന്ന്, ടിപ്പു സുൽത്താൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് സമൂഹത്തെയും രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിടയിൽ ഒരു കോട്ട തയ്യാറാക്കുകയും ആ കോട്ടയിലേക്ക് ആബാലവൃദ്ധം ജനങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു എന്നതാണ് ഒന്ന്. ആ ജനങ്ങൾക്കിടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കോട്ടയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശിവ ക്ഷേത്രത്തിൽ ആരാധിക്കാവുന്ന വിധമുള്ള സംവിധാനം കോട്ടയിൽ സംവിധാനിക്കുകയാണ് ഉണ്ടായത്. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ടിപ്പു സുൽത്താൻ ഒരുക്കിയത് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ശിവലിംഗവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വേറൊരു രൂപത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചു. അത് ഇങ്ങനെയാണ്, അഥവാ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം അത് തകർത്തുകൊണ്ടാണ് കോട്ട പണിതത് എന്ന് വർഗീയമായി ചിന്തിക്കുകയും അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ മഹാനായ ടിപ്പു സുൽത്താൻ അവരെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത്. പറഞ്ഞു വന്നത്, ഫാഷിസം ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ രൂപത്തിലുണ്ടായ ചരിത്രങ്ങളെ വളച്ചൊടിക്കുകയും അതിനനുസൃതമായി മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വർഗീയ വികാരങ്ങൾ കുത്തി നിറക്കുകയും ചെയ്തുകൊണ്ടാണ് നാട്ടിൽ വിപത്തുകളും കലാപങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഫാഷിസം രണ്ട് തരത്തിലുള്ള ഭീകരതയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് അല്ല പൊതുവെ പൊതു സമൂഹങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് സൈദ്ധാന്തികമായിട്ടുള്ള ഭീകരതയാണ്, രണ്ടാമത്തേത് കായികമായ ഭീകരതയാണ്. സൈദ്ധാന്തിക ഭീകരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് തലങ്ങളിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു രൂപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം, ഈ രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാരും അതുപോലെ ഖിൽജി തുക്ലക്ക് വംശജയിൽപ്പെട്ട മുസ്ലിം സമൂഹം 700 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സമീപകാലങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പാഠപുസ്തകങ്ങളും പാഠ്യ പദ്ധതികളുമെല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ, ഖിൽജി ചക്രവർത്തിമാരുടെ, തുക്ലക് ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചിരുന്ന അവരുണ്ടാക്കിയിട്ടുള്ള വികസനവും അവരുണ്ടാക്കിയിട്ടുള്ള സുവർണ കാലഘട്ടത്തെയും വിസ്മരിച്ചുകൊണ്ട് ചരിത്രം രചിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെയുള്ള ഫാഷിസ്റ്റുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1298 അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും പട്ടിണിയായിരുന്നു. ആ സമയത്തും അലാവുദ്ദീൻ ഖിൽജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അവർ പട്ടിണിയില്ലാതെ ജീവിക്കാൻ അവർക്ക് സാധിച്ചത് അവിടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയുടെ കാര്യക്ഷമമായ ഭരണം കൊണ്ടാണ് എന്ന് പ്രസിദ്ധ ചരിത്രകാരനായ താരാചന്ദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ കൊളോണിയൽ ശക്തികൾക്ക് അനുകൂലമായ നിലപാടാണ് എക്കാലത്തും ഫാഷിസം അത് തലക്ക് പിടിച്ചാലിൽ ആദർശമായി സ്വീകരിച്ചിരുന്ന ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു ദർശനം അതായിരുന്നു. ജനപക്ഷ മുന്നേറ്റങ്ങളിലെ നായകർ കൊളോണിയൽ വിവരങ്ങളിൽ രാജ്യദ്രോഹികളും കൊള്ളക്കാരുമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ മലബാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അത് ആരംഭിച്ച ആ കാലഘട്ടത്തിൽ തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള മഹാന്മാരായ അത്തൻകുരുക്കളും ഉണ്ണിമൂസ മൂപ്പനും ചെമ്പൻ പോക്കറും എല്ലാം ഈ രാജ്യത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ചരിത്രരചന നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേ ആശയം കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളും ആ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം ജോസഫ് ഗീവൽസ് പറഞ്ഞത് ഏറ്റവും അബദ്ധജടിലമായ ഒരു കാര്യം, അത് എത്ര ആളുകൾക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ പോലും ഒരു കള്ളമായിരുന്നാൽ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ

ക്കണം. അതിനു വേണ്ടിയുള്ള ചെറിയ ഒരു പരിശ്രമമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ ഔദ്യോഗിക ജിഹയായിട്ടുള്ള നേർപ്പദം ഈ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ നേർപ്പദം വാരിക വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധമുണ്ടാകണം. ആ നിലക്ക് ചരിത്രത്തെ ഏറ്റവും സത്യസന്ധമായി അറിയാനും മനസ്സിലാക്കാനും ചരിത്രത്തിന്റെ എല്ലാ മേഖലകളെയും പരിപൂർണമായി സത്യസന്ധമായ നിഷ്കളങ്കമായ ആ ഒരു വിചാരത്തോടുകൂടി ഉൾക്കൊള്ളാൻ ുള്ള നേർപദത്തിന്റെ വരികൾ, അതിന്റെ ലേഖനങ്ങൾ, അതിന്റെ എഴുത്തുകൾ, അതിന്റെ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ വായിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സെൻസസ് സെൽഫ് എന്യൂമറേഷൻ. സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചു. വീടിന്റെ വിവരങ്ങൾ ഉടമയ്ക്കോ വാടകക്കാർക്കോ ജൂൺ 30 വരെ ഓൺലൈനായി നൽകാം. വാടകയ്ക്ക് വീടിന്റെ ഉടമസ്ഥത വ്യക്തമാക്കാൻ ഓപ്ഷനുണ്ട്. വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നവരുടെ എണ്ണം നൽകിയാൽ മതിയാകും. വിദേശത്തുള്ളവരുടേത് ആവശ്യമില്ല. പഠന ജോലി ആവശ്യങ്ങൾക്കായി രാജ്യത്ത് പല ഭാഗങ്ങളുള്ളവരുടെ എണ്ണം അതത് സ്ഥലത്താണ് നൽകേണ്ടത്. ജൂലൈ 31 വരെ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ ഇവ പരിശോധിച്ച് സ്ഥിരീകരിക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: ജനപ്രിയമാകാൻ പ്രിയദർശിനി, KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര. സംസ്ഥാനത്തുടനീളം KSRTCയുടെ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഓർഡിനറി ബസ്സുകളിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി പദ്ധതി തുടങ്ങി. സംസ്ഥാനത്ത് ആദ്യമായാണ് KSRTC സൗജന്യ യാത്രയ്ക്കായി പദ്ധതിയൊരുക്കുന്നത്. ജൂൺ 15 തിങ്കളാഴ്ച മുതൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ലഭിക്കുക 0 ടിക്കറ്റ് ആണ്. പണം ഈടാക്കാതെ 0 എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റ് നൽകും. യാത്രക്കാരുടെ കണക്കെടുക്കാനാണ് ഈ ടിക്കറ്റ് സംവിധാനം. ഈ പദ്ധതിയിലൂടെ 3,290 ഓർഡിനറി ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാം. ഓർഡിനറി നിരക്കിലുള്ള എല്ലാ സർവീസിനും പുറമെ മലബാർ മേഖലയിലെ ടൗൺ ടു ടൗൺ, ഇടുക്കി, എറണാകുളം ജില്ലകളിലുള്ള ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, മറ്റു ജില്ലകളിലെ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് എന്നിവയിലും ഇളവ് ലഭിക്കും. സൗജന്യ യാത്ര ലഭിക്കുന്ന ബസ്സുകളുടെ വാതിലിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിക്കും. യാത്രക്കാർ തിരിച്ചറിയൽ കാർഡ് കാണിക്കേണ്ടതില്ല. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ കാർഡും ആവശ്യമില്ല. കൂടാതെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൗജന്യം ലഭ്യമാകും. പ്രതിവർഷം KSRTCക്കുണ്ടാകുന്ന 750-800 കോടി നഷ്ടം സർക്കാർ നികത്തും. ശമ്പളവും മറ്റും നൽകാൻ നിലവിൽ 1,500 കോടി രൂപ പ്രതിവർഷം KSRTCക്ക് സർക്കാർ നൽകുന്നതിന് പുറമെയാണിത്. ഓരോ മാസവും പദ്ധതി അവലോകനം ചെയ്ത ശേഷം ഫാസ്റ്റ് പാസഞ്ചർ അടക്കം KSRTCയുടെ മറ്റ് ബസ്സുകളിലേക്കും വ്യാപിപ്പിക്കും. കൂടുതൽ വരുമാനമാർഗ്ഗങ്ങൾ കണ്ടെത്തിയ ശേഷമാകും ഇത്. പ്രിയദർശിനി സൗജന്യ യാത്ര. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി പദ്ധതി പ്രകാരം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ സൗകര്യം. പ്രധാന വിവരങ്ങൾ. പദ്ധതി പ്രാബല്യത്തിൽ 2026 ജൂൺ 15 മുതൽ പദ്ധതി നിലവിൽ വന്നു. അർഹരായ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര ലഭിക്കും. ടിക്കറ്റ് നിർബന്ധം. സൗജന്യ യാത്രയായാലും യാത്രക്കാർ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ടിക്കറ്റിന് നിരക്ക് ഈടാക്കുന്നതല്ല. യാത്രാപരിധി. കേരളത്തിനുള്ളിലെ ഓർഡിനറി സർവീസുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യം ലഭിക്കുക. പ്രായപരിധി. 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ ഒപ്പമുണ്ടെങ്കിൽ അവർക്ക് പണം നൽകിയുള്ള ഹാഫ് ടിക്കറ്റ് എടുക്കണം. യാത്രക്കിടെ ആവശ്യപ്പെടുന്ന പക്ഷം സാധുവായ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം. ട്രാൻസ്ജെൻഡർ യാത്രക്കാർ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ലഗേജ് അനുമതി. സൗജന്യ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നിലവിലുള്ള ചട്ടപ്രകാരം 15 കിലോ വരെ ലഗേജ് കൈവശം വയ്ക്കാം. ഓർഡിനറി ബസ് സർവീസുകൾ. KSRTCയുടെ ഓർഡിനറി ബസ് സർവീസുകളിൽ മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാവുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പരിപാടി ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ഹുജുറാത്തിലെ 5-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, സൂറത്തു ഹുജുറാത്തിലെ 5-ാമത്തെ ആയത്താണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യ വചനം മുതൽ നമുക്കൊന്ന് പാരായണം ചെയ്ത് തുടങ്ങാം.

0: സൂറത്തു ഹുജുറാത്തിലെ അഞ്ചാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ഈയൊരു സമയത്ത് ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി സമയം മാറ്റിവെച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു. സൂറത്തു ഹുജുറാത്തിലെ അഞ്ചാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിച്ചത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അള്ളാഹുവിനെ സ്മരിക്കുക. വിഷയം അവതരിപ്പിക്കുന്നു അജീബ് കരുവാരക്കുണ്ട്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ദീനിൻ്റെ മാർഗത്തിൽ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പലതിനും സമയം മാറ്റിവെക്കാൻ നാം ശ്രമിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കും അനാവശ്യ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ സമയം മാറ്റിവെക്കാൻ നാം പലരും അതിന് കിണഞ്ഞ് പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കാൻ, അല്ലാഹുവിൻ്റെ സ്മരണ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നാം എത്രത്തോളം സമയം മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളും ഓരോന്നും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ളതായിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നാം ഓർക്കേണ്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്. തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ എന്തുള്ളത്, ജീവനുള്ളവനെ പോലെയും മരണപ്പെട്ടവനെ പോലെയുമാണ്. പ്രിയപ്പെട്ടവർ, ഈ ഹദീസിൽ നിന്ന് എത്രത്തോളം വ്യക്തമാണെന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആലയെ നിരന്തരം ഓർക്കുന്ന ഒരു വ്യക്തിയുടെ ഉപമ എന്നുള്ളത് ഏതൊരു സൽക്രമം ചെയ്യുമ്പോഴും അല്ലാഹുവെയാണ് ഓർക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉപമ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. എന്നാൽ നേരെ തിരിച്ച് റബ്ബിനെയൊന്നും ഓർക്കാതെ, അല്ലാഹുവിൽ സ്മരണയില്ലാതെ, തവക്കുലില്ലാതെ റബ്ബിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ് അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് മരണപ്പെട്ട ആളുടെ പോലെയാണ്. ജീവനില്ലാത്ത, ഹൃദയത്തിന് വിശാലതയില്ലാത്ത, ഹൃദയത്തിന് ജീവമില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം, ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് പറയാൻ സാധിക്കണം. ഞാൻ ഈ സംസാരം സംസാരിക്കുന്ന ഇടയിലും ഞാൻ ഓർക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. എനിക്ക് നിങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഈ ഹദീസുകൾ അത് കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകാൻ സാധിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ടൊന്നു മാത്രമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നാം നമസ്കരിക്കാൻ, നമുക്ക് നമസ്കരിക്കാൻ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ എല്ലാവിധ തൗഫീഖും അനുഗ്രഹങ്ങളും നിഅമത്തുകളും ലഭിച്ച സൗഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും കൊത്തിവെക്കേണ്ട ഒരു ഹദീസാണ് നാം ഇന്ന് പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ആ ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ഏത് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും റബ്ബിനെ ഓർക്കാത്തൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ള നമുക്ക് പഠിപ്പിച്ച് നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏതേത് ഘട്ടം വന്നു കഴിഞ്ഞാലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും, ഏത് ജോലി സാഹചര്യങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാലും റബ്ബിനെ ഓർത്തുകൊണ്ട് നമസ്കാരം മുറ പോലെ നിർവഹിച്ച് ആ രീതിയിലുള്ള ഇബാദത്തുകൾ കൃത്യമായി ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിശ്വാസിയായി വിശ്വാസിനിയായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിന് ധാരാളമായി ഉപദേശം നൽകിയിരുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, ദിക്റുകളിലും ദുആകളിലും നിങ്ങൾ മുഴുകിക്കൊള്ളുക, നിങ്ങളുടെ സമയം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ ചരിത്രം, സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രം, താബിഈകളുടെ ചരിത്രം, അങ്ങനെ ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ അവരുടെ ജീവിതം മാറ്റിവെച്ചിരുന്നത് ഭൂരിഭാഗ സമയവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയായിരുന്നു. അള്ളാഹു സുബ്ഹാന തആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അള്ളാഹുവിൻ്റെ ഈ കലിമത്തു തൗഹീദ് അത് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ചിന്തകളിലുമായിരുന്നു പ്രിയപ്പെട്ടവരെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതമെന്നുള്ളത്. എന്നാൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ, ഈ കാലയളവിൽ നമ്മുടെ ജീവിതം ഏത് രീതിയിലാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്? പരലോകത്തേക്കുള്ള ലക്ഷ്യം, ആ പരലോക വിജയം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ഏതേത് മേഖല എടുത്തു നോക്കിയാലും പടച്ച റബ്ബിനെ ഓർക്കുന്ന നിമിഷങ്ങളായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും നിമിഷം. പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ. അങ്ങനെ ഓരോ കാര്യങ്ങളും റബ്ബിൽ മാത്രം അർപ്പിച്ചുകൊണ്ട്, റബ്ബിനെ മാത്രം ഓർത്തുകൊണ്ട് നമ്മൾ ഏത് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, റബ്ബതിൽ നമുക്കൊരു തൗഫീഖ് നൽകുമെന്നുള്ളത് തീർച്ചയാണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യവും ഒക്കെ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അതിന് ധാരാളം സമ്പാദ്യം സമ്പാദിച്ചതുകൊണ്ട് നമുക്കതിനാവില്ല. അത് ഭൗതികമായ ചില നേട്ടങ്ങൾ മാത്രമാണ് നമുക്ക് നൽകുക. എന്നാൽ ഭൗതികവും നമുക്ക് പരലോകത്തേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സന്തോഷവും സമാധാനവും നൽകുക പടച്ചറബിനെ ഓർക്കുക എന്നുള്ളത് മാത്രമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഈ ആയത്തിൽ നാം പഠിച്ച ഹദീസിലും ഈ രീതിയിൽ തന്നെയാണ് അള്ളാഹും റസൂലും നമ്മെ പഠിപ്പിക്കുന്നത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ, ചിട്ടയാർന്നൊരു ജീവിതമാക്കി മാറ്റാൻ, റബ്ബിനെ കൂടുതലായി ഓർക്കാൻ നമസ്കരിക്കുമ്പോൾ അത് ഇഖ്ലാസോടുകൂടി നമസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പേടിച്ച് ഭയന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് പഠിച്ച ഹദീസ് നാം ഓരോരുത്തരും ഒന്നുകൂടി ഓർക്കുക, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ എന്നുള്ളത് ജീവനുള്ളവനെയും മരണപ്പെട്ടവനെയും പോലെയാകുന്നു എന്നുള്ള റസൂലുള്ളയുടെ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, അതനുസരിച്ച് ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ആ രീതിയിൽ ജീവിതം നയിച്ചു കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം. അള്ളാഹുവിനെ സ്മരിക്കുക. വിഷയം അവതരിപ്പിച്ചത് അജീബ് കരുവാരക്കുണ്ട്.
6: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അടുത്തതായി നമ്മൾ കേൾക്കുന്നു മധുരം ഖുർആൻ, അദ്ധ്യായം 63, സൂറ മുനാഫിഖൂൻ. യാസിർ അദ്ദൂസരിയുടെ ഖിറാഅത്ത് നമുക്ക് കാതോർക്കാം.
8: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق

0: നമ്മൾ ഇതുവരെ കേട്ടത് ഷെയ്ഖ് ഡോക്ടർ യാസിർ അദ്ദോസിരിയുടെ സൂറത്തുൽ മുനാഫിഖൂനിൻ്റെ പാരായണമാണ് മധുരം ഖുറാനിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത്.
1: അലഞ്ഞു നടക്കുന്നൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചു. അലഞ്ഞിങ്ങനെ നടക്കുകയാണ്. സംഗതി രസമാണ്, അതുമാത്രമല്ല അത്ഭുതമായിരുന്നു. കേസൊന്നുമില്ല. എന്നിട്ട് അയാളോടൊരു വിവരം പറയാനാണ് പോലീസ് പിടിക്കുന്നത്. അല്ലെങ്കിൽ തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് ഒരു ലക്ഷ്യമില്ലാതെ. വിവരം പറയുന്നത് അയാളോട് പറഞ്ഞു, ദൂരെ ഒരിടത്ത് അതിസമ്പന്നനായ ഒരാളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പണ്ടൊരിക്കൽ അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് നഷ്ടപ്പെട്ടതാണ്. അപ്പം ആ കാണാതായ കുട്ടി ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ കുട്ടിയെ തേടി അലയാത്ത സ്ഥലങ്ങളില്ല. ആ വലിയ ധനികനായ സമ്പന്നനായ മനുഷ്യൻ ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ് ഈ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനെന്ന് പോലീസ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ പിടിച്ച് കോടീശ്വരനായ മനുഷ്യൻ്റെ നഷ്ടപ്പെട്ട കുഞ്ഞാണെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണം, അദ്ദേഹത്തിലേക്ക് എത്തിക്കണം. ഇങ്ങനൊരു കഥയല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവമല്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എങ്കിലും നടക്കേണ്ട ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിലെ ഏതൊരു സമ്പന്നനേക്കാളും ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അയാളെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ തിരിച്ചവരിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത്, അർത്ഥമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ ആ സൃഷ്ടാവിലേക്ക്, ആത്മധൈര്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക, പിടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു വെയിലിൽ ആകെ കരിഞ്ഞ് കൊമ്പിപ്പോയിട്ടുള്ള, തളർന്നു പോയിട്ടുള്ള ഇലയിൽ മഴ വന്ന് അത് ഊർജ്ജസ്വലമായിട്ട് അതിങ്ങനെ നിവർന്നു നിൽക്കുന്നത് പോലെ, സൃഷ്ടാവെന്ന വലിയ കോടീശ്വരനിൽ നിന്ന് അകന്നുപോയ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ തിരിച്ചേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ച് അരികിലേക്ക് എത്തുന്നത് പോലെ ഈ കഥയെ, ഇതൊരു കഥയല്ല, ഇതൊരു സംഭവമല്ല, പക്ഷെ അതിലേക്ക് നമ്മളൊന്ന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയും എന്താണ് കഥ എന്ന് പറയുമ്പോൾ, നമ്മൾ കൽപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു സംഗതി, പക്ഷെ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന വലിയ നമ്മുടെ സൃഷ്ടാവെന്ന, അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല. അപ്പോൾ ആ ധന്യതയിൽ നിന്നും എങ്ങോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ട് തിരിച്ചേൽപ്പിക്കുക, നീ ചെന്നെത്തേണ്ട, ആ റബ്ബിലേക്ക് നീ പോവുക, ഏറ്റവും വലിയ കൊടീശ്വരനാണ്, അപ്പോൾ ആ റബ്ബിലേക്ക് തന്നെ നീ തിരിച്ചു പോവുക. ആ കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്?
2: അതായത് ശരിക്കും നമ്മൾ മനുഷ്യർ, ശരിക്കും നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ ഒരു ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറഞ്ഞ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നിലക്ക് ഉൾക്കൊള്ളാം. നമ്മളെന്ത് ചെയ്യാണ്, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലൂടെ, വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ, എന്തായാലും ദുനിയാവിലൂടെ, ഭൂമിയിലൂടെ വ്യത്യസ്ത സ്ഥലത്ത് ജീവിക്കുന്നു, താമസിക്കുന്നു എങ്കിലും അറിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ആ നമ്മെ പറഞ്ഞയച്ച നമ്മുടെ ഉടമയെ ഓർത്തുകൊണ്ടാവണം നമ്മുടെ ഓരോ നടത്തവും ഓരോ നിമിഷങ്ങളും ഓരോ സമയവും ചെലവഴിക്കേണ്ടത്. അങ്ങനെ നമ്മളും നമ്മളെ പറഞ്ഞയച്ച ആളെ എപ്പോഴും ഓർമ്മിച്ച് ബോധ്യപ്പെട്ട് സൂക്ഷിച്ച് ഭയപ്പെട്ട് നമ്മളിങ്ങനെ ഈ ദുനിയാവിലൂടെ ജീവിച്ച് ഒരു നിശ്ചിത സമയം പിന്നെ തിരിച്ചു വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ശരിക്കും ജീവിതത്തിന് ശേഷം ഒരു മരണം, പിന്നെ ഒരു പുനരുജീവിതം, അതിനുശേഷം പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, തിരിച്ച് റബ്ബിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവനാണ് എന്ന തിരിച്ചറിവോടുകൂടി, ബോധ്യത്തോടുകൂടി ശരിക്ക് ആ ഒരു അലഞ്ഞുതിരിയൽ എന്ന വാക്കാണെങ്കിലും ആ ഒരു ജീവിതത്തെ ശരിക്കും ചിട്ടപ്പെടുത്തിയാൽ നമുക്കെന്ത് ചെയ്യാം, ആ ഏറ്റവും നമ്മുടെ ഉടമയായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പന്നനായി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ചെറിയൊരു ആശയം.
1: കറക്റ്റാണ്. കാരണം പലപ്പോഴും മനുഷ്യൻ ആ കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടാണ് നടക്കുന്നത്. മനുഷ്യൻ എപ്പോഴും വലിയ ധനികനായ മനുഷ്യനാവിൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ അത് തിരിച്ചു കിട്ടുമ്പോൾ പരസ്പരം കണക്ട് ചെയ്യാണ്. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉടമസ്ഥനായ റബ്ബിനെ, ആ റബ്ബ് നമ്മൾ പറഞ്ഞയച്ചിട്ട് അവസാനം ആ റബ്ബിനെ അവൻ തിരിച്ചറിയാതെ പോകുന്നു, അവൻ ഇലയോ അലഞ്ഞിരിഞ്ഞ് നടന്നിട്ട് ആ തിരിച്ചറിവിലൂടെ കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ.
2: അതുമായി ബന്ധപ്പെട്ടേ നേടിയുള്ളത് ദുനിയാവുമായി ബന്ധപ്പെട്ട റബ്ബിനെ പിന്നെ സ്വാദർശപ്പെടുത്താൻ പാടില്ല എന്നറിയാം. ഇതൊരു കഥ എന്ന നിലയ്ക്ക് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അതായത് നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ, എല്ലാവരുടേതും അല്ല, പലരുടെയും അങ്ങനെ ആയിരിക്കും ഉണ്ടാവാം. എൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയാം. പലരുടെയും ചെറുപ്പകാലത്ത് ജീവിക്കാനൊന്നും വലിയ സാഹചര്യങ്ങളില്ലാതെ അന്നാന്നത്തെ ജീവിതത്തിന് മാത്രം കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വാപ്പല്ലാതെ ജീവിച്ച ആളുകൾ, ഇവരൊക്കെ സഹായിച്ച ഒരു വലിയ ആളുകളുണ്ടാവും. ചിലപ്പോൾ അയൽപ്പക്കത്തുള്ളതോ ചിലപ്പോൾ ഒരു സംവിധാനമോ ഒരു ചാരിറ്റിയോ ഒക്കെ അവരെ പഠനത്തിനും അവർക്ക് ഡ്രസ്സും എല്ലാം ഏറ്റെടുത്തിക്കണം. അങ്ങനെ ജീവിച്ചു വന്ന ആളുകൾ പിന്നീട് അവരെന്ത് ചെയ്യണം, പഠിച്ച് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി. അവരാ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉന്നത സ്ഥാനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ ആളുകളെ പോലും അവരോർമ്മിക്കാതെ ഇവർക്ക് വേണ്ട പോലെയുള്ള അവരിങ്ങോട്ട് തിരിച്ച് അവർക്കൊന്നും ചെയ്യേണ്ടതില്ല, എന്നാലും അവരാ സഹായിച്ച ഒരു ഒരു കൂറുണ്ടല്ലോ, ഒരു നന്ദി. അങ്ങനെയൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഒരാൾ അയാൾ വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ട് പിന്നെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ഒരു പ്രയാസം, ഒരു മൈൻഡും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യന്മാർ തമ്മിലുള്ള സംഗതിയപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതൊരു സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലാകുമ്പോൾ അല്ലേ, ആ രക്ഷിതാവ് സൃഷ്ടിച്ച് ഇവിടെ ജീവിക്കാൻ തോഫീക്ക് തന്നിട്ട് ആ രക്ഷിതാവിനെ കുറിച്ച് യാതൊരു ഓർമ്മയില്ലാതെ ജീവിക്കാന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ നന്ദികേടായിരിക്കും അത് എന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയുള്ള ആലാപനം തളരും എന്നിടനെഞ്ചിൽ. ആലാപനം അസ്ബഖ് അൽ ഹിക്കമി.
3: തളരും

0: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം തളരും എന്നിട നെഞ്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം. ആലപിച്ചത് അസ്ബഖ് അൽ ഹിക്കമി. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന ഈ പ്രോഗ്രാമിൽ ഹൃദയം കടുത്തുപോയവരോട് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാം സാഗൂദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. മനുഷ്യഹൃദയത്തെ നൈർമല്യമുള്ളതാക്കി തീർക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്. അത് ഹൃദയത്തിന് നിർമ്മലത നൽകുന്നു, അതിൻ്റെ പരുഷമായ അവസ്ഥയെ ഇല്ലാതെയാക്കി കാരുണ്യവും സ്നേഹവും അതിൽ ഇട്ടു നൽകുന്നു. അതിനു പുറമെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടും മരണത്തെ സംബന്ധിച്ചുള്ള ചിന്തയും പാരത്രിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകളും കൊണ്ട് അത് ഹൃദയത്തെ വിമലീകരിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഖുർആൻ മനുഷ്യഹൃദയത്തെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു നിഅമത്ത്, ഈ ഒരു റഹ്മത്ത് ലഭിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമാണ്. കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു, അവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു, അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലും അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെ ആ ഖുർആൻ പാരായണം ചെയ്യുകയുള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്നവരെ ആ ഖുർആൻ പഠിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് അവരുടെ ഹൃദയങ്ങൾക്ക് വിശാലത ലഭിക്കുന്നത്, അവരുടെ ഹൃദയങ്ങൾക്ക് നിർമ്മലത ലഭിക്കുന്നത്, അവർ സൗമ്യ സ്വഭാവമുള്ള ആളുകളായിത്തീരുന്നത്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യരായി മാറുന്നത്. ഈ ഒരു വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ചില ഖുർആനിക വചനങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം, സൂറത്തു സുമർ 22-23 വചനങ്ങൾ. എന്താണ് 22-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, അഫമൻ ഷറഹ അല്ലാഹു സദ്റഹു ലില്ലിസ്ലാം. ആരുടെ ഹൃദയത്തെയാണോ അള്ളാഹു ഇസ്ലാമിലേക്ക് വിശാലപ്പെടുത്തി കൊടുക്കുന്നത്, ഫഹുവ അലാ നൂരിം മിൻ റബ്ബിഹി, ആ വ്യക്തി തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലാണ്. എന്നു പറഞ്ഞാൽ ഒരാളുടെ ഹൃദയം ഇസ്ലാം സ്വീകരിക്കുമ്പോഴാണ് വിശാലമായി തീരുന്നത്. അല്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മാത്രമുള്ള വിശാലത ഒരാളുടെ ഹൃദയത്തിന് അള്ളാഹു കണ്ടാൽ ആ വ്യക്തിക്ക് അള്ളാഹു ഹിദായത്ത് നൽകും. അങ്ങനെ തൻ്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് ആരെങ്കിലും വിശാലപ്പെടുത്തുകയും അങ്ങനെ അയാളുടെ ഹൃദയത്തെ അള്ളാഹു ഇസ്ലാമിലേക്ക് തുറന്നുകൊടുക്കുകയും ചെയ്താൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ ഫഹുവ അലാ നൂരിം മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലായിരിക്കും ആ വ്യക്തി. എന്നു പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ തണലിലാണ് ആ വ്യക്തി ജീവിക്കുക. പരിശുദ്ധ ഖുർആൻ പ്രകാശമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന വിളക്കാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരാൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആ ദിവ്യപ്രകാശത്തിൻ്റെ ശീതളഛായയിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇസ്ലാം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത, വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ സ്മരണയെത്തൊട്ട് ഹൃദയം കടുത്തുപോയ ആളുകൾക്ക് നാശം. ഉലാഇക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ്. കാരണം അള്ളാഹുവിനെ ഓർക്കാനുള്ള അവസരം അതവർക്ക് ലഭിക്കാതെ പോയി. അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന വേദഗ്രന്ഥങ്ങൾ അവർ പാരായണം ചെയ്യാതെ പോയി. അതുകൊണ്ട് അവരുടെ ഹൃദയം അതിൻ്റെ വിശാലത നഷ്ടപ്പെട്ട് അത് ഇടുങ്ങിയതായി തീർന്നു. അവർ വ്യക്തമായ വഴികേടിലാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അവർക്ക് വമ്പിച്ച നാശമാണ് വരാനുള്ളത് എന്നും 22-ാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നു. ആ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു ആശയം, ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവരുടെ ഹൃദയത്തിന്, മനുഷ്യരുടെ ഹൃദയത്തിന് വിശാലതയുണ്ടാകും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ലഭിക്കുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ള ഒരു ജീവിതാവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. അവരുടെ ഹൃദയം ഏറെ വിശാലമായതും നിർമ്മലതയുള്ളതുമായിരിക്കും എന്ന് ഈ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ശേഷം 23-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പ്രത്യേകമായ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി. അള്ളാഹു ഏറ്റവും നല്ല ഒരു വർത്തമാനമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പരസ്പര സാദൃശ്യമുള്ള ആവർത്തിത വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ പ്രകാശത്തിലായിരിക്കും. ആ പ്രകാശങ്ങളിലൊന്ന് പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിരിക്കുന്നു. അത് വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്കാണ്. എന്താണ് ഖുർആനിൻ്റെ പ്രത്യേകത? തഖ്ഷഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും. തങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ ആ ഖുർആൻ കാരണം വിറകൊള്ളുന്നതാണ്. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് മടങ്ങിവരുന്നു. അഥവാ നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാം സ്വീകരിക്കാത്ത, അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടും ഇസ്ലാമിൻ്റെ മഹത്വം മനസ്സിലാക്കാത്ത ആളുകളുടെ ഹൃദയം യഥാർത്ഥത്തിൽ കടുത്തുപോവുകയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള യാതൊരു സ്മരണയും അവർക്കില്ലാതെ പോവുകയും ചെയ്യും. എന്നാൽ ഖുർആനുമായി നിരന്തര ബന്ധം പുലർത്തുന്ന, ഖുർആനിനെ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിലായിരിക്കും നിരന്തരം. ആ ഓർമ്മകൾ അവരുടെ ഹൃദയങ്ങളെയും അവരുടെ തൊലികളെയും വിറകൊള്ളുന്നതാക്കുകയും നിർമ്മലതയുള്ളതാക്കി തീർക്കുകയും അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് മടങ്ങി വരുന്ന നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമകളാക്കി അതവരെ മാറ്റുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ദാലിക ഹുദല്ലാ യഹ്ദി ബിഹി മൻ യശാ. ഇത് അള്ളാഹുവിൻ്റെ മാർഗദർശനമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. വമൻ യുദ്ലിലില്ലാഹു ഫമാലഹു മിൻ ഹാദ്. എന്നാൽ ആരെയാണോ അള്ളാഹു സുബ്ഹാനഹു വതആല വഴിപിഴപ്പിക്കുന്നത് അവർക്ക് സന്മാർഗം നൽകാൻ ആരുമില്ല. അപ്പോൾ യഥാർത്ഥ ഹിദായത്ത് എന്നത് ഇസ്ലാം സ്വീകരിക്കലും അതിനുശേഷം ഖുർആനിൻ്റെ പാരായണവുമാണ്. ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ സദാ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന ആളുകളായിരിക്കും. ആ ഓർമ്മ അവരുടെ ഹൃദയത്തെ നിർമ്മലതയുള്ളതാക്കി തീർക്കുന്നു, നൈർമല്യമുള്ളതാക്കി തീർക്കുന്നു. അതിൻ്റെ പരുഷമായ അവസ്ഥയിൽ നിന്ന് അത് മാറുകയും അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരവസ്ഥയിലേക്ക് അത് എത്തിപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കുന്ന, പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന നല്ലൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ നാം ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ, ഹൃദയം കടുത്തുപോയവരോട് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലം

0: ഞങ്ങളിവിടെ ബീച്ചിൽ കയറുമ്പോൾ കുട്ടികളുടെ വന്നാൽ പേര് ചോദിച്ചാൽ പറയാം എനിക്ക് 18 വയസ്സായിരുന്ന.
1: ഓ ശരി,
0: 18 വയസ്സ് കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയ തെറ്റിദ്ധാരണ വരികയാണ്. സ്വാതന്ത്ര്യം എടുത്തോട്ടെ, തെറ്റൊന്നുമല്ല, പക്ഷേ എന്തും ചെയ്യാനുള്ളതാവരുത്.
2: വളരെ പിന്നെ നമ്മുടെയൊക്കെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു സംഗതിയാണെന്ത്. സാറേ, ഞങ്ങൾക്ക് 18 വയസ്സായി. അത് നിയമപാലകനാണ് പറയുന്നതെങ്കിൽ ഇത് കലാലയങ്ങളുടെ ചുമരുകൾക്കുള്ളിൽ വളരെ വ്യക്തമായി മുഴങ്ങുന്ന ഒരു കാര്യമാണ്. 18 വയസ്സാകാൻ കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. പണ്ടൊക്കെ നമ്മൾ 18 വയസ്സാകാൻ വേണ്ടി കാത്തിരുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി, അതേപോലെ തന്നെ തിരിച്ചറിയൽ കാർഡ് വോട്ടർ ഐ ഡിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു പിന്നെ മറ്റൊരു വകഭേദമാണ് നമ്മൾ കലാലയങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്.
3: ഡോക്ടർ അരുൺകുമാർ നേതൃത്വം നൽകിയ ഒരു ചാനൽ ചർച്ചയിൽ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ കേൾപ്പിച്ചത്. ആ ചർച്ച നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പം അതിൽ ചില മുത്തശ്ശിമാരോട്, ചില രക്ഷിതാക്കളോട്, ചില കുട്ടികളോട് ഈ ലഹരിയുടെ അതിപ്രസരത്തെ സംബന്ധിച്ചും അതിൻ്റെ അമിതോപയോഗത്തെ സംബന്ധിച്ചും അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു ഫാൾസ് ഇമ്പാക്ട്, അതൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അവിടെയാണ് ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവിക്കുന്നത്, ഇങ്ങനെ ലഹരിയുടെ ഒരു ആധിക്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ അരുൺകുമാർ. അപ്പോൾ ചോദിക്കുമ്പോൾ ഒരു ഹിൻസ് ഇട്ടുകൊടുക്കുന്നുണ്ട്, ഒരു ബ്രോക്കൺ ഫാമിലി, ചൈൽഡ്ഹുഡ് ബ്രോക്കൺ കാരണം കൊണ്ട് വന്നതായിരിക്കുമോ, അതൊരു കാരണമാവില്ലേ, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യം. ഒരു വളരെ വളരെ ഹൃദ്യമായൊരു മറുപടി ആയിട്ടാണ് തോന്നുന്നത്. ഈ സ്വാതന്ത്ര്യം വേണം, പക്ഷേ അതെടുക്കേണ്ടതുപോലെ എടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം അസ്രൻ സാരി പറഞ്ഞതുപോലെ 18 വയസ്സായാൽ എന്തും ചെയ്യാം, ആരും ചോദിക്കാനുണ്ടാവില്ല, ചോദിച്ചാൽ അവർ എന്താണ് സദാചാര പോലീസ് ചമയുന്നവരായി എന്നൊക്കെയുള്ള ഒരു ഒരു ഒരു ഇത് ഇപ്പം ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാട്ടിലേറെ.
2: അതും മാത്രമല്ല സലഫി, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരു ടേമായിരുന്നു ഈ പിന്നെ ലിബറലിസം എന്നൊക്കെ പറഞ്ഞത്. അതൊരു ഡ്രസ്സിൽ നിന്ന് കുട്ടികളെ വെച്ച് തുടങ്ങി. അപ്പോൾ ഡ്രസ്സിൽ നിന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നെ പെണ്ണെ നീ തീയാവുക, നീ കത്തുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ പ്ലസ് ടു തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ അത് ഭയങ്കരമായിട്ട് അടിച്ചു വീശി. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്ത ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് സ്റ്റിയറിംഗ് കൈ കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് ഇപ്പം എന്തുപോയി, വണ്ടിയുടെ നിയന്ത്രണം മൊത്തം പോയി. ഇപ്പം ആരാ സ്റ്റേജിലിരിക്കുന്നത്, ഡ്രൈവിംഗ് അറിയാത്ത, വണ്ടിയുടെ ഒരു സംഗതി അറിയാത്ത കുട്ടികളാണ് ഇപ്പം അത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചോക്കൂ, അതിൽ നമ്മുടെ മുമ്പിൽ വരുന്നതാണ് പിന്നെ ഈ പിന്നെ ഈ ഷഹബാസിൻ്റെ ആ ഒരു ചിത്രം, അതേപോലെ തന്നെ അഫാൻ്റെ കുടുംബം. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ലൈവല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഇത് ചിലപ്പോൾ ലഹരി ഉപയോഗിച്ചിട്ടാവാം അല്ലാതെയാകാം, പക്ഷെ ഒരു മാസമായി കൂടുമ്പോൾ എന്തിനുമുള്ള ഒരു ഒരു ഒരു ഒരു അല്ലേ. ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ കലാലയങ്ങളിൽ അവസാന പരീക്ഷയ്ക്ക് നിങ്ങൾ രക്ഷിതാക്കൾ വന്ന് കുട്ടികളെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ എന്താണ് സംഘടിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തും ചെയ്യുന്നുള്ളതാണ്.
3: ഈ കലാലയങ്ങളെ വിഷയം പറഞ്ഞപ്പോൾ, ഈ അടുത്ത ദിവസം ഒരു കലാലയത്തിലേക്ക് ഞാൻ പോയി, ഒരു ക്യാമ്പസിലേക്ക്, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. അപ്പോൾ അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ പഠന സമയമാണ്, വർക്കിംഗ് ടൈം അതല്ലെങ്കിൽ ഈ പഠന സമയമാണ്, 10 to 4 എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ പഠന സമയത്തിനിടക്ക്, ഈ എന്താണ് ഈ പൂന്തോട്ടത്തിലും അതല്ലെങ്കിൽ ചില റോഡ് സൈഡിലുള്ള ബെഞ്ചുകളിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുക, വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സ്വാതന്ത്ര്യമാണ്.
2: അതെ,
3: അവരടുത്തിരിക്കുന്നു, സ്പർശിക്കാൻ പാടില്ലാത്തടത്ത് സ്പർശിക്കുന്നു. ഒരു പൊതു സമൂഹത്തിന് മുമ്പിൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ, കുട്ടികളും മക്കളും കുടുംബവും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പം അവിടെ ഒരു കൃത്യമായ ഒരു സംസ്കാരം, നമ്മുടേതായ തനതായ സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ടവരായ മക്കൾ. അപ്പം ഈ സ്വാതന്ത്ര്യം, അമിതമായ സ്വാതന്ത്ര്യം പകലാണ് നടക്കുന്നത്. അപ്പം ഈ രാത്രിയിലെ മറവിൽ നടക്കുന്ന സംഗതികൾ എന്തായിരിക്കും, നൈറ്റ് ലൈഫ് എന്നുള്ളത് ഏറെ ചർച്ച ചെയ്യുകയും അത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരുണ്ട്.
2: ഇപ്പം
3: ഈ അടുത്ത ദിവസം കോഴിക്കോട് മേയർ ബഹുമാനിയായ ബീന ഫിലിപ്പ് അവരുടെ ഒരു സംസാരം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി, പ്രസ്താവന, കോഴിക്കോടിന് നൈറ്റ് ലൈഫ് വേണ്ട, അതിന് തടയിടണം എന്ന നിലക്കൊരു നല്ലൊരു സ്റ്റെപ്പ് അദ്ദേഹം അവർ നടത്തുകയുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം

0: ോളം അവരു അമ്മയുടെ റോളിലാണ് അവർ ചിന്തിച്ചത്. ഒരു മേയർ എന്നതിനപ്പുറത്ത് ഒരു അമ്മയുടെ റോളിലാണ് അവർ ചിന്തിക്കുന്നത്, ഒരു മുത്തശ്ശിയുടെ റോളിലാണ് അവരത് ചിന്തിക്കുന്നത്, ഒരു ഭാര്യയുടെ റോളിലാണ് അവരത് ചിന്തിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നൈറ്റ് ലൈഫുകളിലും അതല്ലാത്തടത്തും നമ്മുടെ നാട്ടിൽ കയറിക്കൂടി വരുന്ന ലഹരിയുടെ അതിപ്രസരവും ഈ അമിതമായ സ്വാതന്ത്ര്യമെടുക്കലും ലിബറലിസവും നമ്മുടെ മക്കളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് തീർത്തും മൂല്യമില്ലാത്ത ഒരു തലമുറയിലേക്കാണ് എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന.
1: അത് മാത്രമല്ല, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മക്കൾക്ക് ആ ഒരു പ്രായമായി കഴിഞ്ഞാൽ ആകാശത്ത് അതാ ഒരു പറവ, നീ ഒന്ന് ചാടി പിടിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനും അവർ തയ്യാറാവുന്ന ഒരു പ്രായമാണ്. അപ്പം അന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്തായിരുന്നു, 18 വയസ്സ് കഴിയുമ്പോൾ അയാളൊരു വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ പിന്നെ വ്യക്തിയായിട്ട് മാറുമ്പോൾ ഞാനൊരു പൂർണ്ണനായൊരു വ്യക്തിയാണ്, എന്നെ പിന്നെ എന്തിനാ ഉമ്മ നിയന്ത്രിക്കാൻ വരുന്നത്? ഉമ്മയുടെ മനസ്സിലോ അവനെൻ്റെ കുട്ടിയാണ്. ആ 5 വയസ്സിലിട്ട തളപ്പ് കൊണ്ടാണ് 18 വയസ്സുള്ള കുട്ടിയെ ഉമ്മ അമ്മയ്ക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും സംഘടനകളുണ്ട്, അത് പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പം അന്നുണ്ടായ സമയത്ത് അതിനെങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് നിയന്ത്രിച്ചിരുന്നത്? അവനെ ഒരു വ്യക്തിയായിട്ട് നമ്മളിൽ ഒരു മുതിർന്ന ആളെ നമ്മൾ കാണുന്നത് പോലെ നമ്മളായി അവനെ കാണുന്നതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കും. മാത്രമല്ല നല്ലൊരു ഗൈഡ് ലൈൻ അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ്. അയാളൊരു പൂർണ്ണ വ്യക്തിയിലേക്ക് മാറുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ എന്തെന്നും പണ്ട് കാലങ്ങളിലൊക്കെ മുതിർന്നവർ കൊടുത്തിരുന്നു.
0: സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുക്കണം
1: തീർച്ചയായും.
0: നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ,
1: അതെ,
0: അവരുള്ള നിയന്ത്രണം നഷ്ടപ്പെടും. ഏറ്റവും അതിനൊരു ഉദാഹരണം എനിക്ക് മനസ്സിൽ വരുന്നത്, നമ്മൾ പട്ടം പറപ്പിക്കുമ്പോൾ ഒരു കൈറ്റ് വറക്കിയ, അത് നമ്മൾ പറപ്പിക്കുമ്പോൾ നമ്മൾ അഴിച്ചു വിടുന്നതിനനുസരിച്ച് ആ പട്ടം അങ്ങനെ ഉയരത്തിൽ പറക്കും. ആ പട്ടത്തിൻ്റെ അതിൻ്റെ ഉയരങ്ങൾ കീഴടക്കി അതങ്ങനെ പോകും. പക്ഷേ അതിൻ്റെ ഏറ്റവും താഴെയിലുള്ള പിടിച്ചിരിക്കുന്ന നൂലിൻ്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്ന നിയന്ത്രണത്തിലാണ് ആ പട്ടത്തിൻ്റെ എല്ലാം. ആ പിടി വിട്ടാൽ പിന്നെ അതുവരെ ആ പട്ട അനുഭവിച്ച സ്വാതന്ത്ര്യവും ആ ഉയരങ്ങളിലെ കാഴ്ചയും ആ പട്ടത്തിന് നഷ്ടമാകും. ആ പട്ടം മൂക്കുകുത്തി നിലംപതിക്കും
1: തീർച്ചയായിട്ടും.
0: നിയന്ത്രണം നഷ്ടപ്പെടാം.
1: അതെ അതെ. ഈ ഒരു സുന്ദരമായിട്ടുള്ള ഉദാഹരണത്തോടൊപ്പം ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, നമ്മുടെ കുട്ടിക്ക് ഡ്രൈവിംഗ് അറിയാം. അപ്പോൾ കുട്ടി ആ കാറെടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട്, അങ്ങാടിയിലെത്തുമ്പോൾ എന്തുണ്ട്, അവിടെ ട്രാഫിക് ലൈറ്റുകളുണ്ട്, ഡിവൈഡറുകളുണ്ട്, പോലീസുകാരുടെ നിയന്ത്രണമുണ്ട്, ഞാൻ ഇതൊന്നും പാലിക്കില്ല എന്ന് വിചാരിച്ച് കുട്ടി എന്ത് ചെയ്യുന്നു, വളരെ അമിത വേഗതയിൽ ആ വാഹനം ഓടിച്ചാൽ ആ അങ്ങാടിയിൽ അവൻ വരുത്തി തീർക്കുന്ന വിനകൾ എത്രയായിരിക്കും, എത്ര ആളുകൾ അപകടത്തിൽ പെടും, എത്ര ആളുകളുടെ സമയനഷ്ടം ഉണ്ടാകും. ഇത് നമ്മൾ ആലോചിക്കുന്ന സമയത്താണ് ഇത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതെന്തല്ല, മറ്റൊരാളുടെ ജീവിതത്തിന് തടസ്സമാകുന്നതല്ല, നേരെ മറിച്ച് എല്ലാവർക്കും സുഗമമായി സുന്ദരമായി മുന്നോട്ടു പോകാനുള്ള ചില അവസ്ഥകളാണ് ഈ നിയന്ത്രണങ്ങളിലൂടെ കടന്നു വരുന്നത്. ഇപ്പോൾ ഒരു റോഡ് പണി നടക്കുന്ന സമയത്ത് 1-way ട്രാഫിക് മാത്രം അനുവദിക്കുന്നു. അപ്പോൾ അതിൽ ബ്ലോക്കിൽപ്പെട്ട് നിൽക്കുന്ന ഒരാൾ വിചാരിക്കണം, എന്തിനാണിപ്പോൾ ഞാൻ ഈ നിയന്ത്രണം ഞാൻ പിന്നെ അനുസരിക്കുന്നത്, ഞാനത് കടന്നു പോകാമെന്ന് വിചാരിച്ചാൽ എത്രമാത്രം അപകടവും അതേപോലെ തന്നെ സമയനഷ്ടവുമാണ് അവിടെ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഒരു ഒരു വ്യതിരക്തത, സ്വാതന്ത്ര്യം എന്തിന് എന്തിനല്ല എന്നുള്ളത് കൃത്യമായി നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതിലാണ് ഒരു രക്ഷിതാവ് വിജയിക്കുന്നത്.
0: തീർച്ചയായും. അപ്പോൾ ഈ പക്വതയും പാകതയും ബോധ്യവും ബോധവുമുള്ള രക്ഷിതാക്കളും മുതിർന്നവരും ഈ കാര്യത്തിൽ വ്യക്തമായൊരു തീരുമാനത്തിലെത്തുകയും ഒരു ഒരു ഒരു ഗൈഡ് ലൈൻ നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും, അവർ സ്വാതന്ത്ര്യമുള്ളവർ തന്നെയാണ്, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുക അത് ചെയ്യരുത്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രണവും കഠിനാണും നഷ്ടപ്പെടുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ദാരുണമായ ഘട്ടം അത് നേരിടേണ്ടി വരും എന്ന ഗൗരവകരമായ ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടാകണമെന്ന ഒരു ചിന്ത ഇന്ന് പീസ് റേഡിയോ സമർപ്പിക്കുന്നു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ റിയാലു സാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലു സാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പകർച്ചവ്യാധിയോ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നത് മുജീബ് റഹ്മാൻ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്ലേഗ് രോഗവുമായി ബന്ധപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുള്ള കിതാബു അഹാദീസുൽ അംബിയാഇൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ചില ഭാഗങ്ങളാണ് നാം മനസ്സിലാക്കിയത്. രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുവാൻ അയാളെ അർഹനാക്കുന്നതിൻ്റെ ഉപാധികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ക്ഷമാലുവും പ്രതിഫലം കാംക്ഷിച്ചും അല്ലാഹു എന്താണോ വിധിച്ചത് അതേ തന്നെ ബാധിക്കുകയുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കഴിയുന്ന ഒരാൾ, അയാൾക്ക് രക്തസാക്ഷിയുടെ അജിർ പ്രതിഫലത്തിന് സമാനമായത് ലഭിക്കും എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞ് നിർത്തിയത്. അപ്പൊ ഈ മൂന്ന് ഉപാധികൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾ പ്ലേഗ് രോഗം ബാധിച്ചു മരണപ്പെട്ടിട്ടില്ലെങ്കിലും ഇത്രയും ഉദാത്തമായ ദൃഢമായ വിശ്വാസം അയാൾക്ക് ഉള്ളതിനാൽ അയാൾ രക്തസാക്ഷിയുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. പ്ലേഗ് രോഗം പിടിച്ചു മരണപ്പെട്ടിട്ട് ഇല്ലെങ്കിലും ശരി, അയാൾക്കതിലുള്ള പ്രതിഫലം ലഭിക്കും എന്നാണ്. കാരണം അയാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ശരിയാംവിധം മനസ്സിലാക്കുകയും അല്ലാഹുവിൻ്റെ ഖദറിൽ അടിയുറച്ച് അയാൾ വിശ്വസിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് ഈ ഒരു മർത്തബയിലേക്ക് അയാൾക്ക് എത്തുവാൻ, ഈ ഒരു പ്രതിഫലം കിട്ടുവാൻ അയാൾ അർഹനായി മാറും എന്നതാണ്. ഇനി അതീതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വേറെ ചില പരാമർശങ്ങൾ, അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസവുമായി വളരെയധികം ബന്ധമുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു നാട്ടിൽ പ്ലേഗ് രോഗം ഉണ്ട് എന്നറിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ അവിടുന്ന് അത് ഭയപ്പെട്ടുകൊണ്ട് ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ പാടില്ല. അതേപോലെ ആ നാട്ടിലേക്ക് വേറെ ആൾ അങ്ങോട്ട് പോകാനും പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള്ള തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അവിടെ എന്തുകൊണ്ടാണ് ആ നാട്ടിൽ നിന്ന് അയാൾ പോരാൻ പാടില്ല, ആ രോഗത്തെ ഭയം, അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ആ രോഗം തന്നെ ബാധിക്കുകയില്ല, അവിടുന്ന് ഓടിപ്പോയാൽ ആ രോഗം തന്നെ ബാധിക്കുകയില്ല എന്ന വിശ്വാസത്തോടുകൂടെ അവിടുന്ന് പോരാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യമെന്ന് വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ വേറെ നാട്ടിലുള്ള ആളുകൾ ഈ രോഗബാധിത പ്രദേശത്തേക്ക് പോകാനും പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ നാട്ടിൽ നിന്ന് പോരുന്നതിനെ സംബന്ധിച്ച്, രോഗം ബാധിച്ച, പ്ലേഗ് രോഗം പിടിപെട്ട ആ നാട്ടിൽ നിന്ന് പോരുന്നതിനെ വേറൊരു നാട്ടിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിൽ പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ പണ്ഡിതന്മാർ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ഫതുഹുൽ ബാരിയിൽ പറഞ്ഞതായി കാണാം. ذكر أن الخروج من بلد الطاعون له ثلاث حالات. പ്ലേഗ് രോഗം ബാധിച്ച ഒരു നാട്ടിൽ നിന്ന് പോകുന്നതിന് മൂന്ന് അവസ്ഥകളുണ്ട്. ഒന്ന് അൻ യഖ്റുജ ഫിറാറൻ മിൻഹു ലാ ലിഖസ്ദിൻ ആഖർ. ആ നാട്ടിൽ നിന്ന് അയാൾ പുറത്തു പോകുന്നതിൻ്റെ ഉദ്ദേശം അതിനെ പേടിച്ചുകൊണ്ടാണ്, വേറൊരു ഉദ്ദേശമില്ല, ഇതിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ആ നാട്ടിൽ നിന്ന് അയാൾ പോകുക. അങ്ങനെ പോകുന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ ആ നാട്ടിൽ നിന്ന് അയാൾ പോന്നു എന്നതുകൊണ്ട് മാത്രം, മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോന്നു എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. മരണം എന്തായിരുന്നാലും അയാളെ പിടികൂടുക തന്നെ ചെയ്യുമല്ലോ. അതുകൊണ്ട് ഫിറാർ, ഭയപ്പെട്ടുകൊണ്ട് പുറപ്പെടുക എന്നുള്ളത് ഏതായിരുന്നാലും പാടില്ല എന്നതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഐ യഖ്റുജ ലിഖസ്ദിൻ ആഖർ ഗൈറൽ ഫിറാർ. പേടിച്ചുകൊണ്ടല്ല, വേറെ ഉദ്ദേശമുണ്ട് അയാൾക്ക് ആ നാട്ടിൽ നിന്ന് പോരുന്നതിന്, വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. അതിനെ പേടിച്ചു പോരുന്നതൊന്നുമല്ല, ജോലിയോ കച്ചവടാവശ്യാർത്ഥമോ ഒക്കെയാണ് ആ നാട്ടിൽ നിന്ന് അയാൾ പോരുന്നതെങ്കിൽ ഫലാ യദ്ഖുലു ഫിന്നഹി, ഈ വിരോധത്തിൽ അയാൾ ഉൾപ്പെടില്ല, അയാൾക്ക് പോരുന്നതിൽ തെറ്റില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ ആവാം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഫിറാർ എന്ന നിലക്കല്ലാതെ അവിടെ നിന്ന് പോരാം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുണ്ട് എന്നുവരെ ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തൊരവസ്ഥ എന്ന് പറയുന്നത്, ഐ യഖ്റുജ ലിഅമലിൻ ഔ ഗൈരി വയുദീഫ ഇലാ ദാലിക ഖസ്ദ സലാമത്തി മിനൽ വബാഇ. അയാൾ പ്ലേഗ് രോഗബാധിത പ്രദേശത്തിൽ നിന്ന് പോരുമ്പോൾ അയാൾക്ക് രണ്ട് ഉദ്ദേശ്യമാണുള്ളത്. ഒന്ന്, ജോലി ആവശ്യമാർത്ഥമാണ്, കച്ചവട ആവശ്യമാർത്ഥമാണ് ഞാൻ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത്. അതോടൊപ്പം എനിക്ക് ഈ വബായിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്ന ഒരു നിയ്യത്തോടുകൂടെ പോരുന്ന ആളുകളുമുണ്ട്. അങ്ങനെ പോരുന്ന ആളുകളെ സംബന്ധിച്ച് ഫഖദ് ഫഹാദ കദിഖ്തലഫൽ ഉലമാ ഉഫി, ഈ വിഷയത്തിൽ ഇങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥയെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹം അങ്ങനെ ഖുറൂജ് ആവാം എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയും ഇമാം നവവി ഇമാം ബുഖാരി റഹിമഹുല്ലയും ആ ഒരു വീക്ഷണക്കാരനാണ് എന്നൊക്കെ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ആ മൂന്ന് അവസ്ഥകളായി പറയപ്പെടുന്നത്. ഇവിടെ വിരോധിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നഹി എന്ന് പറയുന്നത് അതിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ആ രോഗം നമ്മൾ പോന്നു കഴിഞ്ഞാൽ എന്നെ ഒരു നിലക്കും അത് ബാധിക്കുകയില്ല എന്ന വിശ്വാസത്തോടുകൂടെയുള്ള ഫിറാറാണ് നഹി, വിരോധിക്കപ്പെട്ട കാര്യം എന്നതാണ് പണ്ഡിതന്മാർ പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, അത് പകർച്ചവ്യാധിയാണോ പകരുമോ ഇല്ലേ എന്നതാണ്. കാരണം വേറെ ചില ഹദീസുകളിൽ ലാഅദ്‌വാ, പകർച്ചവ്യാധിയില്ല എന്ന് പറയുന്ന ഹദീസുകൾ ധാരാളമായി, അത് സംബന്ധമായ ധാരാളമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ചില ഹദീസുകളിൽ പ്രത്യക്ഷത്തിൽ അത് പകരുന്നവയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഹദീസുകളുമുണ്ട്. അതിനെ സംബന്ധിച്ചെല്ലാം പണ്ഡിതന്മാർ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകൾ അഥവാ അത് പകരുന്നതാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കത് പകരുന്നതാണ് എന്ന് പറയുന്ന ഹദീസുകളെയും എന്ന് പറയുന്ന ഹദീസും അങ്ങനെ ഒന്നും ഇല്ല എന്നു പറയുന്ന ഹദീസുകളും വൈരുദ്ധ്യമല്ല, അതിനെ പണ്ഡിതന്മാർ സംയോജിപ്പിച്ചിട്ടുണ്ട്. അതിനെ ജംഅ് ചെയ്ത പണ്ഡിതന്മാരുണ്ട്. അത് നസ്ഖാണ്. അങ്ങനെ ഈ ഹദീസുകളെ നസ്ഖ് ചെയ്തിട്ടുള്ള, അഥവാ പകർച്ചവ്യാധി ഇല്ല എന്ന് പറയുന്ന, ലാഅദുവ എന്ന് പറയുന്ന ഹദീസ് മൻസൂഖാണ്, ദുർബലപ്പെടുത്തപ്പെട്ടതാണ് എന്ന് വീക്ഷണമുള്ള പണ്ഡിതന്മാരുമുണ്ട്. ഇതിലേറ്റവും സ്വഹിയായതും സ്വീകരിക്കപ്പെടുന്നതുമായത് ഇത് സംയോജിപ്പിക്കലാണ്. അത് വൈരുദ്ധ്യമില്ല അതിൽ എന്ന് പറഞ്ഞത് സംയോജിപ്പിച്ചുകൊണ്ടുള്ള രീതിയാണ് ധാരാളം പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതെന്താണ് ആ ജംഅ് എന്ന് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ജംഅ് ചെയ്യാവുന്നതാണ്. ജംഅ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസുകൾ പരസ്പരം വൈരുദ്ധ്യമല്ല, അത് സംയോജിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ്. ഹദീസിൽ യാതൊരു വിധത്തിലുള്ള വൈരുദ്ധ്യവും ഇല്ല എന്ന് പറയുന്ന ധാരാളം പണ്ഡിതന്മാരെ നമുക്ക് കാണാം. ഉദാഹരണമായി ഇമാം തൊബരി, ഇമാം തൊഹാവി, ഇബ്നു ഖുതൈബ, ഇബ്നു ഹുസൈമ, അൽ ഖത്താബി, ബൈഹഖി, ഇബ്നു അംർ ബിനു സലാഹ്, അതുപോലെ അൽ ബാഖിലാനി, ഇബ്നു ബത്താൽ, നവവി, ഇബ്നു റജബ്, ഇബ്നു ഖയ്യിം, ഇബ്നു മുഫ്ലിഹ്, ഇബ്നു ഹജർ, ഷൗഖാനി, സിദ്ദീഖ് ഹസൻ ഖാൻ, മുബാറക് ഫൂരി, അഹമ്മദ് ഷാക്കിർ തുടങ്ങിയ 18 പണ്ഡിതന്മാരും, അതല്ലാത്ത വേറെയും ധാരാളം പണ്ഡിതന്മാരും ഇതിൽ വൈരുദ്ധ്യമില്ല, ഇത് ജംഅ് ചെയ്യാവുന്നതാണ്, സംയോജിപ്പിക്കാവുന്നതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ സംയോജിപ്പിക്കുന്നതിൻ്റെ ഒരു സംക്ഷിപ്തമായ രൂപം ഇബ്നു റജബ് റഹിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇവിടെ പകർച്ചവ്യാധി ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആളുകൾ വിശ്വസിക്കും പ്രകാരമുള്ള ഒരു അദുവ ഇല്ല എന്നാണ്. അതാണ് ലാഅദുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാല ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള വഅൽഹറു മാ ഖീല ഫീ മഅനാ ലാഅദുവ, പകർച്ചവ്യാധി ഇല്ല എന്ന് പറയപ്പെട്ടതിൽ ഏറ്റവും പ്രകടമായത്, ഏറ്റവും വ്യക്തമായത് ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. ഹദീസിൻ്റെ ആശയത്തിൽ ഏറ്റവും പ്രകടമായത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാൻ, ഇവിടെ വിരോധിക്കപ്പെട്ട കാര്യം, അത് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസത്തെയാണ് റസൂലുള്ള അങ്ങനെയില്ല അതുവയില്ല എന്ന് പറയുന്നത്. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? അതായത് രോഗങ്ങൾ പ്രകൃത്യാ തന്നെ അള്ളാഹുവിൻ്റെ കലാകതിറുമായി ഒരു ബന്ധവുമില്ലാതെ പ്രകൃത്യാ തന്നെ അവ പടരും, അത് പകരും എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നിരാകരിക്കുകയും ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്നത്. ഒരാളെ രോഗം ബാധിക്കുന്നതും അയാൾ ആരോഗ്യവാനായിരിക്കുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ ഖദറും ഖലാവും അനുസരിച്ച് മാത്രമാണ് ഉണ്ടാകുക എന്നതാണ് അതിലേറ്റവും ശരി എന്നാണ് മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള രേഖപ്പെടുത്തി. അതാണ് പകർച്ചവ്യാധി ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അത് പകരുകയാണെങ്കിലും അല്ലെങ്കിലും എല്ലാം, രോഗാവസ്ഥയാണെങ്കിലും അതുപോലെ രോഗം ആരോഗ്യാവസ്ഥയാണെങ്കിലും എല്ലാം അള്ളാഹുവിൻ്റെ ഖദറനുസരിച്ച് തന്നെയാണ് സംഭവിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ശരിയായ, ഏറ്റവും പ്രകടമായ അഭിപ്രായമായി മഹാനായ ഇബ്നു റജബ് റഹിമഹുള്ളയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ നമ്മളിവിടെ നേരത്തെ എണ്ണിപ്പറഞ്ഞ 18 പണ്ഡിതന്മാരും അവർ, അതേപോലെ വേറെയും ധാരാളം പണ്ഡിതന്മാർ, മഹാനായ അൽബാനി റഹിമഹുള്ളയെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാരുമൊക്കെയും ഏറെക്കുറെ ഈ ഒരു ജംഅിലേക്കാണ്, സംയോജന ഹദീസുകളെ സംയോജിപ്പിക്കുന്നതിലേക്കാണ് പോയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാംവിധം പഠിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാളുസ് സാലിഹീൻ, ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാളുസ് സാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഏതാനും ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ പകർച്ചവ്യാധിയോ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മുജീബ് റഹ്മാൻ സൊലാഹി. വിശുദ്ധ ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ശബ്ദത്തിൽ ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ അവസരമൊരുക്കുകയാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ സൂറത്തു ഇബ്രാഹിം പാരായണം ചെയ്ത് കേൾപ്പിക്കുന്നത് അഷ്ഷേഖ് ഒമർ അൽ നബ്രാവി.
2: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. പ്രിയ ശ്രോതാക്കളെ, കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി ഒരുക്കിയ ആരോഗ്യ ചിന്തകളിൽ ഇപ്പോൾ ബ്ലഡ് ഷുഗർ കൂടാൻ ചില കാരണങ്ങളെക്കുറിച്ചാണ് ബഹുമാന്യനായ ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം നമ്മോട് സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ല. രക്താതി സമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ അഥവാ ബ്ലഡ് പ്രഷർ കൂടുക, അത് ഇന്ന് പല ആളുകൾക്കും കാണുന്നതാണ്. നമ്മുടെ അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകുന്ന. ഒന്ന്, കുറഞ്ഞ വൈറ്റമിൻ ഡി. ഇന്ന് വൈറ്റമിൻ ഡിയുടെ അളവ് പല ആളുകളും വളരെ കുറഞ്ഞ രീതിയിൽ കാണുന്നുണ്ട്. ഒന്നാമത് വെയിൽ കൊള്ളുന്നില്ല എന്ന് പറയാം, പക്ഷേ വെയിൽ കൊള്ളുന്ന ആളുകളിൽ പോലും വൈറ്റമിൻ ഡി കുറഞ്ഞതായിട്ട് ഇന്ന് കാണുന്നുണ്ട്. ഈ വൈറ്റമിൻ ഡി ഹൃദയവുമായിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ കൃത്യമായ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകാൻ വൈറ്റമിൻ ഡിക്ക് കൃത്യമായ ഒരു ധർമ്മമുണ്ട്. നമുക്കറിയാം, വൈറ്റമിൻ ഡി പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ ഒന്ന് കാലുവേദനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുടികൊഴിച്ചിലുമായി ബന്ധപ്പെട്ട് കാൽഷ്യവുമായി ബന്ധപ്പെട്ട ഒരു നിലക്കാണ്. അതോടൊപ്പം തന്നെ ഈ രക്തക്കോയലുകളുടെ പ്രവർത്തനങ്ങളിലും വൈറ്റമിൻ ഡിക്ക് അതിൻ്റേതായ ചില പങ്കുകളുണ്ട്. അപ്പോൾ രക്തം കൃത്യമായ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വൈറ്റമിൻ ഡി ഒരു പങ്ക് വഹിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് പ്രഷർ വരാനുള്ള ഒരു സാധ്യത നമുക്കതിൽ കാണാം. മറ്റൊന്ന്, ഉറക്കമില്ലായ്മയാണ്. കൃത്യമായ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 6 മുതൽ 7 മണിക്കൂറൊക്കെയാണ് ഒരാൾ ഉറങ്ങേണ്ട സമയം. തുടർച്ചയായി 6 മുതൽ 7 മണിക്കൂർ ഒരാൾക്ക് വിശ്രമം ആവശ്യമാണ്. അത് മിനിമം 5 അല്ല 6 മണിക്കൂർ, എന്താ 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ എന്തായാലും ഒരാൾ ദിവസം റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഉറക്കം കുറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിശ്രമമില്ലാതെ വരുന്നത് ബ്ലഡ് പ്രഷർ കൂട്ടാനുള്ള ഒരു കാരണമായി നമുക്ക് കാണാം. മറ്റൊന്ന്, സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ. നമ്മൾ കൂട്ടത്തിൽ, മനുഷ്യരെന്ന് പറഞ്ഞാൽ പൊതുവെ ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘമായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുക, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെൻഷൻ കൂടുതലും അവരുടെ ഹോർമോണുകൾ, ഇത്തരത്തിലുള്ള ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും സമ്മർദ്ദ ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയും അത് അവരുടെ ജീവിതത്തിന് സ്ട്രെസ്സ് കൂട്ടുകയും അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്നതിന്, രക്തസമ്മർദ്ദം കൂട്ടുന്നതിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് വായിക്കുന്ന നമ്മുടെ മരുന്നുകളുടെ അമിതമായ ഉപയോഗം. മരുന്നുകളുടെ അമിതമായ ഉപയോഗം, ഇപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് തന്നെ മരുന്നുകൾ കഴിക്കുക, വേദന, തലവേദന കാര്യങ്ങളൊക്കെ വരുമ്പോൾ, തൊണ്ടവേദനയൊക്കെ വരുമ്പം നമ്മൾ സാധാരണ പെട്ടെന്ന് പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്ന രീതി, അതൊന്നും വെയിറ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണത് വന്നതെന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഒരു ഇതില്ലാതെ പെട്ടെന്ന് പോയിട്ട് അമിതമായിക്കൊണ്ട് മരുന്ന്, എന്തിനും പെട്ടെന്ന് മരുന്ന് കഴിച്ച് മാറ്റുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ അമിതമായ മരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും അത് ഇത്തരത്തിൽ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കാൻ കാരണമാകും. കിഡ്നിയെ ബാധിക്കുന്ന വഴിയാണ് ഇവിടെ പ്രധാനമായിക്കൊണ്ടും രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരുന്നുകളുടെ ഉപയോഗത്തിൽ കൃത്യമായൊരു നിയന്ത്രണം നമ്മൾ വരുത്തേണ്ടതുണ്ട്.
2: ജസാക്കല്ലാഹു ഖൈറ. ഇന്നത്തെ ആരോഗ്യ ചിന്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നമ്മളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ ബ്ലഡ് പ്രഷർ. ഈ ജീവിതശൈലി അസുഖത്തെ നിയന്ത്രിക്കാൻ, അത് കൂടാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. അത്തരമൊരു ചർച്ചയായിരുന്നു ബഹുമാന്യനായ ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം നമ്മോട് പങ്കുവച്ചത്.
4: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ വായന. ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
5: പീസ് ടൈമിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. പീസ് ടൈമിനെ കുറിച്ച് പറയേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ വിലമതിക്കുന്ന കമൻ്റുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ചില ടെക്സ്റ്റുകൾ നമ്മളിവിടെ വായിക്കാറുള്ളതാണ് പീസ് ടൈം എന്ന് പറയുമ്പോൾ. പീസ് റേഡിയോ എന്നത് ഒരു റേഡിയോ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. പ്രഭാതത്തിൽ പീസ് റേഡിയോ കേൾക്കാതെ ദിവസം തുടങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓരോ പരിപാടിയും മനസ്സിനും ജീവിതത്തിനും ഗുണം ചെയ്യുന്നവയാണ്. അള്ളാഹു ഈ സേവനം സ്വീകരിക്കട്ടെ എന്നാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ പ്രിയ ശ്രോതാവ് കമൻ്റ് ചെയ്തിട്ടുള്ളത്.
6: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറേ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്തരാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലൊഹറിന് ശേഷം 4 റക്കായത്താണോ അതോ 2 റക്കായത്താണോ സുന്നത്ത് നിസ്കാരമുള്ളത് എന്നാണ്.
2: ലൊഹറിൻ്റെ ശേഷം 4 റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അന്നേ ദിവസം അവൻ സ്വർഗത്തിലാണെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ആരെങ്കിലും ലൊഹറിൻ്റെ മുമ്പ് 4 റക്കായത്തും ശേഷം 4 റക്കായത്തും സ്ഥിരമായി നിർവഹിക്കുകയാണെങ്കിൽ അവനെ നരകം സ്പർശിക്കുകയില്ല എന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇമാം നസായിയും തിർമുദിയും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് മഹദി പറയുന്നത് കാണാം. മൻ സല്ല അർബഅൻ ഖബില ദുഹ്രി വ അർബഅൻ ബഅദഹ ലം തമസ്സഹു നാർ. ആരെങ്കിലും ലുഹറിൻ്റെ മുമ്പ് 4 റക്അത്തും ലുഹറിൻ്റെ ശേഷം 4 റക്അത്തും നിസ്കരിക്കുകയാണ് എങ്കിൽ അവനെ നരകം സ്പർശിക്കുകയില്ല. ഇമാം തിർമുദി തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഹാഫള അല അർബഇ റക്അത്തിൻ ഖബില ദുഹ്രി. ആരെങ്കിലും 4 റക്അത്ത് നിസ്കാരം ലുഹറിൻ്റെ മുമ്പ് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ, വ അർബഇൻ ബഅദഹ 4 റക്അത്ത് അതിന് ശേഷവും ചെയ്യുകയാണെങ്കിൽ, ഹറമഹുല്ലാഹു അലന്നാർ, അല്ലാഹു അവനെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുന്നതാണ്, അതല്ലെങ്കിൽ അല്ലാഹു അവനെ നരകത്തെ തൊട്ട് നിഷിദ്ധമാക്കുന്നതാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന പ്രതിഫലമെന്ന് ഒരു വിഷയത്തിന് പറയുമ്പോൾ അതിൻ്റെ നിബന്ധനയായിക്കൊണ്ട് എന്തെല്ലാം വന്നിട്ടുണ്ടോ ആ നിബന്ധനകളെല്ലാം ഒക്കുമ്പോൾ മാത്രമാണ് ആ പ്രതിഫലം ലഭിക്കുക. ഈ ഹദീസുകളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ലൊഹറിൻ്റെ ശേഷം മാത്രം 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ലൊഹറിൻ്റെ മുമ്പും ശേഷവും 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് നരകത്തിൽ നിന്നും സുരക്ഷിതത്വമുണ്ട് എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്ന വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
1: ദിവസവും 10 പ്രാവശ്യം ഇഖ്ലാസ് ഓതിയാൽ സ്വർഗത്തിൽ കൊട്ടാരം ലഭിക്കുമെന്ന് കേട്ടു, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ്.
3: മൻ ഖറാ സൂറത്തുൽ ഇഖ്ലാസ് ഹത്താ യഖ്തിമഹ അശറ മറാത് ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന ഖുൽ ഹുവല്ലാഹു അഹദ് മൻ ഖറാ ഖുൽ ഹുവല്ലാഹു അഹദ് അശറ മറാത് ഹത്താ യഖ്തിമഹ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 10 തവണ ആദ്യാന്തം ഒരാൾ ഓതിയാൽ അള്ളാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചു നൽകും എന്നറിയിക്കുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. മുആദ് ഇബ്നു മുആദ് അൽ ജുഹനിയിൽ നിന്നുള്ള, അല്ലെങ്കിൽ മുആദ് ഇബ്നു ആനസ് അൽ ജുഹനിയിൽ നിന്നുള്ള ഹദീസാണ്. ഈ ഹദീസിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില സംസാരമുണ്ട്. ചില പണ്ഡിതന്മാർ ഇതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് തെളിവിന് യോഗ്യമായ നിലക്ക് ഉള്ള ഹദീസാണെന്ന് വിധിച്ച പണ്ഡിതന്മാരുണ്ട്. ചില റാവിമാർ അതിൽ റഷ്ദീൻ, അതേപോലെ അബ്ദുള്ള ഇബ്നു ലഹീ, ഇങ്ങനെ ചില റാവിമാർ, വേറെയും 1-2 റാവിമാർ, അവരെക്കുറിച്ച് ചില നിരൂപണങ്ങളുണ്ട്. അവർ സ്വീകാര്യമല്ലെന്ന നിലക്കുള്ള നിരൂപണങ്ങളുണ്ട്. അപ്പോൾ അത് കാരണത്താലാണ് ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ ദുർബലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പ്രാമാണികരായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഈ ഹദീസിനെ മറ്റു ചില നിവേദനങ്ങളെ ഉദ്ധരിച്ച് ആ നിവേദനങ്ങൾ കൊണ്ട് ഈ ഹദീസ് ഒരു ഹസനിൻ്റെ ദർജയിലേക്ക് ബലപ്പെടും എന്ന നിലക്ക് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പ്രകാരം അമലെടുക്കുന്നത് തെറ്റൊന്നുമല്ല. ഒരാൾ ഈ ഹദീസ് പ്രകാരം അമലെടുത്താൽ ആ അമൽ തെറ്റാണെന്നോ ബിദഅത്താണെന്നോ വിധിക്കപ്പെടാൻ പാടുള്ളതല്ല. ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അസിൽസിലത്തുൽ അഹദീസ് അസ്സഹീഹയിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ പഠനവിധേയമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ചില നിവേദനങ്ങളെ ഉദ്ധരിച്ച് ഇത് തെളിവിന് യോഗ്യമായി ബലപ്പെടുമെന്ന് വിധിച്ചിട്ടുമുണ്ട്. അല്ലാഹു ആലം.
1: 3-7-40 തുടങ്ങിയ കാര്യങ്ങളിൽ കുടുംബബന്ധം എന്ന പേരിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നാണ്.
4: ദുനിയാവാസകലം പരീക്ഷണമാണ്. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാവും. ദീനിയായ വിഷയങ്ങൾ പരീക്ഷണങ്ങളുണ്ടാവും. അത്തരത്തിലുള്ളൊരു പരീക്ഷണമാണിത്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കർമ്മങ്ങളും ക്രിയകളും കാര്യങ്ങളുമൊക്കെ ദീന് പഠിപ്പിച്ചു തന്നു. കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, മയ്യത്ത് നമസ്കരിക്കുക, മറമാടുക, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, തസ്ബീത്ത് ചൊല്ലുക, എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുക. എന്നാൽ ഇന്ന് സമൂഹത്തിൽ മയ്യത്തിൻ്റെ പേരിൽ ധാരാളം ദുരാചാരങ്ങളും അനാചാരങ്ങളും ബിദ്അത്തുകളും കടന്നുകൂടിയിരിക്കുന്നു. മരിച്ച അന്ന് തന്നെ പ്രത്യേകമായി സദ്യ ഉണ്ടാക്കുക, 3 കണ്ണൂക്കും പിന്നീട് ചാവടിയന്തരവും 40 ഉണ്ടാക്കുക, ദീൻ ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു മാർഗമായി പലരും കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന കസീറമ്മിനൻ റുഹബാനി. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, يا ايها الذين امنوا ان كثيرا من الاحبار والرهبان لا ياكلون اموال الناس الباطل ويصدون عن سبيل الله. വിശ്വാസികളെ, ധാരാളം പുരോഹിതന്മാരും പാദ്രിമാരും ജനങ്ങളുടെ ധനം അന്യായമായി ഭക്ഷിക്കുകയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്നും അവർ ജനങ്ങളെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ പറഞ്ഞതിന് സമാനമാണ് ഇന്ന് നാട്ടിലുള്ള ഇത്തരം ബിദ്അത്തുകൾ ഉണ്ടാക്കുന്ന വക്താക്കൾ സമൂഹത്തിലെ പണ്ഡിതന്മാരാണെന്ന് ഉദ്ഘോഷിക്കുകയും അവര് ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ജാഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅ്താ യുദ്ധത്തിൽ രക്തസാക്ഷിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇന്ന് ഇത്തരം ചിന്തകളിലാണ്, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. മയ്യത്തിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുന്നതും തുടർന്ന് ആഹാരപദാർത്ഥങ്ങളും മറ്റുമൊക്കെ ആ രൂപത്തിൽ കഴിക്കുന്നതും ജാഹിലിയത്തുള്ള നഈയായി സ്വഹാബിമാർ കണ്ടിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരം അനാചാര പ്രവർത്തനങ്ങൾക്ക് ഉശിരി കൂട്ടാൻ വേണ്ടി ഇസ്ലാമിന് അന്യമായ, ഇസ്ലാമിൻ്റെ കാതലിനെ കത്തിവെക്കുന്ന, ഷിർക്കിന് പ്രോത്സാഹനം നൽകുന്ന ഗദ്യപദ്യങ്ങൾ, മൗലൂദ് കിതാബുകൾ, സബീന കിതാബുകൾ, പലതരത്തിലുള്ള ഏടുകൾ പാരായണം ചെയ്യുന്നു. ഇതെല്ലാം കൃത്യമായി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും ഈ ബിദ്അത്തിന് കൂട്ടു നിൽക്കുവാൻ പാടില്ല. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടോ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടിയോ ആണ് എങ്കിൽ നാം ഒരു ഹദീസ് മനസ്സിലാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ, മനിൽ തമസ റിളന്നാസി ബിസഖ്തില്ലാഹി വക്കലല്ലാഹു ഇലന്നാസി, അല്ലാഹുവിൻ്റെ കോപം പേറി ജനങ്ങളുടെ തൃപ്തി സമ്പാദിക്കുന്ന ആളുകൾ, ജനങ്ങളുടെ തൃപ്തി കിട്ടിയാൽ മതി, അതിന് അല്ലാഹു കോപിച്ചാലും കുഴപ്പമില്ല എന്ന് ധരിക്കുന്ന ആളുകൾ, വക്കൽ അല്ലാഹു ഇലന്നാസി, അല്ലാഹു അവൻ്റെ കാര്യം ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന്, അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സഹായങ്ങൾ അവനുണ്ടാകില്ല. അതുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥികളിൽ എന്തുകൊണ്ട് താൻ വിട്ടുനിൽക്കുന്നു എന്ന് മറ്റുള്ള ആളുകളെ സദുപദേശത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയും ഇത് അനാചാരമാണ്. മരണപ്പെട്ടു പോയ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്നതല്ല ശരി എന്ന് അറിയിച്ചു കൊടുക്കുകയുമാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാട്ടെ.
1: ആർത്തവകാരികളായ സഹോദരിമാർക്ക് പള്ളിയിൽ നടക്കുന്ന മതപഠന ക്ലാസ് കേൾക്കാൻ പള്ളിയിൽ ഇരിക്കാൻ പറ്റുമോ എന്നാണ്.
4: ഈ ചോദ്യത്തിൽ രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആർത്തവകാരിക്ക് ഖുർആൻ പഠിക്കുവാൻ പറ്റുമോ? രണ്ട്, ആർത്തവകാരിക്ക് പള്ളിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ എന്നത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ആർത്തവകാരി പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 43-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖ്റബു സ്വലാത്ത വഅന്തും സുക്കാറ, ലഹരി ബാധിച്ചവരായിരിക്കെ വിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്, ഹത്താ തഅലൂ മാ തഖൂലു, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ബോധ്യം വരുന്നതുവരെ, വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീൽ, വഴിയാത്രക്കാരൻ അല്ലാതെ വലിയ അശുദ്ധിയുള്ളവനും പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല. ഒരു വലിയ അശുദ്ധിയുള്ള ആളിന് പള്ളിയിലൂടെ മുറിച്ച് കടക്കേണ്ടി വരികയാണെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അനുവദനീയമാണ് എന്നല്ലാതെ ഒരു വലിയ അശുദ്ധിയുള്ള വ്യക്തിക്ക് പള്ളിയിൽ താമസിക്കുവാനോ ഇരിക്കുവാനോ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആർത്തവകാരിയും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നാവിലീനുൽ ഖുംറ, ഒരു വസ്ത്രം, ഒരു പുതപ്പ് ഇങ്ങ് എടുത്തതാ എന്ന് പറഞ്ഞു. മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്നാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിന് ആർത്തവകാരിയായിരുന്നു. നബി ഉദ്ദേശിച്ചത് പള്ളിയിലേക്ക് കൈയിട്ട് ആ പുതപ്പങ്ങ് കൊടുക്കാനാണ്. അതല്ലാതെ പള്ളിയിൽ പോയി കൊണ്ടുവരുവാനോ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കുവാനല്ല. അവർ വീട്ടിലാണ് ഉള്ളത്, ആ വീട്ടിൽ നിന്നും ഒന്നുകിൽ പുതപ്പ് അങ്ങോട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കൈകൊണ്ട് കൊടുക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇന്നി ഹായിദുൻ, ആർത്തവകാരിയാണെന്ന് പറഞ്ഞു. അതിൽ നിന്നും ബോധ്യമാവുന്നൊരു കാര്യം, സ്വഹാബ വനിതകൾക്ക് കൃത്യമായും അറിയുന്നൊരു കാര്യമായിരുന്നു, ആർത്തവകാരിയാണ് എങ്കിൽ പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ആർത്തവകാരിയാണ്, എങ്ങനെ എൻ്റെ കൈ നീട്ടി ഈ പുതപ്പ് നിങ്ങൾക്ക് തരിക എന്ന ചോദ്യമുണ്ടായത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹൈളത്തുക്കി ലൈസത്തി ഫിയതി, നിൻ്റെ ആർത്തവ കയ്യിലല്ലോ, കൈ ഇങ്ങനെ നീട്ടി തരുന്നതിന് കുഴപ്പമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി. ഇത്തരം തെളിവുകൾ മുന്നിൽ വെച്ച് നാം അറിയേണ്ടത് ആർത്തവകാരി പള്ളിയിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്നാണ്. അതേപോലെ തന്നെ ആർത്തവകാരി അവർക്ക് വിർദ്ദുകളും അദ്കാർ സബാ അദ്കാർ മസാഹുകളും ഖുർആൻ സ്പർശിക്കാത്ത രൂപത്തിൽ ഖുർആൻ മനപ്പാടമുള്ളത് ഓന്നതിനും കുഴപ്പമില്ല എന്ന് തന്നെയാണ്. അല്ലാഹു തആല ആലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എൻ്റെ അയൽവാസിയുടെ ഉമ്മ മരിച്ചിട്ട് ഇന്നലെ അവരുടെ ആണ്ടായിരുന്നു. പരിപാടി ഒന്നുമില്ലായിരുന്നു, പക്ഷേ അറിവുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലും കൊണ്ടുവന്നു, അത് കഴിക്കാൻ പറ്റുമോ എന്ന്.
4: മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം ദുരാചാരങ്ങൾ, ബിദ്അത്തുകൾ സമൂഹത്തിൽ കാണുവാൻ സാധിക്കും. ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. മരിച്ച അന്ന് തന്നെ പ്രത്യേകമായ ഹൽവ വിതരണം ചെയ്യുക, കറുത്ത ഹൽവ വിതരണം ചെയ്യുക, 3-ന്റെ അന്ന് കണ്ണൂക്കുണ്ടാക്കുക, 7-ന് പ്രത്യേകമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുക, 14-ഉം 40-ഉം ആണ്ടിനുമൊക്കെ മൗലീദ് ഓതിയും മൗലീദ് ഓതാതെയുമൊക്കെയായി അന്നദാനം നൽകുക എന്നതാണ്. ഇവിടെ രണ്ട് തെറ്റുകളാണ്. ഒന്ന്, മരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് എന്തെല്ലാം മതപരമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് സംസ്കരണ മുറകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മകൾ സൈനബ് മരണപ്പെട്ട വളയിൽ എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹജ്ജത്തുൽ വദാഇൽ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഖബറ് കുഴിക്കുന്നതും ഒക്കെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ് അന്നൊരു പ്രത്യേകമായ ആഹാര പലഹാരങ്ങൾ വിതരണം ചെയ്യുവാനോ, കണ്ണൂക്കോ അടിയന്തരമോ 14-ോ 40-ോ ആണ്ടോ നടത്തുന്ന ഒരു സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. രണ്ടാമതായി, ആഘോഷപൂർവം കൊണ്ടാടുന്ന ഇത്തരം അന്നദാനങ്ങൾക്ക് മുമ്പായി ഓതപ്പെടുന്ന മൗലീദുകളിൽ ഇസ്ലാമിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ശിർക്കൻ വാക്കുകൾ ചൊല്ലപ്പെടുന്നു, അർത്ഥം അറിഞ്ഞോ അറിയാതെയോ എന്നത് മറ്റൊരു അപരാധമാണ്. ഇതൊക്കെ മാറി ഇപ്പോൾ കണ്ടുവരുന്ന സമ്പ്രദായമാണ് ഒരു പ്രത്യേക ദിവസത്തിൽ അന്നദാനത്തിന് പകരം മാംസം വിതരണം ചെയ്യുക. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മക്കളോ ഇനി മറ്റുള്ള ആളുകളോ കടം വീട്ടുകയാകട്ടെ അനുവദനീയമാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മക്കൾ വല്ലതും ചെയ്യുന്നു എങ്കിൽ അത് അംഗീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മയ്ക്ക് വേണ്ടി കിണർ കുഴിച്ചു കൊടുത്തു, ഇതൊക്കെ ഹദീസിൽ വന്ന കാര്യം തന്നെയാണ്. എന്നാൽ അതിനൊരു പ്രത്യേകമായ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഇതിന് പ്രത്യേകമായ ഒരു സമയം നിർണയിക്കൽ, ഇസ്ലാം സമയം നിർണയിച്ചുവെങ്കിൽ അങ്ങനെ സമയം നിർണയിക്കാം. ഇപ്പോൾ അറഫയിൽ നിൽക്കുക എന്നത് ഇസ്ലാം കൃത്യമായ ഒരു സമയം നിശ്ചയിച്ചു. ഹജ്ജുമായി ബന്ധപ്പെട്ട് ദുൽഹജ്ജ് 9 അന്ന് ഉച്ച മുതൽ സൂര്യാസ്തമനം വരെ നിൽക്കണം. അത് സമയബന്ധിതമായി ചെയ്യേണ്ട ഒരു ആരാധനയാണ്. സമയം നിർണയിക്കാത്തൊരു കാര്യത്തിൽ നാം സമയം നിർണയിക്കുക. 40 അന്ന് മാത്രം ഒരു വിതരണം, അല്ലെങ്കിൽ 7 അന്ന് മാത്രം ഒരു ഉരുവിനെ അറുത്ത് മാംസ വിതരണം എന്നത് ആ സമയത്തിന് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ അത് തീർത്തും അനാചാരമാണ്, ബിദ്അത്താണ്. നേരെ മറിച്ച് ഒരാൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി അവർക്ക് പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി വല്ല സഹായങ്ങളും ചെയ്യുന്നു എങ്കിൽ അത് ഒരിക്കലും തള്ളിപ്പറയേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാണ് ഈ ആളുകൾ അറുക്കുന്നത് എന്ന് നോക്കിയാണ് അതിനെ നാം മനസ്സിലാക്കേണ്ടത്.
1: നിയ്യത്ത് ചൊല്ലി പറയുന്നത് ബിദഅത്താണോ ഹറാമാണോ എന്നാണ്.
3: നമ്മുടെ ബഹുമാന്യ ചോദ്യകർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിയ്യത്ത് ഒരിക്കലും പറയേണ്ടത് അല്ല, നിയ്യത്ത് കരുതേണ്ടതാണ്. പറയലും കരുതലും തമ്മിൽ വ്യത്യാസമുണ്ട്. നിയ്യത്ത് പറയുന്നത് ബിദഅത്താണ്, കുറ്റകരമാണ്. നിയ്യത്ത് കരുതൽ സുന്നത്താണ്, പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിയ്യത്ത് പറയുക എന്ന അവസ്ഥ പാടുള്ളതല്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊരു തെറ്റായ പ്രവണത വ്യാപകമാണ്. നവൈത്തു അനുസല്ലിയ അദ്ദുഹുർ അർബാ റക്അത്തിൽ ലില്ലാഹി തആല എന്നൊക്കെ പറഞ്ഞ് നിയ്യത്ത് പറയുന്ന അവസ്ഥ, അത് തെറ്റാണ്. അതുപോലെ നവൈത്തു സൗമ ഖദിന എന്ന് പറഞ്ഞ് നോമ്പിന് നിയ്യത്ത് ചൊല്ലുന്ന അവസ്ഥ, അത് തെറ്റാണ്. നിയ്യത്ത് പറയാനുള്ളതല്ല, നിയ്യത്ത് കരുതാനുള്ളതാണ്. നവ കരുതി, ആ ക്രിയയിൽ നിന്ന് വിൽപ്പന്നാണ് നിയ്യത്ത്. കരുതൽ എന്നാണ് അർത്ഥം, കരുതേണ്ടത് മനസ്സുകൊണ്ടാണ്. അപ്പം മനസ്സിൽ കരുതുകയാണ് വേണ്ടത്, ഏതാണ് കർമ്മം, ആർക്കാണ് കർമ്മം, ഇത് നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ് വേണ്ടത്. ഞാൻ ദുഹർ നിസ്കരിക്കുകയാണ്, ഞാൻ അസ്ർ നിസ്കരിക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി എന്നുള്ളതായ ഒരു നിയ്യത്ത് കരുതൽ, അതാണ് വേണ്ടത്. അത് ഒരു കർമ്മം തുടങ്ങുമ്പോൾ അതോടൊപ്പമാണ്. നിയ്യത്ത് ഷർത്താണോ നിയ്യത്ത് റുക്കിനാണോ, ഫുഖാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പല പണ്ഡിതന്മാർ നിയ്യത്തിനെ ഷർത്തായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. ഷർത്തെന്ന് പറഞ്ഞാൽ കർമ്മം തുടങ്ങുന്നതോടൊപ്പം ഇതുണ്ടായിരിക്കണം എന്നുള്ളതാണ്.
1: സൂറത്തു ഫത്ഹ് 21 ദിവസം ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രയാസങ്ങൾ നീങ്ങും എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ഇതിന് അടിസ്ഥാനമുണ്ടോ? വേറെ ഒരു വീഡിയോയിൽ സൂറത്ത് ഫത്ഹ് ഓതിയതിൻ്റെ ശേഷം 489 തവണ യാ ഫത്താഹ് ചൊല്ലാനും പറയുന്നു. ഇത് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്.
5: അതിനുള്ള ഉത്തരം, അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു വിജയം ലക്ഷ്യമാക്കിക്കൊണ്ട് സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തതിന് യാതൊരു തെളിവുമില്ല. സ്വഹാബത്തിന് അങ്ങനെ ഒരു നിർദ്ദേശം പ്രവാചകൻ നൽകിയിട്ടില്ല. സ്വഹാബികളാരും തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ടും നമുക്ക് തെളിവ് കാണാൻ സാധ്യമല്ല. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം തന്നെയാണ്. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ അതിനുശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു അധ്യായമാണ്. ഒരു വലിയ വിജയത്തെ സംബന്ധിച്ചുള്ള സന്തോഷവാർത്ത ഉൾക്കൊള്ളുന്ന അധ്യായമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തൻ്റെ ആ യാത്രയിൽ പാരായണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെ ചില ആളുകൾ അവരുടേതായ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയതാണ്. കാരണം വിജയമെന്ന് ആ അധ്യായത്തിന് പേരുണ്ടല്ലോ, ഒരു വിജയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി വന്ന അധ്യായമാണല്ലോ. ആ നിലക്ക് വിജയം ലഭിക്കുന്നിടത്തിലൊക്കെ നമുക്കിത് ചൊല്ലാം. ഇത്തരത്തിലുള്ള നല്ലതായി തോന്നലുകൾ നമുക്ക് പാടില്ലാത്തതാണ്. കാരണം അതിന് അങ്ങനെ ഒരു വശമുണ്ടായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷമുള്ള യുദ്ധങ്ങളുടെ സന്ദർഭങ്ങളിലൊക്കെ അത് പാരായണം ചെയ്യുമായിരുന്നു. സ്വഹാബത്തിനോട് പാരായണം ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിക്കുമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം വന്ന മഹാന്മാരായ സ്വഹാബികളും പല നിലക്കുമുള്ള യുദ്ധങ്ങൾ, പരീക്ഷണങ്ങൾ എല്ലാം അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അവരാരും ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ഇത്തരം കാര്യങ്ങൾ നാം വിശ്വസിക്കാതിരിക്കുകയാണ് വേണ്ടത്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പ്രത്യേകമായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആലം.
1: വാഹനം ലോൺ എടുത്തിട്ടാണ് വാങ്ങിയത്, അതിന് അവൻ പലിശ കൊടുക്കുന്നുണ്ട്. അതുപോലെ അവന് ബാങ്ക് ബാലൻസ് ഉള്ളതുകൊണ്ട് അതിലും പലിശ വരുന്നുണ്ട്.

0: ായും അടക്കേണ്ടി വരും. താൻ കുറ്റക്കാരനാണെങ്കിലും അല്ലെങ്കിലും ശരി. എങ്കിൽ ആ പണം എവിടെ നിന്നാണ് അയാൾ എടുക്കുക? തന്റെ അനുവദിക്കപ്പെട്ട ഹലാലായ സമ്പാദ്യത്തിൽ നിന്നായിരിക്കും. പലിശ തനിക്ക് തന്റെ ചിലവിന് കീഴിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉപകരിക്കപ്പെടുന്ന രൂപത്തിൽ ഒരിക്കലും വിനിയോഗിച്ചുകൂടാ. ഒരാളുടെ അക്കൗണ്ടിൽ ധാരാളം പണം പലിശയായി ഉണ്ട് എങ്കിൽ അത് പെട്ടെന്ന് മറ്റേതെങ്കിലും മാർഗത്തിൽ ഒഴിവാക്കുക എന്നല്ലാതെ തൻ്റെ സുരക്ഷിതത്വത്തിനും തൻ്റെ സംരക്ഷണത്തിനും തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വേണ്ടി ഒരിക്കലും അത് ഉപയോഗിക്കുവാൻ പാടില്ല. കാരണം അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ പലിശ താൻ തന്നെ ഉപയോഗിച്ചതായി തീർന്നു. ഒരു പക്ഷേ ഈ ഫൈനും മറ്റ് കാരണങ്ങളും തൻ്റെ കാരണത്താലല്ല വന്നത്, എന്നിരുന്നാലും ശരി.
1: മഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ.

പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് സ്വരം. മരണത്തെ നേരിൽ കാണും. ഈ വരികൾക്ക് ഈണം നൽകുന്നത് മുനവ്വർ സ്വലാഹി.

0: ജസാകും അല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം. മരണത്തെ നേരിൽ കാണും, ഈ വരികൾക്ക് ഈണം നൽകിയത് മുനവ്വർ സ്വലാഹി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ഒരു സ്പെഷ്യലാണ്. ബാക്കി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പറയാം. ഇത് പെരുന്നാളിൽ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ്. തെൽബിയ ബലിപെരുന്നാളിൻ്റെ ഭാഗമായി കുട്ടികൾ അയച്ചിട്ടുള്ള പ്രോഗ്രാമുകൾ, ധാരാളം പരിപാടികൾ വന്നിരുന്നു. അന്നത്തെ പ്രത്യേക ഷെഡ്യൂൾ കാരണം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ട് റേഡിയോ നിങ്ങളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് സ്പെഷ്യൽ പ്രോഗ്രാമായി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് ഈ സ്റ്റാർ ക്വസ്റ്റ്. അപ്പോൾ ഈ സ്റ്റാർ ക്വസ്റ്റിലുള്ളവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ആദ്യത്തെ പ്രോഗ്രാം ആരാണ്?
1: ആദ്യ ഒരു മലയാളം ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നത് ഹാദിയ ബിൻത്ത് ഫാത്തിമ. ഹാദിയ ബിൻത്ത് ഫാത്തിമ ഒന്നാം ക്ലാസ്സുകാരിയാണ്, കൊച്ചു കൂട്ടുകാരിയാണ്.
0: അപ്പോൾ ഒന്നാം ക്ലാസ്സിലുള്ള ഒരു കുഞ്ഞു മിടുക്കിയുടെ ഒരു അടിപൊളി പാട്ടിലേക്കാണ് പോകുന്നത്. തൊടുപുഴയിലാണ് മോളെ വീട് അല്ലേ?
1: അതെ,
0: GLPS
1: ഉടുമ്പന്നൂർ.
0: ഉടുമ്പന്നൂരിൽ നിന്നും ഒന്നിലെ മികച്ച കുട്ടി ഹാദിയ ബിൻത്ത് ഫാത്തിമയുടെ പാട്ട് കേൾക്കാം.

0: ഭഗം കാട്ടി തരൂതം പുരാണി, കാട്ടി തരൂതം പുരാണി.
1: മഷാല്ലാ മഷാല്ലാ. അപ്പോൾ ഒന്നിൽ ഇങ്ങനെയാണെങ്കിൽ വെളുപ്പ് രണ്ടിലും മൂന്നിലൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും?
2: അതെ അതെ, ഒരുപാട് പാട്ടുകൾ.
1: അപ്പം ഇനി എത്ര സ്റ്റാർ ക്വസ്റ്റ്, ഇനി എത്ര പ്രോഗ്രാം. ആദ്യം എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് നേരത്തെ എത്തും ഒന്നാം ക്ലാസ്സിലായതുകൊണ്ട്.
2: അതെ
1: അല്ലേ?
2: അതെ.
1: അപ്പോൾ 5 മണിക്ക് മുമ്പേ വീട്ടിലെത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു ഈ സ്റ്റാർ ക്വസ്റ്റ് ആദ്യം കേൾക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മച്ചിനോടും ഉപ്പച്ചിനോടൊക്കെ പറയണം. ഇനിയൊരു അടുത്തൊരു കൊല്ലം പെരുന്നാൾക്ക് മാത്രമല്ല ഞാൻ റേഡിയോയിലുള്ളത്, എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് ഇനി പ്രോഗ്രാം എനിക്ക് അവതരിപ്പിക്കണം.
2: അതെ, എന്നും പ്രോഗ്രാം അവതരിപ്പിക്കണം. മറ്റുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ലൈവിൽ ഉണ്ടാവാറുണ്ട്, ഈവനിങ് ലൈവിൽ, അതൊക്കെ കേൾക്കണം.
1: അപ്പോൾ ഈവനിങ് ലൈവിലേക്ക് ഇത് കേട്ടതിൻ്റെ പിറ്റേ തന്നെ വേഗം ഒരുങ്ങിയിട്ട് വേഗം അയക്കണം. നമ്പർ
2: 85 90 745 845.
1: അപ്പോൾ സബിൽ സാർ പറഞ്ഞ നമ്പർ ഓർമ്മ ഉണ്ടല്ലോ. ഹദിയ, ഹദി എന്ത് ചെയ്യണം? ഈ നമ്പർ എഴുതിയെടുത്തിട്ട് 85 90 745 845 അല്ലേ? ഈ നമ്പർ എഴുതിയെടുത്തതിൻ്റെ ശേഷം വേഗം ചെയ്യാം, ഇതുപോലത്തെ വീട്ടിൽ നല്ല പാട്ട് പഠിച്ചിട്ട് അതിലേക്ക് അയക്കാം ഇൻഷാല്ലാ. അപ്പോൾ തൊടുപുഴയിൽ നിന്നും നേരിട്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിയുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഇത് എല്ലാ ദിവസവും പറ്റും.
2: അതെ, അപ്പം നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അടുത്തത് ഒരു മലയാളം ഗാനവുമായിട്ട് നമ്മോടൊപ്പം ചേരുന്നത് സ്വാലിഹ് ആണ്. സ്വാലിഹ് സൽസബീൽ മദ്രസ കേച്ചേരി അവിടെയാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് സ്വാലിഹിൻ്റെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഷാ.
1: സ്വാലിഹ് കുറച്ചുകൂടി വലിയ കുട്ടിയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞതിനെക്കാട്ടിലും. എനിക്ക് തോന്നുന്നു
0: അതെ.
1: സ്വാലിഹ് ഒരു ഇവിടെ ലിസ്റ്റ് അനുസരിച്ച് സ്വാലിഹിൻ്റെ ക്ലാസ് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു 9ലോ 10ലോ ഒക്കെ 9ലൊക്കെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാലിഹ് അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ സ്വാലിഹ് നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടിയും സ്വാലിഹ് സൗണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി പാടിയിരുന്നെങ്കിൽ അവിടുന്ന് സൗണ്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്ത് വെച്ചറിയാം എന്തോ ഒരു പ്രശ്നം നമുക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് അല്ലേ? സുബിൽ സാറിന് തോന്നിയില്ലേ സംഭവം? അപ്പോൾ സ്വാലിഹ് ഒന്നുകൂടി എന്ത് ചെയ്യണം, ഈ പാട്ട് തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാട്ട് അടിപൊളിയായിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യാം.
0: അതെ.
1: സ്വാലിഹിൻ്റെ വീട് ഇപ്പോൾ എവിടെയും നമ്മൾ പറഞ്ഞിരുന്നേ?
0: വീട്
1: തൃശ്ശൂരാണ് അല്ലേ?
0: തൃശ്ശൂർ.
1: അല്ലേ, കേച്ചേരി അല്ലേ?
0: അതെ.
1: യെസ്. അപ്പോൾ തൃശ്ശൂരായതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോടൊക്കെ കൊട്ടക്കലിലെ ആളുകളോട് പറഞ്ഞ പോലെ പെട്ടെന്ന് ഇവിടെ ഒന്നാ പറയുന്നില്ല. പക്ഷെ ഒരു ദിവസം സ്വാലിഹ് വരണം പെരിന്തൽമണ്ണയിലേക്ക്.
0: അതെ.
1: കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വേറെ ആരൊക്കെ മദ്രസയിലുള്ള സെൽസബിൽ മദ്രസയാണല്ലോ.
0: അതെ.
1: അപ്പോൾ ആ മദ്രസക്ക് ഒരു പ്രോഗ്രാം സ്വാലിഹിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കട്ടെ.
0: അതെ.
1: ആരോ നമ്മളെ പിന്നെ സദർ മുദരി സാറാണ് അവിടെ ഉള്ളത്. സദർ പറയാം, എന്നിട്ട് പറയേണ്ടത് ഞാൻ എൻ്റെ പ്രോഗ്രാം റേഡിയോയിൽ വന്നു,
0: അതെ,
1: എൻ്റെ മാത്രം വന്നാൽ പോരാ,
0: നമ്മുടെ
1: മദ്രസിലെ
0: ബാക്കിയുള്ള കൂട്ടുകാരെ
1: ബാക്കിയുള്ള കൂട്ടുകാരെ പ്രോഗ്രാമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് പെരിന്തൽമണ്ണയ്ക്ക് ഒരു ട്രിപ്പ് പോകണം.
0: അതെ. ഒരു ദിവസം വൈകുന്നേരം,
1: ഒരു ദിവസം വൈകുന്നേരം ഏതാണോ സമയം നോക്കിയിട്ട് പോയിട്ട് എന്നിട്ട് മദ്രസയുടെ പേരിലൊരു സ്പെഷ്യൽ പ്രോഗ്രാം.
0: അതെ.
1: അപ്പോൾ സ്വാലിഹ് റെഡിയാണല്ലോ. പിന്നെ ഇത് കേട്ട ഉടനെ സ്വാലിഹ് ചെയ്യേണ്ടത് വേഗം സാറിന് വിളിക്കണം, സാറിന് വിളിക്കണം.
0: അതെ.
1: അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് പ്രോഗ്രാം അവതരിപ്പിച്ച് അടങ്ങാവും. എന്നുവെച്ചാൽ
0: നമുക്ക് അടുത്തതും ഒരു മലയാളം ഗാനം തന്നെയാണുള്ളത്. അടുത്തതായിട്ട് നൂഹ എസ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നൂഹ പഠിക്കുന്നത് 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, പഞ്ചായത്ത് യൂണിയൻ പ്രൈമറി സ്കൂൾ.
1: സ്ഥലം
0: ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ.
1: പക്കാന എന്നുള്ള സ്ഥലം എവിടെയാണ് ആവല്ലേ?
0: അതെ,
1: നോക്കാം നമുക്ക് പിന്നീട്. അപ്പോൾ ആദ്യം പക്കാനയിൽ നിന്നുള്ള നൂഹയുടെ ഗാനാണല്ലോ അല്ലേ?
0: അതെ.
1: എത്രാം ക്ലാസ്സിലാണ് നൂഹ പഠിക്കുന്നത്?
0: 5ാം ക്ലാസ്.
1: ആഹാ. അപ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം.
2: അസ്സലാമു അലൈക്കും.

0: ഹിറ, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും പരിചിതമായ ഒരു ഗാനം തന്നെയാണ്
2: യെസ്
1: നൂഹ മോള് പാടിയിട്ടുള്ളത്.
2: അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച എന്താണോ, പക്കാനയിൽ നിന്ന് നൂഹ പാട്ട് പാടാൻ മാത്രം അറബി അക്ഷരം നന്നായിട്ടൊക്കെ അറിയാൻ തോന്നുന്നുണ്ട്.
1: അതെ
2: അല്ലേ, മാഷാല്ല. അപ്പോൾ നല്ല അറബി പാട്ടിനും വശമുണ്ടെന്ന് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ കേട്ടത് നൂഹ എസിൻ്റെ മലയാളം സോങ്ങാണ് കേട്ടത്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇനി കേൾക്കുന്നത് അടുത്തൊരു മലയാളം സോങ് തന്നെയാണല്ലേ? ആരാണ് സിബിൾ സാറേ?
1: ലിയാന ലത്തീഫ്, ജി വി എച്ച് എസ് എസ് എടയന്നൂർ,
2: ഏഴാം ക്ലാസ്സിലെ കുറച്ച് പഠിക്കുകയാണ് അല്ലേ. നല്ല ലിയാന, എൻ്റെ പാട്ട് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും.

0: ഇൻഷാല്ലാ. ലിയാനിയുടെ പാട്ട് ഇങ്ങനെ കേട്ടപ്പം നമ്മുടെ സംഭവം ഇങ്ങനെ
1: യെസ്
0: എല്ലാവരും ചരിത്രത്തിലൂടെ ഒന്ന് ഇറങ്ങി വന്നു എന്നുള്ളതാണ്.
1: ലിയാന ഇതാദ്യമായിട്ടാണോ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്? എനിക്കറിയില്ല. ലിയാന ഇതോടുകൂടി നമ്മൾ മുമ്പിലൊക്കെ പറയണ പോലെ പറയണില്ല, ഇതുപോലെ ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കരുത്. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു അവസരം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവോ? എല്ലാ ദിവസവും പാടാനുള്ള അവസരം ഇവിടെ ഉണ്ടാവോ?
0: ഇല്ല, സ്കൂളുകളിൽ തന്നെ ആർട്സിന് മാത്രമേ പാടാൻ
1: അതല്ലേ പാടാൻ പറ്റുള്ളൂ. പിന്നെ ഇനി വേറെ ഏതെങ്കിലും ചാനലിലാണെങ്കിലും അത് ഒരു എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് എപ്പോഴെങ്കിലേ പറ്റുള്ളൂ. ഇതെല്ലാ ദിവസവും പ്രോഗ്രാമിന് ഇങ്ങനെ പാട്ട് പാടാൻ അവസരമുള്ളത് എനിക്ക് തോന്നുന്നു ഒരേ ആകെ ഉണ്ടാവുള്ളൂ
0: റേഡിയോയിൽ മാത്രം.
1: പീസ് റേഡിയോ
0: അതോ ഈവനിങ് ലൈവിൽ?
1: ഈവനിങ് ലൈവിൽ കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടിയിൽ ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന പ്രോഗ്രാമിൽ. അതുകൊണ്ട് ലിയാന ലത്തീഫിനോട് പറയാനുള്ളത്, ഈ ഒരു പ്രോഗ്രാം സംപ്രേഷണം ചെയ്ത് കേട്ട ഉടനെ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യണം.
0: 85 90 745 845.
1: എന്നിട്ട് പറയണം എനിക്കിനി പാടാൻ താല്പര്യമുണ്ട്. എന്നിട്ട് ഏത് ദിവസത്തേക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഞാൻ പാടും. തിങ്കളാഴ്ചത്തെ അന്ന് അവൾ കേൾക്കണം.
0: അതെ,
1: ചൊവ്വാഴ്ചയാണ് ഞാൻ, തിങ്കളാഴ്ച ഞാൻ അയച്ച പ്രോഗ്രാമാണ്, എനിക്ക് ചൊവ്വാഴ്ച കേൾക്കണം. അങ്ങനെ ചൊവ്വാഴ്ചക്ക്
0: അതെ
1: ആ നമ്പറിലേക്ക് അയച്ച് മുൻകൂട്ടി ഒന്ന് പറയട്ടെ.
0: അതെ,
1: ഇൻഷാല്ലാ.
0: അപ്പോൾ എന്തായാലും നമ്മൾ ലിയാന ലത്തീഫിൻ്റെ പാട്ട് കേട്ടു, കൊച്ചുകൂട്ടുകാരിയുടെ പാട്ട്, മനോഹരമായ ഗാനം.
1: ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ മുഹമ്മദ് അർഷ് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, ഞാനും വരട്ടെ എന്ന് ചോദിച്ചിട്ട്.
0: അതെ അതെ,
1: ആ മുഹമ്മദ് അർഷ് വന്നോട്ടെ, മലയാള പാട്ട് തന്നെയാണ്.
0: അതെ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് അർഷ് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്, ധർമ്മടം സ്വദേശിയാണ്. നമുക്ക് അർഷിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ലബ്ബൈക പാടുന്നു ജനകൊടി അടുങ്കലും ഉടയോനടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജപൊടി നടക്കുന്നു ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദി

ജനകോടിയടുങ്കലുമുടയോനടുക്കുന്നു ലക്ഷ്യം ഇലാന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടീജ പൊടി നടക്കുന്നു ഉള്ള് തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടുത്തിടുന്നേ റബ്ബിൽ ഉദിബൈത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മൊഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ.

വീണ്ടും അഹിലരു ഹലിലുള്ള വിളിച്ചൊരു വിളി കെട്ട് അതിർപ്പത്തിൻ തൽബിയത്തിൻ വചനങ്ങൾ ഉരുവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ചു വരച്ചു.

പറയുന്നു ജനകൊടിയടുങ്കലുമുടയവനടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടീജ പൊടി നടക്കുന്നു ഉള്ള് തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്കത്തടുത്തിടുന്ന

സ്മൃതികളിൽ പകരുന്ന ജലസംസം കുടിച്ച് സുബ്ഹാനു തസ്ബീഹും തക്ബീറും ഉരുവിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ചു വരച്ചു നുണച്ചു തുണച്ചു നയി.

0: ജനകൊടിയടുങ്കലുമുടയൊനടുക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ടിജ പൊടി നടക്കുന്നു ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ റബ്ബിൽ ഉദിബൈത്ത് നടത്തിടുന്നേ കൽബിൽ പെരുത്ത മൊഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി വബറകാത്തുഹു. മാഷാല്ല, അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ പ്രോഗ്രാം കൂടിയോടെ പൊളിച്ചടക്കിയിരിക്കുകയാണ് മുഹമ്മദ് അർഷ്. അർഷ്, നേരത്തെ നമ്മൾ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ കാര്യമൊക്കെ അർഷ് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കല്ലേ?
2: അതെ.
1: അപ്പോൾ അർഷും ഈ പറഞ്ഞ പണി എന്നെ ചെയ്യണം, വേഗം ചെയ്യണം. നല്ലൊരു പാട്ട് പഠിച്ചിട്ട് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് ഇന്ന ദിവസം എൻ്റെ പ്രോഗ്രാം സംപ്രേക്ഷണം ചെയ്യണം എന്ന മെസ്സേജുമായിട്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഫയൽ അയക്കണം.
2: എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ്യൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം, അതിൻ്റെ സമയമായിട്ടുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അന്നൂർ കോഴ്സ് അറിയിപ്പ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ പഠിതാവായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അന്നൂർ എന്റെ ഫോണിൽ കിട്ടുന്നില്ല. കുറേ ശ്രോതാക്കൾ ഇത്തരം ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട്. ചിലർ പാസ്വേഡ് മറന്നു, മറ്റു ചിലർക്ക് യൂസർ നെയിം അറിയില്ല, കുറേ ശ്രോതാക്കൾ റിവൈൻഡ് ഓപ്ഷനും മെറ്റീരിയൽ വിൻഡോയും കണ്ടിട്ടേയില്ല. പീസ് റേഡിയോ കുടുംബാംഗങ്ങളുടെ ഇത്തരം നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിന്റെ വെർച്വൽ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ 9544-795-099 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
0: Peace Radio. Tune to reality.

0: പ്രമുഖരുടെ ജുമാ ഖുതുബകൾ പ്രക്ഷേപണം ചെയ്യുന്ന അൽ മിമ്പർ എന്ന പ്രോഗ്രാമിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. മുഹറത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഖുതുബ നിർവഹിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി.
1: ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد

الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്‌വയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവരും ബാധ്യതപ്പെട്ടവരാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പവിത്രമാക്കിയിട്ടുള്ള മുഹറം മാസത്തിൻ്റെ ആരംഭത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നിർദ്ദേശവും വ്യക്തമായ കാഴ്ചപ്പാടുകളും അതിൻ്റെ അനുയായികൾക്ക് നൽകിയ ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില രാവുകൾക്കും ചില സമയങ്ങൾക്കുമെല്ലാം അള്ളാഹുവിൻ്റെ മതത്തിൽ വലിയ പ്രത്യേകതയുണ്ട്, വലിയ പുണ്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ മനുഷ്യന്മാർ ഭൂമിയിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന കാലഗണനയിൽ എത്ര മാസമാണെന്നും ആ മാസങ്ങളിൽ ഹുറുമത്താക്കപ്പെട്ട ചില മാസങ്ങളുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് കൽപ്പനകളും വിരോധങ്ങളുമാണ് അല്ലാഹു ഈ ആയത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന ഇദ്ദത്ത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ, മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ അത് 12. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അതേതു മുതലാണ് ആ 12 മാസങ്ങൾ എണ്ണിത്തുടങ്ങിയത്? അത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് മുതൽക്കു തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങളുണ്ട്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രവുമാണ്. അതും ആദ്യകാലം മുതൽക്കു തന്നെ ഉള്ള ഒരു രീതിയാണ്. ദാലിക ദീനുൽ ഖയ്യിം, ആ 12 മാസങ്ങളെ ആ മാസങ്ങളായി മനസ്സിലാക്കുകയും 4 മാസങ്ങളെ പവിത്രമായി മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ചൊവ്വായ മതം, അല്ലെങ്കിൽ ഋജുവായ മതം എന്ന് പറയുന്നത് അതാണ്. ആ 4 മാസങ്ങളുടെ പ്രത്യേകത എന്താണ്? ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ സ്വന്തത്തോട് തന്നെ അതിൽ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല, ളുൽമ ചെയ്യാൻ പാടില്ല. അഥവാ ശരീരത്തെ ഉപദ്രവിക്കാനിരിക്കുന്ന പോലെ തന്നെ മറ്റുള്ള തൻ്റെ സഹോദരന്മാരായ വിശ്വാസികളെയും മറ്റു മനുഷ്യരെയും ഉപദ്രവിക്കാതെ യുദ്ധങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം മാറി നിൽക്കുക എന്നതാണ് ഈ 4 മാസങ്ങളിൽ അവൻ ചെയ്യേണ്ട, വിശ്വാസികൾ ചെയ്യേണ്ട കർമ്മമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ആ 4 മാസങ്ങളുടെ പേര് വിശദീകരിച്ചിട്ടില്ല. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. ചില ആളുകൾ പറയും, എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് എന്തിനാണ് ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്ന ആളുകളോട് ഈ ആയത്ത് ചോദിച്ചിട്ട് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ മിൻഹ അർബഅത്തുൻ ഹുറും എന്ന ആയത്തിന്റെ വിശദീകരണം എവിടെ? ഖുർആനിൽ എവിടെയില്ല. 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 4 മാസങ്ങളുടെ ഏതൊക്കെയാണെന്ന് തഅയീൻ ചെയ്ത് നിർണയിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹയ്യത്തി യൗമ ഖലഖ അല്ലാഹു സമാവാതി വൽ അർദ്,
നിശ്ചയമായി കൊണ്ട് കാലഘട്ടമെന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ച അന്ന് മുതൽക്കു തന്നെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമെന്ന് പറയും ഇസ്ന അശറ ശഹ്റൻ 12 മാസം, മിൻഹാ അർബഅത്തുൻ ഹുറും അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. സലാസു മുതവാലിയാത്ത് 3 മാസങ്ങൾ തുടർച്ചയായി കൊണ്ടുവരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം വറജം മുദറല്ലദി ബൈന ജമാദി വശഅബാൻ. ഈ 4 മാസങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പവിത്രമായി പഠിപ്പിച്ചത്. റജബും അതുപോലെ തന്നെ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും. ആ മുഹറ മാസത്തിന്റെ തുടക്കത്തിലാണ് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാം ഇപ്പോഴുള്ളത്. ഈ മുഹറ മാസം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വർഷത്തിന്റെ തുടക്കം കൂടിയാണ്. ഹിജ്റ 1448-ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത്. ഇസ്ലാമിക കലണ്ടറിന്റെ പ്രത്യേകത അതിന്റെ കലണ്ടറിന്റെ അവസാനത്തെ മാസവും അതിന്റെ തുടക്കവും ഒടുക്കവും ഒരു അശ്ഹുറുൽ ഹുറുമിൽപ്പെട്ട പവിത്രമായ മാസങ്ങളെ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് ഇസ്ലാമിന്റെ മാസങ്ങളുടെ പ്രത്യേകത. മാത്രമല്ല ജാഹിലിയ കാലഘട്ടത്തിലും ഈ അശ്ഹുറുൽ ഹുറുമിനെ അവർ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷേ അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ മാസങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നസീഅ നടത്തി അവരുടെ ഇഷ്ടപ്രകാരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഹറത്തെയും അതുപോലെ തന്നെ മറ്റു മാസങ്ങളെയും എല്ലാം മാറ്റി തിരിച്ചിരുന്നു. അതിനാണ് നസീഅത്ത് എന്ന് പറയാം. ഈ ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ജാഹിലിയത്തിൽ അതിന്റെ പേര് സഫറുൽ അവ്വൽ എന്നായിരുന്നു. മുഹറ മാസത്തിന് രണ്ടാമത്തെ സഫർ, സഫറു സാനി, മുഹറം കഴിഞ്ഞ സഫർ മാസമാണല്ലോ. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ എന്ന് പറയുന്ന പോലെ സഫറുൽ അവ്വൽ, സഫറു സാനി എന്നതാണ് സാധാരണയായിക്കൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ മുഹറമാസത്തെ സംബന്ധിച്ച് അസ്സഫറുൽ അവ്വൽ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ആ സഫറുൽ അവ്വൽ എന്ന് പേര് മാറ്റിയാൽ മുഹറം, പവിത്രമായ മാസങ്ങൾ എന്ന്, പവിത്രമായ മാസം എന്ന് അതിന് പേര് വെക്കുകയും ചെയ്തു. കാരണം അതിന് അങ്ങനെ പേര് വെക്കാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ മുഹറം മാസത്തെയാണ് പലപ്പോഴും അവരുടെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചിരുന്നത്. കാരണം 3 മാസങ്ങൾ തുടർച്ചയായിക്കൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കുക എന്നുള്ളത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫിത്രത്ത് അനുസരിച്ചുകൊണ്ട് പ്രകൃതി അനുസരിച്ചുകൊണ്ട് അവരെ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ആ മാസത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യുദ്ധമുണ്ടാകുകയും അതിന് പകരം മറ്റൊരു മാസത്തെ പവിത്രമായി കാണുകയും ചെയ്തിരുന്നു അവർ. അതിനെ നിർത്താൻ വേണ്ടിയും ആ സമ്പ്രദായത്തെ ഇന്നമ നസീഉ സിയാദത്തും ഫിൽ കുഫർ, അത് കുഫറിന്റെ ആധിക്യത്തെ കുറിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കുകയും ഈ സഫർ മാസത്തെ സഫർ അവ്വൽ എന്ന പേര് മാറ്റി അൽ മുഹറം, അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമായ മാസമാണ്, അതുകൊണ്ട് അതിനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കരുത്, അതിനെ തൊട്ട് കളിക്കണ്ട എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകനും അങ്ങനെയാണ് ആ മാസത്തിന് മുഹറം എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. സഹോദരന്മാരെ, നാം ഇപ്പോൾ നിലവിലുള്ള ഈ മുഹറം മാസം എന്ന് പറഞ്ഞ ഏറ്റവും പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ്. ആ ബോധവും ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത് ശഹറുല്ലാ, അള്ളാഹുവിന്റെ മാസമെന്നാണ്. നമുക്കറിയാം എല്ലാം അള്ളാഹുവിന്റെ മാസങ്ങൾ തന്നെയാണ്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളുമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നിലേക്കൊരു കാര്യത്തെ ചേർത്ത് കൊണ്ട് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ശ്രേഷ്ഠത ഉണ്ടാകും. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ഒട്ടകത്തെക്കുറിച്ച് നാഖത്തുല്ലാ എന്ന് പറഞ്ഞല്ലോ, എല്ലാ ഒട്ടകങ്ങളും അല്ലാഹു സൃഷ്ടിച്ചതാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന് ദൃഷ്ടാന്തമായി കൊണ്ടു കൊടുത്തിട്ടുള്ള, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ദൃഷ്ടാന്തമായി കൊടുത്തിട്ടുള്ള ഒട്ടകം, ആ ഒട്ടകവും അള്ളാഹുവിന്റെ ഒട്ടകം തന്നെയാണ്. പക്ഷെ അതിന് പ്രത്യേകതയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നാഖത്തുല്ലാ എന്ന് പറഞ്ഞത്. ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും പടച്ചറപ്പിന്റെതാണ്, പക്ഷെ ആ പള്ളികൾ അള്ളാഹുവിന്റെ ബൈത്തുല്ലാ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഒരു കാര്യം ചേർത്ത് പറഞ്ഞാൽ അതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹു ചേർത്ത് പറഞ്ഞൊരു മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളു സിയാമി ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം, റമദാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാസമായ പിന്നെ മുഹറം മാസത്തിലെ നോമ്പാകുന്നു. അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പാകുന്നു. വഅഫ്ളു സ്വലാത്തി ബഅദൽ ഫരീള, ഫർള നമസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളായ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ തഹജ്ജു നമസ്കാരമാണ്, ഖിയാമുൽ ലൈലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ മുഹറം മാസത്തെ അള്ളാഹുവിന്റെ മാസമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എല്ലാ മാസങ്ങളും പടച്ചറബിന്റെ തന്നെയാണ്, പക്ഷെ ആ മാസത്തിനൊരു മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഒരു നാമകരണം അതിന് നടത്തി നമ്മൾ മനസ്സിലാക്കണം.
എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയായി കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കാൻ, മുഹറം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നതിന്റെ മുഹറം 9-ഉം 10-ഉം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു, അതാണ് അഫ്ളു സിയാം എന്ന് പ്രവാചകൻ പറഞ്ഞു റമദാനിന് ശേഷം. ആ മുഹറം 9-ഉം 10-ഉം നോമ്പിന് ഇൻഷാല്ലാ അടുത്ത വ്യാഴവും വെള്ളിയാണ് നമ്മളിലേക്ക് വരുന്നത്. ഇൻഷാല്ലാ എല്ലാ ആളുകളും ആ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കി അത് സുന്നത്ത് നോമ്പെന്ന് അവഗണിക്കാതെ അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മളെല്ലാവരും നോൽക്കാൻ അത് കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ മഹത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിച്ചു, സഅല റജുലുൻ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമി ആശൂറ, മുഹറം 10-ന്റെ അന്നത്തെ നോമ്പിന്റെ പുണ്യം എന്താണ് റസൂലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് കൊണ്ട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫ്ഫിറ സനത അല്ലദീ ഖബലഹു, കഴിഞ്ഞ വർഷത്തെ മുഴുവൻ തെറ്റുകുറ്റുകളും ചെറിയ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരുമെന്ന് ഞാൻ പടച്ചവരിൽ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അഥവാ ഒരു വർഷത്തെ ചെറിയ മുഴുവൻ പാപങ്ങൾക്കുമുള്ള പരിഹാരമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസത്തിന് നോമ്പ്. അറഫ നോമ്പാണെങ്കിൽ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. മുഹറം മാസത്തിലെ നോമ്പ് 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൃത്യമായിക്കൊണ്ട് നോറ്റിരുന്നു. പിന്നീടാണ് പ്രവാചകൻ മദീന ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വിവരം കിട്ടിയത്. ജൂതന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ അത് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ബഖീതു ഇലാ ഖാബിലിൽ അസൂമന്നത്താസ്യ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-ന്റെ നോമ്പ് കൂടി 10-ന്റെ മുമ്പായിക്കൊണ്ട് ഒരു ദിവസം കൂടി ജൂതന്മാരെ അവരുടെ എതിരാകാൻ വേണ്ടി ഞാൻ അനുഷ്ഠിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാം. പക്ഷേ പ്രവാചകൻ അടുത്ത വർഷം ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ആയുസ് നൽകിയില്ല. പ്രവാചകൻ പ്രവാചകൻ വഫാത്താവുകയാണ് ചെയ്തത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 ദിവസവും ആശൂറാവിന്റെയും താസുവിന്റെ ആ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എക്സ്ട്രാ നോമ്പ് മുഹറം മാസത്തിൽ 9-ാമത്തെ ദിവസം വെച്ചത് എന്തിനാണ്? അവിടെ അടിസ്ഥാനപരമായി കൊണ്ട് ഉലമാക്കൾ വിശദീകരിച്ചത് അതിന്റെ അടിസ്ഥാന ഉദ്ദേശം ജൂത നസറാക്കളോടും അഹ്ലു കിതാബിനോടും ദീന്റെ വിഷയത്തിൽ എതിരാവുക എന്നതാണ്. ഇതൊരു ഇസ്ലാമിന്റെ അഖീദയുടെ പ്രത്യേകതയാണ്. കാര്യം ഇസ്ലാമിന്റെ അഖീദയാണെങ്കിലും വിശ്വാസമാണെങ്കിലും ആചാരമാണെങ്കിലും അനുഷ്ഠാനമാണെങ്കിലും വസ്ത്രധാര രീതിയാണെങ്കിൽ പോലും പേരുകളിലാണെങ്കിൽ പോലും മറ്റു മതക്കാരോട് സാദൃശ്യരാകാതിരിക്കുക, സാദൃശ്യമില്ലാതിരിക്കുക ഇത് ഇസ്ലാമിന്റെ ഏത് കാലഘട്ടത്തിലും ഒരു അടിസ്ഥാനപരമായ നിയമമാണ്. അപ്പൊ നമുക്കറിയാം ഹജ്ജ് കർമ്മം, മക്കയിലെ മുശ്രിക്കൾ ഹജ്ജ് ചെയ്തിരുന്നു, പക്ഷെ അവർ അറഫയിലേക്ക് പോയിരുന്നില്ല. അവർ അറഫ ഹറമിന്റെ പുറത്തായത് കൊണ്ട് തന്നെ അറഫയിലേക്ക് പോകാതെ ഹജ്ജ് ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് അറഫ, നിങ്ങൾ ഹജ്ജ് ചെയ്ത് നിർബന്ധമായിക്കൊണ്ട് അറഫയിലേക്ക് പോകണം. അറഫയില്ലാത്തവൻ ഹജ്ജില്ല. കാരണം എന്താ? കാരണം മറ്റു പിന്നെ മുശ്രിക്കുകളുടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയില്ലാത്ത ഹജ്ജാണ്. അപ്പൊ നമ്മുടെ ഹജ്ജ് അങ്ങനെ ആകാൻ പാടില്ല. ഏത് കാര്യത്തിലും അങ്ങനത്തെയാണ്. വസ്ത്രധാരണത്തിന്റെ രീതിയിലും താടി വളർത്തുന്ന വിഷയത്തിലാണെങ്കിലും മറ്റു എല്ലാ വിഷയങ്ങളും ആഘോഷ ദിവസങ്ങളാണെങ്കിലും എല്ലാത്തിലും ജൂത ക്രിസ്ത്യാനികളോടും മറ്റുമൊക്കെ എതിരാവുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അവസരം. പക്ഷേ വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇന്ന് പലപ്പോഴും മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ പോലും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും ആഘോഷരംഗത്തും വസ്ത്രധാര രീതിയിലും എല്ലാത്തിലും സ്വന്തം സംസ്കാരത്തെ വിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ സംസ്കാരത്തെ വാരി പുണരുന്ന കാഴ്ചകൾ നമുക്ക് വളരെ സങ്കടകരമായ കാഴ്ചകൾ കാണുക. സഹോദരന്മാർ, ഒരിക്കലും ഉണ്ടാകും ഇബാദത്തിന്റെ വിഷയത്തിലും എന്ന് മാത്രമല്ല ഒരു വിഷയത്തിലും മറ്റു മതക്കാരുടെ സാമ്യത എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോത്രം ഉണ്ടാകാൻ പാടില്ല. ഇനി മുഹറം 9-ന്റെയും 10-ന്റെയും ഒക്കെ ദിവസം വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചോത്രം ഒരു വലിയ ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. എന്തുകൊണ്ടാണ് മുഹറം 10-ന്റെ അന്ന് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോൽക്കണമെന്ന് കൽപ്പിച്ചതും അതുപോലെ തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ നോൽക്കണമെന്ന് പിന്നെ അവർ നോറ്റിരുന്നതും എന്തുകൊണ്ടാണ്? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ഹാനഹു

വിശ്വാസികളായ ഖാല അസ്ഹാബ് മൂസ, മൂസാ നബിയുടെ സഹാബിമാര് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു തന്നെയാണ്. കാരണം നമ്മുടെ അടുക്കയിൽ ആയുധങ്ങളില്ല. അവർ സർവായുധ സജ്ജരായിക്കൊണ്ട് ഫിറൌനും കിങ്കരന്മാരും തങ്ങളുടെ പിന്നാലെ വരുന്നു. മുന്നിൽ രക്ഷപ്പെടാൻ ബോട്ടുകളോ മറ്റു വഴികളോ ഒന്നും നമ്മുടെ മുമ്പിലില്ല. എന്ത് ചെയ്യണം? ഇന്നാല മുദറക്കൂൻ. ആ സന്ദർഭത്തിൽ തൗഹീദ് പഠിപ്പിച്ച തൗഹീദിന്റെ പ്രവാചകനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തു പറഞ്ഞു? കല്ല ഇന്നമഅയ റബ്ബി സയഹദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എനിക്ക് വഴി കാണിച്ചു തരും. ഒരു ശത്രുവിന്റെ വീട്ടിൽ വളർത്തി, ആ ശത്രുവിന്റെ ചെലവിൽ പാലൂട്ടി വളർത്തിയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ഹിക്മത്ത് നോക്കണം. ആ അള്ളാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രയാസം വരുമ്പോ കൈവിട്ടിട്ടില്ല. ഇന്നമഅയ റബ്ബി സയഹദീൻ, എനിക്ക് ഇതുവരെ വഴി കാണിച്ചു തന്ന, ഈ നിമിഷം വരേക്കും എനിക്ക് വഴി കാണിച്ചെന്ന പടച്ചറബ് എനിക്ക് വഴി കാണിച്ചു തരും. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വഹി കൊടുത്തു. കടലടിക്കാൻ പറഞ്ഞു, കടൽ പിടർന്നു, അദ്ദേഹം രക്ഷപ്പെട്ടു. ഫിറാവുനും കൂട്ടരും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിക്കുകയാണ്. ആ സംഭവം നടന്നത് ഒരു മുഹറം 10 കൊണ്ട് തന്നെ. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സഹാബിമാർ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി, അഥവാ തങ്ങളുടെ രക്ഷയുടെയും വിജയത്തിന്റെയും ശത്രുവിന്റെ ധ്വംസനത്തിന്റെയും ശത്രു നശിപ്പിക്കപ്പെട്ടതിന്റെയും ഒക്കെ ഒരു ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി അവരന്ന് നോമ്പ് നോറ്റു. നമ്മൾ മനസ്സിലാക്കണം, ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമുണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സന്തോഷിക്കുന്ന പ്രത്യേകമായ അങ്ങനെ അവസരങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അത് മുമ്പിൽ തന്നെ ശരീരത്തിലൊക്കെ പ്രത്യേകം അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്കൊരു നോമ്പ് ആക്കി തരും. ഇപ്പൊ നമുക്കറിയാം വിശുദ്ധ റമദാൻ ഒബിദാലി കഫൽ എഫ്രഹു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് വിശുദ്ധ ഖുറാന്റെ അവതരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ്. ആ അവതരണത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമാണ് നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം വിശ്വാസികൾ സന്തോഷിക്കും, അതിനാണ് തിങ്കളാഴ്ച നോമ്പ് വെച്ചത്. യോമുൻ വുലിത്തു ഫീഹി, ഞാനെന്ന ദിവസം, ഞാനെന്ന് പിന്നെ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച, അതുകൊണ്ട് തിങ്കളാഴ്ച സുന്നത്തും. അതല്ലാതെ മൗലിദ് ആഘോഷിക്കാനോ നബിദിന ആഘോഷിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ച, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ട ദിവസം മുഹറം 10, അതുകൊണ്ട് നിങ്ങൾ മുഹറം 10 നോമ്പ് നിൽക്കണം. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫിർഔനെ കൂടി നശിപ്പിച്ചത്? വസ്തക്ബറഹു വ ജുനൂദുഹു ഫിൽ അർളി, അവനും അവന്റെ പടയാളികളും ഭൂമിയിൽ അഹങ്കാരം നടിച്ചു. ബിഗൈറിൽ ഹഖി, ഒരു യാതൊരു സത്യവുമില്ലാതെ, അതിൽ ഒരു അവകാശവും ഇല്ലാതെ അവർ ഭൂമിയിൽ വലിയ അഹന്ത നടിച്ചു, അഹങ്കാരം നടിച്ചു. വലന്നു അന്നഹും ഇലൈന ലാ യർജഊൻ, നമ്മിലേക്ക് അവർ മടക്കപ്പെടുകയില്ലെന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ ഫഖദനാഹു വ ജുനൂദഹു ഫനബദനാഹും ഫിൽ യം, അവനെയും അവന്റെ പട്ടാളക്കാരെയും സർവ്വ ആയുധങ്ങളുമുള്ള ഒരു രാജാവും അവന്റെ പട്ടാളക്കാരും എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവനെയും അവന്റെ പട്ടാളക്കാരെയും ഫനബദനാഹു ഫിൽ യമ്മി, അവരെ നാം ഒരു ആഴിയിൽ അവനെ മുക്കിക്കുന്നു. ഫന്ദുർ കൈഫ കാന ആഖിബത്തു ളാലിമീൻ, ഇതിന് വിശ്വാസികളുള്ള പറയാണ്, ഇങ്ങനെ ചിന്തിക്കണം നിങ്ങൾ, ഇങ്ങനെയാണ് ഒരു ളാലിമീങ്ങളായ ആളുകളുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. ഏത് ഫിർഔനും ഒന്നില്ലെങ്കിൽ വെള്ളത്തിലെങ്കിൽ ഭൂമിയിൽ നശിക്കാത്ത ചരിത്രം ലോകത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഒക്കെ വിശ്വാസികളായ ആളുകൾക്ക് സന്തോഷമാണ്, മാതൃകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ നിരാശപ്പെടേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടി ഈ ഉരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോഴാണ് പ്രവാചകൻ അന്ന് നോമ്പ് നോറ്റു. അങ്ങനെ അതിന്റെ ജൂതന്മാർ അത് നോമ്പ് നിൽക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ പ്രവാചകൻ അതിന്റെ തലേദിവസം നോമ്പ് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അബൂ മൂസ അശ്ഇറി അല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യൗമു ആശുറ യൗമുൻ തുഅള്ളിമുൽ യഹൂദ് വതത്തഖദു ഈദൻ, ജൂതന്മാരായ ആളുകൾ ആ ആശൂറന്റെ ദിവസം അത് ആദരിക്കുകയും ആ ആശൂറന്റെ ദിവസത്തെ അവരൊരു ഈദായിക്കൊണ്ട് കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട് എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. ഇവിടെ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം, ആശൂറന്റെ ദിവസം വിശ്വാസികൾക്ക് സന്തോഷമാണ്, ആ സന്തോഷം ജൂതന്മാർക്ക് ഈദാണെന്ന് പ്രവാചകൻ മനസ്സിലാക്കിയപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു അൻതും, അവർക്ക് പെരുന്നാളാണെങ്കിൽ നമുക്കന്ന് പെരുന്നാൾ പറ്റൂല, അന്ന് നമുക്ക് നോമ്പാണ്. അവർക്ക് ആഘോഷത്തിന്റെ ദിവസമാണെങ്കിൽ നമുക്കന്ന് ആഘോഷിക്കാൻ പറ്റൂല, നമുക്കന്ന് നോമ്പാണ്. സൂമു അൻതും, അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് ജൂതന്മാർക്ക് എതിരാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പൊ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മുഹറം 10 നോമ്പും യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് എതിരാകാൻ വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുഹറം 9 നോമ്പ് ഏതായാലും അങ്ങനെ തന്നെയാണ്. കാരണം മുഹറം 10 അന്ന് ജൂതന്മാർക്ക് ഈദാണെന്ന് പ്രവാചകൻ മനസ്സിലാക്കിയപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ നോമ്പ് നോക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, മുഹറം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെയും ഒരു മാസത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ
ഒരു പുതിയ വർഷം നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കും.

0: ഒരു പുതിയ വർഷം മാറുന്നു പറഞ്ഞാൽ നമ്മൾ സാധാരണയായിക്കൊണ്ട് പിന്നെ ഇംഗ്ലീഷ് കലണ്ടറാണ് നമ്മുടെ വീടുകൾ തൂക്കാറുള്ളതെങ്കിലും ഒരു പുതിയ ഇസ്ലാമികമായ ഒരു കലണ്ടർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരന്മാരെ ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ആലോചിക്കണം. കാരണം നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് മറ്റേ വെള്ളിയാഴ്ചക്ക് അധികം ദൂരമല്ല, ഒരു വർഷത്തും കഴിഞ്ഞ് മറ്റേ വർഷത്തേക്ക് അധികം ദൂരമില്ല, ഒരു ദിവസം കഴിഞ്ഞ് ഒരു പ്രഭാതം കഴിഞ്ഞ് മറ്റൊരു പ്രഭാതം ജനിക്കാൻ അധികം സമയമില്ല. വളരെ പെട്ടെന്ന് ആയുസ്സുകൾ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി നാം ഓരോരുത്തരും ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ഡേറ്റുകളും ഓരോ തീയതികളും ഓരോ വർഷങ്ങളും നമ്മൾ മാറ്റിമറിക്കുമ്പോഴും നമ്മുടെ മരണത്തിലേക്കും നമ്മുടെ ആഖിറത്തിലേക്കും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഫി ഖൽഖി സമാവാതി വൽഅർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. രാവിലെയും പകലെയും സൃഷ്ടിച്ചതിലും അതുപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലും രാവും പകലും ഒക്കെ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ചില ദൃഷ്ടാന്തമുണ്ട്. മറ്റുള്ളവനോ ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രാവും പകലും മാറി മാറി വരുന്നു, അവരിങ്ങനെ നാൽക്കാലികളെ പോലെ ജീവിക്കുന്നു എന്നല്ലാതെ പടച്ചവന് ഒരു ദിവസം കഴിഞ്ഞാൽ എന്റെ ഒരു ദിവസം കഴിഞ്ഞല്ലോ എനിക്ക് ജീവിതത്തിൽ ഇനി ആ ദിവസം തിരിച്ചു കിട്ടൂലല്ലോ എന്ന് ചിന്തയാണ് ഒരു വിശ്വാസി സംബന്ധിച്ച് ഒരു ബുദ്ധിയുള്ള ഉലുൽ അൽബാബിനെ കുറിച്ച് ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വല്ലദിൽ ആയാതിൽ ലഖൗമി യത്തഖൂൻ. മുഅ്മിനീകളായ ആളുകൾക്ക് ഇതിലൊക്കെ പാഠമുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് മറ്റേ ദിവസം വരുന്നു, ഈ പ്രക്രിയ അനന്തമായിക്കൊണ്ട് തുടരുമ്പോൾ തന്റെ ജീവിതത്തിൽ നിന്ന് ആയുസ് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങി താൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയാൻ, ഇത് അംസൈത ഫലാതന്തദിർ സബാ, നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ ഒരിക്കലും പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. എത്രയെത്ര മനുഷ്യന്മാരാണ് രാത്രികളിൽ മരണപ്പെടുന്നത്, ഉറക്കിൽ മരണപ്പെടുന്നത്. ഇനി രാവിൽ എണീക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ രോഗിയായിക്കൊണ്ടോ അതിലേക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത അശക്തത കൊണ്ടൊക്കെ എത്രയെത്ര ആളുകളുടെ ആരോഗ്യാവസ്ഥ മാറുന്നു, ജീവിതാവസ്ഥ മാറുന്നു. ഇങ്ങനെ നീ പ്രദോഷത്തിലായാൽ നീ ഒരിക്കലും ഒരു പ്രഭാതത്തെ, ഒരു സുപ്രഭാതത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി വൈദ അസ്ബഹത്ത ഫലാ തൻതദിർ മസ, ഇനി പ്രഭാതത്തിലായിക്കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം നോക്കാം, വൈകുന്നേരമാകട്ടെ എന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അങ്ങനെ സംഭവിക്കുമെന്ന് നിന്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ് നിനക്ക് തരാൻ ആർക്കും സാധ്യമല്ല. കാരണം മാത്രത്തിരി ഇന്നവസും ബി ഐ അർദിൻ തമൂർ, എവിടെ വെച്ചുകൊണ്ടാണ്, ഏതവസ്ഥയിലാണ്, എപ്പോഴാണ് മരിക്കാനും ഒരു മനുഷ്യനും പറയാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹം പറയാൻ, വഹുദ് മിൻ സിഹത്തികലി മർദിക്കാം, നിന്റെ ആരോഗ്യം, നിന്റെ രോഗം, രോഗാവസ്ഥ വരുന്നതിന് മുമ്പ് നീ നല്ലവണ്ണം ചെലവഴിച്ചോ. യുവാക്കളാണെങ്കിലും അതുപോലെ തന്നെ യുവതികളാണെങ്കിലും അതുപോലെ തന്നെ ആരാണെങ്കിലും അള്ളാഹു നമുക്ക് നൽകിയൊരു ആരോഗ്യമുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് ഉള്ളത് കൊണ്ടാണല്ലോ ഈ ജുമാക്ക് ദിവസം ഒരു പ്രയാസവുമില്ലാതെ വണ്ടിയിലാണെങ്കിലും അല്ലാതെയാണ് ഈ ജുമാക്ക് വന്നിരിക്കാൻ നമുക്ക് സാധിച്ചത്. ഈ സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ കേരളത്തിന്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണല്ലോ. അവർക്കൊന്നും കൊടുക്കാത്തൊരു സിഹത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അവരെക്കാൾ കൂടുതൽ അള്ളാഹുവിനോട് കടപ്പെട്ടവരും ബാധിതപ്പെട്ടവരും നമ്മളാണ്. അതുകൊണ്ട് ഇബ്നു മർജി അള്ളാഹുവിന് പറയാൻ, വഹുദ് മിൻ സിഹത്തികലി മർദിക്ക, നിന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആരോഗ്യം, നീ രോഗം വരുന്നതിന് മുമ്പ് നീ ചെലവഴിക്കണം. വമിൻ ഹയാത്തികലി മൗതിക്ക, നിന്റെ മരണം എപ്പോ വന്നാലും നിന്റെ ഹയാത്ത്, നിനക്ക് അള്ളാഹു നൽകി നിനക്ക് നൽകിയ ആയുസ് നിന്റെ മരണത്തിന് മുമ്പ് നീ ചെലവഴിക്കണം. അതുകൊണ്ട് ഓരോ വർഷം മാറുമ്പോഴും ഓരോ ദിവസം മാറുമ്പോഴും സഹോദരന്മാരെ, മഹാന അബ്ദുല്ലാ മഹാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു ഖബൽ അൻ തുഹാസബു, നിങ്ങളൊക്കെ ഒന്ന് സ്വന്തം വിചാരം നടത്തി നോക്കുക, സ്വന്തം ഒന്ന് സ്കാനിങ് ചെയ്തു നോക്കുക. നമ്മൾ അള്ളാഹു പരലോകത്ത് വെച്ച് സ്കാനിങ് ചെയ്ത് നമ്മുടെ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മളെ തന്നെയും നമ്മുടെ കിതാബുകളൊക്കെ തൂക്കി നമ്മളെ വിലയിരുത്തിന് മുമ്പ് നമ്മൾക്ക് സ്വന്തം ഒന്ന് വിലയിരുത്താനുള്ള അവസരമാണ് അള്ളാഹു നൽകുന്ന ഓരോ ദിവസങ്ങളും ഓരോ സമയങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പുതിയ വർഷം ഒരു പുതിയ തീരുമാനങ്ങളും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളുമായി കണ്ടായിരിക്കും നമ്മൾ മുമ്പിലേക്ക് പോകേണ്ടത്. ഇസ്ലാമിന്റെ വർഷമെന്ന് പറഞ്ഞാൽ അത് ഹിജ്റയുമായിക്കൊണ്ട് ബന്ധപ്പെട്ടതാണ്, ഹിജ്റയുമായി കൊണ്ട് ബന്ധപ്പെട്ടാണല്ലോ കാലഘടന മഹാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം നടത്തിയത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചോ രണ്ടു തരം ഹിജ്റകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി അവൻ ജനിച്ച നാടും വീടുകളും കുടുംബവും സമ്പത്തും എല്ലാം വിട്ടുകൊണ്ട് ഒരു അന്യദേശത്തിലേക്ക് ഇസ്ലാമിന്റെ സംരക്ഷണാർത്ഥം അവന്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി പോവുക, മക്കയിലെ മുഹാജിറുകൾ പോയതുപോലെ പോവുക. അതെല്ലാവർക്കും കഴിഞ്ഞോളുന്നില്ല, എല്ലാവർക്കും സാഹചര്യം ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ രണ്ടാമത്തൊരു ഹിജ്റ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ബാധ്യതയുള്ള കാര്യം എന്താ ഹിജ്റത്ത്? അൽ ഹിജ്റത്തു മിനൽ മആസി, തിന്മകളിൽ നിന്ന് ഒരു മനുഷ്യൻ ഹിജ്റ ചെയ്യണം. തിന്മകളിൽ, അഥവാ ഒരു മനുഷ്യൻ തിന്മയുടെ സ്ഥലമുണ്ടെങ്കിൽ ആ തിന്മയുടെ സ്ഥലത്ത് നിന്ന് മാറി നിന്ന്, തന്റെ ജീവിതത്തിൽ നിന്ന് തിന്മകളുണ്ടെങ്കിൽ ആ തിന്മകളിൽ നിന്ന് മാറി നിന്നും തിന്മകളിൽ നിന്ന് ഹിജ്റ പോവുക, അതൊരു വിശ്വാസി എല്ലാ വിശ്വാസികളും ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്കറിയാം, നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അനുദിനമെന്നോണം ഇസ്ലാമിൽ നിന്നും ദീനിൽ നിന്നും അകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളിലും യുവതികളിലും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാനബി ഇബ്നു റളിയല്ലാഹു പറഞ്ഞതുപോലെ രാവിലെ ഉണ്ടായാൽ ഒരു പക്ഷെ വൈകുന്നേരം ഉണ്ടായിക്കൊള്ളുന്നില്ല, വൈകുന്നേരം ഉണ്ടായാൽ ഒരു പക്ഷെ രാവിലെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് കിട്ടിയ ആയുസ് പടച്ചാബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ. മുഹറത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഖുതുബ നിർവഹിച്ചത് അബ്ദുൽ മാലിക് സലഫി.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ LLB പ്രോഗ്രാമുകൾ പഞ്ചാബിലെ മൊഹാലിയയിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 5 വർഷം വീതം ദൈർഘ്യമുള്ള BLLB, BCom, LLB പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ലോ എൻട്രൻസ് ടെൻസ് LDT July 5 നടക്കും. ആർമിയിൽ 10 വർഷമെങ്കിലും സേവനം ചെയ്തവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കാണ് കൂടുതൽ സീറ്റുകളും മാറ്റിവെച്ചിട്ടുള്ളത്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്, www.ALL.AC.IN.
2: Peace Radio. Tune to reality.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: BSc നഴ്സിംഗ് അടക്കം കോഴ്സുകൾ ഇന്ന് മുതൽ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് July 2 വരെ അപേക്ഷ നൽകാവുന്നതാണ്. BSc നഴ്സിംഗ്, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BSLP, BCVT, BSc ഡയാലിസിസ് ടെക്നോളജി തുടങ്ങി നിരവധി കോഴ്സുകളാണുള്ളത്. ഇത്തരം കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ABLS സെൻ്റർ ഡയറക്ടറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ചോ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ June 30 വരെ അടയ്ക്കാം. ജനറൽ SC വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. BSc നഴ്സിംഗ് അടക്കം കോഴ്സുകളെ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471-2560-361. BSc നഴ്സിംഗ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. ദിക്റുകളുടെ അത്ഭുതം. നമ്മോടൊപ്പം ചേരുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു ഹിഫ്ളാണ്, ഒരു സംരക്ഷണമാണ് അദ്ക്കാറുകൾ എന്നുള്ളത്. ശാരീരികമായും മാനസികമായും ഉണ്ടാകാനിടയുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഒരു വിശ്വാസിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന രക്ഷാകവചമാണ് ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ രക്ഷാകവചമാണ് യഥാർത്ഥത്തിൽ അദ്ക്കാറുകൾ. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതും ഈ ദിക്റിലൂടെ തന്നെയാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ, അത് ഹൃദയത്തിന് നൽകുന്നത് ശാന്തിയാണ്. വളരെയധികം മഹത്വമുള്ള ഒരു ഇബാദത്താണ് ദിക്റുകൾ. മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുഅൻഹു പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ഇദാ ഖാല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വതബാറകല്ലാഹ് എന്നൊരടിമ പറഞ്ഞാൽ, ഖബദ അലൈഹിന്ന മലക്കുൻ, ഒരു മലക്ക് അത് പിടിക്കും, ഫലമ്മഹുന്ന തഹ്ത ജനാഹിഹി, എന്നിട്ട് ആ മലക്കിൻ്റെ ചിറകിൻ്റെ അടിയിൽ അത് ചേർത്ത് വെക്കും, വസ്വഅദ ബിഹിന്ന, എന്നിട്ട് അതുമായി കയറും, ലാ യമുറു ബിഹിന്ന അലാ ജംഇൻ മിനൽ മലായിക ഇല്ലസ്തഗ്ഫറു ലിഖാഇലിഹിന്ന. അങ്ങനെ മലക്കുകളുടെ കൂട്ടങ്ങളിലൂടെ പോകുമ്പോഴെല്ലാം ആ ദിക്റ് ചൊല്ലിയ ആൾക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. അപ്പോൾ ദിക്റിൻ്റെ ഒരു മഹത്വമാണ് ഈ അസറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞില്ലേ, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുവീൻ, അദ്കുർക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പോൾ അല്ലാഹുവിന് ദിക്റെടുക്കുമ്പോൾ, അല്ലാഹുവിനെ സ്മരിക്കുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഓർക്കുമെന്ന് പറയുമ്പോൾ അതെത്ര വലിയ കാര്യമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു പറഞ്ഞതായിട്ട്, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ ഞാൻ അവിടെയായിരിക്കും, വ അന മഅഹു ഹീന യദ്കുറുനി, അവൻ എന്നെക്കുറിച്ച് ഓർത്താൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും, ഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവനവൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഓർത്താൽ ഞാൻ അവനെക്കുറിച്ചും ഓർക്കും, വ ഇൻ ദക്കറനി ഫീ മലഇൻ, ഇനി ഒരു സദസ്സിൽ വെച്ച് അവൻ എന്നെ ഓർത്താലോ, ദക്കർതുഹു ഫീ മലഇൻ ഹും ഖൈറു മിൻഹും, ഞാൻ അവനെയും ഒരു സദസ്സിൽ വെച്ചോർക്കും. ആ സദസ്സിൻ്റെ പ്രത്യേകത, അവൻ എന്നെക്കുറിച്ച് സ്മരിച്ച സദസ്സുണ്ടല്ലോ, അതിനേക്കാൾ ഉത്തമമായ ഒരു സദസ്സിൽ വെച്ച് ഞാൻ അവനെ ഓർക്കും, അഥവാ മലക്കുകളുടെ സദസ്സായിരിക്കും അത്. അപ്പോൾ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിൻ്റെ സൃഷ്ടാവ് നമ്മളെ കുറിച്ച് സ്മരിക്കുവാൻ, ഓർക്കുവാൻ കാരണമായി തീരുന്ന ഒരു മഹത്തരമായ ഇബാദത്താണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ഈ അദ്ക്കാറുകളിൽ നിന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് ദുനിയാവിലെ പല കാര്യങ്ങളും അകറ്റി നിർത്തും. അള്ളാഹ് പറഞ്ഞില്ലേ, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് നിങ്ങളുടെ മക്കളോ സമ്പത്തുക്കളോ നിങ്ങളെ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ നമ്മളെ ഇത്തരം അദ്ക്കാറുകളിൽ നിന്ന് അശ്രദ്ധമാക്കും. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. എത്രയാണ് ദിക്റിൻ്റെ പ്രതിഫലം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅ്മാലിക്കും, സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, വഅസ്കാഹാ ഇൻദ മലീകിക്കും, നിങ്ങളുടെ രാജാവ് അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ പ്രവർത്തനമാണത്. ഫീദറജാത്തിക്കും നിങ്ങളുടെ സ്ഥാനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർത്തുന്ന പ്രവർത്തനമാണത്. വഹൈറുല്ലക്കും മിൻ ഇംഫാഖിദ്ദഹബി വൽവരിഖൈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ചിലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ പ്രവർത്തനമാണത്. വഹൈറുല്ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖക്കും നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടുകയും നിങ്ങൾ അവരുടെ പിരടി വെട്ടുകയും അവർ നിങ്ങളുടെ പിരടി വെട്ടുകയും അഥവാ യുദ്ധം അതിനേക്കാൾ നല്ലൊരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അപ്പോൾ പ്രിയമുള്ളവർ ആലോചിച്ചു നോക്കി, എന്തൊക്കെ പ്രവാചകൻ പറഞ്ഞത്? നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനമുയരാൻ കാരണമാകുന്നത്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായത്, യുദ്ധത്തേക്കാൾ ഉത്തമമായ പ്രവർത്തനം. സ്വഹാബത്ത് പറഞ്ഞു, അതേ റസൂലേ. റസൂലുള്ളാഹി പറഞ്ഞു, ദിക്റുല്ലാ, അള്ളാഹുവിനുള്ള ദിക്റാകുന്നു. ഇത്രയും മഹത്വമുണ്ട് എന്നർത്ഥം. അതുപോലെ അബ്ദുല്ലാഹി ബിൻ ബുസർ റളിയല്ലാഹുനഹു പറയാണ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഇന്ന ശറായിഉൽ ഇസ്ലാമി ഖദ് കസറത് അലയ്യ. അള്ളാഹുവിൻ റസൂലേ, ഇസ്ലാമിൻ്റെ ഈ ശരീഅത്തുകൾ ഇത് എനിക്ക് പ്രയാസമായി തോന്നുന്നു. അഥവാ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമോ എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തത്, ലാ യസാലു ലിസാനു കറത്തുബൻ മിൻ ദിക്രില്ലാഹ്. നീ എന്ത് ചെയ്യ്, നിന്റെ നാവെപ്പോഴും ദിക്റ് കൊണ്ട് നനവുള്ളതാക്കൂ. അഥവാ നീ സദാസമയവും ദിക്റുകൾ ചൊല്ലുന്നവനാകൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, മുഫരിദീങ്ങൾ മുൻകടന്നിരിക്കുന്നു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമൽ മുഫരിദൂന യാ റസൂലല്ലാ, അള്ളാൻ റസൂലെ, ആരാണ് ഈ മുഫരിദീങ്ങൾ? അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് സ്വർഗത്തിലേക്കൊക്കെ മുൻകടന്ന് ചെല്ലുന്ന ഈ ആളുകൾ ആരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദാക്കിറൂനല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്തി, അള്ളാഹുവിനെ ഓർക്കുന്നവൻ്റെയും ഓർക്കാത്തവൻ്റെയും ഉപമ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവൻ്റെയും ജീവിച്ചിരിക്കുന്നവൻ്റെയും ഉപമ പോലെയാണ്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനെപ്പോലെയാണ്, അള്ളാഹുവിനെ ഓർക്കാത്തവൻ മരണപ്പെട്ടവനെപ്പോലെയാണ്. മരണപ്പെട്ടവൻ, അവനെക്കൊണ്ട് പിന്നെ അവനെന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒന്നുമില്ല. അപ്പം അള്ളാഹുവിനെ ഓർക്കാത്തവൻ, അവന് എന്താണ്? വേസ്റ്റാണ് എന്നർത്ഥം. അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ അമില ഇബ്നു ആദമ അമലൻ, ആദമിൻ്റെ പുത്രൻ ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല, അൻജാലഹു മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവനെ രക്ഷിക്കുന്നതായ ഒരു പ്രവർത്തനവുമില്ല, മിൻ ദിക്രില്ല, അള്ളാഹുവിനുള്ള ദിക്റിനേക്കാൾ വലുതായി. അപ്പം അള്ളാഹുവിനുള്ള ദിക്ർ, അതാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, അലൈക്കും ബിദിക്രില്ല, അള്ളാഹുവിനുള്ള ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കുക, ഫഇന്നഹു ശിഫാഉൻ, അത് ശമനമാണ്. വഇയാക്കും വദിക്റുന്നാസ്, ജനങ്ങളുടെ ദിക്ർ, അഥവാ ജനങ്ങൾ എന്നെക്കുറിച്ച് പറയണം, എന്നെക്കുറിച്ച് ഓർക്കണം, എന്നെ പുകഴ്ത്തണം എന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കുക, ഫഇന്നഹു ദാഉൻ, അതൊരു അസുഖമാണ്, അതൊരു രോഗമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ച്, അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് നീ ജീവിക്ക്, അതിലൂടെ നിനക്കെല്ലാത്തിനുമുള്ള ശമനം ലഭിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയമുള്ളവരെ, മനസ്സുകൊണ്ടും നാവുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം നമ്മൾ. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞത് കാണാം, അഫ്ളലു ദിക്രി, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മാ തവാത്വഅ അലൈഹിൽ ഖൽബു വല്ലിസാനു, ഹൃദയവും നാവും ഒരുമിച്ചു കൂടുന്നതാണ്. അഥവാ നാവുകൊണ്ട് മാത്രം ദിക്ര ചെല്ലാം, ഹൃദയം കൊണ്ടും ദിക്റെടുക്കാം. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കൽ, നരകത്തെക്കുറിച്ച് ഓർക്കൽ, സ്വർഗത്തെക്കുറിച്ച് ഓർക്കൽ, അതൊക്കെ പറ്റും. എന്നാൽ നാവും ഹൃദയവും, നാവുകൊണ്ട് ചൊല്ലുന്നു, അതോടൊപ്പം ഹൃദയത്തെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, അതിൻ്റെ ആശയങ്ങൾ കൊണ്ടുവരുന്നു, അതിനോടുള്ള ഭയവും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഹൃദയവും നാവും ഒരുമിച്ചു കൂടുന്ന ദിക്ർ, അതാണ് ഏറ്റവും ഉത്തമം. وَإِنَّمَا كَانَ ذِكْرُ الْقَلْبِ وَحْدَهُ أَفْضَلُ مِنْ ذِكْرِ اللِّسَانِ وَحْدَهُ. ഇനി ഒരാൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നുവെങ്കിൽ, സ്മരിക്കുന്നുവെങ്കിൽ, അതാണ് നാവുകൊണ്ട് മാത്രം അള്ളാഹുവിനെ ഓർക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, നാവുകൊണ്ട് ദിക്റെടുക്കൽ അത് പുണ്യമാണ്, പക്ഷെ അത് ഏറ്റവും താഴ്ന്ന ദർജയാണ്. ഇനി ഒരാൾ ഹൃദയം കൊണ്ട് മാത്രം അള്ളാഹുവിനെ ദിക്റെടുക്കുന്നുവെങ്കിൽ, ഖുർആനിലെ ആയത്തുകളെക്കുറിച്ച് ആലോചിക്കുന്നു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു, അത് നല്ലതാണ്, അത് രണ്ടാമത്തെ ദർജയാണ്. എന്നാൽ ഏറ്റവും ഉത്തമമായത് ഹൃദയവും നാവും ഒരുമിച്ച് കൂടുന്ന ദിക്റാകുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ സാധിക്കും. നമുക്ക് തെറ്റുകളിൽ നിന്നുള്ള ഒരു രക്ഷയാണ് യഥാർത്ഥത്തിൽ അദ്ക്കാറുകൾ എന്ന് പറഞ്ഞാൽ. അൽ ഫുളൈൽ ഇബ്നു അയ്യാൽ റഹിമഹുല്ല പറയുന്നുണ്ട്, അദ്-ദാക്കിറു, ദിക്റെടുക്കുന്നവൻ, സാലിമുൻ മിനൽ ഇസ്മ്, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ്. മാദാമ യദ്കുറുള്ള, അവൻ അള്ളാഹുവിനെ ഓർക്കുന്ന അത്രയും സമയം അവൻ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ്. ഗാനിമുൻ മിനൽ അജർ, അതുപോലെ ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കിയവനുമാണ് എന്നദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ജഅഫർ ഇബ്നു മുഹമ്മദ് അസ്-സാദിഖ് റഹിമഹുല്ല പറയുന്നുണ്ട്, ഇദാ ജാഅക മാ തുഹിബ്, നിനക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ, ഫഅക്സിർ മിൻ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന സ്തുതിയുടെ വാചകം നീ അധികരിപ്പിക്കൂ. വഇദാ ജാഅക മാ തുക്രഹ്, വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ജീവിതത്തിലേക്ക് വരുമ്പോൾ, ഫഅക്സിർ മിൻ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, നീ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നത് അധികരിപ്പിക്കൂ. വഇദസ്തബ്ത അർ റിസ്ഖ് അത് പതുക്കെയാവുകയാണ് എങ്കിൽ, ഫഅക്സിർ മിനൽ ഇസ്തിഗ്ഫാർ, നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നദ്ദേഹം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഏതായിരുന്നാലും, നന്മയാണെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിലും, എന്തായിരുന്നാലും ദിക്റുകൾ അധികരിപ്പിക്കാനാണ് പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അദ്-ദിക്റുലിൽ ഖൽബി, ഹൃദയത്തിന് ദിക്ർ എന്ന് പറഞ്ഞാൽ, ബിമൻസിലത്തിൽ ഗിദാഇലിൽ ജസദി, ശരീരത്തിന് ഭക്ഷണം, പോഷകം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ ഹൃദയത്തിന് ദിക്ർ ആവശ്യമാണ്. فَكَمَا لَا يَجِدُ الْجَسَدُ لَذَّةَ الطَّعَامِ مَعَ السَّقَمِ, ഒരു ശരീരത്തിന് അസുഖമുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ രുചി ആസ്വദിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. فَكَذَلِكَ الْقَلْبُ, അതുപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ അവസ്ഥയും. لَا يَجِدُ حَلَاوَةَ الذِّكْرِ مَعَ حُبِّ الدُّنْيَا, ദുനിയാവിനോടുള്ള ഹുബ്ബ്, സ്നേഹം, അമിതമായ ആർത്തി, അത് ഹൃദയത്തിലുള്ളിടത്തോളം കാലം ദിക്റിൻ്റെ മാധുര്യവും ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, അദ്ക്കാറുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ, കോടിക്കണക്കിന് സമ്പത്ത് നമ്മൾ ചിലവഴിച്ചാലും, മണിക്കൂറുകളോളം ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിച്ചാലും നമുക്ക് ലഭിക്കാത്ത നേട്ടങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വലിയ പ്രതിഫലങ്ങളും സംരക്ഷണങ്ങളും നമുക്ക് അധികാറുകളിലൂടെ ലഭിക്കും. ഈ ദുനിയാവിലെ ജീവിതം ധന്യമായിത്തീരുവാൻ, സമാധാനവും ശാന്തിയുമുള്ളതായിത്തീരുവാൻ അധികാറുകൾ നമ്മെ സഹായിക്കും. അതുകൊണ്ട് അധികാറുകൾ, അത് ഹൃദയം കൊണ്ടും നാവുകൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക, അധികരിപ്പിക്കുക, വ്യത്യസ്ത രീതികളുടെ അധികാറുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളമായി അവനെ ഓർക്കുന്ന ദാക്കിരീങ്ങളുടെയും ദാക്കിറാത്തുകളുടെയും കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ് തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ, ദിക്റുകളുടെ അത്ഭുതം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് റേഡിയോ മധുരം ഖുർആൻ സൂറ അൽ അഹ്സാബ് 33-ാം അധ്യായത്തിൽ നിന്ന് 38 മുതൽ 48 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് യൂനുസ് അസ്സുവൈലാസ്.
1: أعوذ بالله من الشيطان الرجيم
2: ما كان على النبي من حرج

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. 33-ാം അധ്യായം സൂറ അൽഅഹ്സാബിലെ 38 മുതൽ 48 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് യൂനിസ് അസ്സുഹൈലാസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ മുഖമൊഴി എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാടി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. ആധുനിക സമൂഹത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന വലിയൊരു വിപത്താണ് റോഡപകടങ്ങൾ. റോഡപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകളെക്കുറിച്ചുള്ള വാർത്തകളില്ലാതെ ഒരു പത്രവും ഇന്ന് പുറത്തിറങ്ങുന്നില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് ഓരോ അപകടത്തിലൂടെയും ഇല്ലാതാകുന്നത്. റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ മനുഷ്യസഹജമായ തെറ്റുകളും സാങ്കേതികവും സാമൂഹികവുമായ പല കാരണങ്ങളുമുണ്ട്. അശ്രദ്ധയും അമിതവേഗതയുമാണ് അതിലൊന്ന്. അമിതവേഗതയും മുൻപിൻനോക്കാതെയുള്ള ഓവർടേക്കിങ്ങും വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഒരാൾ മദ്യലഹരിയിൽ അമിതവേഗതയിൽ വാഹനം ഓടിച്ചു പോകുന്നു. ഒരുപാട് വാഹനങ്ങളിൽ ഇടിച്ചിട്ടും നിർത്താതെ പോയ വാഹനത്തെ ജനങ്ങളും പോലീസുകാരും തടയുന്നു. ഡ്രൈവറെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏതാനും ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ അതിന്റെ വീഡിയോ പ്രചരിച്ചിരുന്നു. മദ്യപിച്ചും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനമോടിക്കുന്ന ഡ്രൈവർക്ക് സ്വന്തത്തെപ്പോലും നിയന്ത്രിക്കാനാകില്ല. പിന്നെ എങ്ങനെ വാഹനത്തെ നിയന്ത്രിക്കാൻ കഴിയും? അയാൾ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും കാൽനടയാത്രക്കാർക്കും അപകടം വരുത്തുന്നവനാണ്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും സന്ദേശങ്ങൾ അയക്കുന്നതും ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് ഒരു വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുമെന്ന് ഓർക്കുന്നില്ല. കുഴികൾ നിറഞ്ഞ റോഡുകളും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ആവശ്യത്തിന് തെരുവുവിളക്കുകളോ സൈൻബോർഡുകളോ ഇല്ലാത്തതും അപകടങ്ങളുടെ എണ്ണം കൂട്ടുന്നു. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അറിഞ്ഞാലും അവ പാലിക്കാതിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ബ്രേക്ക് കംപ്ലൈന്റ്, ടയറുകളുടെ തേയ്മാനം തുടങ്ങിയവ യഥാസമയം പരിഹരിക്കാതെ വാഹനം നിരത്തിലിറക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇങ്ങനെ എണ്ണിപ്പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം. ഡ്രൈവർമാർക്കായി കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നൽകുന്നത് നന്നായിരിക്കും. തകർന്ന റോഡുകൾ സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ തീർക്കുക, അപകടമേഖലകളിൽ കൃത്യമായ സൈൻബോർഡുകളും വൺവേ സംവിധാനങ്ങളും സ്ഥാപിക്കുക, AI ക്യാമറകൾ, സ്പീഡ് ഗവർണറുകൾ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്തി നിയമലംഘകരെ കണ്ടെത്തുകയും വേഗത നിയന്ത്രിക്കുകയും ചെയ്യുക തുടങ്ങിയവയിലൂടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകും. എനിക്കൊരപകടവും സംഭവിക്കില്ല എന്ന അമിത ആത്മവിശ്വാസം അപകടമാണ്. രാത്രി നേരങ്ങളിൽ ഉറക്കം വരുമ്പോൾ വാഹനം നിർത്തി വിശ്രമിക്കാത്ത പക്ഷം അപകടം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നിയമങ്ങൾ കൊണ്ടുമാത്രം മാറ്റം സാധ്യമല്ല. വാഹനം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പോലീസിനെ പേടിച്ചല്ല, മറിച്ച് സ്വന്തം ജീവന്റെയും മറ്റുള്ളവരുടെ ജീവന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന ബോധം ഓരോരുത്തരിലുമുണ്ടാകുമ്പോൾ അങ്ങനെ മാത്രമേ നമ്മുടെ റോഡുകൾ സുരക്ഷിതമായി തീരൂ.
2: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. രചന ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
4: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ, അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്.
3: നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരു പക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്. അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലുമൊരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
6: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
7: നിങ്ങളുടെ സർവീസ് പ്രശ്നങ്ങൾക്ക് പ്രായോഗിക പരിഹാര നിർദ്ദേശവുമായി പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി. സർക്കാർ, അർദ്ധ സർക്കാർ, എയ്ഡഡ് ബോർഡ് തുടങ്ങി ഏതു വകുപ്പിലും സർവീസ് സംബന്ധമായ നിരവധി സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. നിയമവും ചട്ടവും വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടും ബന്ധപ്പെട്ട ഓഫീസുകളുടെ അനാസ്ഥ മൂലവും പ്രതിസന്ധി അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് സ്ഥാനക്കയറ്റത്തെയും മറ്റും വിപരീതമായി ബാധിക്കുകയും സാമ്പത്തിക നഷ്ടമടക്കമുണ്ടാകാറുമുണ്ട്. ഇതുകാരണം പിന്നീട് ഡിപ്രഷനിലേക്കും ആത്മഹത്യയിലേക്കും വരെ എത്തപ്പെട്ടവരുമുണ്ട്. ശരിയായ ഗൈഡൻസ് എവിടെ നിന്നറിയാത്ത ആളുകൾ വളരെ കൂടുതലാണ്. ജീവിതത്തിന്റെ നാനാതുറകളെ അഭിസംബോധന ചെയ്യുന്ന പീസ് റേഡിയോ കുറച്ചുകാലമായി ഈ വിഷയത്തിൽ സക്രിയമായി ഇടപെട്ടുവരുന്നു. പീസ് റേഡിയോ സർവീസ് സഹായി വിവിധ മേഖലകളിലൂടെ 100-ലധികം എപ്പിസോഡുകൾ പൂർത്തീകരിച്ച് പുതിയൊരു വിധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങളും സംശയങ്ങളും നേരിട്ട് ചോദിച്ചറിയാൻ ലൈവ് സെക്ഷൻ ഒരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ അനുബന്ധ രേഖകൾ സഹിതം 9544845840 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുകയും ഏറ്റവും ചുരുക്കി വിഷയങ്ങൾ ശബ്ദസന്ദേശമായി അയയ്ക്കുകയും ചെയ്യുക. ടെക്സ്റ്റായി അയയ്ക്കുന്നതാണ് നിങ്ങളുടെ വിഷയം പെട്ടെന്ന് പരിഗണിക്കാൻ ഏറ്റവും നല്ലത്. പീസ് റേഡിയോ ലൈവ് സർവീസ് സഹായി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ, വഴിയിലെ മര്യാദകൾ, ഇസ്ലാമിന്റെ ഉന്നത പാഠങ്ങൾ. രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
7: ഇസ്ലാം കേവലം ആരാധനാകർമ്മങ്ങൾ മാത്രമല്ല, മറിച്ച് ഉന്നതമായ സംസ്കാരവും മര്യാദകളും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത ദർശനമാണ്. അറിവ് നേടുന്നതിനു മുമ്പ് മര്യാദ പഠിക്കാനാണ് മുൻഗാമികൾ നമ്മെ ഉപദേശിച്ചത്. ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ആദ്യം മര്യാദകൾ പഠിക്കൂ, എന്നിട്ട് അറിവ് നേടൂ എന്നാണ്. അറിവ് എത്ര ഉണ്ടായാലും അദബില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് കാര്യമില്ലെന്ന് അബ്ദുല്ലാഹിബിന് മുബാറക് റളിയല്ലാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്ലാം പഠിപ്പിച്ച മര്യാദകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വഴികളോടുള്ള മര്യാദകൾ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതുപോലെ തന്നെ പൊതുവഴികളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വഴികളിലൂടെ നടക്കുമ്പോഴും അവിടെ സമയം ചെലവഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാന മര്യാദകൾ: വഴികളിലെ ഇരിപ്പിടങ്ങൾ ഒഴിവാക്കുക. കഴിയുന്നതും വഴിയോരങ്ങളിൽ വെറുതെ ഇരിക്കുന്നത് ഒഴിവാക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, വഴികളിലെ ഇരിപ്പിടങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ അവർ ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ അത്തരം സദസ്സുകൾ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണെങ്കിൽ വഴികൾക്ക് അതിൻ്റെ അവകാശം നിങ്ങൾ നൽകുക. ബുഖാരി മുസ്ലിം. വഴിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർ നിർബന്ധമായും പാലിക്കേണ്ട വഴിയുടെ അവകാശങ്ങൾ പ്രവാചകൻ

0: കൈകൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക. സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അത് പിൻപറ്റുന്നവരുടെ പ്രതിഫലം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നല്ലത് പറയൽ, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. സംസാരം മരുന്നുപോലെയാണ്, കുറച്ചാൽ ഉപകരിക്കും, കൂടിയാൽ കൊല്ലും എന്ന അംറു ബിൻ ലാസിൻ്റെ വാക്കുകൾ ഓർക്കാം. വഴി കാണിച്ചു കൊടുക്കൽ, വഴിതെറ്റി അലയുന്നവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. വഴിതെറ്റിച്ച് പറയുന്നതും പരിഹസിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ്. വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണെന്ന് ഹദീസുകളിൽ കാണാം. വഴിയിൽ കുഴപ്പമുണ്ടാക്കരുത്. സമരങ്ങളുടെയും ഹർത്താലുകളുടെയും പേരിൽ വഴികൾ തടസ്സപ്പെടുത്തുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതും ഇസ്ലാം വിലക്കുന്നു. ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ തടഞ്ഞുകൊണ്ടും അത് വക്രമായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾ പാതകളിലെല്ലാം ഇരിക്കരുത് എന്ന് ഖുർആൻ താക്കീത് ചെയ്യുന്നു. ഉപദ്രവം നീക്കൽ, വഴിയിൽ നിന്ന് മുള്ളോ കല്ലോ പോലുള്ള ഉപദ്രവങ്ങൾ എടുത്തുമാറ്റുന്നത് നിസ്സാരമായി കാണരുത്. അത് ഈമാനിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനിന് 70 ശാഖകളുണ്ട്. അതിലേറ്റവും ഉയർന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനവും ഏറ്റവും താഴെ വരുന്നത് വഴിയിലെ ഉപദ്രവങ്ങൾ നീക്കലുമാണ്. മുസ്ലിം, വഴിയിൽ ജനങ്ങൾക്ക് ശല്യമായി നിന്ന ഒരു മരം മുറിച്ചുമാറ്റിയതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പ്രവേശിച്ച മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതായി ഹദീസിലുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായും അവർ അവിടുന്ന് ഇതിനെ എണ്ണുന്നു. വഴിയിൽ മലമൂത്ര വിസർജനം പാടില്ല. ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നതും ശാപം ലഭിക്കുന്നതുമായ കാര്യമാണ് പുതുവഴികളിലെ മലമൂത്ര വിസർജനം. ശപിക്കപ്പെട്ട 3 കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ജലാശയങ്ങൾക്ക് സമീപവും വഴികളിലും തണലുകളിലും മലമൂത്ര വിസർജനം നടത്തുക എന്നതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. സഹായം നൽകൽ, ഭാരം ചുമക്കുന്നവരെ സഹായിക്കുന്നതും വാഹനത്തിൽ കയറാൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുന്നതും ധർമ്മമാണ്. ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നത് വഴിയുടെ അവകാശമായി ഉമർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. വഴിയിൽ ഉറങ്ങരുത്. യാത്രക്കിടയിൽ രാത്രി വിശ്രമിക്കുമ്പോൾ വഴിയിൽ കിടന്നുറങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇഴജന്തുക്കൾ സഞ്ചരിക്കുന്ന വഴിയാണത് എന്നതിനാൽ കൂടിയാണ് ഇസ്ലാമിക മര്യാദകൾ പള്ളിയിലും വീട്ടിലും മാത്രമല്ല അങ്ങാടിയിലും പൊതുവഴികളിലും പാലിക്കേണ്ടതാണ്. നമ്മുടെ സഞ്ചാരപാതകൾ ശുചിത്വമുള്ളതും സുരക്ഷിതവും പരസ്പര ബഹുമാനമുള്ളതുമായ ഇടങ്ങളായി മാറ്റാൻ വിശ്വാസികൾക്ക് സാധിക്കണം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സമീർ മുണ്ടേരി രചന നിർവഹിച്ച്, അബ്ദുസമദ് കല്ലടിക്കോട് ശബ്ദാവതരണം നൽകിയ വഴിയിലെ മര്യാദകൾ, ഇസ്ലാമിൻ്റെ ഉന്നത പാഠങ്ങൾ എന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840,
3: പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറ ബക്കറ 38-39 വചനങ്ങൾ അവതരിപ്പിക്കുന്നു ഷഹൽ അരിപ്പഴ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون والذين كفروا وكذبوا بآياتنا أولئك أولئك أصحاب النار.

0: النار هم فيها خالدون.
1: ഏറെ പ്രേം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഞാനടക്കം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം പഠിക്കുന്ന ആ ഒരു ഉദ്ദേശത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ച് അതിലെ വരികൾ നോക്കി, പദങ്ങൾ നോക്കി പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ അതുപോലെ ഖുർആൻ നോക്കി ഓതുകയും ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഈ നിലയ്ക്കൊരു ഖുർആൻ്റെ സദസ്സിലാണ്, ഖുർആൻ പഠിക്കുന്ന സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കർമ്മത്തെ നമ്മിൽ നിന്ന് സ്വർഗം ലഭിക്കാൻ നിമിത്തമാകുന്ന അമലായി ഗണിക്കുമാറാവട്ടെ. രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 38-39 വചനങ്ങളാണ് നമ്മളിപ്പോൾ ആമുഖമായി ഓതി വെച്ചത്. തിലാവത്തിൻ്റെ ചില നിയമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അത് പാരായണം ആവർത്തിക്കാം. ഖുൽന ഹബിത്തൂ മിൻഹാ ജമീഅ. നേരത്തെ പറഞ്ഞ പോലെ ഖുൽന ഹബിത്തൂ, ഖുൽന ഹബിത്തൂ എന്നൊന്നും ഓതാൻ പാടില്ല, അത് കൂട്ടി ഓതുമ്പോൾ ഖുൽന ഹബിത്തൂ, ഖുൽന ഹബിത്തൂ, ത്വാ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ജമീഅ എന്ന് വഖഫ് ചെയ്യാൻ പാടില്ല, ജമീഅ. فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى فَمَن تَبِعَ هُدَايَ
0: وقف جيبه هُدَاي فَمَن تَبِعَ هُدَاي
1: عندنا كان وقف جيبه പിന്നെ അടുത്ത വദണം വഖഫില്ലാത്ത ഏത് സ്ഥലത്ത് നമുക്ക് നിർത്താം, പക്ഷേ നിർത്തിയടത്ത് വെച്ചെന്നില്ല തൊട്ട് മുമ്പെന്ന് എടുത്ത് ഓതേണ്ടതുണ്ട്.
0: فَمَن تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ.
1: ഇവിടെ فَلَا خَوْفٌ عَلَيْهِمْ, خَوْفٌ إِظْهَارًا, خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. هُمْ
0: കിട്ടുള്ള
1: ആണ് തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന മഖ്റജ് അക്ഷരമാണത്. പിന്നെ يَحْزَنُونَ, ഒന്ന് ഹ ആണ് പിന്നെ ഹ ആണ്.
0: വലഹും യഹ്സനൂൻ.
1: 39-ാമത്തെ വചനം നോക്കൂ, വല്ലദീന കഫറു വകദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാർ. വകദബൂ ദാലിന് ശബ്ദമാണ്, വകദബൂ ബിആയാതിനാ അനൂന് ഉലൈക അതിനോട് ചേർത്ത് നമ്മൾ ഓതുമ്പോൾ അവിടെ മദ്ദുണ്ട്, മദ്ദ് മുൻഫസിലാണ്. ഉലൈക അവിടെ മദ്ദ് മുത്തസിലാണ്, മദ്ദുൽ ഫറാഴിയാണ്, അസാമാന്യമായി നീട്ടം നൽകേണ്ടതുണ്ട്.
0: അസ്ഹാബുന്നാർ,
1: അസ്ഹാബു എന്ന് പറയാൻ പാടില്ല,
0: അസ്ഹാബുന്നാർ. ഹും ഫീഹാ ഖാലിദൂൻ.
1: ഇങ്ങനെയാണ് അതിൻ്റെ തിലാവത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ചില സ്ഥലങ്ങൾ സൂചിപ്പിക്കാനായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ട് മുമ്പിൽ സൂചിപ്പിച്ചു, മുമ്പുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് വചനങ്ങൾ സൂചിപ്പിച്ചു, പിശാജ് ആദം ഹവ അലൈഹി വസ്സലാത്തു വസ്സലാം ഈ രണ്ടുപേരെയും പിശാജ് എന്ത് ചെയ്തു, അരുത് എന്ന് പറഞ്ഞ ആ മരത്തിലേക്ക് അവർ പിശാജിൻ്റെ ദുർബോധനം കാരണം അതിലേക്ക് അടുത്തു, അതിൽ നിന്നവർ ഭക്ഷിച്ചു. അത് കാരണം നിങ്ങൾ ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥിരവാസമുണ്ട്, പാർപ്പിടവും വിഭവവുമുണ്ട് ഒരു കാലം വരെ, പക്ഷേ നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാണ് എന്നൊക്കെ അള്ളാഹു ബോധ്യപ്പെടുത്തി. അവർ ചെയ്ത തെറ്റിന് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു അവരുടെ പശ്ചാത്തപം സ്വീകരിച്ചു. അള്ളാഹു തവ്വാബാണ്, റഹീമാണ്, ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാണ് എന്നൊക്കെ പറഞ്ഞു. ശേഷം അള്ളാഹു തുടരുന്നു, ഖുൽന ഹബിത്തൂ മിൻഹാ ജമീഅ. ഖുൽന, നാം പറഞ്ഞു, ഹബിത്തൂ മുമ്പ് പറഞ്ഞ വാക്കാണല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വാക്ക് തന്നെയാണ് ആ വാക്ക്, ഹബിത്തൂ നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ,
0: മിൻഹാ
1: അതിൽ നിന്ന്, ഇതിൽ നിന്ന്, ജമീഅൻ മുഴുവനായും, നിങ്ങൾ മുഴുവനും ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുവിൻ, ഇറങ്ങിപ്പോയിക്കൊള്ളുവിൻ.
0: فإما يأتينكم مني هدى, فإما
1: ഫഇമ്മയത്തിയന്നക്കും, എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും, യഅതിയന്നക്കും അത്തയത്തിയന്ന വന്നു എന്നാണ്, യഅതിയന്നക്കും നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും വരുമ്പോൾ, മിന്നി മിന്നി എന്നിൽ നിന്ന്, എന്ത് എൻ്റെ പക്കൽ നിന്ന് എന്ത് വരിക, ഹുദൻ ഒരു മാർഗദർശനം, സന്മാർഗം, ആ മാർഗദർശനം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വരുമ്പോൾ, ആ വരുന്ന സമയത്ത്, ഫമൻ തബിഅ ഹുദായ, ഫമൻ തബിഅ, ഫ അപ്പോൾ ആര്, ഫമൻ അപ്പോൾ ആര്, തബിഅ പിൻപറ്റിയോ, തബിഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റി, ഹുദായ എൻ്റെ മാർഗദർശനം, എൻ്റെ ആ ഹുദായ ഹിദായത്ത്, എൻ്റെ സന്മാർഗദർശനത്തെ ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം, ഫലാ ഖൗഫുൻ എന്നാൽ ഒരു ഭയവുമില്ല, അലൈഹിം അവരുടെ മേൽ, അവരുടെ മേൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല, വലാഹും വലാഹും അവരല്ലതാനും, യഹ്സനൂന ഹസിനാണ് ദുഃഖിച്ചു, യഹ്സനൂൻ അവർ ദുഃഖിക്കുക, അവർ ദുഃഖിക്കേണ്ടി വരികയും ചെയ്യുകയില്ല. അപ്പോൾ അല്ലാഹു പറയാണ്, നാം പറഞ്ഞു, ഇഹ്ബിത്തൂ മിൻഹാ ജമീഅ, നിങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ, എന്നിട്ട് എൻ്റെ പക്കൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഫമൻ തബിഅ ഹുദായ, അപ്പോൾ എൻ്റെ മാർഗദർശനം ആര് പിൻപറ്റിയോ, ഫലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ യാതൊരു ഭയവുമില്ല, വലാഹും യഹ്സനൂന അവർ വ്യസനിക്കുകയുമില്ല, ദുഃഖിക്കുകയുമില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. വല്ലദീന കഫറു, വല്ലദീന ഒരു കൂട്ടർ കഫറു, അവർ നിഷേധിച്ചു, അവർ അവിശ്വസിച്ചു, അപ്പോൾ കെതബു അവർ കളവാക്കി, അവർ വ്യാജമാക്കുകയും ചെയ്തു, കളവാക്കുകയും ചെയ്തു, ബി ആയാത്തിന, ആയത്ത് ജമ്മു ആയാത്ത്, ബി ആയാത്തിന നമ്മുടെ ആയത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കുകയും ചെയ്തു, ഉലായിക്ക അക്കൂട്ടരാണ്, ഹ ഉലായി എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ, ഉലായിക്ക എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ, അക്കൂട്ടർ അസ്ഹാബുന്നാർ, സ്വാഹിബ് അതിൻ്റെ ജമാണ്, ബഹുജനാണ്, അസ്ഹാബ് അവർ ആളുകളാണ്, ആൾക്കാരാണ്, അന്നാർ എന്തിൻ്റെ, നരകത്തിൻ്റെ ആൾക്കാരാണ്, അസ്ഹാബുന്നാർ നരകക്കാരാണ് അവർ, അക്കൂട്ടർ, ഹും അവരാകട്ടെ, ഫിഹ അതിൽ ആ നരകത്തിൽ, ഖാലിദൂന സ്ഥിരവാസികളായിരിക്കും, ശാശ്വതന്മാരായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുകയാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ ഇണയായ ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇബ്ലീസിനെയും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ, പുറത്താക്കിയപ്പോൾ, ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ, അതായത് ആ മനുഷ്യ സന്തതികളെ മൊത്തത്തിലാണ് ഉദ്ദേശം, അവിടെ എന്ത് ചെയ്യും, ആ മനുഷ്യവർഗത്തിൻ്റെ മാതാപിതാക്കളായ ആദമിനെയും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ഇബ്ലീസുണ്ടല്ലോ കൂടെ, അവർ മുഖാന്തരം ഒരു മനുഷ്യ സന്താനങ്ങൾക്ക് ആഗമാനം വേണ്ടി അള്ളാഹു നൽകിയ മറ്റൊരു അറിയിപ്പാണിത്. എന്ത്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, അല്ലേ, അപ്പോൾ സന്മാർഗം എൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ, ഫമൻ തബിഅ ഹുദായ എൻ്റെ ആ സന്മാർഗം ആര് പിൻപറ്റിയോ, അവർക്ക് എന്ത് ചെയ്യേണ്ട, അവർക്ക് പേടിയോ ദുഃഖമോ ഒന്നും അനുഭവിക്കേണ്ടി വരൂല എന്ന് മുന്നറിയിപ്പ് കൊടുക്കണം. നല്ലതും ചീത്തയും, ഗുണവും ദോഷവും, നന്മയും തിന്മയും, സുഖവും ദുഃഖവും കലർന്നൊരു ജീവിതമാണ് നിങ്ങൾക്കവിടെ ആ ഭൂമിയിൽ നേരിടാനുള്ളത്. നിങ്ങളുടെ നന്മക്കും ഗുണത്തിനും ആവശ്യമായ മാർഗദർശനങ്ങൾ ഞാൻ നൽകിക്കൊണ്ടേയിരിക്കും. അതായത് സയൻസിലു അൽ കുത്തുബ വയബഅസു അൽ അംബിയാ, വേദഗ്രന്ഥങ്ങൾ അല്ലാഹു ഇറക്കിത്തരും, പ്രവാചകന്മാരെ അല്ലാഹു നിയോഗിച്ചയക്കും, വർറുസുല ദൂതന്മാരായേക്കും, കമാ ഖാല അബുൽ ആലിയ അൽ ഹുദ അയ്യ അൽ അംബിയാ വർറുസുൽ, ഹുദ ആ മാർഗദർശനം, സന്മാർഗത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്മാരും ദൂതന്മാരുമാണ്. വൽ ബയ്യിനാത്ത് വൽ ബയാൻ, വ്യക്തമായ തെളിവുകളും അവർ നൽകുന്ന വിശദീകരണങ്ങളുമാണ്, അതാണ് ആ ഹുദ കൊണ്ട് ഉദ്ദേശമെന്നാണ്. അങ്ങനെ ഫമൻ തബിഅ ഹുദായ, എൻ്റെ ആ ഹിദായത്ത്, എൻ്റെ ആ സന്മാർഗത്തിൻ്റെ വഴി, ആ മാർഗദർശനം ആര് പിൻപറ്റിയോ, അയ്മൻ അക്ബല അലാ മാ അൻസൽതു ബിഹിൽ കുതുബ വ അർസൽതു ബിഹിർ റുസുല, ഞാൻ അയച്ച വേദഗ്രന്ഥങ്ങൾ, ഞാൻ ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങൾ കൃത്യമായി സ്വീകരിച്ചവർ, ഞാൻ ആ വേദഗ്രന്ഥങ്ങളുമായി അയച്ച പ്രവാചകന്മാരെ, ദൂതന്മാരെ കൃത്യമായി അവർ വിശ്വസിച്ചവർ, അങ്ങനെയുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ, അപ്പോൾ ആ ഭൂമിലോകത്ത് പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ മുതലായവ വഴി നിങ്ങൾക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ആ മാർഗദർശനങ്ങൾ സ്വീകരിച്ച് ഫലാ ഖൗഫുൻ അലൈഹിം ഐ ഫീമാ യസ്തഖ്ബിലുനഹു മിൻ അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ കാര്യത്തിൽ അവർ സ്വീകരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഫലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. വലാഹും യഹ്സനൂന അലാ മാ ഫാതഹും മിൻ ഉമൂരി ദുനിയാ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടതോർത്ത് ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരികയില്ല എന്നാണ്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഖാല ഇഹ്ബിത്താ മിൻഹാ ജമീഅ നിങ്ങൾ മുഴുവനായും അതിൽ നിന്ന് ഇറങ്ങിക്കൊള്ളുവിൻ. ബഅദുക്കും ലിബഅദിൻ അദുവ് നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുവാണ്. ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ മാർഗദർശനം എൻ്റെ പക്കലിൽ നിന്ന് നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ വന്നു കിട്ടുകയാണെങ്കിൽ ഫമനിത്തബഅ ഹുദായ ആ എൻ്റെ മാർഗദർശന്മാരെ പിൻപറ്റുന്നുവോ ഫലാ യദില്ലു വലാ യഷ്ഖ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ത്വാഹയിലെ 123-ാമത്തെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഫലാ യദില്ലു ഫിൽ ദുനിയ ദുനിയാവിൽ അവൻ വഴിപിഴച്ചു പോവുകയില്ല. അള്ളാഹു നൽകിയ ഹുദയെ പിൻപറ്റിയ ആള്. വലാ യഷ്ഖ എന്ന് പറഞ്ഞാൽ വലാ യഷ്ഖ ഫിൽ ആഖിറ പരലോകത്ത് അവർക്ക് ദൗർഭാഗ്യം ഉണ്ടാവുകയുമില്ല. ഖുർആനിൽ തന്നെ കാണാം, സൂറത്ത് ത്വാഹയിലെ തന്നെ 123-124 ആയത്തിൽ കാണാം, വമൻ അഅ്റദ അൻ ദിക്രി ഫഇന്ന ലഹു മഅയ്ഷത ദൻക. ഈ ആയത്തിൻ്റെ വിശദീകരണമായിക്കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ആയത്തുകളാണ് ഓർമ്മപ്പെടുത്തുന്നത്. വമൻ അഅ്റദ അൻ ദിക്രി എൻ്റെ ഉത്ബോധനത്തെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം, ആര് തിരിഞ്ഞു കളഞ്ഞുവോ ഫഇന്ന ലഹു മഅയ്ഷത ദൻക അവന് ഇടുങ്ങിയ ജീവിതം നയിക്കേണ്ടി വരും. വനഹ്ഷുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ ആ ദിവസം അന്ധനായി നാം അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണമെന്നോണം പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. ഈ ദുനിയാവിൽ വെച്ച് അല്ലേ അവർ ദുനിയാവിലേക്ക് അയക്കപ്പെട്ടു. ബിലീസിനടക്കം ആദം അലൈഹിസ്സത്തു വസ്സലാമയും ഹവ്വ അലൈഹിസ്സത്തു വസ്സലാമയും ഒക്കെ അയച്ചു. ഇന്ന് നമുക്ക് ദുനിയാവിൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ്. ആ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ഫത്രത്തിലായിക്കൊണ്ട് ഓരോ കാലയളവിലായിക്കൊണ്ട് പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളുമായി അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥങ്ങളുമായി അല്ലേ തൗറാത്ത് ഇഞ്ചീൽ സബൂർ ഖുർആൻ അല്ലേ മൂസ ഐസ ദാവൂദ് അലൈഹിസ്സത്തു വസ്സലാം അജ്മായൻ അഫ്സാൻ ഖുർആൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വേദഗ്രന്ഥങ്ങളുമായി പ്രവാചകന്മാരെ അല്ലേ സുഹഫുകളെ കൊണ്ട് സുഹഫ് ഇബ്രാഹിമ മൂസ ആ ഏടുകളെ കൊണ്ട് പറഞ്ഞയച്ചു. അങ്ങനെ ദൈവത്തിങ്കിൽ നിന്നുള്ള ദൈവിക ഗ്രന്ഥങ്ങളും ദൈവത്തിങ്കിൽ നിന്ന് അയക്കുന്ന ദൂതന്മാരും പ്രവാചകന്മാരും അവർ പറയുന്ന സത്യനിർദ്ദേശങ്ങളും അള്ളാഹുവിൻ്റെ ദിവ്യബോധനപ്രകാരം വഹയപ്രകാരം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുകയും കേട്ടും മനസ്സിലാക്കിയും അവരെ പിൻപറ്റിയും നിൽക്കുന്ന ആളുകൾക്ക് അതാണ് ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ആ എൻ്റെ പക്കൽ നിന്നുള്ള ഹിദായത്തിനെ പിൻപറ്റിയവരാരോ അവർക്ക് ഈ ദുനിയാവിൽ ദുഃഖിക്കേണ്ടി വരികയോ അവർക്ക് ഭയപ്പെടേണ്ടി വരികയോ ഇല്ല. ദുനിയാവിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും അവർക്കൊരു സങ്കടം വേണ്ട, ഒരു ഭയം വേണ്ട. വലുതിന കഫറു അങ്ങനെ പ്രവാചകന്മാരായേക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സമാവിയായ വാലോകത്തു നിന്നുള്ള ദൈവികമായ വേദഗ്രന്ഥങ്ങൾ ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊടുക്കുമ്പോൾ ആ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാർ പറയുന്ന അള്ളാഹുവിൻ്റെ റിസാലത്തിനെയും സന്ദേശങ്ങളെയും വല്ലതിനെ കഫറു കളവാക്കുന്നവർ വല്ലതിന് ഒരു കൂട്ടർ കഫറു അവർ കളവാക്കി അവർ അവിശ്വസിച്ചു. വ കദബു അവർ കളവാക്കി. കഫറാണ് അവിശ്വസിച്ചു, കദബ എന്ന് പറഞ്ഞാൽ കളവാക്കി. വ കദബു ബി ആയാത്തിനാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവർ കളവാക്കുകയും ചെയ്തു. ഉലായിക അക്കൂട്ടർ അസ്ഹാബു നാർ അവരാണ് നരകവാസികൾ നരകത്തിൻ്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ അവരതിൽ നിത്യവാസികളുമായിരിക്കുമെന്നാണ്, സാശ്വതരായി കഴിയേണ്ടി വരും. ഐ മുഖല്ലദൂന ഫീഹാ ലാ മഹൈദ ലഹും അൻഹ വലാ മഹൈസ് അവർക്കതിനെ തൊട്ട് തെന്നിമാറിപ്പോകാൻ വേറൊരു സ്ഥാനം വേറൊരു സ്ഥലം ഉണ്ടാവില്ല, അവർക്ക് വേറൊരു അഭയകേന്ദ്രം ഉണ്ടാവില്ല. അവർ ആ നരകത്തിൽ തന്നെ അവിടുത്തെ നരകാഗ്നി ആസ്വദിച്ച് അത് രുചിച്ച് സഹിക്കാൻ പറ്റാത്ത ആ ചൂടനുഭവിച്ച് കാലാകാലം കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കിയ അള്ളാഹു ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥങ്ങളെ കളവാക്കിയ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശങ്ങളെ അതിന് മനസ്സുവെക്കാതെ അതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞ ആളുകൾക്ക് വളരെ ഇടങ്ങേറ് പിടിച്ച പ്രയാസം നിറഞ്ഞ ജീവിതമാണ് പരലോകത്ത് നരകത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓരോന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ഖുർആൻ ഇറക്കിക്കൊടുത്തു. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിൽ നാം വിശ്വസിക്കണം. അതിൽ മാത്രമല്ല മുൻകഴിഞ്ഞ പ്രവാചകന്മാരിലും മുൻകഴിഞ്ഞ മുമ്പ് ഇറക്കിക്കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലുമെല്ലാം വിശ്വസിക്കേണ്ടതുണ്ട് അല്ലേ. വിശ്വാസികളെന്ന് പറയുമ്പോൾ വിശ്വാസപരമായ മുഴുവൻ കാര്യങ്ങളിലും ആറ് കാര്യങ്ങളിലും കൃത്യമായി വിശ്വസിക്കേണ്ടതുണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു പ്രവാചകനെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിശ്വസിക്കാത്ത പക്ഷം അവൻ്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ വിശ്വസിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും കൃത്യമായി വിശ്വസിച്ച് അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് റബ്ബ് നിശ്ചയിച്ചൊരു നിശ്ചിത സമയമുണ്ട്, നിശ്ചിത ടാർഗറ്റുണ്ട്. ആ നിശ്ചിത സമയമെത്തുമ്പോൾ നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കും. അതുവരെ അള്ളാഹുവിനെ കൽപ്പനകൾക്ക് അനുസൃതമായി ധിക്കാരം കാണിക്കാതെ കഴിവിനെ പരമാവധി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ റബ്ബിൻ്റെ ആയത്തുകളെ കളവാക്കാതെ, റബ്ബ് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കാതെ, റബ്ബിൻ്റെ വക്കിൽ നിന്നുള്ള ഹിദായത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ച്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ സബ്ബിത് ഖൽബി അലാ ദീനിക് അല്ലേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥനാ വാചകത്തോടുകൂടി നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ മരണം വരെ ഹിദായത്തിലായിക്കൊണ്ട് ജീവിക്കാനുള്ള മഹൽ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണശേഷം അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിവെച്ചുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നിങ്ങൾ കാതോർത്തത് സൂറ അൽ ബഖറ 38-39 വചനങ്ങൾ. അവതരിപ്പിച്ചത് ഷഹൽ അരിപ്ര.
3: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദു ലില്ലാ لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها رب اعوذ بك من الكسل وسوء الكبر رب أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. اللهم بك أمسينا وبك أصبحنا وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. اللهم اني امسيت اشهدك واشهد حملة عرشك وملائكتك وجميع خلقك انك انت الله ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഒരു പ്രദോഷ സമയം കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. റബ്ബിനെ സ്തുതിച്ചാലും വാഴ്ത്തിയാലും മതിവരാത്ത സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, അദ്കാറുൽ മസാ, അത് കൃത്യമായി ചൊല്ലുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇന്ന് നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അമീൻ അഹമ്മദ് മങ്കട, എന്നോടൊപ്പം
1: ഞാൻ അനൂസ് മഞ്ചേരി.
0: നമ്മുടെ കൂടെ അതിഥികളൊന്നും ഇല്ല എന്നുള്ളത് സങ്കടകരമായ കാര്യം തന്നെയാണ്.
1: അതെ, തീർച്ചയായും അല്ലേ. എല്ലാ ദിവസവും അതിഥികൾ ഉണ്ടാവാറുണ്ട്. ഇന്ന്
0: നോമ്പായിട്ടായിരിക്കും അല്ലേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞിട്ടേ,
1: അതെ, ഇന്ന് ആണ്, നാളെ ആഷൂറ ആണ്. നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ ഖുതുബയിലും എല്ലാം കേട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ റേഡിയോയിൽ കൂടെ ഒക്കെ അതിന്റെ പവിത്രത നമ്മൾ ഏറെ എടുത്ത് പറയണമെന്നില്ല. അപ്പോൾ വളരെ പ്രതിഫലം കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്.
0: മാത്രമല്ല, ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരു മാസമാണ്
1: അയ്യാമി മഅ്ലൂമാത്ത്. നിർണയിക്കപ്പെട്ട മാസം, നിശ്ചയിക്കപ്പെട്ടൊരു മാസമാണ്. നാല് മാസങ്ങളിൽ അല്ലാഹ് എടുത്തു പറഞ്ഞൊരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും നോമ്പിലാവും, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്തായാലും. ഇന്ന് ഒരുപാട് ആളുകൾ
0: സലാം
1: പോലെ സലാം പറഞ്ഞു തന്നിട്ടുണ്ട്.
0: സലാം അടക്കലേ.
1: അതെ, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മോടൊപ്പം ഇന്ന് സലാം പറഞ്ഞ് ചേർന്നിട്ടുള്ളത് അമീർ ടി എടത്തനാട്ടുകര, അതുപോലെ തന്നെ സമീജ പാറൽ, ഫൗസിയ മമ്മു, അതുപോലെ താഹിറ ടി കെ കാസർഗോഡ്, സാഹിറ ചെറുവണ്ണൂർ, അബ്ദുൽ ഹമീദ് ചിക്കാടിയൂർ, ഷംനാദ് ഖാൻ, ആയിഷ അങ്ങാടിപ്പുറം, സുബൈദ, ഉമ്മുകുൽ സുഷിറമകൽ, നഫീസ പിയ, താമരശ്ശേരി സുഫിയ കെ, തിരുവനങ്ങാടി മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ എന്നും നമ്മുടെ സ്ഥിര ശ്രോതാക്കളൊക്കെ നമ്മളൊപ്പം എന്തുണ്ട്, ഉണ്ട്. ആയിഷ കരുമ്പിൽ, ഇവരൊക്കെ സലാം പറഞ്ഞ് എന്തായാലും വന്നിട്ടുണ്ട്.
0: കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഞാൻ ഇരുന്നിരുന്നു, അപ്പോ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ വന്നിരുന്നു. സമയമല്ല ചോദിക്കാന്, അപ്പൊ അതേപോലെ എന്ത് ചെയ്യാ,
1: ഇന്നും ക്വസ്റ്റ്യൻസ് വരട്ടെ. നമ്മളെ ഗസ്റ്റുകളില്ല, ഇപ്പൊ ഗസ്റ്റുകളെ പ്രോഗ്രാമുകളില്ല.
0: കുസൂതി ചോദ്യങ്ങൾ വരട്ടെ.
1: അതെ, മറ്റേ സാധാ അതുമായി ഇസ്ലാമിക് ക്വസ്റ്റ്യങ്ങൾ വരട്ടെ, ജനറൽ നോളജ് വരട്ടെ,
0: എല്ലാം വരണം.
1: അതെ, ഏതായാലും സ്ഥിരം നമ്മൾ എന്നത്തെയും പോലെ നമ്മൾ നമ്മളെ അമീർ ടി എടുത്തനാട്ടുകാരുടെ എഴുത്തു വന്നിട്ടുണ്ട്. നമുക്കത് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് വിധിക്കപ്പെട്ടതിനെ കുറിച്ച് പരിഭ്രമിക്കാതെ, അർഹതയില്ലാത്തതിനെ മോഹിക്കാതെ കഴിയുക എന്നത് വലിയൊരു ആത്മീയ പാഠമാണ്. നമ്മുടെ കഴിവും പരിശ്രമത്തിനൊപ്പം അള്ളാഹുവിന്റെ അനുഗ്രഹം തീരുമാനമാണ് ഓരോ വിജയത്തിന്റെ പിന്നിലുള്ളതെന്ന് തിരിച്ചറിയുമ്പോഴാണ് മനസ്സിന് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. മറ്റുള്ളവർക്കുള്ളതിനെ നോക്കി അസൂയപ്പെടുകയോ അനർഹമായ നേട്ടങ്ങൾക്ക് വേണ്ടി അധാർമികമായ വഴിയിൽ തേടുകയോ ചെയ്യുന്നത് നമ്മുടെ ആത്മീയതയെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തുകയേ ഉള്ളൂ. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അർഹതപ്പെട്ടത് അള്ളാഹു കൃത്യമായ സമയത്ത് നൽകുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. അത് ലഭിക്കാൻ വൈകുന്നുവെങ്കിൽ അതിൽ പരീക്ഷണമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ മറ്റെന്തെങ്കിലും നമുക്ക് വേണ്ടി കാത്തുവച്ചിട്ടുണ്ടെന്നോ മനസ്സിലാക്കി ക്ഷമയോടെ കാത്തിരിക്കുക. അർഹതയില്ലാത്തതിനായി അലയുന്നതിനേക്കാൾ തനിക്ക് ലഭിച്ചതിൽ സംതൃപ്തരായി അള്ളാഹുവിൽ പൂർണ്ണമായി ബലമേൽപ്പ് ജീവിക്കുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. അള്ളാഹു അവന്റെ യഥാർത്ഥ വിശ്വാസികൾ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തിയാൽ കഴിക്കുമാറാകട്ടെ.
0: സംതൃപ്തി, അതെ, ഒരു കാര്യം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയാൽ അതിൽ തൃപ്തി സംതൃപ്തി നമ്മൾ കാണിക്കുക.
1: എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടാവും. ചിലപ്പോൾ ചില സംഗതികൾ നമ്മൾക്ക് കിട്ടാത്തത് അതിൻ്റെ ടൈം ഉണ്ടാവും. അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല ഒരു ഹൈറുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നേ, അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ചില പോയിന്റുകൾ ഉണ്ടാവും.
0: ശരി ശരി ശരി.
1: അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ മുഴുവനായിട്ട്, അപ്പോ അതിലെനിക്ക് വളരെ സ്ട്രൈക്ക് ആയിട്ടുള്ള സംഗതി ഞാൻ വായിക്കും അതിൽ ഈ പറഞ്ഞതിൽ. അതായത്, നമ്മുടെ കഴിവിനും പരിശ്രമത്തിനും അപ്പുറം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും തീരുമാനവുമാണ് ഓരോ വിജയത്തിൻ്റെയും പിന്നിലുള്ളതെന്ന് തിരിച്ചറിയുമ്പോഴാണ് മനസ്സിന് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്.
0: ശരിയാ, ശരിയാ
1: അല്ലേ? കറക്റ്റ് പോയിന്റാണ്. കാരണം പടച്ചറബിൻ്റെ തൗഫീക്കില്ലാതെ ഒന്നും നടക്കൂല. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വലിയ അവാർഡുകളൊക്കെ വാങ്ങിയാലും പക്ഷെ യഥാർത്ഥത്തിൽ അവാർഡിനൊക്കെ പിന്നിൽ നമ്മൾ ചിലപ്പം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, പക്ഷെ പടച്ചവൻ്റെ തൗഫീക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ്.
0: അല്ലെങ്കിൽ നമുക്കതൊരു സുഖം ഉണ്ടാവില്ല.
1: അപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കിയ ആളുകൾ, എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട്, ബി എഡ് എടുത്തു, ബി എഡിൽ റാങ്ക് ഹോൾഡറാണ്, പി ജി കഴിഞ്ഞു, പി ജിയിൽ റാങ്ക് ഹോൾഡറാണ് യൂണിവേഴ്സിറ്റിയിൽ. അയാൾക്ക് പണി പത്രടലാണ്, അയാൾക്ക് പണി പത്രടലാണ്. പക്ഷെ അയാളതിൽ ഓക്കെയാണ്, തൃപ്തിയുണ്ട്. അയാൾ വെയിറ്റ് ചെയ്തു, പഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഒരുപാട് കാലം പത്രത്തിൻ്റെ ഏജൻ്റായിട്ടും ഇവർ വർക്ക് ചെയ്തു. അദ്ദേഹം ഗവൺമെന്റ് സർവീസ് കയറി. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അദ്ദേഹം ഹാപ്പിയാണ്, മറ്റേ ഹാപ്പി അല്ല എന്നല്ല, പക്ഷെ അദ്ദേഹം എന്തായി, അദ്ദേഹത്തിൽ ആ ഒരു സംഗതി അദ്ദേഹത്തിന് വന്നുള്ള ഒരു പരീക്ഷണം തന്നെയാണ്. കാരണം ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ട് ജോലിക്ക് കയറാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വളരെ പ്രയാസപ്പെടുത്തുന്നതാണ്.
0: ഇപ്പോഴത്തെ ഞാൻ കണ്ടേ ഒരു ബസ് ഡ്രൈവർ, നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയാം, ന്യൂസിലുണ്ടായിരുന്നു, ബസ് ഡ്രൈവർ അദ്ദേഹം ഒരുപാട് പഠിച്ച് അങ്ങനെയൊക്കെ ഇതായി, അവസാനം മൂപ്പരം എന്ത് ചെയ്തു, അവസാന ടീച്ചിങ്ങിലേക്ക് കയറി, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി കയറി. അദ്ദേഹം കാത്തിരുന്ന് കാത്തിരുന്ന് ഒക്കത്തിനൊരു സമയമുണ്ട് കാരണല്ലേ. അപ്പോൾ നമുക്ക് ലഭിച്ചത് സംതൃപ്തിയോട് കൂടി മുന്നോട്ട് പോവാണെങ്കിൽ പഠിച്ചവൻ എന്ത് ചെയ്യും, അതിലേറെ വലുത് നമുക്ക് തരും.
1: നമ്മളെ എല്ലാത്തിനും ഒരു ക്ഷമ, ക്ഷമ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും വേണമല്ലോ, നമുക്ക് ലഭിച്ചതും ലഭിക്കാതിരിക്കുന്നതിനും ലഭിക്കാതെ പോയതിനും ഒക്കെ എന്ത് വേണം, ക്ഷമ
0: വേണം. ഇത് നമുക്കൊരു സാധനം കിട്ടിയില്ലാന്ന് കാണുമ്പോൾ മറ്റവനക്ക് കിട്ടിയിട്ടുണ്ടാവും, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ, ഞാൻ അതിനു വേണ്ടി പോരാടും. പിന്നെ മനുഷ്യൻ ചിലപ്പോൾ ഹറാമിലൂടെ ആയിരിക്കും,
1: തീർച്ചയായും.
0: അപ്പോൾ അവിടെ നമുക്ക് പരാജയമായിരിക്കും വരിക.
1: അപ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ലേഖനായിരുന്നു അമീർ ടിയടത്തിനട്ടകരുത്. നമ്മളേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് എന്താക്കാം, നമുക്ക്
0: സാരവയസിലേക്ക് പോവാം.
1: അതിലേ പിന്നെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട് വീണ്ടും, സാജിദ കാലിക്കറ്റ്, സഫ ഇസ്മായിൽ വെട്ടം, റാബിയ മീത്തൽ മാങ്ങാട്, ഇവരൊക്കെ പുതിയ ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അമീർ ടിയടത്തായിട്ടൊരു പറയുന്നുണ്ട്, പ്രവാസികളായ ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് ആഷൂറ ആണ്,
0: അവർക്ക്
1: മാസം കണ്ടത്. പിന്നെ
0: ഓക്കെ,
1: സഫ ഇസ്മായിൽ വെട്ടം, അവര് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം നമുക്ക് എന്താക്കാം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യ വഹി ഇറങ്ങിയതിന് ശേഷം രണ്ടാമതായി ഇറങ്ങിയ സൂറത്ത് ഏതാണെന്നുള്ള,
0: ആദ്യ
1: വഹി ഇറങ്ങിയതിന് ശേഷം രണ്ടാമതായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. അപ്പൊ അറിയുന്ന ആളുകൾ ഉത്തര അയച്ചോട്ടെ. അപ്പോ ആ ഒരു ഉത്തരം ആലോചിക്കുന്ന ഗ്യാപ്പിൽ എന്താക്കാം, നമുക്ക് നല്ല
0: ഉപദേശം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ ഒരു വീട്ടിൽ കർഷകനായ ആ കുടുംബനാഥൻ അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ കയ്യിലൊരു ബോക്സുമായിട്ടാണ് വന്നത്. വീട്ടിലേക്ക് കയറി അദ്ദേഹം ആ ബോക്സ് തുറന്നപ്പോൾ അതിൽ ഒരു എലിപ്പെട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. തട്ടിമ്പുറത്ത് നിന്ന് നോക്കി നിന്ന എലി ഇത് കണ്ട് ആകെ പേടിച്ചു. തൻ്റെ കൂട്ടുകാരനായ ആ വീട്ടിലെ കോഴിയോട് അദ്ദേഹം ചെന്ന് പറഞ്ഞു, ആ എലി പറഞ്ഞു, ഈ വീട്ടിലൊരു എലിപ്പെട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കോഴി പറഞ്ഞു, അതിന് എനിക്കെന്താ, എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞു. എലി ഓടിയിട്ട് പന്നിയുടെ അടുക്കലെത്തി, പന്നിയോട് പറഞ്ഞു, ഈ വീട്ടിൽ ഒരു എലിക്കിണി എത്തിയിട്ടുണ്ട്. പന്നി പറഞ്ഞു, നീ സൂക്ഷിച്ചാൽ മതി, എനിക്കൊന്നും പേടിക്കാനില്ല. എലി വീണ്ടും ഓടി തൊട്ടപ്പുറത്തെ തൊഴുത്തിൽ കെട്ടിയ പശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഈ വീട്ടിൽ ഒരു എലിക്കിണി വാങ്ങിയിട്ടുണ്ട്. പശു പറഞ്ഞു, അതെങ്ങനെ എന്നെ ബാധിക്കും? അത് എന്നെ ബാധിക്കില്ല, നീ സൂക്ഷിച്ചാൽ മതി, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിരാശനായി എലി തട്ടിമ്പുറത്തേക്ക് തന്നെ മടങ്ങി. രാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് എലി താഴോട്ട് നോക്കുമ്പോൾ എലിക്കണിയിൽ ആരോ കുടുങ്ങുകയും ആ വീട്ടിലെ സ്ത്രീ അതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് വലിയ അപകടം സംഭവിച്ചു. കാരണം എലിക്കണിയിൽ കുടുങ്ങിയത് ഒരു വിഷമുള്ള പാമ്പായിരുന്നു. ആ പെണ്ണിനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് ഓടി. പാമ്പ് കടിച്ച കാരണത്താൽ ശക്തമായ ക്ഷീണവും പനിയും അങ്ങനെയുള്ള ജ്വരവുമൊക്കെ അവരെ ബാധിച്ചു. അപ്പോൾ അയൽക്കാരാരോ പറഞ്ഞു, നാടൻ കോഴിയുടെ മാംസവും എല്ലും ഒക്കെ കൊണ്ട് സൂപ്പുണ്ടാക്കിയാൽ നല്ല ഫലം ചെയ്യും. കർഷകൻ നേരെ കോഴിയെ പിടിച്ച് അറുത്തു. ഭാര്യയുടെ ശുശ്രൂഷക്കായിട്ട് നാട്ടുകാരും കുടുംബക്കാരും അയൽക്കാരൊക്കെ ഒത്തുകൂടാൻ തുടങ്ങി. അവരെയൊക്കെ സൽക്കരിക്കാനായിട്ട് ഈ കർഷകൻ അയാളുടെ വീട്ടിലെ പന്നിയെ അറുത്തു. അല്പ ദിവസങ്ങൾക്ക് ശേഷം ഈ പെണ്ണ് മരിക്കുകയുണ്ടായി. മരണവുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടിയ ആളുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടി അയാൾ ആ വീട്ടിലെ പശുവിനെയും മറത്തു. സത്യത്തിൽ ഒരു എലിക്കണി എലിക്ക് മാത്രമല്ലേ പ്രശ്നമുള്ളൂ എന്ന് കരുതിയ കോഴിയും പന്നിയും പശുവുമൊക്കെ ആ എലിക്കണി കാരണത്താൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടുപോയി. ഇതൊരു കഥയാണ്. എന്നിരുന്നാലും പാഠമുണ്ട് ഇതിനകത്ത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്കും അതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ഒരാളുടെയും പ്രശ്നത്തെ നമ്മൾ നിസാരമാക്കി തള്ളിക്കളയരുത്. കാരണം നമ്മയും നാളെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ബാധിച്ചേക്കാം. ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾക്ക് അസുഖം ബാധിക്കുന്ന അല്ലെങ്കിൽ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാകാം. അവരുടെ കൂടെ നിൽക്കാനും അവരുടെ വേദനയിൽ അവർക്ക് ആശ്വാസം പകരാനും സമാധാനം കൊടുക്കാനും അവരുടെ ആശങ്കകൾ നികത്തിക്കൊടുക്കാനും അവരുടെ ഇല്ലായ്മയിൽ അവരുടെ വല്ലായ്മയിൽ അവർക്ക് സഹായിയും താങ്ങും തണലുമാകാനും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ജിബ്രീലിനെ കണ്ട് പേടിച്ച് വിറച്ച് ആ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങേ അള്ളാഹ് ഒരിക്കലും കൈവിടിയുകയില്ല. അങ്ങ് പ്രയാസപ്പെടുന്നവർക്ക് അത്താണിയാണ്. ബുദ്ധിമുട്ടുന്നവരുടെ കൂടെയാണ് താങ്കൾ. പ്രയാസവും കഷ്ടപ്പാടുകൾക്ക് അനുഭവിക്കുന്ന ആളുകളെ റസൂലുള്ള എല്ലാം മറന്ന് സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുന്ന ആളുകൾ, അവർക്ക് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കാനും അവരെ സഹായിക്കുവാനും അവരുടെ പ്രയാസങ്ങളെ ഗൗനിക്കുവാനും നമ്മളെല്ലാവരും തയ്യാറാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: സലാം അലൈക്കും. സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, നല്ലൊരു സാരോപദേശം തന്നെയായിരുന്നു. ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പം അത് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ഭാഗവാക്കാക്കുവാൻ ശ്രമിക്കുക.
1: മറ്റുള്ളവൻ്റെ, അതായത് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്തപ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ അതൊരുപാട് ഹയർ ഗുണം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ സാരോപദേശം. നല്ലൊരു ഗുണപാഠ കഥ തന്നെയാണ് അദ്ദേഹം നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഏതായാലും നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, ഉത്തരങ്ങൾ വളരെ കുറവാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയണം. ഉത്തരങ്ങൾ വളരെ കുറവാണ്. സൽമാൻ ഓറാടംപാലം സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ള. അതുപോലെ തന്നെ സലീമ ഒതുക്കുങ്കൽ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉമ്മുൽ ചിറമകലും പറയുന്നു, ചിന്തിക്കാൻ പറ്റിയ വിഷയം മാഷാ അല്ലാ ബാറക്കാഫീക്ക്. ജമീല വി പി പൂനൂർ, വി കെ പൂനൂർ, വലൈക്കും അസ്സലാം പറഞ്ഞു സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സഫിയ അടപ്പാട് സലാം പറഞ്ഞിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പോൾ നമ്മളെ ചോദ്യം ഇതായിരുന്നു, റസൂലിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമതായിട്ട് ഇറക്കപ്പെട്ട സൂറത്ത് വഹി അല്ലേ, അത് ഏത് സൂറത്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആ സംഭവം അറിയാം. അപ്പോ അറിയുന്ന ആളുകൾ പെട്ടെന്ന് കുറച്ചും കൂടി സമയം കൊടുക്കല്ലേ, കുറച്ചും കൂടി സമയം കൊടുക്കാം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്താക്കാം, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ അയച്ചു തുടങ്ങാം. അതുപോലെ തന്നെ സഫിയാക്കിയ തിരൂരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാം അലൈക്കും, ഇന്നത്തെ സാരോപദേശം നല്ല ഗുണപാഠമുള്ള ഒരു കഥ, അൽഹംദുലില്ലാഹ്, എല്ലാത്തിനും ഒരു ഹെയർ ഉണ്ടായിരിക്കും, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ റഹ്മത്ത് ബിവി പൂക്കാട്ടിരി, അസ്സലാം അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ നേരത്തെ നമ്മുടെ സഫിയെ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടുണ്ട്, അസ്സലാം അലൈക്കും, എടത്തനാട്ടിൽ നിന്ന് അമീർടി എടത്തനാട്ടിലിനെ കുറിച്ച് പറഞ്ഞാൽ തോന്നുന്നുണ്ട്, അദ്ദേഹം നേർപ്പതിലേക്ക് ലേഖനം അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അഭിനന്ദനങ്ങൾ. ഇനിയും എഴുതുവാനുള്ള കഴിവ് അല്ലാതെ കൊടുക്കട്ടെ അമീർ. നമ്മളെ അമീർ ടി എടത്തനാട്ടുകൾക്ക് അദ്ദേഹത്തിൻ്റെ നേർപ്പദം അതെ, അദ്ദേഹം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പുസ്തകത്തൊക്കെ ഉള്ള പണിയിലാണ് തോന്നുന്നുണ്ട്, അന്ന് കണ്ട സമയത്ത് പറഞ്ഞിരുന്നു തോന്നുന്നുണ്ട്. സൈനാബി പി എൻ കാലിക്കറ്റ് സലാം പറഞ്ഞിട്ടുണ്ട്, വലൈക്കും സലാം വറഹ്മത്തുള്ള. ഫൗസിയ മമ്മു ചോദ്യം കേട്ടില്ല എന്നൊരു പരാതി അറിഞ്ഞു, ഒന്നുകൂടി ചോദിക്കല്ലേ അല്ലേ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വഹി ഇറങ്ങിയതിന് ശേഷം രണ്ടാമതായിട്ട് ഇറങ്ങിയിട്ടുള്ള സൂറത്ത് ഏതാണെന്നുള്ളതാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിരുന്നു റസൂലിന് ആദ്യത്തെ വഹീന് ശേഷം, ചെറിയൊരു ഗ്യാപ്പ് വന്നു റസൂലിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതാണ് ആ സൂറത്ത് എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമതായിട്ട് ഇറക്കപ്പെട്ടുള്ള ആ വഹി ഇറക്കപ്പെട്ടുള്ള സൂറത്ത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അറിയുന്ന ആളുകൾ എന്താക്കുക, പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കുക. വേറെയും ചില ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ മുന്നോടിയായിട്ട് എന്താക്കണം, ആ ചോദ്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഒരു ക്ലാസ് അല്ല ഈവനിംഗ് ലൈവ് കഴിയുന്നതിന് മുന്നോടിയായിട്ട് എന്താക്കണം, ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു തീർക്കണം, പക്ഷേ അതിന് ഉത്തരം കിട്ടണം. അപ്പം എന്തായാലേ നമ്മൾ ഇത്രയും സമയം കൊടുത്തില്ലേ, നമുക്ക് ഉത്തരം പറയാല്ലേ. ഉത്തരം സൂറത്തുൽ മുദ്ദസ്സിറാണ്. ഉത്തരം പറഞ്ഞിട്ടുള്ളത് വളരെ കുറവാണ്. ഒരുപാട് ആളുകൾക്ക് എന്തുണ്ട്, ഇത് പേച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇത് പേച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം പറയാം. അതായത് റസൂലിനോട് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് ആജ്ഞാപിച്ചുകൊണ്ടുള്ള സൂറത്താണ്. അപ്പോൾ ഇത് നമ്മൾ ചിലപ്പം ആളുകൾ കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ മനസ്സിലാക്കിയത്, പക്ഷെ ഇത് ഒരുപാട് ആളുകൾ ഈ ഒരു ചോദ്യം തെറ്റിച്ചതായിട്ട് കണ്ടു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് മുജാദല പറഞ്ഞ ആൾക്കാരുണ്ട്, അങ്ങനെ മുജാദല ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കൊന്ന് മാറിപ്പോയി എന്നുള്ള തോന്നുന്നുണ്ട്. സൂറത്ത് മുദ്ദസ്സിറാണ് ഉത്തരം. ഉത്തരം ഫസ്റ്റ് ശരിയാക്കിയിട്ടുള്ളത് ആയിഷ അങ്ങാടിപ്പുറാണ് ഉത്തരം
0: ശരിയാക്കി.
1: പിന്നെ ശരിയാക്കിയിട്ടുള്ളത് അമീർ ടി എടത്തനാട്ടുകര, പിന്നെ മുദ്ദസ്സിർ ആയിഷ കരുമ്പിൽ, പിന്നെ താഹിറ ടി കെ കാസർഗോഡ് ശരിയാക്കിയിട്ടുണ്ട്, പിന്നെ മുംതാസ് പാലപ്പുഴ കാക്കേങ്ങാട് അവർ ശരിയാക്കിയിട്ടുണ്ട്, പിന്നെ സജന ആറാം മൈൽ വയനാട് അവർ ശരിയാക്കിയിട്ടുണ്ട്, സലീന എം മഞ്ചേരി അവരും ശരിയാക്കിയിട്ടുണ്ട്, അധികം ആളുകൾ മുസമ്മിൽ എഴുതിയിട്ടുണ്ട്. അതെന്താ സംഗതിയാവല്ലേ, മുസമ്മിൽ സുഹൃത്ത് മുസമ്മിൽ
0: അറിയില്ല,
1: ചില ആളുകളൊക്കെ സൽമാൻ ജമീല ബി പി കാളിക പറയുന്നുണ്ട് അസ്സലാം അലൈക്കും, ആ ശരിയാണ് മറന്നു പോയിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നു, മുദ്ദസിറാണോ മുസമ്മിലാണോ
0: എന്തെന്താ
1: സംശയം കുടുങ്ങിയതാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് സഫിയെ കേട്ടിട്ട് ഒരുങ്ങാടി പറയുന്നത് അസ്സലാം അലൈക്കും, എന്റെ ഉത്തരം തെറ്റിപ്പോയി, ഞാൻ ഓർമ്മയില്ലാതെ എഴുതിപ്പോയതാണ്. അപ്പോ ശ്രദ്ധിക്കുക, അതായത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ, ഞാൻ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇത് സിമ്പിളാണ്, കാരണം ഇത് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. കാരണം ഒന്നാമത്തെ വഹി ഇറങ്ങിയതിന് ശേഷം എന്തുണ്ട്, കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് റസൂലിന്, റസൂലിന് അതിനുള്ള ബുദ്ധിമുട്ട്, ആ ചരിത്രമൊക്കെ നമ്മൾ കേട്ട ആളുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മുസമ്മിലും മുദ്ദസ്സിറും അങ്ങോട്ട്
0: മാറിപ്പോയതാണ്,
1: മാറിപ്പോയി ഒറ്റൊരു നാണയത്തിന് ഇരുവശമാണ് വിചാരിച്ചപ്പോഴാണ് ആ പ്രശ്നം വന്നത്. ഏതായാലും വേറെ ക്വസ്റ്റ്യനുകളുണ്ട് നമുക്ക് ചോദിക്കാം
0: അല്ലേ.
1: ഒരുപാട് ആളുകൾക്ക് തെറ്റുപറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അമീർത്തി അടുത്ത ആർട്ടിക്കൽ പറയുന്നുണ്ട്, പി ശ്രീഡിയെ കുറിച്ചൊരു ലേഖനം നേർപ്പത് എഡിറ്റോറിയൽ സെക്ഷനിൽ അയച്ചിട്ടുണ്ട്, ഇൻഷാല്ല അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. റേഡിയോനെ കുറിച്ചിട്ടുള്ള ലേഖനമാണ്, അവ സ്പെഷ്യലാണ്. ബാറക്കല്ലഫീക്ക്, ഇനിയും എഴുതാനുള്ള തോഫീക്ക് അത് നൽകട്ടെ. എഴുത്ത് എന്ന് പറയുന്നത് ഒരു പ്രബോധന മേഖല തന്നെയാണ് കേട്ടോ, വൈഡായിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ നമ്മളെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അമീർത്തി അടുത്തനാട്ടുകാരാണ്. വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം, പക്ഷെ അത്രയും നമ്മൾ എന്താക്കൂല, ശ്രദ്ധിക്കൂല, അങ്ങനത്തെ ഒരു ചോദ്യമാണ്.
0: അപ്പോൾ ശ്രദ്ധിച്ച് ഉത്തരം ചെയ്ത,
1: അതെ, എനിക്കും ഇതിനെ പരക്കെ കിട്ടും തോന്നണില്ല ആളുകൾക്ക് ഈ ചോദ്യം. അമീർത്തി അടുത്തനാട്ടുകാർ ചോദിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇതിന് ഉത്തരം കിട്ടാൻ സാധ്യതയല്ല. ചോദ്യതാണ്, അബ്ബാസി ഭരണവംശത്തിന്റെ ആദ്യ ഖലീഫ,
0: അബ്ബാസി
1: ഭരണവംശത്തിന്റെ ആദ്യ ഖലീഫ, ബാക്കി എല്ലാതും അറിയും. ഇനിയിപ്പോ ചിലപ്പോ അമവിയ ചോദിച്ചാലും ചിലപ്പോ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും.
0: എന്തറിയോ, ഈ അമവിയും അബ്ബാസിയും ചിലപ്പോ അങ്ങോട്ടൊരു കൺഫ്യൂഷൻ ആവും.
1: അല്ല, ഒരുപാട് ഖലീഫമാര് അബ്ബാസി ഖലീഫമാരുണ്ട്. അപ്പോ ആരാണ് ആ ഒരു ഖലീഫ? അബ്ബാസിയ ഭരണത്തിന്റെ അടിത്തറ ഭാഗിയിട്ടുള്ള ഒരു ഖലീഫ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അബ്ബാസിയ ഭരണം എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഇത് അബ്ബാസിയ ഭരണം എന്ന് ആ ഒരു പേര് വരാനുള്ള കാരണം. അപ്പൊ അറിയുന്ന ആളുകൾ
0: എന്തൊക്കെയാ?
1: ഉത്തരായിക്കട്ടെ. അപ്പോ പെട്ടെന്ന് തന്നെ ഉത്തരയിക്ക, അല്ല ചിന്തിക്ക, പെട്ടെന്ന് വേണ്ട അല്ലെ, ചിന്തിച്ചിട്ടയക്ക, സമയം കൊടുക്കുക. എന്താ വെച്ചാല് ഈ ചോദ്യം നമ്മള് ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും, എന്ന് അധിക പേരും കേൾക്കാത്തവരാവും. കാരണം ബാക്കിയുള്ള റസൂലിന്റെ ചരിത്രങ്ങളും സ്വഹാബാക്കളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഉഷാറായിട്ട് പഠിക്കും, പക്ഷേ അതിനപ്പുറത്തേക്ക് അത് അതിനുശേഷം കുറച്ച് ഭരണങ്ങൾ അബ്ബാസിയുണ്ട്, അമവിയുണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് ഭരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. എനിക്കൊന്നാണ് നമ്മളീ ഖുദുസിന്റെ ചരിത്രം പഠിക്കണം,
0: ഖുദുസിന്റെ
1: ചരിത്രം. അതിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഭരണമൊക്കെ വരാനുണ്ട് ഖുദുസിൽ. അതുപോലെ തന്നെ മക്കയിലെ തന്നെ ചരിത്രം പഠിക്കാണ്ട് ഇബ്രാഹിം നബി, ഞാനിപ്പോൾ തഫ്സീർ നോക്കുന്ന സമയത്ത് കണ്ടതാണ് ഇവിടെ പറയാൻ തോന്നി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുതുക്കിപ്പണിതിന് ശേഷം ആ കഅബയ്ക്ക് വീണ്ടും ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. എനിക്കൊന്നാണ് സൂറത്തു ഹജ്ജിലെ ഹജ്ജിന്റെ ആയത്തില് വൈദ് വവ്വ ഇന ഇബ്രാഹിമ എന്ന് പറഞ്ഞ ആ ആയത്തിന്റെ തഫ്സീറുള്ള അമാൻ വലി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് കഅബയ്ക്ക് നേരെ എന്തായിട്ടുണ്ട്, ആക്രമണങ്ങൾ ഉണ്ടായിട്ട് കഅബ വീണ്ടും വീണ്ടും എന്താക്കിയിട്ടുണ്ട്, പണിഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മളൊക്കെ എന്റെ ഒക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, അതായത് ഇബ്രാഹിം നബിയാണ് അവസാനമായിട്ട് കഅബ, ഇബ്രാഹിം നബി ആ പുതുക്കിയ പണിത കഅബയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നുള്ള, പക്ഷെ അതൊന്നല്ല. ശേഷം ചില യുദ്ധങ്ങള് ഹറമിലുമായി ബന്ധ പരിസര പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളിൽ കഅബയ്ക്ക് എന്തുണ്ട്, കേടുപാടുകൾ വന്നിട്ടുണ്ട്, എന്നിട്ട് ആ കഅബ എന്താക്കിയിട്ടുണ്ട്, പുതുക്കി പണിതിട്ടുണ്ട്. അത് തഫ്സീർ നോക്കി മനസ്സിലായി. അപ്പോ ചില സംഗതികൾ നമ്മളൊന്നും ഇങ്ങോട്ട് ഡീപ്പായിട്ട് ഇറങ്ങി പഠിക്കണം,
0: ആഴത്തിൽ ഇറങ്ങി പഠിക്കണം.
1: അതേപോലെ ഈ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാല്, ഈ ദുർബലതകൾ ഒരുപാട് ചരിത്രത്തിലുണ്ട്.
0: നമ്മള് സഹിയത് മാത്രം പരിശോധിക്കുക.
1: ഇപ്പൊ ഈ ഏഐന്റെ കാലമാണ്, എന്തിനും ഏതിനും എന്താണ്, എഐ ആണ്. ഇപ്പൊ ഞാന് ഇന്നൊരു സംഗതി, ഒരു ഒരു വീഡിയോ കണ്ടു, ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എഐ ഇങ്ങോട്ട് പറഞ്ഞുതരും. നമ്മുടെ സ്വഭാവം ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ എല്ലാത്തിനും ഏതിനും എഐ ആണ് ഉപയോഗിക്കുക, ചാറ്റ് ജിപിടിയോ അല്ലെങ്കിൽ ക്ലൗഡോ ജെമിനിയോ ഏതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടോ ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു, ആ പ്രോംപ്റ്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ സ്വഭാവം എന്താണെന്ന് എഐ തിരിച്ചിങ്ങോട്ട് പറഞ്ഞുതരും. കാരണം നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി മൊത്തം എഐന്റെ അടുത്തുണ്ടാവും, എഐ തിരിച്ച് നമുക്ക് എന്താക്കും, ഇങ്ങോട്ട് തരും. എന്നിട്ട് അവസാന ഒരു രസം ഉണ്ടാവും, അവസാനം എഐന്റെ ഒരു വർത്താനം ഉണ്ടാവും, എനക്കൊന്നിനും കഴിവില്ല കേട്ടോ.
0: കാരണം
1: എല്ലാം നമ്മൾ എഐനോട് ചോദിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചമ്പൽ എന്നൊക്കെ പറയില്ലേ, അതാ സംഗതി. ഈ അപ്പൊ എഐന്റെ കടന്നുകയറ്റം ശരിക്കും ഇസ്ലാമിൽ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ ചിലപ്പോൾ ലൂഫുകൾ നല്ലോണം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളെ കഴിഞ്ഞ മദ്രസന്റെ സർഗവസന്ത പ്രോഗ്രാമിൽ ചില മക്കൾ എഐ ഈ ജെമിനിയിലും ചാറ്റ് ജിപിടിയിലേക്ക് പ്രസംഗങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ പ്രസംഗം ചർച്ച നോക്കി, ആ പ്രസംഗം നോക്കിയത് സുബ്ഹാനല്ലാ എത്ര ലോഫുകളതിലുള്ള ഒരുപാട് ലോയിഫുകൾ അതിലുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ പറയാം, പക്ഷെ നമ്മൾ വെരിഫൈ ചെയ്യണം ഇതിലുള്ളതാണോ എന്നുള്ളത് ഇസ്ലാമിൽ.
0: ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് വിഷയം കൊടുക്കുന്നത്. കുട്ടി പ്രസംഗിച്ചാണ് നബിദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ചിട്ടോ
1: അതാ പറഞ്ഞത്. അത് ഈ AI വിഷയം ഉണ്ടാക്കുന്ന പ്രത്യേകത. ഞാൻ ഈ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ തന്നെ ഈ പ്രശ്നം കണ്ടത് കഴിഞ്ഞ സർഗസന്ധത്തിന്റെ വിഷയമായിരുന്നു പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നബിദിനം ആഘോഷിക്കുന്നു ഒക്കെ
0: അത് പറ്റുന്ന രൂപത്തിലാണ് AI പറയുന്നത്.
1: അതെ അതെ തീർച്ചയായും.
0: നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിദഗ്ധായ ഒരു കാര്യമാണ്.
1: നമ്മളെ നേരത്തെ ചോദിച്ച് നമ്മളെ സൽമാൻ ഓരടമ്പാലം ക്ലൂ തരുമോ എന്ന് വെച്ചിട്ട് എന്താ അതിനൊക്കെ ക്ലൂ കൊടുക്കാൻ അല്ലേ?
0: നമ്മള് ക്ലൂ ഓപ്ഷൻ നമ്മള് ക്ലൂ കൊടുത്തു എങ്ങനെ അദ്ദേഹത്തിന്റെ പേരിലാണ്
1: അബ്ബാസിയ ഭരണം എന്നുള്ള പേര് കിട്ടിയത്. അതെ അത് അദ്ദേഹത്തിന്റെ പേര് അബ്ബാസിയ ഭരണം എന്നുള്ള പേര് വളരെ ഞാൻ അബ്ബാസ് അങ്ങനെ ഉണ്ട് കേട്ടോ. ആ പേരും ഇതും തമ്മിൽ എന്തുണ്ട് ചെറിയൊരു
0: ബന്ധം,
1: ചെറിയൊരു ബന്ധമുണ്ട്. അപ്പൊ അറിയുന്ന ആളുകൾ എന്താക്കാ, ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ആളുകൾ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്.
0: നമ്മൾ പഠിക്കുമ്പോഴേ ആദ്യം നബിന്റെ ചരിത്രം പഠിക്കണം
1: തീർച്ചയായും.

0: ഈ ഖസസുൻ നബി എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടല്ലോ,
1: അല്ലെ വേണ്ട, നമ്മളെ മക്കയിൽ വിരിഞ്ഞ പോവും.
0: ആ അത് നല്ല വിശാലമായിട്ട് പഠിക്കാം. അതില് അതില് ലൈഫുകൾ ഉണ്ടാവില്ല, അത് ഫുള്ള് സഹിയായ കഥകളാണ്.
1: രണ്ട് പ്രകാശം പരത്തിയ പ്രവാചകന്മാർ, ഹുസൈൻ സലഫിന്റെ,
0: മറ്റേ ഫദലക്കുമരിന്റെ, രണ്ടു പാളിണ്ടോന്നല്ലേ, നല്ല
1: വിശാലമായിട്ട് നമുക്ക് അത് വായിക്കണം. എല്ലാരും നമ്മളെ റേഡിയോയിൽ റേഡിയോ കേൾക്കുന്ന എല്ലാരും എന്താക്കണം, വായിക്കണം.
0: നബി മുതൽ നിങ്ങൾ തുടങ്ങണം വായന, നല്ല ജീവിതത്തിൽ മാറ്റം കൊണ്ടാൻ കഴിയുള്ളു. നബി കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്വഹാബികളെ കുറിച്ച് അതിന്റെ ചരിത്രം പഠിക്കണം.
1: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു
0: അൻഹു, നമ്മളെ വായിക്കണ്ട കേൾക്കാൻ അസ്സഹാബ ചാനലുണ്ട്, അർഷദാനൂരിന്റെ, അത് കേൾക്കാം. എല്ലാ സ്വഹാബിന്റെയും ഉണ്ട്. ആ സ്വഹാബിമാരത് കഴിഞ്ഞാല് പിന്നെ സ്വഹാബികൾ സഹചാരികൾ, അതായത് തഹാബി പണ്ഡിതന്മാരത്, നമ്മളെ അബ്ദുൽ ജബ്ബാർ
1: മദീനിന്റെ,
0: ജബ്ബാർ മദീനിന്റെ ഇതന്നെ എന്തുണ്ട്
1: സഹാബികളെ കുറിച്ച്, അതൊക്കെ ഭയങ്കര സംഭവം. പുസ്തകം
0: നമ്മൾ വായിച്ചാ ഇങ്ങനെ വായിച്ചിരുന്നു പോവും
1: തീർച്ചയായും. കാരണം നമ്മളത് ഒരു താബീന്റെ വായിക്കുമ്പോൾ പിന്നെ അടുത്തതിൽ ഓട്ടോമാറ്റിക്കലി പോകും, കാരണം അത്രയും സംഗതികൾ അവരുടെ ജീവിതത്തിൽ
0: എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു.
1: ഞാൻ നമ്മക്കൊന്നൊരു അതിലൊരു കഷ്ണം പോലും
0: ഞാനതില് വായിച്ചു. എനിക്ക് ഭയങ്കര ഈ സൈ അലീബിന് സൈന ആബിദിനുണ്ടല്ലോ, ഒപ്പൊരു ചരിത്രം വായിച്ചു, എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. അപ്പം ഇങ്ങനെ ഒപ്പരെല്ലാവർക്കും ചെയ്തു കൊടുക്കും. അതില് ഒരു ദിവസം എന്ത് ചെയ്തു, ആളുകൾക്കറിയില്ല ആരാണ് ഇതൊക്കെ വീണ്ടും മുന്നിൽ എത്തിച്ചു തരുന്നത്, ആർക്കും അറിയില്ല.
1: എന്ത് വസ്തുക്കളോ
0: ഓൽക്ക്, ഓല് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ ഒക്കെ ഇയാൾ അറിയണ്ട്, എങ്ങനെയൊക്കെ അറിയണ്ട്. പക്ഷെ രാത്രി രാവിലെ നീക്കുമ്പോ ഇവർക്ക് ഇല്ല പ്രയാസങ്ങളൊക്കെ ഒരു ഓരോ മുന്നിൻ്റെ മുന്നിൽ വന്ന് വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷെ ഇവർക്ക് ആരും ആർക്കും അറിയില്ല ആരാത് ചെയ്തു തരുന്നതെന്ന് അറിയില്ല. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അലി സൈനുൽ ആബിദീൻ അദ്ദേഹം മരണപ്പെടുകയാണ്. മരണപ്പെടുന്നതിന് ശേഷം, മരണപ്പെട്ടതിന് ശേഷം ഇവർക്ക് ലഭിക്കണമെന്ന് ഇവർക്ക് ലഭിക്കണില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് എന്ത് ചെയ്യണത്, ഇത് അലി സൈനുൽ ആബിദീനാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഓരോക്കെ ഒരു ഇഖ്ലാസും നമ്മൾ മനസ്സിലാക്കണം. ആരും അറിയരുത്, ഞാൻ ചെയ്യണത് ഒരാളും അറിയരുത് എന്നൊരു ചിന്താഗതിയാണ് പലപ്പോഴും പല ആളുകൾക്കുള്ളത്. അല്ല അദ്ദേഹത്തിനുണ്ടായത്, അതെ നമ്മളും ആവണം. നമ്മളെന്താല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, പക്ഷേ മനസ്സ് എങ്ങനെയാണ് നമുക്ക് അതിനനുസരിച്ച് പഠിച്ചത് കൂരിട്ടും. പബ്ലിക്കായിട്ട് എന്താ പൈസ കൊടുക്കലും, ഇനിയിപ്പോൾ അത് കൊടുത്തിട്ട് തിരിച്ച് വാങ്ങേണ്ടത് പഠിച്ചാൽ പോലെ അറിയാം. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രായസുള്ളതാലെല്ലാം പറഞ്ഞത് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയരുത് എന്നുള്ളതാ.
1: അതെ അതെ,
0: അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ ഈ എന്താ പറയുക, പൈസ കൊടുക്കുന്ന കാര്യത്തിലേ നമ്മൾ വലിയ 500 നോട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിടും, എന്നാൽ അപ്പുറത്തുനിന്ന് ആ 500 ചില്ലറ എടുക്കലായിരിക്കും പണി. 500 നോട്ട് ഇടും, എന്നിട്ട് 500 ചില്ലറ അപ്പുറത്തുനിന്ന് എടുക്കുക. എന്നാൽ മറ്റവൻ്റെ കണ്ണിൽ എന്തായി, ഞാൻ 500 പെട്ടും ചെയ്തു, എന്നാൽ നമ്മളതിൽ ഇട്ടിട്ടില്ലായിരുന്നു. ആ രൂപത്തിൽ നമ്മൾ ഒരിക്കലും ആവരുത് എന്നുള്ളത് എന്തെയാണ് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താലത് ഒരിക്കലും നമ്മൾ അതിൻ്റെ പിന്നാലെ പോകരുത്. എന്തൊരു ചരിത്രമാണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും അതിൻ്റെ പിന്നാലെ പോയാൽ
1: മനസ്സിലാക്കുന്ന നല്ല കിട്ടും, നമ്മൾ പറയും, നമ്മൾ കൊടുക്കണതിനനുസരിച്ചാണ് ഈ പ്രോംപ്റ്റ്, നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനനുസരിച്ചാണ് കിട്ടുക.
0: പരിശോധിക്കും, നല്ലോണം
1: ചെക്ക് ചെയ്തിട്ടേ നമ്മളത് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ദോഷങ്ങളുണ്ട് ചില കാര്യങ്ങൾ. ചിലപ്പോ ചില ആൾക്കാർ കേട്ടില്ലേ AI വഹാബിയാണ്,
0: സബ്സ്ക്രിപ്ഷൻ ശരിയല്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം.
1: ഏതായാലേ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചു,
0: ശ്രോതാക്കളിൽ നിന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കട്ടോ കുട്ടികൾക്കേ. നമ്പർ 90 85 85 90 755 750 800 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികളെ പ്രോഗ്രാമുകൾ അയക്കേണ്ടത് ഇൻഷാല്ലാ.
1: പിന്നെ നമുക്ക് എന്താക്കാം, അതിന് ഉത്തരം പറയാം. അതിലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ചില ആളുകൾ ഹാറൂൺ റഷീദിലേക്ക് പെട്ടെന്ന് പോയിട്ടുണ്ട്. സ്വാഭാവികം, ഞാൻ പ്രതീക്ഷിച്ചു ഹാറൂൺ റഷീദിനെ പറയുന്നുള്ളത്, കാരണം അദ്ദേഹം അത്രയും ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ഖലീഫയായിരുന്നു ഭരണത്തിൻ്റെ വിഷയത്തിൽ. ഒരുപാട് എന്താ ഇപ്പോൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.

0: അതുപോലെ തന്നെ ഇൽമുനീസ ഹംസ, പിന്നെ സഫിയ കെ തിരൂരങ്ങാടി, താഹിറ ടി കെ കാസർഗോഡ്, സമീജ പാറൽ, ഫൗസിയ മമ്മു, സമീജ പാറൽ, നിഷിത പി കെ, സീനത്ത്, അല്ല സീനത്ത് അവർ തെറ്റാണ്, മുഹമ്മദ്. അതെ, ചില ആളുകൾ എനിക്ക് തോന്നണേ ഒരുപാട് തവണ ഉത്തരം ആവർത്തിച്ചയക്കണുണ്ടോ എന്ന് സംശയമുണ്ട്.
1: ശരിയായിക്കോട്ടെ, ശരിയായി.
0: ആ അതല്ല, ഇത് അയച്ചില്ലേ ഞങ്ങട്ട് എത്തിയോ, ആ ഒരു വേജാറിൽ എന്താക്കാണ് അയക്കാണ്. അപ്പൊ അവന്ന് ശ്രദ്ധിക്കുക. അതെ, തഹക്കീക്കാക്കാണ്, കാരണം ഇത് കൊണ്ടുക്കണോന്ന് അറിയില്ലല്ലോ, ഇപ്പൊ ഇതൊക്കെ അവിടെ എത്തിക്കണോന്ന്
1: അറിയില്ല.
0: അതെ, ഉറപ്പിക്കാണ് ഇപ്പത്. അപ്പോ അതിന്റെ ആവശ്യമല്ല, ഒരട്ട അയച്ച അവിടെ എത്തിയിട്ടുണ്ടാവും ഇൻഷാല്ലാ, നിങ്ങള് പേര് പറയും. പിന്നെ അങ്ങനെ, പിന്നെ നഫീസ പി എ താമരശ്ശേരി, ഇവരൊക്കെ എന്താക്കി ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി അടുത്ത ചോദ്യം വരട്ടെ
1: അല്ലേ.
0: അടുത്ത ചോദ്യം ചോദിക്കാണ്, അടുത്ത ചോദ്യം ചോദിക്കാനുള്ള ചോദ്യം വരട്ടെ. ചോദ്യം വന്നിട്ടില്ല, ചോദ്യം വന്നതായിട്ട് കാണുന്നില്ല. അപ്പോ ഇനി ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അയക്കാൻ ശ്രദ്ധിക്ക, വിട്ടുപോയത് ഉണ്ടാവാൻ ചെറിയത്. അപ്പോ നിങ്ങളടുത്തുള്ള ഇതുപോലെയുള്ള നല്ല ചോദ്യങ്ങൾ, വളരെ നല്ല ചോദ്യങ്ങൾ എന്താവട്ടെ വരട്ടെ. അപ്പോ നമ്മള് പാഠക്കുറിപ്പിന്റെ അല്ലേ, പാഠക്കുറിപ്പിന്റെ സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് പോവാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന ഇന്നക അൻതൽ അലീമുൽ ഹകീം. മഹാനായ സ്വഹാബി അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞു തുടങ്ങാം. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാൽ. ഒരു മുസ്ലിമിന് അനുവാദമില്ല തന്റെ സഹോദരനോട് മൂന്ന് രാത്രിയിലധികം തെറ്റി നിൽക്കാൻ. യൽതഖിയാനി, അവർ തെറ്റിയതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, ഫയുഅരിദു ഹാദാ വയുഅരിദു ഹാദാ, ഒരുത്തൻ ഒരു വശത്തേക്ക് തിരിഞ്ഞു പോവുകയും മറ്റൊരുത്തൻ മറ്റു വശത്തേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന അവസ്ഥ. വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ഏറ്റവും ഉത്തമനാരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യബ്ദഉ ബിസ്സലാം, സലാം പറഞ്ഞു തുടങ്ങുന്നവനാണ് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ടാണല്ലേ ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തിനോട്, നമ്മുടെ കൂട്ടുകാരനോട് അനാവശ്യമായി പിണങ്ങി, ഒരുപക്ഷെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുഹൃത്തിനെ വേദനിപ്പിക്കാൻ, അവൻ്റെ മനസ്സിൽ വലിയ പ്രയാസമുണ്ടാക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് തെറ്റി നിൽക്കുക എന്നത്. ഒരിക്കലും നമ്മൾ അനാവശ്യമായി ഈ ഒരു പ്രവൃത്തി ഫോളോ ചെയ്യരുത് എന്നതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ മോശപ്പെട്ടത് ബാധിക്കും, നമ്മുടെ ആദർശ നിലപാടുകളെ അത് തകർത്ത് കളയും എന്ന അർത്ഥത്തിലൊക്കെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ബന്ധം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹരിക്കാൻ വേണ്ട രൂപത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് സമയമോ ഒക്കെ നമ്മൾ മൗനം പാലിച്ചിരിക്കുക എന്നത് നമുക്ക് അനുവദിക്കപ്പെടുന്നുണ്ട് എങ്കിലും, ഇത് ഒരു പണിയായി എടുത്ത്, ഇതൊരു സ്ഥിരം ഏർപ്പാടായി കൊണ്ട് നടക്കുന്ന രീതിയായി മാറിയാൽ നമ്മെ ആളുകൾ വെറുക്കുന്ന അവസ്ഥയിലേക്കെത്തും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം മുസ്ലിമന് അനുവാദമില്ല എന്ന അർത്ഥത്തിൽ ഹദീസിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ സ്വഹാബിമാർ പരസ്പരം സ്നേഹത്തോടെയും വലിയ ഐക്യത്തോടെയും പരസ്പരം സഹകരണത്തിലുമായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു വേള ഹിജ്റ കടന്നു വന്ന് മദീനയിലെത്തിയ സ്വഹാബികൾ മക്കയിൽ നിന്ന് കടന്നു വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ടായപ്പോൾ മദീനയിൽ അവരെ സ്വീകരിച്ച അൻസാറുകളായ സ്വഹാബികളുടെ പെരുമാറ്റവും അവരെല്ലാം നൽകിയെല്ലാം ത്യജിച്ച് അവർക്ക് വേണ്ടി ജീവിച്ച ഒരു സന്ദർഭം ഖുർആൻ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇത്ര മനോഹരമാണല്ലേ ആ കാഴ്ച. ആ കാഴ്ചയിൽ ഖുർആൻ വരെ അവരെ പ്രശംസിച്ച് പറയുന്ന അവസ്ഥയുണ്ടായി. അവർക്ക് ആവശ്യമുണ്ടായിട്ടും അവരുടെ കൈകളിലുള്ള സാധനം കടന്നു വന്ന, പലായനം ചെയ്തു വന്ന അവരുടെ കൂട്ടുകാർക്ക് നൽകി അവരോടുള്ള സാഹോദര്യ ബന്ധം കൂട്ടുകെട്ട് അവർ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പിണങ്ങരുത്, തെറ്റി നിൽക്കുന്നവരാകരുത്, നമ്മൾ നല്ല അഭിവാദ്യം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുന്നവരാവുക, കൂട്ടുകാരെ ചേർത്ത് പിടിക്കുന്നവരാവുക. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ ഈ ഒരു കാര്യത്തിലൂടെ, ഈ ഒരു നന്മയിലൂടെ നമ്മൾ വളർത്തിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഖൈറിനെ ഫോളോ ചെയ്യുന്ന, സലാം പറഞ്ഞു തുടങ്ങുന്ന, നല്ല ഐക്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ, നല്ലൊരു പണക്കുറിപ്പ് നമ്മൾ കേട്ടത്.
1: അതെ, പരസ്പരം ഒരൈക്യം. നമ്മളെനിക്ക് തന്നെ സാരോപദേശത്തിൻ്റെ ഏകദേശം ഒരു ഒരു ഒരു വേറൊരു ഭാഗമാണ്. അതായത് പരസ്പരം സലാം പറയാം, എന്താണ് പരസ്പരം ഒരു സ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്ത് ഈ പരസ്പരം സലാം പറയുക എന്നുള്ളത്. ഇന്ന് ആളുകൾ ശ്രദ്ധിക്കുന്ന വിഷയം തന്നെയാണ് ഈ ഒരു സംഗതി. അതായത് സലാം പറയാൻ ആരും എന്താക്കാറില്ല, പിശുക്ക് കാണിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരസ്പരം കാണുമ്പോൾ എല്ലാവരും സലാം പറയും.
0: എന്തറിയോ, ഈ അറിയണ ആൾക്കാരോട് മാത്രം സലാം പറയണ ഒരാൾക്കാരുണ്ട്.
1: അതെ അതെ,
0: അറിയാത്ത ആൾക്കാരെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവർ സലാം പറയണം. നമ്മൾ സലാം ഇപ്പൊ ഭയങ്കര ഇപ്പൊ പിശുക്കത്തരം കാട്ടുന്ന ഒരു അവസ്ഥ ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ
1: അത് പരിചയമില്ല ആളുകളെ,
0: ഓരോ പുഷ്കത്തരം ഉണ്ടാവില്ല,
1: പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോ
0: പറയണം,
1: പുഞ്ചിരിക്കാനും സലാം പറയാനൊക്കെ പൊതുവെ ആളുകൾക്ക് എന്താണ് ഒരു പ്രയാസമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്താക്കിയിട്ടുണ്ട്,
0: വന്നിട്ടുണ്ടോ?
1: വന്നിട്ടുണ്ട്.
0: നേരത്തിന് ഉത്തരം പറഞ്ഞങ്ങള്,
1: നേരത്തിന്
0: ഉത്തരം പറഞ്ഞോ.
1: അബു അബ്ബാസ് അബുൽ അബ്ബാസ് അസഫാ എന്ന ഉത്തരം പറഞ്ഞു. ഒരുപാട് ക്വസ്റ്റ്യൻ വന്ന്, മൂന്നാല് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉമ്മുകുലിസ് ചെറമംഗലം ഉത്തരം കേട്ടില്ല, ഫോൺ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അബുൽ അബ്ബാസ് അസഫാ എന്നാണ് ഉത്തരം. അതിൽ ഒന്നാമത്തെ ചോദ്യം വന്നതിൽ നമുക്ക് ഓർഡറിൽ ചോദിക്കാം, ആദ്യം വന്നതെന്ന് ചോദിക്കാം. ചോദ്യം ഏതാണ്, മുസ്ലിമുകൾക്കും റോമക്കാർക്കും ഇടയിൽ നടന്ന പ്രസിദ്ധ യുദ്ധം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു, മുസ്ലിമുകൾക്കും റോമക്കാർക്കും ഇടയിൽ നടന്ന പ്രസിദ്ധ യുദ്ധം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അറിയുന്നവരെന്താക്കുക, പെട്ടെന്ന് അയക്കുക. ഈ യുദ്ധത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ആളുകൾക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ, ആളുകൾ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു യുദ്ധമാണ്.
0: റോമയും
1: മുസ്ലിങ്ങൾക്കിടയിലും മുസ്ലിങ്ങളും റോമക്കാരും തമ്മിൽ നടന്നൊരു യുദ്ധം ഏതാണ് ആ യുദ്ധം എന്നുള്ളതാണ് ചോദ്യം. പറയുന്ന ആളുകൾ എന്താക്കുക, ഉത്തരം അയക്കുക.
0: ചരിത്രം പഠിച്ച ആൾക്കൊക്കെ കിട്ടുന്നുണ്ടാവും
1: തീർച്ചയായും
0: അല്ലേ. ഇപ്പോ
1: അറിയുന്ന ആളുകൾ പെട്ടെന്ന് ഉത്തരം അയക്കട്ടെ ഇൻഷാല്ലാ. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ ഉത്തരം പെട്ടെന്ന് അയച്ചാലേ നമുക്ക് മറ്റുള്ള ചോദ്യങ്ങൾ പറയാൻ കഴിയുള്ളൂ എന്ന് എന്താക്കുക, നിങ്ങൾ മനസ്സിലാക്കുക.
0: ഇനി നമുക്ക് എന്തോ ടൈമറൊക്കെ ഉണ്ടായിരുന്നു മിക്കവാറും.
1: തീർച്ചയായും അങ്ങനെ സിസ്റ്റം കൊണ്ടുവരാൻ തോന്നുന്നു,
0: കൊണ്ടുവരേണ്ടി വരും. എന്നിട്ട് അതിന് ഉത്തരം ആൾക്കാർ പറയാം, ഇന്ന സമയത്തിനുള്ളിൽ പറയാം, എന്നിട്ട് നമ്മള് അതിന് ആൻസർ പറയാം. അതൊരു ഇതന്നെയാണ്.
1: അതെ തീർച്ചയായും. അപ്പോ സമയം നോക്കുക, പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ആകെ 10-20 മിനിറ്റ് ഉള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്താക്കണം, ഉത്തരങ്ങൾ വരണം. അപ്പൊ ഒരു 2 മിനിറ്റ് തരാം, 2 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ എന്താക്കുക, അതിന്റെ ഉത്തരം അയക്കുക. അതായത് മുസ്ലിമുകളും റോമക്കാരും ഇടയിൽ നടന്നൊരു യുദ്ധമുണ്ട്, അതേതാണ് യുദ്ധം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അറിയുന്ന ആളുകൾ എന്താക്കുക, പെട്ടെന്ന് ചോദിക്കുക. അതിലേ ഇതിലിപ്പോ വേറെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് നമ്മൾ അമീർടി അടുത്തിനായിട്ട് ഇങ്ങനെ നേർപ്പദത്തിലേക്ക് ലേഖനം എഴുതുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ശ്രോതാക്കളായിട്ട് ആളുകൾക്ക് എന്താക്കാം, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. എഴുതുന്ന ആളുകൾ ഉണ്ടാവും, കാരണം ഫീഡ്ബാക്കിലുള്ള ചെറിയ എഴുത്തുകളിന് പുറമെ വലിയ രീതിയിൽ എഴുതാൻ കഴിയുന്ന ആളുകൾ, അത് എന്തൊക്കെ വിഷയങ്ങളാവട്ടെ, കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളാവട്ടെ, ഇസ്ലാമികരമായിട്ടുള്ള വിഷയങ്ങളാവട്ടെ, നമുക്ക് നമ്മുടെ ഒരു ആ ഒരു കഴിവ് ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് നമ്മൾ നേർപ്പദം, ആഴ്ച പതിപ്പ്. അപ്പോൾ അത് അതിലേക്ക് നമ്മൾ ലേഖനങ്ങളൊക്കെ നമുക്ക് എന്താക്കാം,
0: എഴുതാം,
1: അയക്കാനൊക്കെ പറ്റും.
0: ലേഖനമാവണമെന്നില്ല, നമ്മൾ ഹദീസ് പാഠങ്ങൾ അല്ലേ,
1: കഥകൾ അയക്കുന്ന
0: ബാലപാഠങ്ങൾ അയക്കാം.
1: അതെ, ബാലപാഠങ്ങൾ എല്ലാ രീതിയിലുള്ള നമുക്ക് അയക്കാം. അപ്പൊ അതിനുള്ള ഓപ്ഷൻ നമ്മളെ നേർപ്പദത്തിന്റെ, നമ്മളെ നേർപ്പദം, നമ്മള് വീട്ടിലുള്ള നേർപ്പദത്തിന്റെ ബാക്ക് ഭാഗത്ത് തന്നെ അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലേക്ക് അയക്കാം. അതിൽ ഏത് നമ്പറിലേക്കാണ് ലേഖനം അയക്കേണ്ടത് എന്നുള്ളതൊക്കെ അതിലുണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മളെ റേഡിയോ കേൾക്കുന്നവരിൽ എഴുതാൻ കഴിയുന്ന ആളുകൾ
0: മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം.
1: കാരണം അത് ആളുകൾക്ക് കഴിയും. കാരണം റേഡിയോന്റെ ശ്രോതാക്കളെ സംബന്ധിച്ചോളം അത്രയും നോളജ് ഉണ്ടാവും, ഞാൻ മനസ്സിലാക്കുന്നത്. കാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളിലും ഇസ്ലാമികരമായിട്ടുള്ള വിഷയങ്ങളും അത്രയും നോളജ് ഉള്ള ആളുകളായിരിക്കും. അപ്പം ഈ ഒരു അവസരം നമ്മൾ ഓർമ്മപ്പെടുത്തണം എന്ന് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തണം. എന്തായാലും നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, ഉത്തരം വരുന്നുണ്ട്. അപ്പോൾ ഉത്തരം നമുക്ക് എന്താക്കാം പറയാം. കൂടുതലൊന്നും വലിച്ചു നീട്ടണം എന്ന് തോന്നണില്ല, കാരണം ഒരുപാട് സമയം കൊടുക്കുമ്പോൾ നമുക്ക് ഇനി അങ്ങനെ വെയ്യ് പോകും. ഉത്തരം യർമൂക്ക് യുദ്ധമാണ്. അതായത് മുസ്ലിമുകളും റോമക്കാരും ഇടയിൽ നടന്നിട്ടുള്ള യുദ്ധം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം ശരിയാക്കിയിട്ടുള്ളത് സഫിയ എടപ്പാളാണ്, പിന്നെ സഫ്ന മുഹമ്മദ് പാണ്ടിക്കാട് അവർ ശരിയാക്കി, പിന്നെ സെലീന തോട്ടശ്ശേരിയാറ അവരും ശരിയാക്കി. അപ്പം ഇത്രയും പേരാണ് നാലാളുകൾ ആകെ ഈ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. അതെ, ആയിഷ അങ്ങാടിപ്പുറം ശരിയാക്കിയിട്ടുണ്ട്. അപ്പം ഏതായാലും ഇനി അടുത്ത ഒരു ചോദ്യം, ഇത് എനിക്ക് തോന്നുന്നു വളരെ സിമ്പിളാണ്. പാവങ്ങളുടെ ഉമ്മ എന്നറിയപ്പെടുന്ന ആരാണ്? പാവങ്ങളുടെ ഉമ്മ എന്നറിയപ്പെടുന്നത് ആരാണ്?
0: ചോദ്യം
1: അതാണ് ചോദ്യം. വെറൈറ്റി ഉമ്മൽ മസാക്കീൻ ആരാണ്? എല്ലാവർക്കും അറിയാം.
0: ഈ ഉമ്മൽ മസാക്കീൻ ഞാൻ പറഞ്ഞപ്പോഴേ ഉത്തരായി നേരത്തെയാണ്
1: പേടിച്ചു
0: പേടിച്ചു.
1: അപ്പൊ അറിയുന്ന ആളുകൾ പെട്ടെന്ന് എന്താക്ക, ഉത്തരയ്ക്ക ഉമ്മൽ മസാക്കീൻ ആരാണെന്നുള്ളത്. നമുക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടും,
0: കിട്ടും ഉറപ്പാണ്.
1: ഓക്കെ, ഇത് നമ്മള് വായിച്ചു കഴിഞ്ഞു തോന്നുന്നുണ്ട്, ഉത്തരം പറഞ്ഞവരുടെ എണ്ണം അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞവരുടെ പേര് വായിച്ച് നമ്മൾ കുഴങ്ങും എന്നുള്ളതാണ്. അപ്പം ഏതായാലും ഇന്ന് നോമ്പിൻ്റെ ദിവസമാണ്, എല്ലാവരും നോമ്പിൻ്റെ ഉള്ള നോമ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാവും.
0: അപ്പോൾ ഈ സമയത്തേ പ്രാർത്ഥന അധികരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ പ്രാർത്ഥനയും ഇതിൽ ഉൾക്കൊള്ളിക്കുക. പറച്ചും പെട്ടെന്ന് ഉത്തരം നൽകുന്ന സമയമാണ്.
1: നമ്മളെ ഉദാഹരണത്തിന് ഇപ്പോൾ പല തരത്തിലുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ റിസ്കിനുമായി ബന്ധപ്പെട്ട് കടം കയറിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ ഒരു സംഗതിയാണ് നമ്മുടെ ജമീലിലെ അധികാർ. ആ അധികാറിലെ നിത്യാനുഷ്ഠാന പ്രാർത്ഥനകൾ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, സെക്ഷൻ ഉണ്ട്. ജമീലിലെ അധികാറിൽ പോയി കഴിഞ്ഞാൽ നിത്യാനുഷ്ഠാന പ്രാർത്ഥനകൾ, അതിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണവും സഹായവും ലഭിക്കാനുള്ള പ്രാർത്ഥനകൾ, പിന്നെ മറ്റൊരു സെക്ഷൻ വിട്ടുവീഴ്ചയും സൗഖ്യത്തിനുള്ള പ്രാർത്ഥനകൾ, ദുനിയാവും ദുനിയാവിലെ അവസ്ഥയും നന്നാവാനുള്ള പ്രാർത്ഥനകൾ, പരലോകവും ദീനും നന്നാവാനുള്ള പ്രാർത്ഥനകൾ, മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള
0: പ്രാർത്ഥന,
1: ജമീലിലെ അധികാർ സെക്ഷനിൽ നിത്യാനുഷ്ഠാന പ്രാർത്ഥനകൾ, ദുനിയാവിലെയും പരലോകത്തെയും നന്മകൾക്ക് സന്മാർഗത്തിനും ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള പ്രാർത്ഥനകൾ, പാപമോചനം കാരുണ്യം ലഭിക്കാനുള്ള പ്രാർത്ഥനകൾ. നിങ്ങളിപ്പം ജമീൽ എന്താക്കുക, എടുത്തിട്ട് നമ്മളെ റേഡിയോൻ്റെ ഈ ഇവന്റ് ലൈവ് കഴിഞ്ഞ ഉടനെ എന്താക്കാം, ഈ പ്രാർത്ഥന ചൊല്ല, ഈ പ്രാർത്ഥനകൾ ചൊല്ല, എന്ത് ബാങ്ക് കൊടുക്കണത് വരെ, ബാങ്ക് കൊടുക്കണത് വരെ എന്താക്ക, ഈ പ്രാർത്ഥന നിങ്ങൾ എന്താക്ക ചൊല്ല
0: ചൊല്ല.
1: അതിന് ഒരുപാട് മെച്ച്. ഞാൻ സ്ഥിരം ഈ ഒരു സംഗതി ജമീലിന്റെ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതാണ്. നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ ഒഴിവിട്ടുള്ള ഗ്യാപ്പിലൊക്കെ നമ്മൾ എന്താക്കും, ഇത് ചൊല്ലാൻ നോക്കും, ശ്രദ്ധിക്കാറുണ്ട്. ഇത് വല്ലാത്തൊരു ഒരു പ്രൊട്ടക്ഷൻ, എനിക്ക് പേഴ്സണലി എനിക്കൊരു അനുഭവമാണ്,
0: അനുഭവത്തിന്റെ വെളിച്ചത്തിൽ.
1: അതെ, പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഈ ഒരു സൗകര്യം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂലിട്ടു. നമ്മൾ ഒരാൾ ചൊല്ലിയാൽ എന്തുണ്ട്, ഇതിൻ്റെ പിന്നിൽ വർക്കെടുത്ത, ഇങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയ ആൾക്ക് വരെ കൂലിട്ടു.
0: തലപ്പത്തുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ കിട്ടും.
1: അതെ അതെ. അപ്പോൾ ഈ ഒരു സമയം പീക്ക് ടൈമാണ്, പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. നോമ്പുകാരൻ്റെ പ്രാർത്ഥന അത് സ്വീകരിക്കുന്ന
0: അറിയാം.
1: അതെ, നോമ്പ് തുറക്കാനിരിക്കുന്ന ആ ഒരു ടൈമിലുള്ള പ്രാർത്ഥന,
0: വിശന്ന്,
1: ആ അതെ, അങ്ങനെ ആ ഒരു ധൃതി കൂട്ടണം എന്ന് പറഞ്ഞു, നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടണം എന്ന് പറഞ്ഞു, ആ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കുന്നുണ്ട്, ഒന്നുകൂടി അള്ളാഹുവിൻ്റെ ഉത്തരം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എന്താക്കുക, നല്ല ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മൾ എന്താക്കുക, ശ്രദ്ധിക്കുക. അതുപോലെ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. സഫിയയൊക്കെ തിരുവനങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, ഞാൻ അതിൽ നോക്കി ചെല്ലാറുണ്ട്. അൽഹംദുലില്ല, വളരെ ഉപകാരമാണ്, അള്ളാഹു അത് നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കുവാനുള്ള കഴിവ് തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് പല ആളുകൾക്കും അറിയൂല, അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, ആരാണ് ഉമ്മുൽ മസാക്കീൻ എന്നുള്ളത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, സൈനബ് റളിയല്ലാഹു അൻഹയാണ് ഉത്തരം. ജമീല വി പി കാളികാവ് ശരിയാക്കിയിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം, അതുപോലെ തന്നെ കൗലത്ത് ബാംഗ്ലൂർ, മുംതാസ് പാലപ്പുഴ കാക്കിയങ്ങാട്, സഫ്ന മുഹമ്മദ് പാണക്കാട്, ഉമ്മുകുൽസു ചിറമംഗലം, സഫിയ കെ തിരുവനങ്ങാടി, താഹിറ ടി കെ കാസർഗോഡ്, ജമീല ഫൗസിയ മമ്മു കാരുണ്യം, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, സെലീന തോട്ടശ്ശേരിയറ, നഫീസ പി എ താമരശ്ശേരി, അതുപോലെ ആയിഷ തോട്ടശ്ശേരി അറ അമീർജി അടുത്ത് നട്ടുകര സാജിത പി എസ് പറവണ്ണൂർ റുക്കിയ വടക്കുമുറി ആയിഷ കരുമ്പിൽ ദാനിയ തണ്ണിക്കടവ് താണിക്കടവ് സീനത്ത് തലപ്പുഴ ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട് ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ബാറക്കല്ലാ ഫീക്ക്. ഇതിൽ നമ്മുടെ അമീട്ടിയടത്തനാട്ടുകര അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം പങ്കിടുന്നുണ്ട്. ക്യു എച്ച് എൽ എസ് പൊതുപരീക്ഷ റിസൾട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ചു. എ ഗ്രേഡോടെ പാസ്സായി. അൽഹംദുലില്ല ബാറക്കല്ലാ ഫീക്ക്. അള്ളാഹ് നിലനിർത്തി തരട്ടെ. അള്ളാഹു ആ ഇൽമുകളെ നാഫിയായിട്ടുള്ള ഇൽമാക്കി തീർക്കുമാറാകട്ടെ. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം, ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ്. സൈനബ് റളിയല്ലാഹു അൻഹ ആണ് ഉത്തരം. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൻ്റെ ഉത്തരം, എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ, ഒരു 10-15 ആളുകളോളം അതിൻ്റെ ഉത്തരം ശരിയാക്കി അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം വന്ന നമുക്ക് അയച്ചിട്ടുള്ള ചോദ്യത്തിന് ചോദിക്കുകയാണ്. പിന്നെ അത് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. നബിക്ക് 11 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ റംല എന്നറിയപ്പെടുന്ന ഭാര്യയുടെ മറ്റൊരു പേര് എന്താണെന്നുള്ളതാണ് ചോദ്യം. നബിക്ക് 11 ഭാര്യമാരിൽ അതിൽ റംല എന്നറിയപ്പെടുന്ന ഭാര്യയുടെ മറ്റൊരു പേര്, റംല എന്നറിയപ്പെടുന്ന നബിയുടെ ഒരു ഭാര്യ, ആ ഭാര്യയുടെ മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അറിയുന്ന ആളുകൾ എന്താക്കാം, അതിൻ്റെ ഉത്തരം അയച്ചു തുടങ്ങാം. എനിക്ക് തോന്നുന്നത് ഈ ചോദ്യം അധിക പേരും അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ പ്രവാചക പത്നിമാരെ കുറിച്ച് പേരുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആഴത്തിലുള്ള അറിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ അറിയുന്ന ആളുകൾ എന്താക്കാം, അതിൻ്റെ ഉത്തരം അയച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ നമ്മുടെ ജമീലിൻ്റെ അധികാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജമീലിൽ വേറൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അസ്മാഉൽ ഹുസ്ന പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ജമീലുണ്ട്. ഓരോ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായിട്ടുള്ള നാമങ്ങളെക്കുറിച്ച് പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും നമുക്കെന്തുണ്ട്, നമ്മുടെ ജമീൽ അപ്ലിക്കേഷനിൽ അവസരമുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താക്കാം, ഉപയോഗപ്പെടുത്താൻ പറ്റണം. കാരണം അത്രയും നമ്മുടെ വിരൽത്തുമ്പിൽ അങ്ങനൊരു അവസരം ഉണ്ടായിട്ട് നമ്മൾ ഒരിക്കലും എന്താക്കരുത്, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് നമ്മൾ എന്താക്കാം, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ഓർമ്മപ്പെടുത്തണം. അതിനെ എങ്ങനെ നോക്കിയാലും ജമീലിൽ എന്തുണ്ട്, നമുക്ക് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജമീൽ അപ്ലിക്കേഷനിലുണ്ട്. അതുപോലെ തന്നെ അത് ഓഡിയോയിൽ നമുക്ക് കേൾക്കാം, വായിക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് എന്തുണ്ട്, ഓഡിയോ വഴി കേൾക്കാൻ പറ്റും. വീഡിയോസുകളുണ്ട്, ഡോക്യുമെൻറ്റ്സ്, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഡോക്യുമെൻ്റ്സ് ആയിട്ട് അതിലൊരുപാട് ഗ്രന്ഥങ്ങളും അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഉമ്മു ഹബീബ എന്നുള്ളതാണ് ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. സെലിന തോട്ടശ്ശേരിയറ. അതുപോലെ തന്നെ മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, ആയിഷ തോട്ടശ്ശേരിയറ, അമീർട്രി എടത്തനാട്ടുകര, സഫ്ന മുഹമ്മദ് പാണക്കാട്, താഹിറ ടി കെ കാസർഗോഡ്, ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, സഫിയ എടപ്പാൾ, നിത തോട്ടശ്ശേരിയറ, സൈനബ ആമയൂർ, റാബിയ മീത്തൽ മാങ്ങാട്, മെഹ്നാസ് ഗഫൂർ പാലത്തിങ്ങൽ, നിഷിദ പി കെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈവനി ലൈവ് അതിൻ്റെ അവസാന സമയത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. വീണ്ടും ഉത്തരങ്ങൾ അയക്കുന്നുണ്ട് സമീജ പാറൽ, സഫിയ കെ തിരുവരങ്ങാടി. എന്തായാലും ഉമ്മു ഹബീബ എന്നുള്ള ഉത്തരമാണ്, റംല എന്ന റസൂലിൻ്റെ ഭാര്യയുടെ പേര്, അത് ആ മറ്റൊരു പേരെന്താണ്, ഉമ്മു ഹബീബ എന്നാണ് ഉത്തരം. അപ്പോൾ ഒരുപാട് ആളുകൾ അത് ശരിയാക്കിയിട്ടുണ്ട്. എന്തായാലും ബാറക്കല്ലാഹു ഫീക്കും. എന്തായാലും ഇന്നത്തെ നമ്മുടെ ലൈവ് അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഒരുപാട് അറിവുകൾ നമ്മളെന്താക്കി മനസ്സിലാക്കി, ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെന്താക്കി മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെ നിലനിർത്താനും പടച്ച റബ്ബിനോട് നമ്മുടെ ആ കിട്ടിയ അറിവ് ഉപകാരപ്പെടുന്ന അറിവാക്കി മാറ്റി തീർക്കാനും നമ്മളെന്താക്കണം, റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. ഈവനിങ് ലൈവിൽ നമ്മൾ വ്യത്യസ്ത പലതരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് വന്നതിൽ തൃപ്തിപ്പെട്ട് ഒക്കെ മുന്നേ മുന്നോട്ട് ജീവിക്കാനുള്ള തൗഫീഖിനെ ചോദിച്ചുകൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പഠനങ്ങൾ നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായാലും പടച്ച റബ്ബിനോട് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൽമ് അറിവ് നിലനിർത്താൻ വേണ്ടി റബ്ബിനോട് വീണ്ടും വീണ്ടും എപ്പോഴും തേടുക. നല്ലൊരു സമയമാണ്. നമ്മൾ തുടക്കത്തിലൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, നമ്മുടെ അദ്ക്കാറിൽ മസായി ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ഏതായാലും ഓർമ്മിപ്പിക്കുകയാണ്, മറന്നുപോയ ആളുകളുണ്ടെങ്കിൽ, വിട്ടുപോകില്ല എന്നാണ് വിശ്വസിക്കുന്നത്, മറന്നുപോയ ആളുകളുണ്ടെങ്കിൽ അദ്ക്കാറിൽ മസായി ചൊല്ലാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കാം. ഇൻഷാല്ലാ ഏതായാലും നമ്മുടെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരുപാട് പുതിയ അറിവുകളുമായിട്ട്, പുതിയ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ഈവനിംഗ് ലൈവിൽ ഒരുമിച്ച് കാണാം. ഒരുപാട് പ്രാർത്ഥനകളുമായി ഇന്ന് ഇവിടെ ഗ്രീൻ വാലി മുക്കം സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി, അതുപോലെ തന്നെ എന്നോടൊപ്പം അമീൻ അഹമ്മദ് മംഗള എന്നിവരായിരുന്നു ആങ്കർ ഡെസ്കിലുണ്ടായിരുന്നത്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം പുതിയ ഒരുപാട് അറിവുകളുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് പ്രാർത്ഥനകളുമായി. ജസാകുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. കണ്ണീർ കനിമലരുകളാം ഹസനും ഹുസൈനും.

സ്വബോറ് കാട്ട്. ഫാത്തിമത്ത് സഹ്ര തിരിച്ചു വീട്ടിൽ ഫത്ഹ് വരിക്കാൻ ഉറച്ച മട്ടിൽ. ഫാത്തിമത്ത് സഹ്ര തിരിച്ചു വീട്ടിൽ ഫത്ഹ് വരിക്കാൻ ഉറച്ച മട്ടിൽ. ഫലമത് നാളെ സുബർഗമേട്ടിൽ

പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് സ്വരം എന്ന പ്രോഗ്രാമിലേക്കാണ്. മരണത്തെ നേരിൽ കാണും എന്ന ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് നജ്മുദ്ദീൻ.

മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം മരണത്തെ നേരിൽ കാണും എന്ന ഗാനവുമായി നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് നജ്മുദ്ദീൻ.

0: പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ പുരോഗമിക്കുകയാണ്. വളരെ വ്യത്യസ്തമാർന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഓർമ്മ.
1: സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ഹജ്ജ് രചനയിലൂടെ ഒരു പ്രയാണം. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: ഹജ്ജ്. 1959 ജൂൺ മാസം 14 എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ സുദിനം ഉദയം ചെയ്തു. ദുൽഹജ്ജ് മാസം 8 മിനായിൽ പോവുകയും 5 അവിടെ നിന്ന് നമസ്കരിക്കുകയും ചെയ്തത് സുന്നത്താണ്. 1959 ജൂൺ മാസം 14 എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ സുദിനം ഉദയം ചെയ്തു. ദുൽഹജ്ജ് മാസം 8 മിനായിൽ പോവുകയും 5 അവിടെ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നത് സുന്നത്താണ്. പുണ്യമുള്ള കർമ്മം മുത്തവ്വഫമാരുടെ സൗകര്യാസൗകര്യങ്ങൾക്ക് വിധേയരായ നമ്മുടെ നാട്ടുകാർ അധികം പേരും ഇത് ചെയ്യാറില്ല. നമ്മുടെ പണ്ഡിതന്മാർ ഇതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയാറുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സുന്നത്ത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറില്ലായിരുന്നു. അന്ന് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ബസ് കയറി. ഒരു തുണിയും ഒരു പുതപ്പും മാത്രമാണ് ധരിച്ചത്. മക്കത്തെ താമസ സ്ഥലത്തു നിന്ന് തന്നെ ഇഹ്റാം കിട്ടിയാൽ മതി. മിനായിലെ വീട്ടിലും അറഫാത്തിലെ തമ്പിലും ഉപയോഗിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും പാചകപാത്രങ്ങളും മരുന്നുകളും എടുത്ത് ബസ്സിൽ വച്ചു. സർവത്ര ഒരു സമരക്കളത്തിൻ്റെ പ്രതീതിയുണ്ട്. എനിക്ക് തോന്നി ഞാനൊരു യുദ്ധത്തിന് പോവുകയാണെന്ന്. യുദ്ധം വിരോധിച്ച ഒരു സ്ഥലത്തു വച്ച് എന്തേ ഇങ്ങനെ തോന്നാൻ? അതൊരു സായുധ യുദ്ധമല്ലായിരിക്കാം. ആത്മാവിനെ ദുഷ്ചെയ്തികളിലേക്ക് 1000 കുതിരശക്തിയോടെ പിടിച്ചു വലിക്കുന്ന പിശാചിനെതിരെയാണ് ആ സമരം. അങ്ങനെയും ആവാം. അണിയണിയായി വാഹനങ്ങൾ നീങ്ങുകയാണ്. കാറുകൾ, ലോറികൾ. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും വാഹനങ്ങൾ ബ്രേക്കിടേണ്ടി വരുന്നു. ഈ 1000 വാഹനങ്ങൾക്ക് മിനായിലേക്ക് പോകാൻ താറിട്ട നല്ല നിരത്തുകളുണ്ട്. സൗദി ഗവൺമെന്റ് തയ്യാറാക്കി വെച്ചിട്ട് അതിലൂടെ 1000 വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊന്ന് കേടുവന്നാൽ മതി, ഗതാഗതം അപ്പടി മുട്ടിപ്പോയി. ലക്കും ലഗാനുമില്ലാതെ വാഹനമോട്ടുന്നവരും മുമ്പിലെത്താൻ വെമ്പുന്നവരുമായ അനവധി ഡ്രൈവർമാരെ നിയന്ത്രിച്ച് ഇത്രയും വലിയൊരു സമ്മേളനത്തിൽ സംഭവ്യമായത്ര അപകടമൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന സൗദി പോലീസിന് ഞാൻ അഭിവാദ്യം അർപ്പിക്കട്ടെ. അവർക്കോ അവരുടെ ചൂരലിനോ അഭിനന്ദനം നൽകേണ്ടത്? ഡ്രൈവർമാരെ പിടിച്ചുവലിച്ച് താഴെയിട്ട് നിർദ്ദയം തല്ലാൻ അവർ മടിക്കാറില്ല. മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്ന ക്രൂരന്മാരോടിങ്ങനെ പെരുമാറണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുമുണ്ടായി ചില വാഹന അപകടങ്ങൾ. ഡോക്ടർ ജമാലും ജാവ മുഹമ്മദ് ഹാജിയും സഞ്ചരിച്ചിരുന്ന ഒരു വാൻ മലയോടിടിച്ചു. ഹജ്ജിൻ്റെ പിറ്റേ ദിവസമാണിത് സംഭവിച്ചത്. മിനായിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് വലിയ വിഷമതകൾ ഉണ്ടായത് വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നു. അറേബ്യയിലെ ഈയമുരുക്കിയൊഴിച്ചതുപോലെയുള്ള കഠിനമായ വെയിലിൽ ഞങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾ, ദാഹപരവശരായി കഴിയുകയായിരുന്നു. ഇടയ്ക്ക് മൗലവി അബ്ദുസ്സമദ് ബസ്സിൽ നിന്നിറങ്ങിപ്പോയി വെള്ളം കൊണ്ടുവന്നു. അവിടെ പരിചയമുള്ള അദ്ദേഹത്തിനല്ലാതെ ഞങ്ങൾക്കാർക്കും ആ പൊരിവെയിലിറങ്ങി അങ്ങനെ നടക്കാൻ സാധ്യമല്ലായിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ആവേശജനകമായ മുദ്രാവാക്യം ദൈവത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങളുടെ ബസ്സും അതിൻ്റെ മുമ്പിലും പിമ്പിലുമായി 100 ബസ്സുകളും മെല്ലെ നീങ്ങി. എങ്ങും ജയാരവം, എങ്ങും ഇരമ്പിക്കയറ്റം. മക്കത്തു നിന്ന് ഏകദേശം 5 ആമയുടെ വേഗത്തോടെ സഞ്ചരിച്ച് ഞങ്ങൾ മിനായിലെത്തി. 2 കൂറ്റൻ മലകൾക്കിടയിൽ ചരിത്രത്തിലെ ചോരപുരണ്ട ഏതാനും അധ്യായങ്ങൾ അയവിറക്കിക്കൊണ്ട് മിന നിലകൊള്ളുന്നു. ഹജ്ജിനു മുമ്പ് ഒരിക്കൽ ഞാനും MK ഹാജിയും ഡ്രൈവർ അഹമ്മദ് കുട്ടി ഹാജിയും കൂടി സിറാജിൻ്റെ കാറിൽ മിന സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ന് അതൊരു വിജന പ്രദേശമായിരുന്നു. മുത്തവഫുമാരുടെ ഏതാനും കെട്ടിടങ്ങളും 1-2 പള്ളികളും ഒരാശുപത്രിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നോ? ഇന്ന് മിന ജനനിബിഡമായി തീർന്നിരിക്കുകയാണ്. വളരെ വളരെ ആളുകൾ ദുൽഹജ്ജ് 8 മിനായിലിറങ്ങാതെ നേരെ അറഫായിലേക്ക് പോയെങ്കിലും മിന ഇപ്പോഴും ജനനിബിഡം തന്നെ. മഹാനായ ഇബ്രാഹിം അലഹിസ്സലാം തൻ്റെ ഓമനപുത്രനായ ഇസ്മായിൽ നബിയെ അറുക്കാൻ കൊണ്ടുവന്നത് മിനായിലായിരുന്നു. ആ രംഗങ്ങൾക്ക് സാക്ഷി നിന്ന പർവ്വതനിരകളതാ നിൽക്കുന്നു. വാർദ്ധക്യകാലത്തേകാവലംബമായ ഓമനപുത്രൻ്റെ കോമളകളത്തിൽ കരവാളിറക്കാൻ ആജ്ഞാപിച്ച് പുത്രവാത്സല്യത്തെയും ദൈവഭക്തിയെയും പരീക്ഷിക്കപ്പെട്ട രംഗങ്ങൾ അഗ്നിസ്ഫുലിംഗങ്ങൾ കണക്കെ എന്റെ മനോമുഗുരത്തിലൂടെ പറന്നുപോയി. മകനെ അറുക്കാനാണ് താൻ പോകുന്നതെന്ന ധാരണയോടെ ഒരു പിതാവും താൻ അറുക്കപ്പെടുമെന്നറിയുന്ന ഒരു പുത്രനും അടിവച്ചടിവച്ച് മുന്നേറുമ്പോൾ അവരിരുവരുടെയും ഹൃദയമിടിപ്പുകൾ പകർത്താൻ അയ്യോ എന്റെ തൂലികയ്ക്കാവുന്നില്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാം അർപ്പിച്ച ഇബ്രാഹിം ഇസ്മായിൽ ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വാർത്തെടുത്ത ഒരു മതത്തിന്റെ അണുക്കളിലൊന്നാണ് ഞാൻ. അൽഹംദുലില്ലാ, സർവസ്തുതിയും റബ്ബിന്. ഞങ്ങൾ മിനായിലിറങ്ങി. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായൊരു വീടെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തവണ ഞങ്ങൾ സിറാജ് വലിയുടെ വീട്ടിലേക്കാണ് താമസിക്കുന്നത്. ഒരു ദിവസത്തെ താമസമല്ലേ, അതിനു വാടകയുമില്ല. വീട്ടിലിറങ്ങി ചോറും മറ്റുമുണ്ടാക്കാൻ ഒരു ഭാഗത്തും ശീതളപാനീയത്തിന് മറുവശത്തും ഏർപ്പാട് ചെയ്ത ഞങ്ങൾ വിശ്രമം തുടങ്ങി. മിനായിൽ താൽക്കാലിക കച്ചവടങ്ങളും ചന്തകളും തുടങ്ങിക്കഴിഞ്ഞു. വത്തക്ക മുതലായ സാധനങ്ങൾക്ക് വലിയ വിലയാണ്. വെള്ളം പൈപ്പുകളിൽ കിട്ടുമെങ്കിലും വെള്ളക്കാവണ്ടക്കാർ അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കുന്നു. വലിയ വില കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കിട്ടിയത്. മിനായിൽ പ്രാർത്ഥനകളും നമസ്കാരവും തൽബിയത്തുമല്ലാതെ അന്ന് വിശേഷ പരിപാടികളൊന്നുമില്ല. മസ്ജിദിൽ കൗസർ എന്ന വൃത്തി കുറഞ്ഞ ചെറിയ പള്ളിയുണ്ടവിടെ. അവിടെ നിന്നാണ് ഞങ്ങൾ മഗ്രിബ് നമസ്കരിച്ചത്. ഇന്ന ആഴ്തൈനാക്കൽ കൗസർ എന്നാരംഭിക്കുന്ന ഖുർആൻ അധ്യായം ഈ പള്ളിയിലാണ് ഇറങ്ങിയതെന്ന് പറയപ്പെടുന്നു. മിനായിലെ മറ്റൊരു പ്രധാന പള്ളിയാണ് മസ്ജിദുൽ ഹൈഫ്. ഇത് വളരെ ചരിത്രപ്രധാനമായൊരു പള്ളിയാണ്. ഞങ്ങൾ ഇഷാ നമസ്കരിച്ചത് ഈ പ്രധാന പള്ളിയിലാണ്. പള്ളിയുടെ ഉള്ളിലൊക്കെ വൃത്തിയില്ലാത്ത മണമാണ്. അനവധി ആളുകൾ അതിനകത്ത് കടന്നുകൂടി അത് വൃത്തിഹീനമാക്കിയിരിക്കുകയാണ്. മസ്ജിദുൽ ഹൈഫിൽ ഒരു രസകരമായ സംഭവമുണ്ടായി. ഇഷാ ബാങ്ക് കൊടുത്ത് നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് ഏതോ മിസ്രികൾ ഇമാമിനെ നിർത്തി ജമാഅത്ത് തുടങ്ങി. ആ നമസ്കാരം ശരിയല്ലെന്നറിയിക്കൊണ്ട് മസ്ജിദുൽ ഹറമിലെ ഒരു ഇമാമായ മൗലാന മുഹൈമിൻ കടന്നുവന്നു. മിസ്രി ഇമാം അനങ്ങിയില്ല. മുഹൈമിൻ മിസ്രി ഇമാമിനെ കൈക്കുപിടിച്ച് ഉന്തിക്കൊണ്ടുവന്ന് പുറത്താക്കി ആ ഇമാമത്ത് പിരിച്ചുവിട്ടു. സ്വയം ഇമാമത്ത് നിന്ന് നമസ്കാരം ആരംഭിച്ചു. ഉഗ്രമായ കോപം കൊണ്ട് അദ്ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മിനായിലെ നമസ്കാരങ്ങളിൽ ചുരുക്കി നമസ്കരിക്കണം വേണമെന്ന സംഗതിയെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം കൂടി ഈ പ്രത്യേക ഇമാമത്തിന് പ്രേരണ നൽകിയെന്ന ബോധവും അദ്ദേഹത്തിൻ്റെ കോപം വർദ്ധിപ്പിച്ചിരിക്കാം. ഏതായാലും ഒരു യഥാർത്ഥ മുസ്ലിമിന് ചേർന്ന ക്ഷമ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. മസ്ജിദുൽ ഹൈഫിനടുത്ത് തന്നെയാണ് എയർ കണ്ടീഷൻസ് മുറികളും ആധുനികങ്ങളായ മറ്റു പല സജ്ജീകരണങ്ങളുമുള്ള ആശുപത്രികളുമുള്ളത്. സൂര്യതാപം കൂടിയായപ്പോൾ രോഗം മൂർച്ഛിച്ച് മൂക്കിൽ നിന്ന് ധാരധാരയായി ചോര പോയിരുന്ന സൈനുദ്ദീൻ ഹാജിയെ ഈ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അവിടുത്തെ ശീതളമായ അന്തരീക്ഷം അദ്ദേഹത്തിന് വളരെ ആശ്വാസമരുളി. മിനായിൽ നിന്ന് ദുൽഹജ്ജ് 9 രാവിലെ ഞങ്ങൾ അറഫയിലേക്ക് പുറപ്പെട്ടു. വാഹനങ്ങളുടെ അരിച്ചരിച്ചുള്ള യാത്ര മൂലം ഞങ്ങൾ വളരെ താമസിച്ചിട്ടാണ് അവിടെ എത്തിയത്. അപ്പോഴേക്കും നേരത്തെ വന്ന ആളുകളൊക്കെ തമ്പിൽ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. തമ്പിന് പണമടയ്ക്കാത്തവരാണ് ആദ്യം സ്ഥലം പിടിക്കുന്നത്. ഞങ്ങൾ ആ പൊരിവെയിലിൽ വളരെ വിഷമിച്ചു. ഹാജിമാരുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്ന സെയ്ദ് ഉമ്മർ വലിയോട് ഞങ്ങൾ വിവരം പറഞ്ഞു. അദ്ദേഹം ഒരു തമ്പു വരുത്തി തന്നു. വലിയ സൗകര്യമൊന്നുമില്ല, പക്ഷേ ഒരിടത്ത് ഒരുങ്ങിക്കൂടാം. ഞങ്ങൾ വിരിപ്പുകൾ വിരിച്ചിരുത്തു തുടങ്ങി. ഇത്തവണ വലിയ ഉഷ്ണമായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഇത്ര വലിയ ഉഷ്ണം ഉണ്ടായതായിട്ടറിയില്ല. ആ പൊരിവെയിലത്ത് ഡോക്ടർമാരെയോ മറ്റോ ലഭിക്കാനില്ല. ഉഷ്ണതാപമേറ്റ് അനവധി പേർ വീണു മരിക്കുന്നു. ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഏതാനും മരണങ്ങളുണ്ടായി. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കക്കാട്ടുകാരിയായൊരു സഹോദരിക്ക് ഭയങ്കരമായ പനി വന്നു. എന്റെ കൈവശമുള്ള PSC ഗുളിക ഉപയോഗിച്ചും ഐസ് വെച്ചും ചില ചികിത്സകളൊക്കെ ചെയ്തു. ചിറ്റാഗോങ്ങിലെ ഒരു വർത്തകനായ മൊയ്തു ഹാജി തമ്പുതോറും നടന്ന് മലയാളികളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ആ പതയ്ക്കുന്ന വെയിലത്ത് നഗ്നശീർഷനായി നിന്ന് ഞങ്ങൾക്ക് ചോറ് വെച്ചു തന്ന MK ഹാജി സാഹിബിൻ്റെ ധീരതയും സേവന സന്നദ്ധതയും വാക്കുകൾക്കതീതമാണ്. ചോറ് വാങ്ങാൻ ഒരു ബസിയുമായി ആ വെയിലിലൂടെ നടക്കുമ്പോഴേക്കും ഞാനും മറ്റും പൊരിഞ്ഞുപോയി. ദുൽഹജ്ജ് 9 മധ്യാഹ്ന നമസ്കാരത്തിന് മുമ്പ് അറഫയിൽ സമ്മേളിക്കലാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനമായ ഭാഗം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 30-40 പേർ ഇരിക്കുന്ന തമ്പുകൾ കൂൺ പൊടിഞ്ഞതുപോലെ അറഫാ മൈതാനം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ മസ്ജിദുൻ നംറ എന്ന ഒരു പള്ളിയുമുണ്ട്. അറഫയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് വളരെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ആദനബി അലൈഹിസ്സലാമും ഹവ്വാബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം ഭൂമിയിൽ അവരിരുവരും കണ്ടുമുട്ടി പരസ്പരം അറിഞ്ഞ സ്ഥലമാണ് അറഫയെന്ന് പറയപ്പെടുന്നു. അറഫയുടെ പദാർത്ഥം അറിഞ്ഞുവെന്നാണ്. അറഫയിൽ ഇരിക്കുന്നതിനേക്കാൾ ഭേദം നിൽക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്നും സ്തോത്രങ്ങളും ഖുർആൻ പാരായണവും നടത്തി. 800,000 വരുന്ന ഹാജിമാരിൽ വികലാംഗരും അശരണരും ഒഴിച്ച് മുഴുവൻ പേരും ഞങ്ങളോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു തടിച്ച മുണ്ടെടുത്ത് മറ്റൊരു തടിച്ച മുണ്ട് പുതച്ച സഊദ് രാജാവുമുണ്ട്. കുവൈത്തിലെയും ബഹ്റൈനിലെയും ഷെയ്ഖുമാരും ഉണ്ട്. പരമപരമ ദരിദ്രന്മാരുമുണ്ട്. മഹാപണ്ഡിതന്മാരുമുണ്ട്. വെറും പാമരരുമുണ്ട്. അവരുടെ എല്ലാം ഹൃദയങ്ങൾ പശ്ചാത്താപം കൊണ്ട് വിറയ്ക്കുകയാണ്. പുറത്തു കൊടുക്കുന്ന റബ്ബിനോടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാരുണ്യവാരിധയെ പൊറുക്കണമേ എന്ന്. വർഗവംശജാതി ബന്ധങ്ങൾക്കതീതമായ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഞങ്ങൾ. ആ സമ്മേളനത്തിന് 100 കാലത്തെ പഴക്കമുണ്ട്. സമാധാനവും ശാന്തിയും സാഹോദര്യവും ഭദ്രതയുമാണ് ആ സമ്മേളനം നൽകുന്ന മാനവിക സന്ദേശം. ആറ്റം ബോംബിട്ട് മനുഷ്യരെ കരിച്ചുകൊന്നതിനുശേഷം കൂടുതൽ മാരകായുദ്ധങ്ങളുണ്ടാക്കുന്നതിനായി വിശ്രമം ലഭിക്കുന്നതിനു വേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു സമാധാന സമ്മേളനമല്ല ഇത്. കറുത്തവന് തീണ്ടാപ്പാടകലം നിർത്തി സാഹോദര്യം പ്രസംഗിക്കുന്ന സമ്മേളനവുമല്ല ഇത്. ഉള്ളവൻ വേഷഭൂഷകളുമായി മണിമാളികയിലേറി നിന്ന് പാവപ്പെട്ട തൊഴിലാളികളെ എന്ന് വിളിക്കുന്ന സമ്മേളനവുമല്ല. നമ്മയെല്ലാം പടച്ച അള്ളാഹു ഒരുവനാണെന്നും ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാമെല്ലാം സമന്മാരാണെന്നും പ്രായോഗികമായി പ്രഖ്യാപിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ആഴത്തിലായോജിച്ചാൽ അവർക്ക് തീർച്ചയായും ആത്മീയ പാഠങ്ങളിലെ പല പല അധ്യായങ്ങളും മനസ്സിലാക്കാൻ കഴിയും. വൈകുന്നേരം വരെ തസ്ബീഹും തഹലീലുമായി ഞങ്ങൾ കഴിച്ചുകൂട്ടി. ഉച്ചയ്ക്ക് നമ്രത്തുപ്പള്ളിയിൽ ഖുത്ബയുണ്ടായിരുന്നു. ആ തീവെയിലിൽ പുറത്തുപോയി അതാസ്വദിക്കുക അസാധ്യം തന്നെയായിരുന്നു. ഉച്ചഭാഷണിയോ റേഡിയോ വഴി എല്ലാ തമ്പുകളിലും ആ പ്രസംഗമെത്തിക്കുവാൻ ഏർപ്പാട് ചെയ്യേണ്ടതായിരുന്നുവെന്ന് എനിക്ക് തോന്നി. അറഫയിൽ ചരിത്രപ്രസിദ്ധമായൊരു കുന്നുണ്ട്, ജബലുർറഹ്മ. അതിൻ്റെ മുകളിൽ അറഫാ ദിവസത്തിനു മുമ്പ് ഞാൻ കയറി നോക്കിയിരുന്നു. ഇന്ന് ആ കുന്നും പരിസരങ്ങളുമെല്ലാം ജനങ്ങളെക്കൊണ്ടും തമ്പുകളെക്കൊണ്ടും നിബിഡമാണ്. ഈ കുന്നിന്മേൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവസാനത്തെ ഹജ്ജിൽ പ്രസംഗിച്ചത്. ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗം ചരിത്രപ്രസിദ്ധമാണ്. ഞാൻ എൻ്റെ ദൗത്യം നിർവഹിച്ചുവോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു. ഉവ്വ് എന്ന് സ്വഹാബികൾ ഉത്തരം നൽകി. നബിയുടെ അന്ത്യത്തെക്കുറിച്ച് ആ വാചകങ്ങളിൽ സൂചനകളുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ചില സ്വഹാബികൾ കരഞ്ഞുപോയി. അവിടെ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രസംഗം ഇസ്ലാമിൻ്റെ ചാർട്ടറാണ്. മൗലികാവകാശങ്ങളെയും ന്യൂനപക്ഷ താൽപ്പര്യങ്ങളെയും സ്ത്രീ പുരുഷ ബന്ധത്തെയും എല്ലാം കുറിക്കുന്ന ഒരു ചാർട്ടർ. അറബിക്ക് അനറബിയേക്കാളോ അജമിക്ക് അറബിയേക്കാളോ യാതൊരു പ്രാധാന്യവുമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് അറബ് ദേശീയതത്വം എന്ന അർത്ഥമില്ലാത്ത ആശയം നാസർ പ്രചരിപ്പിക്കുകയും അറേബ്യ പോലും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഞാൻ ഓർത്തുപോയി. അറബി ദേശീയതത്വത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന ആരെങ്കിലും അത് സ്മരിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗമാണ് ഈ മലയിൽ നടന്നതെങ്കിലും അവിടുത്തെ സന്ദേശം മലയും മണലാരണ്യവും കടലും കരയും കടന്ന് ദിഗന്ധങ്ങളിൽ മാറ്റൊലികൊള്ളുന്നു. ആ സന്ദേശം ഉൾക്കൊണ്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ തന്നെ ഇവിടെ വന്നത്. അറഫാ ദിവസം വൈകുന്നേരം രണ്ടു കണ്ണും കാണാത്ത സൗദി അറേബ്യയിലെ പ്രസിദ്ധനായ ഒരു ഷെയ്ഖ് ഞങ്ങളുടെ തമ്പിൽ വന്ന് നല്ല ഒരു പ്രസംഗം ചെയ്യുകയുണ്ടായി. തൗഹീദിനെ സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ആ പ്രസംഗം ഞങ്ങളിൽ വലിയ ആവേശമുളവാക്കി. ജനാബ് കെ എം മൗലവി സാഹിബിൻ്റെ ഒരു ഉറ്റ മിത്രമാണ് അദ്ദേഹം. പ്രസംഗാനന്തരം എം കെ ഹാജി തൻ്റെ യത്തീംഖാനയിലെ അന്തേവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വികാരഭരിതനായി അഭ്യർത്ഥിച്ച രംഗം കണ്ട് എല്ലാവരും കരഞ്ഞുപോയി. തിരൂരങ്ങാടി യത്തീംഖാനയ്ക്ക് വേണ്ടി ഇബ്നു സഅൂദ് രാജാവ് 20,000 രൂപ വരെ സംഭാവന ചെയ്യാൻ ഈ ഷെയ്ഖ് പ്രധാന കാരണക്കാരനായിരുന്നു. വൈകുന്നേരമാകുമ്പോഴേക്ക് തമ്പുകളൊക്കെ പൊളിച്ചു തുടങ്ങി. അവ മിനായിൽ നിന്ന് വീണ്ടും കെട്ടണമല്ലോ. മുത്തവ്വഫിൻ്റെ വാഹനങ്ങൾ വന്നു, ആടുകളെ കയറ്റി തുടങ്ങി. ഏതാണ്ട് പാതിരയായപ്പോൾ ഞങ്ങൾക്കൊരു ബസ് കിട്ടി. അതിൽ കയറി ഞങ്ങൾ മുസ്ദലിഫയിലേക്ക് യാത്ര ആരംഭിച്ചു. തക്ബീറും തൽബിയത്തും ഇടകലർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുഴക്കിയത്. ഞാൻ ചൊല്ലിക്കൊടുത്തു. പുരുഷന്മാർ ഉറക്കയും സ്ത്രീകൾ പതുക്കയും ഏറ്റുപാടി. മുമ്പിലും പിമ്പിലുമുള്ള ബസ്സുകളും ഇതേ മുദ്രാവാക്യം മുഴക്കുന്നു. മണലാരണ്യത്തിൻ്റെ മധ്യത്തിൽ തൗഹീദിൻ്റെ മുദ്രാവാക്യം മുഴങ്ങുകയാണ്. അത് ലോകം മുഴുവൻ ഇരമ്പി കേൾക്കുന്നു. ആറ്റംബോംബിൻ്റെ പടഹധ്വനിയിൽ ലോകം അത് കേട്ടോ കേട്ടോ ആവോ. മുസ്ദലിഫയിൽ രാത്രി താമസിക്കണമെന്ന് നിർബന്ധമാണ്. ചിലർ അല്പനേരം അവിടെ തങ്ങി മിനായിലെറിയാനുള്ള കല്ലും പെറുക്കി യാത്ര തുടരും. മുസ്ദലിഫയിൽ താമസിച്ച് അവിടുത്തെ പ്രഭാതത്തിൽ പുറപ്പെടലാണ് സുന്നത്ത്. ഞങ്ങൾക്ക് ആ സുന്നത്ത് പ്രകാരം നടക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഡ്രൈവർ അതിനനുകൂലിച്ചില്ല. കല്ലും പെറുക്കി പുറപ്പെടണമെന്ന് അയാളും പുറപ്പെടില്ലെന്ന് ഞങ്ങളും ക്ഷണിച്ചു. വെളിയങ്കോട്ട് ഉമർ മൗലവിയും ഡ്രൈവറും തമ്മിൽ ഒരു വാക്ക് തർക്കം തന്നെ നടന്നു. താൻ ബസ്സുമായി പോയിക്കോ എന്നും പറഞ്ഞ് ഞങ്ങൾ മുസ്ദലിഫയിൽ ഇറങ്ങി. ഡ്രൈവർ കാത്തിരിക്കേണ്ടി വന്നു. അറഫയിൽ നിന്ന് 2-3 നാഴിക അകലെയുള്ള മുസ്ദലിഫയിൽ മഷ്ഹറുൽ ഹറം എന്ന പള്ളിയുണ്ട്. ദീപാലങ്കൃതമായ ആ ദേവാലയത്തിലും അതിനു ചുറ്റും ആ രാത്രി കഴിച്ചുകൂട്ടണമെന്നാണ് വിധി. ദൈവസ്തോത്രവും പശ്ചാത്താപവുമായി ആ രാത്രി അങ്ങനെ കഴിച്ചുകൂട്ടി. നേരം പുലരാറായപ്പോൾ അതുവരെ പ്രാർത്ഥനയിൽ മുഴുകിയ ഞങ്ങൾ അവിടെ പടം വിരിച്ച് ഒന്ന് ചെരിയാൻ ശ്രമിച്ചു. തൊട്ടുകിടക്കുന്നത് ഹലർമൗത്തുകാരായ ചില സ്നേഹിതരാണ്. അവർ ഞങ്ങൾക്ക് സുലൈമാനി സൽക്കരിച്ചു. ആ ദാഹിച്ച രാത്രിയിൽ ഞങ്ങളത് ആർത്തിയോടെ കുടിച്ചു. ഞാനാ ഭാഗവും ദൈവത്തിൻ്റെ അനുസരണയുള്ള പ്രജകൾ ആണും പെണ്ണും നിന്നുമിരുന്നും കിടന്നും പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വരെ ശൂന്യമായ ആ മണൽപ്രദേശത്തിന് ഇന്ന് ജീവൻ വച്ചിരിക്കുകയാണ്. മുകളിൽ പരന്നുകിടക്കുന്ന ആകാശം എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്നു. അങ്ങനെ എത്രയെത്ര കൂട്ടങ്ങൾ ഇബ്രാഹിം നബിയുടെ കാലം മുതൽ അവിടെ സമ്മേളിച്ചിരിക്കണം. ആ പൂഴിമണലിലും ചരൽക്കല്ലിലും കിടക്കുന്നവരിൽ പലരും അല്പ ദിവസങ്ങൾക്ക് മുമ്പ് മൃദുലമൃദുലമായ വില്ലീസു കിടക്കുകളിൽ കിടന്നുല്ലസിച്ചവരായിരിക്കണമല്ലോ. മാളിക മുകളിലേറിയ മന്നനും തോളിൽ മാറാപ്പു തൂക്കിയ മാനവനുമെല്ലാം ദൈവം എന്ന ഒരേ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ഇഹ്റാം കിട്ടിയാൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശാൻ പാടില്ല, സ്ത്രീസുഖം അനുവദനീയമല്ല, ആണുങ്ങൾ തലമറയ്ക്കാൻ പാടില്ല. ഏതാനും മാസങ്ങളോളം എല്ലാം ദൈവത്തിനു വേണ്ടി ത്യജിച്ചു പോന്നിരിക്കുകയാണ്. ഒരാളുടെ സുന്ദരിയായ പ്രിയതമ അടുത്തു കിടക്കുന്നുവെങ്കിലും അവളെ പ്രാപിക്കാൻ പാടില്ല. ഭക്തിനിർഭരമായ ആ അന്തരീക്ഷത്തിൽ അത്തരം ചിന്തകൾക്ക് സ്ഥാനവുമില്ല. പിറ്റേന്ന് പെരുന്നാളാണ്. പലരും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയും സ്നാനാദികളും കഴിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി നല്ല ഉടുപ്പുകൾ അണിഞ്ഞ് പള്ളിയിൽ പോകാനൊരുക്കം ചെയ്യുന്ന ദിവസമാണല്ലോ അന്ന്. ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് പ്രഭാത നമസ്കാരവും കഴിച്ച് പിശാചനേറിയാനുള്ള ഏഴ് കല്ലുകളും പെറുക്കി അരിച്ചിറുമ്പിപ്പോകുന്ന ഒരു ബസ്സിൽ മിനായിലേക്ക് പോവുകയാണ്. മിനായിലെത്തിയപ്പോൾ അവിടെ എന്താണ് കാണുന്നത്? എങ്ങും കൂടാരങ്ങൾ, എങ്ങും കച്ചവടസ്ഥലങ്ങൾ. ഞങ്ങൾ ഞങ്ങളുടെ വീടിനരികെ ബസ് നിർത്തി. ഇടിഞ്ഞു വീണ് ജീർണിച്ചതും ഹജ്ജല്ലാത്ത കാലത്ത് ബതുക്കൾ കയറിപ്പാർക്കുന്നതുമായ ഒരു മൂന്നു തട്ട് മാളികയാണ് ഞങ്ങളുടെ വീട്. അതിൽ കക്കൂസുകളുണ്ട്, നിലത്തൊക്കെ പൂഴിമണ്ണാണ്. 10-30 പേർക്ക് സുഖമായി പാർക്കാം. 3 ദിവസത്തേക്ക് 1000 രൂപിക കൂലി. ഈ എടുപ്പിന്റെ രണ്ടു വശത്തും സിറാജിന്റെ തമ്പുകളാണ്. മുമ്പൊരു അധ്യായത്തിൽ പറഞ്ഞ മസ്ജിദിൽ കൗസറിനടുത്താണ് ഞങ്ങളുടെ ഈ വീട്. സിറാജിന്റെ തമ്പിലെ പുരിവെയിലിൽ പുറുക്കാനാകാതെ എത്രയോ മലബാരി സഹോദരന്മാരും സഹോദരികളും ഞങ്ങളുടെ ക്യാമ്പിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രസ്തുത 1000ത്തിന്റെ വില മനസ്സിലാക്കിയത്. സിറാജിന്റെ വകയായും സകല സൗകര്യങ്ങളും ഭക്ഷണ ഏർപ്പാടുകളുമുള്ള വീടുകൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനൊക്കെ വലിയ ചാർജ് വേണം. ആളൊന്നുക്ക് 1000-1300 രൂപിക വരും. കോഴിക്കോട്, കൊയിലാണ്ടി, വാഴക്കാട് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ചില സ്നേഹിതന്മാർ ഹുസൈൻ ഹെബ്ഷിയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. ഹുസൈൻ ഹെബ്ഷിയുടെ മാതാവും മാതൃസഹോദരിയും കൊയിലാണ്ടി പുതിയ മാളിയക്കൽ എന്ന വീട്ടിലാണ് ജനിച്ചത്. ജനാബ് ബാഫക്കി തങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു വിവാഹം കഴിച്ചിരുന്നു. ഈ രണ്ടു സ്ത്രീകളെയും മക്കത്ത് കെട്ടിച്ചുകൊണ്ടുവന്നതാണ്. മലയാളികളുമായി ബന്ധപ്പെട്ട ഒരു കുടുംബവുമാണ് അവരുടേത്. ഹലറമൌത്ത്, ഇന്തോനേഷ്യ മുതലായ പല സ്ഥലങ്ങളിലെയും മുത്തവ്വഫാണ് ഹെബിഷി. മിനായിലെ സൗകര്യമോർത്ത് പലരും ഹെബിഷിയുടെ അടുപ്പിൽ താമസിച്ചിരുന്നു. ഞങ്ങൾ സാമാനങ്ങളെല്ലാം ഞങ്ങളുടെ വീട്ടിൽ ഇറക്കി വെച്ചതിനുശേഷം ജംറത്തുൽ അക്ബയിലേക്ക് കല്ലേറിനുപോയി. മുസ്ദലിഫയിൽ നിന്ന് കല്ലുകൾ പെറുക്കിയത് പറഞ്ഞുവല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുത്രനെയും കുട്ടി ബലിക്കുവേണ്ടി പോയപ്പോൾ 3 സ്ഥലങ്ങളിൽ വെച്ച് മനുഷ്യരൂപം കൊണ്ട ഇബ്ലീസ് നബിയെ പിന്തിരിപ്പിക്കാൻ പരിശ്രമിച്ചു അത്രേ. മിനായിലാണ് ഈ 3 സ്ഥലങ്ങളും. അതിലൊരു സ്ഥലമാണ് ജംറത്തുൽ അക്ബ. ജംറത്തുൽ ഊലായും ജംറത്തുൽ വുസ്തയുമാണ് മറ്റു സ്ഥലങ്ങൾ. ആദ്യത്തെ ദിവസം ജംറത്തുൽ ഉഖബയിലും പിന്നെ 3 സ്ഥലങ്ങളിലും കല്ലെറിയുന്നു. ഓരോ ഇടത്തും ഓരോ ദിവസവും 7-7 കല്ലുകൾ വീതം. കല്ലെറിയുന്ന സ്ഥലം 4 ഭാഗവും വട്ടത്തിൽ ആൾമറ കെട്ടി നടുവിലൊരു പോസ്റ്റ് നാട്ടി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇത് നിരത്തുവക്കിനാണ്. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എറിയുന്നു. കല്ലേറിന്റെ സ്ഥലത്ത് വമ്പിച്ച തിരക്കുണ്ടാകും. സ്ത്രീകൾക്കും ദുർബലർക്കും ഏറിനു വേറെ ആളെ അധികാരപ്പെടുത്താവുന്നതാണ്. ഈ തിക്കിൽപ്പെട്ട് നിർബലരായ പലരും ഞെരിഞ്ഞു മരിച്ചിട്ടുണ്ട്. ഏതോ ഒരു ഭീമാകായൻ തിക്കിയതിനാൽ കോഴിക്കോട്ടുകാരിയായ ഒരു സ്ത്രീയുടെ നെഞ്ചിന് കഠിനമായ നോവു പറ്റി. പിശാചിനേറിയുന്ന ഈ പ്രവൃത്തിയും ആലോചിച്ചാൽ വളരെ അർത്ഥമുള്ളതാണ്. നമ്മുടെ ഇടയിലുള്ള പൈശാചികമായ സ്വഭാവങ്ങളെയും പ്രവണതകളെയും ആട്ടിയോടിക്കലാണിത്. അതോടൊപ്പം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉരുക്കുപോലെയുള്ള ഈമാനും പിശാചിന്റെ പരാജയവും നമുക്ക് ആശ നൽകുന്നു, നമ്മിൽ ആവേശം ജനിപ്പിക്കുന്നു. അവസാനത്തെ ജംറയൊഴിച്ച് മറ്റിടങ്ങളിൽ കല്ലേറിനു ശേഷം മാറി നിന്ന് പ്രാർത്ഥനകൾ നടത്തുന്നു. വളരെ നേരം വെയിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഈ പ്രാർത്ഥന അധികവും പശ്ചാത്താപത്തിൻ്റെ സ്വഭാവത്തിലുള്ളതായിരിക്കും. കല്ലേറ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ബലിയെറുക്കലാണ്. മിനായുടെ അതിർത്തിയിൽ 4 നാഴിക പൊരിവെയിലിൽ നടന്നുപോയിട്ടാണ് മൃഗബലി നടത്തുന്നത്. അതും വേറൊരാളെ അധികാരപ്പെടുത്തി ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഏതെങ്കിലും ഒരു ചാവാളി മൃഗത്തെ അറുത്താൽ പോരാ, ലക്ഷണമൊത്ത മൃഗമായിരിക്കണം. അത്തരം ലക്ഷം ലക്ഷം അവിടെ അറുക്കുന്നു. സ്വന്തം ഭക്ഷണത്തിനു വേണ്ടി അതിലൊരു ഭാഗം നമുക്ക് തന്നെ എടുക്കാം. ബാക്കി ബതുക്കൾ ഗോത്രവർഗ്ഗക്കാർ എടുത്തുകൊണ്ടുപോകുന്നു. അവർ പാറമേൽ ഉണക്കിയും മറ്റുമത് ആണ്ടു മുഴുവൻ സൂക്ഷിക്കുമത്രേ. അറുക്കാനുള്ള സ്ഥലം ദൂരത്ത് നിർണയിച്ചിട്ടുണ്ടെങ്കിലും തമ്പിനരികിലും റോഡ് സൈഡിലുമൊക്കെയായി മൃഗങ്ങളെ അറുത്തിട്ട് ഏതാനും അംശങ്ങൾ കഷ്ണിച്ച് ബാക്കി അവിടെ വിട്ടേക്കുന്ന ജുഗുപ്സാവഹവും ഭീവത്സവുമായ കാഴ്ച എനിക്ക് കാണേണ്ടി വന്നു. മൂന്നാം ദിവസമാകുമ്പോഴേക്കും കുടലും പണ്ടവും ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ തടയാൻ സൗദി ആരോഗ്യവകുപ്പ് കുറേക്കൂടി കാര്യക്ഷമമായി പരിശ്രമിക്കേണ്ടതാണ്. മൃഗബലിയോടുകൂടി നാം ഭാഗികമായി സ്വതന്ത്രരാവുകയും മുടിവടിക്കുകയും ചെയ്യുന്നു. തലമറയ്ക്കാനും അനുവാദമായി. പിന്നെ ഞങ്ങൾ പരിശുദ്ധ മക്കയിലേക്ക് തന്നെ പോയി. തവാഫും സഈയും കഴിച്ച് ഹജ്ജിൻ്റെ വിലക്കുകളിൽ നിന്നൊഴിവായി. ഇത്തവണ തവാഫിന് വലിയ തിരക്കാണ്. ലക്ഷക്കണക്കിനാളുകളാണ് കഅബയെ ചുറ്റുന്നത്. കഅബയുടെ അങ്കണത്തിൽ വമ്പിച്ച ജനക്കൂട്ടം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സഈന്റെ സ്ഥിതിയും അതുതന്നെ. ആ തിക്കിൽ സ്ത്രീകളും മറ്റും പെട്ടുപോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം കെട്ടിയവർക്ക് ഹജ്ജിനു ശേഷം സഈ ആവശ്യമില്ലത്രേ. ഹജ്ജിനു മാത്രം ഇഹ്റാം കെട്ടിയവർക്കും അത് അത്യാവശ്യമില്ലെന്നാണ് മുജാഹിദ് പക്ഷക്കാർ പറയുന്നത്. പക്ഷേ ഹാജിമാരിൽ 99% സഈ ഹജ്ജിൻ്റെ അവിഭാജ്യവും അനിവാര്യവുമായ ഘടകമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. സഈ വേണ്ടെന്ന വാദം മുജാഹിദ് പക്ഷക്കാർ തന്നെ ഗൗരവമായി ഉന്നയിച്ചത് ഈ വർഷത്തിലാണെന്ന് ഞാൻ അറിഞ്ഞത്. സഈ നിർവഹിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. മുജാഹിദ് പക്ഷക്കാരനായ സഅദുദ്ദീൻ മൗലവിയുടെ കൂടെയാണ് ഞാനത് നിർവഹിച്ചത്. തവാഫും സഈയും കഴിഞ്ഞ് ഞാനും സ്നേഹിതന്മാരും മിനായിലേക്ക് തന്നെ മടങ്ങി. മിനായിലെ താമസക്കാലത്ത് കല്ലേറിന് പുറമെയുള്ള സമയം ഞങ്ങൾ ദിക്റിനും തസ്ബീഹിനും ഖുർആൻ പാരായണത്തിനുമായി ചെലവഴിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കൂട്ടായ നമസ്കാരം ഏർപ്പെടുത്തിയിരുന്നു. സഅദുദ്ദീൻ മൗലവിയാണ് ഇമാം. രാത്രി മൗലവിമാരുടെ പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു. മതപണ്ഡിതന്മാരുടെ പ്രസംഗ സദസ്സിൽ ബഹുമാനപ്പെട്ട കെ എം മൗലവി സാഹിബിൻ്റെ നിർബന്ധപ്രകാരം ഒരു ദിവസം ഞാനും പ്രസംഗിച്ചു. എന്തോ പ്രസംഗിച്ചു, അത്രമാത്രമേ ഓർമ്മയുള്ളൂ. അയ്യാമുത്തഷ്രീഖിൻ്റെ 3 ദിവസങ്ങളിലും മിനായിൽ താമസിക്കുന്നതാണ് പ്രബലമായ സുന്നത്ത്. ഞങ്ങളങ്ങനെ ചെയ്തു. പക്ഷേ കടമ വീട്ടാൻ 2 ദിവസം പാർത്താലും മതിയത്രേ. ഓരോ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ജംറത്തുൽ ഊലായിൽ 7 ജംറത്തുൽ ഉസ്തായിൽ 7 ജംറത്തുൽ ഉഖ്ബയിൽ 7 കല്ലുകൾ എറിയണം. അമരവിത്തിനേക്കാൾ മുതിർന്ന കരിങ്കല്ലിൻ കഷ്ണങ്ങളാണ് എറിയാറ്. കല്ലുകൾ ആൾമറയ്ക്കുള്ളിൽ കുന്നുകൂടിക്കിടക്കുന്നത് പിന്നീട് വാരി പുറത്തു കളയുമത്രേ. ഒടുവിലത്തെ ദിവസം ഞങ്ങളും ചില ജാവക്കാരുമല്ലാതെ മിനായിൽ ആരും അവശേഷിച്ചിരുന്നില്ല. മിനായിലെ പാർപ്പുകാലത്ത് ഒട്ടുവളരെ മലയാളികൾ മരിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ എനിക്ക് ഉള്ളിൽ തട്ടിയൊരു മരണം എൻ്റെ സ്നേഹിതൻ ജാവ മമ്മദ് ഹാജിയുടെ ഭാര്യയുടേതായിരുന്നു. ഭാര്യയ്ക്ക് മരുന്നു വാങ്ങാൻ വേണ്ടി ഡോക്ടർ ജമാലിനൊപ്പം മക്കത്തുപോയി. ഒരു അപകടത്തിൽ നിന്ന് യാദൃശ്ചയായി രക്ഷപ്പെട്ട് സ്നേഹിതനെ ആശുപത്രിയിലാക്കി. നെഞ്ചിനകത്തും പുറത്തും വേദനയുമായി തിരിച്ചെത്തിയ മമ്മദ് ഹാജി കണ്ടത് ഭാര്യയുടെ മൃതശരീരമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥിതി നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. കൂട്ടുകാരി അടുത്തു തന്നെ മരിച്ചു കിടക്കുകയും ഭർത്താവ് ആശുപത്രിയിലാവുകയും ചെയ്ത നിലയിൽ പൂർണ്ണ ഗർഭിണിയായ മിസിസ് ജമാലിൻ്റെ അവസ്ഥയും അനുകമ്പാർഹമായിരുന്നു. വിരഹ ദുഃഖമനുഭവിക്കുന്ന എത്രയെത്ര കുടുംബങ്ങൾ വേറെയുണ്ടാകും. ഞങ്ങൾ മക്കത്ത് അല്പദിവസം താമസിച്ചതിനു ശേഷം 25-ാം തീയതി രാത്രി മക്കത്ത് നിന്ന് വിദാഇൻ്റെ തവാഫ് വിടവാങ്ങൽ തവാഫും നടത്തി പരിശുദ്ധ ദേവാലയത്തോട് യാത്ര പറഞ്ഞ് ബസ്സിൽ ജിദ്ദയിലേക്ക് പുറപ്പെട്ടു.
1: തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ പുരോഗമിക്കുകയാണ്. നാം ഇപ്പോൾ കേട്ടത് ഓർമ്മ, സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന്റെ ഹജ്ജ് അനുഭവങ്ങളിലൂടെയുള്ള ഒരു യാത്രയിലൂടെയായിരുന്നു നാം ഇപ്പോൾ കടന്നുപോയത്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളിൽ ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കുട്ടികളോട് ദീൻ പറയുമ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലത്ത് അസ്സലാമു റസൂലില്ല. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ അവർക്ക് ദീന് പറഞ്ഞു നൽകുന്ന കാര്യങ്ങളിലെല്ലാം പുതിയ കാലത്തെ ഭാഷകൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മളെ എല്ലാവരുടെയും ബാധ്യതയാണ്. പുതിയ തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ പരാതികളെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് തിരിഞ്ഞു നോക്കുന്നത്. പുതിയ തലമുറ ദീനിനെ ഉൾക്കൊള്ളുന്നില്ല, അവർക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല, അവർ ഇബാദത്തുകൾ കൃത്യനിഷ്ഠത പാലിക്കുന്നില്ല, എന്ത് കാര്യങ്ങളായിക്കോട്ടെ, അവിടെയെല്ലാം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ദീന് പറഞ്ഞു കൊടുക്കുന്ന ഭാഷയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ ഉൾക്കൊള്ളണമെന്നുള്ളതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് ഒരു 10 വർഷങ്ങൾക്ക് മുൻപോ 5 വർഷങ്ങൾക്ക് മുൻപോ വേണ്ട, നമ്മളൊരു 2 വർഷം മുൻപ് പോലും നമ്മൾ ഇസ്ലാമികമായ വിഷയത്തെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെയല്ല ഇന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്നലെയോ മിനിഞ്ഞാണോ സംഭവിച്ച കാര്യങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ദീന് പറഞ്ഞു നൽകേണ്ടത്. പണ്ട് കാലത്തൊക്കെ ഈ ദീനിയായ കാര്യങ്ങളെ ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു നൽകുന്നതിൽ ചില രീതിശാസ്ത്രങ്ങളുണ്ടായിരുന്നു. അത് പൊതുവിൽ അതിൻ്റെ തത്വങ്ങളിൽ നിന്നുകൊണ്ടുള്ള പഠനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ ദർസ് പോലെയുള്ള രീതികളിലും മദ്രസ സിസ്റ്റങ്ങളിലുമെല്ലാം ഉള്ള ഒരു രീതിശാസ്ത്രമുണ്ട്. അത് നമ്മൾ ഇന്നും അതുപോലെ തന്നെ മുറുകെ പിടിക്കുന്നുമുണ്ട്. അത് അങ്ങനെ തന്നെ മുറുകെ പിടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാന കർമ്മങ്ങൾ, അടിസ്ഥാനമായ തത്വങ്ങൾ, അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അതങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. പക്ഷേ കുടുംബങ്ങളിൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഉപ്പ എന്ന നിലക്ക്, ഒരു ഉമ്മ എന്ന നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും പറയാനുള്ളത്. 1. നമ്മൾ ദീനിയായ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിനെല്ലാം യഥാർത്ഥത്തിൽ നല്ല കൃത്യമായ അവരുടെ ജീവിതത്തെ കണക്ട് ചെയ്യുന്ന ഉദാഹരണങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. തൗഹീദ് എന്ന് പറയുന്ന, അള്ളാഹു അഹദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കൃഷ്ടമായ ആ ഒരു ആദർശം, അള്ളാഹു ഏകനാണ് എന്നത് ഒരു കുട്ടി ഉൾക്കൊള്ളേണ്ടതിൻ്റെ അടിസ്ഥാനം എന്താണ്, നമ്മളത് കൃത്യമായും പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മദ്രസകളിൽ കുട്ടികളെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഇസ്ലാം കാര്യങ്ങൾ 5 പറയും. 1. കലിമത്തു തൗഹീദാണെന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാണെന്ന് പറയും. പക്ഷേ അതെല്ലാം അവിടെ തത്വത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും ജീവിത മേഖലകളിൽ കുട്ടികൾക്ക് ഇത് കൃത്യമായും പറഞ്ഞു നൽകേണ്ട സാഹചര്യമുണ്ട്. അവിടെയാണ് ഒരു രക്ഷിതാവിൻ്റെ കൃത്യമായ റോൾ കൃത്യമായി നമ്മൾ വരുന്നത്. 1. രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം അവരോടൊപ്പമാണ് ചിലവഴിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അവരൊരു രാവിലെ 9 മുതൽ ഒരു 4 വരെയൊക്കെ അവർ സ്കൂളിലായിരിക്കും ചിലവഴിക്കുന്നുണ്ടാവുക. അപ്പോൾ പല രക്ഷിതാക്കളും പറയാം, കുട്ടികളൊപ്പം സമയമേ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ 24 ദിവസത്തിൽ ഒരു 4-5 സ്കൂളുകളിലോ മറ്റോ പോയാൽ പോലും കുട്ടികൾ ബാക്കിയുള്ള

സംഭാഷണം ഖുർആനിൽ കൃത്യമായും പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സൂറത്തുൽ ഉഖ്മാനിലാണത്. 31-ാം അധ്യായം സൂറത്തുൽ ഉഖ്മാനിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായും പവൈദഖ്വാല ഉഖ്മാൻ ലിബിനിഹി വഹുവ അഇലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ല. അള്ളാഹുവിൻ്റെ അടിമയായ ലുഖ്മാൻ അലൈഹി ഇസ്ലാം, അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ലാ തുശ്രിക് ബില്ല എന്നാണ്, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുതെന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എന്താ ഒരു കുട്ടി ശിർക്ക് ചെയ്യുക, ഒരു കുട്ടിക്ക് ശിർക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഒരു കുഞ്ഞു മനസ്സിലേക്ക് ഒരു തത്വത്തെ കൃത്യമായും സന്നിവേശിപ്പിക്കാൻ സാധിച്ചാൽ. നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുക എന്നാണ് പറയുക, പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ടീച്ചിങ് എന്നാണ് പഠിപ്പിക്കുക. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റില്ലിംഗ് ആണ്, ടീച്ചിങ് അല്ല, ഇൻസ്റ്റില്ലിംഗ്, സന്നിവേശിപ്പിക്കലാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മുതിർന്ന പക്വതയുള്ള മനസ്സുകളിൽ മാത്രം പറ്റുന്ന കാര്യമാണ്. കുട്ടികളുടെ സ്കൂളുകളിലാണെങ്കിലും മറ്റ് ഏത് പഠനങ്ങളിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റില്ലിംഗ് ആണ്, സന്നിവേശിപ്പിക്കലാണ്. എന്താ സന്നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ അത് കോറിയിടുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കോറിയിടാൻ സാധിക്കുക? അത് നമ്മൾ സ്കൂളുകളിലും മറ്റും പഠിപ്പിക്കുന്നത് പോലെ കുറേ തവണ റിപ്പീറ്റഡായി പറയാന്നുള്ളതല്ല, നീ അള്ളാഹുൽ ശിർക്ക് ചെയ്ത് അള്ളാഹുൽ ശിർക്ക് ചെയ്ത് നമ്മൾ 10 വട്ടം പറഞ്ഞാൽ കുട്ടിക്ക് അത് പഠിക്കാൻ മനസ്സിലാവുന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് കുട്ടികൾക്ക് അള്ളാഹു ശിർക്ക് അതെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. അവിടെ ചില ഉദാഹരണങ്ങൾ അനിവാര്യമാണ്. ഒരു പക്ഷേ മദ്രസയിൽ ഉസ്താദ ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മളും നമ്മുടെ മോനും നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വഴിയരികിൽ ഒരു വിഗ്രഹാരാധനയുടെ മറ്റ് ഏതെങ്കിലും രൂപത്തിലുള്ള അനാചാരങ്ങൾ എന്തൊരു സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മോനും നമ്മളും അതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറയുകയാണ് അത് അവർ കണ്ടു അവരാരെ ആരാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ ജനസമൂഹത്തിന് പറഞ്ഞുകൊടുത്ത ശിർക്കിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അസ്തമിക്കുന്ന സൂര്യനെയോ അസ്തമിക്കുന്ന നക്ഷത്രങ്ങളെയോ ഞാൻ ആരാധിക്കില്ല, പൊട്ടിപ്പോകുന്ന വിഗ്രഹങ്ങളെ ഞാൻ ആരാധിക്കില്ല, പൊളിഞ്ഞു പോകുന്ന അത്തരം ആരാധനാപാത്രങ്ങളെ ഞാൻ ആരാധിക്കില്ല. ഇതെല്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാം വളരെ യങ്ങായ വളരെ യൗവനത്തിൽ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം ആ സമൂഹത്തിനോട് പഠിപ്പിച്ച് നൽകുന്നത്. അതുപോലെ നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹു വരുമ്പോൾ മാത്രമാണ് ഒരു കുട്ടിക്ക് അള്ളാഹനെ ബോധ്യപ്പെടുക. അപ്പോൾ ശിർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ശിർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, പല സമയങ്ങളിലും നമ്മുടെ വീടുകളിൽ തന്നെ പല കാര്യങ്ങളിലും തെറ്റായ ചില നിലപാടുകൾ ദീനിയായി തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളിലോ മറ്റൊക്കെ എടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെയെല്ലാം അത് തിരുത്തി കൊടുക്കുമ്പോൾ കുഞ്ഞുകുട്ടിയല്ലേ അവനിപ്പോൾ അതെന്താ മനസ്സിലാവുക എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അവനോട് തന്നെ അത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. പല രക്ഷിതാക്കളും നിസ്സാരമായി കാണുന്ന ഒരു വിഷയമാണിത്. അതൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാവുക, അവർക്ക് എങ്ങനെ ബോധ്യപ്പെടുക? പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകളാണ്, നമ്മൾ സെറ്റ് ചെയ്യുന്ന ലിമിറ്റുകളാണ് യഥാർത്ഥത്തിൽ കുട്ടികളുടെ ആകാശം എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാറിപ്പറക്കേണ്ട ആകാശത്തെ സെറ്റ് ചെയ്യുന്ന അവൻ്റെ രക്ഷിതാവാണ്. എന്നും പഠിക്കാൻ പറയുന്ന, സ്കൂൾ വിട്ടു വന്നാൽ ഒരുപാട് ചീത്ത പറയുന്ന, ദേഷ്യപ്പെടുന്ന രക്ഷിതാവിൻ്റെ മുമ്പിൽ ആ കുട്ടിയുടെ ആകാശം വളരെ ചെറുതാണ്. അവൻ്റെ ആകാശം എന്ന് പറയുന്നത് അവനെ പഠിക്കണം എന്നുള്ളത് മാത്രമാണ്. അവിടെ പറക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. മറിച്ച് നിരന്തരം ഉപ്പയും ഉമ്മയും സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആ കാര്യങ്ങളൊക്കെ അവന് കൂടി തർജ്ജമ ചെയ്ത് കൊടുക്കുന്നില്ല, അവന് കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ ഒക്കെയും നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒന്നിപ്പോൾ നമ്മൾ ശിർക്ക് പറഞ്ഞു, ഇനി തൗഹീദിൻ്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നമ്മൾ തീർച്ചയായും അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു കുട്ടി വളർന്ന് വലുതാവുന്ന സാഹചര്യങ്ങളെ കാണുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള അത്ഭുതങ്ങളെ കാണുമ്പോൾ, ഊട്ടിയിലേക്ക് കുടുംബമായിട്ട് ടൂർ പോകും, ഊട്ടി പോയി നല്ല അടിപൊളിയായി തിരിച്ചു വരും, പക്ഷേ ഊട്ടിയിൽ ചെന്ന് ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു യാത്രയാണെങ്കിൽ പോലും നമ്മൾ പോകുന്ന ഏത് സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ സന്ദർശിക്കുന്ന എവിടെയാണെങ്കിലും അവിടെ ചെന്ന് നമ്മളെന്തൊരു അത്ഭുതം കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര വലിയൊരു സംഭവമാണിത്, എത്ര ഭംഗിയുള്ളതാണിതെന്ന് പറയുമ്പോൾ ഒപ്പം നമ്മൾ കുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് പറയണം ഇതെല്ലാം ഹാദാ ഖൽഖുല്ലാഹ്, ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയല്ലേ. ഈ ഒരു അത്ഭുതം സ്വന്തം ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വായയിൽ നിന്നും കേൾക്കുന്ന ശ്രവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവൻ ഇനി കാണുന്ന എല്ലാ കാഴ്ചകളിലും അവൻ അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ ആ ഒരു അടയാളങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ഇങ്ങനെ ആയിരിക്കണം നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ദീനിയായ വിഷയങ്ങൾ പറയുന്നിടത്തെ നമ്മുടെ അടിസ്ഥാനപരമായ ആദർശ വിഷയങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയാൾക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ആരാണ് പ്രവാചകൻ, എപ്പോഴാണ് പ്രവാചകനെ കണ്ടിട്ടുള്ളത്, അതൊന്നും ആ കുട്ടിക്കറിയില്ല. അവൻ ഇന്നേവരെ അറിയാത്ത ഒരാളെ പറ്റിയാണ് മദ്രസയിൽ പഠിക്കുന്നത്. പക്ഷേ ആ പ്രവാചകനെക്കുറിച്ച് അവൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാണും. എപ്പോഴാണെന്നറിയോ, അവൻ്റെ ഉപ്പയും ഉമ്മയും നടക്കുന്ന നിലപാടുകളെല്ലാം ആ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴായിരിക്കും അത്. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ആ കുതിരപ്പുറത്ത് കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നത്രേ. ഇത് ഒന്നോ രണ്ടോ തവണ നമ്മൾ പറയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഇത്
ഏതോ ഒരു പ്രവാചകൻ, ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഉപ്പയുമ്മയും സ്വീകരിച്ചാണെന്നുള്ള തലയിൽ കയറും. പിന്നീട് ആ പ്രവാചകൻ ആരാണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഡിസ്കസ് ചെയ്യണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ ഇടങ്ങളിലുമെല്ലാം ഈ ഡിസ്കഷൻ നമ്മൾ വരണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ

0: ഒക്കെ ആദർശപരമായി ഇപ്പോൾ പ്രവാചകനും അതുപോലെ തന്നെ അള്ളാഹുവിനെയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഖുർആൻ എന്നുള്ള വിഷയം. ഇപ്പോൾ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വീട്ടിൽ ഖുർആൻ എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നുള്ളത് എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ ആ ഖുർആൻ എവിടെയാണെന്നുള്ളതിന് കൃത്യമായ അടയാളം. നമ്മുടെ വീട്ടിലെ ഷെൽഫിനുള്ളിൽ എപ്പോഴും പൊടിതട്ടി വെക്കുന്ന ഒരു ഗന്ധമാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ മനസ്സിലും അത് എപ്പോഴും പൊടിതട്ടി വെക്കുന്ന ഗന്ധമായിരിക്കും. നമ്മുടെ വീട്ടിലെന്നും ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിലൂടെ ഓടിക്കളിക്കുന്ന ഗ്രന്ഥമാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെയും കയ്യിൽ ഓടിക്കളിക്കുന്ന ഗ്രന്ഥമായി അത് മാറും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഭാഗം അങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആദർശപരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രാക്ടിക്കലായി പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ട് എന്നുള്ളത്. എന്നെ കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഇതേറ്റവും നന്നായി സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല, നമ്മൾ സ്റ്റേജിൽ കയറി ഒരു 5000 ആളുകളുടെ മുമ്പിൽ നമുക്ക് വലിയ പ്രഭാഷണം നടത്താൻ ചിലപ്പോൾ സാധിച്ചോളന്നില്ല. നമ്മളൊരു വലിയ ക്ലാസ് എടുക്കാനോ നമുക്ക് വലിയ തഫ്സീറുകൾ വായിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് കൂടിയിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഡിസ്കഷനുകളിലെല്ലാം അള്ളാഹുവിനെയും ഇസ്ലാമിനെയും എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആദർശപരമായ വിഷയങ്ങൾ പോലെ തന്നെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും ഈ ഒരു മാതൃക വേണമെന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, നമ്മുടെ കുട്ടി നമ്മൾ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നില്ല എന്നതിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് അവൻ നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണെന്നാണ്. അവൻ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നില്ല എന്നതിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് അല്ലേ? നമ്മൾ പറയുന്നത് കേൾക്കണില്ല എന്ന് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നിസ്കരിക്കാൻ എത്ര പറഞ്ഞ് കേൾക്കണില്ല, പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഖുർആൻ ഓതാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ആ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, അതിനേക്കാൾ വലിയ ടെൻഷൻ നമ്മൾ നിസ്കരിക്കാൻ പോകണ്ടോ എന്ന് കാണുന്നതാണ് കുട്ടി. നമ്മൾ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുന്ന ഉപ്പയാണോ, നമ്മൾ സമയം അയക്കല് മുസ്ലിം എടുത്ത് നിസ്കരിക്കുന്ന ഉമ്മയാണോ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും അത് കാണുന്നുണ്ട്. ആ കാണുന്നതിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടിക്ക് അത് സ്വീകരിക്കാൻ ഒരു നല്ല മാതൃകയില്ലാതായി പോകും. പക്ഷേ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിലും നമുക്ക് മാതൃക കാണിച്ചു കൊടുത്തത് ശീലിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ദീനിയായ ആരാധനാ കർമ്മങ്ങളെല്ലാം നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടോ നമ്മൾ ഉറപ്പിക്കണം. ഇപ്പോൾ ഖുർആൻ പാരായണം, അല്ലെങ്കിൽ നമ്മൾ വായിക്കണം വായിക്കണം, കുട്ടിയെടുത്ത് പഠിക്കണം പഠിക്കണം എന്ന് പറയും. പക്ഷെ ഉപ്പ വീട്ടിൽ വന്നാൽ ഫുൾ ഫോണിലാണ്, അല്ലെങ്കിൽ ഉമ്മ എപ്പോഴും തിരക്കിലാണ്, അടുക്കളയിലാണ്, നമ്മളങ്ങനെ പഠിക്കുന്ന ഒരാളൊന്നുമല്ല, കുട്ടി ഇങ്ങനെ പഠിക്കാൻ നമ്മൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര തന്നെ ആത്മാർത്ഥമായി പഠിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം എന്നുള്ളതാണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ പോലെ തന്നെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ആദർശമാണ്, രണ്ട് ആരാധനയാണ്, മൂന്ന് വിശ്വാസമാണ്. എന്താ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ? സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ ദീൻ ഉൾക്കൊള്ളുന്നിടത്ത് ജീവിതത്തിൻ്റെ ഇടവേളകളിലെല്ലാം അവർക്ക് ദീൻ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും അള്ളാഹു ആശ്വാസം നൽകുന്ന, അള്ളാഹുള്ള വിശ്വാസം കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിലപാടെടുക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തവക്കുലുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികൾക്ക് പറയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചു. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മൊബൈലിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കാണുമ്പോൾ അവിടുത്തെ കുട്ടികൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വെല്ലുവിളികൾ അനുഭവിക്കുമ്പോഴൊക്കെ ഹസ്ബുൻ അല്ലാഹുവിനെ അമൽ വക്കീൽ എന്ന് പറയുന്നത് നമ്മളെ മോനിങ്ങനെ കാണിച്ചു കൊടുത്ത്, നമ്മുടെ മോൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് കണ്ടോ, നമ്മുടെ അതേ പ്രായമുള്ള കുട്ടിയല്ലേ, അവനെത്ര ബുദ്ധിമുട്ടില്ലേ, ആരെക്കുറിച്ചാണ് പറയണത്? അതാണ് യഥാർത്ഥത്തിൽ തവക്കുലിൻ്റെ പാഠം. നമ്മുടെ വിശ്വാസ രംഗങ്ങളിലെല്ലാം നമ്മളിത് പാലിക്കണം. സുഹൃത്തുക്കളെ, വലിയ രീതിയിൽ കുട്ടികൾ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കാലമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള വലിയ ടെൻഷനുകൾ, പ്രഷറുകളെല്ലാം അനിയന്ത്രിതമായിട്ട് കാരണങ്ങളില്ലാതെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പഠന മേഖലയിലെല്ലാം വലിയ ആത്മഹത്യകൾക്കും വലിയ ഡിപ്രഷനും എല്ലാം കാരണമാകുന്നു. ഇന്ന് കേരളക്കരയിൽ തന്നെ വലിയ രീതിയിൽ ഈ സൈക്കോളജി തെറാപ്പി സെൻ്ററുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമൊക്കെ പലപ്പോഴും പുതുതലമുറയിൽ ഇത്തരം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ്. അവർ സ്ക്രോൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യാനും നിരന്തരം താരതമ്യം ചെയ്ത് ഞാനൊന്നും ആയിട്ടില്ല, എനിക്കെന്തൊക്കെയോ കുറവുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികമായ വിശ്വാസം ഒരു ദൃഢമായ ആശ്വാസമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി തർജ്ജമ ചെയ്ത് നൽകണം എന്നുള്ളതാണ്. ഒരു കുട്ടി താരതമ്യം ചെയ്യാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി പ്രവാചകൻ പറയുന്നുണ്ട്. പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങളെപ്പോഴും മുകളിലേക്കല്ല താഴേക്കാണ് നോക്കേണ്ടത്. ഈ പാഠത്തെ എങ്ങനെ നമുക്ക് നൽകാൻ സാധിക്കും? ഈ പാഠം ഒരു കുട്ടിക്ക് പറഞ്ഞു നൽകേണ്ടത് ഹദീസ് വായിച്ച് മദ്രസയിൽ പഠിപ്പിക്കുന്ന രീതിയിലല്ല, മറിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു സൗകര്യം ഇല്ലെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തൊട്ട് താഴെയുള്ള ഈ സൗകര്യം പോലും ഇല്ലാത്തൊരു വീട്ടിലേക്കാണ് എന്ന് പറയാൻ, നിരന്തരം പരാധീനകളുടെ കഥകൾ പറഞ്ഞ് എപ്പോഴും അത്തരം പരാതികളും ദീനതകളും മാത്രമായി പോകുന്ന രക്ഷിതാക്കളുടെ സംസാരങ്ങൾക്കിടയിൽ ഇങ്ങനെ നിലപാടുകൾ മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ എന്ത് പരാതികൾ ഉണ്ടാകുമ്പോഴും അവൻ താഴേക്ക് നോക്കും, എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെന്ന് അവൻ ഉൾക്കൊള്ളും. അതുകൊണ്ട് അത്തരം ആ ഒരു തരത്തിലുള്ള വിശ്വാസം ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറണം. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആദർശപരമായ വിഷയങ്ങളിലെ നമ്മുടെ രക്ഷാകർത്തൃത്വമാണ്, രണ്ടാമത്തത് നമ്മുടെ ആരാധന കർമ്മങ്ങളിലെ മാതൃകകളാണ്, മൂന്നാമത്തത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലെ ആശ്വാസമാണ്. ഈ മൂന്ന് കാര്യങ്ങളും തീർച്ചയായും ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം അള്ളാഹു നമുക്ക് ആ ഒരു ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, കുട്ടികളോട് ദീൻ പറയുമ്പോൾ. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.
2: പീസ് റേഡിയോ എന്നത് കേവലം ഒരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
4: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: സർവകലാശാലകളെ കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ മുന്നിൽ കാണുകയാണ്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട്, ഈ നിലക്ക് ഗവർണർമാർ ചാൻസലർമാരായിരിക്കും, സ്വാഭാവികം വൈസ് ചാൻസലറെ നിയമിക്കുന്നിടത്ത് ഗവർണർമാർ കൃത്യമായി ഇടപെടുന്നു. ആർ എസ് എസ് അനുഭവമുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. അവർ ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മൂന്ന് വി സിമാർ എങ്ങാണ്ടോ ഇതുപോലെ ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുത്തതായി വാർത്തകൾ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഹമീദ് ബാഷ, ഇതിൽ നിന്ന് എന്താണ് പ്രകടമാകുന്നത് സത്യത്തിൽ ഈ ഒരു വിഷയത്തിലൂടെ?
6: അല്ല, ഇത് ഈ ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളതൊരു യു ഡി എഫ് മന്ത്രിസഭയാണ്. തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു ബി ജെ പി മറ്റേ അനുകൂലമല്ലാത്തെന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു മന്ത്രിസഭ ഉണ്ട്, അങ്ങനെ സ്റ്റേറ്റുകളുണ്ട്. പക്ഷേ എന്തായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് അതിൻ്റെ ഒരു വിദ്യാഭ്യാസ നയം, പ്രഖ്യാപിത വിദ്യാഭ്യാസ നയം വളരെ വ്യക്തമാണ്. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന് മൂന്ന് ഒരു മറ്റേ എന്താ പറയുക, പിന്നെ കല്ലുകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തെ എന്താ വെച്ചാൽ അത് സെൻട്രലൈസേഷനാണ്, എല്ലാം കേന്ദ്രത്തിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കമേഴ്സ്യലൈസേഷനാണ്, അതും കൃത്യമായി നടക്കുന്നുണ്ട്, അത് ഇനി കുറച്ചുകൂടെ വ്യാപകമാകും. മൂന്നാമത്തേത് കമ്മ്യൂണലൈസേഷനാണ്. അപ്പോൾ ഈ മൂന്ന് നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൊത്തത്തിലുള്ളവരുടെ വിദ്യാഭ്യാസ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിന് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിന് ചില രീതികൾ ഉണ്ട്, കോളേജുകളിൽ നടപ്പാക്കുന്നതിന് വേറെ ചില രീതികളുണ്ട്. സമാനതയും അതേസമയം വ്യത്യസ്തമൊക്കെയുള്ള രൂപങ്ങൾ. അപ്പോൾ നമുക്കറിയാം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നേരത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിലുണ്ടായിരുന്ന സ്ഥാനത്ത് എന്ത് ചെയ്തു, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നൊരു സ്ഥാനം കൃത്യമായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിൻ്റെ അണ്ടറിൽ നമുക്കറിയാം യു ജി സിയിൽ, നാക്കിൽ, അതുപോലെ ഐ സി എച്ച് ആറിൽ, എൻ സി ആർ ടിയിൽ, ഇതിലെല്ലാം തന്നെ മെല്ലെ മെല്ലെ അവർ കായ്വൽക്കരണം നടത്തി, അല്ലെങ്കിൽ അവരുടെ ആർ എസ് എസിൻ്റെ അനുഭാവികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിങ്ക് ടാങ്ക്സിനൊക്കെ കൊണ്ടുവന്ന് അവർ പ്രതിഷ്ഠിച്ചു. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ ആ ഒരു മുകൾ തട്ടിലുള്ള സ്ട്രക്ചറിനെ അവർക്ക് അനുകൂലമാക്കി എടുത്തു. പിന്നെ ഈ എന്താ പറയുക, നമ്മുടെ കുറച്ച് സ്ട്രക്ചറൽ ചേഞ്ചുകളൊക്കെ വരുത്തി. ഇതിന് പുറമെ പിന്നീട് അവർ ഇടപെടുന്ന എവിടെയാണ്, സിലബസുകൾ ഇടപെടുന്നു. അപ്പോൾ ഈ സിലബസുകളിൽ ഇടപെടുന്നതിൻ്റെയും ഉദ്ദേശം എന്ത് തന്നെയാണ്, എങ്ങനെയാണോ അതിനെ ഹൈന്ദവവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ നരേറ്റീവ്സ് എന്ത് ചെയ്യുന്നു, അതിലേക്ക് കൊണ്ടുവരുന്നു. ചരിത്രരചനയിൽ ഒക്കെ അത് വളരെ പ്രകടമാക്കി തന്നെ ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ എന്താണ് ട്രഡീഷണൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളും നടപ്പാക്കണമെന്നുള്ള വരുന്നു. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താ വെച്ചാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിനെ വേറെ രീതിയിലൊക്കെ എന്താണ് ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്, അതായത് നേരിട്ട് ആ സാധനം നടപ്പാക്കാതെ. പക്ഷേ ഇതൊക്കെ സമീപഭാവിയിൽ അതിൻ്റെ മുകളിലൊക്കെ തന്നെ ഉള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ഗൗരവമേറിയ ഇടപെടലുകളിലേക്കോ ഇത് പോകും. അപ്പോൾ കേരളത്തിലൊരു മറ്റേ ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിലുള്ള വി സിമാരുടെ നിയമനം നടന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ബാക്കിയുള്ളതിൽ കൂടെ നടക്കും. മാത്രമല്ല ആ ഘട്ടം കഴിഞ്ഞാൽ വി സിമാർ വഴി എന്തൊക്കെയാണോ നടപ്പാക്കേണ്ടത് ആ നടപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ വേദിക് സയൻസ് അതൊക്കെ അതുപോലെ വെച്ചാൽ എന്തിനാറാലോചിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ വധം പോലും ഒരു ബോധപൂർവം നടന്നൊരു സംഭവമൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് എന്ത് ഇന്ന് കുട്ടികൾക്ക് പഠിക്കാൻ ഇന്ത് അതെന്തോ ഒരു ഏതോ ഒരു ചങ്ങായി എന്ത് ചെയ്തു മറ്റേ അറിയാത്തോക്ക് ഇങ്ങനെ പരിശോധിക്കേണ്ടതിൽ എന്ത് ചെയ്തു വെടിവെണ്ട് ഗാന്ധി മരിച്ചു എന്നുള്ള പോലെയാണ്. ആ ചെറുതായിട്ട് വെടിവെച്ച പോലെയാണ്. അപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിലുള്ള മാറ്റങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് പല അവരുടെ പല സിലബസ് പരിഷ്കാരങ്ങളെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ എന്താണ് കണ്ടു കഴിഞ്ഞു. എന്നാൽ അതേസമയം ഇപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇത് അത്ര എളുപ്പത്തിൽ യൂണിവേഴ്സിറ്റികൾ നടപ്പാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പാക്കാൻ പറ്റുന്ന വഴി എന്താണ്? ഗവർണർമാരിലൂടെ ഉള്ള അവരുടെ അധികാരങ്ങൾ ഉപയോഗിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാൻസലറാണ്, ആ ചാൻസലറുടെ കീഴിലാണ് വൈസ് ചാൻസലർമാർ വരുന്നത്. എന്നാൽ അതേസമയം ഈ ഗവർണർ ഒരു പരമാധികാരിയാണോ? ഗവർണർ അങ്ങനെ ഒരു പരമാധികാരം ഉപയോഗിക്കുന്ന അവസ്ഥ അപ്പോൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇപ്പോൾ പ്രസിഡൻ്റ് ഇപ്പോൾ ആരല്ല, മുർമു അല്ല, നമ്മുടെ ബഹുമാനായിട്ടുള്ള മറ്റേ പ്രസിഡൻ്റ് അല്ല എന്ന് വെക്കുക, ഒരു കോൺഗ്രസ് പ്രസിഡൻ്റാണ്. ആ കോൺഗ്രസ് പ്രസിഡൻ്റ് ഈ രീതിയിലുള്ള ഒരു ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിലോ? ശരിക്കും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആ ഒരു സംവിധാനം തകരാതിരിക്കാൻ വേണ്ടി കാലാകാലങ്ങളിലുള്ള പ്രസിഡൻ്റുമാരെല്ലാം പല രൂപത്തിലും അവരുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഒപ്പിടുന്നതാണെങ്കിലും ബാബരി മസ്ജിദ് തകരുന്ന സമയത്ത് ഒരു പ്രത്യക്ഷമായ നിലപാടെടുക്കാതെ മനസ്താപത്തോടെ മാറി നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു? ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നൊരു സർക്കാരുണ്ട് എന്നുള്ളതും ആ സർക്കാരിനാണ് ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ അധികാരം ലഭിക്കേണ്ടതെന്നും എന്നുള്ള ആ ഒരു ഫെഡറൽ തത്വത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. ആ ബോധത്തെ ഇവിടെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത് ഗൗരവമേറിയ ഒരു ഇടപെടലായിട്ട് നമ്മൾ കാണണം. അപ്പോൾ മോഹൻ ഭഗവത് പങ്കെടുത്ത ഒരു ഇതിൽ വി സിമാർ പങ്കെടുക്കുക എന്ന് പറയുമ്പോഴേ മോഹൻ ഭഗവത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു സംഘടനയുടെ പിന്നെ ആരുമാണ്, ആരാ നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു സംഘടനയുടെ ഒരു ഇതിനകത്തേക്ക് എന്തിനാണ് പങ്കെടുക്കുന്നത്? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ശരിക്കും സർക്കാർ അതിനൊക്കെ ഒരു എന്താണ് എത്രമാത്രം ശക്തമായി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് നമുക്കെന്താണ് ഒരു ബോധ്യത വന്നിട്ടില്ലാത്ത ഒരു വിഷയമാണ്. എന്തായാലും അപ്പോൾ വി സിമാരെന്തായാലും അറ്റ്ലീസ്റ്റ് എന്താണ് ചാൻസലറുടെ അണ്ടറിലാന്ന് പറയാം. പക്ഷേ ഇപ്പം നടക്കുന്ന എന്താണ് അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കൂടെ വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. അതുകൊണ്ടാണിപ്പോൾ പിന്നെ ഗവർണർ എന്ത് ചെയ്യുന്നത്, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കുന്നത്. അത് ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടിയാണ് യോഗാടെ? ഒരു ഭാഗത്ത് വേണമെങ്കിൽ നിരുപദ്രവകരമായ ഇന്ത്യ മുഴുവനും അംഗീകരിക്കുന്ന ഒരു ഒരാശയം എങ്ങനെ നമുക്ക് നന്നായി നടപ്പാക്കാൻ പറ്റും എന്ന് പിന്നെ ആലോചിക്കാൻ വേണ്ടിയെന്നൊക്കെ പറയാം. പക്ഷേ അവിടെ എന്താണ്, ഇവിടെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ബി അശോക്, അദ്ദേഹം അതിനകത്ത് പങ്കെടുക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കുറച്ച് മറ്റേ കറയുള്ളതാണെന്നുള്ളതിനെ പ്രശ്നമൊന്ന്, രണ്ട് ഇത് ഇങ്ങനെ വിളിച്ചു ചേർക്കാൻ ഒന്ന് അധികാരമുണ്ടോ എന്നുള്ളത്, രണ്ട് ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇവിടെ ഇപ്പം നമ്മുടെ രാജ്യത്ത് ഏറ്റവും നീറുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ യോഗ നടക്കില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഗവർണർക്ക് ഇടപെടാവുന്ന ഇടപെടേണ്ട എത്രയോ നല്ല കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുകയും ജനങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. മാറി നിന്നുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഈ സമൂഹത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന, പക്ഷെ അതിനൊക്കെ പകരം വളരെ ബാലിഷമായ ഒരു കാര്യത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയും അതിനകത്തൂടെ ഒരു ടെസ്റ്റ് ഡോസാണ് യഥാർത്ഥത്തിൽ നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടെ സർക്കാർ ശ്രദ്ധിക്കേണ്ടത്. ആ ടെസ്റ്റ് ഡോസിൻ്റെ യഥാർത്ഥത തന്നെയാണ് പിന്നെ മുഖ്യമന്ത്രിയോടുള്ള മന്ത്രിസഭയോടുള്ളൊരു വെല്ലുവിളിയാണ്. അതൊരു സംശയം അതിനകത്ത് ഇല്ല. ഞങ്ങൾ വിളിച്ചാൽ ആരൊക്കെ വരുന്നു ഇപ്പോൾ നോക്കി, ഇനി എന്താണ്, ഇനി ഇത്തരത്തിൽ ഞങ്ങൾ വിളിക്കുമെന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട്. ആ സമയത്ത് പിന്നെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരാനിടയുണ്ട് എന്നുള്ളൊരു സൂചന അതിനകത്തുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായ ഏറ്റവും വലിയൊരു വിമർശനം അത് ഇത്തരത്തിൽ ഉള്ള പല പ്രവണതകളെയും കണ്ടില്ലെന്ന് നടിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്കിന്നറിയാം കേരളത്തിൽ വലിയ തോതിൽ കായവൽക്കരണം നടത്തുന്നുണ്ട്. പോലീസിൻ്റെ അകത്ത് അത്തരത്തിലുള്ള വിഭാഗങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി പ്രവർത്തിച്ചതിന് നമുക്ക് പിന്നെ തെളിവുകളുണ്ട്. IAS ഓഫീസർമാർ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതിന് തെളിവുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുന്നൊരു സംസ്ഥാനത്ത് ഇതിനെ ലളിതമായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത് ഈ ചിന്താഗതിയുള്ള ഈ വർഗീയ ബോധമുള്ള ആളുകൾ ഉദ്യോഗസ്ഥ തലത്തിലും പോലീസ് തലത്തിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്ത, അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത വിഭാഗങ്ങൾ ഇവിടുത്തെ പ്രജകളാണ്. അവരനുഭവിക്കാനിടയുള്ള ഭരണരംഗത്ത് അനുഭവിക്കാനിടയില്ല, നീതിയുടെ രംഗത്ത് അനുഭവിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ചെറുതായി കാണുക എന്നുള്ളതൊരിക്കലും ഒരു വഴിയല്ല എന്നുള്ളതാണ്. കൃത്യമായ നയനിലപാട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗവർണറോട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല എന്ന രൂപത്തിൽ ചിന്തിച്ചാൽ നടക്കില്ല. എന്നിട്ടോ ഇടതുപക്ഷത്തെ വിമർശിച്ചൊരു കാര്യമുണ്ടോ, നിങ്ങളന്ന് മറ്റേ വെള്ളാപ്പള്ളിയെ കൊണ്ടു വരുന്നില്ലേ, അന്ന് വേറെ എന്തെങ്കിലും ചെയ്തില്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ കാലം കഴിഞ്ഞു എന്നും ചെയ്യണം നമ്മുടെ ഈ പുതിയ മന്ത്രിസഭ മനസ്സിലാക്കണം. ഇന്ന് പ്രതിപക്ഷത്തല്ല ഇരിക്കുന്നത്, ഭരണപക്ഷത്താണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് രക്ഷപ്പെടാവുന്ന ഒന്നല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗവർണറോട് നയപരമായി തന്നെ അത് ഒരു മറ്റേ ചർച്ച നടക്കേണ്ടതുണ്ട്. ഇനിയും അത്തരം നിലപാടുകൾ വരികയാണെങ്കിൽ ഒരു പക്ഷേ എന്താണ് ഈ പരാജയപ്പെടുന്നത് വലിയൊരു പ്രശ്നമല്ല, പക്ഷേ ഏറ്റുമുട്ടാനുള്ള ഊർജം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കേരളത്തെ അത് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. നമസ്കാരം. പ്രതീക്ഷിച്ചിരിക്കൽ. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അദ്ധ്യായത്തിൽ നിന്നുള്ള ഹദീസുകളാണ് നാം മനസ്സിലാക്കി വരുന്നത്. അതിൽ 1060-ാമത്തെ ഹദീസ് ഇമാം നബവി റഹിമഹുല്ല കൊണ്ടുവന്നത്, വഅൻ അബി സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസാജിദ ഫഷ്ഹദു ലഹു ബിൽ ഈമാൻ ഖാല അല്ലാഹു അസ്സ വജൽ ഇന്നമാ യഅമുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ അത്തൗബ റവാഹു തിർമിദി വഖാല ഹദീസ് ഹസൻ. അബൂ സഈദിൻ ഖുദരി റളിയല്ലാഹു അൻഹുൽ നിന്നുള്ള ഒരു ഹദീസാണ്. സഅദ് ബിൻ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു എന്നതാണ് അബൂ സഈദിൻ ഖുദരി റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ നാമം. അബൂ സഈദിൻ ഖുദരി എന്നുള്ളത് കുന്യത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം പറയുന്നു, ഇദാ റഅയ്തു മുർറജുല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ നിങ്ങൾ കണ്ടാൽ, യഅതാദുൽ മസാജിദ, മസ്ജിദുകളിലേക്ക് അയാൾ നിത്യമായി പതിവായി പോകുന്നത്, ഫഷ്ഹദു ലഹു ബിൽ ഈമാൻ, അയാളെ ഈമാൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക എന്ന്. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തു തൗബയിലെ 18-ാമത്തെ ആയത്തിൽ, ഇന്നമാ യഅമുറു മസാജിദ അല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ പരിപാലിക്കുന്നവർ, മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് എന്ന്. സഹോദരങ്ങളെ, ഇമാം നബവി റഹിമഹുല്ല കൊണ്ടുവന്ന ഈ ഒരു ഹദീസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, ഈ ഹദീസ് ഹദീസുൻ ളഈഫുൻ, ദുർബലമായ ഹദീസാണ്. ലാ യസിഹു റഫഅഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്നത് നമ്മൾ മുമ്പ് സ്വഹീഹായി വന്ന, വ്യക്തമായി സ്വഹീഹായി വന്ന ഹദീസുകൾ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ അമൽ ചെയ്യുക എന്നതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പറയപ്പെട്ടതായ ഹദീസ് അത് ദുർബലമാണ് എന്നതാണ്. സൂറത്തു തൗബയിലെ ഈ ഒരു ആയത്ത്, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ പരിപാലിക്കുന്ന ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരും സക്കാത്ത് നൽകുന്നവരും അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാത്തവരുമാണ്. ഫഅസ ഉലായിക യകൂനു മിനൽ മുഹ്തദീൻ, അവർ സന്മാർഗികളിൽ ആയേക്കാം എന്ന ആയത്ത് വെച്ചുകൊണ്ട് വന്നിട്ടുള്ളതായി, ഈമാൻ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്നതായി ഈ ഒരു ഹദീസ് അത് ദുർബലമാണ് എന്നതാണ് അതിനെ സംബന്ധിച്ച് ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇമാം നബവി റഹിമഹുല്ലാ 190-ാമത്തെ അധ്യായം, ബാബു ഫദൽ ഇൻതിളാരി സ്വലാഹ്, നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയുടെ അധ്യായമാണ്. ഇൻതിളാർ എന്ന് പറഞ്ഞാൽ വെയ്റ്റിംഗ്, കാത്തിരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക എന്നതാണ്. ഇൻതിളാറു സ്വലാഹ്, നമസ്കാരം കാത്തിരിക്കുക, അതിനേറെ ശ്രേഷ്ഠതയും മഹത്വവുമുണ്ട്. 1061-ാമത്തെ ഹദീസ്, വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ മാദാമത്തിസ് സ്വലാത്തു തഹ്ബിസുഹു ലാ യംനഉഹു അൻ യൻഖലിബ ഇലാ അഹ്ലിഹി ഇല്ലാ സ്വലാത്ത്. മുത്തഫഖുൻ അലൈഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹുനു ഏറ്റവും കൂടുതൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. 5374 ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹുനു റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ സുഖർ അദ്ദൗസി അൽ യമാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അബൂ ഹുറൈറ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത് എന്ന ചരിത്രവുമെല്ലാം നാം മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു അഹദുക്കും ഫീ സ്വലാത്തിൻ, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും, മാദാമത്തി സ്വലാത്തു തഹ്ബിസുഹു, നമസ്കാരം അയാളെ പിടിച്ചുവെക്കുന്നിടത്തോളം, പിടിച്ചു വെക്കുന്ന സമയം അത്രയും. ലാ യംനഉഹു, അദ്ദേഹത്തെ തടയുന്നില്ല അയ് അങ്കലിബ ഇല അഹ്ലിഹി, തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ, ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ. നമസ്കാരം കാരണത്താൽ സ്വലാ അള്ളാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമിൽ ഏറെ ശ്രേഷ്ഠത നൽകിയിട്ടുള്ളതായ നമസ്കാരം എന്നുള്ള ഇബാദത്ത്, അതല്ലാതെ അത് നിർവഹിക്കണം എന്ന ഒരു ഉദ്ദേശമല്ലാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാൻ വേറൊരു കാരണവും അയാൾക്കില്ല. അങ്ങനെ ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക, അതാണ് അദ്ദേഹത്തെ അയാളെ അവിടെ നിർത്തിയത്. മസ്ജിദിൽ അയാളെ പിടിച്ചുവച്ചത് വേറെ പല ആവശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാം. അങ്ങനെയുള്ള അവസ്ഥകളിലും ഈയൊരു പുണ്യം നേടിയെടുക്കാൻ, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് മസ്ജിദിൽ ഇരിക്കുക, മറു നമസ്കാരത്തെയും കാത്തിരിക്കുക എന്നതിന് സഹോദരങ്ങളെ വലിയ പ്രതിഫലമാണ് പറയപ്പെട്ടിട്ടുള്ളത്. നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിൻ്റെ ഹദീസുകൾ മുമ്പ് ധാരാളം നമസ്കാരത്തിന് വേണ്ടി നടക്കുന്ന കാലടികൾ, ആ കാലടിക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളൊക്കെ പറയുന്നിടത്തും നമസ്കാരം കാത്തിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ പ്രതിഫലവും ഉണർത്തിയിട്ടുണ്ട്. അന്നൽ ഇൻസാന മാദാമ യൻതദിറു സ്വലാ ഫഇന്നഹു ഫി സ്വലാത്തിൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരാൾ നമസ്കാരം വെയിറ്റ് ചെയ്ത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന സമയമത്രയും അയാൾ നമസ്കാരത്തിലാണ്. അതാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ലാ യസാലു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ആയിക്കൊണ്ടേയിരിക്കും, ഫി സ്വലാത്തിൻ, അയാൾ നമസ്കാരത്തിലായിക്കൊണ്ടിരിക്കും, നമസ്കരിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമായിരിക്കും. മാ ദാമത്തി സ്വലാത്തു തഹ്ബിസുഹു, നമസ്കാരം അയാളെ പിടിച്ചു വെക്കുന്നിടത്തോളം. അതായത് നമസ്കാരമെന്നുള്ള ഒരു ഇബാദത്ത് മാത്രമാണ് അദ്ദേഹത്തെ അവിടെ നിൽക്കാൻ, അവിടെ ഇരിക്കാൻ, ആ മസ്ജിദിൽ കഴിച്ചു കൂട്ടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ നിന്നുള്ള ലക്ഷ്യം. ലാ യംനഅഹു, അയാളെ തടയുന്നില്ല, തടയുന്നില്ല, അയ് അങ്കലിബ, തടസ്സമാകുന്നില്ല, അയ് അങ്കലിബ, അയ് അർജിഅ, അയാൾക്ക് മടങ്ങിപ്പോകാൻ, ഇല്ല അഹ്ലിഹി, തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ വീട്ടിലേക്ക്, ഇല്ല സ്വലാ, നമസ്കാരമല്ലാതെ, നമസ്കരിച്ചിട്ട് പോവാം എന്നുള്ള ആ ഒരു നിയ്യത്തിൽ. സഹോദരങ്ങളെ, മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഏറെ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമസ്കാരമെന്ന ഇബാദത്തിന് എത്ര പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് പൂർണ്ണമായി ലഭിക്കാനും, അതിനെത്രത്തോളം അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്, സമയത്തിന് നിർവഹിക്കണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നിശ്ചയമായി നമസ്കാരം എന്നുള്ളത് സമയം ബന്ധിതമായി നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനാ കർമ്മമാണല്ലോ, അതുകൊണ്ട് തന്നെ അയാളെ പിടിച്ചുവെച്ചത് വേറൊരു പ്രതീക്ഷയുമില്ല, അവിടെ ഭക്ഷണം നൽകുന്നുണ്ട്, അതും കൂടി കിട്ടുമല്ലോ എങ്കിൽ അത് കഴിഞ്ഞു പോകാം, അവിടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടാവും മസ്ജിദിൽ എങ്കിൽ നിന്നാൽ ഇഷാവും കഴിഞ്ഞു പോവാം, അല്ലെങ്കിൽ അസറും കഴിഞ്ഞു പോവാം, ഏതെങ്കിലും നമസ്കാരം കഴിഞ്ഞ് കാത്തിരിക്കുക. അവിടെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നമസ്കാരം കാത്തിരിക്കുക എന്നതാണ്. ദുഹറോ അസറോ മഗ്രിബോ ഇഷാവോ ഏത് നമസ്കാരമായിരുന്നാലും, ഫജ്ർ നമസ്കാരമോ, ഏതും ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ അങ്ങേയറ്റത്തെ സഹനം ആവശ്യമാണ്. അയാൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണമെങ്കിൽ വീട്ടിൽ പോയി അടുത്ത ജമാഅത്തിന് വന്നാൽ മതി, പക്ഷേ അയാൾ വീട്ടിലേക്കും പോകുന്നില്ല, മസ്ജിദിലിരിക്കുന്നു. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലം യുഹദിസ്, അവിടെ ഇരിക്കുന്നത് വുളു നഷ്ടപ്പെടാതെയാണ്. അങ്ങനെയൊരു വ്യാഖ്യാനം അതിലുണ്ട്. അതേപോലെ തന്നെ വേറെയും വ്യാഖ്യാനങ്ങൾ ഈ ഹദീസിന് മുഹദ്ദിസുകൾ നൽകിയതായി കാണാൻ സാധിക്കും. മാലം യുഹദ്ദിസ് ഹദസം ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പുതുതായി യാതൊരു കാര്യവും ഉണ്ടാക്കാതെയാണ് അയാൾ പള്ളിയിലിരിക്കുന്നത്. അതേപോലെ തന്നെ മാലം യഅസി വയഅസി മഅസിയ, ഒരു തിന്മകളും പാപങ്ങളും ചെയ്യാതെയാണ് ഇരിക്കുന്നത്. നേരത്തെ പറയപ്പെട്ടതുപോലെ അങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്, വഖീല മാലം യുഹദ്ദിസ് ഹദസൻ യൻഖുദുൽ വുളു, വുളു ചെയ്യുന്ന ചെറിയ അശുദ്ധി ഉണ്ടായിട്ടില്ല. കാരണം വുളു മുറിയുന്നതായ ചെറിയ അശുദ്ധി ഉണ്ടായാൽ അത് നമസ്കാരത്തെ ബാത്തിലാക്കുന്നതാണ്. അപ്പോൾ നമസ്കാരം അയാൾക്ക് തടസ്സമാവുന്നില്ല, നമസ്കരിച്ചിട്ട് പോകാം എന്നുള്ള ആ ഒരു കാത്തിരിപ്പ്. ഏതായിരുന്നാലും, ഇതിൽ ഏത് വ്യാഖ്യാനമായിരുന്നാലും, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, വ വയ്യൻ കാന ഫഫീഹി ദലീലുൻ അലാ ഫളീലത്തിൻ തിലാരി സ്വലാ ബഅദ സ്വലാ. ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ കാത്തിരിക്കണം എന്നത് അതിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് തെളിവുണ്ട് എന്ന്. വയല ഫളീലത്തി ഇൻ തിലാരി സ്വലാത്തി വൈല്ലം യക്കുൻ ബഅദ സ്വലാ. ഇനി ഒരു നമസ്കാരത്തിന് ശേഷമല്ല, അങ്ങനെയല്ലാതെയും നമസ്കാരത്തെ കാത്തിരിക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട്. فيؤخذ من هذا انه ينبغي للانسان ان يتقدم الى المسجد. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദുകളിലേക്ക് നേരത്തെ പുറപ്പെടുകയും നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തി കാത്തിരിക്കുക എന്നുള്ളത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടിയും ദുനിയാവിൽ നമ്മളെ പിടിച്ചു വെക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി, അതേപോലെ തന്നെ കളികൾക്കും വിനോദങ്ങൾക്കും തമാശകൾക്കും വേണ്ടി എത്രയോ സമയമാണ് മാർക്കറ്റുകളിലും ക്ലബ്ബുകളിലും ആളുകൾ സമയം ചിലവഴിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ വെറുക്കുന്ന കോപമുണ്ടാക്കുന്ന കാര്യമാണ് അസ്വാഖുകൾ എന്നുള്ളത്. അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ പ്രവർത്തനങ്ങളും തർക്കങ്ങളും തമ്മിലടിക്കുന്നതും തുടങ്ങി വലിയ കോലാഹലങ്ങൾ നടക്കുന്നതായ മാർക്കറ്റുകൾ അബഗദുൽ ബിലാദിയിലല്ലാ എന്നതാണ്. അള്ളാഹുവിന് കോപമുള്ള സ്ഥലങ്ങളാണ്. എന്നാൽ അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളതായ സ്ഥലങ്ങൾ അത് മസ്ജിദുകളാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ മസ്ജിദുകൾ, അവിടെ നമ്മളെ പിടിച്ചു നിർത്താൻ, നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ചാഞ്ഞു നിർത്താൻ, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും മസ്ജിദുകളിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുക എന്നത് സഹോദരങ്ങളെ, നമ്മൾ നമസ്കാരത്തിലാണ്, പള്ളിയിൽ വന്നിരുന്നു, നമസ്കാരം വേണ്ടി കാത്തിരിക്കുന്നു, നമ്മളപ്പോൾ നമസ്കാരത്തിലാണ് എന്നതാണ്. ഈ നമസ്കാരമെന്നുള്ള ഇബാദത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടതുകൊണ്ടാണ് വീട്ടിലേക്ക് മടങ്ങിപ്പോവാതെ അവിടെ തന്നെ ഇരിക്കുന്നത്. ആ മടങ്ങിപ്പോകുന്നതിന് ഓരോ സ്റ്റെപ്പിനും ദറജയുണ്ട്, പാപമോചനമുണ്ട്, കൂലിയുണ്ട്, അത് മറ്റൊരു വശം. എന്നാൽ ഇവിടെ മസ്ജിദിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒഴിഞ്ഞിരിക്കുന്നത്, നമസ്കാരം കാത്തിരിക്കുന്നത്, പ്രതീക്ഷിച്ചിരിക്കുന്നത്, അത് വളരെയേറെ പുണ്യം നിറഞ്ഞതാണ് എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഈമാനോടെ, ഇഹ്തിസാബോടുകൂടി, ഇഖ്ലാസോടുകൂടി ഇബാദത്തുകളിൽ മുന്നേറാൻ, വിശിഷ്യ നമസ്കാരമെന്നുള്ള ഇബാദത്ത് കൃത്യമായി അനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് റിയാദ് സ്വാലിഹീൻ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കൽ. വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളുടെ നിക്കാഹിന് ഖുതുബ നടത്തിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത ഏതെങ്കിലും നിക്കാഹുകൾക്ക് ഖുതുബ നടത്തിയതായി പ്രമാണബദ്ധിതമായി പറയാൻ പറ്റുമോ എന്നാണ്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ ഖുതുബയാണെങ്കിലും നിക്കാഹ് ഖുതുബയാണെങ്കിലും അതിൻ്റെയൊക്കെ മുന്നിൽ നിർവഹിച്ചിരുന്ന ഒരു ആമുഖ ഭാഷണമുണ്ട്. ആമുഖ ഭാഷണത്തിനാണ് ഖുതുബത്തുൽ ഹാജ എന്ന് പറയുക. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു എന്ന് തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബത്തുൽ ഹാജ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാമുഖ ഭാഷണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്നത് ജുമുഅ ഖുതുബ, നിക്കാഹ് ഖുതുബ പോലുള്ളതായ ഖുതുബകളുടെ ആമുഖമായിട്ടാണ് എന്ന് ഈ ഖുതുബത്തുൽ ഹാജയെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർക്ക് ഈ ഖുതുബത്തുൽ ഹാജയുടെ വിശദീകരണ ഗ്രന്ഥങ്ങൾ വരെയുണ്ട്, അല്ല പിന്നെ അതിനുള്ള പിന്നെ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതിലെ പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നിക്കാഹിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഖുതുബ നിർവഹിച്ചിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ ആളുകൾ പറയാണ് പിന്നെ ഖുതുബ നിക്കാഹിനോടനുബന്ധിച്ച് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. പ്രത്യേക നബിചര്യയിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുള്ളത് നിക്കാഹിൻ്റെ സമയത്ത് ഒരു ഖുതുബ ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ അതിന് നിർബന്ധ ഹുക്കും പറയാൻ പറ്റൂല. ഫുഖഹാക്കളെല്ലാവരും അത് നിർബന്ധം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഖുതുബ അത് പ്രതിഫലാർഹമാണ്, അതുണ്ടാകണം എന്നുള്ളതാണ് പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആരെങ്കിലും പറയാണ് അത് വിദേഹത്താണ് നിക്കാഹിൻ്റെ സമയത്ത് ഖുതുബ പറഞ്ഞാൽ അവരുടെ വാദം ജൽപ്പനം തീർത്തും തെറ്റാണ്, അത് ശരിയല്ല.
2: വീട്ടിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതാണോ അതോ അടുത്തുള്ള യാഥാസ്ഥിക വിഭാഗം പള്ളിയിൽ ജമാഅത്തിന് പോകുന്നതാണോ നല്ലത് എന്നാണ്.
4: മുസ്ലിമിൻ്റെ അഹ്ലു സുന്നയുടെ തത്വം മുസല്ലി വറാ കുല്ല ബിർരിം വഫാജിർ, തമ്മാടിയാകട്ടെ നല്ലവനാകട്ടെ അങ്ങനെയുള്ള ഏതൊരുത്തൻ്റെ പിന്നിലും നിന്ന് നമസ്കരിക്കുമെന്നതാണ്. അവൻ തമ്മാടിയാകട്ടെ, അതല്ല നല്ല വ്യക്തിപ്രഭാവമുള്ള ആളായിരിക്കട്ടെ, ആരുടെ പിന്നിലും നമസ്കരിക്കുമെന്നാണ്. എന്നാൽ ഇസ്ലാമിൽ നിന്നും പിഴച്ചുപോയ ഖവാരിജികൾ പോലുള്ള കക്ഷികളുടെ നിലപാടാണ് ഒരിക്കലും ഒരു ബിർ പുണ്യവാനായ ആളുടെ പിന്നിൽ നിന്നല്ല നമസ്കരിക്കുകയില്ല, പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികളുടെ പിന്നിൽ നമസ്കരിക്കുകയില്ല എന്ന നിലപാട്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പലരും അവർ ചെറുതോ വലുതോ ആയ ബിദ്അത്തുകൾ ചെയ്യുന്നവരാണ്. ആ ബിദ്അത്തുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തുകളാണ് ചെയ്യുന്നത് എങ്കിൽ അല്ലാഹുവല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും സൂഫി വര്യന്മാരാണ് എന്ന് ധരിക്കുക, അത് പ്രചരിപ്പിക്കുക, അത്തരത്തിലുള്ള ആളുകളുടെ പിന്നിൽ നമസ്കരിക്കേണ്ടതില്ല. എന്നാൽ സമുദായത്തിൽ കാലങ്ങളായി മതത്തിൻ്റെ ഭാഗമാണ് എന്ന ധാരണയിൽ ചൊല്ലിവരുന്ന ചില ഈരടികൾ, മൗലീദ് കിതാബുകൾ, അതിലുള്ള പരാമർശങ്ങൾ, അത് പലരും ചെയ്യുന്നത് അർത്ഥമറിയാതെയായിരിക്കാം, അതിൻ്റെ ആശയതലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെയായിരിക്കാം, അതൊരു വ്യക്തി ചൊല്ലുന്നു എന്ന കാരണത്താൽ അയാളുടെ പിന്നിൽ നമസ്കരിക്കുവാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. നേരെ മറിച്ച് അതിലുള്ള ഷിർക്കിൻ്റെ പരാമർശങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും അവർക്ക് തൗഹീദിൻ്റെയും ഹിദായത്തിൻ്റെയും വഴികൾ കാണിച്ചു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് മുദ്രകുത്തി അത് ഷിർക്കിലാണ്, മുശ്രിക്കാണ് എന്ന് പറയുന്നത് അഹ്ലു സുന്നയുടെ നിലപാടുമല്ല. തെറ്റുകളുണ്ട് എങ്കിൽ തെറ്റുകൾ കാണിച്ചു കൊടുക്കുക അവർ തിരുത്തുവാൻ വേണ്ടി. ഒരാൾക്കും സംശയമില്ലാത്ത രൂപത്തിൽ ഒരാൾ ഷിർക്ക് ചെയ്യുന്നു, അത് അയാളെ ബോധ്യപ്പെടുത്തിയിട്ടും പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അയാളോട് സംസാരിച്ചു എന്നിട്ടും അയാൾ അതിൽ നിന്ന് മടങ്ങാൻ തയ്യാറല്ല എങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുടെ പിന്നിൽ നാം നമസ്കരിക്കേണ്ടതില്ല.
2: ഉദുഹ്യത്തിൻ്റെ ബലി അറക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിച്ചു തരാമോ? അതായത് ആടിനെ അറക്കുമ്പോൾ അതിൻ്റെ പ്രായം, വലിപ്പം, തൂക്കം എന്നിവയൊക്കെ ഒന്ന് വിശദീകരിച്ചു തരാമോ എന്നാണ്.
4: ഉദുഹ്യത്തായി ആടിനെയാണ് അറക്കുന്നത് എങ്കിൽ ഒരു വയസ്സ് തികഞ്ഞ ആടിനെയാണ് അറക്കേണ്ടത്. ന്യൂനതകളില്ലാത്ത ആടായിരിക്കണം. അതറുത്ത് ആർക്കൊക്കെയാണോ കൊടുക്കാൻ സാധിക്കുക, കുടുംബങ്ങൾ കൊടുക്കാം, അയൽവാസികൾ കൊടുക്കാം, പാവപ്പെട്ട ആളുകൾ കൊടുക്കാം, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൽ ഏറ്റവും അർഹരായ ആളുകൾക്ക് കൊടുക്കുക. അതേപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഉടമസ്ഥൻ കഴിക്കലും അത് സുന്നത്താണ്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത്.
2: ഇസ്ലാമിൽ സ്വത്ത് വിഭജനം എങ്ങനെ, ആൺമക്കൾക്ക് എത്ര, പെൺമക്കൾക്ക് എത്ര, ഭാര്യയ്ക്ക് എത്ര എന്നൊക്കെയാണ്?
5: ഇസ്ലാമിക അനന്തരാവകാശ നിയമം വളരെ കൃത്യതയും വ്യക്തതയുമുള്ള ഒരു പഠന ശാഖയാണ്. ഓരോ വ്യക്തിക്കും എത്രയാണ് സ്വത്ത് ലഭിക്കുക എന്നത് കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആരൊക്കെയാണ് അനന്തരമെടുക്കാനുള്ളത് എന്നത് നോക്കിക്കൊണ്ടാണ് ഓരോ വ്യക്തികൾക്കും എത്രയാണ് ഓഹരി ലഭിക്കുക എന്ന് പറയാൻ സാധിക്കുക. പ്രധാനമായും അനന്തരമെടുക്കുന്നയാളുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, മയ്യത്തിൻ്റെ സ്വത്ത് മുഴുവനായും അനന്തരമെടുക്കുന്നയാളുകൾ, അവരെയാണ് അസബക്കാരെന്ന് പറയാറുള്ളത്. രണ്ടാമത്തത്, മയ്യത്തിൻ്റെ സ്വത്തിൽ നിന്നും ചില നിശ്ചിത ഓഹരി മാത്രം അനന്തരമെടുക്കുന്നയാളുകൾ, അവരെ അഹലുൽ ഫുറൂദി എന്നും പറയാറുണ്ട്. അഹലുൽ ഫുറൂദുകാർ അനന്തരമെടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗം മുഴുവനായോ, അതല്ലെങ്കിൽ അഹലിൽ ഫുറൂദുകാർ ഇല്ലാത്ത ഘട്ടത്തിൽ സ്വത്ത് മുഴുവനായോ അനന്തരമെടുക്കുന്നയാളുകളാണ് മുമ്പ് സൂചിപ്പിച്ച അസബക്കാർ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളുമാണ് ജീവിച്ചിരിക്കുന്നത് എങ്കിൽ നിലവിലുള്ള സ്വത്തിനെ മൂന്നായി ഭാഗിച്ച് രണ്ട് ഭാഗം മകനും ഒരു ഭാഗം മകൾക്കുമാണ് നൽകേണ്ടത്. ഇവിടെ ചെറിയയാൾ എന്നോ വലിയ ആൾ എന്നോ വ്യത്യാസമില്ല. ചെറിയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി സ്വത്തിൻ്റെ ഭാഗങ്ങൾ എഴുതി വെക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി വസീയത്ത് ചെയ്യുന്നതുമെല്ലാം സാഹചര്യവും സന്ദർഭവും പരിഗണിച്ചു വേണം അതിന് വിധി പറയുവാനുള്ള എന്നുള്ള കാര്യമാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരാൾക്ക് 5 ആൺമക്കളാണുള്ളത് എങ്കിൽ ആ 5 ആൺമക്കൾക്കും സ്വത്ത് ഒരുപോലെ തുല്യമായി വീതിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ചെറിയ ആൾക്ക് പ്രത്യേകമായി പ്രത്യേകം സ്ഥലമോ അതല്ലെങ്കിൽ സ്വത്തുക്കളോ എഴുതി വെക്കുന്ന രീതി അതൊരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ഒരു പിതാവ് തൻ്റെ മക്കളുടെ പഠനാവശ്യത്തിനും അതുപോലെ തന്നെ വിവാഹത്തിനുമെല്ലാം പണം ചെലവഴിക്കുകയും സ്വത്തിൽ നിന്നും നല്ല ഭാഗം അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിൻ്റെ ചെറിയ കുട്ടി വളർന്നു വരുന്ന പ്രായമാണ്. പഠനം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കുറേ ചെലവുകളും കാര്യങ്ങളുമുണ്ട്. ഒരു പിതാവ് ആ സമയത്ത് തൻ്റെ മുതിർന്ന മക്കളെ വിളിച്ച് അവരോട് പറയുകയാണ്, നിങ്ങളുടെ വിവാഹത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ പഠനാവശ്യങ്ങൾക്കും വേണ്ടിയെല്ലാം എൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗവും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എനിക്ക് വല്ലതും സംഭവിക്കുകയോ മറ്റോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ അനുജൻ, അവൻ പഠിക്കുന്നവനാണ്, അതുപോലെ തന്നെ അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പഠനാവശ്യത്തിലേക്കും അതുപോലെ തന്നെ വിവാഹാവശ്യത്തിലേക്കും ഞാൻ സ്വത്ത് നൽകിയതിനു പകരമായി പ്രത്യേകമായി അവന് ഞാൻ മാറ്റിവെക്കുന്നുണ്ട്. അതിനു പുറമെ എൻ്റെ കാലശേഷം നിങ്ങൾക്കെല്ലാം ലഭിക്കുന്ന ഒരു ഓഹരിയും അവന് ലഭിക്കുമെന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് പറയുവാൻ സാധ്യമല്ല. അങ്ങനെ ആരെങ്കിലും രേഖപ്പെടുത്തി വെക്കുകയോ അതിന് മാന്യമായ രൂപത്തിൽ സാക്ഷികളെ നിലനിർത്തുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അത്തരം വസീയത്തുകളെ നടപ്പിലാക്കാം എന്നതാണ് പണ്ഡിതാഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമില്ലാതെ ഏതെങ്കിലും ചില മക്കളോടുള്ള പ്രത്യേക ഇഷ്ടമോ ആഗ്രഹമോ താൽപ്പര്യമോ കാരണത്താൽ, അതല്ലെങ്കിൽ മറ്റു ചില മക്കളോടുള്ള ദേഷ്യമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അവർക്ക് സ്വത്ത് കുറക്കുകയും എന്നാൽ താൽപ്പര്യമുള്ള മക്കൾക്ക് കൂടുതൽ സ്വത്ത് ലഭിക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള എഴുത്തുകുത്തുകൾ അതുപോലെ തന്നെ വസീയത്തുകൾ ഇതൊക്കെ നടത്തുന്നു എങ്കിൽ അത് ഈ മനുഷ്യൻ്റെ കാലശേഷം ഒരിക്കലും തന്നെ നടപ്പിലാകുന്നതല്ല, ഇസ്ലാമികമായിക്കൊണ്ട് നടപ്പിലാകുന്നതല്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് കാണാം, ഇന്നല്ലാഹ ആതാദി കുല്ലി ഹക്കിൻ ഹക്കഹു, അല്ലാഹു സുബ്ഹാനഹു വതാല ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ലാ വസിയത്ത ലിവാരിസിൻ, അനന്തരവകാശികൾക്ക് പ്രത്യേകമായി വസീയത്തില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള അവസ്ഥകളിലല്ലാതെ പ്രത്യേകമായി ചിലർക്ക് പ്രത്യേകം സ്വത്ത് രേഖപ്പെടുത്തുന്നതും ബാക്കിയുള്ളവർക്ക് ലഭിക്കാത്ത രൂപത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമെല്ലാം നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചിട്ടുള്ള നിയമത്തിൽ കൈകടത്തലുകൾ നടത്തുകയാണ് അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത്. അത് വൻപാപമാണ്. അതിലൂടെ വലിയ ദുരന്തങ്ങളാണ് ആളുകൾ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.
2: ചോദ്യം ഇതാണ്, സലാം മടക്കൽ നിർബന്ധമാണോ എന്നാണ്?
6: സലാം ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. നമ്മുടെ ഒരാൾ സലാം ചൊല്ലിക്കഴിഞ്ഞാൽ അത് മടക്കുക എന്നത് നിർബന്ധവുമാണ് എന്നതാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാടായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു കൂട്ടത്തിനോട്, ഒരു സംഘത്തിനോടാണ് ഒരാൾ സലാം ചൊല്ലുന്നത് എങ്കിൽ സലാമിൻ്റെ മര്യാദകൾ പറയുന്ന ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു വ്യക്തി ഒരു സംഘത്തോടാണ് സലാം പറയുന്നത് എങ്കിൽ ആ സംഘത്തിൽ നിന്നും അവരുടെ ഒരു നേതാവ് ഒരാൾ സലാം അടക്കിയാൽ തന്നെ ആ സംഘത്തിന് മൊത്തത്തിൽ അത് മതി. ഇനി ഒരാൾ മറ്റൊരാളോട് സലാം പറയുന്നത് കേട്ടു, അത് അയാളോട് പറഞ്ഞതാണ്, അതായത് പറഞ്ഞത് അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേലിലുണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പറയുന്നു. അത് ഏത് വ്യക്തിയോടാണോ പറഞ്ഞത് ആ വ്യക്തി അതിനെ മറുപടി പറയുക എന്നത് നിർബന്ധമാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, സലാം പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറയാന്നുള്ളത്. അതേസമയത്ത് സംഘമല്ല എന്നാൽ വേറൊരാളോട് പറയുന്നത് കേട്ടതാണ്, കേട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്താക്കാം, ഇജാബത്ത് ചെയ്യാവുന്നതാണ്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ മേലെ അത് നിർബന്ധമില്ല. രണ്ടുപേരൊന്നിച്ചു പോകുന്നു. ആ രണ്ടുപേരൊന്നിച്ചു പോകുന്ന സമയത്ത് ആ രണ്ടുപേരിൽ ആ രണ്ടുപേരോടായിക്കൊണ്ട് അസ്സലാം അലൈക്കും എന്ന് പറയുമ്പോൾ അതിലൊരാൾ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ തന്നെ മതിയായി. കാരണം അവർ രണ്ടുപേരും ഒരു സംഘമാണ്. ഈ രൂപത്തിലാണ് ആ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്ന്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ സലാം പറയൽ അയാളുടെ ബാധ്യതയാണ്. ആ സലാം പറയൽ സുന്നത്താണ്, സുന്നത്തായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആ സുന്നത്തൊരാളെടുക്കുമ്പോൾ അതിന് മറുപടി പറയുക ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. ആ മറുപടി പറയുന്നത് ഒരു കൂട്ടമായിക്കൊണ്ട് ഒന്നിച്ചു പോകുമ്പോൾ, ഒന്ന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആളുകൾ ഒന്നിച്ചു പോകുമ്പോൾ ആ കൂട്ടത്തിലേക്കാണ് സലാം പറഞ്ഞത് എങ്കിൽ ആ കൂട്ടം ഒന്നിച്ച് സലാം അടക്കേണ്ടതില്ല. അതേസമയത്ത് ആ കൂട്ടത്തിലെ അമീറായിട്ടുള്ള ഒരാൾ അത് മടക്കിയാൽ മതി, അത് ആ കൂട്ടത്തിന് മതിയാകുന്നതാണ്. അതേസമയത്ത് നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിച്ചത് പോലെ ഒരാളോട് സലാം പറഞ്ഞു, മറ്റൊരാൾ കേട്ടു, കേട്ടുകഴിഞ്ഞാൽ ആ കേട്ടവൻ മറുപടി പറയണമെന്ന് നിർബന്ധമില്ലാതെ സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ മറുപടി പറയാവുന്നതാണ്, അത് ജായിസാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
2: രണ്ടാൾ ചേർന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നത് കണ്ടാൽ മൂന്നാമത് വരുന്നയാൾ രണ്ടാമത്തെ ആളെ തോണ്ടി വിളിക്കാൻ പറ്റുമോ എന്നാണ്.
7: പള്ളിയിലെ ഔദ്യോഗിക ജമാഅത്ത് കഴിഞ്ഞ് പിന്നെ പിന്തി വരുന്നവർ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ, അതായത് ആ ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ തോണ്ടി അയാളുടെ പിന്നിൽ നിസ്കരിക്കാമോ എന്നുള്ളതാണ്. അങ്ങനെ നിസ്കരിക്കാൻ പാടുള്ളതല്ല. ഒന്നുകിൽ തനിച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിച്ച് നിസ്കരിക്കുക. അവിടെ നിസ്കരിച്ച വ്യക്തിയെ കൂട്ടിയിട്ടാകട്ടെ, അല്ലെങ്കിൽ വേറെ വരുന്ന ആളുകളെ കൂട്ടിയിട്ട് ഒരു ജമാഅത്ത് സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ നിസ്കരിക്കുന്ന വ്യക്തിയെ തുടർന്ന് ഇങ്ങനെ, അത് ശരിയല്ല. സുന്നത്തിൽ നമ്മൾ വായിക്കുന്നുമില്ല. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
2: ജമ്മും ഖസറും ആക്കി നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ഒരു യാത്രക്കാരൻ ഇഷ നമസ്കാര സമയത്ത് പള്ളിയിൽ കയറിയാൽ അവിടെ ഇഷ ജമാഅത്ത് നടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മഗ്രിബ് നമസ്കരിക്കേണ്ടത് എന്നാണ്.
4: പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ പള്ളിയിലുള്ള ജമാഅത്ത് ഇഷാവും നമസ്കരിക്കേണ്ട വ്യക്തി അഥവാ പിന്നീട് കടന്നു വന്ന യാത്രക്കാരൻ മഗ്രിബുമാണ് നിർവഹിക്കേണ്ടത് എങ്കിൽ എങ്ങനെയാണ് ജമാഅത്തായി നമസ്കരിക്കേണ്ടതാണ്? സ്വാഭാവികമായി യാത്രയിലുണ്ടാകുന്ന ഒരു പ്രശ്നം, അത് നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതൽ ആ പ്രശ്നമുണ്ടാകാറുള്ളത് സൗദി അറേബ്യ പോലുള്ള നാടുകൾ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ്. യാത്ര മധ്യേ അവർ ഉംറ ഹജ്ജ് കർമ്മങ്ങൾക്കൊക്കെ പോകുമ്പോൾ പള്ളിയിൽ പ്രവേശിക്കുന്ന വേളയിൽ ആരാണ് നമസ്കരിക്കുന്നത്, എത്രയാണ് നമസ്കരിക്കുന്നത്, ഏത് നമസ്കാരമാണ് എന്നറിയില്ല. പ്രത്യേകിച്ച് മഗ്രിബ് ഇശാ നമസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ അപ്പോൾ പൂർത്തിയായിട്ടാണ് നമസ്കരിക്കുന്നത് അല്ലാതെയാണോ എന്നൊന്നും അറിയില്ല. ഏതായിരുന്നാലും ഒരു മഹല്ലിൽ ഒരു പള്ളിയിൽ കടന്നു ചെല്ലുന്ന വേളയിൽ അവിടെ ജമാഅത്താണ് എങ്കിൽ അവിടെ ചെയ്യേണ്ട നമസ്കാരം മഗ്രിബ് ഇശയാണ് എങ്കിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കുള്ളത്. ആ അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം അതിൽ ശരിയായ അഭിപ്രായങ്ങൾ നമ്മൾ ഇവിടെ ഉണർത്തുന്നതാണ്. അതിലൊന്ന്, ഇമാം ഇഷ നമസ്കരിക്കുമ്പോൾ മഅ്മൂം മഗ്രിബ് നമസ്കാരത്തിൻ്റെ നിയ്യത്തുമായി മഗ്രിബ് നമസ്കരിക്കുക ഇമാമിൻ്റെ കൂടെ തന്നെ. മൂന്നാം റക്കാത്തിൽ ഇമാം മൂന്നാം റക്കാത്ത് കഴിഞ്ഞ് ഇമാം നാലാം റക്കാത്തിലേക്ക് ഉയരുമ്പോൾ മഅ്മൂമിന് രണ്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിൽ ഒന്ന്, മൂന്നാമത്തെ റക്കാത്തിൽ അവിടെ തശഹ്ഹുദിൽ തന്നെ ഇരിക്കുക, എന്നിട്ട് ഒരുമിച്ച് ഇമാമിൻ്റെ കൂടെ സലാം വീട്ടുക. അല്ലെങ്കിൽ മൂന്നാമത്തെ റക്കാത്തിൽ ഇമാം നാലാമത്തെ റക്കാത്തിലേക്ക് ഇഷാ നമസ്കാരമാണല്ലോ പോകുമ്പോൾ മൂന്നാമത്തെ റക്കാത്തിൽ തശഹ്ഹുദിന് ഇരുന്ന് അതിൽ സലാം വീട്ടുക ഇമാം. തുടർന്ന് ഇഷാ നമസ്കാരത്തിൻ്റെ നിയ്യത്തുമായി തക്ബീർ ചൊല്ലി ഇഷാ നമസ്കാരത്തിൽ ഇമാമിൻ്റെ കൂടെ കൂടുക. അപ്പോൾ ആദ്യം മൂന്ന് റക്കാത്ത് വരെ ഇമാമിൻ്റെ കൂടെ മഗ്രിബ് നമസ്കരിച്ചു, പിന്നീട് തനിച്ച് സലാം വീട്ടി അവസാന ഒരു റക്കാത്ത് ഇഷാ നമസ്കാരവും ഇമാമിൻ്റെ കൂടെ ഇഷാ നമസ്കരിക്കും. ഇതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, അവിടെ ജമാഅത്ത് വഹിക്കുമ്പോൾ ഇമാം ഇഷാ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന വേളയിൽ മഅ്മൂം പള്ളിയുടെ ഒരു ഭാഗത്ത് തനിച്ച് മഗ്രിബ് നമസ്കരിക്കുക, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ശേഷം പിന്നീട് ഇഷാ നമസ്കാരം ഇമാമിൻ്റെ കൂടെ നിർവഹിക്കുക. ഇതാണ് രണ്ടാമത്തെ ഒരു അഭിപ്രായം. മൂന്നാമത്തെ ഒരു

0: ജമാഅത്ത് അല്ലെങ്കിൽ അത് തനിച്ചുള്ള ഒരു നമസ്കാരം അത് ശരിയല്ല, ജമാഅത്തിൻ്റെ കൂടെ കൂടുകയാണ് വേണ്ടത്. അതുകൊണ്ട് ആ അഭിപ്രായം സ്വീകാര്യമല്ല. രണ്ടാമത്തെ അഭിപ്രായം നമ്മൾ പറഞ്ഞല്ലോ, അഥവാ അവസാനത്തെ രണ്ട് അഭിപ്രായങ്ങളൊന്ന്, ഇഷ നിയത്തുമായി ആദ്യം ഇമാമിൻ്റെ കൂടെ ഇഷ നമസ്കരിക്കുക, പിന്നീട് മഗ്രിബ് നമസ്കരിക്കുക. പക്ഷേ അങ്ങനെ നമസ്കരിക്കുമ്പോൾ തർത്തീബ് ആദ്യം അഥവാ ക്രമപ്രകാരം ചെയ്യുക എന്ന നിബന്ധന നഷ്ടപ്പെട്ടു. ആദ്യം മഗ്രിബ് നമസ്കരിക്കുക, പിന്നെ ഇഷ നമസ്കരിക്കുക, ഇതാണല്ലോ ചെയ്യേണ്ടത്. ആ ക്രമം നഷ്ടപ്പെട്ടു. ആദ്യം പറഞ്ഞ അഭിപ്രായം, ആ അഭിപ്രായത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ തഷഹുദിൽ മൂന്നാമത്തെ റക്കാത്തിൽ തഷഹുദിലിരുന്ന് നാലാമത്തെ റക്കാത്തിൽ ഇമാമിൻ്റെ കൂടെ സലാം വീട്ടുക, അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ മൂന്നാം റക്കാത്തിൽ ഇമാം നാലിലേക്ക് നീങ്ങുമ്പോൾ മഅ്മൂം, മഗ്രിബ് നമസ്കരിക്കുന്ന മഅ്മൂം മൂന്നാം റക്കാത്തിൽ വെച്ച് സലാം വീട്ടി പിന്നീട് ഇഷ ഇമാമിൻ്റെ കൂടെ നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന മറ്റൊരു സംശയം, ഇവിടെയും ഒരു ബന്ധവിച്ഛേദനം അഥവാ മൂന്നാമത്തെ റക്കാത്തിൽ സ്വയം സലാം വീട്ടി പിന്നീട് അതേ ഇമാമിൻ്റെ കൂടെ ഇഷ നമസ്കരിക്കുന്നതിൽ ഒരു അസാംഗത്യം തോന്നുന്നുവല്ലോ എന്നാണ്. എന്നാൽ ചില ഹദീസുകൾ കാണാൻ സാധിക്കും, മുആദ് ഇബ്ൻ ജബൽ റളിയല്ലാഹു അൻഹു ഇഷ നമസ്കരിച്ച വേളയിൽ സുദീർഘമായി നമസ്കരിച്ചപ്പോൾ ഒരു സഹാബി അത്രമാത്രം ദീർഘമായി നമസ്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഇഷ നമസ്കരിക്കുന്ന ഇമാമിൽ നിന്ന് തനിച്ചാക്കി ഒറ്റയ്ക്ക് നിർവഹിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു പരാതിപ്പെട്ടു. എന്നാൽ ഈ തനിച്ച് നമസ്കരിച്ച സഹാബിയും പരാതിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയത് മുആദ് റളിയല്ലാഹുവിനെയായിരുന്നു. ആ ഫത്താനയ്യാ മുആദ്, മുആദെ, നീ ആളുകൾക്ക് ഒരു ഫിത്നയാണോ അഥവാ ഒരു പ്രശ്നമുണ്ടാക്കുകയാണോ? ജനങ്ങളുടെ കൂട്ടത്തിൽ യാത്രക്കാരുണ്ടാവും, അതേപോലെ രോഗികളുണ്ടാവും, അവരൊക്കെ പരിഗണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് സ്വീകാര്യം. ഇതാണ് യാത്രക്കാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്.
1: താടി വടിക്കുന്നത് ഹറാമാണെന്നറിയാം, പക്ഷേ താടി ഒന്ന് ഒതുക്കി നിർത്താൻ വെട്ടുന്നത് ഹറാമാകുമോ? താടി വെട്ടാതെ ഒതുക്കി നിർത്താൻ കുറച്ച് പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ്
2: ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ താടി വടിക്കാൻ പാടില്ല. താടിയുടെ വിഷയത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയോട് യോജിച്ചതും താടി വളർത്തി വിടുക എന്നുള്ളതാണ്. ഉത്രുഖുല്ലിഹ, ആഫുല്ലിഹ, അർഹുല്ലിഹ, വഫിറുല്ലിഹ, ഇങ്ങനൊക്കെ കൽപ്പനകൾ കാണാം. ഒക്കെ താടി സമൃദ്ധമായി വളർത്തുന്ന വിഷയത്തിലാണ്. അതാണ് പൂർണ്ണതയും പൗരുഷവും. താടി വടിക്കാൻ പാടുള്ളതല്ല. പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കും പ്രവൃത്തിയും അംഗീകാരവും ഒരുപോലെയുള്ള സുന്നത്താണ് താടി വെക്കുന്ന സുന്നത്ത്. ഇന്ന റബ്ബി അമറനി ബി ഇഫാഇ ലിഹ്യതി വഖസ്സി ശാരിബി, എൻ്റെ റബ്ബനോട് എൻ്റെ താടി വളർത്തുവാനും മീശ വെട്ടുവാനും കൽപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ താടി വടിക്കൽ തിരുചര്യക്കെതിരാണ്, അത് നിഷിദ്ധമാണ്. പണ്ഡിതന്മാർ വിശിഷ്യ നാല് മദ്ഹബിൻ്റെ ഇമാമന്മാർ ആ വിഷയത്തിൽ ഐക്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ താടി വെട്ടുക എന്നുള്ളത് ഒരു പിടി താടി വളർന്നതിന് ശേഷം വെട്ടാം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. താടി വളർത്തുകയാണ് വേണ്ടത്. വടിക്കുന്നത് പോലെ കുറ്റകരമാണ് താടി വെട്ടുക എന്ന് പറയാവതല്ല. താടി വളർത്തുന്ന വിഷയത്തിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽ ചിലർ താടിയുടെ നീളവും വീതിയുമൊക്കെ വെട്ടിയ ചില നിവേദനങ്ങൾ വായിക്കാൻ സാധിക്കും. താടി വളർത്തുക, അതാണ് തിരുചര്യ. താടി വടിക്കാൻ പാടുള്ളതല്ല, അത് നിഷിദ്ധമാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
3: മഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ, സംശയ നിവാരണം.
4: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി

രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്? ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: PGIMER നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് പഠനം, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. PGIMER നഴ്സിംഗ് അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കാം www.pgimer.edu.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: BSNL 115 ഒഴിവ്. BSNL രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ ജൂലൈ 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ. ശമ്പളം 16,400 തുടക്കം. 40,500 രൂപ വരെ. BSNLലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50. ശമ്പളം 2,25,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ. BSNL 115 ഒഴിവ്. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മനുഷ്യവികാരങ്ങളിൽ ഏറെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന വൈകാരികതയാണ് പ്രതികാരചിന്ത. പ്രതികാരചിന്തയെ നിയന്ത്രിച്ചു നിർത്താൻ പ്രചോദനമായ ഒരു സംസാരമാണ് ഇന്ന് നേർരേഖയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പ്രതികാരം കൊണ്ടെന്തു കാര്യം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: വ്യത്യസ്തരായ ആളുകളെ നമുക്ക് ജീവിതത്തിൽ കാണാൻ അവസരം ലഭിക്കാറുണ്ട്. തികച്ചും മനുഷ്യപ്രകൃതികൾ വ്യത്യസ്തമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ മക്കളിൽ തന്നെ ആ വ്യത്യസ്തത കാണാൻ നമുക്ക് കഴിയും. പക്ഷേ ചില വ്യക്തികളെ എന്താണ് അവരിങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചു പോവാറുണ്ട്. എല്ലാവരോടും ഒരു പ്രതികാരം, എവിടെയും ഒരു പ്രശ്നക്കാരൻ. എന്താണ് ആ ഒരു മാനസികാവസ്ഥയ്ക്ക് പിന്നിലുള്ളത്? തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ വന്ന, കുടുംബത്തിൽ വന്ന ചില പരാജയങ്ങൾ, അത്തരം പരാജയങ്ങളിലുള്ള അങ്ങേയറ്റത്തെ കുറ്റഭേദവും ഖേദവും ആ പരാജയത്തിന് നിമിത്തമായുള്ള പ്രതികാരവും എവിടെയെല്ലാം അവസരം കിട്ടുന്നുവോ അവിടെയെല്ലാം വീട്ടാൻ ശ്രമിക്കുകയാണോ എന്ന് മനഃശാസ്ത്രപരമായ ചില അനുഭവങ്ങളിൽ നിന്ന് തോന്നിപ്പോവുകയാണ്. ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം കേട്ടതാണ്. അന്ന് ഏറെ സഹതാപവും സങ്കടവും അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദീർഘകാലത്തെ പ്രവാസത്തിലൂടെ നേടിയതെല്ലാം കൈവശപ്പെടുത്തി മക്കളും ഭാര്യയും അദ്ദേഹത്തെ പുറത്താക്കി. അവർ മനഃപൂർവ്വം പുറത്താക്കിയതാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും പ്രവാസ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ജീവിതം ആവശ്യപ്പെടുമ്പോൾ അല്പം സഹിച്ചും അല്പം ക്ഷമിച്ചും കൂടെ ജീവിക്കാൻ ഒരവസരം നൽകേണ്ടിയിരുന്നു. അത് നൽകാത്തതിൽ അദ്ദേഹത്തോട് ഒരു സഹതാപം മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടേണ്ടി വന്നപ്പോൾ മറ്റുള്ളവരിൽ നിന്നും ആവർത്തിച്ചു കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തവും വ്യതിരിക്തവുമായ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. എവിടെയെല്ലാം വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും പ്രശ്നങ്ങളുണ്ടാക്കുവാനും എവിടെയെല്ലാം നിമിത്തങ്ങളുണ്ടോ അതന്വേഷിക്കുകയാണ് പതിവ്. ജീവിതത്തിൽ ചെറിയൊരു ചാരിതാർത്ഥ്യം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് ഒരു പ്രതിയെ കിട്ടുമ്പോൾ മാത്രമാണ്. തനിക്ക് വാഗ്വാദം നടത്തുവാനും പ്രശ്നമുന്നയിക്കുവാനും പ്രതികാരം ചെയ്യുവാനും ഒരു പ്രതിയെ തേടിയാണ് ജീവിതത്തിലെപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെയെല്ലാം എവിടെയെല്ലാം വെച്ച് തനിക്ക് ഒരു ശത്രുവായി കാണാനും ഉപദ്രവിക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും സാധിക്കുന്നുവോ അതിൻ്റെ അവസരങ്ങളെ തേടി നടക്കുന്ന ഒരു ദുരവസ്ഥ. സുഹൃത്തുക്കളെ, ആരോടാണ് ഈ പ്രതികാരം? ഇത്തരം പ്രതികാരങ്ങളെക്കൊണ്ട് നമുക്ക് എന്തു നേടാനാവും? പരിചയപ്പെട്ട ഒരു വ്യക്തി ആത്മാർത്ഥമായി നമ്മളെ ഒന്ന് ഓർക്കുകയോ നമ്മുടെ മരണപീഠത്തെ കേട്ടാൽ അല്ലാഹു മഗ്ഫിർ ലഹു എന്നൊരു വാക്ക് പറയുകയോ ചെയ്യാത്ത വിധം ലോകത്തുള്ളവരെയെല്ലാം വെറുപ്പിച്ചിട്ട് നമുക്കെന്തു നേടാനാണ്? വളർത്തിക്കൊണ്ടുവന്ന മക്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനില്ല. ജീവന് തുല്യം അദ്ദേഹത്തെ സ്നേഹിച്ച് മരണപ്പെട്ടാലും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരലോകത്തൊരു പുനഃസംഗമത്തിന് കാത്തിരിക്കേണ്ട ഭാര്യ അദ്ദേഹത്തോടൊപ്പമില്ല. ഇനി എവിടെയെങ്കിലും രണ്ട് സുഹൃത്തുക്കളെയോ അതേപോലെ തന്നെ സഹചാരികളെയോ കിട്ടുമ്പോൾ അവരോടും തർക്കിച്ചും പ്രതിഷേധിച്ചും പ്രതികാരം ചെയ്തും എല്ലാവരെയും ശത്രുക്കളാക്കി എന്ത് ആത്മസംതൃപ്തിയാണ് ജീവിതത്തിൽ നേടാനുള്ളത് എന്ന് പലപ്പോഴും വാർദ്ധക്യത്തിൻ്റെയും ജീവിതാന്ത്യത്തിൻ്റെയും സന്ദർഭങ്ങളിലെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതല്ലേ? എല്ലാവരോടും പ്രതികാരവും പ്രതിഷേധവും പ്രശ്നങ്ങളുമായി ജീവിക്കുമ്പോൾ മാത്രം ആത്മസംതൃപ്തി കിട്ടുന്ന ഇത്തരം മനോരോഗങ്ങൾ ഒരു വ്യക്തിയുടെ ഇഹലോകവും പരലോകവും നശിപ്പിക്കുന്നു എന്നാണ് വസ്തുത. ആരെങ്കിലും നമുക്ക് വരുത്തുന്ന നഷ്ടങ്ങളെ, ആരെങ്കിലും നമ്മോട് ചെയ്യുന്ന അതിക്രമങ്ങളെ, ആരെങ്കിലും നമ്മോട് ചെയ്യുന്ന അനീതികൾക്ക് കാണുന്നവരോടെല്ലാം പ്രതികാരം ചോദിക്കുന്ന ഈ ഒരവസ്ഥയെ നമ്മൾ എന്തു പേര് വിട്ടുവിളിക്കും? ആരോ തന്നോട് ചെയ്ത ഉപദ്രവത്തിന് കാണുന്നവരോടെല്ലാം പ്രതികാരം ചെയ്യുന്നത് എന്ത് കാര്യമാണുള്ളത്? പള്ളിയിൽ നഷ്ടപ്പെട്ടു പോയ ചെരുപ്പിനു പകരം ആരോ ഭദ്രമായി ഊരിവെച്ച ഒരു ചെരുപ്പെടുത്തു പോരുമ്പോൾ നാം ആരോടാണ് പ്രതികാരം വീട്ടുന്നത്? നമ്മുടെ ചെരുപ്പ് മോഷ്ടിച്ച വ്യക്തി അവിടെ ചെരുപ്പിട്ടു പോയില്ലല്ലോ. അറിയാതെ പോയതാണെങ്കിൽ ആവട്ടെ, പക്ഷേ മനഃപൂർവ്വം നമ്മുടെ ചെരുപ്പ് ഒരാൾ നഷ്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ അറിയാതെ എടുത്തു പോയതോ ആവട്ടെ, നമ്മുടെ ചെരുപ്പ് കാണാത്ത സങ്കടവും നമ്മുടെ ചെരുപ്പ് പോയ നഷ്ടവും അപ്പുറത്ത് നന്നായി ഭദ്രമായി വെച്ചൊരു ചെരുപ്പെടുത്തു പോയി മറ്റൊരുത്തിനോട് പ്രതികാരം വീട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതുതന്നെയാണ് പലരും ജീവിത നിരാശയിൽപ്പെട്ടവർ, കുടുംബങ്ങളോട് പിണങ്ങിയവർ, ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചവർ ഈ പ്രതികാരം കാണുന്നവരോടെല്ലാം വീട്ടുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അതുകൊണ്ട് സ്വഭാവങ്ങളെ നന്നാക്കുവാനും ഇത്തരം പ്രതികാര പ്രതിക്രിയ ചിന്തകളെ മനസ്സിൽ ഒതുക്കി വയ്ക്കുവാനും നല്ലൊരു മനുഷ്യനായി ജീവിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനകളും സൗഹൃദവും സ്നേഹവും ലഭിക്കുന്നവരായിത്തീരാൻ, പരിചയപ്പെട്ടവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരായി തീരത്തക്ക വിധത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റണം. ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത് ഏറ്റവും വലിയത് സ്വഭാവപരമായ മാറ്റമാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത്തരം ആളുകളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.
0: നിങ്ങൾ കേട്ടത് നേർരേഖ. ഇന്നത്തെ നേർരേഖയിൽ പ്രതികാരം കൊണ്ട് എന്തു കാര്യം എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അത്ഭുതമാണ് ഈ വിശ്വഗ്രന്ഥം. ചരിത്രവും വർത്തമാനവും ഭാവിയും ഒരുപോലെ പ്രതിപാദ്യം. പ്രതിപാദ്യ വിഷയങ്ങളിലും ആഖ്യാനങ്ങളിലും വൈകല്യമോ വൈരുദ്ധ്യമോ തൊട്ടു തീണ്ടിയിട്ടില്ല.
3: യുഗാന്തരങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രവചനങ്ങളിൽ പോലും കണിശതയും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നു.
2: മനുഷ്യ ജീവിതത്തിൽ സന്തോഷത്തിന്റെ വഴികാട്ടിയായി അത് വർത്തിക്കുന്നു.
3: ഇടറിപ്പോയ ജീവിതങ്ങളെ അർത്ഥസാന്ദ്രമാക്കുന്നു.
2: അസന്തുഷ്ടി നിറഞ്ഞ ജീവിത വഴികളിൽ സ്വസ്ഥവും ശാന്തവുമായ പരവതാനി വിരിക്കുന്നു.
3: പ്രതിസന്ധികളിൽ അത് പരിഹാരമാകുന്നു.
2: ഹൃദയങ്ങൾക്ക് മേന്മയുറ്റ അഭിവാദനമായി മാറുന്നു.
3: പക്ഷേ നമ്മുടെ ജീവിത സഹചാരിയായി
2: ഇനിയും ഈ ഗ്രന്ഥം മാറിയിട്ടില്ലേ?
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പകർത്താനും അസുലഭ അവസരമൊരുക്കി ജനകീയമായൊരു പഠന സംരംഭം,
2: മലയാളത്തിൽ പ്രചുര പ്രചാരം നേടിയ ഖുർആൻ പഠന സംരംഭം,
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പ്രാമാണികമായ പഠനം,
3: പ്രായോഗികമായ പഠനക്രമം,
2: പണ്ഡിതോചിതമായ പ്രതിപാദനം,
3: വിവിധ നിലവാരത്തിലുള്ള പഠിതാക്കൾക്ക് സുഗ്രാഹ്യമായ വിവരണ രീതി,
2: ലളിത സുന്ദരമായ അവതരണം,
3: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പഠനം, ഗവേഷണം, ജോലി, ബിസിനസ് എന്നുവേണ്ട,
3: ജീവിതത്തിലെ ഏത് തിരക്കുകൾക്കിടയിലും അനുധാവനം ചെയ്യാൻ പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ എന്ന രീതിയും.
2: വരൂ, അനർഗമായ ഈ അസുലഭാവസരം ജീവിതത്തെ വിജയപാന്താവിലെത്തിക്കാൻ താങ്കൾക്കും സഹായകമാകും.
3: ഓരോ ജീവിത നിമിഷത്തെയും അത് മൂല്യവത്താക്കും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷൻ വഴി രജിസ്റ്റർ ചെയ്ത് ഇന്നു തന്നെ ഈ ജനകീയ ഖുർആൻ പഠന പദ്ധതിയിൽ പങ്കാളിയാവൂ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക്.
2: കൂടാതെ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞ് 48 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് കേൾവിയും.
3: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പീസ് റേഡിയോ.

0: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു. ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല. അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത് ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയും ഉപ്പയും ഭാഗം 4 അവതരിപ്പിക്കുന്നു. ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയോട് വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിച്ച സംസാരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയോട് പറഞ്ഞ ഒരു കാര്യം, ഉപ്പ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്നാണ്. അതിന് വിശദീകരിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഫഇൻ കുൻതു മിൻ സുൽബിക്, ഉപ്പയോട് പറയുകയാണ്, ഞാൻ താങ്കളുടെ മുതുകിലായിരുന്നാലും ശരി, അഥവാ ഞാൻ താങ്കളുടെ മകനാണല്ലോ, വതറ അന്നി അസ്ഗറു മിൻക, ഞാൻ താങ്കളെക്കാൾ ചെറുതാണ് എന്ന നിലയിൽ താങ്കൾ എന്നെ കാണുന്നുണ്ടെങ്കിലും ശരി, ലി അന്നി വലദുക്ക് ഫഅലം അന്നി ഖദി طَلَعْتُ مِنَ الْعِلْمِ مِنَ اللَّهِ عَلَى مَا لَمْ تَعْلَمُهُ, നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അല്ലാഹുവിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഫത്തബീ, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ, അഹ്ദിക സിറാത്തൻ സവിയ, നേരായ സിറാത്തിലേക്ക്, പാതയിലേക്ക് ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം, തൊരീഖൻ മുസ്തഖീമ, സ്ട്രൈറ്റായ പാതയാണ് ഞാൻ കാണിച്ചു തരുന്നത്, മുവസ്സിലൻ ഇലാ നൈലിൽ മത്ലൂബി വൻ നജാത്തി മിനൽ മർഹൂബ്, നമ്മൾ തേടുന്ന സ്വർഗം കരസ്ഥമാക്കുവാൻ, നമ്മൾ ഭയപ്പെടുന്ന നരകത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്ന പാതയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇത് വലിയ ഒരാശയമാണ് ഇതിലൂടെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൈമാറുന്നത്. അതെന്താണ്? അറിവുള്ളവരെ നമ്മൾ പിൻപറ്റണം, അറിവുള്ളവരെ നമ്മൾ അനുസരിക്കണം, അറിവിനുള്ളൊരു പ്രാധാന്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ വരും, അവരുടെ പ്രത്യേകത എന്താണ്? അവർ നേതാക്കന്മാരായിരിക്കും, ആളുകൾ അവരെ നേതാക്കന്മാരാക്കി വച്ചിട്ടുണ്ടാകും, പക്ഷേ അവരറിവില്ലാത്തവരേക്കണം. അങ്ങനെ ആളുകൾ വഴിപിഴച്ചു പോകുന്നതാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അത് ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനന്നാസ്, ആളുകളുടെ ഇടയിൽ നിന്ന് അല്ലാഹു അറിവിനെ അങ്ങോട്ട് ഊരിയെടുക്കുന്നില്ല, വലാക്കിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമ, പണ്ഡിതന്മാരല്ലങ്ങനെ മരിപ്പിച്ച് അറിവില്ലാതാക്കും. അങ്ങനെ പണ്ഡിതന്മാർ അറിവുള്ളവ ഇല്ലാതാവുമ്പോൾ എന്താണ്ടാവുക? അങ്ങനെ ആകുമ്പോൾ ഇത്തഖദന്നാസു റുഊസൻ ജുഹാല, ആളുകൾ അറിവില്ലാത്ത വിഡ്ഢികളെ നേതാക്കന്മാരായി സ്വീകരിക്കും. ഫസുഇലു, അങ്ങനെ ആളുകൾ അവരോട് സംശയങ്ങൾ ചോദിക്കും. ഫഅഫ്തു ബിഗൈരി ഇൽം, അങ്ങനെ അറിവില്ലാതെ അവർ ഫത്വകൾ നൽകും. ഫദല്ലു വഅളല്ലു, അങ്ങനെ അവരും വഴിപിഴച്ചു പോകും, അവർ മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുകയും ചെയ്യും. അപ്പം അറിവില്ലാത്തവരെ പിൻപറ്റിയാൽ അത് വഴികേടിലേക്കാണ് എത്തുക എന്നർത്ഥം. അത് സ്വർഗത്തിലേക്കെത്തുന്ന പാതയിലേക്ക് നമുക്കെത്താൻ സാധിക്കുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് അറിവുള്ളവരെ പിൻപറ്റണം. അല്ലാഹ് പറയല്ലേ, ഫസ്അലു അഹ്ലദ്ദിക്ർ, അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കുക, ഇൻ കുന്തും ലാ തഅലമൂന, നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരി സ്ത്രീകൾ എത്ര നല്ല സ്ത്രീകളാണ്. എന്താണ് കാരണം? ലം യകുൻ യംനഉഹുന്നൽ ഹയാഉ അയ്യസ്അൽന അനിദ്ദീനി വഅയ്യതഫഖഹ്ന ഫീഹി, മതത്തിൻ്റെ ഒരു വിഷയം ചോദിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ അതിൽ ആഴത്തിൽ അറിവ് നേടാൻ ലജ്ജ അവരെ തടഞ്ഞിരുന്നില്ല. അഥവാ മതത്തിൻ്റെ ഒരു വിഷയം ചോദിച്ച് മനസ്സിലാക്കണം, അപ്പം എങ്ങനെ ഇപ്പം ചോദിക്കുക, ഒരു മടിയല്ലേ, അത് എന്താ ഇപ്പം ചെയ്യുക, അങ്ങനെ ഒരു മടി അവർക്കുണ്ടായിരുന്നില്ല. അവരാവശ്യമുള്ളത് റസൂലുള്ളാഹിയോട് ചോദിച്ച് പഠിക്കുമായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ അറിവുള്ളവരുടെ പിറകെ നമ്മൾ കൂടണം. അങ്ങനെ കൂടുമ്പോഴാണ് നമുക്ക് നേരായ പാതയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താൻ സാധിക്കുകയില്ല. പല മഹാന്മാരും പറയാറുണ്ട്, ചോദിക്കുന്ന ഒരു നാവ്, അത് നമുക്കുള്ളത് കൊണ്ടാണ്. അതുപോലെ ഖൽബുൻ ഉഖൂൽ, ചിന്തിക്കുന്ന ഒരു ഹൃദയം, അതും നമുക്കുള്ളത് കൊണ്ടാണ് ഇത്ര ആഴത്തിൽ നമുക്ക് അറിവ് ലഭിച്ചത് എന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ഉപ്പയോട് പറയുന്നത് ഇതന്നെയാണ്, ഉപ്പ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം, അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച അറിവാണ് വഹീൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പിൻപറ്റൂ, ഞാൻ നിങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇബ്രാഹിം നബിയുടെ ഉപ്പ അതനുസരിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരലോകത്ത് അതിൻ്റെ പേരിൽ ഖേദിക്കും. അതാണ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ പരലോകത്തെ ആ വിഷയം. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അറിവുള്ളവരെ നമ്മൾ പിൻപറ്റിയിട്ടില്ല എങ്കിൽ, അറിവുള്ളവരുടെ കൂടെ കൂടിയിട്ടില്ല എങ്കിൽ, പരലോകത്ത് അത് വലിയ വിപത്തുക്കൾ നമുക്കുണ്ടാക്കും എന്നതിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവരെ ബഹുമാനിക്കുവാനും അറിവുള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖുർആൻ പാഠങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയും ഉപ്പയും, ഭാഗം 4, അവതരിപ്പിച്ചത് ഇബ്രാഹിം സൽഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അവതരിപ്പിക്കുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ്. അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നുള്ളതും. അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിൽ തന്നെ ധാരാളം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ തുടങ്ങുന്ന ആയത്തുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ ഏത് വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്ന്. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പ്രാർത്ഥന കൂടി ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീനി وإذا أردت في الناس فتنة فاقبلني إليك غير مفتون وأسألك حبك وحب من يحبك والعمل الذي يبلغني حبك. إذن പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം: اللهم إني أسألك فعل الخيرات وترك المنكرات وحب المساكين. اللهവേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനേയും ദുഷ്കർമ്മങ്ങൾ വർജിക്കുന്നതിനെയും ദരിദ്രരെ സ്നേഹിക്കുന്നതിനെയൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എനിക്ക് നീ പുറത്തു തരേണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ അല്ല. വ ഇദ അറത്ത ഫിന്നാസി ഫിത്നതൻ ഫഖ്ബിൽ നീ ഇലൈക ഗൈറ മഫ്തൂനീൻ. അല്ലാഹുവേ, നീ ഒരു ജനതയെ പരീക്ഷണ വിധേയരാക്കാൻ വിചാരിക്കുന്ന പക്ഷം പരീക്ഷണത്തിന് ഇരയാക്കാതെ എന്നെ നീ മരിപ്പിക്കണമേ അല്ല. വ അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക والعمل الذي يبلغني حبك. അല്ലാഹുവേ, നിന്റെ ഇഷ്ടത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടത്തെ, നിന്റെ ഇഷ്ടത്തോട് അടുപ്പിക്കുന്ന കർമ്മങ്ങളോടെയുള്ള ഇഷ്ടത്തെയൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി, اللهم اني اسالك فعل الخيرات وترك المنكرات وترك المنكرات وحب المساكين وحب المساكين واذا اردت في الناس فتنه فاقبلني إليك غير مفتونين وأسألك حبك وحب من يحبك والعمل الذي يبلغني حبك. പുള്ളിയുള്ള ആയിനാണ് യുബല്ലിഗുനി ഹുബ്ബക. اللهم اني اسالك فعل الخيرات وترك المنكرات وحب المساكين واذا اردت في الناس فتنه فاقبلني اليك غير مفتون واسالك حبك وحب من يحبك والعمل الذي يبلغني حبك. ഈ ഒരു പ്രാർത്ഥന മനപാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുവഴി അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. വിഷയം: അല്ലാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു. പീസ് റേഡിയോ ദിശ.
5: ബി എസ് സി നഴ്സിംഗ് അടക്കം കോഴ്സുകൾ ഇന്നു മുതൽ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് ജൂലൈ 2 വരെ അപേക്ഷ നൽകാവുന്നതാണ്. ബി എസ് സി നഴ്സിംഗ്, ബി എസ് സി എം എൽ ടി, ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി, ബി എസ് സി ഒപ്റ്റോമെട്രി, ബി പി ടി, ബി എസ് എൽ പി, ബി സി വി ടി, ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി തുടങ്ങി നിരവധി കോഴ്സുകളാണുള്ളത്. ഇത്തരം കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എ ബി എൽ എസ് സെൻ്റർ ഡയറക്ടറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാനുപയോഗിച്ചോ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ ജൂൺ 30 വരെ അടയ്ക്കാം. ജനറൽ എസ് സി വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ബി എസ് സി നഴ്സിംഗ് അടക്കം കോഴ്സുകളെ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0471256031. ബി എസ് സി നഴ്സിംഗ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ബി എസ് സി നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.pgimer.edu.in.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് നുറുങ്ങുകളിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കുഞ്ഞുമക്കളുടെ ആദ്യ വിദ്യാലയം വീടാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ജീവിതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പലതും വീട്ടിൽ നിന്നാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും അനുഭവങ്ങളിലൂടെയും അതിനെല്ലാം അപ്പുറം അവർക്ക് തോന്നുന്ന സംശയങ്ങൾ നമ്മോട് ചോദിക്കുന്നതിലൂടെയൊക്കെയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. മാതാപിതാക്കൾ തുറന്ന പുസ്തകങ്ങളാവുക. കുട്ടികൾ അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് പലവിധ സംശയങ്ങളും നമ്മോട് ചോദിക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന മറുപടികളിലൂടെ അവർ അവരുടെ അറിവുകൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ലൈംഗിക വിഷയങ്ങൾ പരാമർശിക്കേണ്ടി വരുന്ന സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുമ്പോൾ രക്ഷിതാക്കൾ അതിനു നേരെ കണ്ണടക്കുകയാണ് പതിവ്. പലപ്പോഴും തെറ്റായ ഉത്തരങ്ങൾ നൽകുകയോ ചോദ്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയോ കളിയാക്കുകയോ ഒക്കെയാണ് പലരും ചെയ്യുക. മിക്ക കുട്ടികളിൽ നിന്നും ഇത്തരത്തിൽ ഏറ്റവും ആദ്യമായി രക്ഷിതാക്കളോട് ഉന്നയിക്കുന്ന സംശയമാണ് ഞാൻ എങ്ങനെ ഉണ്ടായി എന്നത്. ഉമ്മ ഹോസ്പിറ്റലിൽ പോയാൽ വീണ്ടും ഒരു കുട്ടിയെ കിട്ടുമോ എന്നും ചുറ്റുപാടും കാണുന്ന പൂച്ച പട്ടി തുടങ്ങിയ ജീവജാലങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് എന്നും കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇത്തരം സംശയങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നത് അവർ അതിനെക്കുറിച്ച് അറിയാൻ സമയമായി എന്നതാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത്തരം സംശയങ്ങൾ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിയായ അറിവോടെയും കാഴ്ചപ്പാടുകളോടെയും അവർ വളർന്നു വരും. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അവരിൽ നിന്ന് ഒളിച്ചോടുകയാണെങ്കിൽ കുട്ടികൾ അത് തിരിച്ചറിയുകയും പിന്നീട് അത്തരത്തിലുള്ള സംശയങ്ങളോ മാതാപിതാക്കളെ അനിവാര്യമായും അറിയിക്കേണ്ട സംശയങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ അവർ മടിക്കും. അവർക്ക് നിർബന്ധമായും ഉത്തരം കിട്ടേണ്ട ചോദ്യം ചോദിക്കാതിരിക്കും. അത് ഒരു വേള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് മക്കളെ നയിച്ചേക്കാം. അറിവില്ലായ്മയും തെറ്റായ അറിവുകളും ഒരുപോലെ വില്ലൻ. മക്കൾക്ക് മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ നഷ്ടമാകുമ്പോൾ പ്രധാനമായും രണ്ട് അപകടങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നാമതായി, അവർ വളരുന്നതിനനുസരിച്ച് അവരിലെ സംശയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയും വീട്ടിൽ നിന്നും ഉത്തരം കിട്ടാത്ത പല സംശയങ്ങളും അവരെ മറ്റു പല അന്വേഷണങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അതുവഴി അവർ തെറ്റായ പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഇടയുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ അറിവുകൾ തേടാൻ ഒരുപാടൊരുപാട് അവസരങ്ങൾ അവർക്ക് മുന്നിലുണ്ടെങ്കിലും അവയുടെ ആധികാരികത പരിശോധിക്കാനോ ശരിതെറ്റുകൾ മനസ്സിലാക്കാനോ അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെയാണ് കൂട്ടുകെട്ടുകളിലൂടെയുള്ള അറിവുകളുടെ കാര്യവും. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്നതോടുകൂടി കുട്ടികൾ പരസ്പരം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പലപ്പോഴും ഈ സംസാരങ്ങളിലൂടെ അവർ പല കാര്യങ്ങളും തെറ്റായി മനസ്സിലാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം സംഭവിക്കുന്ന മറ്റൊരു അപകടകരമായ കാര്യമാണ് കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നത്. ലിംഗപ്രായഭേദമന്യേ ലൈംഗിക ചൂഷണങ്ങൾക്കിരയാക്കപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മറ്റൊരു വ്യക്തി തന്നോട് സംസാരിക്കുന്നതിലും പെരുമാറുന്നതിലും അസ്വാഭാവികമായ വല്ലതുമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അത്തരത്തിൽ വല്ലതും കുട്ടികൾ നേരിട്ട് കഴിഞ്ഞാൽ അത് യാതൊരു ഭയമോ മടിയോ കൂടാതെ തുറന്നു പറയാൻ മാത്രമുള്ള അടുപ്പവും വിശ്വാസവും കുട്ടികൾക്ക് മാതാപിതാക്കളോട് ഉണ്ടാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ പ്രധാന ആയുധം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നതാണ്. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്നോ മറ്റോ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്, ഈ രണ്ട് വാചകങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികളെ നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമാണത്. ഒരു കുട്ടിക്ക് തന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെക്കുറിച്ചും ധാരണയുണ്ടായിരിക്കുകയും അവയിൽ സ്വകാര്യത നിലനിർത്തേണ്ട ഭാഗങ്ങളെ പ്രത്യേകം തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചുണ്ട്, നെഞ്ച്, രണ്ട് കാലുകൾക്കിടയിലുള്ള ഭാഗങ്ങൾ, നിതംബം തുടങ്ങിയ ഭാഗങ്ങളിൽ അന്യരായ ആളുകൾ അനാവശ്യമായി സ്പർശിക്കുന്നതാണ് ബാഡ് ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ സംശയാസ്പദമായ പെരുമാറ്റം ആരിൽ നിന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അതിന് വിസമ്മതിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറുകയും തനിക്കുണ്ടായ അനുഭവം ഭയമോ മടിയോ കൂടാതെ ഏറ്റവും വിശ്വസ്തരായവരോട് പറയുകയും ചെയ്യണമെന്ന അടിസ്ഥാനപരമായ അറിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും മാന്യമായ ഇടപെടലുകളിലൂടെ ഉണ്ടായേക്കാവുന്ന ഷെയ്ക്ക് ഹാൻഡ് പോലെയുള്ള സ്പർശനമാണ് ഗുഡ് ടച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രങ്ങളുടെയോ മറ്റോ സഹായത്താൽ ഇവ രണ്ടും കുട്ടികൾക്ക് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ ആളുകളുടെ പെരുമാറ്റങ്ങളെ സ്വയം വിലയിരുത്താനുള്ള പ്രാപ്തി ശരിയായ രീതിയിൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്.
2: പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപദം. പണ്ഡിതന്മാരെ അനുസരിക്കൽ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ നിലപാട്. അവതരണം ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ഏറെ പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലയുടെ വിശ്വാസരംഗത്തുള്ള നിലപാടുകളെ സംബന്ധിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇമാം എടുത്തിട്ടുള്ള നിലപാടുകൾ പ്രാമാണികമാണ്. അഹ്ലു സുന്നൽ ജമാഅയുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടുകളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനും അറിയാനും സാധിച്ചു. വിശ്വാസരംഗത്തുള്ള ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല സംസാരിച്ചിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലുതും ചെറുതുമായിട്ടുള്ള വ്യതിയാനങ്ങൾ, പിഴവുകൾ സമൂഹത്തിലേറെയുണ്ട്. അതിനുള്ള പരിഹാരം എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളും ഉണ്ട്. ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ നിന്ന് അവർ പ്രാമാണികമായി പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് കൃത്യമായ നിലപാട് കണ്ടെത്തുക, മറുപടി സ്വീകരിക്കുക എന്നതാണ് പ്രധാനമായ പരിഹാരങ്ങളിൽ ഒന്ന്. വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും വെളിച്ചത്തിലാണ് അവരെല്ലാം സംസാരിച്ചിട്ടുള്ളത്. ബുദ്ധിയുടെയോ ഭൗതികമായി നേടിയ അറിവിൻ്റെയോ അവർ ജീവിച്ച കാലഘട്ടത്തിലുണ്ടായ പുരോഗതികൾക്ക്, വളർച്ചയ്ക്ക് യോജിക്കുന്ന നിലക്കോ മതവിഷയങ്ങളെ മാറ്റിമറിക്കാനോ വ്യാഖ്യാനിക്കാനോ അവർ ശ്രമിച്ചിട്ടില്ല. പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഒതുങ്ങി നിന്ന് അവയെ അനുസരിച്ച് കാര്യങ്ങളെ പഠിപ്പിക്കുന്ന രീതിയാണ് ഇമാമുമാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇമാമിൻ്റെ വാക്കുകളിൽ നിന്ന് ആ കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു, അൽഹംദുലില്ലാ. ഇമാമ് പറയുന്ന മറ്റൊരു വിഷയം, ഉലുൽ അംബ്രിനെ അഥവാ അയിമ്മത്തിനെ അനുസരിക്കലുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്ക് ഒരു ഇമാറത്ത്, ഒരു നേതൃത്വം ഉണ്ടായിരിക്കും. ആ കാര്യത്തെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. യാത്രയിലാണെങ്കിൽ പോലും ഒരു അമീർ ഉണ്ടാകണം എന്നാണ്. സാധാരണ രീതിയിലുള്ള നമ്മുടെ ജീവിതത്തെ പറ്റി ആലോചിച്ചാൽ തന്നെ ആ കാര്യം നമുക്ക് ബോധ്യമാകും. ഒരു വീടാകുമ്പോൾ ഒരു അമീർ ഉണ്ടാകും. ഒരു നാട്, ഒരു പഞ്ചായത്ത്, ഒരു പ്രദേശം, ഇവിടെയെല്ലാം കാര്യങ്ങളെ നോക്കി നടത്താൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടവർ ഉണ്ടാകും. ഭൗതിക ജീവിതത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്. ഇസ്ലാം ആ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതാണ് നേതാക്കന്മാർക്ക് കീഴിൽ, അമീർമാർക്ക് കീഴിൽ

മഅസിയത്ത് അഥവാ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ അതാണ് അനുസരിക്കാതിരിക്കാനുള്ള കാരണം. പണ്ഡിതന്മാരാണ്, നേതാക്കന്മാരാണ്, ഉമറാക്കളാണ് എന്ന് കരുതി എന്തും പറയാം, ഏത് രീതിയിലും പ്രവർത്തിക്കാം, ആ ഒരു നിലപാട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അഹ്ലു സുന്നൽ ജമാഅയുടെ അഇമ്മത്ത്, ഇമാമുമാർ എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഒന്നാമത്തെ ഗുണം സത്യസന്ധതയുള്ള വിശ്വാസമായിരിക്കും. എന്താണോ സത്യം അതിനെ അറിഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. അസത്യത്തിനോ കളവിനോ കാപട്യത്തിനോ നിഷേധത്തിനോ അവർ ഉണ്ടാവുകയില്ല. അതുപോലെ ഇൽമുള്ളവരായിരിക്കും, അതുപോലെ അദില് നീതി കാണിക്കുന്നവരായിരിക്കും, അജ്ഞരായി അവിവേകികളായി പ്രവർത്തിക്കുന്നവരല്ല. അനീതി കാണിക്കുന്നവരോ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരോ അല്ല അഹ്ലു സുന്നൽ ജമാഅയുടെ അഇമ്മത്ത് എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിന് കീഴിലുള്ള നാടുകളാണെങ്കിൽ അവിടെ കൃത്യമായ രീതിയിൽ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളെ ഈ അഇമ്മത്തുകൾ നടപ്പിലാക്കും, അവരത് ചെയ്ത് മുന്നോട്ട് പോകും. അതുപോലെ മതകാര്യങ്ങളെ നിലനിർത്തി മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ, നാടുകൾ, നമ്മളൊക്കെ ജീവിക്കുന്ന നാട്, രാജ്യം, നമുക്ക് നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു ഭരണഘടന ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ആ ഭരണഘടന നമുക്ക് നമ്മുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. നമ്മുടെ രാജ്യം ആ കാര്യത്തിൽ നമുക്ക് സമാധാനമുള്ള നിർഭയത്വമുള്ള ഒരു നാടാണ്. അത് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമുക്ക് ലഭിച്ചതാണ്. നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ മതപരമായും ഭൗതികപരമായും ശ്രദ്ധിക്കേണ്ട, അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും അഇമ്മത്തുകൾ ഉണ്ടാകും. ഒരു നേതൃത്വം, ഒരു ഇമാമത്ത് ഉണ്ടാകും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണതുണ്ടായത്? ഖുർആനിൻ്റെ കൽപ്പന പ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അനുസരിച്ചാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്താണല്ലോ സൂറത്തു നിസായിലെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അതിയുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, വ അതിയുർ റസൂല, റസൂലിനെ അനുസരിക്കുക, വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. മൂന്ന് തരത്തിലുള്ള അനുസരണങ്ങളെ സംബന്ധിച്ചാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനുള്ള അനുസരണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരാളെയും ഒരു വ്യക്തിയെയും ഒരു സൃഷ്ടിയെയും നാം അനുസരിക്കാൻ പാടില്ല. അള്ളാഹുവിനെ ആരാധിച്ച് അവൻ്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് അവന് അനുസരിച്ച് അവൻ്റെ വിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി ജീവിക്കുക, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞാലോ അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെയല്ല. അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള വഹ്യ് അഥവാ ശരീഅത്ത്, മതനിയമങ്ങൾ, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളെ പഠിപ്പിച്ചത്. അവിടുന്നാണ് ആ വിഷയത്തിലുള്ള അധ്യാപകൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃക സ്വീകരിച്ച് അവിടുന്നിനെ പിൻപറ്റി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഉലുൽ അംറിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്ന് തരത്തിലുള്ള ആളുകൾ അതിലുണ്ടാകും. ഒന്ന് ഹുക്കാമുകളാണ്. ഹുക്കാമുകൾ എന്ന് പറഞ്ഞാൽ മതവിധി പറയുന്ന ആളുകളാണ്. അതുപോലെ ഉമറാഅുകൾ, ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ നേതൃത്വം കൊടുക്കുന്നവരാണ്. അറിവും

0: വിവേകവും അതുപോലെ തന്നെ അവധാനതയുമൊക്കെയുള്ള ആളുകളാണ്, ബസീറത്ത് നല്ല ഉൾക്കാഴ്ചയുള്ള ആളുകൾ, അവരാണ് ഇമാറത്തിലേക്ക് എത്തപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ഉമറാക്കൾ ഇതിൽ വരും. മറ്റൊന്ന് ഫത്വ കൊടുക്കുന്ന ആളുകളാണ്. മതകാര്യങ്ങളിൽ സംശയമുണ്ടാകുമ്പോൾ, ഒരു മസ്അല, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഇതാണ് ആ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ സമകാലികമായൊക്കെ ഫത്വ കൊടുക്കുന്ന പണ്ഡിതന്മാർ, നല്ല ഇരുത്തം വന്ന ആഴത്തിലറിവുള്ള പണ്ഡിതന്മാർ, ഇങ്ങനെ മൂന്ന് വിഭാഗം ആളുകൾ ചേർന്ന് വരുന്നതാണ് ഉലുൽ അംബ്ർ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട്. മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് എടുത്തു പോന്നവരാണ്. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഉല്ല ഈ വിഷയത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ല, ഇബ്നു റജബ് റഹിമഉല്ല, ഒട്ടേറെ പണ്ഡിതന്മാർ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞവരാണ്. എന്തുകൊണ്ടവർ പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലഫാ, നാല് ഖലീഫമാർ, അവരെ പിൻപറ്റി പിന്നെയും ആളുകൾ വന്നിട്ടുണ്ട്, ശേഷവും ഒരുപാട് വന്നിട്ടുണ്ട്. നല്ലവരും കെട്ടവരും അതിലുണ്ടായിരുന്നു. ഭരണത്തിലൊക്കെ ഒരുപാട് കുഴപ്പം, ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ആളുകളൊക്കെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. മതവിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അവരെപ്പോഴും വിശ്വാസവും അറിവും നീതിയും കൈമുതലാക്കിയാണ് ആ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ നാട്ടിൽ ദീനീയായ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന ഉമറാക്കൾ, ഹുക്കാമുകൾ, അതുപോലെ തന്നെ ഫത്വ നൽകുന്ന ആളുകൾ, അവരുടെ വിശ്വാസ ശുദ്ധിയും അവർക്കുള്ള അറിവിൻ്റെ വിശാലതയും അവർക്കുള്ള കഴിവും എല്ലാം പരിശോധിച്ച് സത്യസന്ധതയുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരം കാര്യങ്ങളെ അറപ്പോടെ വെറുപ്പോടെ കാണുന്ന ആളുകളുണ്ട്. നിലവിലുള്ള ഇൽമും ഈമാനും അതിലും ഉള്ള പണ്ഡിതന്മാരെ അനുസരിക്കാതെ വൃത്തത്തിൽ നിന്ന് പുറത്തു ചാടി സ്വതന്ത്രരായി പ്രവർത്തിക്കുന്നവരും ജീവിക്കുന്നവരുമുണ്ട്. അതിനെയൊന്നും തടയാൻ നമുക്ക് പാടില്ല. അവർക്കും അങ്ങനെ പ്രവർത്തിക്കാം. പക്ഷേ എന്താണ് അവസ്ഥ? കൂട്ടം തെറ്റിയാൽ അത്തരം ആളുകളെ ബാധിക്കുന്ന അപകടങ്ങൾ ഏറെയായിരിക്കും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരം കിട്ടാൻ പ്രയാസമുണ്ടാകും. മതവിഷയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തു കാണിച്ച് വലിയ പ്രശ്നങ്ങളാക്കി അവതരിപ്പിക്കാനും സമൂഹമധ്യത്തിൽ പ്രദർശിപ്പിക്കാനും അത്തരം ആളുകളുണ്ടാകും. വേറെ ചിലരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ശ്രദ്ധിക്കുകയില്ല. അള്ളാഹുവിനെ അനുസരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാനും പ്രമാണങ്ങളെ മുൻനിർത്തി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പണ്ഡിതന്മാരെ അനുസരിക്കാനും ഒന്നും തയ്യാറാകാത്തവർ, നുവല്ലിഹിമാ തവല്ല, അവർ തിരിഞ്ഞ ഭാഗത്തേക്ക് അള്ളാഹു അവരെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് കരിച്ചു കളയും. വസാഅത്ത് മസീറാ, ആ നരകം എത്ര മോശമായ സങ്കേതമാണ്. ഈ പേടി നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ ഇമാം നമ്മെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ബിദഅത്തിൻ്റെ ആളുകൾ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും പുത്തനാചാരങ്ങളെ മാത്രം തപ്പിത്തെരഞ്ഞു പോകുന്ന ആളുകൾ, സുന്നത്തൊന്നും വേണ്ട, ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, അതിനെ പരിഗണിക്കുന്നില്ല, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അത് സമൂഹത്തിലേക്ക് തള്ളിവിടാൻ കുറേ ആളുകളുണ്ട്. അവരും പണ്ഡിതന്മാരാണ് എന്ന രൂപത്തിലാണ്, എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്ന, ഹദീസുകളെ തെറ്റായി പഠിപ്പിച്ചു കൊടുക്കുന്ന, ദുർബലവും നിർമ്മിതവുമായിട്ടുള്ള വാക്കുകളെ പ്രമാണങ്ങളാക്കി അവതരിപ്പിക്കുന്ന ഗൗരവകരമായ അവസ്ഥയാണ് അത്തരം ആളുകളിലൂടെ സമൂഹം കാണുന്നത്. അതിനെ തൊട്ട് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ആ കാര്യത്തിൽ ഒരു വെറുപ്പ് നമുക്കുണ്ടാകണം. ബിദഅത്തിന് അനുകൂലിക്കാൻ പാടില്ല, അന്ധവിശ്വാസങ്ങളെ അനുകൂലിക്കാൻ പാടില്ല. ഒരു തരത്തിലും അത്തരം കാര്യങ്ങളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ അനുവദിക്കരുത്. പ്രമാണങ്ങൾ കൊണ്ട് അവയെ മുറിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കണം. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല ഷിർക്കിൻ്റെയും ബിദഅത്തിൻ്റെയും ആളുകൾക്ക് നേരെ പ്രമാണങ്ങൾ കൊണ്ട് പടവെട്ടിയ പണ്ഡിതനാണ്. അതാണ് നമ്മുടെ ആയുധം, ഖുർആനും നബിചര്യയുമാണ്. അത് മുൻനിർത്തി ഇമാമുമാർ നമുക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് ഖുർആനിക വചനങ്ങൾ ഓതി, നബി വചനങ്ങൾ പറഞ്ഞുകൊടുത്ത്, ഇസ്ലാമിൻ്റെ ശരിയായ ചരിത്രങ്ങൾ ഉദ്ധരിച്ചു കൊടുത്ത് സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ, മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ ഇമാമിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളാണ്. വിശ്വാസരംഗത്ത് അദ്ദേഹം കാണിച്ചിട്ടുള്ള, എടുത്തിട്ടുള്ള കണിശമായ നിലപാടുകളാണ്. ബിദഅത്തിൻ്റെ കാര്യത്തിൽ ഇമാം പറഞ്ഞ ശ്രദ്ധേയമായൊരു വാക്ക് നോക്കൂ നിങ്ങൾ, അന്ന കുല്ല മുഹ്ദസത്തിൻ ഫിദ്ദീനി ബിദ്ആ, ദീനിൽ പുതിയതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം ബിദ്അത്താണ്. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തിൻ്റെ ഗൗരവം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടത്, സാമൂഹികമായി ഉണ്ടാകുന്ന, ഇസ്ലാം നമുക്ക് അനുവദിച്ച കുറേ കാര്യങ്ങൾ പുതിയതായിട്ടുണ്ട്, അത് ഇസ്ലാം വിലക്കിയിട്ടില്ല. കാരണം അതിൽ തെറ്റില്ല, അടിസ്ഥാനം ആ കാര്യത്തിനുണ്ട്. എന്നാൽ മതകാര്യങ്ങളുടെ അടിസ്ഥാനം എന്താണ്, ഫുറൂഇയായിട്ടുള്ള അതിൻ്റെ ശാഖാപരമായ കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും അവിടുന്നിൻ്റെ വഫാത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അയിമത്തിനെ അനുസരിക്കാനും അതിനെതിരായി ഉണ്ടാകുന്ന കാര്യങ്ങളെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. ഇമാമിൻ്റെ ജീവിതം ആ കാര്യത്തിൽ നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ്. അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപദം. അവതരിപ്പിച്ചത് ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം. രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: മതിലുകൾക്കപ്പുറത്തെ കുടുംബം. എഴുത്ത് സമീർ മുണ്ടേരി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും കരുണ കാണിക്കാൻ കൽപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇസ്ലാം എടുത്തു പറയുന്ന ഒന്നാണ് അയൽവാസികളോടുള്ള ബാധ്യത. നമ്മുടെ വീടിൻ്റെ ജനലുകൾ തുറക്കുമ്പോൾ കാണുന്ന ആ മുഖങ്ങളോട് നാം കാണിക്കുന്ന പുഞ്ചിരിയും കാരുണ്യവും നമ്മുടെ വീടിൻ്റെ കൺകുളിർമ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു, അടുത്ത അയൽവാസിയോടും അകന്ന അയൽവാസിയോടും നിങ്ങൾ നന്മയോടെ വർത്തിക്കുക. അധ്യായം അന്നിസാ വചനം 36. നമ്മുടെ വീട് ഒരു തുരുത്തല്ല, അത് ചുറ്റുമുള്ള വീടുകളുമായി സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഒന്നായിരിക്കണം. മക്കൾ വളരുന്നത് ഇത്തരം സുരക്ഷിതമായ അയൽപ്പക്കങ്ങളിലാകുമ്പോൾ അവർക്ക് മനുഷ്യത്വത്തിൻ്റെ വലിയ പാഠങ്ങൾ ലഭിക്കുന്നു. അയൽപ്പക്കം ധന്യമാക്കാനും അവിടെ സ്നേഹത്തിൻ്റെ കൺകുളിർമ നിലനിർത്താനും നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചിലതുണ്ട്. വിഭവങ്ങൾ പങ്കുവെക്കലും പട്ടിണി മാറ്റലും. നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങളും വിഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊരു പങ്ക് അയൽപ്പക്കത്തുള്ളവർക്കും നൽകുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കും. അവൻ ആഹാരമുണ്ടോ എന്നന്വേഷിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ചുണ്ണുന്നവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. തുബറാനി. മറ്റൊരു ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു, അബൂദർ, നീ കറി വയ്ക്കുകയാണെങ്കിൽ അതിലല്പം വെള്ളം കൂട്ടി ദ്രാവകം വർദ്ധിപ്പിക്കുകയും നിന്റെ അയൽക്കാരെ പരിഗണിക്കുകയും ചെയ്യുക. മുസ്ലിം. ഉപദ്രവിക്കാതിരിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ വീടിൻ്റെ ഒച്ചയോ മാലിന്യങ്ങളോ പെരുമാറ്റമോ അവർക്ക് ശല്യമാകുന്നുണ്ടോ എന്ന് നാം എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽക്കാരനെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ബുഖാരി. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വാസിയാകില്ല. അനുചരന്മാർ ചോദിച്ചു, ആരാണത് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ ഉപദ്രവങ്ങളിൽ നിന്നാണോ തൻ്റെ അയൽവാസി നിർഭയനല്ലാത്തത്? അവൻ. ബുഖാരി. ആദ്യമെത്തുന്ന സഹായ ഹസ്തങ്ങൾ. അയൽക്കാർക്കൊരു ആപത്തോ രോഗമോ വരുമ്പോൾ ഓടിയെത്തുന്ന ആദ്യത്തെ ആൾ നമ്മളായിരിക്കണം. ദൂരെയുള്ള ബന്ധുക്കൾ എത്തുന്നതിനേക്കാൾ മുമ്പേ സഹായമെത്തിക്കാൻ കഴിയുക തൊട്ടടുത്തുള്ള അയൽവാസിക്കാണ്. ഈ കരുതലാണ് ഒരു സമൂഹത്തിൻ്റെ കൺകുളിർമ. ഇമാം ഗസ്സാലി തൻ്റെ ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അയൽക്കാരനോട് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല അയൽപ്പക്കമര്യാദ, മറിച്ച് അവൻ ചെയ്യുന്ന ഉപദ്രവങ്ങളെ ക്ഷമിക്കലും അവന് സഹായം ചെയ്യലുമാണ്. വിട്ടുവീഴ്ച മനോഭാവം. ചെറിയ അതിരുകളെ ചൊല്ലിയോ മറ്റു നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. നന്മയോടെ പെരുമാറുന്ന അയൽവാസി ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ അയൽക്കാരൻ തൻ്റെ അയൽക്കാരന് നന്മ ചെയ്യുന്നവനാണ്. തുർമതി. നമുക്കെന്തു ചെയ്യാം? അയൽക്കാരൻ സംതൃപ്തനാണെങ്കിൽ നമ്മുടെ വീടിനും ഐശ്വര്യം കൂടും. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് ചില ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഒരു പങ്ക് കൈമാറാം. നിങ്ങളുടെ വീട്ടിൽ ഇന്നുണ്ടാക്കിയ വിഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ പങ്ക് അയൽവാസിക്ക് നൽകാം. സുഖവിവരങ്ങൾ അന്വേഷിക്കാം. തിരക്കുകൾക്കിടയിലും വെറുതെ അവരെ കണ്ട് ഒന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുക. പിണക്കങ്ങൾ മറക്കാം. പണ്ടെന്തെങ്കിലും പിണക്കങ്ങളോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മറന്ന് ഒരു പുഞ്ചിരിയോടെ ഇന്നവരോട് സംസാരിക്കുക. അയൽപ്പക്ക ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം എപ്പോഴും ഓർക്കാം. അയൽക്കാരന് അനന്തരാവകാശം ലഭിക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുവോളും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽക്കാരന്റെ കാര്യത്തിൽ വസിയത്ത് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്നു. ബുഖാരി.
0: ബാറക്കല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ സംരക്ഷണവും സഹായവും നേടിയെടുക്കാനുള്ള മറ്റൊരു പ്രാർത്ഥന കുറച്ചധികമുണ്ട്, നമുക്ക് പഠിക്കാം. അല്ലാഹുമ്മ ഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിമ വഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിദ വഹ്ഫളനി ബിൽ ഇസ്ലാമി റാഖിദ വലാ തുഷ്മിത് ബി അദുവൻ വലാ ഹാസിദ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ കുല്ലി ഖൈറിൻ ഖസാഇനുഹു ബിയദിക വഅഊദു ബിക മിൻ കുല്ലി ശർരിൻ ഖസാഇനുഹു ബിയദിക. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, അള്ളാഹുവെ നിറുത്തത്തിലും ഇരുത്തത്തിലും ഉറക്കത്തിലുമെല്ലാം ഇസ്ലാം കൊണ്ട് നീ എന്നെ സംരക്ഷിക്കണമേ. വല തുഷ്മിത് ബി അദുവൻ വല ഹാസിദ, എന്റെ ശത്രുവിനെയോ എന്റെ അസൂയക്കാരനെയോ എന്നെ കൊണ്ട് നീ സന്തോഷിപ്പിക്കരുതേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ കുല്ലി ഖൈറിൻ ഖസാഇനുഹു ബിയദിക, അല്ലാഹുവെ നിന്റെ കയ്യിലുള്ള നന്മകളുടെ ഖജനാവിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ വഅഊദു ബിക മിൻ കുല്ലി ശർരിൻ ഖസാഇനുഹു ബിയദിക, അല്ലാഹുവെ നിന്റെ കരങ്ങളിലുള്ള നാശത്തിന്റെ ഖജനാവുകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംരക്ഷണം നേടാനുള്ള പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന കൂടി നമ്മൾ കൃത്യമായി കൊണ്ട് മനഃപ്പാഠമാക്കുകയും അത് പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിമ അല്ലാഹുമ്മ ഇഹ്ഫളനി അല്ലാഹുമ്മ ഇഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിമ വഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിദ വഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിദ വഹ്ഫളനി ബിൽ ഇസ്ലാമി റാഖിദ വഹ്ഫളനി ബിൽ ഇസ്ലാമി റാഖിദ അല്ലാഹുമ്മ ഇഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിമ واحفظني بالاسلام قاعده واحفظني بالاسلام راقده ولا تشمت بي ولا تشمت بي عدوا ولا حاسدا عدوا ولا حاسدا ولا تشمت بي عدوا ولا حاسدا اللهم اني اسالك اللهم اني اسالك من كل خير من كل خير خزائنه بيدك خزائنه بيدك اللهم اني اسالك من كل خير خزائنه بيدك واعوذ بك من كل شر واعوذ بك من كل شر خزائنه بيدك اللهم احفظني بالاسلام قائما واحفظني بالاسلام قاعدا واحفظني بالاسلام راقدا ولا تشمت بي عدوا ولا حاسدا اللهم اني اسالك من كل خير خزائنه بيدك واعوذ بك من كل شر خزائنه بيدك. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥന മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അവൻ്റെ എല്ലാവിധ സഹായങ്ങളും നൽകി സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
5: പീസ് റേഡിയോ കർമ്മസരണി. ഹദീസ് 15, സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത്, ഭാഗം 1. അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദ ഉമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മസരണിയിലൂടെ നമ്മൾ. 14-ാമത്തെ ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി 15-ാമത്തെ ഹദീസിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെടുക്കുന്ന ഈ കർമ്മസരണി അൽഹംദുലില്ലാ കൂടുതൽ വിശദമായി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. 15-ാമത്തെ ഹദീസ് ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്കറിയാം, ഹുസൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ സ്വാഹിബു സിർറി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. കാരണം മദീനയിൽ മുസ്ലീങ്ങളായി അറിയപ്പെടുകയും എന്നാൽ ഉള്ളിൽ നിഫാഖ് കാപട്യം നിലനിർത്തുകയും ചെയ്തിരുന്ന പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയിലൂടെയുള്ള അറിവുകളായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒരുപാട് ഫിത്നകൾ, കുഴപ്പങ്ങൾ. ആ കുഴപ്പങ്ങളുടെ സമയത്ത് അതിൽ ദിശാബോധം നൽകുന്ന, ഉമ്മത്തിന് വിവരങ്ങൾ നൽകുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ട് തനിക്ക് ശേഷം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുകൊണ്ടായിരിക്കും കൂടുതൽ കാലം ജീവിച്ച ഹുസൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സമൂഹത്തിലെ വ്യത്യസ്ത കുഴപ്പങ്ങൾ, രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്നവർ പലപ്പോഴും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇജ്തിഹാദ് നടത്തിയിട്ട് ആ ഇജ്തിഹാദിൽ പിഴച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും എന്നാൽ അവസരം കിട്ടിയ ഒരു സന്ദർഭത്തിൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരുമുണ്ടാകും. അതിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നവരെ തിരിച്ചറിയാൻ, അതറിയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇവൻ്റെ അടിസ്ഥാനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ടേയായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ചില രഹസ്യങ്ങൾ ഈ മനുഷ്യന് പറഞ്ഞുകൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഷ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫില്ല, നിങ്ങളൊരിക്കലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകളിൽ കുടിക്കരുത്. വലാ തഅ്കുലു ഫി സിഹാഫിഹിമ, അവ രണ്ടും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ട് ഞാനിത് വിരോധിക്കുന്നു എന്ന് പറയാൻ, അതുകൂടി പറയുമ്പോഴാണല്ലോ ആളുകൾക്ക് ഒരു വിധി പറയും, ചെയ്യണം, ചെയ്യരുത്, അങ്ങനെയാകണം, ഇങ്ങനെയാകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിൻ്റെ കാരണം കൂടി അറിഞ്ഞാൽ വളരെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും കഴിയും. അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടാകും, അതിൻ്റെ പിന്നിലൊരു ഹിക്മത്തുണ്ടാകും, ഒരു കാരണമുണ്ടാകും എന്നറിയുന്നവരാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരത് ഒഴിവാക്കേണ്ടത്, ഒഴിവാക്കുന്നതും ചെയ്യേണ്ടത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഒരു കാര്യത്തിൻ്റെ കാരണം കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു പ്രാപ്യമായ അറിവ് അതുകൂടി കിട്ടുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് കൂടുതലൊരു ബസീറത്ത്, കൂടുതലൊരു ഉൾക്കാഴ്ചയോടുകൂടി ആ കാര്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ, ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് കഴിയും. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളിലും ഖുർആനാകട്ടെ ഹദീസുകളാകട്ടെ ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറയും. പലപ്പോഴും പല കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ചെയ്യണം എന്നത് കാരണങ്ങൾ പറയും. അതൊരു പ്രധാനമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ടല്ലോ. നമ്മൾ വെറും കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരും വിരോധങ്ങൾ പറയുന്നവരും മാത്രമാകരുത്. നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് പണി ചെയ്യുന്ന ആളുകളോട് അവരോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് വെറും ഒരു കൽപ്പന മാത്രമല്ല, അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നത് അവർക്കുകൂടി അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കൊരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന ചില കാര്യങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതിലെ ഒരു പാഠമാണ്. അള്ളാഹുക്കിപ്പോൾ നമ്മളോട് ഇന്നത് ചെയ്യണം അതിന്നതിനു വേണ്ടിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊക്കെയുള്ള പാഠമാകാനും നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടിയും മനസ്സറിഞ്ഞും അത് ചെയ്യാനും ഒരു സമാധാനത്തോടുകൂടി അത് നിർവഹിക്കാനുമുള്ള ഒരു അവസരം അതെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ആനിയത്തുൽ ദഹബ്, ആനിയത്തുൽ ഫില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ, സ്വർണം വെള്ളി അവ രണ്ടിൻ്റെയും പ്ലേറ്റുകളും കപ്പുകളും പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് ഒന്നും, അത് ഗ്ലാസ്സാകട്ടെ കപ്പുകളാകട്ടെ അതേപോലെ തന്നെ ബൗളുകളാകട്ടെ പ്ലേറ്റുകളാകട്ടെ ഇതുപോലുള്ളതൊന്നും നിങ്ങൾ അതിൽ കഴിക്കരുത്, ഭക്ഷിക്കരുത്, കുടിക്കരുത് എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ എന്തിനാണ് ഇത് വെള്ളവുമായി ബന്ധപ്പെട്ട് പറയുന്ന അല്ലെങ്കിൽ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സ്വർണവും വെള്ളിയുടെയും പാത്രങ്ങൾ പറയുന്നത്? ഇതൊരു പ്രധാനമായൊരു കാര്യമാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ ഈ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളമാണ്. ഈ വെള്ളം അത് എടുത്തു വെക്കേണ്ടുന്ന പാത്രം എങ്ങനെയായിരിക്കണം, അത് പാത്രത്തിലാണല്ലോ എടുത്തു വെക്കേണ്ടത് സൂക്ഷിച്ചു വെക്കേണ്ടത്, അത്തരം ചില കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള പാത്രങ്ങളിലായിരിക്കണം എന്നതുകൂടി ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിക്കൊണ്ട് ഇതൊരു ബാബായിട്ടാണ്, ബാബുൽ ആനിയ എന്ന് പറഞ്ഞിട്ട് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ പാത്രങ്ങളെ സംബന്ധിച്ച് പറയുക എന്നത് സാധാരണമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ശരിക്കും ഇപ്പോൾ ഈ പാത്രങ്ങളെ സംബന്ധിച്ച് ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട അശ്രീബത്ത്, അതേപോലെ തന്നെ പാനീയങ്ങളുടെ കാര്യങ്ങൾ, അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയാം. പക്ഷേ അതിനേക്കാളും ബന്ധം ഇവിടെയാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്, കർമ്മശാസ്ത്രപരമായുള്ള ബന്ധം ഇവിടെയാണ് എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, പാത്രങ്ങൾ പൊതുവിൽ ഏത് തരം പാത്രമാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഹറാമാണ് എന്ന് പ്രത്യേകമായി ശരീഅത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കണം. അല്ലാത്തവയെല്ലാം അത് അനുവദിക്കപ്പെട്ടതാണ് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഏത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, ഇപ്പോൾ ഒരു നജസായ വസ്തു കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം, കാരണം അത് നജസാണല്ലോ. നജസല്ലാത്ത മറ്റെന്ത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തു പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർണം, രണ്ട് വെള്ളി. ഈ രണ്ട് വസ്തുക്കൾ നമുക്ക് പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ അഥവാ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹ ലഹും, അത് അവർക്കുള്ളതാണ്, ഫിദ്ദുനിയ, ദുനിയാവിൽ, അഥവാ അവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കാനുള്ളതാണ് അത്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. ആ കൂട്ടത്തിൽ ഒന്നാണ്, ഇത് മനുഷ്യർ പാത്രങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കുറേ സ്വർണം പാത്രങ്ങളായിട്ട് സ്വർണമായിട്ട് സമ്പത്തുള്ളവന് അങ്ങനെ വരും. അതോടുകൂടി സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സമ്പത്ത് വ്യവസ്ഥ അത് തകരും. കാരണം സ്വർണം വെള്ളിയാണല്ലോ പൈസയുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെയൊക്കെ മൂല്യമായിട്ടുള്ളത്. അങ്ങനെ മൂല്യമായിട്ടുള്ള ഈ സാധനം ഈ പാത്രങ്ങളായിട്ട് കിടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ റസൂൽ അത് വിരോധിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത്, അത് ഭക്ഷണമായിട്ട് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഇത് കാണുമ്പോൾ അവനക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. പൈസൻ്റെ അടിസ്ഥാനം സ്വർണവും വെള്ളിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വാങ്ങാനുള്ള പൈസ, ഭക്ഷണം വാങ്ങാനുള്ളത് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവൻ ഉള്ളവൻ അത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള തളികയായിട്ടും വെള്ളം കുടിക്കാനുള്ള പാത്രമായിട്ടും ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സെത്രമാത്രം പൊട്ടിപ്പോവും. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ മനസ്സിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എതിർത്തത്, ഇത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണ്. മറ്റൊന്ന്, സ്വർണത്തിൻ്റെ പാത്രത്തിൽ കുടിക്കുക, വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു ആഡംബരത്തിൻ്റെയും ഒരു ഇസ്റാഫ് അമിതവ്യയത്തിൻ്റെയും ഒക്കെ മേഖലയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ എതിർത്തത് എന്ന്. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരു പക്ഷേ ന്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റിയേക്കും. അതിനേക്കാൾ വലിയൊരു ന്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ന്യായമുണ്ടെങ്കിൽ, ഒരു കാരണമുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഹൃദയം തകരും അതുകൊണ്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഹൃദയം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ തകരൂലേ? ഇപ്പോൾ വലിയ ഒരു മനുഷ്യന് അവൻ്റെ സമ്പത്തിൻ്റെ ഇതിനനുസരിച്ച് വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടുണ്ടാക്കാം, മറ്റവൻ ഒരു ചാളയിൽ ഒരു ചെറിയ കുടിലിൽ കഴിയുന്ന ഒരവസ്ഥ. ഇസ്ലാമികമായിട്ട് തെറ്റൊന്നുമില്ലല്ലോ അതിനെ. അവനെ സഹായിക്കണം, എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവന് ഭക്ഷണത്തിന് സഹായിക്കണം, വീടില്ല എന്നുണ്ടെങ്കിൽ വീടിന് സഹായിക്കണം. ഇതേപോലുള്ള ഒരു കൊട്ടാരം അവനും ഉണ്ടാക്കി കൊടുത്താലേ എനിക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളൊരു ഒരു വാഹനം വാങ്ങാൻ തീരെ കഴിവില്ലാത്ത, അവനവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു വാഹനം ഇല്ലാത്ത ആളുകളുണ്ട്. എന്നാൽ വേണ്ടത്ര സമ്പത്തുള്ള കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അവൻ്റെ കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആയി അതെന്താ, ഇവിടെ എത്ര മനുഷ്യന്മാർ ഒരു വാഹനം ഒരു ബൈക്ക് പോലും ഇല്ലാത്തവരെത്ര ആൾക്കാരുണ്ട്, ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്തവരെത്ര ആളുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് വേറെയാണ്. അതുകൊണ്ട് അതൊരു ന്യായമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് അതൊരു പ്രയാസമാകും. ആളുകൾ സ്വർണവും വെള്ളിയുമൊക്കെ സാമ്പത്തിക രംഗത്ത് ഉപയോഗിക്കേണ്ടുന്ന അങ്ങാടികളിലേക്ക് കച്ചവടത്തിനും അതേപോലെ തന്നെ ബിസിനസ് രംഗത്തേക്കുമൊക്കെ ഇറക്കേണ്ടുന്ന വസ്തു അതിങ്ങനെ പാത്രമാക്കിയിട്ട് തീന്മേശയിൽ വെക്കേണ്ട ഒരു സാധനമല്ല. അതുകൊണ്ടാണ് നബി വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ശരിക്കും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം ഒരാൾക്ക് എത്ര വേണമെങ്കിലും സ്വർണം ആഭരണമാക്കി ഉപയോഗിച്ചുകൂടെ? ആണിനോ പെണ്ണിനോ ആഭരണം എത്രയാണ്, അത് സ്ഥിരം ഉപയോഗിക്കുന്നതുണ്ടാകും, എടുത്തു വെച്ച് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതുണ്ടാകും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ അതായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും ഒരു നിയന്ത്രണം, ഇത്രയേ ഒരു പെണ്ണിന് ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയന്ത്രണം വെക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും ഇസ്ലാം വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, അഹങ്കാരം വരും, ഒരു അമിതവ്യയം എന്ന നിലക്ക് അതുകൊണ്ടാണ് വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്നും പറയാൻ പറ്റില്ല. കാരണം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഒക്കെ എത്രയോ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇന്ന് ലോകത്തുണ്ടല്ലോ, ലോഹങ്ങളായിട്ട് തന്നെയുണ്ടല്ലോ, രത്നങ്ങളും അതേപോലെ തന്നെ മറ്റു പല വസ്തുക്കളുമായിട്ടുണ്ടല്ലോ. ഇത്തരം വസ്തുക്കൾ കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയാണ്, ഒരു ബൗളുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് തെറ്റൊന്നുമില്ല, ഇസ്ലാമികമായിട്ട് അതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അതുകൊണ്ടുമല്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കാരണം, ആ കാരണം എന്നേക്കും ശരിക്കുമുള്ള ഒരു കാരണം തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? ഇന്നഹാ ലഹും ഫി ദുനിയ വലകും ഫിൽ ആഖിറ എന്നതാണ്. ഇത് ദുനിയാവിൽ അവർക്കുള്ളതാണ്. ഈ ദുനിയാവിൽ അവർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ദുനിയാവിൽ അവർക്ക് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല, അവരുപയോഗിക്കുന്നതാണ് എന്നാണ് അതിനർത്ഥം. മാത്രമല്ല, അവരെല്ലാവർക്കും അത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് കിട്ടുമെന്നാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് തന്നെ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് എന്നാണ്. ദുനിയാവ് ആഗ്രഹിക്കുകയാണെങ്കിൽ, ആജിലത്ത് എന്ന് ദുനിയാവ് പെട്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് കിട്ടണമെന്നൊരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, അല്ല ഉദ്ദേശിക്കുന്നതേ കൊടുക്കുള്ളൂ, അല്ല ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാ അമുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാഫിറുകൾക്കും ദുനിയാവിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പ് പടച്ചവും കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റുകൾ പടച്ചവും കൊടുക്കും എന്നൊന്നുമല്ല അതിൻ്റെ, ചിലർക്ക് കൊടുക്കും. അവർക്കത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മതപരമായി നമ്മുടെ ഈ ഒരു ദീനിൻ്റെ ഈ ശരീഅത്തിൻ്റെ ഇതിൽ വിരോധമുണ്ട്. എന്നാൽ അവർ ഈ ശരീഅത്ത് സ്വീകരിക്കാത്തവരായതുകൊണ്ട് തന്നെ അവരങ്ങനെ ഉപയോഗിക്കുന്നു. അവരങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നും അതിലില്ല. അത് അവരുപയോഗിക്കട്ടെ, അവരുപയോഗിക്കട്ടെ, നിങ്ങളത് ഉപയോഗിക്കാൻ നിൽക്കണ്ട എന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാനും ഒരു കാരണമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ വലിയ സമ്പന്നനായി ജീവിച്ച ഒരാളാണ്. കാരണം ഇസ്ലാമിൽ ഒരാൾ ഇത്ര സമ്പത്ത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്കൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളും, വലിയ സമ്പത്ത് ഉള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിന് സേവകരും ജോലിക്കാരും ഒക്കെ ആയിട്ടുള്ള വലിയ രൂപത്തിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം അത്തരം ഒരു ആഡംബരത്തോടുകൂടിയുള്ള ഒരു ജീവിത രൂപമുണ്ടെങ്കിലും അങ്ങേയറ്റത്തെ ദീനും തഖ്വയും ഒക്കെ നിലനിർത്തിയിരുന്ന, ഇബാദത്തുകളിലും മറ്റുമൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന, ദീനീ കാര്യങ്ങളിൽ വളരെയേറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാവരും ഖൈറിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഷെറിനെപ്പറ്റി ചോദിച്ചിരുന്നു. എന്തിനാണത്? ഖൈർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരും ചോദിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ വശങ്ങൾ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബാദത്തുകളാണ് എങ്കിലും, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സദഖയും മറ്റു കാര്യങ്ങളുമാണ് എങ്കിലും, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും മേഖലകളാണെങ്കിലും ഇഷ്ടം പോലെ ദീനിലുണ്ട്, ഇബാദത്തുകളുടെയും ഇടപാടുകളുടെയും ഒക്കെ കാര്യത്തിൽ. എന്നാൽ ഷെറോ, ഷെറിനെ പറ്റി ആരും ചോദിക്കണില്ല. ഖുർആനും ഹദീസും ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് എന്നല്ലാതെ ആരും ചോദിച്ചറിയണില്ല. ഞാൻ അതായിരുന്നു ചോദിച്ചിരുന്നത്. കാരണം പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഷെറുകൾ, ഷെറിങ്ങനെ പിന്നീടും പിന്നീടും വന്നുകൊണ്ടിരിക്കുമല്ലോ. ശരിയത്ത് അത് ഖൈറ്, ആ ഖൈറിൻ്റെ മേഖല അല്ലെങ്കിൽ ഖൈറിൻ്റെ വഴികൾ അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഖൈറിൻ്റെ വഴികൾ. ഷെറ് അത് പിന്നീട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹാഫത്ത് അയ്യുതിരിക്കനീന, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചിരുന്നത് ഷെറിനെ പറ്റിയാണ്. അപ്പോൾ അത്രമാത്രം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴും അയാൾക്ക് ജീവിതത്തിൽ തഖ്വയും ജീവിതത്തിൽ സൂക്ഷ്മതയും ഒക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് സ്വഹാബികളുടെ ഇത്തരം ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നോക്കുക, ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ആരാണ്? ഏറ്റവും വലിയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന്, ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനാണല്ലോ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ളത്, അധികാരം നൽകിയിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാകുമ്പോഴും ലോകത്ത് ഇബാദത്തിൻ്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഇബാദത്ത്, ഏറ്റവും നല്ല ആബിദ് എന്ന നിലക്ക് നമുക്ക് എടുത്തു കാണിച്ചു തന്ന ആരാ? ദാവൂദ്. ദാവൂദ് അലൈഹി സ്വലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാവൂദ് അലൈഹി സ്വലാം നോമ്പെടുക്കുന്ന പോലെ എന്ത് ചെയ്യട്ടെ, നോമ്പെടുക്കട്ടെ, അതിലേറെ നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇബാദത്തിൻ്റെ രംഗത്തും അതേപോലെ തന്നെ ജീവിതത്തിലെ സൂക്ഷ്മതയുടെ രംഗത്തും ഒരേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഹദീസ് ഹുദൈഫത്ത് ബിനുൽ യമാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ അദ്ദേഹത്തിൻ്റെ സേവകനോട് എന്തോ ഒരു പാനീയം അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഒരു വെള്ളിയുടെ പാത്രത്തിലാണ്, വെള്ളിയുടെ കപ്പിലാണ് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ പാത്രം വാങ്ങിയിട്ട് അദ്ദേഹത്തിനൊരു ഏറു കൊടുത്തു. കാരണം എന്ത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ സേവകന് ഇതിനു മുമ്പും ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യരുത്, ഇത് നമുക്ക് കുടിക്കാൻ പറ്റിയതല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്നി നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ആ പാത്രത്തിൽ എനിക്ക് വെള്ളം തരരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു പക്ഷേ ഇവൻ മുസ്ലിം അല്ലാതിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എന്നിട്ടും അദ്ദേഹത്തെ കൊണ്ട് ഇതിൽ കുടിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച ഒരു കാര്യം ഇയാളെക്കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന ഒരു രൂപത്തിൽ അയാൾ പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹം ആ കപ്പെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഏറ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അപ്പുറത്തും നിൽക്കുന്ന ആളുകളോട് പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചെയ്ത് കണ്ടിട്ട് എന്തൊരു ക്രൂരതയാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇന്നി നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ഈ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ അവനോട്, എനിക്ക് വെള്ളം തരരുത് എന്ന് അവനോട് പറഞ്ഞിരുന്നു. ലാ തഷ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫില്ല വലാ തഅ്കുലു ഫീ സിഹാഫിഹിമ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവനിത് ചെയ്തതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു രംഗം, ഈ ഹദീസ് അദ്ദേഹം പറയാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ ഹദീസ് ഇൻഷാല്ലാ ഇതിൻ്റെ ഗുണപാഠങ്ങളിലേക്ക്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു ദർസിൽ കടക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് കർമ്മസരണി, ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം 1, അവതരിപ്പിച്ചത് ഹംസ മദീനി.
7: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
8: പീസ് റേഡിയോ മധുരം ഖുർആൻ. മധുരസുന്ദരമായ ഖുർആൻ പാരായണം ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? പലപ്പോഴും ഖുർആനിൻ്റെ ഹൃദ്യമായ പാരായണം നമ്മുടെ മനസ്സുകളിൽ ആന്ദോളനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇന്ന് മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഹമ്മദാണ് ഇൻഷാല്ലാ പാരായണം നമ്മൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ഷേഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: ജസാക്കല്ലാഹു ഖൈറ. ഏറെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമായിരുന്നു അല്ലേ? വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്ത് മുഹമ്മദ് ആണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമൂഹത്തിന് ഉപകാരപ്പെടുന്ന പൊതുവിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ജനക്ഷേമം പരിപാടിയാണ് പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ വിഷയം, റോഡിൽ ജീവൻ പൊലിയാതിരിക്കാൻ. ഈ വിഷയത്തിലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നവർ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, പീസ് റേഡിയോ പ്രതിനിധി സലാം സുറുമ. ചർച്ചയിലേക്ക് പീസ് റേഡിയോ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു.
3: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ്. നമ്മുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനായി കിഴക്കേ പാണിക്കാട് സ്വദേശിയും മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി കമ്മീഷണർ റിട്ടയർ ചെയ്ത ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് സാറാണ്. സർ, സ്വാഗതം. ഓക്കെ സർ, ന്യൂജൻ തലമുറയുടെ ഹരമായി മാറിയ പൊതുനിരത്തുകളിലെ വാഹനങ്ങളുടെ അഭ്യാസവും അതോടൊപ്പം വാഹനങ്ങളിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻ എന്ന് വലിയ ചർച്ചയാണ്. എന്തൊക്കെ നിയമ നടപടികളാണ് ഇത്തരം ആളുകൾക്ക് നേരിടേണ്ടി വരിക?
4: ഇതിൽ ആൾട്രേഷൻ്റെ കാര്യമാണ് ആദ്യം നമുക്ക് പരിഗണിക്കാം. ആൾട്രേഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു വാഹനം വിൽക്കുന്ന സമയത്ത് ആ വാഹനം ഓടിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിമ ഫിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തന്നെയും അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെയും ആ വാഹനത്തിന് സുരക്ഷിതമായി ഓടിക്കാൻ പറ്റിയ വിധത്തിൽ പരീക്ഷണ നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് അംഗീകരിക്കുന്നത്. അത് മാറ്റിയിട്ട് വേറൊരെണ്ണം ഫിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വാഹനത്തിൻ്റെ സുരക്ഷിതത്വത്തിനെ അത്
3: നന്നായി
4: പ്രതികൂലമായി ബാധിക്കാം. അതാണ് ഒന്ന്. രണ്ടാമത്തത്, അനാവശ്യമായിട്ടുള്ള ഈ കാര്യം നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടല്ല. പലപ്പോഴും കൂടുതൽ ശബ്ദം ഉണ്ടാക്കാൻ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ശബ്ദം എന്ന് പറയുന്നത് കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ കിടന്നുറങ്ങുന്ന സമയത്തും ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന സമയത്തൊക്കെ തൊട്ടടുത്ത് കൂടെ വലിയ ശബ്ദം ഉണ്ടാക്കി പോകുന്നത് അത് അവർക്ക്, രോഗികൾക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. പല പരാതികളും അക്കാര്യത്തിൽ വരാറുണ്ട്. അപ്പോൾ അത് പരിപൂർണമായിട്ട് നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് അധികാരമുണ്ട്. അവരത് പറ്റുന്ന രൂപത്തിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി അതിനെ സമൂഹത്തിൽ നിന്ന് പ്രോത്സാഹനം കൊടുക്കരുത് എന്നുള്ളതാണ്. അതൊരു കച്ചവടമായിട്ട് ചിലർ നടത്തുന്നു, വർക്ക്ഷോപ്പായിട്ട് ചിലർ നടത്തുന്നു, അവർ ജീവിക്കുന്നു. അങ്ങനെ ഇപ്പം എന്തെല്ലാം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ കഞ്ചാവ് കച്ചവടം അനുവദിച്ച് കഴിഞ്ഞാൽ അത്ര പേർക്ക് ജീവിക്കാം. പിന്നെ ഉള്ളത് അവരുടെ അഭ്യാസമാണ്. അഭ്യാസം കാണിക്കാനുള്ള ഒരു പ്രവണത പൊതുവേ കുട്ടികളിലുണ്ട് എന്നുള്ളതാണ്, ആൺകുട്ടികളിൽ പ്രത്യേകിച്ചും. കാരണം അവർ വളർന്ന് വലുതായി അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഒരു വികസിച്ച് വരുന്ന സമയത്ത് അവർക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷേ ആ ടെൻഡൻസി സ്വാഭാവികമായിട്ടും പഴയ കാലത്തൊക്കെ നമ്മൾ കുളത്തിൽ പോയിട്ട് ചാടിയിട്ടും നീന്തിയിട്ടും അല്ലെങ്കിൽ സ്പോർട്സ് ചെറിയ തോതിലൊക്കെ ഗെയിംസ് സ്പോർട്സിലൊക്കെയാണ് അത് ചെയ്തിരുന്നത്. ഇന്ന് ഗെയിംസും സ്പോർട്സും ഒന്നും സൗകര്യമല്ല, ഗ്രൗണ്ടുകളില്ല കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് വളരെ ചെറുപ്പത്തിലെ ബൈക്ക് കിട്ടുന്ന സമയത്ത് ബൈക്ക് അവർക്ക് ഈ ബൈക്ക് ഉപയോഗിച്ചിട്ട് പല അഭ്യാസങ്ങളും കാണിക്കാനുള്ള ഒരു സൗകര്യം അതിന് ഈ ടി വിയിലും മറ്റും ഉള്ള അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കാണുന്നതൊക്കെ വെച്ചിട്ട് അവരത് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ അത് ഒരിക്കലും ഒരു നല്ല അവസാനങ്ങളല്ല ഉണ്ടാകാറ്. മിക്കവാറും ഒന്നോ രണ്ടോ പേരുടെ മരണത്തിലാണ് ഇത് അവസാനിക്കുന്നത്.
3: അല്ലെങ്കിൽ കാലാകാലം കിടപ്പിൽ. അത്ര അവർക്കുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണ് അവർക്ക് വരാൻ പോണേ?
4: നിയമ നടപടികൾ ഇത് കണ്ടു കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാലൊക്കെ ശിക്ഷകളൊക്കെ ഫൈന് കിട്ടുമൊക്കെ കിട്ടും. പക്ഷേ നിയമ നടപടികളിൽ ഈ ഭൂമിയിലുള്ള എല്ലാ മോട്ടോർ സൈക്കിളുകളും ഓടുന്ന, നമുക്ക് ഏകദേശം 65% മോട്ടോർ സൈക്കിളാണ് കേരളത്തിൽ. അത് രക്ഷിതാക്കൾ മക്കൾക്കൊക്കെ കൊടുത്തിട്ട് അവരെല്ലാവരും റോഡിലിറങ്ങി ഓടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് മാത്രമൊന്നും നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്ല. അപ്പോൾ ഒരു പരിധി വിട്ട് ഒഫൻസ് വന്നു കഴിഞ്ഞാൽ ആ ഒഫൻസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അരാജകത്വം രാജ്യത്ത് വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അതിനൊരു പ്രചരണ മാർഗത്തിലൂടെ കൂടി വേണം ഇതിനെ നിയന്ത്രിക്കാൻ. കാരണം ഒന്നാമത് വേഗതയൊന്നും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. വേഗത മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമാണ്. അതൊരു പരിധി വിട്ടെടുക്കുകയും ആ വേഗതയിൽ അപകടം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. പക്ഷേ കുട്ടികൾക്ക് നല്ല വലിയ ആൾക്കാർക്ക് പോലും വേഗതൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചിട്ട് വേണ്ടത്ര ധാരണ ഇല്ല എന്നുള്ളതാണ്.
3: അത് പൊട്ടും പൊതുതലമുറയ്ക്കും ഇല്ല, സത്യം പറഞ്ഞാൽ ഒട്ടും ഇല്ലാതെ പോയി. ഓക്കെ, എന്നാലും ജനകീയ ക്യാമ്പയിൻ ശരിക്കും അതിനൊരു വരണം.
4: അതായത് ഇപ്പോൾ ഒരു 50 സ്പീഡിലൊരു വാഹനം ആക്സിഡൻ്റ് ആവുക എന്നാണ്, ഒരു കാർ ആക്സിഡൻ്റ് ആവുക, ഒരു 50 സ്പീഡിൽ ഒരു ചുമരിന് പോയിട്ട് ഒരു കാറ് ഇടിക്കുന്നതും മൂന്ന് തട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ആ കാറ് താഴോട്ട് വീഴുന്നതും ഒരുപോലെയാണ്. അത്ര എഫക്റ്റ്. അപ്പം മൂന്ന് തട്ടിൻ്റെ മുകളിൽ നിന്ന് ആ കാറ് താഴോട്ട് വീണു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ആൾക്കുണ്ടാകുന്ന എത്രത്തോളം ആഘാതമായ ശരീരത്തിലുണ്ടാകുന്നോ അത് തന്നെയാണ് ഒരു ചുമരിനോ മറ്റോ അല്ലെങ്കിൽ ഒരു മതിലിനോ ഒരു

0: ഒരുപാട് ലൈസൻസുകൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഏതൊക്കെയാണവ?
1: ശരിക്കും ലൈസൻസ് കൊടുക്കുന്നത് സംബന്ധിച്ച് വളരെ വലിയൊരു കോൺട്രാഡിക്ഷനാണ് LMV എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. LMV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ആണ് പെണ്ണ് എന്ന് പറയുന്ന പോലെ വാഹനങ്ങളുടെ ഒരു തൂക്കം വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ, ആ വാഹനത്തിനെ തൂക്കം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7500 കിലോയ്ക്ക് താഴെയുള്ള വാഹനങ്ങളൊക്കെ LMV. അപ്പോൾ LMV എന്ന് പറഞ്ഞ ഒരാൾ ലൈസൻസ് എടുത്താൽ 7500 താഴെയുള്ള എല്ലാ വാഹനമൊക്കെ ഓടിക്കാം. അപ്പോൾ മോട്ടോർ സൈക്കിൾ പെടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ ട്രാൻസ്പോർട്ടും പെടും, പ്രൈവറ്റും പെടും,
0: ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ
1: LMV. അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന LMV എന്ന ലൈസൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ LMV ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഒരുവിധം വാഹനമൊക്കെ ഓടിക്കാം. അതിൻ്റെ മുകളിലുള്ള വാഹനം ഓടിക്കണമെങ്കിൽ ഹെവി, അല്ലെങ്കിൽ മീഡിയം കൊടുക്കുന്നില്ല, സാധാരണ ഹെവിയാണ് കൊടുക്കുന്നത്, ഹെവി ലൈസൻസ് വേണം. പിന്നെ അത് കൂടാതെ പലരും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാക്ടറിന് ലൈസൻസ് എടുക്കും, അല്ലെങ്കിൽ പിന്നെ ഈ JCB ലൈസൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ തൂക്കാടിസ്ഥാനത്തിൽ LMV കൊടുത്തിട്ടുണ്ടെങ്കിൽ LMV ആ ഭാരത്തിൻ്റെ ഉള്ളിൽ വരുന്ന 4 ചക്ര വാഹനങ്ങളും ഒക്കെ എല്ലാ വാഹനങ്ങളും അതിൽ പെടും. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ലൈസൻസ് പിന്നെ ആവശ്യം
0: വരുന്നില്ല.
1: LMV ഉണ്ടെങ്കിൽ വേണ്ട,
0: വേണമെന്നില്ല. ഓക്കെ, ഹിറ്റാച്ചി പോലുള്ള സാധനങ്ങൾക്ക്,
1: ഹിറ്റാച്ചി പോലുള്ള വാഹനങ്ങൾ ശരിക്കും പറഞ്ഞാൽ LMV പെടുന്നതാണെങ്കിൽ ആ LMV ലൈസൻസ് ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റും,
0: ഓടിക്കാം. ഓക്കെ, സോറി, 16 വീൽസ് ഒക്കെ ഉള്ള വാഹനങ്ങൾ ഉണ്ടല്ലോ.
1: വീൽ അല്ല നോക്കുന്നത്, വെയിറ്റ് ആണ് അതിൽ,
0: വാഹനത്തിന്റെ
1: വെയിറ്റ് ആണ് അതിൽ പ്രധാനം.
0: അപ്പോൾ ഹെവി ലൈസൻസ് മീൻസ് ഈ ഇതെല്ലാം പെടും.
1: ഹെവി ലൈസൻസ് അതിൻ്റെ മുകളിൽ 7500 തൊട്ട് 12,000 വരെയുള്ളതാണ് നമുക്ക് മീഡിയം. മീഡിയത്തിന്റെ മുകളിലാണ് ഹെവി,
0: ബാക്കിയെല്ലാം ഹെവി ആണോ?
1: അബൌട്ട് 12,000 എടുക്കുന്നതോട് കൂടിയിട്ടൊക്കെ എല്ലാം ഓടിക്കാൻ പറ്റും. ലൈറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് വേറെ ലൈസൻസ്, ഹെവി വേറെ എടുക്കാൻ, പിന്നെ LMV എടുത്താലല്ലേ ഹെവി കിട്ടുള്ളൂ.
0: അതുപോലെ നമുക്കറിയാം ലൈസൻസുകൾ പല രാജ്യങ്ങളിലും പല ലൈസൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് UAE ലൈസൻസ് ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ആണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസുകൾക്ക് ഏതൊക്കെ രാജ്യങ്ങളിലാണ് അതിന് പ്രാമാണികത ഉള്ളത്?
1: UAE ലൈസൻസ് എന്നല്ല, ഇൻ്റർനാഷണൽ ലൈസൻസ് വേറെയാണ്. ഇൻ്റർനാഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ 1947 വിയന്ന കൺവെൻഷൻ അനുസരിച്ച് ഓരോരോ നമ്മൾ ആ കൺവെൻഷനിൽ ഒപ്പിട്ടുള്ള എല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർനാഷണൽ ലൈസൻസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ RTO അടുത്ത് പോയിട്ട് ഫീസ് അടച്ചാൽ 750 രൂപയാണ് അതിൻ്റെ ഫീസ്. ആ ഫീസ് അടച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് തരും. ഒരു വർഷത്തേക്കാണ് തരുന്നത്, 1 വർഷം തൊട്ട് 3 വർഷം വരെ കൊടുക്കാമെന്ന. ആ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ആ വിയന്ന കൺവെൻഷനിൽ വരുന്ന എല്ലാ രാജ്യങ്ങളിലും 1 വർഷം വരെ വണ്ടി ഓട്ടാം. പക്ഷേ ചില രാജ്യങ്ങൾ സമ്മതിക്കുന്നില്ല, പക്ഷേ ഇംഗ്ലണ്ട് വരെ ഇന്ത്യൻ്റെ ഇൻ്റർനാഷണൽ ലൈസൻസ് സമ്മതിക്കുന്നു. അതേപോലെ തന്നെ UAE ലൈസൻസ്, ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്താൽ ഇവിടെ ഓടിക്കാം. പക്ഷേ UAE ലൈസൻസ് എടുത്തിട്ട് ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ ഇവിടുന്ന് ലൈസൻസ് എടുക്കണം.
0: രണ്ട് സെപ്പറേറ്റ് തന്നെയാണ്.
1: ഇന്റർനാഷണൽ ലൈസൻസ് പറഞ്ഞാൽ നമുക്കും അവർക്കൊക്കെ കൊടുക്കാൻ അധികാരമുണ്ട്, അവർക്ക് ഇങ്ങോട്ട് കൊടുക്കാം, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും കൊടുക്കാം.
0: സാർ, ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് വല്ല നടപടിക്രമങ്ങളുണ്ട്? വണ്ടി ഓടിച്ച് കാണിക്കുന്നത്
1: ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ആൾറെഡി ഓടിക്കുന്ന ലൈസൻസ് വേണം, പിന്നെ നിങ്ങൾ പാസ്പോർട്ടും പോകുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ ഇന്റർനാഷണൽ ലൈസൻസ് തരുന്നത്. അത്രേ ഉള്ളൂ, അത് RTO പോയി കാണണമെന്ന് മാത്രം, ആ ഫീസ് അടച്ചിട്ട്.
0: ശരി സാർ, ലൈസൻസുമായി ബന്ധപ്പെട്ടാണ് ബാഡ്ജ് സംവിധാനം, എന്താണ് സംവിധാനം?
1: ബാഡ്ജ് എന്ന് പറയുന്നത് പഴയ കാലത്തൊരു കൺസെപ്റ്റാണ്. അതായത് നമ്മളുടെ പ്രൈവറ്റ് വാഹനം ഓടിക്കാൻ ലൈസൻസ് എടുത്ത ഒരാൾ പിന്നീട് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ അന്ന് ബാഡ്ജ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് കഴിഞ്ഞ് അയാൾ കുറച്ചും കൂടിയും ഒരു പൊതുവാഹനം ഓടിക്കല്ലേ, അയാൾക്കൊരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, അയാളുടെ സ്വഭാവം, അയാൾ കുഴപ്പക്കാരനൊന്നുമല്ല എന്നൊരു ഒരു ഗസറ്റ് ഓഫീസർ സർട്ടിഫിക്കറ്റ്, പിന്നെ അയാൾ ഫസ്റ്റ് എയ്ഡ് പരിശീലനമൊക്കെ നേടി എന്ന സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ വാങ്ങിച്ചിട്ടാണ് ബാഡ്ജ് കൊടുത്തിരുന്നത്. ഇപ്പോൾ LMV ബാഡ്ജ് ആവശ്യമില്ല എന്ന നിയമം വന്നതോടുകൂടിയിട്ട്, നിയമമല്ല, LMV പിന്നെ ട്രാൻസ്പോർട്ടും പ്രൈവറ്റും വരുന്നതുകൊണ്ട് LMV ബാഡ്ജ് ആവശ്യമില്ല എന്ന് വന്നതോടുകൂടിയിട്ട് ബാഡ്ജിൻ്റെ പ്രശ്നം ഹെവിക്ക് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ.
0: അപ്പോൾ LMV ആവശ്യമില്ല,
1: LMV ലൈസൻസ് ഉള്ള ഒരാൾക്ക് ബാഡ്ജ് ആവശ്യമില്ല.
0: ഓക്കെ, ഈ ഹെവി വാഹനങ്ങൾക്ക് ഓടിക്കാൻ ലൈസൻസ് കിട്ടാൻ എത്ര വർഷം കഴിഞ്ഞാണ് ബാഡ്ജ് കിട്ടുക? അപേക്ഷിക്കാൻ സമയം
1: 20 വയസ്സ്, പിന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് അത്രേ വരുന്നുള്ളൂ LMV എടുത്തിട്ട്.
0: അപ്പോൾ മറ്റേ ഹെവി വാഹനങ്ങളാണെങ്കിലോ?
1: ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ
0: അല്ല, ഹെവി വാഹനത്തിൻ്റെ കൂടെ ബാഡ്ജ് കിട്ടണമെങ്കിൽ,
1: ഹെവി വാഹനങ്ങൾക്ക് ബാഡ്ജ് കിട്ടണമെങ്കിലും ഇതേമാതിരി തന്നെ 20 വയസ്സും LMV എടുത്തിട്ട് 1 വർഷം കഴിയണം എന്നുള്ള കണ്ടീഷൻ തന്നെ. പണ്ട് 8ാം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല, അതൊക്കെ എടുത്ത് കളഞ്ഞു സർക്കാർ.
0: സാർ, ഒരുപാട് വിദേശ രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ ട്രാഫിക് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മറ്റു പല രാജ്യങ്ങളിലും കണ്ട ഒരുപാട് സംഗതികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കണം എന്ന് തോന്നിയ ഒരു ആശയം സാറിന് പറയാൻ കഴിയും?
1: മറ്റു രാജ്യങ്ങളിൽ പോകണ്ട, മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ തന്നെ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഹിമാചലിലായിരുന്നു.

0: ഹിമാചലിൽ വളരെ ചെറിയ റോഡുകളാണ്, നമ്മളുടെ ഒരു ഇടവഴിയുടെ വലുപ്പമുള്ളൂ മിക്ക മെയിൻ റോഡുകളും. പക്ഷേ അതിലൂടെ കംഫർട്ടബിൾ ആയിട്ട് അവർ ധാരാളം വാഹനങ്ങൾ, സിറ്റിയാണ്, നല്ല തിരക്കുള്ള സിറ്റി, ഹിമാചൽ അവരുടെ ക്യാപിറ്റലാണ്, അവിടെ വാഹനം ഓടുന്നുണ്ട്. ബ്ലോക്ക് ചെറിയൊരു സമയം ഉണ്ടാവുള്ളൂ, കാരണം എന്ന് വെച്ചാൽ എല്ലാവരും സൈഡ് കീപ്പ് ചെയ്യും. എന്നിട്ടൊരു ബ്ലോക്ക് വരികയാണെങ്കിൽ ബ്ലോക്ക് വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും മുന്നോട്ട് കയറില്ല,
1: ഇടിച്ച് കയറില്ല,
0: ഇല്ല, എല്ലാവരും ആ ലൈനിൽ കടന്നിട്ട് ബാക്കിൽ വരുന്ന വണ്ടികൾ ബാക്കിൽ കടന്നു പോകും. അപ്പോൾ ആ ലെഫ്റ്റിൽ മാത്രമേ വണ്ടി കിടക്കുള്ളൂ, റൈറ്റിൽ ഫുള്ള് കാലി കിടക്കും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അവിടുന്ന് എന്തെങ്കിലും ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർത്ത് കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങ് കയറി പോകും. അപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് തീരും. നമ്മളവിടെ അങ്ങനെയല്ല, ലെഫ്റ്റിൽ നിന്ന് ഒരാൾ കയറി വന്നാൽ റൈറ്റിൽ നിന്ന് ഒരാൾ കയറി വന്നു, എന്നിട്ട് രണ്ട് വണ്ടിൻ്റെയും രണ്ട് ക്യൂവിൻ്റെയും ബാക്കിൽ നിന്ന് കുറേ പേര് മുന്നോട്ട് കയറി വരും. എന്നിട്ട് അതിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് മൂന്ന് മോട്ടോർ സൈക്കിളും കൂടിയും കൊടുത്ത് നമ്മൾ ഈ കരിങ്കല്ലൊക്കെ പടുക്കുമ്പോൾ ചീള് വെക്കുന്ന മാതിരി, എന്നിട്ടത് നമുക്ക് എടുക്കാൻ പറ്റാതെ വരും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല, പറയാം സത്യത്തിൽ പേടിക്കുകയും വേണം, കാരണം ചീത്തയേക്കും. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥ പൊതുവേ കേരളത്തിൽ വളരെ കൂടുതലാണ്, കോയമ്പത്തൂരൊക്കെ കണ്ടിട്ടുണ്ടത്. പക്ഷെ അവിടെ പിന്നെയും കുറേ കൂടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, നമ്മളുടെ പല ഇനി കേരളത്തിലെ തന്നെ പല ജില്ലകളിലും വ്യത്യസ്തമാണ്. അത് നമ്മൾ കൂടുതൽ എടുത്ത് പറയുന്നത് നമുക്കൊക്കെ തന്നെ ക്ഷേമമായതുകൊണ്ട് ഞാനത് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും വേണ്ടതെന്ന് വെച്ചാൽ വിട്ടുവീഴ്ചയാണ്. നമ്മൾ പണ്ട് വരമ്പിലൂടെ നടന്നിട്ടില്ലായിരുന്നോ, വരമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരാളൊന്ന് ഒരു ചെറിയ വരമ്പിലേക്ക് മാറി നിന്ന് കൊടുക്കും, അപ്പോൾ മറ്റേ ആൾ പോകും, അങ്ങനെ പോകുന്നു. അപ്പോൾ വലിയ റോഡ് വന്നപ്പോൾ, വലിയ കാറ് വന്നപ്പോൾ നമ്മളുടെ അഹങ്കാരം കാരണം നമ്മൾ മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച അല്ലാത്ത ഒരു പ്രശ്നമാണ്. മറ്റു രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു റോഡ് തിരിക്കുകയാണ്, വണ്ടി തിരിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവരും കൂടി അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലൂല. മറ്റു രാജ്യങ്ങളെല്ലാവരും ദൂരെ നിന്നിട്ട് അതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയാൽ വണ്ടി സൈഡാക്കിയിട്ട് ഒന്നോ രണ്ടോ പേര് ഇറങ്ങി ചെന്ന് നല്ല രീതിയിൽ സഹായിച്ചു കൊടുത്ത് അയാളെ കയറി പോകാൻ ശ്രമിച്ചിട്ട് പിന്നെ ഒരു കൈയൊക്കെ തംസപ്പ് കാണിച്ചതിന് ശേഷമാണ് അവർ പോകുന്നത്. അതേമാതിരി ഒരാൾ ക്രോസ് ചെയ്യുകയാണെങ്കിലും എല്ലാവരും ദേഷ്യത്തിൽ ആ സ്പീഡിലെടുത്ത് വരില്ല, അവർ നിർത്തി കൊടുത്തിട്ട് അയാളെ തെറ്റായിട്ട് ക്രോസ് ചെയ്താൽ പോലും അയാളെ കടത്തി വിടുക ചെയ്യാം,
1: പാസേജ് കൊടുക്കും.
0: അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വിട്ടുവീഴ്ചയും അതേപോലെ തന്നെ സംയമനവും
1: ക്ഷമയും
0: സഹകരണമൊക്കെ എല്ലാവരും അതുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് മനസ്സിലാവണമെങ്കിൽ മണിക്കൂറുകളോളം ഇനി ബ്ലോക്കായി കടന്നിട്ടും അതുകൊണ്ട് നഷ്ടം സംഭവിച്ചിട്ടുമൊക്കെ വരണം എന്ന് തോന്നുന്നു. കാരണം ഞാൻ എന്നൊരു ഭാവം ഡ്രൈവിങ്ങിലും റോഡിലും, പിന്നെ വേഗത നല്ല ബെസ്റ്റ് റോഡിൽ മാത്രമാണ് എല്ലാ രാജ്യത്തും വേഗത എടുക്കുന്നത്, അതിനാ റോഡ് അതിന് പ്രാപ്തമായിരിക്കും. അവരുടെ വാഹനം സ്പീഡ് എടുക്കാൻ പറ്റിയ എയർ ബാഗൊക്കെ ഉള്ള നല്ല വാഹനമായിരിക്കും,
1: വെൽ കണ്ടീഷൻഡ്,
0: പിന്നെ വൺ വേ ആയിരിക്കും, അവിടെ മോട്ടോർ സൈക്കിൾ ഉണ്ടാവില്ല, ജംഗ്ഷൻ ഇല്ലാത്ത റോഡായിരിക്കും, സൈഡിൽ നിന്ന് വണ്ടി കയറാത്ത റോഡായിരിക്കും, അതെല്ലാം തികഞ്ഞ റോഡിൽ അവർ സ്പീഡ് എടുക്കുള്ളൂ. ബാക്കിയുള്ള നഗരങ്ങളിലൊക്കെ അവർ 30 സ്പീഡാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത്, എല്ലാ രാജ്യത്തും 30 ആണ്. ഇന്നിപ്പോൾ യു എൻ അത് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നഗരങ്ങളിലെ പാതനെ, നഗരങ്ങളിലെ റോഡിനെ റോഡ് എന്നല്ല പറയുന്നത്, സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്, സ്ട്രീറ്റ് ഫോർ മെൻ എന്നാണ്, സ്ട്രീറ്റ് ഫോർ ഹ്യൂമൻ എന്നാണ്. അപ്പം മനുഷ്യന് വേണ്ടിയിട്ടാണ് സ്ട്രീറ്റ്, വാഹനങ്ങൾ അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ദയാപൂർവം ജനങ്ങളുടെ ഔദാര്യത്തിലാണ് പോകേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ജനങ്ങൾ റോഡിലൂടെ പോകുന്നത് ഔദാര്യത്തിലാണ്. അപ്പം സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക്, കാൽനട യാത്രക്കാർക്ക് കടയിൽ പോയി സാധനം വാങ്ങാനും ശരിക്ക് സെൻറ്ററിലേക്കൊന്നും വാഹനം അനുവദിക്കാനേ പാടില്ല. ലോകത്തൊരു സ്ഥലത്തും സെൻറ്ററിൽ വാഹനം അനുവദിക്കുന്നില്ല. സെൻറ്ററിൽ വാഹനം പിന്നെ വേറെ ഏതെങ്കിലും വഴിയിലൂടെ തിരിച്ചു വിട്ടിട്ട്, പിന്നെ എല്ലാ രാജ്യത്തും ബസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക,
1: പൊതുവാഹനം.
0: കാൽനട യാത്രക്കാരന്, പിന്നെ സൈക്കിളുകാരന്, മൂന്നാമത് പൊതുഗതാഗത വാഹനങ്ങൾ ബസ്സിന്. കാറ് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ടവന് ഉപയോഗിക്കുന്ന വാഹനമായിട്ടാണ് ആൾക്കാരുടെ പെർസെപ്ഷൻ. കാരണം അത് സമൂഹത്തിനെതിരാണ്, പ്രകൃതിക്കെതിരാണ്, നമ്മളുടെ എക്കണോമിക്കെതിരാണ്, ഒക്കെ എതിരാണ്. പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല, കാർ ഉപയോഗിക്കുന്നവന് മാത്രമേ പെണ്ണ് വരെ കിട്ടുള്ളൂ,
1: സ്റ്റാറ്റസ് സിംബലായി മാറും.
0: നേരെ ഉൾട്ടാണ് നമ്മളത്, ഈ തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് മാറും എന്നതാണ്.
1: ഓക്കെ, അതുപോലെ അപകടങ്ങൾ ഒരുപാട് ഫാമിലിക്ക് കണ്ണീർ വീഴ്ത്തിയിട്ടുണ്ട്. അതിലൊരു വലിയ ഘടകമാണ് രാത്രിയിലെ ഡിം ലൈറ്റ് അടിക്കാത്ത വിഷയം, അതുപോലെ സ്പെഷ്യലായി വെക്കുന്ന ചില ലൈറ്റുകൾ, തീക്ഷ്ണമായ ലൈറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് എങ്ങനെയാണ് ചെക്ക് ചെയ്യാറുള്ളത്? ചില പകൽ സമയത്ത് ചെക്ക് കിട്ടില്ലല്ലോ.
0: ഇല്ല, രാത്രിയിലെ ചെക്കിങ്ങിലാണ് അത് പിടിക്കാൻ പറ്റുക. പക്ഷേ വാഹനങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള പെരുപ്പം, ട്രാഫിക് പെരുപ്പം ഉണ്ടാകുമ്പോൾ ഒരു ലൈനിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിനെ പിക്കൗട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് അത്തരം വാഹനങ്ങൾ കാണുമ്പോഴൊക്കെ നിർത്തി ചെയ്യാം. പക്ഷേ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇത് വളരെ കണ്ണിങ് ആയിട്ടുള്ള സ്വിച്ചുകളൊക്കെ ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ ഈ കട്ടൗട്ടറൊക്കെ കൊടുത്തിട്ട് വോൾട്ടേജ് മാറ്റം വരുത്തിയിട്ടുള്ള ബൾബുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് നിയമവിരുദ്ധമാണ്, പിടിച്ചു കഴിഞ്ഞാൽ അത് ഫൈനിടാന്നല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ ഇത് ഓടിക്കുന്ന ആൾ, ഞാൻ ഇതുപോലത്തെ ലൈറ്റ് ഉപയോഗിച്ചു, ഓപ്പോസിറ്റ് സൈഡിന്ന് അയാൾ അതിലും വലിയ ലൈറ്റ് ഉപയോഗിച്ചാൽ ഞാനും ഒരു ഡാസ്ലിംഗ് വന്നിട്ട് എനിക്കും വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമെന്ന്. ഇതൊക്കെ മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്, മനുഷ്യൻ്റെ ബേസിക് ക്വാളിറ്റിൻ്റെ പ്രശ്നമാണ്. കാരണം മറ്റോ മരിച്ചോട്ടെ, ഞാൻ മാത്രം ജീവിച്ചാൽ മതി എന്നുള്ളൊരു നിലവാരം ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് വളരെ വ്യാപകമാണ്. പക്ഷേ ലോകത്തൊരു സ്ഥലത്ത് മറ്റൊരുത്തൻ അപകടം വരുത്തുന്ന ഒരു സംവിധാനം ചെയ്യണം എന്നൊരു ധാരണ എന്തായാലും അവരുടെ നാട്ടിലെ ട്രാഫിക്കിലില്ല, അവർ വേറെ ആരോടെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ വൺ വേയിൽ മാത്രം ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ ഇറക്കുമതി ചെയ്തത് ഈ അടുത്ത കാലത്ത്. വൺ വേ ആയിട്ടുള്ള റോഡുകളിൽ മുന്നോട്ട് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ. നമ്മൾ രണ്ട് വശത്തേക്കും വാഹനം ഓടിക്കുന്നിടത്ത് ഡിമ്മടിക്കുക മാത്രമല്ല, ബ്രേക്കിൽ നമുക്ക് അത്ര വലിയ, പിന്നെ ആൾക്കാർക്ക് നമ്മളെ വാഹനമൊക്കെ ഡിസൈൻ ചെയ്യുന്നതും നമ്മളെ റോഡ് ഡിസൈൻ ചെയ്യുന്നതും നമ്മളെ നാട്ടിലെ ട്രാഫിക്കും ചെറിയ വേഗതയ്ക്ക് ഉള്ളതാണ്. ഇവിടെ അമിത വേഗത എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടിയ ലേറ്റും കൂടിയ ഹോൺ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും വലിയ മാരകമായിട്ടുള്ള കാര്യമാണ്,
1: ദുരന്തങ്ങൾ.
0: ഹോണ് നമ്മളെ ഗർഭത്തിലുള്ള കുട്ടികളെ വരെ നശിപ്പിക്കും ഈ എയറോണൊക്കെ. ഇതിപ്പോൾ കുറേ ഒരു കൺട്രോൾഡ് ആണ് എയറോണിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എയറോൺ ഡ്രൈവർമാരെ ബാധിക്കും, അതിൻ്റെ തൊട്ടടുത്ത് പോകുന്ന അതിൽ ഇരിക്കുന്ന ഗർഭിണികളോ അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു കാറിലൂടെ ഒരു ഗർഭിണി പോവുകയാണെങ്കിലൊക്കെ മൂന്ന് കാറിൻ്റെ ഇടയിലൊക്കെ ആ ഗർഭത്തിലെ കുട്ടീനെ മന്ദബുദ്ധിയാക്കാനോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കാനോ വരെ സാധ്യത ഉണ്ട് വലിയ എയറോണുകളൊക്കെ. അപ്പം അതൊക്കെ പിടിക്കുമ്പോൾ നമ്മളോട് വലിയ വൈരാഗ്യം ഇവർക്ക് തോന്നാറുണ്ടെങ്കിലും അത് അവരുടെ തന്നെ ഡ്രൈവർമാരുടെ ആയുസ് കുറക്കുന്നു. ഡ്രൈവർമാർ 40-50 വയസ്സാകുമ്പോഴത്തേന് കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോകും ഈ സ്ഥിരമായി ഈ ബസ് ഡ്രൈവർമാരൊക്കെ ഇത് ഉപയോഗിച്ചാൽ.
1: ഇത്തരം ഹോണുകളും ബാക്കി
0: പിന്നെ ഓവർ സ്പീഡും. ഓവർ സ്പീഡ് ശരിക്കും സ്ട്രെസ്ഫുള്ളാണ്, ബ്രെയിനിനെ ശരിക്കും ബാധിക്കും. അവരുടെ ഓവർ സ്പീഡും ഈ കോമ്പറ്റീഷനും അവരുടെ ആയുസ് ഒരു 40 ആവറേജ് ആയിട്ട് ചുരുക്കും. അത്രമാത്രം മാരകമാണ്.
1: പക്ഷെ അതവർ മനസ്സിലാക്കുന്നില്ല, സ്പിരിറ്റോട് കൂടെ ഓടിക്കാൻ അല്ലാണ്ട്
0: അത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ ലാഭം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ വാഹനം നശിക്കുന്നു, ഇവന് ആരും കൂട്ടിനുണ്ടാവില്ല, ഇവന് യാത്രക്കാർ കുറയുന്നു, ജനങ്ങൾ തന്നെ പേടിച്ചിട്ട് വേറെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഞാനൊന്നും കെ എസ് ആർ ടി സിയിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. കാരണം ഞാൻ പണ്ട് ബസ്സിൽ പണിയെടുത്ത ആളാന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് പേടിയ ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യാൻ. മാത്രമല്ല അതിൻ്റെ ഡ്രൈവിംഗ് മാനറിസം കാരണം നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. ഡ്രൈവിംഗ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മിതമായ വേഗതയിൽ ഓടിക്കുക എന്നുള്ളതാണ്. പിന്നെ സൈഡ് ചേർത്ത് ഓടിക്കുക, ഒന്നും വിട്ടുവീഴ്ച ചെയ്യുക. പൊരുത്തൻ വാശി പിടിച്ചു വരികയാണ് ചെയ്യുക, നമ്മളൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതി, അവനങ്ങ് കയറിപ്പോയിക്കോളും. അവനും മരിക്കില്ല, നമ്മളും മരിക്കില്ല, രണ്ട് ഫാമിലിക്കും നഷ്ടമില്ല. നമ്മളൊന്ന് തോറ്റു എന്ന് അവന് തോന്നുന്നുള്ളു, പക്ഷെ നമ്മളാണ് ജയിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കി.
1: തിരിച്ചറിവ് വേണം,
0: അത്ര വേണം.
1: മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന സേവനങ്ങൾ ഇത്രയും സമയം പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി പങ്കുവച്ച ശ്രീ മുഹമ്മദ് നജീബ് സാറിന് ടീം പീസ് റേഡിയോയുടെ ഹൃദ്യമായ നന്ദി.
0: ഈ വളരെ കാലിക പ്രസക്തമായ ജീവൻ രക്ഷാ വിഷയത്തിൽ ജനങ്ങൾക്ക്, നമ്മളുടെ സഹോദരങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനുള്ള ശ്രമം എന്തുകൊണ്ടും വളരെ വലിയൊരു കാര്യമാണ്. അതിനവസരം തന്ന പീസ് റേഡിയോക്കും അതിൻ്റെ ഭാരവാഹികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
2: നമ്മൾ ഇതുവരെ കേട്ടത് ജനക്ഷേമം, റോഡിൽ ജീവൻ പൊലിയാതിരിക്കാൻ. ഈ തലക്കെട്ടിലുള്ള ചർച്ചയിൽ പങ്കെടുത്തവർ ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, പീസ് റേഡിയോ പ്രതിനിധി സലാം സുറുമ.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുകയാണ് സിദ്ദീഖ് സൊലാഹി. ഇന്നത്തെ യുഗചരിതത്തിൽ ഇഞ്ചീലിന്റെ ചരിത്രം വിശദീകരിക്കപ്പെടുന്നു.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ ഈസ അലഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം. അള്ളാഹു അവതരിപ്പിച്ച ഇഞ്ചീലിൽ പിൽക്കാലഘട്ടത്തിൽ പല കൈക്കടത്തലുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് കേൾക്കുക. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ടത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്തവർക്കാകുന്നു നാശം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു അവരിത് ചെയ്യുന്നത്. അവരുടെ കൈകൾ എഴുതുണ്ടാക്കിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. രണ്ടാമധ്യായം 79 വചനം. വേദഗ്രന്ഥത്തിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത് വേദഗ്രന്ഥത്തിൽപ്പെട്ടതാണെന്ന് നിങ്ങൾ ധരിക്കുവാൻ വേണ്ടിയാണത്. അത് വേദഗ്രന്ഥത്തിലുള്ളതല്ല. അവർ പറയും അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന്. എന്നാൽ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ല. അവർ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. വിശുദ്ധ ഖുർആൻ 3:78 78 വചനം. വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് നിങ്ങളത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും നിങ്ങളത് മറച്ചു വെക്കരുതെന്നും അള്ളാഹു കരാർ വാങ്ങിയ സന്ദർഭം ശ്രദ്ധിക്കുക. എന്നിട്ട് അവരത് അഥവാ വേദഗ്രന്ഥം പുറകോട്ട് വലിച്ചെറിയുകയും തുച്ഛമായ വിലക്ക് അത് വിറ്റുകളയുകയുമാണ് ചെയ്തത്. അവർ പകരം വാങ്ങിയത് വളരെ ചീത്ത തന്നെ. 3:187 വചനം. വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് മൂടിവെക്കാതെ വ്യക്തമാക്കിക്കൊടുക്കുവാൻ അവരിൽ നിന്ന് അള്ളാഹു കരാർ വാങ്ങിയിരുന്നു. എന്നാൽ പല സത്യങ്ങളും അവർ മൂടിവെച്ചു. പുതിയ നിയമത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. കുറേയേറെ ലേഖനങ്ങളും സുവിശേഷങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവയാണ് അപ്പോക്രിഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തിന് അവർ ഇതെല്ലാം ഒഴിവാക്കി? അവ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവ ആയതിനാൽ തന്നെ എന്ന് വ്യക്തം. പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥങ്ങളുടെ ആശയങ്ങളെന്തായിരുന്നുവെന്ന് ഈ അപ്പോക്രിഫകൾ പഠനവിധേയമാക്കിയാൽ മനസ്സിലായേനെ. പക്ഷേ ഇന്നവ ലഭ്യമല്ല. പ്രവാചകന്മാരുടെ വിശിഷ്യ ഈസാനബി അലഹിസ്സലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളടങ്ങിയ പുസ്തകത്തെ ഇവർ വേദപുസ്തകമെന്ന് വാഴ്ത്തിക്കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് സത്യം മൂടിവെച്ചതിനെപ്പറ്റി ഖുർആൻ താക്കീത് നൽകുന്നത് കാണുക. നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിനു ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 2:159 വചനം. അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചുവെക്കുകയും അതിനു വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ പാപങ്ങളിൽ നിന്ന് അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും. 2:174 വചനം. വേദപുസ്തകമായി ക്രൈസ്തവർ കാണുന്ന സുവിശേഷങ്ങളിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ പൂഴ്ത്തിവെക്കലും കൈക്കടത്തലുമാണ്. ഖുർആനിനുള്ള ഒരു പ്രത്യേകത അതിൽ വൈരുദ്ധ്യങ്ങൾ തെല്ലും ഇല്ലെന്നതാണ്. അതൊരു വെല്ലുവിളിയിലൂടെ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇൻഷാല്ലാ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, ഇഞ്ചീലിന്റെ ചരിത്രം. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി.
7: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠനവഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അന്നൂർ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 32, റമദാനിലെ രാത്രി ഇളവുകൾ എന്തുകൊണ്ട്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുന്ന ലിബാസുൻ ലകും വഅൻതും ലിബാസുൻ ലഹുൻ എന്ന ഭാഗമാണ് വിശദീകരിച്ചു വന്നത്. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം വസ്ത്രങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത്, ഉപമിച്ചത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹുന്ന ലിബാസുൻ ലകും, നിങ്ങൾക്ക് അവർ ഭാര്യമാർ വസ്ത്രമാണ്, വഅൻതും ലിബാസുൻ ലഹുൻ നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്നിടത്ത് സ്ത്രീകൾ വസ്ത്രമാണ് എന്നതിനെ മുന്തിപ്പിച്ചത് എന്തുകൊണ്ട്. അതേപോലെ ശരീരത്തിൽ വസ്ത്രം കണക്ക് തങ്ങളോട് ചേർന്നാണ് ഇണകൾ അന്യോന്യം വികാര പൂരണത്തിൻ്റെ വിഷയത്തിൽ, ലൈംഗിക സുഖമെടുക്കുന്നതിൻ്റെ വിഷയത്തിൽ നീണ്ട രാവുകൾ പകലുകൾ ക്ഷമിക്കുക, സഹിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതിനാലാണ് റമദാൻ്റെ രാവുകളിൽ അവരെ പ്രാപിക്കുവാൻ ഇളവ് അനുവദിക്കപ്പെട്ടത്. ഈ ഒരു വിഷയമുണർത്തവേ സലമത്ത് ഇബ്നു സഖർ അൽ അൻസാരി റളിയല്ലാഹു തആലാനുവിൻ്റെ ചരിത്രം ഈ വിഷയത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. അതാണ് ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതുപോലെ തുടർന്ന് മനസ്സിലാക്കുവാനുള്ളത്. ബേദനില്ല, സലമ ഇബ്നു സഖർ അൽ അൻസാരി അരോഗ ദൃഢഗാത്രനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് കുൻതു റജുലൻ ഖദ് ഊതീതു മിൻ ജിമാഇ നിസാഇ മാ ലം യുത ഗൈരി, മറ്റുള്ളവർക്കൊന്നുമില്ലാത്തത്ര ഇണകളോടുള്ള സംസർഗം, അതിൽ കരുത്ത് നൽകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാണ്. അങ്ങനെ ഫലമ്മ ദഖല ശഹ്റു റമദാൻ ഖിഫ്തു അൻ ഉസീബ മിൻ ഇംറാഅതി ശൈഅൻ ഫീ ലൈലതി, റമദാൻ മാസം സമാഗതമായപ്പോൾ റമദാൻ്റെ രാവിൽ ഞാൻ ഭാര്യയെ പ്രാപിക്കുകയും ഫഅത്സബ ഫീ ദാലിക ഇലാ അൻ യുദ്രികനി അന്നഹാറു വ അന ലാ അഖ്ദിറു അൻ അൻസിഉ, ഭാര്യയോടുള്ള സംസർഗം ഫജ്റിനിപ്പുറവും തുടർന്നു പോയേക്കുമോ, എനിക്ക് ഭാര്യയോടത്തുള്ള ഈ ശയ്യാസഹനവും ലൈംഗിക വീഴ്ചയും മതിയാക്കാൻ സാധിക്കാതെ വരുമോ എന്ന് ഞാൻ ഭയക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫബാഹർതു മിൻഹ ഹത്ത യൻസലിഖ ശഹ്റു റമദാൻ, റമദാൻ മാസം തീരുന്നത് വരെ ഭാര്യയെ ഞാൻ ബിഹാറ് നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ റമദാൻ സമാഗതമാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേടി കാരണത്താൽ റമദാൻ തീരുന്നത് വരെ ഭാര്യയെ ബിഹാർ നടത്തി. എന്താ ബിഹാർ? ഭാര്യയെ തനിക്ക് നിഷിദ്ധമാക്കലാണ്. ഭാര്യയെ പ്രാപിക്കുന്നത് തൻ്റെ അളവിൽ നിഷിദ്ധമായി പ്രഖ്യാപിക്കുക. എങ്ങനെ? എങ്ങനെ? അൻതി അലയ്യക ബഹരി ഉമ്മി എന്ന് പ്രയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആശയത്തിൽ സമാനമായ പ്രയോഗം നടത്തിക്കൊണ്ട്, എൻ്റെ മാതാവ് എനിക്ക് നിഷിദ്ധമെന്നതുപോലെ നീയും എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറയുക. ഒരു ഭാര്യയോടും ഇങ്ങനെ ഒരിക്കലും പറഞ്ഞുകൂടാ. മുൻഖറ മിനൽ ഖൗലി വസൂറ എന്നാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ഏറ്റവും വർജ്യമായ വാക്കാണത്, മഹാ അപരാധം, വ്യാജം. ഇതൊക്കെയാണ് അല്ലാഹു അതിനെ വിശേഷിപ്പിച്ചത്. അതൊരിക്കലും പറയാൻ പാടുള്ളതല്ല. അങ്ങനെ പറഞ്ഞാൽ അത് വളരെ ഗൗരവപ്പെട്ട കുറ്റവും മാത്രമല്ല, പിന്നീട് ഭാര്യയെ പ്രാപിക്കണമെങ്കിൽ കടുത്ത പ്രായശ്ചിത്തവും നിശ്ചയിക്കപ്പെട്ട വിഷയമാണത്. തനിക്ക് എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകൾ, സഹോദരിമാർ, പെൺമക്കൾ, മാതൃ സഹോദരിമാർ, പിതൃ സഹോദരിമാർ, ഭാര്യമാരുടെ മാതാക്കൾ, മുലയൂട്ടിയ പാലൂട്ടിയ സ്ത്രീകൾ, ഇങ്ങനെ തുടങ്ങിയവരുടെയൊക്കെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ അവരെ ഉണർത്തി അവരൊക്കെ എനിക്ക് നിഷിദ്ധമെന്നതുപോലെ നീ എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാലും ബിഹാറാകുമെന്ന് പറയുന്ന പ്രാമാണികരുണ്ട്. ഏതായാലും സലമ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു റമദാൻ തീരുവോളം ഭാര്യയെ ബിഹാർ ചെയ്തു. അതെന്തിന്? റമദാൻ്റെ രാവിൽ ഭാര്യയെ പ്രാപിക്കുകയും പിന്നെ അത് തുടർന്നു പോയി ഫജറിനിപ്പുറവും സംസർഗം തുടർന്നേക്കുമോ എന്ന പേടി നിമിത്തം. അങ്ങനെ ഈ സലമ ഇബിൻ സഹർ പറയുന്നത്, ഭാര്യ ബിഹാർ ചെയ്തു, അങ്ങനെ റമദാനായി. ഭാര്യ ഒരു രാത്രി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഭാര്യയുടെ ശരീരാവയവങ്ങൾ എനിക്ക് വെളിപ്പെട്ടു. അങ്ങനെ ഞാൻ ഭാര്യയെ കടന്നു പിടിച്ചു, അവരെ പ്രാപിച്ചു. ഇത് പകലല്ല, രാത്രി. റമദാൻ്റെ രാത്രി അള്ളാഹു സുബ്ഹാനഹു വതാല ഭാര്യമാരോടത്തുള്ള സംസർഗം അനുവദിച്ചതിന് ശേഷമാണ്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കേസ് ഇദ്ദേഹം വിഹാർ ചെയ്തിട്ടുണ്ട്. രാത്രി അതേപോലെ പകൽ ഒക്കെ ഭാര്യയെ പ്രാപിക്കൂല എന്ന നിലക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, നേരം പുലർന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരുടെ അടുക്കലേക്ക് ചെന്നു, എന്നിട്ട് ഈ വിവരം പറഞ്ഞു തന്നിൽ നിന്ന് വന്നു പോയ ഈ വിഷയം. അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് പോകാൻ വലിയ വിഷമം. അതുകൊണ്ട് ഗോത്രക്കാരോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ വരൂ, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ ഈ വിഷയം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോത്രക്കാർ അവർ പറഞ്ഞു, ലാ വല്ലാ ലാ നഫ്അൽ, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ വരൂല. നതഖവ്വഫു അൻ യൻസില ഫീന ഖുർആനുൻ, ഞങ്ങളുടെ വിഷയത്തിൽ ഖുർആൻ അവതീർണമാകുമോ എന്ന് പേടി ഞങ്ങൾക്കുണ്ട്. ഔ യഖൂല ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാലത്തൻ യബ്ഖാ അലൈന ആറുഹ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയും അങ്ങനെ തിരുദൂതരുടെ ആ പ്രയോഗം ഒരു ആക്ഷേപമായി ഞങ്ങളുടെ വിഷയത്തിൽ ശേഷിക്കുകയും ചെയ്യുമോ എന്ന പേടിണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരൂല. സൗഫ നുസല്ലിമുക ലിജരീറതിക്, താങ്കളുടെ കുറ്റം അതിലേക്ക് താങ്കളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇദ്ഹബ് അൻത ഫദ്കുർ ശഅനക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, താങ്കൾ പോയി താങ്കളുടെ കാര്യം തിരുദൂതരോട് അവതരിപ്പിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഈ സലമ ഇബ്ൻ സഹർ പറയുകയാണ്, അതിൽ പിന്നെ ഞാൻ പുറപ്പെട്ടു, തിരുദൂതരുടെ സവിധത്തിൽ ചെന്നു, എന്നിട്ട് എൻ്റെ വിവരങ്ങൾ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യത്തിൽ, അൻത ബിദാക യാ സലമത്തു, സലമ നിങ്ങളാണോ അത് ചെയ്തത്? അപ്പോൾ സലമ പറഞ്ഞു, അന ബിദാക യാ റസൂലുള്ളാഹ, തിരുദൂതരെ, ഞാനാണത് ചെയ്തത്, ഞാൻ തന്നെ. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹ, അൻത ബിദാക, താങ്കളാണോ അത് ചെയ്തത്? അപ്പോൾ വീണ്ടും സലമ അന ബിദാക, നിസ്ലാഹു സലമ തങ്ങൾ വീണ്ടും അൻത ബിദാക്. അപ്പോൾ വീണ്ടും അദ്ദേഹം അന ബിദാക് വഹാ അനദ യാ റസൂലുള്ളാഹ് സാബിറുൻ ലിഹുക്മില്ലാഹി അലൈ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്, ഞാൻ ഇതാ, അള്ളാഹു എൻ്റെ മേലിൽ എന്ത് വിധിക്കുന്നുവോ അതേൽക്കാൻ ഞാൻ ക്ഷമാലുവാണ് തിരുദൂതരെ എന്ന് പറഞ്ഞു എന്നാണ്. ഫഅംദി ഫീ ഹുക്മ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധി അതെന്നിൽ നടപ്പിലാക്കിക്കോളൂ എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സലമയെ കേട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅഅതിഖ് റഖബതൻ, എങ്കിൽ താങ്കൾ ഒരു അടിമയെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സലമ പറയാണ്, ഫദറബ്തു സഫ്ഹത ഉനുഖി ബിയദി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പെരടിയിൽ ഇങ്ങനെ തച്ചു എന്ന് പറഞ്ഞു. ലാവല്ലദീ ബഅസക ബിൽ ഹഖ് ലാ അംലിക്കു ഇല്ലാ റഖബതി ഹാദിഹി, തിരുദൂതരെ, ഞാൻ എൻ്റെ ഈ റഖബത്തല്ലാതെ പിരടിയല്ലാതെ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ഈ അഖിഖ് റഖബ, റഖബ എന്ന് പറഞ്ഞെങ്കിൽ പിരടിക്ക പറയാം, ആലങ്കാരികമായിട്ട് അടിമയെ മോചിപ്പിക്കുന്നതിന് പറയും, അടിമക്ക് പറയും. അപ്പം അഖിഖ് റഖബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നീ ഒരു അടിമയെ മോചിപ്പിക്കൂ, അല്ലെങ്കിൽ താങ്കളൊരു അടിമയെ മോചിപ്പിക്കൂ എന്നുള്ളതിന് റഖബ എന്നാണ് പ്രയോഗിച്ചത്. റഖബൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം പിരടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പിരടിയിൽ തച്ചിട്ട് എൻ്റെ ഈ പിരടിയല്ലാതെ ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നാണയിട്ട് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസും ഷഹ്റൈനി മുത്തതാബിഐൻ, എങ്കിൽ നിങ്ങൾ തുടർച്ചയായി രണ്ട് മാസം നോമ്പ് അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ് വഹൽ ദഖല അലയ്യ മാ ദഖല മിനൽ ബലാ ഇല്ലാ ബിസ്സൗം, തിരുദൂതരെ, എനിക്കേറ്റ ഈ പരീക്ഷണം അത് നോമ്പ് കാരണത്താലല്ലേ എനിക്ക് ഏൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഭാര്യ ബിഹാർ ചെയ്യാൻ കാരണം റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിൽ ഭാര്യയെ പ്രാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അദ്ദേഹം അത്രമേൽ ഒരു വികാര വ്യക്തിത്വമായിരുന്നു. അതാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫതസദ്ദഖ് ഔ അതീം സിത്തീന മിസ്കീനൻ, എങ്കിൽ താങ്കൾ 60 മിസ്കീന്മാർക്ക് അന്നം നൽകൂ, സദക ചെയ്യൂ. വസ്കമിൻ തമ്പർ, കാരക്കയിൽ നിന്ന് 60 മിസ്കീന്മാർക്ക് വേണ്ട തൂക്കം, അത് സദക ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ സലമ ഇബ്നു സഹർ തിരുദൂതരോട് വല്ലദീ ബഅസക ബിൽ ഹഖ് ലഖദ് ബിത്ന ലൈലതന ഹാദിഹി വഹ്ഷ മാലന ആശ, തിരുദൂതരെ ഈ രാത്രി ഞങ്ങൾ അന്തി ഉറങ്ങിയത് രാത്രി ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് പട്ടിണിയിലാണ്, വിശന്ന് പൊരിഞ്ഞ് രാത്രി കഴിച്ചു കൂട്ടിയവരാണ് ഞങ്ങൾ, എൻ്റെ ഈ കുടുംബം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഫർവ ഇബ്നു അംർ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു, ആതിഹി ദാകൽ അറഖ്, ഒരു കൊട്ട ചൂണ്ടി ആ കൊട്ട അദ്ദേഹത്തിന് നൽകാൻ പറഞ്ഞു. 15 സാവ് അല്ലെങ്കിൽ 16 സാവ് കൊള്ളുന്ന ഒരു കൊട്ട. ചില നിവേദനങ്ങളിൽ തിരുദൂതർ പറഞ്ഞു എന്നാണ്, ഇദ്ഹബ് ഇലാ സാഹിബി സദഖത്തി ബനീ സുറൈഖ് ഫഖുൽ ലഹു ഫലിയദ്ഫഉഹാ ഇലൈക്, ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ സദഖ പിരിക്കാൻ ഏൽപ്പിച്ച ആളുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട് ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ സദഖ അദ്ദേഹത്തിന് തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി പറയാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്വയും അൻ കമിൻഹ വസ്ഖം മിൻ തംരിൻ സിത്തീന മിസ്കീനൻ, ആ സദഖയിൽ നിന്ന് 60 മിസ്കീന്മാർക്ക് ഭക്ഷിപ്പിക്കാൻ പറഞ്ഞു. വക്കുൽ അൻ തവഅയാലുക ബഖിയതഹ, 60 മിസ്കീനുകൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സദഖ താങ്കളും താങ്കളുടെ കുടുംബവും ഭക്ഷിക്കൂ എന്നും കൽപ്പിച്ചു എന്നാണ്. അങ്ങനെ ഈ സലമ ഇബ്നു സഹർ അൽ അൻസാരി പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങി എൻ്റെ ഗോത്രക്കാരിലേക്ക് ചെന്നു, കുടുംബക്കാരിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, വജത്തു ഇന്ദക്കും ദീഖ് വസു അറായി, നിങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടത് ഇടുസാക്കലാണ്, കുടുസായ നിലപാടാണ്, മോശമായ അഭിപ്രായവുമാണ്. വജത്തു ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഅത വൽ ബറക വഹുസ്ന അറായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടത് വിശാല മനസ്കതയാണ്, ബർക്കത്താണ്, നല്ല നിലപാടും അഭിപ്രായവുമാണ്. വഖദ് അമറനി, തിരുദൂതർ എന്നോട് കൽപ്പിച്ചു, ഔ അമറലി ബി സദഖതികും, അല്ലെങ്കിൽ തിരുദൂതർ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സദഖ എനിക്ക് തരാൻ. ഫദ്ഫഉഹ ഇലൈ, അതുകൊണ്ട് നിങ്ങളുടെ സദഖ എനിക്ക് തരൂ. അപ്പോൾ അവർ അവരുടെ സദഖ അദ്ദേഹത്തിന് നൽകി എന്നതാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതും. ഒരു മഹനീയ ചരിത്രം, വലിയ ഒരു സംഭവം, അതാണിവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സലമ ഇബ്നു സഹറിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചു. അത് അദ്ദേഹം റമദാന്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചതിനുള്ള പ്രായശ്ചിത്തമല്ല. റമദാന്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ഭാര്യയെ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് പ്രായശ്ചിത്തം. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക, അതുമല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക. ഈ നോമ്പ് നോറ്റുവീട്ടുന്നതോടൊപ്പം, പക്ഷെ ഇവിടെ സലമയിൽ നിന്ന് അങ്ങനെ ഒരു അപരാധം വന്നിട്ടില്ല. വിശുദ്ധ റമദാന്റെ പകലിനെ കളങ്കപ്പെടുത്തുന്ന വീഴ്ച അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് വന്ന വീഴ്ച ബിഹാറാണ്, ഭാര്യയെ ബിഹാർ ചെയ്തു എന്നുള്ളതാണ്. വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഇ വലദിനഹും വഇന്നഹും ലയഖൂലൂന മുൻകറൻ മിനൽ ഖൗലി വസൂറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്തുൽ മുജാദിലയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കൊടിയ അപരാധം, വ്യാജം, ബിഹാർ, അതാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ആ അപരാധം വന്നാലും ഇതേ പ്രായശ്ചിത്താണ്. അത് സൂറത്തുൽ മുജാദിലന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ആ പ്രായശ്ചിത്തമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നിർവഹിക്കാൻ കൽപ്പിച്ചത്. ഫഅഅതിഖ് റഖബതൻ ഫസും ഷഹ്റൈനി മുതതാബിഈൻ ഫതസദ്ദഖ് ഔ അത്ഇം സിത്തീന മിസ്കീനൻ എന്നൊക്കെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബിഹാറിനുള്ള പ്രായശ്ചിത്തം നൽകുന്നതിന് വേണ്ടിയാണ്. ബിഹാർ വിശദീകരിക്കാനോ വിശുദ്ധ റമദാൻ മാസത്തിന്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചാലുള്ള പ്രായശ്ചിത്തത്തിന്റെ വിഷയം വിശദീകരിക്കാനോ അല്ല നമ്മൾ ഇവിടെ ഈ ചരിത്രം ഉണർത്തിയത്. പ്രത്യുത റമദാന്റെ രാവുകളിൽ ഭാര്യമാരെ പ്രാപിക്കുന്നതിനും അവരുമായി സംസർഗം പുലർത്തുന്നതിനും അവരെ വിരിപ്പിലേക്ക് വിളിച്ച് അവരോട് ലൈംഗിക ചുവയിൽ സംസാരിച്ച് വർത്തിക്കുന്നതിന് അള്ളാഹു സുബ്ഹാന തആല അനുവാദം നൽകി. അതെന്തിനെന്ന് മനസ്സിലാക്കാൻ പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ച് വികാര പ്രകടനത്തിൻ്റെ വിഷയത്തിൽ ക്ഷമയുള്ളവരല്ല, സഹനം ഉള്ളവരല്ല തുടങ്ങിയുള്ളതായ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഏതായാലും നമ്മൾ ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന ഭാഗം മനസ്സിലാക്കി. അതിനെ തുടർന്ന് ഹുന്ന ലിബാസു ലകും വ അൻതും ലിബാസു ലഹുൻ എന്നുള്ള ഭാഗവും മനസ്സിലാക്കി. തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന ഭാഗമാണ്. എന്തുകൊണ്ട് റമദാന്റെ രാവിൽ ഭാര്യമാരെ വിളിച്ച് ക്ഷണിച്ച് സംസർഗം അള്ളാഹു അനുവദിച്ചു? രണ്ട് കാരണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാരണം ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ലഹുൻ. രണ്ടാമത്തെ കാരണം അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും. അള്ളാഹു അറിഞ്ഞിരിക്കുന്നു അന്നക്കും തീർച്ചയായും നിങ്ങൾ കുൻതും നിങ്ങളായിരുന്നു തഖ്താനൂൻ നിങ്ങൾ വഞ്ചിക്കുന്നു അൻഫുസകും നിങ്ങളെ തന്നെ. അപ്പോൾ നിങ്ങൾ സ്വന്തങ്ങളെ വഞ്ചിക്കുന്നവരായിരുന്നു എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫസു ഇലാ നിസായിക്കും അതിനെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ പ്രയോഗങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യം ഈ ഒരു ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനുവിൻ്റെ ഒരു നിവേദനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയുള്ള ആയത്തിറക്കി. يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم എന്ന് തുടങ്ങിയ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാന നാസു അല അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുദൂതരുടെ കാലത്ത് ജനങ്ങളായിരുന്നു, ഇദാ സല്ലൗൽ ആതമ അവർ ഇശ നിസ്കരിച്ചാൽ ഹറുമ അലൈഹിം ത്വാമു വശറബു വന്നിസ, പിന്നെ ഭക്ഷണ പാനീയങ്ങളൊക്കെ സ്ത്രീകൾ ഭാര്യമാർ അവരെ പ്രാപിക്കലൊക്കെ പാടില്ലായിരുന്നു. വസാമു ഇലൽ ഖാബിലത്തി, അടുത്ത രാത്രി വരേക്കും പിന്നീട് വ്രതാനുഷ്ഠാനമാണ്. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത്. നമ്മൾ നോമ്പിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ, രാത്രിയിലും പകലിലും നോമ്പ് തുറന്ന് പിന്നെ ഇശ പിന്നിട്ടാൽ വ്രതാനുഷ്ഠാനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത് ഫഖ്താന റജുലു നഫ്സഹു, ഒരു വ്യക്തി സ്വന്തത്തെ ചതിയിൽ വീഴ്ത്തി എന്നാണ്. എന്താ കാര്യം? ഫജാന ഇമ്രാഅതഹു വഖദ് സല്ലൽ ഇശ വലം യുഫ്തിർ, ഇശ നിസ്കരിച്ചു വന്നിട്ട് ഭാര്യയെ പ്രാപിച്ചു, അയാൾ നോമ്പ് കുറിച്ചിട്ടില്ല, നോമ്പിലാണ്, കാരണം ഇശ നിസ്കരിച്ചിട്ട് പിന്നെ നോമ്പ് തുടരുകയല്ലേ. ഫഅറാദല്ലാഹു അസ്സ വജല്ല അൻ യജഅല ദാലിക യുസ്റൻ ലിമൻ ബഖി വറുഖ്സതൻ വമൻഫഅതൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ശേഷിക്കുന്നവർക്ക് അതൊരു എളുപ്പമാക്കി നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചു, അതേപോലെ ഒരു ഇളവ് ആക്കുവാനും ഒരു ഉപകാരമാക്കുവാനും. അപ്പം ഈ വ്യക്തി, അദ്ദേഹത്തിന് ഈ ഒരു വിഷയം വന്നു, അതോടുകൂടി മറ്റുള്ളവർക്ക് അള്ളാഹു ഒരു എളുപ്പവും ഇളവും ഉപകാരവും നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചു എന്നാണ്. അങ്ങനെയാണ് ഫഖാല സുബ്ഹാന, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയുകയാണ് വകാന ഹാദ മിമ്മാ നഫഅ അല്ലാഹു ബിഹി നാസ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കാര്യമാക്കി, അവർക്ക് റഹസലഹും ഇളവ് നൽകി, വയസ്സർ അവർക്ക് എളുപ്പവും നൽകി എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ പുരസ്കരിച്ച് പറഞ്ഞത്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് ഇപ്രകാരം നമുക്ക് വായിക്കാം. ലമ്മ നസർ അല്ലാഹു സൗമു റമദാൻ, റമദാൻ വ്രതം അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ കാനു ലാ യഖ്റബൂന അന്നിസ റമദാന കുല്ലഹു, റമദാൻ മുഴുവനും സ്ത്രീകളോട് അടുക്കുമായിരുന്നില്ല. തുടക്കത്തിൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ ആ തുടക്ക നാളുകളിൽ വക്കാന റിജാലു യഖൂനൂന അൻഫുസഹും, ചിലർ സ്വന്തത്തെ ചതിയിൽ വീഴ്ത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഫാൻസലല്ലാ അള്ളാഹു അവതരിപ്പിച്ചു എന്ത് അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും എന്ന വചനം. ഇത് അൽബറ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു തആല ഈ ഒരു ഭാഗം അതിനെ പുരസ്കരിച്ച് പറഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഇബിൻ അബ്ബാസിനെയും അൽബറ ഇബ്നു ആസിബ് റളിയല്ലാഹുവിനെയും ഇവിടെ ഉദ്ധരിച്ചത് ഈ അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അവതരിപ്പിക്കാൻ കാരണമുണ്ട് എന്ന് അവർ അനുസ്മരിച്ച വിഷയം മനസ്സിലാക്കാനാണ്. ഇതിൽ നമുക്ക് ഈ വചനത്തിലെ പ്രയോഗങ്ങൾ അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് മനസ്സിലാക്കാം. ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ അന്നൂർ ക്ലാസ് 32 മൊഡ്യൂൾ 16 റമദാനിലെ രാത്രി ഇളവുകൾ എന്തുകൊണ്ട്. അന്നൂർ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
4: ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ചോദ്യം 1, സലമ എന്ന അൻസാരിയുടെ ചരിത്രം നമുക്ക് മനസ്സിലായല്ലോ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ ത്വലാഖ് ചെയ്തു, ഓപ്ഷൻ ബി ബിഹാർ ചെയ്തു, ഓപ്ഷൻ സി പിന്നീട് മിണ്ടിയിട്ടില്ല. ചോദ്യം 2, താഴെ നൽകിയത് പൂരിപ്പിക്കുക. കുന്തു റജുലൻ - മിൻ ജമാലി നിസായി മാലം യുത്ത ഗൈരി. ഓപ്ഷൻ എ ലഖദ് ഊത്തീത്തു, ഓപ്ഷൻ ബി ഖദ് ഊത്തത, ഓപ്ഷൻ സി ഖദ് ഊത്തീത്തു. ചോദ്യം 3, അൻസാരി നബിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ സംഭവങ്ങൾ വിവരിക്കാൻ പോയി. നബിയോട് വിവരിച്ചു. അപ്പോൾ നബി ആശ്ചര്യപ്പെടുകയും എത്രയോ തവണ അദ്ദേഹത്തിനോട് നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുകയുമുണ്ടായി. അത് എത്ര തവണയാണ്? ഓപ്ഷൻ എ 3 തവണ, ഓപ്ഷൻ ബി 5 തവണ, ഓപ്ഷൻ സി 1 തവണ.
5: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
2: പീസ് റേഡിയോ. Tune to reality.
6: أعوذ بالله من الشيطان الرجيم.

വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സദഖാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശ്വാസിക്ക് ദുനിയാവ് പരീക്ഷ തന്നെ. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅ്ദഹു മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅ്ദ്. ഏറെ പ്രേം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ

ഈമാനും ഇഖ്ലാസും തൗഹീദും അഥവാ വിശ്വാസവും ആത്മാർത്ഥതയും ഏകദൈവ സിദ്ധാന്തവും ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ ആദർശത്തിലും നിലപാടിലും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഒരുപാട് റിസ്കുകൾ, പല സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിന് പ്രയാസം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മുടെ ഭൗതികമായി മക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവരുടെ അഡ്മിഷൻ, മറ്റ് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല ആക്സിഡൻ്റ്, അപകടങ്ങൾ, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ ലൗകിക ജീവിതത്തിൽ നിന്ന്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് ഇത് എൻ്റെ റബ്ബിൽ നിന്നുള്ള വിധിപ്രകാരം സംഭവിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഉൾക്കൊള്ളുകയും അത് എല്ലാം തവക്കൽ തുടള്ള അള്ളാഹുവിൽ ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ലമാഷ അള്ളാഹു ഖദറ, അള്ളാഹു ഉദ്ദേശിച്ചത് അത് അവൻ്റെ വിധിപ്രകാരമാണ് അവൻ ചെയ്തത് എന്നുള്ള ഒരു ബോധ്യവും ബോധവും നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് അൽഹംദുലില്ലാ എന്ന് ആ സമയത്ത് പോലും പറയാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് സാധിക്കുക. ആ നിലയ്ക്ക് ജീവിക്കുമ്പോഴാണ് ഒരു വിശ്വാസപരമായ ഒരു ദാർഢ്യത, ഒരു ദൃഢത, യഖീൻ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അതിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹൽ തദറൂൻ അവല മൻ യദ്ഖുലുൽ ജന്നത മിൻ ഖൽഖില്ലാഹി അസ വജൽ. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ആദ്യമായി സ്വർഗത്ത് പ്രവേശിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഖാലു സ്വഹാബകൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് അതിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ എന്ന് പറഞ്ഞു. അവിടുന്ന് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം ചോദിച്ച് സ്വഹാബത്ത് അവർക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരുടെ ശ്രദ്ധ ക്ഷണിച്ച് ഉത്തരം പറഞ്ഞു കൊടുക്കണം. അൽ ഫുഖറാ ഉൽ മുഹാജിറൂൻ, മുഹാജിറുകളായ ഫുഖറാക്കളാണ്, അഥവാ മക്കയിൽ നിന്നും ആദ്യമായി മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്ന മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്തവർ എന്നാണ്. ആ നിലക്ക് മുഹാജിരീങ്ങളായ, മുഹാജിറുകളായ, ദരിദ്രന്മാരായ, പാവപ്പെട്ടവരായ ആളുകളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അത് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് ആ നിലക്ക് അവർക്കൊരു സ്ഥാനം, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കാനുള്ള കാരണം വിശദീകരിച്ചു കൊടുക്കണം. ആ ഹദീസിൽ തന്നെ കാണാം, വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സദരിഹി ലാ യസ്തതീഉ ലഹ ഖദാ. അവരിൽ ഓരോരുത്തരും അവർ മരിച്ചു പോകുന്നത് അവരുടെ ഹൃദയത്തിൽ, അവരുടെ നെഞ്ചകത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവർക്കുള്ള ഒരുപാട് ആവശ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ്. ആ ഭൗതികമായ പല അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, പൂതികൾ അത് പൂർണ്ണമായും നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ള ഭൗതികമായ പല ആവശ്യങ്ങളും ഉള്ള അവസ്ഥയിലാണ് അവർ മരിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള പാവപ്പെട്ടവരായ മുഹാജിറുകളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല അവർ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ആ നിലക്കുള്ള ദരിദ്രരായ ഫുഖറാക്കളായ ആളുകൾ എന്ന് പറയുമ്പോൾ ആ സാഹചര്യം നമ്മൾ ഓർക്കണം. അല്ലേ, അവർ പിന്നെ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച്, ഒരുപക്ഷെ സ്വന്തം മക്കളെ വരെ ഉപേക്ഷിച്ച്, ഒരുപാട് സമ്പത്തുകളുണ്ട്, സ്വത്തുക്കളുണ്ട്, വീടുണ്ട്, എല്ലാം വിട്ടേച്ച് നിർബന്ധിതരായ ആ സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? മദീനയിലെ അൻസാറുകളായ, അല്ലേ, ആ മദീനയിലെ പ്രദേശത്തേക്ക് ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രം പലായനം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പറ്റി പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല പറയാണ്, ഫയഖൂലുല്ലാഹ്, അള്ളാഹു പറയും എന്നാണ്, യതൂഹും ഫഹയ്യൂഹും എന്ന് അള്ളാഹു മലക്കുകളെ വിളിച്ച് പറയും, നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലൂ, ഫഹയ്യൂഹും, നിങ്ങൾ അവരെ അഭിവാദ്യം ചെയ്യൂ, സ്വാഗതം ചെയ്യൂ, വെൽക്കം ചെയ്യൂ എന്ന് പറയും എന്നാണ്. അപ്പോൾ ഫതഖൂലുൽ മലായികത്തു റബ്ബനാ നഹ്നു സുക്കാനു സമാഇക്, അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയും. അള്ളാഹു ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കുമെന്നാണ്, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ നിൻ്റെ ആകാശത്തിലെ താമസക്കാരാണ്, നിവാസികളാണ്. വഹീറത്തുക്ക മിൻ ഖൽഖിക്,

0: നിന്റെ സൃഷ്ടികൾ കൂടുതൽ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലേ? എന്നിട്ട് ചോദിക്കുകയാണ് മലക്കുകൾ അള്ളാഹുവിനോട്, റബ്ബിനോട് ചോദിക്കുകയാണ്, അഫതഅ്മുറുന അൻ നതിയഹ ഉലൈ ഫനുസല്ലിമു അലൈഹിം, അല്ലേ? ഞങ്ങൾ ഇവരുടെ അടുത്തേക്ക്, ഈ പാവപ്പെട്ടവരായ മുഹാജിറുടെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലണമെന്നും അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യണമെന്നും സലാം പറയണമെന്നും നീ ഞങ്ങളോട് കൽപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഖാല അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഇന്നഹും കാനു ഇബാദൻ യഅബ്ദൂനി വലാ യുശ്രികൂന ബി ഷൈഅ. അള്ളാഹു പറയാണ് അവരെ പറ്റി, ഇങ്ങനെ പറയാനുള്ള കാരണം, ആ അടിമകൾ, ആ പാവപ്പെട്ടവരായ മുഹാജിറുകളായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ എന്നെ മാത്രം ആരാധിച്ച് ജീവിച്ചവരാണ്, ജീവിച്ചവരായ അടിമകളാണ്, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരുമാണ് അവർ. എന്നിട്ട് പറയണം, അള്ളാഹു പറയണം മലക്കുകളോട്, മനസ്സിലാക്കി കൊടുക്കണം, ബോധ്യപ്പെടുത്തണം, മലക്കുകളോട് ബോധ്യപ്പെടുത്തണം. വയമൂത്തു അഹദുഹും വഹാജതുഹു ഫീ സദ്രിഹി ലാ യസ്തതീഉ ലഹാ ഖദാഅ. എന്താണ് ബോധ്യപ്പെടുത്തുന്നത്? അവരുടെ മനസ്സിൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരുപാട് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. അത് പൂർണ്ണമായി ദുനിയാവിൽ അവർക്ക് കിട്ടിയിട്ടില്ല, നേടാൻ കഴിഞ്ഞിട്ടില്ല. അവർ നിർബന്ധരായ അവസ്ഥയിൽ പലായനം ചെയ്ത് പോകേണ്ടി വന്നവരാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ ഈ നിലക്ക്, പിന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ആണ് പറയുന്നത്, സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, നിങ്ങൾ ക്ഷമിച്ചതിനാലാണ്. ദുനിയാവിലാ നിലക്കുള്ള റിസ്ക്കും അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ച് എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ച് നിങ്ങൾ പോയതുകൊണ്ട്, ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സ്വർഗീയമായ പര്യവസാനം നിങ്ങൾക്കുണ്ട്. അത് എത്ര നല്ല പര്യവസാനമാണ് എന്ന് ചോദിക്കാൻ വരെ പരിശുദ്ധ ഖുർആനിൽ അവരെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങൾ. ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നിലക്കുള്ള ജീവിതത്തിൽ പ്രയാസമനുഭവിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയായി ദുനിയാവിൽ, ഇനി സമ്പത്തുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, ജീവിക്കുമ്പോൾ സമ്പത്തില്ലാത്തവരാവുമ്പോൾ പ്രയാസം ഒന്നുകൂടിയും ആ ഒരു പരീക്ഷണം വർദ്ധിച്ച അവസ്ഥയിൽ അനുഭവപ്പെടും. എന്താവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും ആദർശങ്ങളും, ആ നിലക്കുള്ള കാര്യങ്ങൾ ഈമാനും ഇഖ്ലാസും തൗഹീദും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദർശം ആരുടെ മുന്നിലും പണയം വെക്കാതെ ആത്മാർത്ഥമായി ജീവിക്കുകയാണ് എങ്കിൽ റബ്ബ് നമുക്കെന്ത് ചെയ്യും? നല്ല ഒരു വിജയം നൽകും. ഈ ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ഒരു ലോകമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ വിധികൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ, സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ, വിശ്വാസിയായി ജീവിച്ചതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് പ്രതിഫലവും പുണ്യവും പരലോകത്ത് അള്ളാഹു വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് നൽകുന്ന, ഗുണപാഠം നൽകുന്ന ഒരു ഹദീസാണ് ഈ ഒരു നബിവചനം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു വചനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിക്കും നമ്മളെന്ത് ചെയ്യുക, ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാനും യഥാർത്ഥ വിശ്വാസിയായി മരിക്കാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. വിശ്വാസിക്ക് ദുനിയാവ് പരീക്ഷ തന്നെ. നമ്മോടൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.
2: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: Peace Radio ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ ഹൈഫുദുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ്. സൂറത്തുൻ നഹലിലെ 92-ാം വചനം, ഭാഗം 1, ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 92-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം.

0: ഇൻഷാഅള്ളാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 92-ാം വചനം ഭാഗം 1. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു. ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫെയ്സ് ടു ഫെയ്ത്ത്. ഫെയ്സ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ടഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിതലക്ഷ്യം, എവിടെയാണ് സത്യം? ഫെയ്സ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല. അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫെയ്സ് ടു ഫെയ്ത്ത് ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫെയ്സ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫെയ്സ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഇബ്നു കഹാൽ, നേത്രവൈദ്യത്തിലെ നിപുണൻ. എഴുത്ത് ഡോക്ടർ ടി കെ യൂസുഫ്. വൈദ്യശാസ്ത്രത്തിൽ നേത്രപരിചരണ വിജ്ഞാന രംഗത്ത് ഇബ്നു കഹാൽ എന്ന പേരിലറിയപ്പെടുന്ന അലി ഇബ്നു ഈസ അൽ ബഗ്ദാദി രചിച്ച തദ്കിറത്തുൽ കുഹാലീൻ എന്ന ഗ്രന്ഥത്തിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥം അദ്ദേഹത്തിന്റെ മരണത്തിന് 7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് രചിക്കപ്പെട്ടതെന്നാണ് ജർമ്മൻ ഓറിയന്റലിസ്റ്റായ ഹിറസ്ബർഗ് പറയുന്നത്. 4-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധ ഭിഷഗ്വരനായ അദ്ദേഹം യൂറോപ്പിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിന്റെ ലാറ്റിൻ വിമർത്തനമായ ജെസു ഒക്ലിസ്റ്റ് നേത്രരോഗ വിദഗ്ധൻ എന്ന പേരിലാണ്. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം നേത്രവൈദ്യത്തിൽ തൽപരനായിരുന്നു. അക്കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ എഴുതപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും അദ്ദേഹം പഠനവിധേയമാക്കി. അദ്ദേഹം രചിച്ച തദ്കിറത്തുൽ കുഹാലിൻ എന്ന ഗ്രന്ഥം നേത്രവൈദ്യത്തിൽ അതുല്യമായ ഒരു അവലംബമാണ്. ഈ രചനയിൽ പ്രധാനമായും 4 ലേഖനമാണുള്ളത്. 1. കണ്ണിന്റെ ഘടന, അതിലെ സിരകൾ, മസിലുകൾ, കണ്ണുനീർ, കാഴ്ച എന്നീ കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. 2. കണ്ണിന്റെ ഓരോ ഭാഗത്തും ബാധിക്കുന്ന രോഗങ്ങളും 3. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, ദിശാന്തത തുടങ്ങിയ കാര്യങ്ങളുമാണ് വിശദീകരിക്കുന്നത്. 4. കണ്ണിന്റെ കാഴ്ചശക്തി നിലനിർത്താനും സംരക്ഷിക്കാനുമുള്ള വഴികളും വൈദ്യവിധികളുമാണ് വിവരിക്കുന്നത്. ഈ ഗ്രന്ഥത്തോട് കിടപിടിക്കാൻ പോകുന്നൊരു രചന 18-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് രചിക്കപ്പെട്ടിട്ടില്ല. ഒട്ടേറെ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലാറ്റിൻ ഭാഷയിലേക്കാണ് ആദ്യമായി ഭാഷാന്തരം ചെയ്തത്. ഷംസുദ്ദീൻ ബിൻ അലി ജുർജാനി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഹൈദരാബാദിലെ സാലാർ ജംഗ് ലൈബ്രറിയിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. തുർക്കി ജർമ്മൻ പരിഭാഷകളും പ്രസിദ്ധമാണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ ട്രാക്കോമ എന്നൊരു അധ്യായം കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അമ്മാർ മുസ്ലി, അബുൽ ഖാസിം അമ്മാർ ബിൻ അലി അൽ മുസ്ലി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. മുസ്ലി പട്ടണത്തിൽ ജനിച്ചതുകൊണ്ടാണ് അൽ മുസ്ലി എന്ന സ്ഥാനപ്പേര് ലഭിച്ചത്. കൈറോയിലെ ഫാത്തിമി ഖലീഫയായിരുന്ന ഹാക്കിം ബിൻ അംരില്ലയുടെ കാലത്താണ് അദ്ദേഹം നവീനമായ കണ്ടെത്തലിലൂടെ നേത്ര ചികിത്സയിൽ പ്രസിദ്ധനായത്. പ്രസ്തുത ഖലീഫയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രചിച്ച അൽ മുൻതഖിബ് ഫി ഇൽമിൽ ഐൻ എന്ന ഗ്രന്ഥമാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രസിദ്ധി നേടിക്കൊടുത്തത്. ഇസ്ലാമിക നാടുകളിൽ പര്യടനം നടത്തി അവിടങ്ങളിലുണ്ടായിരുന്ന വൈദ്യപ്രതിഭകളുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നേത്രവൈദ്യത്തിൽ പ്രാവീണ്യം നേടിയത്. മുസിൽ, ഖുറാസാൻ, സിറിയ, ഫലസ്തീൻ, മക്ക, മദീന, ഈജിപ്റ്റ് തുടങ്ങിയ നഗരങ്ങളെല്ലാം നേത്ര ചികിത്സ നടത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ വെച്ചാണ് അദ്ദേഹം കൂടുതൽ നേത്ര ശസ്ത്രക്രിയകൾ നടത്തിയത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ 18-ാം നൂറ്റാണ്ട് വരെ യൂറോപ്യൻ സർവകലാശാലകളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു. 21 അധ്യായങ്ങളുള്ള അൽ മുൻതഖബ് ഫി ഇൽമിൽ ഐൻ എന്ന ഗ്രന്ഥത്തിൽ 50-ഓളം നേത്രരോഗങ്ങളെക്കുറിച്ചും ഔഷധങ്ങളിലൂടെയും ഓപ്പറേഷനിലൂടെയുമുള്ള അവയുടെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് ലോകത്തൊരാൾക്കും കണ്ടെത്താൻ കഴിയാത്ത ധാരാളം വസ്തുതകൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട്. കാറ്ററാക്ട് എന്ന രോഗം മൂർച്ഛിക്കുന്നതിന് മുമ്പ് തന്നെ അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള മാർഗം അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ഡേവിഡ് ഹെർമാനുസ് ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഈ വിഖ്യാത ഗ്രന്ഥം എക്കാലത്തും നേത്രവൈദ്യ പഠനത്തിനുള്ള അവലംബമാണ്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു ആല ഇംറാനിലെ 135-ാമത്തെ വചനത്തിലെ 2-ാം ഭാഗത്തെ അവതരണവുമായി അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ സൂറത്തു ആല ഇംറാനിൽ നിന്നുള്ള 135-ാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാഹിഷത്തിനെക്കുറിച്ച് ആണ് വിശദീകരിച്ചത്. അതിനെ തുടർന്ന് സ്വർഗം ലഭിക്കുന്ന മുത്തഖികളായ ആളുകൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ മിളയച്ച വൃത്തികൾ ചെയ്താൽ അതല്ല, ആ മിളയച്ച വൃത്തി എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചു. ഔ ലമു അംഫുസഹു, അല്ലെങ്കിൽ അവർ സ്വന്തത്തോട് തന്നെ ദുൽമ് ചെയ്തു, അക്രമം ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ, ദുൽമ് സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പ്രതിപാദിച്ച ഒരു വിഷയമാണ്. ഇവിടെ ഔ എന്നത് ഓർ, അല്ലെങ്കിൽ വലമോ അംഫുസഹും, വലമോ അവർ അക്രമം ചെയ്തു, വലമ യദുലിമു ദുൽമ് അക്രമം കേട്ടിട്ടുണ്ട്, അംഫുസഹും അവരോട് തന്നെ, സ്വന്തം നഫ്സിനോട്, സ്വന്തത്തോട് തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുക. എന്താണത്? വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് കാണാം. സൂറത്തുൽ ബഖറയിൽ വദല്ലനാ അലൈക്കും ഗമാമ വൻസൽന അലൈക്കും മന്ന വസ്സൽവ കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും വമാ ളലമൂന വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, അവർ നമ്മോട് അക്രമം ചെയ്തിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, അവർ അവരോട് തന്നെ അക്രമം ചെയ്തവരാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി സൂറത്തു ഹൂദിൽ കാണാം, വമാ ളലംനാഹും, നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, വലാകിൻ ളലമൂ അൻഫുസഹും, അവർ അവരോട് തന്നെ അക്രമം ചെയ്തു. وَمَا أَرْسَلْنَا مِن رَّسُولٍ إِلَّا لِيُطَاعَ بِإِذْنِ اللَّهِ وَلَوْ أَنَّهُمْ ظَلَمُوا أَنفُسَهُمْ سُورَةُ النِّسَاءِ 64. സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ, വിശുദ്ധ ഖുർആൻ സ്വന്തത്തോട് ദുൽമ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത്. എന്താണ് സ്വന്തത്തോട് ദുൽമ് ചെയ്യുക എന്നുള്ളത്? സ്വന്തത്തോട് ചെയ്യുന്ന എല്ലാ അക്രമങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. ഗുൽമ ചെയ്ത ആളുകളെ വാലിമ്യങ്ങളോടൊപ്പമായിരിക്കും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ദുൽമുൻ നഫ്സ്, സ്വന്തത്തോടുള്ള ദുൽമു എന്നുള്ളത് ജമിയാ ദുനൂബ്, എല്ലാ പാപങ്ങളും. ഫൈന്നഹാ ദലമൽ അബ്ദു നഫ്സഹു, എല്ലാ പാപങ്ങളും ചെയ്താൽ അവൻ സ്വന്തത്തോട് അക്രമം ചെയ്തു എന്നുള്ളതാണ്. ദാരിക മിൻ അംബാഇൽ ഖുറാൻ ഖുസ്സുഹു അലൈക മിൻഹ ഖായിമു വഹസീദ്. അതെ, ചില നാട്ടുകാരുടെ വൃത്താന്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം നബിയെ. അതിൽ നിലനിൽക്കുന്നവരുണ്ട്, കഴിഞ്ഞുപോയവരുണ്ട്. വമാ ദലംനാഹും വലാക്കിൻ ദലമു അംഫുസഹും, നശിപ്പിക്കപ്പെട്ട പല സമുദായങ്ങളും, അവരൊക്കെ നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷേ അവരവരോട് തന്നെ അക്രമം ചെയ്തതാണ്. ഷിർക്കിലും കുഫറിലും അതുപോലെ തന്നെ നിഷേധത്തിലും കഴിഞ്ഞുകൂടിയ ആളുകൾ. റബ്ബി ഇന്നി ദലംതു നഫ്സി ഫഗ്ഫിർലി, അതെ റബ്ബെ ഞാൻ എന്നോട് അക്രമം ചെയ്തിരിക്കുന്നു. ഖത്ലുൻ നഫ്സ്, അവിടെ ഒരു കൊലപാതകം ചെയ്തത് എനിക്കിത് പുറത്തു തരണേ. അതേപോലെ ബിൽഖീസ് പറയുന്നുണ്ട്, റബ്ബി ഇന്നി ദലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ രക്ഷിതാവ് ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. അതേപോലെ സൂറത്തുൽ ആറാഫിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു തൗബ, അതിന്റെ വചനങ്ങൾ റബ്ബന ദലംന അംഫുസന, ആദ നബിയും ഹവ്വാ ബീവിയും, റബ്ബെ ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. വൈലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അപ്പൊ അതാണ്, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക്, ഞങ്ങളോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോരും. അപ്പൊ മനുഷ്യന്മാരാണ് തിന്മകൾ സംഭവിക്കും, അതുപോലെ തന്നെ പാപങ്ങൾ സംഭവിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിക്ക് എതിരായിക്കൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക, വേണ്ട വൃത്തികൾ, മ്ലേച്ഛതകൾ, അതേപോലെ തന്നെ ശിർക്കും കുഫറും ബിദ്അത്തും നിഷേധവും അനുസരണക്കേടും ഒക്കെ, ഇങ്ങനെ തുടങ്ങിയതെല്ലാം അതൊക്കെ ചെയ്യുന്നോ, ഒമൻ യഅമൽ സൂഅൻ ഔ യളിം നഫ്സഹു, ആ തിന്മ ചെയ്തോ സ്വന്തത്തോട് അക്രമം ചെയ്തോ, പലയിടങ്ങളിൽ കാണാം സൂറത്തുൻ നിസാ 110. അങ്ങനെ തിന്മകൾ ചെയ്യുന്നവരെക്കുറിച്ച്, പാപങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനോട് ധിക്കാര മരണ അനുസരണക്കേട് കാണിക്കുന്ന, ഷിർക്ക് കുഫറ് അതേപോലെ ബിദ്അത്ത് ഇങ്ങനെയുള്ള ദീനിനെതിരായ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കാത്ത ഷിർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്, സ്വന്തത്തോട് അവൻ കാണിക്കുന്ന അക്രമമാണ്. കാരണം അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഫിത്രത്തിലാണ്, അവന്റെ പ്രകൃതി ഫിത്രത്ത് അള്ളാഹില്ലത്തി ഫതറന്നാസ അലൈഹ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശുദ്ധമായ തൗഹീദിന്റെ പ്രകൃതിയിലാണ്, ആ നേച്ചറിലാണ് അവന് ജീവിക്കാനുള്ള അവസ്ഥകൾ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ അവൻ അതിന് എതിര് പ്രവർത്തിക്കുമ്പോൾ അവൻ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഘട്ടം ഘട്ടമായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ സംവിധാനിച്ച് സൃഷ്ടിച്ച് ഒരു ജീവിതം ഇവിടെ നൽകിക്കൊണ്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ അവന് ആവശ്യമായതെല്ലാം നൽകുന്നു. അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവാണ് നൽകിയത്. കാണാൻ കണ്ണ് നൽകി, കേൾക്കാൻ കാത് നൽകി, സംസാരിക്കാൻ നാവ് നൽകി, അതുപോലെ തന്നെ സംസാരശേഷി നൽകി, നടക്കാനും ഓടാനും ഏതെല്ലാം കാര്യങ്ങൾ ഇവിടെയുണ്ടോ, അവൻ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, അതേപോലെ അവൻ വസിക്കുന്ന, അവന് ജീവയോഗമാക്കി അവൻ്റെ സാഹചര്യങ്ങളെല്ലാം, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹമാണ്. എന്നാൽ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ റബ്ബിനോട് നന്ദികേട് കാണിക്കുക, അനുസരണക്കേട് കാണിക്കുക, ആ റബ്ബിൽ ഷിർക്ക് വെക്കുക, ആ റബ്ബിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് സ്വന്തത്തോടുള്ള അക്രമമാണ്. അതല്ലാതെ മറ്റൊന്നാ എന്താണ്, അതിലെല്ലാ കുഫറു പെടും, അത് മറ്റു പാപങ്ങളെല്ലാം പെടും എന്നുള്ളതാണ്. വഷറുല്ലദീന വലമു വാസുവാജുഹും, അക്രമം ചെയ്തവരും അവരുടെ കൂടെയുള്ളവരും ഒക്കെ, അവരെപ്പോലെയുള്ളവർ, അവരെ ഇണകൾ എന്ന് പറഞ്ഞാൽ വഷ്ബാഹുവും അവരെപ്പോലെയുള്ള ആളുകൾ. ഖത്താദ റഹിമഹുള്ള പറയുന്നു, കുല്ലുമൻ അമില ബിമിസ്ലി അമലിഹിം, അവർ ചെയ്തപോലെയുള്ള തിന്മകൾ ചെയ്തവരോടൊപ്പമായിരിക്കും ആഖിറത്തിലുണ്ടാവുക. ഫഅഹ്ലുൽ ഖംറു മഅ അഹ്ലിൽ ഖംറു വഅഹ്ലുസ് സിനാ മഅ അഹ്ലിസ് സിനാ, വ്യഭിചരിച്ച ആളുകൾ വ്യഭിചാരിച്ചവരോടൊപ്പം, മദ്യപിച്ചവർ മദ്യപിച്ചവരോടൊപ്പം. ഖുറനാഉഹും മിന ഷയാത്തീൻ, ളഹാഖിൽ നിന്ന് വന്നത് അവരുടെ കൂട്ടുകാരായ ഷെയ്ത്താൻമാരുണ്ടാവും. കുല്ലു കാഫിരി മഅഹു ഷെയ്ത്താനുഹു ഫീ സിൽസില, എല്ലാ കാഫിറിൻ്റെ കൂടെയും അവൻ്റെ ഷെയ്ത്താനും കൂടെ ഉണ്ടാകും, ഒന്നിച്ചായിരിക്കും. അൽഫാജിർ മഅ അൽഫാജിർ വസ്വാലിഹ് മഅ സ്വാലിഹ്, നല്ല ആളുകൾ നല്ലവരോടൊപ്പം, അതുപോലെ തന്നെ തെമ്മാടികളായ ആളുകൾ തെമ്മാടികളോടൊപ്പമായിരിക്കും എന്ന്. അവദാലിക ഹീന യകൂനു അന്നാസു അസ്വാജൻ സലാസ, അവർ ഇണകളായിക്കൊണ്ടായിരിക്കും മൂന്ന്. ഇണകളിലായിക്കൊണ്ടായിരിക്കും എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹസൻ അൽ ബസരി ഖതാദ റഹിമഹുല്ല അൽഹഖുൽ കുല്ലു മ്രിഇൻ ബി ശീഅതിഹിൽ യഹൂദ് മഅൽ യഹൂദ് വ നസ്രാനി മഅൽ നസാറ. യഹൂദി യഹൂദികളോടൊപ്പമായിരിക്കും, നസറാനി നസാറാക്കളോടൊപ്പമായിരിക്കും. ഇങ്ങനെയൊക്കെ റജുലു യുഹിബ്ബുൽ ഖൗം വലിമാ യൽഹഖു ബിഹിം അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ താൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊക്കെ ഒപ്പമായിരിക്കുമല്ലോ നാളെ ആഖിറത്തിലുണ്ടാവുക. അപ്പൊ ഈ സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകള് അവരോടൊപ്പമായിരിക്കും. സ്വന്തത്തോട് അക്രമം ചെയ്ത, കുഫർ ചെയ്ത, ഷിർക്ക് ചെയ്ത, ബിദഅത്ത് ചെയ്ത അങ്ങനെയുള്ള ആളുകളോടൊപ്പമായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ സ്വന്തത്തോടുള്ള അക്രമം, അത് എല്ലാവിധ തിന്മകളും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വതാല ഇണകളായിക്കൊണ്ടാണ് അംബത്തന ഫിഹാമിൻ കുല്ലി സൗജിം കരീം, ഇവിടെ ഭൂമിയിൽ സസ്യങ്ങളെ മുളപ്പിച്ചത് ഇണകളായിക്കൊണ്ടാണ്. എല്ലാത്തിനെയും അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചു. അപ്പൊ അവിടെയും അങ്ങനെ കൂട്ടമായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൂട്ടമായി നരകത്തിലേക്ക് ഒക്കെ ആയിരിക്കും. എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. ആകാശത്തിന് ഭൂമി, സൂര്യന് ചന്ദ്രൻ, രാവിന് പകല്, കടലിന് കര, അതേപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ചൂടുകാലം, തണുപ്പ് കാലം, ജിന്ന്, ഇൻസ്, കുഫർ, ഈമാൻ, അതേപോലെ തന്നെ സൗഭാഗ്യം, ദൗർഭാഗ്യം, ഹക്ക്, ബാത്തില്, ആണ്, പെണ്ണ്, നൂറ്, ദുൽമത്ത്, പ്രകാശവും ഇരുട്ടും, മധുരവും കയ്പും, ഇങ്ങനെ തുടങ്ങിയതൊക്കെ നിങ്ങളെന്താണ് ആലോചിക്കാത്തത്? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ, അവരോടൊപ്പം അവർ അക്രമം ചെയ്ത ആളുകളെയൊക്കെ ഒന്നിച്ചായിരിക്കും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നുള്ളത് എല്ലാ തിന്മകളും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്, ഷിർക്കും കുഫറൊക്കെ. അങ്ങനെ വന്ന ആളുകൾ തിന്മകൾ ചെയ്ത, പാപങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ദക്കറുല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്, അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നതാണ്. സ്വന്തത്തോട് ദുൽമ ചെയ്താലും എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയാൽ അവർ അള്ളാഹുവിനെ ഓർക്കും. അത് ഒരു നല്ല സ്വഭാവമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ എടുത്തു പറയുന്നത്. അവർ മ്ലേച്ഛതകൾ ചെയ്താൽ, അതേപോലെ തന്നെ സ്വന്തത്തോട് അക്രമം ചെയ്താൽ അവർ ഖേദിക്കുന്നതാണ്, ഖേദിച്ചു മടങ്ങുന്നതാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇങ്ങനെ ഇവരുടെ ഈ ഒരു വിശേഷണത്തെ സംബന്ധിച്ച് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് അത്താഇന്റെ റിവായത്ത്, നസലത്ത് ഹാദിഹിൽ ആയ ഫി നബ്ഹാനി തമ്മാർ വ കുന്യതുഹു അബൂ മുഖബിൽ. അബൂ മുഖബിൽ എന്നറിയപ്പെടുന്ന നബ്ഹാൻ ഇബ്നു തമ്മാറിന്റെ വിഷയത്തിലാണിത് അവതരിച്ചത് എന്ന് പറയപ്പെടുന്നു. അത്തത്ത് ഹുംറഅത്തുൻ ഹസനാ ബഅമിൻഹ തമ്രൻ, ഒരു സുന്ദരിയായ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു, ഈത്തപ്പഴം വാങ്ങി, ഫദമ്മഹ ഇലാ നഫ്സിഹി വ ഖബ്ബലഹ ഫനദിമ, അങ്ങനെ അവരെ ഒന്നു പിന്നെ ചേർത്ത് പിടിച്ചു, ചുംബിച്ചു, അകതിൽ പിന്നെ അയാൾ ഖേദിച്ചു അതിന്റെ പേരിൽ. ഫഅത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു അവരോട്, നബിയോട് ഈ കാര്യം പറഞ്ഞു. ഫനസലത്ത് ഹാദിഹിൽ ആയ, ഈ അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെയൊരു സംഭവം. അതേപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദ്ദസനി അബൂബക്കർ വസദഖ അബൂബക്കർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ അബ്ദിൻ യുദ്നിബു ദംബൻ സുമ യതവല്ലഉ വ യുസല്ലി റകഅതൈൻ സുമ യസ്തഗ്ഫിറുല്ലാഹ ഇല്ലാ ഗഫിറ ലഹു തല ഹാദിഹിൽ ആയ. ഒരാള് എന്തെങ്കിലും തെറ്റ് ചെയ്തു പിന്നെ വുളൂ എടുത്ത് രണ്ട് റകഅത്ത് നമസ്കരിച്ചു, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടി അവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്, എന്നിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി എന്നും, അതേപോലെ തന്നെ മറ്റൊരു ആയത്ത് അമൽ സൂഅൻ അവ യളിം നഫ്സഹു, സ്വന്തത്തോട് അക്രമം ചെയ്തു, ഒരു തിന്മ ചെയ്തു, സ്വന്തത്തോട് അക്രമം ചെയ്തു എന്നതൊക്കെ, അത് പ്രത്യേക കാരണം കൊണ്ടായിരുന്നാലും മറ്റേത് നിലക്കായിരുന്നാലും ശരി, തിന്മകൾ ചെയ്തു പോയാൽ വിശ്വാസികൾ അവർ ഉടനെ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങുന്നു ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. വേറെയും പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട്. അത് അതിനോട് സമാനമായ ഏതൊക്കെ തന്നെ ആയിരുന്നാലും സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നത് തിന്മകൾ ചെയ്യുക എന്നത് തന്നെയാണ്. ഫാഹിഷത്ത്, എല്ലാ മാസിയത്തിനും ഫാഹിഷത്ത് എന്ന് പ്രയോഗിക്കും. ഫവാഹിഷ് എന്നുള്ളത് സിന മാത്രമല്ല, മറ്റേത് ആയിരുന്നാലും അങ്ങനെ അവർ ചെയ്തു പോയാൽ ദക്കറുൽ അർദൽ അക്ബർ അലല്ലാഹ്, അവർ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിന് മുമ്പിൽ അത് പിന്നെ അറിയിക്കുന്നതാണ്. തഫക്കറു ഫി അംഫുസിഹിം അന്നല്ലാഹ സാഇലുഹുമനു, അല്ലാ നാളെ ഇത് ചോദിക്കുമല്ലോ എന്നവർ ഓർക്കും എന്ന്. അങ്ങനെ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, തലബുൽ ഗുഫ്റാൻ ലി അജ്ലി ദുനൂബിഹിം, അവരുടെ പാപങ്ങളുടെ കാരണത്താൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. വകുല്ലു ദുആഇൻ ഫി ഹാദൽ മഅനാ ഔ ലഫ്ളുഹു ഫഹുവ ഇസ്തിഗ്ഫാർ, എല്ലാ പ്രാർത്ഥനയും ഈ നിലക്കുള്ള പ്രാർത്ഥനയൊക്കെ ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. അതെ, പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല യോട് അവർ പാപമോചനം തേടുന്നു. അത് വിശ്വാസികളായ ആളുകളുടെ ഇങ്ങനെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു വിധിച്ചിട്ടുള്ള, അതുപോലെ തന്നെ മുത്തഖികളായ ആളുകൾ, അവർ അവരുടെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാണ്. വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ കാനൂ ഖലീല മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ, രാത്രിയിൽ അല്പമാത്രം ഉറങ്ങി ആ സുഹൂറിന്റെ അത്തായത്തിന്റെ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന ആളുകൾ. അൽ ഇസ്തിഗ്ഫാർ അദീമുൻ വസവാബുഹു ജസീം, വലിയ മഹത്തായ ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത്. അതുകൊണ്ടാണല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന പേരിൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വബഅദിക മസ്തതഅതു ഔദു ബിക മിൻ ശരരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാവരും നിർബന്ധമായും അത് പഠിക്കണം. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടത്. ആ പ്രാർത്ഥനയുടെ മര്യാദകളും ആദാബുകളും എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധനില്ല, ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വാന അബ്ദുക്ക, ഞാൻ നിന്റെ അടിമയാണ്, വാന അലാഹദിക്ക, ഞാൻ നിന്നോടുള്ള കരാറിലാണ്, വവഅദിക്ക, നിന്നോടുള്ള വാഗ്ദാനത്തിലാണ്, മസ്തതഅതു, നിന്നോടുള്ള വാഗ്ദാനം ഞാൻ ആവുന്നത്ര പാലിക്കുന്നതാണ്, അബൂ ലക ബിനിഅമതികാലയ വഅബൂ ബിദംബി, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു, എന്റെ തിന്മകളും ഞാൻ ഏറ്റുപറയുന്നു നിന്നോട്, ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല, അൻത, പാപം പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന ആ തിരിച്ചറിവ്, അത് വിശ്വാസികൾ പ്രഭാത പ്രാർത്ഥന പ്രഭാതത്തിലെ ദിക്റുകൾ, അദ്കാർ സബാഹിൽ, അതുപോലെ തന്നെ അദ്കാറിൽ മസായിൽ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിലൊക്കെ ചൊല്ലേണ്ടതാണ് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മറ്റൊരു ഹദീസിൽ കാണാൻ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം അതൂബു ഇലൈഹി ഗുഫിറ ലഹു, ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധന, അൽ ഹയ്യുൽ ഖയ്യൂമ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും, വഅതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാറയിച്ചു അക്സർ ഇസ്തിഗ്ഫാറ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളെയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേക്കാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പം അത്രത്തോളം മക്കഹൂൽ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിച്ച അദ്ദേഹം അപ്രകാരമായിരുന്നു. മക്കുഹൗലും അങ്ങനെ തന്നെയായിരുന്നു. കസീറുൽ ഇസ്തിഗ്ഫാർ, അൽ ഇസ്തിഗ്ഫാർ അൽ മത്സലൂബ് ഹുവ അല്ലദീ യഹുല്ലു ഖുദൽ ഇസ്റാർ വയസ്ബുത്തു മഅനാഹു ഫിൽ ജിനാൻ, അള്ളാഹുവിനോട് പാപമോചനം തേടുക അത് നാവുകൊണ്ടല്ല, അത് കൽബുകൊണ്ടും നാവുകൊണ്ടും എല്ലാം രണ്ട് നിലക്കും. അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരാള് നാവുകൊണ്ട് ചൊല്ലുന്നു, പക്ഷെ ആ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അൽ ഇസ്തിഗ്ഫാറു അൽ മത്സലൂബ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, ഹുവല്ലദീ യഹുല്ലു ഖുദൽ ഇസ്റാർ വയസ്ബുത്തു മഅനാഹു ഫിൽ ജിനാൻ, അതിൻ്റെ മഅനാവൻ്റെ അവയവങ്ങളിൽ അത് ഉറച്ചിരിക്കണം, അതിൽ അവൻ്റെ തിന്മകളിൽ നിന്ന് പാടെ വിട്ടുനിന്നുകൊണ്ട്. ലത്തലഫുദു ബിൽ ലിസാൻ, നാവുകൊണ്ട് മാത്രമല്ല ഇസ്തിഗ്ഫാർ. ഫഅമ്മാമൻ ഖാല ലിസാനി, നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു, വഖൽബുഹു മുസ്റുൻ അലാ മഅസിയതി, അവൻ്റെ ഹൃദയം ആ പാപത്തിൽ തിന്മയിൽ ഉറച്ചു നിൽക്കുന്നു, ഷടിച്ചു നിൽക്കുന്നു. ഫസ്തിഗ്ഫാറുഹു ദാലിക യഹ്താജു ഇലാ ഇസ്തിഗ്ഫാർ, അതെന്ത് ഇസ്തിഗ്ഫാറാണ്? അതല്ല യഥാർത്ഥത്തിൽ കൽബിൽ നിന്ന് ഒഴിവാക്കി അതിൽ നിന്ന് വിട്ടുനിന്ന് നാവുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക, കൽബിൽ നിന്ന് ആ ഒരു തിന്മ ഒഴിവാക്കിയതിന് ശേഷം. അപ്പോൾ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മകൾ പാപങ്ങൾ വന്നുപോയാൽ റബ്ബിനെ ഓർത്ത് അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
3: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു ആലി ഇംറാനിലെ 135-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗത്തിന്റെ അവതരണമാണ് നാം കേട്ടത്. സ്വന്തത്തോട് അക്രമം ചെയ്തവർ. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിന്റെ പാരായണം നിർവഹിക്കുന്നു അശ്ശേഖ് അബ്ദുറഹ്മാൻ സുദൈസ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിന്റെ വളരെ ഹൃദ്യമായ ഒരു പാരായണമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒറ്റപ്പെടുന്നവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും. ഒരു സഹോദരി അവരുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ്. ഒരു പ്രവാസിയുടെ ഭാര്യയാണ് ആ സഹോദരി. പ്രവാസ ജീവിതത്തിലേക്ക് വിവാഹത്തിൻ്റെ ആദ്യ നാൾ തൊട്ട് തന്നെ അദ്ദേഹം നീങ്ങിയിട്ടുണ്ട്. കുടുംബഭാരങ്ങളും ജീവിതഭാരങ്ങളും വഹിച്ച് ഏറെ നാൾ ഒറ്റപ്പെട്ട് ജീവിച്ചു. ഏകദേശം ശരീരത്തിൻ്റെ ആരോഗ്യവും അതിൻ്റെ പുഷ്ടിയുമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മതിയാക്കി തിരിച്ചു വന്നു. അവരുടെ മനസ്സിൻ്റെ ഒരു ചോദ്യം, നല്ല കാലം തീർന്നുപോയി, ഇപ്പോൾ അയാൾ കൂടെയുണ്ട്, എന്തിനാണ് ഇനി അയാൾ കൂടെ നിൽക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങളും ഭക്ഷണങ്ങളും എല്ലാം നൽകുന്നുണ്ട്. പക്ഷേ ഒരു ഭർത്താവ് എന്ന നിലക്കുള്ള യാതൊരു പ്രയോജനങ്ങളും ഇപ്പോൾ സാധ്യമല്ലാതെ വന്നിരിക്കും. കഴിഞ്ഞു പുറന്നുപോയ, തീർന്നുപോയ ജീവിതത്തെക്കുറിച്ചും ഇന്നത്തെ ഒറ്റപ്പെടലിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം കൂടെയുണ്ടെങ്കിലും ഒറ്റയ്ക്കാണിപ്പോൾ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത മനസ്സ്. ഇപ്പോൾ വന്ന് തൻ്റെ നല്ലൊരു ജീവിതത്തെ അദ്ദേഹം ആവശ്യപ്പെടാനും അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടാനും ശ്രമിക്കുമ്പോൾ ഒന്നിനും താല്പര്യമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ടെന്ന നിലക്ക് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ്. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു പുതിയ ഭാരം ജീവിതത്തിന് വരുത്തിയിരിക്കുകയാണോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഈ ആലോചനകൾ, സ്വന്തം ജീവിതം സ്വയം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. എന്നാൽ മറ്റൊരാളുടെ ജീവിതം നമ്മെക്കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്നത് തീർച്ചയായും ഗുരുതരമായ തെറ്റാണ്. ഈ സഹോദരിയുടെ ജീവിതം ഇങ്ങനെയാകുന്നതിൽ ഭർത്താവിനൊരു പങ്കുണ്ട്. ജീവിത കഷ്ടപ്പാടുകളായിരിക്കാം അയാളെ പ്രവാസ ജീവിതത്തിലേക്ക് നയിച്ചത്. കുറ്റപ്പെടുത്താനല്ല, എങ്കിൽ പോലും ഒരു ജീവിതം തന്നെ ആശ്രയിച്ച് കാത്തിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. സുഹൃത്തുക്കളെ, ജീവിതത്തിലേക്ക് എന്തൊക്കെയോ നേടാനും ജീവിതത്തിന് എന്തൊക്കെയോ ആവശ്യങ്ങൾ നിർവഹിക്കാനുമാണല്ലോ നാം അധ്വാനിക്കുന്നതും പരിശ്രമിക്കുന്നതും ഗൾഫിൽ ജീവിക്കുന്നതുമെല്ലാം. എന്താണ് ഒരു ജീവിതത്തിന് നമുക്ക് നൽകാനുള്ളത്? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നാണല്ലോ യഥാർത്ഥത്തിൽ ഒരു പ്രവാസിക്ക് നരകതുല്യമായ ജീവിതത്തിൽ പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഭാര്യയ്ക്ക് എന്താണ് ആവശ്യം? ഭക്ഷണമാണോ ആവശ്യം? എന്താണ് ആവശ്യം? നിങ്ങൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ പട്ടിണി കിടക്കാനും ഞാൻ തയ്യാറാണെന്നല്ലേ ആത്മാർത്ഥയുള്ള ഒരു ഭാര്യ പറയുന്നത്? ജീവിതത്തിൽ ഭക്ഷണമാണോ സുഹൃത്തുക്കളെ ആവശ്യം? ഒരു വീടാണോ ആവശ്യം? ഒരു പ്രവാസ ജീവിതം കൊണ്ട് നമ്മുടെ മക്കൾക്ക് നൽകുന്നത് എന്താണ്? ഭാര്യയ്ക്ക് നൽകുന്നത് എന്താണ്? മക്കൾക്ക് നൽകുന്നത് അവർക്ക് ഭൗതികമായി ഉയരാൻ ആവശ്യമായ ഫീസും പണവും സൗകര്യങ്ങളുമാണ് അവർക്കു നൽകുന്നത്. പിന്നെ ഭാര്യയ്ക്ക് നൽകുന്നത് എന്താണ്? ഒരു കുടുംബഭാരം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന നിലക്കുള്ള നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും ലഭിക്കുന്നുണ്ടായിരിക്കാം. അതാണോ ജീവിതത്തിൽ ആവശ്യമായത്? അപ്പോൾ ജീവിതം തേടിയാണ് പോകുന്നതെങ്കിൽ ജീവിതമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ തീർച്ചയായും ഓർക്കണം. എന്തു നേടിക്കൊടുക്കാനാണോ നാം പോകുന്നത് അതിനേക്കാളും വിലപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തിയാണ് പോകുന്നത് എന്ന ചിന്ത യഥാർത്ഥത്തിൽ ഏതൊരുത്തൻ്റെ മനസ്സിലും ഉണ്ടാവേണ്ടതുണ്ട്. നിരാശ ജനിപ്പിക്കുന്ന, ഇത്തരം ഒറ്റപ്പെടുന്ന, സങ്കടകരമായ, അവലോകനങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്ത വേദന നമ്മുടെ മനസ്സിനെല്ലാം തോന്നും. ഗൾഫുകാരെ, പ്രവാസികളെ വേദനിപ്പിക്കാനല്ല, ആവശ്യമുള്ള അനിവാര്യമതയുള്ള ഒരവസ്ഥയിലാണ് ആ പ്രവാസ ജീവിതം നയിക്കേണ്ടത്. മക്കൾക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും നൽകേണ്ടത് നൽകാൻ ഏതു സാഹചര്യത്തിലും സാധ്യമാകുന്നുണ്ടോ എന്ന ഒരാത്മപരിശോധന വേണ്ടതുണ്ട്. സ്വയം ജീവിതം സ്വയം നഷ്ടപ്പെടുത്തിയാൽ ഞാനാണല്ലോ എൻ്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയതെന്ന് ഓർക്കാം. എന്നാൽ നമ്മെക്കൊണ്ട് മറ്റൊരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ അത് ഗുരുതരവും ഗൗരവപരവുമാണ്. ചിന്തിക്കാനും ആലോചിക്കുവാനും പരിഹാരം കണ്ടെത്തുവാനും നമ്മൾ പരിശ്രമിക്കണം. പിന്നീട് ഖേദിക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാഹു സഹായിക്കട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ, ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. ഇതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മളൊരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, എനിക്ക് കേൾക്കുന്നത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാമിക നിലപാടുകൾ കുടുംബത്തിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പൊതുവിൽ പുതിയ കാലത്തെ നമ്മൾ പങ്കെടുക്കുന്ന സദസ്സുകളിലും നമ്മൾ ഉൾക്കൊള്ളുന്ന നിലപാടുകളിലും ദീനിയായ എന്ത് കാര്യങ്ങൾ സ്വീകരിക്കുമ്പോഴും ഒറ്റപ്പെടുന്ന സാഹചര്യവും പല സമയങ്ങളിലും അത് വലിയ അവഹേളനങ്ങൾക്കും കളിയാക്കലുകൾക്കുമെല്ലാം കാരണമാവുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഏത് മേഖലകളിലാണെങ്കിലും, സ്കൂളിൽ പോകുന്നൊരു വിദ്യാർത്ഥി മുതൽ, കോളേജിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി മുതൽ, കുടുംബ സദസ്സുകളിലും മറ്റ് ഏത് മേഖലകളെടുത്താലും ദീനിനെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നിലപാടുകൾക്കും അവരെടുക്കുന്ന ഓരോ വിഷയങ്ങളിലെ അവരുടെ കർമ്മങ്ങൾക്കുമെല്ലാം വലിയ രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ, അതല്ലെങ്കിൽ വെരിഫിക്കേഷൻ പൊതുസമൂഹത്തിൽ നിന്നും നമ്മൾ ധാരാളമായി അനുഭവിക്കുന്നുണ്ട്. ഇത് ഏറെക്കുറെ മനസ്സിലാവുക, നമ്മൾ കുടുംബ ബന്ധങ്ങളിലുമെല്ലാം ഇത്തരം വിഷയങ്ങൾ വളരെ കണിശമായി മുറുകെ പിടിക്കുന്ന ആളുകൾക്കായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഒരു വിശ്വാസി നേരിടേണ്ടത് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഈ വിഷയങ്ങളിൽ പല ആളുകൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. ചില ആളുകളെല്ലാം ഒരു വെറൈറ്റിയാണ് ദീനിനെ മുറുകെ പിടിക്കുക എന്ന അടിസ്ഥാനത്തിലൊക്കെ പല സദസ്സുകളിൽ നിന്നും മാറി നിൽക്കുമ്പോഴും ഒക്കെയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും മാറി, അതിൽ നിന്നും മാറി നിൽക്കുക എന്നത് തങ്ങൾ എന്തോ ഒരു യുണീക്കായ നിലപാടെടുക്കുന്നു എന്ന ഒരു നിലപാടിലേക്ക് മാറാറുണ്ട്. മറ്റ് പല മേഖലകളിലും ഇസ്ലാമിക ഐഡന്റിറ്റി എന്നുള്ളത് ഇന്ന് ട്രെൻഡായി മാറുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. പല സ്ഥലത്തും വേഷവിധാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഹിജാബ് ധരിക്കുക എന്നത് ഒരു കാലം വരെയും അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് ഫാഷനായി മാറുമ്പോൾ ഞാനൊരു ഹിജാബിയാണ് എന്നുള്ളത് ഒരു ഫാഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ ഏത് മേഖലകളെടുത്താലും പൊതു രംഗങ്ങളിൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അത്തരം പ്രശ്നങ്ങളെയും അത്തരം വെല്ലുവിളികളെയും എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിൽ ഒരു വിശ്വാസി കൃത്യമായ കാഴ്ചപ്പാട് വേണം. അതിലേറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ നിയ്യത്ത് തന്നെയാണ്. നമ്മുടെ കുടുംബവേദികളാണെങ്കിലും നമ്മൾ പങ്കെടുക്കുന്ന എന്ത് സംഗമങ്ങളാണെങ്കിലും നമ്മൾ എവിടെയെല്ലാം പോകുമ്പോഴും ദീനിനെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയ്യത്ത് എന്നതായിരിക്കും നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലം നൽകാനുള്ള അടിസ്ഥാനം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. തീർച്ചയായും അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊരു വിവാഹ സദസ്സിലേക്ക് പോകുമ്പോൾ അവിടെ നാം സ്വീകരിക്കുന്ന ഒരു നിലപാട്, അത് ഒരു പക്ഷേ അവിടെയുള്ള ഒരു ദീനിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു വിഷയത്തിൽ മാറി നിൽക്കുന്നതാണെങ്കിൽ, ആ മാറി നിൽക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വെറൈറ്റി കാര്യം ചെയ്യുന്നു, അതല്ലെങ്കിൽ ഞാനിവിടെ ദീനിൻ്റെയൊക്കെ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിൻ്റെ കർമ്മങ്ങളുടെ യാതൊരു കൂലിയും നമുക്ക് ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നിയ്യത്താണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പ്രവാചകൻ്റെ ആ ഹദീസിൻ്റെ ബാക്കിയിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഹിജറ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച്, സ്വഹാബാക്കൾ ഹിജറ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഹിജറ ചെയ്യുന്നത് ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുവിനും വേണ്ടിയാണെങ്കിൽ, അത് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അതല്ല, നിങ്ങൾ അവിടെ ഹിജറ ചെയ്യുന്നത് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഒരു ഹിജറ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ അധ്വാനവും അതിൻ്റെ ശാരീരികമായ ക്ലേശങ്ങളും എല്ലാം അറിയാം. അങ്ങനെ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകൾ അങ്ങനെ അധ്വാനിച്ച് പോകുന്ന ഒന്നിൽ നീയത്തിൽ ചെറിയൊരു പിഴവ് പറ്റുമ്പോൾ അതൊന്നും അവർക്ക് ലഭിക്കാത്ത അവസ്ഥ വരുമെന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നെയ്യത്തിൻ്റെ ഒരു ഒരു കറക്റ്റ് ചെയ്യൽ അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇത് ഞാൻ പൊതുവിൽ പറയുമ്പോൾ മൂന്ന് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദീൻ മുറുകെ പിടിക്കേണ്ട ഒന്ന് രണ്ട് മേഖലകൾ വളരെ പ്രധാനമായും ഉണ്ട്. ഒന്ന്, അവൻ്റെ കൂട്ടുകെട്ടുകൾക്കിടയിലാണ്, അവൻ്റെ കൂട്ടുകാർക്കിടയിലാണ്. എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ചുറ്റുപാടുള്ള കൂട്ടുകാർ നമ്മളെ സ്വാധീനിക്കുന്ന രീതികൾ എന്നുള്ളത്. ഒരിക്കലും നന്മകളിലല്ലാതെ നമ്മുടെ കൂട്ടുകാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, സ്വാധീനിക്കുന്നില്ല നമ്മൾ ഉറപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പൊതുവിൽ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയ പല കൾച്ചറുകളുണ്ട്. പല സിനിമകളുടെ കുറിച്ച് ചർച്ച ഉണ്ടാവും, പല പാട്ടുകളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ സംഭവിക്കുമ്പോൾ ആ ചർച്ചകളുടെ കൂടെ ഞാൻ കൂടിയില്ലെങ്കിൽ ഞാനെന്തോ പുറത്താവുമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ സിനിമകളുടെ ഇതിനൊക്കെ കഥകളൊക്കെ കേൾക്കും. ശേഷം നമ്മൾ അതൊന്നും ഇല്ലാത്തൊരു മനുഷ്യരായി നമ്മൾ മറ്റു മേഖലയിൽ ഇടപെടും. ഇങ്ങനൊരവസ്ഥ ഇല്ലാതിരിക്കാൻ എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അത് മാത്രമല്ല, പൊതുവിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിലപാടാണ് നമ്മുടെ ഐഡൻറ്റിക്കലായിട്ടുള്ള നമ്മൾ നമസ്കാരം പോലെയുള്ള കാര്യങ്ങളിൽ. പൊതുവിലിപ്പോൾ ലുഹുർ നമസ്കാരം സ്കൂളുകളിലേക്കാണെങ്കിൽ അടുത്തുള്ള പള്ളികളിലേക്ക് പോകാനും അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ അങ്ങനെ നമസ്കരിക്കാനുള്ള സാഹചര്യം നമുക്ക് ആവശ്യമുണ്ടാവും. നമ്മുടെ നാട്ടിലേക്ക് ഇത് വലിയ വിവാദമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മളത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയ കുറേ സാധനങ്ങളാണ് ഈ ടൂറ് പോകുമ്പോഴൊക്കെ റോഡരികിലൊക്കെ മുസല്ല വെച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ വീഡിയോ ക്ലിപ്പുകളായി പ്രചരിപ്പിക്കുക. പല സ്ഥലങ്ങളിലും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ സാധാരണ അള്ളാഹു നൽകിയ ഇളവുകളെ സ്വീകരിക്കാതെ, ഔദറുകളെ സ്വീകരിക്കാതെ അതെല്ലാം ഒരു ഒരു ഷോ ഓഫിൻ്റെ ഭാഗമാക്കുന്ന അവസ്ഥയെല്ലാം കാണുന്നുണ്ട്. അത് അള്ളാഹു അവർക്ക് അവരുടെ നിയത്തനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകട്ടെ. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇബാദത്തുകളാണെങ്കിലും നമ്മുടെ നിലപാടുകളാണെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ. അത് ഒരുപക്ഷെ നമ്മുടെ നിലപാട് കൊണ്ടൊരു ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായും നമ്മളത് പരിഗണിക്കേണ്ടതില്ല. നമ്മൾ ദീനിയായതിലും നിലപാടെടുത്തതിൻ്റെ പേരിൽ മറ്റൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കേണ്ട കാര്യമില്ല. പക്ഷേ അള്ളാഹു നൽകിയ ഉദറുകൾ, അള്ളാഹു നൽകിയ ഇളവുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ പൊതു ഇടങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കേണ്ട കാര്യം. നമ്മുടെ കോളേജിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോളേജിലെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ, ഒരുപക്ഷേ നമ്മുടെ കോളേജിലേക്ക് യൂണിയൻ നടത്തുന്ന പരിപാടികളാണെങ്കിലും മറ്റ് എന്ത് പ്രോഗ്രാമുകളാണെങ്കിലും അതിലൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുള്ള മ്യൂസിക്കുള്ള അല്ലെങ്കിൽ അത്തരം ഡാൻസും പാർട്ടികളുമുള്ള സദസ്സുകളെല്ലാം ഉണ്ടാവും. അതിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഒരു വേള എൻ്റെ ദീൻ എന്നെ ഇതിനെ അനുവദിക്കുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധമോ ഒരു സങ്കടമോ നമുക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിനോട് അടുക്കുമ്പോഴുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് കൃത്യമായും ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ് അവസാനം പറഞ്ഞു വെക്കുന്നത് തൂബ ലില ഖുറബ എന്നാണ്. ഫതൂബ ലില ഖുറബ, അവർ എത്ര അപരിചിതത്വം സ്വീകരിക്കുന്നു അത്രത്തോളം അവർക്ക് മംഗളം, അവർക്ക് ആശംസകൾ നേരെയാണ് പ്രവാചകൻ. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഫോമോ എന്നൊക്കെ സൈക്കോളജിയിൽ പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, നിങ്ങൾക്ക് മാറി നിൽക്കുമ്പോൾ എന്തോ ഒരു നഷ്ടം സംഭവിച്ചതുപോലൊരു തോന്നൽ, ഒരു ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ് തൂബ ലില ഖുറബ. അങ്ങനെ മാറി നിൽക്കുമ്പോഴുള്ള എല്ലാ ക്ലേശങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകുമെന്നുള്ളത്. അവിടെയാണ് നമ്മളറിയേണ്ടത്. അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായും ഈ വിഷയത്തെ പറഞ്ഞു വെക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. സൂറത്തുൽ ഖസസിൽ 28:5 അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, വനുരീദു അന്ന മുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർദ് വനജഅലഹും അയ്മത വനജഅലഹും വാരിസീൻ എന്നാണ്. അവിടെ ഖുർആൻ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കൂടുതൽ ശക്തി നൽകുകയും ആ ശക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവരെ നേതാക്കളാക്കുകയും അവരെ അള്ളാഹു ആ നാടിനെ അനന്തരാവകാശികളാക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇത് ഇങ്ങനെ നമ്മൾ പറയേണ്ട ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇങ്ങനെ ദീനിയായ കാര്യങ്ങളിലൊക്കെ മാറി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ പല ആളുകൾക്കും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായും ഈ ആയത്ത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ നമ്മൾ ഒന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ, നമ്മൾ അരികുവൽക്കരിക്കപ്പെട്ടാൽ, നമ്മൾ അടിച്ചമർത്തപ്പെട്ടാൽ അതിൻ്റേതായ ഐശ്വര്യവും അതിൻ്റേതായ പ്രതാപവും എല്ലാം അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. ചരിത്രത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ വായിക്കുമ്പോഴെല്ലാം ദീനിനെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷേ ആ ഒരു നിമിഷത്തിൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് തോന്നിയേക്കാമെങ്കിലും ആ നഷ്ടങ്ങളെല്ലാം പിന്നീട് അള്ളാഹു നമുക്ക് തിരികെ നൽകുന്ന, അല്ലെങ്കിൽ ആ പ്രതാപം അള്ളാഹു നമുക്ക് നൽകി നമ്മളെ ഔന്നിത്യത്തിലേക്ക് എത്തുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ആ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ അതീവ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുടുംബങ്ങളിലെല്ലാം പൊതുവിൽ ഈ ഇസ്ലാമികമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മുസ്ലിം കുടുംബങ്ങളുടെ പൊതുവിലെ സാഹചര്യങ്ങൾ പുതിയ കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വലിയൊരു വേർതിരിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, മുസ്ലിം കുടുംബങ്ങളിൽ തന്നെ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ മുഴുവനായും ഫോളോ ചെയ്യേണ്ടതില്ല എന്നൊരു ചിന്തയുള്ള കൂട്ടരാണ്. അതൊക്കെ നമുക്ക് പാകത്തിന് മതി, നമ്മളധികം ഏറേണ്ട കാര്യമല്ല, നമ്മൾ ദീനും കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്കിടയിൽ നമ്മൾ ദീനിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ഒരുപക്ഷെ അവർക്കൊരു വലിയ തീവ്രതയായി തോന്നുന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഹറാം ഈസ് ഹറാം നോ മാറ്റർ വാട്ട്. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഹറാം ഹറാമാണ്. എന്തെല്ലാം കാര്യങ്ങൾ, ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ ആളുകൾ അത് ചെയ്തു എന്ന് വരാം, പക്ഷേ ഹറാം ഹറാം തന്നെയാണ്. ഹലാൽ ഈസ് ഹലാൽ നോ മാറ്റർ വാട്ട്. അത് എന്ത് കാരണമുണ്ടെങ്കിലും ഹലാലാണോ, ആ ഹലാലിനെ അനുഭവിക്കാനുള്ള ആ ഒരു അനുമതി അള്ളാഹു നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സ്വീകരിക്കുന്ന സമയത്ത് അത് തീവ്രതയാണോ, അത് ഏറിയിട്ടുണ്ടോ, അത് പറയാൻ ആർക്കെങ്കിലും മടിയുണ്ടോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായൊരു നിലപാട് അവിടെ ആവശ്യമാണെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നോക്കിക്കൊണ്ട് നമുക്കൊരിക്കലും അത്തരം കാര്യങ്ങൾ നിലപാടെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി നോക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് ഉപദേശം നൽകുന്ന സമയത്താണ് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ഉപദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞതിൽ, ലോകത്തെ മുഴുവൻ ആളുകളും നിനക്കെതിരായി തിരിഞ്ഞാൽ പോലും അള്ളാഹു നിനക്കത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും നന്മ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിലൊരു യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹവേദികൾ, കുടുംബങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചേരുന്ന സ്ഥലങ്ങളാണ് വിവാഹവേദികൾ. വിവാഹവേദികളിൽ പൊതുവിൽ ഇസ്ലാമികമായ പല നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഡ്രൈ ആയ, അതൊന്നും വലിയ രസമില്ലാത്ത ആഘോഷങ്ങളായി മാറുന്നുള്ളതാണ്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ദീനാണ് യഥാർത്ഥത്തിൽ അസിൽ, അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ സ്വാഭാവികതയിലെയും ഉൾക്കൊള്ളുന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരാഘോഷങ്ങൾക്കും അതിൻ്റെ രീതികൾക്കും യാതൊരു ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ ഫോട്ടോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ഈ കല്യാണങ്ങൾക്കൊക്കെ മുൻപ് കാലത്ത് മുസ്ലിം സൊസൈറ്റിയിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന സാധനമാണ്. മഹല്ലുകൾ എതിർക്കുന്നു, ഉസ്താദുമാർ എതിർക്കുന്നു. അപ്പോൾ ഇപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തെടുത്ത് പല ആളുകളും പറയുന്നത് പണ്ടൊക്കെ നിങ്ങൾക്കിത് ഹറാമായിരുന്നല്ലോ, ഇപ്പോൾ നിങ്ങൾക്കിത് ഹലാലായോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് ഹറാമായത് എന്താണ് ഹലാലായത് എന്നുള്ളതല്ല അവരുടെ വിഷയം, മറിച്ച് ദീൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതിനെ ഫോളോ ചെയ്യുന്നിടത്ത് നിന്ന് മാറി അവർ പറഞ്ഞ നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യം ഒരിക്കലും അതൊരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ പറയുമ്പോൾ തന്നെയും ഇന്ന് പുതിയ കാലത്ത് ഈ ഫോട്ടോഗ്രഫിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളാണ് സുഹൃത്തുക്കൾ നടക്കുന്നത്. ഇപ്പോൾ ക്യാമറാമാൻമാർ വന്ന് ഈ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എല്ലാം അവരുടെ അങ്കലാവണ്യങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്ന കല്യാണ ദിവസവും അതിൻ്റെ തലേ ദിവസങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളും കൾച്ചറുകളും ഉണ്ടാക്കിയ ആളുകളുണ്ട്. പക്ഷേ ഇന്ന് അത്തരം ലിബറലായിട്ടുള്ള ഫാമിലികൾ തന്നെ അതിനൊക്കെ പിൻവലിയുന്നു. അവർ പറയുന്നു അതൊക്കെ സേഫല്ല, ആരുടെയെങ്കിലും കയ്യിൽ ഫോട്ടോ കിട്ടിയാൽ വലിയ അപകടമാണ്, അതൊക്കെ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ദീൻ ഒരു കാര്യം പറയുകയും അതിനെ എങ്ങനെ ന്യായീകരിക്കുകയും ചെയ്താലും അത്യാവസാനം എല്ലാം എത്തിച്ചേരുന്നത് ദീനിയൻ്റെ, അള്ളാഹുവിൻ്റെ ആ ഒരു ദീനിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദീനിയായ നിലപാടുകൾ കുടുംബത്തിലെടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ സദസ്സുകളുടെ കാര്യത്തിലൊക്കെ നമുക്കൊരു സ്ട്രോങ് ആയ നിലപാട് വേണമെന്നുള്ളതാണ്. പലപ്പോഴും ഈ വിഷയത്തിൽ സംഭവിക്കുന്ന ഒരു അപകടം, തുടക്കത്തിലൊക്കെ പല കാര്യങ്ങളും ഇളവുകൾ നൽകി പിന്നീട് ദീനിനെ സ്വീകരിക്കുന്ന കാലത്തിൽ പല ആളുകൾക്കും തെറ്റുപറ്റുന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ ആഘോഷിച്ചിരുന്നവരല്ലേ, പണ്ട് നമ്മൾ പല കാര്യങ്ങളും തെറ്റ് ചെയ്തവരല്ലേ, പണ്ട് നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്തവരല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാവും. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, വാട്ട് എക്സിസ്റ്റഡ് ഇൻ ജാഹലിയ സ്റ്റേസ് ഇൻ ജാഹലിയ എന്നൊരു വാക്കുണ്ട്. സാധാരണ നമ്മൾ കുട്ടികളൊക്കെ പറയുന്ന വാക്കാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജഹാലത്തിൻ്റെ സമയത്ത്, നിങ്ങൾക്ക് അറിവില്ലാത്ത സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കും. അതൊന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ, നിങ്ങളുടെ വർത്തമാനകാലത്തെ, നിങ്ങളുടെ പ്രസൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നൊന്നേ അല്ല, നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻപ് ചെയ്ത എന്ത് കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇപ്പോഴത്തെ നിലപാടുകൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയുക, ഈ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം നിങ്ങൾ ഇപ്പോൾ എന്ത് നിലപാടെടുക്കുന്നോ അതാണ് അത് നോക്കുക. ഫയുബദ്ദില്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അള്ളാഹു അങ്ങനെയാണെങ്കിൽ അത്തരം തിന്മകൾക്കും നിങ്ങൾ മുൻപ് ചെയ്ത അത്തരം നിലപാടുകൾക്കെല്ലാം അള്ളാഹു നന്മകളുടെ പ്രതിഫലം തരുന്നതാണ്. അപ്പോൾ നമ്മൾ മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മൊത്തത്തിൽ പറഞ്ഞത്, സമകാലിക ലോകത്ത് ഇസ്ലാമിക വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതിൽ ഒരു പ്രാക്ടീസിങ് നോൺ പ്രാക്ടീസിങ് താരതമ്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന മുസ്ലിമാണ് എന്നാൽ നമ്മൾ സിനിമയ്ക്ക് പോകുന്ന മുസ്ലിമാണ്, നമ്മൾ പാട്ട് കേൾക്കുന്ന മുസ്ലിമാണ് നമ്മൾ ഖുർആൻ ഓതുന്ന മുസ്ലിമാണ്, ഇങ്ങനെ ഒരു ദ്വന്ദ്വത്തെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അത് മാത്രമല്ല, അതൊന്നും തന്നെ നിലനിൽക്കുന്ന സസ്റ്റൈനബിളായ ഒന്നായിരിക്കില്ല എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരം ഉൾക്കൊള്ളലുകൾ നമ്മളെ എത്തിക്കേണ്ടത് വളരെ ബോൾഡായ നിലപാടുകളിലേക്കായിരിക്കണം. ആ ഒരു കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ തയ്യാറാവില്ല എന്ന് ഉറപ്പിക്കുക. എന്നാൽ തീർച്ചയായും ദീനിൻ്റെ അത്തരം നിലപാടുകൾ മറ്റുള്ളവരെ അലോസരപ്പെടുത്തി അവരെ ദീനിൽ നിന്ന് അകറ്റാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി നമുക്കുണ്ടാവണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരുപാട് ആളുകൾ അടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, താങ്കൾ സോഫ്റ്റാണ്, പ്രവാചകൻ്റെ സംസാരവും പ്രവാചകൻ്റെ ഇടപെടലുകളും എല്ലാം സോഫ്റ്റാണ്, അതുകൊണ്ട് എന്ത് നിലപാടുകളാണെങ്കിലും അതിലൊരു ഹിക്കുമത്ത്, അതിലൊരു മൗഇലത്ത്, നമ്മളൊരു ഒരു ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയും ഒരു യുക്തിയും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു സദസ്സിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, അങ്ങനത്തെ ആളുകളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അവിടെ ഒരു പ്രശ്നവൽക്കരിച്ച് അതിനെയെല്ലാം വലിയ രീതിയിലുള്ള ഒരു പർവ്വതീകരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് അവർ പിന്നീട് ദീനിലേക്ക് അടുക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ദീനു നസീഹ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും ആ ഒരു ദീൻ നസീഹത്താണ് എന്ന ഓർമ്മയോടു കൂടിയായിരിക്കണം ഈ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്, അവരുടെ ക്യാമ്പസുകളിൽ അവർ പോകുമ്പോൾ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും അവർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ അവർക്ക് ഒറ്റപ്പെടലുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് കുടുംബ ബന്ധങ്ങളിലാണ്, അവിടെ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ തുടക്കം മുതലേ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതും പഴയ നിലപാടുകളെ വെച്ചുകൊണ്ട് പുതിയ നിലപാടുകൾ വിലയിരുത്തുന്ന ആളുകളോട് നമുക്ക് നോ എന്ന് പറയാൻ, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല എന്ന് പറയാൻ സാധിക്കണം എന്നുള്ളതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദ്ദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: മാഷാല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാമിക നിലപാടുകൾ കുടുംബത്തിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഷംജാസ് കെ അബ്ബാസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 902-0840-840. www.peace

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഹനീഫ വണ്ടൂരും ഞാൻ ഹസൻ അൻസാരിയും. ഇൻഷാല്ലാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻസൈറ്റ് ആണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്.
1: അതെ
0: അല്ലേ, നമുക്ക് ദീനിനെ കുറിച്ച് ആഴത്തിലുള്ള പഠനം നമുക്ക് പ്രദാനം ചെയ്യുന്ന പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇൻസൈറ്റ്.
1: ഇന്നത്തെ ഇൻസൈറ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് മുനവർ ഫൈറൂസ് ആണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ, ഈ ഒരു സംസാരത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരങ്ങൾ ലോകരക്ഷിതാവായ അള്ളാഹു അവൻ്റെ വചനങ്ങളിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 40-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വലാക്കിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരും പ്രവാചകന്മാരിലെ അവസാനത്തെയാളുമാകുന്നു എന്ന്. ഇനിയൊരു നബി ലോകത്ത് പ്രവാചകനായി കടന്നു വരാനില്ല. ഈസാ അലൈഹിസ്സലാം അവസാന നാളിന് മുമ്പ് ഈ ലോകത്ത് കടന്നു വരും ദൃഷ്ടാന്തമായിക്കൊണ്ട്. എന്നാൽ ഇനി ഒരാൾക്കും അല്ലാഹു തആല ഒരു നുബുവത്ത്, ഒരു പ്രവാചകത്വം നൽകുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു നബി ലോകത്ത് കടന്നു വരാനില്ല. അദ്ദേഹം അന്ത്യപ്രവാചകനാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിലേക്കോ മുസ്ലിങ്ങളിലേക്കോ ആ കാലഘട്ടത്തിലുള്ള ആളുകളിലേക്കോ മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല. അല്ലാഹു തആല പറയുന്നു, ഖുൽ, ഓ നബിയെ പറയുക, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നീ റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാവരിലേക്കുമുള്ള അല്ലാഹുവിൻ്റെ ദൂതരാകുന്നു. ഖുർആനിലെ 7-ാം അധ്യായം 158-ാമത്തെ ആയത്താണ്. ഖുർആനിലെ 34-ാം അധ്യായം സൂറത്തു സബയിലെ 28-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസ്, മുഹമ്മദ് നബിയെ, താങ്കളെ നാം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കുമല്ലാതെ നിയോഗിച്ചിട്ടില്ല. ഖുർആനിലെ 62-ാം അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 3-ാമത്തെ ആയത്തിൽ കാണാം, വആഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, ആ അറബികളോടൊപ്പം ഇനിയും വന്നു ചേരാത്ത പിൻഗാമികളായ ആളുകളിലേക്ക് കൂടിയുള്ള ദൂതരാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും കാരുണ്യത്തിൻ്റെ ദൂതനായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമാകുന്നു. ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ഓ പ്രവാചകരെ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിക്കൊണ്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെപ്പറ്റി അള്ളാഹു പറയുന്നത്, വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നബിയെ താങ്കൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിനുടമയാകുന്നു എന്നാണ്. സൂറത്തുൽ ഖലമിലെ നാലാമത്തെ ആയത്താണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിമഹത്തായ സ്വഭാവത്തിലാണ് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അവിടുത്തെ ഭാര്യമാരും സമൂഹവും എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ഏറ്റവും മഹത്വപ്പെടുത്തിയതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വദേഹത്തെക്കാളും പ്രിയങ്കരരാണ്. ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 6-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് സ്വദേഹത്തെക്കാളും അടുത്തവനാകുന്നു. അതാണ് മുൻഗാമികളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വശരീരത്തിനേക്കാൾ, സ്വകുടുംബത്തിനേക്കാൾ, മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, എല്ലാത്തിനേക്കാളും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തിനേക്കാളും മക്കളേക്കാളും മാതാപിതാക്കളേക്കാളും എല്ലാത്തിനേക്കാളും ഇഷ്ടമായിരുന്നു. ദാഹിച്ച മനുഷ്യന് തണുത്ത വെള്ളത്തിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനേക്കാൾ ഇഷ്ടമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾക്ക് എന്നാണ്. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് സൂറത്തു ആല ഇംറാനിലെ 164-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹും അൽകിതാബ വൽഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അക്ഷരജ്ഞാനമില്ലാത്ത ആ സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു അവരോട്, മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അവർക്ക് ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു, അവരെ സംസ്കരിച്ചു, വേദവും വിജ്ഞാനവും അവരെ പഠിപ്പിച്ചു. മുമ്പവർ വ്യക്തമായ വഴിപിഴവിലായിരുന്നു. സമാനമായി സൂറത്തുൽ ജുമഅയിലെ 2-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും, അക്ഷരജ്ഞാനമില്ലാത്ത, അജ്ഞതയിൽ ആണ്ടുകിടന്നിരുന്ന, അരാജകത്വം അരങ്ങു തകർത്തിരുന്ന ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ, ജാഹിലിയത്തിൻ്റെ ഇരുട്ടിൽ മുങ്ങിക്കുളിച്ചിരുന്ന ആ ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചു, സംസ്കാരശൂന്യരായ അവരെ സംസ്കാര സമ്പന്നരാക്കി മാറ്റി, അധമത്വത്തിൻ്റെ അധമഭാവ തലങ്ങളിൽ ആണ്ടുകിടന്നിരുന്ന അവരെ ഏറ്റവും വലിയ വിപ്ലവത്തിലൂടെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് അതനുസരിച്ച് വാർത്തെടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രവാചകന്റെ പ്രത്യേകത, തന്റെ അനുയായികൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകനായിരുന്നു അദ്ദേഹം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു തആല 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ഇതാ ഒരു റസൂൽ കടന്നു വന്നിരിക്കുന്നു, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത പ്രവാചകനാണ്. മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ ആർദ്രതയും അലിവും കാരുണ്യവും ഒക്കെയുള്ള പ്രവാചകനാണ് എന്നാണ്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമമായ മാതൃകയാണ്. ഖുർആനിലെ 33-ാം അധ്യായം 21-ാമത്തെ വചനം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. ഒരു നല്ല പിതാവ് എങ്ങനെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. ഒരു നല്ല മകൻ എങ്ങനെയായിരിക്കണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കും മുമ്പേ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തന്നെ പോറ്റിയ ആ പോറ്റുമ്മമാരോട്, അതുപോലെ തന്നെ തന്നെ പോറ്റിയ പിതാക്കന്മാരോട് ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ആ മാതൃക ഒരു നല്ല മകൻ എങ്ങനെയായിരിക്കണമെന്നത് തെളിവാണ്. ഒരു നല്ല അയൽവാസി എങ്ങനെയായിരിക്കണം? ഒരു നല്ല അനുയായി എങ്ങനെയായിരിക്കണം? ഒരു നല്ല നേതാവ് എങ്ങനെയായിരിക്കണം? അനുയായി എന്ന് പറയുമ്പോൾ, വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയുമായി കടന്നു വരുന്ന സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സാഗൂദം ശ്രവിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് കാണാൻ കഴിയും. ഒരു നല്ല അധ്യാപകനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ അനുചരന്മാർക്ക്, തൻ്റെ ജനതയിലെ ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വിശിഷ്ടനായ ഒരു അധ്യാപകനെയും പ്രവാചകനിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു നല്ല നേതാവ്, ഒരു നല്ല യോദ്ധാവ്, ഒരു നല്ല സേനാനായകൻ, ഒരു നല്ല രാജാവ് തുടങ്ങി എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. ഒരു മനുഷ്യൻ ഉറങ്ങി എണീക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നത് മുതൽ, ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നത് വരെ ഒരു ദിവസത്തിന്റെ വിഷയത്തെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കാറ്റടിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, രോഗിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്ത്, രോഗിയെ സന്ദർശിക്കാൻ പാടില്ലാത്ത അവസ്ഥ എന്ത്, പകർച്ചവ്യാധികളുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വിഷജീവികളുടെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്, ശത്രുക്കൾ ആക്രമിക്കുമെന്ന് ഭയന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്, തുടങ്ങി പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉത്തമമായ മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട്. എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ കിടക്കണം, എങ്ങോട്ട് നോക്കാൻ പാടില്ല, എന്തെല്ലാം കേൾക്കാൻ പാടില്ല, എങ്ങനെയുള്ള കച്ചവടങ്ങളാണ് നിഷിദ്ധമായിട്ടുള്ളത്, കല്യാണ രംഗത്തുള്ള മര്യാദകൾ എന്തൊക്കെയാണ്, വിവാഹത്തിന് വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ വരനെ തിരഞ്ഞെടുക്കുമ്പോൾ, മക്കളെ കെട്ടിക്കുമ്പോൾ ഒക്കെയും പാലിക്കേണ്ട മര്യാദകൾ എന്താണ്, ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ വിഷയത്തിൽ മാതാപിതാക്കൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി സമഗ്രമായി ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യവും നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആ നബിയെ അനുസരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ 31-ാമത്തെ വചനത്തിൽ കാണാം, നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാകുന്നു എന്നാണ്. ആരാണോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത്, അവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ തന്നെയാണ് അനുസരിക്കുന്നത് എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമായും അദ്ദേഹത്തെ അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യമായും അദ്ദേഹത്തെ മാതൃകയാക്കുന്നതിൻ്റെ പ്രാധാന്യവുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വേറെയും ഒട്ടനവധി അസംഖ്യം ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുന്ന, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രത്യേകതകളും പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുകയും ലോകത്തിൻ്റെ നേതാവായ, എല്ലാവരുടെയും ഗുരുനാഥനായ, നമ്മുടെയൊക്കെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സ്നേഹിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുകയും അദ്ദേഹത്തെപ്പറ്റി കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ബഹുമാന്യനായ മുനവ്വർ ഫൈറൂസ് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കേട്ടത് അല്ലേ.
1: അതെ,
0: പ്രവാചകനോടുള്ള കടമകൾ അല്ലേ.
1: അതെ,
0: അത് നമ്മൾ വളരെ പിന്നെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് നമുക്ക് ഇന്നത്തെ ഇൻസൈറ്റിലൂടെ ലഭ്യമായിട്ടുള്ളത്.
1: ഇനി നാം പ്രവേശിക്കുന്നത് പീസ് റേഡിയോ സ്വരത്തിലേക്കാണ്.
0: അതെ, മിയാസ് ബിൻ മുഹ്സിൻ അലങ്കാര പിരുഷത്താൽ എന്ന വരികളുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് സ്വരം ഇരിക്കാതോർക്കാം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അലങ്കാര പിരുഷത്താൽ എന്ന് തുടങ്ങുന്ന വരികളുമായിട്ടാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, വാദ്യോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ കേൾക്കുന്ന വരികൾ നമ്മുടെ മനസ്സിലേക്ക് തറച്ചു പോകുന്നു എന്നതാണ് സ്വരത്തിന്റെ ഒരു പ്രത്യേകത. അള്ളാഹുവിനെ കുറിച്ചുള്ള വാഴ്ത്തലുകൾ, പ്രവാചകനെ കുറിച്ചുള്ള മദഹ്, സ്വഹാബത്തിന്റെ ജീവചരിത്രം, ഇങ്ങനെ ഒട്ടനവധി ഹൃദയതലസ്പർശിയായിട്ടുള്ള വഴികളിലൂടെ അത് കടന്നുപോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിന് നമുക്ക് പ്രത്യേകമായൊരു യൂട്യൂബ് ചാനലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജമീൽ ആപ്പിൽ ഇത് ലഭ്യമാണ്. ഈണം എന്നുള്ളതാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ജമീൽ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ ഗാനങ്ങൾ എന്ന് പറയുന്ന ഒരു വിൻഡോയുണ്ട്. അതിൽ ഇതേപോലെയുള്ള ഒരുപാട് ഗാനങ്ങൾ നമുക്ക് ലഭ്യമാണ്.
1: അതെ,
0: കൂട്ടിച്ചേർക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്.
1: റിയാസ് ബിനു മുഹ്സിനാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
0: തൈറോയിഡ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ ജിംനാസ് അഹമ്മദും പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി നടത്തുന്ന സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വബിഹി അജ്മഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരം ചർച്ച ചെയ്യുന്നത് തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ എൻ്റെ കൂടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിംനാസ് അഹമ്മദ്. അദ്ദേഹം എം ഡി എം ആർ സി പി യു കെ എഫ് ആർ സി പി ഡിഗ്രി ഹോൾഡർ കൂടിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ തൈറോയ്ഡ് രോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ജിംനാസ് സാറോട് ചോദിക്കാം. സാർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, ഈ തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി എന്താണെന്ന് പറഞ്ഞു തുടങ്ങാം. ഒന്ന് വിശദീകരിക്കാമോ എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥി എന്നുള്ളത്?
3: കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഒരു ചിത്രശലഭം പോലെ ചേർന്നിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ്. ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം നിയന്ത്രിച്ച് ശരീരത്തിന് ആവശ്യമായ അളവിൽ മാത്രം ഹോർമോൺ പുറപ്പെടുവിക്കുന്നത് തലച്ചോറിനുള്ളിലെ ഹൈപ്പോതലാമസിൻ്റെയും പിറ്റുറ്ററി ഗ്രന്ഥിയുടെയും അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെയും കൃത്യമായ പ്രവർത്തനം മൂലമാണ്. ഇതിന് ഹൈപ്പോതലാമോ പിറ്റുറ്ററി തൈറോയ്ഡ് ആക്സിസ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ഗ്രന്ഥികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രവർത്തനത്തിന് പ്രശ്നം വന്നാൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ശരീരത്തിലെ പ്രധാന അവയവങ്ങളെല്ലാം പ്രവർത്തനങ്ങളെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള ഹോർമോണുകൾ സ്വാധീനിക്കുന്നുണ്ട്. വളർച്ചയെയും ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന അതിപ്രധാന ഹോർമോണുകൾ തൈറോയ്ഡ് ഗ്രന്ഥിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീരതാപം നിയന്ത്രിക്കുന്നതോടൊപ്പം കോശങ്ങളുടെ വളർച്ചയെയും വിഘടനത്തെയും നിയന്ത്രിക്കുന്നു. കൂടാതെ ഹൃദയം, കിഡ്നി, സ്കിൻ, ബ്രെയിൻ, കരൾ തുടങ്ങിയ അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും തൈറോയ്ഡ് ഹോർമോൺ അനിവാര്യമാണ്.
2: തൈറോയ്ഡ് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
3: തൈറോയ്ഡ് ഗ്രന്ഥി മൂന്ന് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ട്രൈ ഐഡോതൈറോനിൻ അതായത് T3, ടെട്ര ഐഡോതൈറോനിൻ അതായത് T4, കാൽസിറ്റോണിൻ. ഇതിൽ കാൽസിറ്റോണിൻ എന്ന ഹോർമോൺ ശരീരത്തിലെ രക്തത്തിലെ കാൽഷ്യം ലെവൽ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്.
2: ഇത് ഈ തൈറോയ്ഡ് ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ ഒരാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ?
3: തൈറോയ്ഡിൻ്റെ പ്രവർത്തന വൈകല്യങ്ങൾ മൂലം ഹോർമോണിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. കൂടാതെ തൈറോയ്ഡിന് വീക്കം അതായത് ഗോയിറ്റർ വരാം, മുഴകൾ രൂപപ്പെടാം, ചില മുഴകൾ ക്യാൻസറാകാം. സാധാരണ കണ്ടുവരുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്, അതായത് തൈറോയ്ഡിൻ്റെ അളവ് ഹോർമോൺ പ്രൊഡക്ഷൻ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം.
2: സാധാരണയായി തൈറോയ്ഡ് രോഗങ്ങൾ കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ?
3: സ്ത്രീകളെയും പുരുഷന്മാരെയും തൈറോയ്ഡ് രോഗങ്ങൾ ബാധിക്കാറുണ്ട്. എങ്കിലും സ്ത്രീകളിൽ തൈറോയ്ഡ് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: സ്വാഭാവികം കൂടുതൽ സ്ത്രീകളിലാണ് കാണുന്നത്.
3: അതെ.
2: ഇനി തൈറോയ്ഡ് രോഗങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ സാർ?
3: തൈറോയ്ഡ് രോഗങ്ങൾക്ക് പലതിനും പാരമ്പര്യവുമായി ഏറെ ബന്ധമുണ്ട്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ മക്കൾക്കും തൈറോയ്ഡ് രോഗമുണ്ടാകും. അയോഡിൻ കുറവ്, ഓട്ടോമിൻ ഡിസോർഡർ അതായത് ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കുക, പിറ്റുറ്ററി ഗ്രന്ഥിയുടെ തകരാറ് മൂലവും തൈറോയ്ഡ് ഹോർമോൺ കുറവ് വരാം. ഓപ്പറേഷൻ ചെയ്ത് തൈറോയ്ഡ് ഗ്രന്ഥി മാറ്റിയാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാം. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ടും പലതരം ഇൻഫെക്ഷൻ കൊണ്ടും തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടാകും.
2: ഈ തൈറോയ്ഡിന് നമ്മൾക്കറിയാം ഹൈപ്പോ തൈറോയിഡിസം എന്ന് അറിയപ്പെടാറുണ്ട്. എന്താണ് ഹൈപ്പോ തൈറോയിഡിസം?
3: തൈറോയ്ഡ് രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്. ഹോർമോണുകളുടെ അളവിൽ കുറവ് വരുമ്പോൾ ശരീരം തടിക്കുക, തണുപ്പ് സഹിക്കാൻ പറ്റാതാവുക, ക്ഷീണം, വരണ്ട ചർമ്മം, മുടികൊഴിച്ചിൽ, ക്രമം തെറ്റിയ ആർത്തവം, ഗർഭമലസൽ, വിഷാദം തുടങ്ങിയവ കാണാറുണ്ട്. ചില രോഗികളിൽ ബി പി കൂടുകയും കൊളസ്ട്രോൾ കൂടുകയും ചെയ്യാം.
2: സ്വാഭാവികമായിട്ടും ഹൈപ്പോ തൈറോയിഡിസം പോലെ തന്നെയാണല്ലോ ഹൈപ്പർ തൈറോയിഡിസം, അതിനെ ഒന്ന് വിശദീകരിക്കാമോ?
3: ഹൈപ്പർ തൈറോയിഡിസം എന്ന കണ്ടീഷൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അമിത പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ്. അതുമൂലം തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് വളരെ കൂടും. അമിത വിയർപ്പ്, മുടികൊഴിച്ചിൽ, കണ്ണുകൾ പുറത്തേക്ക് തള്ളിക്കൽ, ഭാരം കുറയൽ, ചൂട് സഹിക്കാനുള്ള ബുദ്ധിമുട്ട്, ഹൃദയമിടിപ്പ് കൂടുക, ചർമ്മം സോഫ്റ്റ് ആവുക, അബോഷൻ ഉണ്ടാവുക, കാരണമറിയാത്ത നീണ്ടു നിൽക്കുന്ന പനി എന്നിവയും കാണാം.
2: ഇതെല്ലാം ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗികളിൽ കാണുന്നതാണ്. ഇനി തൈറോയിഡൈറ്റിസ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
3: തൈറോയ്ഡ് കോശങ്ങൾക്ക് സംഭവിക്കുന്ന നാശം മൂലം ഹോർമോണുകൾ ഒന്നിച്ച് രക്തത്തിലേക്ക് പുറന്തള്ളുന്ന അവസ്ഥയാണ് തൈറോയിഡൈറ്റിസ്. ആദ്യഘട്ടത്തിൽ രക്തപരിശോധനയിൽ പുറന്തള്ളപ്പെട്ട ഹോർമോണുകൾ ഹൈപ്പർ തൈറോയിഡിസം പോലെ റിസൾട്ട് തരുമെങ്കിലും അത്തരം രോഗികളിൽ കൊടുക്കുന്ന ചികിത്സകൾ ഈ അസുഖത്തിന് പലപ്പോഴും ആവശ്യമുണ്ടാകാറില്ല. ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള, അതായത് സിംറ്റമാറ്റിക് ചികിത്സ മാത്രമേ ഇതിന് ആവശ്യമുണ്ടാകാറുള്ളൂ. ഇത്തരം രോഗികളിൽ കാര്യമായിട്ടുള്ള അസുഖലക്ഷണങ്ങളൊന്നും കാണാറില്ല. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്രന്ഥി പഴയതുപോലെ പ്രവർത്തനം തുടങ്ങുകയും ഹോർമോൺ ലെവൽ നോർമലായി വരികയും ചെയ്യും. എന്നാൽ ചുരുക്കം ചിലരിൽ തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തനക്ഷമത വീണ്ടെടുക്കാതെ ഹൈപ്പോ തൈറോയിഡിസമായി മാറും. അത്തരക്കാർ സ്ഥിരമായി തൈറോക്സിൻ മരുന്ന് കഴിക്കേണ്ടി വരും.
2: സാധാരണയായിട്ട് തൈറോയ്ഡ് രോഗം വരിക എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് മുഴകൾ കാണപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ തൈറോയ്ഡ് മൂലമുണ്ടാകുന്ന ഈ മുഴകളെക്കുറിച്ചൊന്ന് പറയാമോ?
3: അടുത്ത പ്രധാന അസുഖമാണ് തൈറോയ്ഡ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന പലതരം മുഴകൾ. പല മുഴകളും ബിനൈൻ ആണ്, അതായത് ക്യാൻസർ അല്ല, നോൺ ക്യാൻസറസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊളോയിഡ് ഗോയിറ്റർ. എന്നാൽ ചിലത് ക്യാൻസർ മുഴകളാകാം, അതുകൊണ്ട് തന്നെ ഇത് നിസാരമാക്കരുത്. മുഴകൾ വലുതാണോ ചെറുതാണോ എന്നതല്ല, ഏത് തരത്തിൽപ്പെട്ടതാണ് എന്നതാണ് പ്രധാനം. മുഴകളുടെ കാരണങ്ങൾക്കനുസരിച്ച് ചികിത്സയിലും മാറ്റങ്ങളുണ്ട്. അതിനാൽ തന്നെ തൈറോയിഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുകയും FNAC, അതായത് നീര് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യുകയും വേണം. ചിലപ്പോൾ ഈ മുഴകൾ ഇവാലേഷനു വേണ്ടി സിൻഡിഗ്രാം അഥവാ റേഡിയോ ന്യൂക്ലൈഡ് സ്കാനിങ്, CT സ്കാനിങ്, പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അതായത് PET സ്കാനിങ് എന്നീ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. ഒരിക്കൽ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല എന്ന് കണ്ടാൽ തന്നെ പിന്നീട് വീണ്ടും പരിശോധിക്കേണ്ടതാണ്. രക്തം ടെസ്റ്റ് ചെയ്തുകൊണ്ട് കഴുത്തിലെ മുഴകളെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. അതിനാൽ തന്നെ രക്തപരിശോധനയുടെ കൂടെ മറ്റു ടെസ്റ്റുകളും ചെയ്യണം. തൈറോയിഡിനോടനുബന്ധിച്ച അസുഖങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ തൈറോയിഡിലെ മുഴകളും അർബുദങ്ങളും മറ്റു അസുഖങ്ങളും എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നതും മാറ്റാവുന്നതുമാണ്.
2: സാർ, ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണെന്ന് പറയാമോ?
3: ചിലതരം തൈറോയിഡൈറ്റിസ് മൂലമുണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസം ഒഴികെ മറ്റു കാരണങ്ങൾ മൂലമുണ്ടാവുന്ന ഹൈപ്പോ തൈറോയിഡിസം ജീവിതകാലം മുഴുവൻ തുടർച്ചയായി തൈറോക്സിൻ ഗുളിക കഴിക്കണം. തൈറോക്സിൻ ഗുളിക പല ഡോസുകളിലും ലഭ്യമാണ്. ശരിയായ അളവിൽ മരുന്ന് കഴിച്ചാൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് TSH നോർമലായി വരും. നോർമൽ TSH കണ്ടാൽ ഉടൻ മരുന്ന് നിർത്തുകയല്ല വേണ്ടത്, മറിച്ച് അതേ അളവിൽ തുടർന്ന് കഴിക്കുകയാണ് വേണ്ടത്. തൈറോക്സിൻ ഗുളികൾക്ക് എടുത്തു പറയത്തക്ക സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. TSH നോർമൽ ആവുന്നവരേക്ക് 1.5 മാസത്തിൽ ഒരിക്കലെങ്കിലും പരിശോധിച്ച് വേണ്ട ഡോസ് എത്രയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. TSH നോർമലായി കഴിഞ്ഞാൽ അതേ അളവിൽ മരുന്ന് തുടരണം. പിന്നീട് 4-5 മാസത്തിൽ ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ മതി. തൈറോക്സിൻ ഗുളിക വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. പരിശോധനയ്ക്ക് ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഗുളിക കൃത്യമായി കഴിക്കണം. മരുന്ന് തീർന്ന കുറേ ദിവസം കഴിഞ്ഞ് രക്തപരിശോധനയ്ക്ക് ചെന്നാൽ പലപ്പോഴും ഡോക്ടർക്ക് കൃത്യമായ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ജന്മനാ ഉള്ള തൈറോയ്ഡ് ഹോർമോൺ കുറവ് കണ്ടുപിടിക്കപ്പെട്ട ഉടനെ ചികിത്സ തുടങ്ങണം. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ അവർക്കും വളരാൻ കഴിയും.
2: ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാരീതികളെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. ഇനി ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സാരീതികളൊന്ന് പറയാമോ?
3: ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ചികിത്സ പോലെ അത്ര എളുപ്പമല്ല. പലതരത്തിലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. തൈറോയിഡ് ഹോർമോൺ നിർമ്മാണം കുറയ്ക്കുന്ന മരുന്ന് കഴിക്കലാണ് സാധാരണ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച് വരുന്ന ചികിത്സാ രീതി. അതായത് തൈറോയിഡിൻ്റെ ഹോർമോൺ അളവ് കുറയ്ക്കുന്ന ഗുളിക കഴിക്കുക. ഗുളിക കഴിച്ചിട്ട് തൈറോയിഡ് ഹോർമോൺ കുറയ്ക്കുന്നു. രണ്ടാമതായി സർജറി ചെയ്യുക, തൈറോയിഡ് ഗ്രന്ഥി മുഴുവനായോ ഭാഗികമായോ എടുത്തു കളയുന്ന രീതി. മൂന്നാമതായി റേഡിയോ അയഡിൻ ചികിത്സയാണ്. റേഡിയോ ആക്റ്റീവ് അയഡിൻ മരുന്ന് കൊടുത്ത് തൈറോയിഡ് കോശങ്ങളെ നശിപ്പിച്ചു കളയുന്ന ചികിത്സയാണിത്. പ്രഗ്നൻ്റ് ലേഡീസിനും യങ് ലേഡീസ് അതായത് ഗർഭധാരണത്തിന് സാധ്യത ഉള്ളവരിലും ഈ ചികിത്സ ചെയ്യാൻ കഴിയില്ല. ഈ മൂന്ന് പ്രധാന രീതികളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ള ചികിത്സ.
2: ഗർഭകാലത്തുണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡിസം രോഗികൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്?
3: അടുത്തൊരു പ്രധാന പ്രശ്നമാണ് ഗർഭകാലത്തുള്ള തൈറോയിഡ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ. കുട്ടിയുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് തൈറോയിഡ് ഹോർമോൺ കൂടിയേ തീരൂ. ശിശുവിൽ ജന്മനാ കാണുന്ന ബുദ്ധിമാന്ദ്യത്തിൻ്റെ ഒരു പ്രധാന കാരണം ഗർഭകാലത്ത് അമ്മയുടെ തൈറോയിഡ് ഹോർമോണിലുള്ള അളവ് കുറയുന്നതാണ്. പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസങ്ങളിൽ കുഞ്ഞിന് തൈറോയിഡ് ഹോർമോൺ ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. ഗർഭിണിയിൽ തൈറോയിഡ് ഹോർമോൺ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് ഗർഭസ്ഥ ശിശുമരണം, മാസം തികയാതെ പ്രസവം, പ്രസവാനന്തര രക്തസ്രാവം തുടങ്ങിയവക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ വളരെ റെഗുലറായിട്ട് തന്നെ തൈറോയിഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. ഗർഭസമയത്ത് തൈറോയിഡിന് മരുന്ന് കഴിച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എല്ലാ രോഗികളും ചോദിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട. നിയന്ത്രണ വിധേയമല്ലാത്ത തൈറോയിഡ് രോഗമാണ് കുഞ്ഞിനെ പ്രതികൂലമായി ബാധിക്കുക. ഹൈപ്പോ തൈറോയിഡിസത്തിന് ഉപയോഗിക്കുന്ന തൈറോക്സിൻ ഗുളിക ഗർഭിണികളിൽ പൂർണ്ണ സുരക്ഷിതമാണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സ്ത്രീകൾ നേരത്തെ തന്നെ തൈറോയിഡ് രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. പ്രഗ്നൻ്റ് ആയാൽ റെഗുലറായി ടെസ്റ്റ് ചെയ്യണം.
2: ഇന്നത്തെ ആരോഗ്യവിചാര എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ചാണ്. ചർച്ചയിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ MS മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ജിംനാസ് അഹമ്മദാണ്. അദ്ദേഹത്തിനും ശ്രോതാക്കൾക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു. തൈറോയിഡ് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ജിംനാസ് അഹമ്മദും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി മൂസ PP നമ്മോടൊപ്പം ചേർന്നത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
0: പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന 1 ഭാഗമാണ് നമ്മൾ കാതോർക്കുന്നത്. നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് ഇനി നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമുക്ക് ധാരാളം ബാധ്യതകളുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത്. ജനാസ നമസ്കാരം വിശ്വാസികളുടെ മേൽ ഫർള് കിഫയായി അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. സമൂഹ ബാധ്യതയാണ്. ആരൊക്കെ നമസ്കരിക്കുന്നുണ്ടോ അവരെല്ലാം മരിച്ച മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളാണ് ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനം എപ്പിസോഡുകളിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചില ആളുകൾക്കെങ്കിലും അറിയാവുന്നതായിരിക്കും, എന്നാൽ പലർക്കും മറന്നു പോകുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും കിട്ടാത്ത ഒരു കാര്യമാണ് ജനാസ നമസ്കാരത്തിലെ പ്രാർത്ഥന. അതുകൊണ്ടത് പഠിച്ചിരിക്കൽ അനിവാര്യമാണ്. പ്രാർത്ഥന ഇൻഷാല്ലാ നമുക്ക് ഏതാനും എപ്പിസോഡുകളിലായി പതിയെ പതിയെ പഠിക്കാം. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു. ഇവിടെ ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഉച്ചരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് അല്ലാഹുമ്മ ഗ്ഫിർ, അവിടെ ഗൈനാണ്, പുള്ളിയുള്ള ഗൈനാണ്. തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തുനിന്നും പുറപ്പെടേണ്ട അക്ഷരമാണ് ഗൈൻ എന്ന അക്ഷരം. ഗൈനിന് സുക്കൂനാണ്. അതുകൊണ്ട് അല്പം സാധാരണ ഫതഹോ കസ്റോ ഇട്ടാൽ നമ്മൾ ഉച്ചരിക്കുന്നതിനേക്കാൾ ശ്രദ്ധിച്ചാണ് സുക്കൂന് വരുമ്പോൾ ഉച്ചരിക്കേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. വർഹംഹു, അവിടെ ഹ എന്ന അക്ഷരം, വർഹംഹു ആദ്യത്തേത് ഹ ആണ്, പിന്നീട് ഹ എന്ന അക്ഷരമാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഹ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. ഗൈനും ഹും ഹുമെല്ലാം ഹറൂഫുൽ ഹൽഖ്, തൊണ്ടയുടെ അക്ഷരങ്ങളിൽ, തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ്. പിന്നീട് വഅഫിഹി, അവിടെ അയീനാണ്. ആദ്യം അള്ളാഹുമ്മ എന്നിടത്ത് ഗൈനായിരുന്നു തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. ഇവിടെ വഅഫിഹി തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. വഅഫിഹി വഅഫു അൻഹു, അവിടെ മൂന്ന് സ്ഥലത്തും അയീനാണ്. വഅഫിഹി എന്നിടത്തും വഅഫു എന്നിടത്തും അൻഹു എന്നതും മൂന്നും അയീൻ എന്ന അക്ഷരമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ്, ഒരിക്കലും തെറ്റാൻ വേണ്ടി പാടില്ല. അള്ളാഹുമ്മ ഗഫിർ ലഹു എന്ന് തെറ്റി ഓറുന്ന ആൾക്കാരുണ്ട്. വർഹംഹു എന്ന് രണ്ട് ഹാ, രണ്ടും ഹാ ആയിക്കൊണ്ട് ഓറുന്നവരുണ്ട്. വഅഫിഹി എന്നത് ആഫിഹി എന്ന് ഹംസയാക്കി ഓറുന്നവരൊക്കെ ഉണ്ട്. അതെല്ലാം തെറ്റാണ്. അത് തെറ്റായി ഉച്ചരിക്കുമ്പോൾ അർത്ഥവും വ്യത്യാസപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. അള്ളാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുമ്മ, അള്ളാഹുവേ, ഇഗ്ഫിർ ലഹു, ഇതാ ഈ മരിച്ചു കിടക്കുന്ന ഈ മയ്യത്തിന് അള്ളാഹുവേ നീ പൊറുച്ചു കൊടുക്കണമേ. വർഹംഹു, നീ അവനോട്, ഈ മയ്യത്തിനോട് നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ പൊറുച്ചു കൊടുക്കുകയും ഇദ്ദേഹത്തോട് നീ കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ. വഅഫിഹി വഅഫു അൻഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് നീ സൗഖ്യം നൽകുകയും ചെയ്യണമേ, ഇദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുകയും ചെയ്യണമേ എന്നതാണ്. വഅഫിഹി, ഇദ്ദേഹത്തിന് നീ സൗഖ്യം നൽകണമേ. വഅഫു അൻഹു, അദ്ദേഹത്തിന് നീ വിട്ടുവീഴ്ച നൽകുക.

0: ഫിഹി വഅഫു അൻഹു. ഇൻഷാല്ലാ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു
2: അതെ
1: ദൈനംദിന ജീവിതത്തിൽ അല്ലേ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്
2: അതെ
1: മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ ഒന്നാം ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്. സഫീർ അൽഹിക്കമിയാണ് പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു തന്നത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. കുട്ടികളുടെ ഒരു പ്രോഗ്രാം പൂമരത്തണലിൽ.
2: അൽ ഫഹദ് പൂന്തറയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഉള്ളതും ഇല്ലാത്തതും പറയരുത് എന്നാണ് ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് നമുക്ക് കാതൂർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാല്ലാ, എന്തുണ്ട് വിശേഷം? സുഖം തന്നെ അല്ലേ?
4: ആ
3: എന്താ പറയല്ലേ. ഒരു ദിവസം ഒരാള് പറഞ്ഞു, എന്താണെന്നറിയോ, ഒരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു, പിന്നെ മറ്റേ ആള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഇയാളെക്കുറിച്ച് ഇല്ലാത്തതായിരിക്കും അയാൾ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. ഇയാളിങ്ങനെ ആ അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഇന്ന് അവനെ കാണിച്ചു കൊടുക്കും എന്നിങ്ങനെ ദേഷ്യപ്പെടും കേട്ടാ. അപ്പൊ ഇതിൻ്റെ നടുക്ക് കിടന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ, അയാളാണ് ഈ കാര്യം ഈ ഫിത്തിനുണ്ടാക്കിയത്. ഇല്ലാത്തത് പറഞ്ഞ് പൊലിപ്പിച്ചു, ഇല്ലാത്തത് പറഞ്ഞ് ഉണ്ടാക്കി, ഇല്ലാത്തത് ഉള്ളതുപോലെ ആക്കി. ഏ പാവം. അപ്പോ മറ്റാൾ ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാളുടെ അഭിമാനത്തിന്, ഇപ്പോ ഞാൻ എനിക്കിഷ്ടമില്ലാത്ത അയാൾ പറയുന്ന കാര്യം എന്നിലുണ്ടെങ്കിലും അത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എങ്കിൽ അത് പറയാൻ പാടുള്ളതല്ല, പറയാൻ പാടുള്ളതല്ല. അതായത് കൂട്ടുകാരേ, പരദൂഷണമെന്ന് പറയുന്ന ഇല്ലാത്തതും ഉള്ളതുമായ കാര്യം പറയാൻ പാടില്ല. ജീവനും സ്വത്തിനും അതുപോലെ തന്നെ അഭിമാനത്തിനും ഇസ്ലാം സംരക്ഷണം നൽകുന്നുണ്ട് കേട്ടാ. നമ്മളെ ജീവന്, സ്വത്തിന്, അഭിമാനം എല്ലാത്തിനും ഇസ്ലാം സംരക്ഷണം നൽകുന്നുണ്ട്. എന്നിട്ടോ സ്വന്തം അഭിമാനം ഒരാൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണോ അതുപോലെ മറ്റൊരാളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയും വേണം. അതായത് കൂട്ടുകാരെ മനസ്സിലാവണുണ്ടോ എന്തെന്ന് വെച്ചാൽ, നിന്നെക്കുറിച്ച് നീ ഇന്ന് ഉമ്മാരടുത്ത് കള്ളം പറഞ്ഞു, ഈ കാര്യം വാപ്പ അറിയാൻ പാടില്ല. വാപ്പ അറിഞ്ഞ അടിയിട്ടു, അതുകൊണ്ട് അറിയാൻ പാടില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യുന്നറിയോ, അന്യത്തിട്ട പറഞ്ഞ് വാപ്പിച്ചിട്ട പറയല്ലേ, അമ്മച്ചി പറയൂല എന്നാലും വാപ്പിച്ചിട്ട പറയല്ലേ. അനിയത്തി വാപ്പ വന്നപ്പോ പറഞ്ഞു കൊടുത്തു. അപ്പൊ നിന്റെ അഭിമാനം വാപ്പാരെ മുമ്പിൽ നല്ല കുട്ടിയായിരുന്ന ഞാന് വാപ്പ ഒന്ന് കേൾക്കുമ്പോ പടച്ചോ, നീ ഓന് കള്ളം പറയണ ആളായിരുന്നോ എന്ന് വിചാരിക്കും. അങ്ങനെ അഭിമാനം ഭംഗം വരുത്തുന്ന രീതിയിൽ നമ്മൾ ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് ചിലപ്പോൾ കാല് സുഖമില്ലാത്ത, കാലിങ്ങനെ മൊണ്ടി മൊണ്ടി നടക്കുന്ന കൂട്ടുകാരുണ്ടാവും നമുക്ക്, അല്ലേ കൂട്ടുകാരെ? സ്കൂളിലൊക്കെ ഇല്ലേ, ചിലപ്പോൾ ഒരു ചെവി കേൾക്കാത്ത, അല്ലെങ്കിൽ ഒരു കണ്ണ് കാണാത്ത, അല്ലെങ്കിൽ ഒരു കൈ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു വിരളില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അവനെ പറ്റിയിട്ട് എല്ലാവരുടെ പോയിട്ട് പിന്നെ അറിഞ്ഞോ അവനൊക്കെ ഒരു കൈയില്ല, അവൻ മൊണ്ടിയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ കളിയാക്കണ വാക്കുകൾ വിളിക്കും. അങ്ങനെ വിളിക്കാനും അങ്ങനെ അവനെക്കുറിച്ച് ഇല്ലാത്തതും പറയാം.

0: പാടില്ല. ഇനി കൂട്ടുകാരെ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു, വെറുത്തിരിക്കുന്നു. പ്രവാചകൻ വെറുത്ത കാര്യം നമ്മൾ പറയാൻ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എന്നാ നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമേ പറയുള്ളൂ അല്ലേ? ഇപ്പം നമ്മളെ കൂട്ടുകാരന് ഇഷ്ടമില്ലാത്ത കാര്യം അവനെ കളിയാക്കുന്ന കാര്യമാണ് എങ്കിൽ നമ്മൾ അത് മാത്രമേ പറയുള്ളൂ. എപ്പോഴും അവനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും അല്ലേ കൂട്ടുകാരെ? പക്ഷെ അങ്ങനെ കളിയാക്കാനും അവനെ കുറിച്ചില്ലാത്തതും ഒന്നും പറയാൻ
1: പറ്റില്ല.
0: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, തീർച്ചയായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദറൂന മൽ ഈബ, ഈബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? കാലു, അവർ പറഞ്ഞു, റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലുമാണ് എല്ലാം അറിയുന്നവൻ, ഏറ്റവും നന്നായി അറിയുന്നവർ നിങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നിന്റെ സഹോദരനെക്കുറിച്ച്, നിന്റെ കൂടെയുള്ള സഹോദരനെക്കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതാണ് ഐബത്ത് എന്ന് പറഞ്ഞാൽ. എന്നാൽ അവനിലുള്ള കാര്യമാണെങ്കിലോ, അവനക്ക് കണ്ണ് കണ്ടുകൂടാ, അവനക്ക് കാല് കൊണ്ട് നടക്കാൻ പറ്റൂല, അവൻ്റെ ഒരു ചിന്നി വിരളില്ല അല്ലെങ്കിൽ ഒരു വിരളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞാലോ? എന്നാൽ അവനിലുണ്ടെങ്കിൽ അത് നീ പരദൂഷണം പറഞ്ഞതായി, അത് പരദൂഷണം പറഞ്ഞതായി. അവനില്ലാത്തതാണെങ്കിൽ നീ കളവ് പറഞ്ഞതായി. അപ്പോൾ കള്ളം പറയാൻ പറ്റോ? കള്ളം പറയാൻ പറ്റോ? അപ്പോൾ അവനെക്കുറിച്ച് ഉള്ള കാര്യം നമുക്ക് പറയാൻ പറ്റോ? ഉള്ളതും ഇല്ലാത്തതും നമുക്ക് പറയാൻ പാടില്ല. കൂട്ടുകാരനെ കളിയാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദീഹി, ആരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റു മുസ്ലിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നുവോ അവനാണ് മുസ്ലിം. അവനാണ്
1: മുസ്ലിം.
0: മുസ്ലിം എങ്ങനെ? ഒരാളുടെ നാവിൽ നിന്നും ഒരാളുടെ കയ്യിൽ നിന്നും മുക്തനാകുന്നവൻ, രക്ഷപ്പെടുന്നവൻ. കാരണം ഞാൻ ഒരാളെക്കുറിച്ച് ഒന്നും പറയാൻ പാടുള്ളതല്ല, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയരുത്. അവനിലില്ലാത്ത കാര്യം ഉണ്ടാക്കിയും പറയരുത്, ഉള്ളതും ഇല്ലായ്മയും പറയരുത് എന്നത് ചുരുക്കം. നാവുകൊണ്ട് സഹോദരനെ ഉപദ്രവിക്കുന്നതും അവനെ ശാരീരികമായി ഉപദ്രവിക്കുന്നതും ഒരുപോലെ ഗൗരവമാണ്. ഈ ഹദീദ് നമ്മെ പഠിപ്പിക്കുന്നു, ഈ രണ്ട് ചെയ്തികളും ഒരു മുസ്ലിമിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. നാവുകൊണ്ട് ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ ഒരാളെ കളിയാക്കുമ്പോൾ അവൻ ഇഷ്ടമില്ലാത്ത, അവൻ അനിഷ്ടകരമായി മാറുന്ന ഒരു കാര്യം നമ്മൾ പറയുക എന്നത് അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞാൽ അത് വളരെയേറെ അവനെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മളൊരു കുട്ടിയെ അടിച്ചാൽ അവനക്ക് വേദനിക്കൂലേ? സ്കൂളിൽ ഒരു കൂട്ടുകാരനാണുമ്പോ ഇവിടെ വാടാ നിന്നെ ഞാൻ കാണിച്ചരടാന്ന് പറഞ്ഞിട്ട് രണ്ടടിയെ കൊടുക്കുമ്പോൾ അവന് വേദനിക്കും അല്ലേ? അതുപോലെ തന്നെ അവനെ കളിയാക്കിക്കൊണ്ടുള്ള നമ്മുടെ നാവ് കൊണ്ടുള്ള വർത്തമാനം അവനെ വേദനിപ്പിക്കാൻ കാരണമായാൽ അവൻ യഥാർത്ഥ മുസ്ലിം ആകൂല. നമ്മളെല്ലാവരും മുസ്ലിങ്ങളല്ലേ? അതെ. അപ്പോൾ അവനെ വേദനിപ്പിക്കുന്ന, മറ്റൊരു മുസ്ലിമിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ സംസാരങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ശരി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നരകം കേട്ടിട്ടുണ്ടോ നിങ്ങൾ?

0: ഉയർന്ന ലോകം. പടച്ചോനെ, എത്ര ഭയാനകരമാണല്ലേ നരകം. ദൂരത്തു കേൾക്കുമാർ ഘോര ശബ്ദങ്ങളാൽ. പടച്ചോനെ, ഘോര ശബ്ദം നമ്മളെ നരകത്തില് തീയിൽ കത്തിയാളുന്ന തീയിൽ നമ്മൾ ഓരോരുത്തരും കല്ലുകളും നമ്മളുമായി ഒരുമിച്ച് കത്തും. ആ നരകത്തിലെ ഒരു ശിക്ഷയെ പറ്റി റസൂൽ സല്ലല്ലാഹി അലൈഹി സല്ലം പഠിപ്പിക്കുന്നു. എന്തെന്നറിയോ? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി സല്ലമ ഒരൊറ്റ രാത്രി കൊണ്ട് ആകാശം മുഴുവനും പോയി കണ്ട് തിരികെ വന്നു. അതിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കണ്ടു. പ്രവാചകൻ സ്വർഗം കണ്ടു, നരകം കണ്ടു, ആകാശത്തും മുഴുവനും കണ്ടു. എല്ലാ പ്രവാചകന്മാരെയും, ആദം, ഇദ്രീസ്, നൂഹ് അങ്ങനെ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരെയും കണ്ടു. പ്രവാചകന് മുമ്പ് കഴിഞ്ഞു പോയ മിക്ക ഒട്ടുമുക്കാൽ പ്രവാചകന്മാരെയും കണ്ടു. തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ നരകത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയോ? ഒരു കൂട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ ഒരു കൂട്ടം ജനങ്ങളുടെ അരികത്തുകൂടി നടന്നുപോയി. അവർക്ക് ചെമ്പ് കമ്പി കൊണ്ടുള്ള നഖങ്ങളുണ്ട്. നഖം, നമ്മളെ കയ്യിലെ നഖം ഇങ്ങനെ സാധാരണ നഖം അല്ലേ, വലിയ വേദനയൊന്നുമില്ലാത്ത. പക്ഷേ ചെമ്പ് കമ്പി ഇങ്ങനെ വെച്ച നഖത്തിൽ കൊണ്ടിങ്ങനെ ശരീരത്ത് ഒരാളെ നുള്ളൊക്കെ ചെയ്യുമ്പോഴും ഭയങ്കര വേദനയായിരിക്കൂലേ. അതുപോലെ ചെമ്പ് കമ്പി കൊണ്ടുള്ള നഖങ്ങളുണ്ട്. അവ കൊണ്ട് അവർ സ്വന്തം തന്നെ അവരുടെ മുഖവും ശരീരവും എല്ലാം ഇങ്ങനെ മാന്തിപ്പിക്കണ്. ഇത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സങ്കടത്തോടു കൂടി ചോദിച്ചു, ജിബ്രീലേ, ഇവർ ആരാണ് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു. അദ്ദേഹം മറുപടി പറയുന്നു, മനുഷ്യ മാംസം തിന്നുകയും അവരുടെ അഭിമാനം ക്ഷതപ്പെടുത്തുകയും ചെയ്തവരാണവർ. മനസ്സിലായോ? എന്തെന്നറിയോ? മനുഷ്യരുടെ മാംസം തിന്നാന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അവനിഷ്ടമില്ലാത്ത കാര്യം, ഇപ്പം അവൻ്റെ ഇരട്ട നിക്നെയിം വിളിച്ച്, അവൻ്റെ ഇരട്ട നാമം വിളിച്ച് അവനെ കളിയാക്കുന്ന രൂപത്തിൽ, പാവല്ലേ, അവനെ കളിയാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുക എന്നത്. മനസ്സിലായോ? ആ പാവം ചെയ്താൽ ഒരാളെ കളിയാക്കിയിട്ട്, ഒരാളെ വേദനിപ്പിച്ചിട്ട് നമ്മൾ മരിച്ചു പോയാൽ ഖബറിലുണ്ടാകുന്ന ശിക്ഷയാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, നമ്മൾ എത്ര പ്രാവശ്യം നമ്മളെ കൂട്ടുകാരെയൊക്കെ കളിയാക്കിയിട്ടുണ്ടാവും അല്ലേ? എണ്ണിയാ തീരോ?
1: ഇല്ല.
0: അത്രയ്ക്ക് മാത്രം നമ്മൾ കളിയാക്കിയിട്ടുണ്ട് അല്ലേ? പാവപ്പെട്ട കുറെ വയ്യാത്ത സുഖമില്ലാത്ത കുട്ടികളൊക്കെ വരുമ്പോൾ അവരെ കളിയാക്കി, ഡാ ഇവിടെ വാടാ, ചെവി കേൾക്കാത്തവനെ, കണ്ണ് കാണാത്തവനെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയിട്ടുണ്ട് അല്ലേ? ഓരോ പേരുകളും അവന് കൊടുത്ത് കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കളിയാക്കാൻ കൂട്ടുകാരെ പാടില്ല. അങ്ങനെ കളിയാക്കിയാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മളെ അള്ളാഹു നരകത്തിൽ ഈ ശിക്ഷ അനുഭവിപ്പിക്കും. ചെമ്പ് കമ്പി കൊണ്ടുള്ള നഖം വെച്ച് നമ്മുടെ ശരീരമൊക്കെ നമ്മളിങ്ങനെ ആകെ മാന്തിപ്പിക്കും. പടച്ചോനെ നമ്മൾ വിളിച്ചു പോവും. അങ്ങനെ വിളിക്കണോ? വേണോ?
1: വേണ്ട.
0: നമുക്ക് സ്വർഗത്തിലല്ലേ പോകേണ്ടത്? സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, പരദൂഷണം ഇല്ലായ്മയും ഉള്ള കാര്യവും ഇല്ലാത്ത കാര്യവും പറയുന്നവരെ സംബന്ധിച്ച് ഉണർത്തുന്ന ഒരു ഉദാഹരണം അല്ലാഹു പറയാണ്, വലാ യഅതബ ബഅലുകും ബഅല എന്ന് തുടങ്ങുന്ന വചനത്തിൽ അല്ലാഹു പറയാണ്, നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത്. തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മളെ കൂട്ടുകാരൻ മരിച്ചു കിടന്നാൽ അവന് നമ്മൾ പോയിട്ട് കത്തിയെ കൊണ്ടിട്ട് ഇങ്ങനെ അറുത്ത് ഇറച്ചിന്ന് പോലെ കഴിക്കോ? നമുക്ക് ഇഷ്ടമല്ലല്ലോ അല്ലേ? ശവം തിന്നുന്നത് നമുക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ. ശവം തിന്നുന്നത് നമ്മൾ ആരും ഇഷ്ടപ്പെടൂലല്ലോ. അതുപോലെയാണ് നമ്മൾ ഒരാളുടെ അഭാവത്തിൽ നമ്മളെ കൂട്ടുകാരൻ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ എടാ പിന്നെ അവനെ അവൻ അങ്ങനെയാണ് കേട്ടോ, അവൻ ഞാൻ ഇതാ അത് പിന്നെ എൻ ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ല, അവന് ഭയങ്കര ജാടയാണ് അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ പറയൂലേ? അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. നോക്കൂ കുട്ടികളെ, പരദൂഷണം ഉള്ളതും ഇല്ലാത്തതും പറയുന്ന ദുസ്വഭാവത്തോട് അള്ളാഹു വെറുപ്പ് കാണിക്കുന്നത്, അള്ളാഹു വെറുക്കുന്നു എന്നത് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും ആരാധനകളുടെയും ഒക്കെ പുണ്യം ഇല്ലാതാക്കി കളയുന്ന ഒരു കാര്യം കൂടിയാണ്. എത്ര കഷ്ടപ്പെട്ട് നമസ്കരിച്ചിട്ടും ഒരു കാര്യമില്ലാതായി വരുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ വാപ്പര അടിയെ കൊണ്ട് നമസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ സ്കൂളിൽ പോയിട്ട് നമ്മൾ ഇല്ലാത്തതും പൊല്ലാത്തതൊക്കെ പറയുമ്പോൾ നമ്മൾ നമസ്കരിച്ച നോമ്പെടുത്ത സകാത്ത് കൊടുത്ത സദഖകൾ ചെയ്ത എല്ലാത്തിൻ്റെയും കർമ്മം നഷ്ടപ്പെടുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആരും ആരെക്കുറിച്ചും ഇല്ലതും ഇല്ലാത്തതും പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവര് സാധിക്കുകയില്ല. അള്ളാഹുവിനെ പേടിയുണ്ടോ നമുക്ക്? ഉണ്ടല്ലോ. നരകത്തിൽ ശിക്ഷ കിട്ടുമെന്ന് അറിയാലോ? നരകത്തില് ശിക്ഷ എങ്ങനെയൊക്കെ കിട്ടുക? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ്, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോഴാണ്, ഒരാളെ വെറുപ്പിക്കുന്ന ഒരാൾക്ക് ദേഷ്യമുണ്ടാക്കുന്ന കാര്യം പറയുമ്പോഴാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മൾ അങ്ങനത്തെ കാര്യമൊന്നും പറയാൻ പാടില്ല. പാടുണ്ടോ?
1: പാടില്ല.
0: അതുകൊണ്ട് അല്ലാഹു സുബ്ഹാന തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാ വഖൂലു ഖൗലൻ സദീദ. വിശ്വാസികളെ എന്നുള്ള വിളിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ അള്ളാഹു സുബ്ഹാന തആല വിളിച്ചിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ, വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളെ ദുഷിച്ചു പറയാത്ത വർത്തമാനങ്ങൾ നമ്മൾ പറയണേ എന്ന് അള്ളാഹു സുബ്ഹാന തആല നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഇന്നു മുതൽ ആരെയും കളിയാക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടുള്ളതല്ല. ആരെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ പറയാൻ പാടുള്ളതല്ല. അങ്ങനെ നല്ല നല്ല കുട്ടികളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നരക ശിക്ഷയിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ പൂമരത്തനിൽ കേട്ട എല്ലാവരും നല്ലതുപോലെ നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാ ബാറക്കല്ലാ. കുട്ടികൾ ഈ ചെറുപ്പകാലങ്ങളിൽ തന്നെ ശീലിച്ചു വരേണ്ട നല്ല കാര്യങ്ങൾ ഉപദേശങ്ങളായി അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. ഇന്നും ഒരു നല്ല കൃത്യമായ ഒരു മാർഗനിർദ്ദേശം തന്നെയാണ് കുട്ടികൾക്ക് അൽഫഹദ് പൂന്തുറ നൽകിയിട്ടുള്ളത്. ഉള്ളതും ഇല്ലാത്തതും പറയരുത് എന്ന ഒരു നല്ല മെസ്സേജായിരുന്നു പൂമരത്തണലിൽ.
3: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.

0: ഇനി നാം നുറുങ്ങുകളിലേക്ക് പ്രവേശിക്കുന്നു.
1: നമുക്കെല്ലാവർക്കും ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്നൊരു സ്ലോട്ട് കൂടിയാണ്. അതായത് കുറഞ്ഞ വരികളിൽ ഒരുപാട് ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന പീസ് റേഡിയോ പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: നന്മ മരങ്ങളുടെ തണലിടങ്ങൾ, രചന ഇബിനു അലി എടത്തനാട്ടുകര. കൂട്ടുകാരന്റെ മനം മയക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രപ്രദർശനം കണ്ടിറങ്ങുമ്പോഴാണ് മാഷെ കണ്ടത്. മകന്റെ അധ്യാപകനായിരുന്ന സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വിശിഷ്യ ഭിന്നശേഷിക്കാർക്കിടയിൽ സജീവമായിരുന്ന മാഷ് സമൂഹ മാധ്യമത്തിലും സജീവമായിരുന്നു. പഠനം നിലയ്ക്കാതിരിക്കാൻ ഒരു കുട്ടിയുടെ കോളേജ് ഫീസ് ബാക്കിയുള്ളത് കൊടുത്തു തീർക്കാൻ കുറേ രൂപ വേണമെന്നും അതിനായി ചുരുങ്ങിയത് 500 രൂപ വീതം നൽകണമെന്നുമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഞാനും പ്രതികരിച്ചിരുന്നത് ഓർമ്മ വന്നു. വർണ്ണവ്യത്യാസങ്ങളുടെ ഫ്രെയിമിൽ നിന്ന് മാറി നിന്ന് ഞങ്ങൾ ആ കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു. കുറച്ചു പണം കൂടി ആവശ്യമുണ്ടെന്നറിയിച്ചപ്പോൾ ഫീസ് കുടിശ്ശിക തീർക്കാതെ പഠനം മുടങ്ങരുതെന്നും എന്തെങ്കിലും മാർഗം കണ്ടെത്താനാവും എന്നും ഉറപ്പുകൊടുത്തു. സംസാരത്തിനിടെ മാഷ് മറ്റൊരു കുട്ടിയുടെ പഠനകാര്യം പറഞ്ഞു. സഹായാഭ്യർത്ഥനയുമായി മാഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിംഗിന് ഒരു ഫോൺ വിളിയെത്തി. കടലിനക്കരെ നിന്ന് ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ അദ്ദേഹം പഠന ചെലവിനാവശ്യമായ പണം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ പേരോ ഊരോ അന്വേഷിക്കരുതെന്ന ഉപാധിയോടെ പോസ്റ്റ് ഗ്രാജുവേഷന് ഉന്നത നിലവാരത്തോടെ പഠിക്കുന്ന ആ മിടുക്കിയെ ആളറിയാതെ ഒരു നാൾ കാണണമെന്ന് മാഷോട് പറഞ്ഞിട്ടുണ്ട്. മാസാമാസം പഠനത്തിനുള്ള പണം അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. എന്റെ ഒരനുഭവം മാഷുമായി ഞാൻ പങ്കുവച്ചു. പെങ്ങളുടെ കല്യാണാവശ്യത്തിന് കിടപ്പാടം പണയം വെച്ചത് തിരിച്ചടക്കാനാവാതെ ജപ്തിയുടെ വക്കീലത്തിൽ നിൽക്കുന്ന ഒരു തൊഴിലാളി കുടുംബം, നിത്യരോഗിയായ പിതാവും മകളുമടങ്ങുന്ന കൂട്ടുകുടുംബത്തിന് ഒരുത്തന്റെ കൂലിപ്പണി കൊണ്ട് പട്ടിണിയില്ലാതെ ജീവിക്കാനായിരുന്നത് തന്നെ ഭാഗ്യം. ലോൺ തുക പലിശയടക്കം വളർന്ന് ഇരട്ടിയായി, വൻ തുകയായി. മറ്റൊരു അധ്യാപക സുഹൃത്ത് പറഞ്ഞാണ് വിവരമറിഞ്ഞത്. കൂട്ടുകാരുടെയും പരിചയക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലെ പലിശയുടെ കണക്കെടുത്ത് ആ തുക ശേഖരിച്ച് ലോൺ പലിശയടക്കാൻ ധാരണയായി. കുറച്ചു പണം അങ്ങനെ കണ്ടെത്തി. വ്യാപാരിയായ ഒരു ജ്യേഷ്ഠ സുഹൃത്തിനെ ഇക്കാര്യം ധരിപ്പിച്ചു. 6 അക്കസംഖ്യയായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. അത് കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ആരാണെന്ന് ചോദിക്കാതെ തന്റെ പേരൊരിക്കലും അയാൾ അറിയരുതെന്നും ആവശ്യക്കാരനെ നേരിൽ കാണില്ലെന്നുമുള്ള ഉപാധിയോടെ എന്റെ വാക്കിൽ വിശ്വാസം കണ്ടെത്തിയായിരുന്നു ആ കാരുണ്യം. മറ്റൊരു കൂട്ടുകാരനെ അയച്ച് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പണം കൈപ്പറ്റി. ലോൺ തുക പലിശയൊഴികെയുള്ളത് മാത്രം വാങ്ങി. അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തെക്കാൾ ചുരുക്കി കൈയോടെ തുക ബാങ്കിലടപ്പിച്ചു. സ്ഥലം തിരികെ കൈപ്പറ്റി. ആ കുടുംബം ഇന്ന് സസുഖം ജീവിക്കുന്നു. ആ കൂട്ടുകാരന് ഐശ്വര്യമുണ്ടാകട്ടെ എന്നാണ് ആത്മാർത്ഥമായി എന്റെ പ്രാർത്ഥന. സഹായം ലഭിച്ച കുടുംബവും അകലെയുള്ള ആ സുഹൃത്തിന് നന്ദിയോടെ സ്മരിക്കുന്നുണ്ടാവും. ഭക്ഷണത്തിനായി, വസ്ത്രത്തിനായി, കിടപ്പാടത്തിനായി സാന്ത്വന ലക്ഷ്യത്തോടെ നാം പ്രവർത്തിക്കാനൊരുങ്ങിയാൽ ലക്ഷ്യം വിദൂരമാകില്ല. നന്മ വറ്റാത്ത വൻ മരങ്ങളുടെ തണലുകൾ ഒത്തിരിയൊത്തിരി ഇനിയും അവശേഷിക്കുന്നുണ്ട്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകളായിരുന്നു. ഇബിനു അലി എടത്തനാട്ടുകാരിയുടെ രചന മൻസൂർ മണ്ണാർക്കാടാണ് ശബ്ദം നൽകിയത്. ഇനി അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ഇന്നത്തെ അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാം അസ്സലാം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് നടത്തുന്നത്. ബഹുമാന്യനായ ഷമീർ മദീനിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഇനി നമുക്ക് കാതോർക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന്, ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദുനിയാവിൽ വെച്ച് നമുക്കാർക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരങ്ങളോ സൗകര്യങ്ങളോ ഇല്ല. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടുന്ന എല്ലാം ഒരുക്കിത്തന്ന അളവറ്റ ദയാപരനും കരുണാവാരിതിയുമായ പടച്ചറബിനെ അറിയാനുള്ള ഏകമാർഗം അവൻ പഠിപ്പിച്ചു തന്ന അവൻ്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അവനെ പരിചയപ്പെടുത്തിയ കാര്യങ്ങളിലൂടെ അറിയുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്ന അല്ലാഹുവിൻ്റെ നാമങ്ങളിലൂടെ വിശേഷണങ്ങളിലൂടെ അറിയുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ആ രൂപത്തിൽ ആ മാർഗത്തിലൂടെ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിൽ പടച്ചറബിനോടുള്ള സ്നേഹവും പടച്ചറബിനെക്കുറിച്ചുള്ള ആദരവും ബഹുമാനവും ഒക്കെ അധികരിക്കുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് അൽ അസ്മാ ഉൽ ഹുസന എന്ന ഈ ക്ലാസുകൾ അതിൻ്റേതായ ഗൗരവത്തിലും പ്രാധാന്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 33-ാമത്തെ നാമമായി നമ്മൾ പഠിക്കുന്നത് അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ സംബന്ധിച്ചാണ്. അൽ അസ്മാ ഉൽ ഹുസന അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങളിലൊരു നാമമാണ് അസ്സലാം എന്നത്. ന്യൂനതകളില്ലാത്തവൻ, അന്യൂനൻ എന്നാണ് അതിൻ്റെ ഒരർത്ഥം. അതേപോലെ സലാമത്ത്, അംന് എന്നൊരർത്ഥതലവും കൂടി അതിനുണ്ട്, അഥവാ നിർഭയത്വം, രക്ഷ, സമാധാനം എന്നൊക്കെയുള്ള ആശയം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അള്ളാഹുവിൻ്റെ കുറേ നാമങ്ങൾ ഒരുമിച്ചു പറഞ്ഞ് സൂറത്തുൽ ഹഷറിലെ 23-ാമത്തെ വചനത്തിൽ ഈ ഒരു നാമം പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അസ്സലാം, അല്ലാഹു സലാമാണ്. അല്ലദീ സലിമ മിനൽ ഉയൂബി വൻ നഖായിസ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയതലം. അസ്സലാം എന്ന് പറഞ്ഞാൽ അല്ലദീ സലിമ മിനൽ ഉയൂബി വൻ നഖായിസ്, എല്ലാവിധ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും സുരക്ഷിതമായവൻ, രക്ഷപ്പെട്ടവനെന്നാണ്. യാതൊരു ന്യൂനതകളുമില്ലാത്ത അന്യൂനനാണ് അല്ലാഹു, ന്യൂനതകളില്ലാത്തവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ ആ ഒരു നാമം അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭക്തിയും ആദരവും ബഹുമാനവും സ്നേഹവുമൊക്കെ നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കേണ്ടുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞ് സലാം വീട്ടിയാൽ സാധാരണ അള്ളാഹുവിനോട് 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും. അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്നിങ്ങനെ 3 പ്രാവശ്യം പറയും. അള്ളാഹുവേ, എനിക്ക് നീ പുറത്തു തരണമേ, ഞാൻ നിന്നോട് പുറക്കലിനെ തേടുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ദിക്കറാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വല്ലിക്. അള്ളാഹുവേ, നീയാണ് സലാം, ന്യൂനതകളില്ലാത്തവൻ. അതേപോലെ നീയാണ് സമാധാനം, നീയാണ് രക്ഷ. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിൽ നിന്നാണ് രക്ഷ. നീ തരുന്നതാണ് യഥാർത്ഥ സമാധാനം, നീ തരുന്നതാണ് യഥാർത്ഥ രക്ഷ. അതുകൊണ്ട് ശരിയായ രക്ഷകൻ, ശരിയായ എൻ്റെ മനസ്സിൻ്റെ തേട്ടവും ആഗ്രഹവും അവലംബവും അല്ലാഹുവെ നീയാണ്. നീ തടഞ്ഞത് തരാനോ നീ തന്നത് തടയാനോ ആരുമില്ല. യാദൽ ജലാലി വൽ ഇക്റാം, ഏറെ മഹത്വമുള്ള, ഏറെ ഔദാര്യം ചെയ്യുന്ന പടച്ചറബേ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, നീയാണ് എൻ്റെ പ്രതീക്ഷ, നീയാണ് എൻ്റെ രക്ഷ, നീയാണ് എനിക്കുള്ള സമാധാനം. അപ്പോൾ അസ്സലാം എന്നുള്ള ആ നാമം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് യതല്ലമ്മനു ഇസ്ബാത ജമീഇൽ കമാലാത്തി ലഹു, എല്ലാവിധ പൂർണതകളും എല്ലാ നന്മകളുടെയും വിശേഷണങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന സ്ഥിരീകരിക്കലാണ്. അതേപോലെ വസൽ ബി ജമീഇൻ നഖായിസി അൻഹു, എന്തെല്ലാം ന്യൂനതകളും കുറവുകളുമുണ്ടോ അതെല്ലാം അള്ളാഹുവിന് ഇല്ല എന്ന് സ്ഥിരീകരിക്കലുമാണ് അതിലൂടെ നടക്കുന്നത്. അപ്പോൾ അള്ളാഹു അസ്സലാം ആണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് യാതൊരു ന്യൂനതകളും കുറവുകളുമില്ല. അവൻ്റെ അന്തസ്സിനും മഹത്വത്തിനും യോജിക്കാത്ത ഒന്നും യാതൊരു വിശേഷണങ്ങളായി, യാതൊരു പ്രവൃത്തികളായി അവൻ്റെ പ്രവൃത്തികളുടെയും വിശേഷണങ്ങളുടെയും കൂട്ടത്തിലില്ല. മറിച്ച് എന്തെല്ലാം പൂർണതകളും എന്തെല്ലാം ഗുണങ്ങളുമുണ്ടോ നന്മകളുമുണ്ടോ അതിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന വിശേഷണം അവനുണ്ട് എന്നും ആ പദം, ആ നാമം നമ്മെ അറിയിക്കുകയാണ്. വാസ്തവത്തിൽ ആ ഒരാശയമാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്റിലൂടെ നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നടക്കുന്നത് അതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, യാതൊരു ന്യൂനതകളും ഇല്ലാത്തവൻ എന്ന ഒരു തിരിച്ചറിവാണ്. വൽഹംദുലില്ലാ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹുവിന് എല്ലാ നന്മകളുടെയും പൂർണ്ണതകളുണ്ട് എന്നുള്ള തിരിച്ചറിവുമാണ്. അപ്പോൾ അങ്ങനെ ഒരു പടച്ചറബിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ നമുക്ക് രക്ഷ വേണം, എല്ലാ വിഷയത്തിലും നമുക്ക് ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതത്വം വേണം, അതേപോലെ സമാധാനവും സംരക്ഷണവും നമുക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന അത്തരം ഒരു ഘട്ടത്തിൽ അള്ളാഹുവിനോടാണ് നമ്മൾ ആ രക്ഷ ചോദിക്കേണ്ടത്. ന്യൂനതകളിൽ നിന്നുള്ള സുരക്ഷിതത്വം ആവശ്യപ്പെടേണ്ടത് അവനോടാണ്. ദുനിയാവിൽ അള്ളാഹു നമുക്ക് രക്ഷ നൽകണം, നമുക്ക് സമാധാനം കിട്ടണം, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നിർഭയത്വവും സുരക്ഷിതത്വവും സമാധാനവും നമുക്ക് വേണം. അതിന് അള്ളാഹുവിനോട് ചോദിക്കണം. ഇത് നമ്മൾ മരണപ്പെട്ട് ഖബർ ജീവിതത്തിൽ ബർസഖി ലോകത്തായി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നിർഭയത്വവും സമാധാനവും വേണം. അത് തരേണ്ടവന് അള്ളാഹുവാണ്. അള്ളാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അള്ളാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അള്ളാഹുമ്മ ജാഫിൽ ഖബർ അൻജൻ ബൈഹി, അള്ളാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ എന്നൊക്കെ നമ്മൾ മയ്യത്തിനെ ഖബറടക്കി ഖബറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലില്ലേ തസ്ബീത്തായി? അഥവാ അള്ളാഹുവേ, ഈ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിക്ക് നീ സ്ഥൈര്യം നൽകണമേ, ചോദ്യത്തിൻ്റെ സന്ദർഭങ്ങളിൽ ഉത്തരം നൽകുവാനുള്ള ത്രാണിയും താക്കത്തും ഓർമ്മയും ഒക്കെ നീ ഉണ്ടാക്കി കൊടുക്കണമേ, എല്ലാവിധ ഭീതിയിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അയാൾക്ക് നീ നിർഭയത്വം നൽകണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന. അപ്പോൾ ഖബറിലും ഇപ്പോൾ ജീവിക്കുന്ന ഈ ദുനിയാവിലും അതിനെല്ലാം ശേഷം വരുന്ന പരലോകത്തും നിർഭയത്വത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ന്യൂനതകളില്ലാതെ രക്ഷപ്പെടാൻ ഒക്കെ അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ദുനിയാവിലൊരു പക്ഷേ ശത്രുക്കളായിരിക്കാം നമ്മുടെ സ്വസ്ഥത കടത്തുന്നത്, സമാധാനമില്ലാതെയാക്കുന്നത്, അതേപോലെ രോഗങ്ങളായിരിക്കാം, നമുക്ക് വരുന്ന അപകടങ്ങളായിരിക്കാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കാം. അപ്പോൾ അതിൽ നിന്നൊക്കെ സുരക്ഷിതത്വവും സമാധാനവും എല്ലാം നൽകേണ്ടത് പടച്ചറബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ ആ ഒരു നാമം നമ്മൾ പഠിച്ചറിയുമ്പോൾ നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കാൻ പടച്ചറബിനോട് നമ്മൾ തേടണം. രണ്ട് സുജൂദുകൾക്കിടയിൽ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. അതിൽ ശ്രദ്ധേയമായൊരു ഭാഗമാണ് വജ്ബുർനി, അള്ളാഹുവേ എൻ്റെ ന്യൂനതകൾ നീ പരിഹരിക്കണമേ. അപ്പോൾ എനിക്ക് ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്, ഞാനത് അംഗീകരിക്കുകയാണ്. ആ കുറവുകൾ നികത്താൻ നീ മാത്രമേ ഉള്ളൂ, നീ എനിക്കത് നികത്തിത്തരണമേ. പടച്ചറബ് സലാമാണ് എന്നുള്ള ആ ഒരു നാമം നമ്മൾ പഠിക്കുമ്പോൾ, ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അവൻ്റെ ആ പ്രത്യഭിവാദ്യ രീതി, അഭിവാദന രീതി, അത് നമ്മൾ പ്രചരിപ്പിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസികളാകാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന വിശ്വാസികളാകുവാനും കഴിയുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും. ഞാനൊരു കാര്യം നിങ്ങളെ അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്താൽ പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ സ്നേഹമുള്ള സത്യവിശ്വാസികളായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ എളുപ്പമാണ്. എന്താണ് പറഞ്ഞു കൊടുത്തത്? അഫ്ഷുസലാം അബൈനക്കും. ഈ സലാം, ശാന്തി, സമാധാനം എന്ന അർത്ഥത്തിലുള്ള അഭിവാദന രീതി, അത് നിങ്ങൾ പ്രചരിപ്പിക്കുക എന്നാണ്. സ്വഹാബത്ത് മറ്റൊരു സത്യവിശ്വാസിയെ കണ്ടുമുട്ടിയാൽ ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് വീണ്ടും രണ്ടാമത് ഒന്നുകൂടി കണ്ടാൽ വീണ്ടും സലാം പറയുമെന്നാണ്. അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും താങ്കൾക്കുണ്ടാകട്ടെ എന്ന ആ അഭിവാദനം, അത് വലിയ പുണ്യമാണ്. അത് കിട്ടുന്ന ആൾക്ക്, അത് സ്വീകരിക്കാൻ കഴിയുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ രക്ഷയും സമാധാനവും കൈവരുത്തുന്ന ഒരു തേട്ടവും പ്രാർത്ഥനയും കൂടിയാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കുകയും അതിൻ്റെ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൂറത്ത് യൂനസിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു എന്തെങ്കിലും ദുരിതം നിനക്ക് വെക്കാൻ നിശ്ചയിച്ചാൽ തീർച്ചയായും അത് ദൂരീകരിക്കാൻ, അതിൽ നിന്നൊരു മോചനം തരാൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് അസ്സലാം, ന്യൂനതകളില്ലാത്ത അന്യൂനനായ പടച്ചിറബ്, രക്ഷയും സമാധാനവും നൽകുന്ന പടച്ചിറബ്, അവനെ നമ്മൾ അറിയുമ്പോൾ അവനിലേക്ക് നമ്മുടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മനസ്സും നമ്മുടെ ചിന്തയും ആഗ്രഹങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ നേരെ തിരിയാൻ, അള്ളാഹുവിൻ്റെ നേർക്ക് തിരിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്ന നാമങ്ങളും അതേപോലെ വിശേഷണങ്ങളുമാണ് ഇതിലുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു നാമത്തിന് വലിയ സാധ്യതകളും അതേപോലെ തന്നെ സ്വാധീനങ്ങളുമുണ്ട്. ഒന്ന്, ന്യൂനതകളില്ലാതെയാക്കാൻ നമ്മുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഇടപാടുകളെയും ഒക്കെ ആ രൂപത്തിൽ ക്രമീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക എന്നതാണ്. കുറവുകൾ നികത്തി, കുറ്റങ്ങൾ തീർത്ത് നമ്മുടെ ഓരോ ജോലികളും ഓരോ പ്രവൃത്തികളും ചെയ്യാൻ, കർമ്മങ്ങൾ ആ രൂപത്തിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിർഭയത്വവും സമാധാനവും നമ്മുടെ ഒരു മുഖമുദ്രയായി മാറാൻ ഈ നാമം നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ആയുധം തമാശക്ക് പോലും മറ്റൊരു സഹോദരൻ്റെ നേരെ ചൂണ്ടുന്നത് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അതേപോലെ സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ എന്തെല്ലാമുണ്ടോ അതിലെല്ലാം ഏർപ്പെടേണ്ടവനാണ്, ഏർപ്പെടേണ്ടവളാണ് ഒരു സത്യവിശ്വാസി. രണ്ടാളുകൾ തമ്മിൽ കുടുംബത്തിലോ പരിചയത്തിലോ സുഹൃത്തുക്കളുടെയോ വലയങ്ങളിൽ തെറ്റി അകന്ന് പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അവരെ അനുരഞ്ജനത്തിൻ്റെയും കൂട്ടിയിണക്കുന്നതിൻ്റെയും കണ്ണികളായി വർത്തിക്കാൻ, അവരെ കൂട്ടിയോജിപ്പിച്ച് ഏകോദര സഹോദരങ്ങളാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വലിയ പുണ്യവും പ്രാധാന്യവും കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും എല്ലാം മറ്റുള്ളവർ സുരക്ഷിതരായിരിക്കണം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഏതൊരാളുടെ നാവിൽ നിന്നും കൈകളിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാണോ അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഉണർത്തിയ രൂപത്തിൽ നമ്മൾ പറയുന്ന സലാം, അതിൻ്റെ പ്രാധാന്യവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ആ സലാം വ്യാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. രക്ഷ കാംക്ഷിക്കൽ, അതേപോലെ രക്ഷയുടെ മേഖലകൾ പ്രത്യേകം നമ്മൾ ഉപയോഗപ്പെടുത്തുവാനും, അവിവേകികളായ ആളുകളോട് ഇടപഴകുന്ന സന്ദർഭത്തിൽ വരെയും ആ ഒരു ബോധവും ജാഗ്രതയും നമുക്കുണ്ടാകണമെന്നാണ്. സത്യവിശ്വാസികളുടെ സ്വഭാവമായി സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു കുറെ ഗുണങ്ങൾ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞു, വഈദാ ഖാത്വബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. വഈദാ ഖാത്വബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അവർ അവിവേകികളോട് സംസാരിക്കുമ്പോൾ, അവരെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവർ സലാമിൻ്റെ വാചകം പറയും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പോകും എന്നല്ല, മറിച്ച് സുരക്ഷിതത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെയും മാർഗം അവർ അവലംബിക്കും. ജാഗ്രതയോടെ ശ്രദ്ധയോടെ പറയേണ്ടിടത്ത് ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം സംസാരിക്കാൻ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കാൻ. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫലിയക്കുൽ ഖൈറൻ ഔലിയസ്മുത്ത്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ആളുകൾ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോൾ അവിവേകികളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞത് കേട്ട് മിണ്ടാതെ പോകേണ്ടി വരും. ചിലപ്പോൾ തന്ത്രപരമായി അവരുടെ കെണികളിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടി വരും. അങ്ങനെയെല്ലാം ജാഗ്രത പാലിക്കേണ്ട ഒരു സംസാരവും ഇടപാടുമായിരിക്കണം വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. അതേപോലെ ദാറുസലാം, സമാധാനത്തിൻ്റെ ഭവനമാണ് സ്വർഗം. ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ആ സ്വർഗം രക്ഷയുടെ ഭവനമാണ്, കുറവുകളും ന്യൂനതകളുമില്ലാത്ത സലാമിൻ്റെ വീടാണ്, ഭവനമാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ ആ ഒരു ലോകത്തേക്ക് നമുക്ക് ചെന്നെത്താൻ വേണ്ടുന്ന കർമ്മങ്ങളും വിശ്വാസങ്ങളും ഇടപാടുകളും ആചാരങ്ങളും ഒക്കെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നതുപോലെ പഠിച്ച് മനസ്സിലാക്കി അത് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അസ്സലാം എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ച് മാറുമ്പോൾ നമ്മളൊരു യഥാർത്ഥ മുസ്ലിമാവുകയും ചെയ്യും. സമാധാനത്തിൻ്റെ നിയമനിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് ഒരു യഥാർത്ഥ സമാധാനത്തിൻ്റെ വക്താവ് മുസ്ലിമായി ദാറുസലാം സമാധാന കാംക്ഷികൾക്ക് അള്ളാഹു ഒരുക്കിയ നിർഭയത്വത്തിൻ്റെ ഭവനത്തിലേക്ക് എത്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള നാമങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്സലാം എന്ന നാമത്തെക്കുറിച്ചാണ് ഇന്ന് ബഹുമാന്യ പണ്ഡിതൻ ഷമീർ മദീനി നമ്മോടൊപ്പം ചേർന്നത്. ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, കേൾക്കാൻ ആഗ്രഹമുള്ള കഥ പറയാം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു.
1: പതിവ് പോലെ കഥ പറയുന്നത് ബഹുമാന്യനായ അബ്ദുസ്സലാം വീട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇനി നമുക്ക് കേൾക്കാം.
4: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഇതാണ് വലിയ ലാഭം. മദീനയെ വലിയ ക്ഷാമം പിടിച്ചുലച്ചിരിക്കുകയാണ്. എല്ലായിടത്തും പട്ടിണിയാണ്. ഒന്നും ഭക്ഷണം കഴിക്കാനില്ല. ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ട് ആകെ വിഷമത്തിലാണ്. ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ചരക്കുകൾക്കൊക്കെ വലിയ വില പറയണം. തീവില എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് വിൽക്കുന്നത്. ഈ സമയത്താണ് ദൂരെ ഷാമിൽ നിന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട ചരക്കുകൾ ഇങ്ങനെ മദീനയിലേക്ക് എത്തുന്നത്. നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള വിഭവങ്ങൾ അതിലുണ്ട്. ഓ, ഒന്ന് നോക്ക്, നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പുറത്തേക്ക് ഏറ്റുവെക്കാൻ, കയറ്റിവെക്കാൻ പറ്റിയ വലിയ ധാന്യത്തിൻ്റെ വിഭവങ്ങൾ അതിലുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള. ചെറുകിട കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഉടനെ ഓടിയെത്തുകയാണ്. ചരക്കുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിലക്ക് വാങ്ങണം. ഇരട്ടി വിലക്ക് സാധാരണക്കാർക്ക് മറിച്ചു വിൽക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ എത്ര വില പറഞ്ഞിട്ടും അതിനേക്കാൾ ലാഭം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മറുപടി. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹുവിനു മുഴുവൻ കച്ചവട ചരക്കും ജനങ്ങൾക്ക് അങ്ങനെ ദാനമായിട്ട് നൽകിയ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ആർക്കും കൊടുക്കാതെ അവസാനം ഈ നൂറുകണക്കിന് ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്ന വിഭവങ്ങൾ മുഴുവനും മദീനയിലെ ആളുകൾക്ക്, പാവങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്തു. കച്ചവടക്കാരേക്കാൾ പ്രതിഫലം ഇരട്ടി വില പറഞ്ഞു വന്ന ആളുകളുണ്ടല്ലോ, അവർ നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ആര് നൽകും എന്ന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞിട്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ പോലെ പ്രതിഫലം നൽകാൻ വേറൊരാൾക്കും കഴിയില്ല, അതന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് തിരിച്ചറിഞ്ഞ് ആ വിഭവങ്ങൾ മുഴുവനും അവിടെ ദാനം ചെയ്ത കഥയാണ് ഇപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പ്രിയ ശ്രോതാക്കളെ, വീട്ടിയങ്ങളിൻ്റെ ഒരു നല്ല കഥ പറയാം പ്രോഗ്രാം വേദനയിലെ മധുരം എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ട് അദ്ദേഹം മനോഹരമായി നമുക്ക് ഒരു കഥ പറഞ്ഞു തന്നു. ഇനി നാം പ്രവേശിക്കുന്നു പീസ് റേഡിയോ ജനക്ഷേമം.
1: ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് മുന്നൊരുക്കങ്ങൾ എന്ന ആ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് നജ്മുദ്ദീൻ എമ്മച്ചും പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയും നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
5: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തത്. നജ്മുദ്ദീൻ എം എച്ച് ആൻഡ് അസോസിയേറ്റ്സിൻ്റെ മാനേജിംഗ് പാർട്ട്ണർ, ഉടമസ്ഥനാണ്. രണ്ട് പ്രദേശങ്ങളിലായി, പെരിന്തൽമണ്ണയിലും അലനല്ലൂരിലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമുണ്ട്. 15 വർഷത്തോളമായി അദ്ദേഹം ഈ ഇൻകം ടാക്സ് സേവന രംഗത്ത് ഉണ്ട്. നമുക്ക് തുടരാം. ഇൻകം ടാക്സുമായി ബന്ധപ്പെടുമ്പോൾ ഒരു സെൽഫ് അസസ്മെൻ്റാണ്. എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് സെൽഫ് അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
6: അഥവാ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട് എല്ലാവരും സ്വമേധയാ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി മുതിരുന്ന അല്ലെങ്കിൽ അതിന് താല്പര്യം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവർക്കും കമ്പ്യൂട്ടറും അതുമായി ബന്ധപ്പെട്ട അവയർനെസ്സും ധാരാളമുണ്ട്. സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ കേസുകളിലൊക്കെ സാലറി അതുപോലെയുള്ള ഒരു പെൻഷൻ ഇൻകം മാത്രം കിട്ടുന്ന ആളുകളൊന്നും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രാക്ടീഷണറുടെ ഓഫീസിലേക്ക് വരാതെ സ്വമേധയാ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പൊതുവെ യൂട്യൂബുകളിലൊക്കെ പല വീഡിയോസും ഇതിന് അവൈലബിൾ ആകുമ്പോൾ അതൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ടാണ് പലരും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സ്വമേധയാ നമ്മൾ തന്നെ ഗവൺമെൻറ്റിനോട് നമ്മളുടെ ഇൻകം ഇത്രയാണെന്നും അത് ഇന്ന രീതിയിലുള്ള ഇൻകം ആണെന്നും അതുകൊണ്ട് അതിന് ടാക്സ് ഉണ്ടെങ്കിൽ ഇത്ര എന്നൊക്കെ വോളണ്ടറി ആയിട്ട് നമ്മൾ സെൽഫായിട്ട് അസസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമ്മൾ സ്വമേധയാ ചെയ്യുന്ന ഈ സിസ്റ്റത്തെ തന്നെയാണ് നമ്മൾ സെൽഫ് അസസ് ചെയ്യുക. സ്വമേധയാ എൻ്റെ വരുമാനം ഞാൻ കണക്കാക്കി അതിന് ടാക്സ് അടയ്ക്കണോ വേണ്ടേ എന്ന് ഇൻകം ടാക്സ് റിട്ടേൺ വഴി ഫയൽ ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്.
5: അതുപോലെ ഒരു ഫേസ്ലെസ് അസസ്മെൻ്റ് അതും പറഞ്ഞു കേൾക്കുന്ന ഒരു സംഗതിയാണ്, മുഖമില്ലാത്ത നടപടികളാണ്.
6: തീർച്ചയായിട്ടും അത് ഇന്ന് അധിക ആളുകളിലും അതിനെക്കുറിച്ചൊരു ധാരണയോ അറിവോ ഇല്ലാത്തൊരു പുതിയ വേർഡാണ് സെൽഫ് അസസ് ഫേസ്ലെസ് എന്ന് പറയുന്നത്. ഫേസ്ലെസ് സ്ക്രൂട്ടനി ഉണ്ട്, ഫേസ്ലെസ് അസസ്മെൻറ്റും ഒക്കെ ഉണ്ട്. ചുരുക്കി ഞാൻ പറയാം, സാധാരണ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് യുഗത്തിലാണ്, പേപ്പർലെസ് യുഗത്തിലാണ്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് ഈ 2020 മുതലേ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങി, 2020 മുതൽ ഒരു ഫേസ്ലെസ് സിസ്റ്റം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് അസസ്മെൻറ്റിലൂടെ ഫയൽ ചെയ്യുന്ന റിട്ടേൺസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവർ നമുക്ക് നേരത്തെ നമ്മളൊരു ഉണ്ടായിരുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ നമുക്കൊരു ഫിസിക്കൽ ഫോമിൽ ഒരു ലെറ്റർ വരും രജിസ്റ്റേർഡ്. അതിന് മറുപടിക്ക് നമ്മൾ ഹിയറിങ്ങിന് സമയം നേരിട്ട് ഒരു ഓഫീസറുടെ മുമ്പിൽ പോയിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞ് അവർക്ക് ബോധ്യമാകുന്ന, അത് ബോധ്യമാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള നടപടിയും അല്ല എങ്കിൽ അതിൻ്റെ രീതിയിലുള്ളൊരു നടപടിയും എടുത്തിരുന്നൊരു കാലഘട്ടം. അതൊരു ഓഫ്ലൈൻ മെത്തേഡായിരുന്നു. ഇപ്പോൾ ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറി, എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയ പോലെ തന്നെ ഈ അസസ്മെൻറ്റുകളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറി. ഇതിൽ ഗുണവും ദോഷവുമുണ്ട്. ആദ്യമേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു ഓഫീസറുടെയും നമ്മളുടെ റെക്കോർഡ്സുകളും നമ്മുടെ രേഖകളും വളരെ കറക്റ്റാണെങ്കിൽ നമുക്കൊരു ഓഫീസറോടും കാല് പിടിക്കുക, അയാളുടെ ഔദാര്യം നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഔദാര്യത്തിന് കാത്തു നിൽക്കേണ്ടതില്ല. നിയമം എന്താണോ പറയുന്നത് ആ നിയമം അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് അടച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ടാക്സ്, TDS, അതുപോലെ നമ്മൾ ഇയർലി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അടക്കുന്ന ടാക്സുകളൊക്കെ സെൽഫ് അസസ്മെൻറ്റ് ടാക്സുകളാണ്. ഇങ്ങനെ അടച്ചത് പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ രേഖ ഓൺലൈൻ വഴി ഇമെയിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഒരു ഓഫീസർ നമ്മളെ അറിയുന്നില്ല, നമ്മൾ ഓഫീസറെ അറിയുന്നില്ല, ആരാണിത് വെരിഫൈ ചെയ്യുന്നതെന്നും, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ കേരളത്തിലുള്ള ആളുകളുടെ റെക്കോർഡ്സ് വെരിഫൈ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലോ കാശ്മീരിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഉള്ള ആളായിരിക്കും. ആ ഓഫീസർക്ക് അറിയില്ല ഇത് എവിടെയുള്ള ആളുടെ റെക്കോർഡ്സ് ആണെന്നുള്ളത്. അപ്പോൾ അത് വളരെയധികം അത് ട്രാൻസ്പെറൻറ്റ് കറക്റ്റ് എന്താണോ അത് അസസ് ചെയ്യാൻ ആ ഓഫീസർ നിയമം എന്താണോ പറയുന്നത് ആ നിയമത്തിനനുസരിച്ച് അസസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സിസ്റ്റം അത് കാൽക്കുലേറ്റ് ചെയ്യാനും കമ്പ്യൂട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ മുമ്പേ ഉണ്ടായിരുന്ന നോട്ടീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഒഴിവായി കിട്ടും. ഇനി അതിലെന്തെങ്കിലും നമുക്ക് വീഴ്ചകൾ നമുക്ക് കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ ആ വെരിഫൈ ചെയ്ത ഓഫീസറുടെ റെക്കോർഡ്സുകൾ വേറൊരു ഓഫീസറും കൂടെ സെക്കൻഡറി വെരിഫൈ ചെയ്യുന്ന സിസ്റ്റമാണ് ഡൽഹി. അതെല്ലാം സെൻട്രലൈസ്ഡ് ഡൽഹിയിലാണ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കൈക്കൂലി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ മറ്റൊരാളെ ഒച്ചാനിച്ച് മുമ്പിൽ നിൽക്കുക എന്നിട്ട് സിസ്റ്റം തന്നെ ഇല്ല. നമ്മൾക്ക് ഇഫ് വി ഹാവ് നമുക്ക് വളരെയധികം നമ്മുടെ റെക്കോർഡ്സുകൾ പ്രോപ്പറാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. മറ്റൊരു വശം അതിൽ നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് ചില ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ മീൻസ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈം എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻസിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓഫീസറുടെ മുമ്പിൽ നേരിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിൻഡോ നമുക്കില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ സത്യം കറക്റ്റ് പ്രൂഫ് ഉണ്ടോ അത് സക്സസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഇല്ല എങ്കിൽ നമുക്ക് അതിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കും എന്നുള്ളതാണ് ഫേസ്ലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പല കാര്യങ്ങളും ഗുണമുണ്ട്, പല കാര്യങ്ങളും ദോഷമുണ്ട്. പക്ഷേ പ്രോസസ്സിങ് വളരെ പെട്ടെന്നാവും. മറ്റത് മുമ്പുണ്ടായിരുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറേ ഡിലേ, ടൈം ഡിലേ വരും. ഇത് ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് സെൻട്രലൈസ്ഡ് മോണിറ്ററൈസ് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു ഓഫീസറുടെ അടുത്ത് ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അത് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഓഫീസർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ പണി ടൈമിലി കറക്റ്റ്ലി അത് ചെയ്തു പോകല് നിർബന്ധമാകും. അപ്പോൾ ഈ ചുവപ്പ് നാട എന്ന് പറയുന്ന സംഭവം തന്നെ തീരെ ഇല്ലാതെ അത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം. ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുക എന്നുള്ളതാണ്.
5: 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവൻ സ്വാഭാവികമായും റിട്ടേൺ ഫയൽ ചെയ്യണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. മിക്കവാറും ഇപ്പോഴൊക്കെ പ്രത്യേകിച്ച് ന്യൂ ജൻ ഒക്കെ ഓൺലൈനായും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മൊബൈൽ ഫോൺ വഴി വരെ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
6: നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓടി ചാടി നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന വിൻഡോയിലേക്ക് ITR റിട്ടേണിലേക്ക് പോയിട്ട് ഫയൽ ചെയ്യുന്ന ആ ഒരു സിസ്റ്റമല്ല നമ്മൾ അനുവർത്തിക്കേണ്ടത്. അതിൻ്റെ മുമ്പ് നമ്മൾ നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ തുടങ്ങേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TDS ഒക്കെ പിടിച്ചിട്ടുണ്ടോ TCS ഒക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വമേധയാ അറിയാനുള്ള ഒരു വഴി നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സൈറ്റിൽ കയറിയാൽ, നമ്മുടെ ലോഗിൻ ചെയ്ത് യൂസർ ID പാസ്വേഡും അടിച്ച് കയറിയാൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടും നമ്മൾ ഒരു 3 ഫോം നമ്മൾ ചെക്ക് ചെയ്യൽ നിർബന്ധമാണ്. അതായത് മുംബൈയുള്ള 26AS എന്ന് പറയുന്ന ഫോം നമുക്ക് നമ്മുടെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കയറുക, ഈ ഫയലിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഈ ഫയലിംഗ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ വിൻഡോയിൽ പോയാൽ അതിൽ സബായിട്ട് 26AS ഫോം കാണാൻ പറ്റും. ആ വ്യൂ 26AS എന്ന് പറയുന്നത് അതിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അതിലൂടെ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും. ആ 26 ഓൺലൈൻ വ്യൂ ആയിട്ട് ചെയ്യാനും പറ്റും, ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് നോക്കാൻ പറ്റും. ആദ്യം ആ ഫോം നോക്കിയാൽ ഒരു വർഷം കഴിഞ്ഞ പീരീഡിൽ നമ്മൾ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് TDS പിടിച്ചിട്ടുണ്ട്, TCS പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൺ GST രജിസ്ട്രേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ മന്ത്ലി GST ഫയൽ ചെയ്ത റിട്ടേൺസിൻ്റെ ഓരോ മാസത്തിലും ഫയൽ ചെയ്ത ടാക്സബിൾ ഇൻകം, ടാക്സ് എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം, ടോട്ടൽ ഇൻകം ഒക്കെ കാണാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ഏതൊക്കെ ബാങ്കുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ എമൗണ്ടുകൾ ഡെപ്പോസിറ്റ് വിഡ്രോവൽ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ 26AS നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കേണ്ട ഈ 26AS എന്ന് പറയുന്ന ഫോം ഒന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് പഠിച്ചിട്ട് വേണം ഒരു പ്രിപ്പറേഷൻ തുടങ്ങാൻ. അതോടൊപ്പം ഇപ്പോൾ റീസെൻ്റായിട്ട് 2 വർഷമായിട്ട് ഗവൺമെൻറ് പുതിയതായിട്ട് 2 അഡീഷണൽ ഫോം കൂടെ കൊണ്ടുവന്നു. ഒന്ന് AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ TIS ടാക്സ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ 2 ഫോമും നമുക്ക് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഫോമും നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഈ 26AS ഒന്നും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും. നമ്മളുടെ ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് ഒക്കെ പലരുടെയും ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഷെയർ ട്രേഡിംഗ് ചെയ്യാന്ന് പറയുന്നത്. ഷെയർ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഷെയറുകൾ നമ്മൾ എത്ര കമ്പനികളുടെ ഏതൊക്കെ ടൈമിൽ പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, സെയിൽ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മളുടെ ഈ സാലറി TDS പിടിച്ചതിൻ്റെ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് ഏതൊക്കെ സ്ഥാപനങ്ങൾ എല്ലാം എവറിത്തിങ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഈ AIS ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ സെൽഫായിട്ട് ഫയൽ ചെയ്യാൻ പോകുന്ന ഒരാൾ ആദ്യമേ നോക്കേണ്ടത് ഈ ഫോമുകളാണ്. ഈ ഫോമുകൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് അതൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഫോമ് നമ്മളറിയാതെ ചിലപ്പോൾ വല്ല കമ്മീഷനോ അല്ല ഡിവിഡൻഡോ ഒക്കെ വന്ന് കിടക്കുന്നുണ്ടാവും, അതൊക്കെ
5: ഇൻട്രസ്റ്റൊക്കെ
6: എന്ന് കാണുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ ചിലപ്പോൾ പല പഴയ നമ്മൾ മറന്നുപോയ പോലെ ഡെപ്പോസിറ്റോ FDയുടെയൊക്കെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ അതായത് ബാങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിടിച്ചതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വേറൊരു ടേൺ ഓവറും നമ്മളുടെ 26AS 20AIS കാണുന്ന ഫോംസിലുള്ള റിട്ടേൺസും ഡേറ്റകളും വേറെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഡിസ്പാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുകയും നമുക്ക് നോട്ടീസ് വരികയും ചെയ്യും. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇൻകം ടാക്സ് റിട്ടേണിലേക്ക് പോകാൻ. പ്രധാനമായിട്ടും ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ടീച്ചേഴ്സ് എല്ലാം അവർ ഒരു ഗ്രൂപ്പ്, അത് അങ്ങനെയുള്ള പ്രൊഫഷണൽസ് എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവർ പലരും ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി മാത്രമാണ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ഇവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ബിൽഡിങ്ങിലൊക്കെ റെൻറ്റൊക്കെ കിട്ടുന്നുണ്ടാവാം. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ TDS ഒക്കെ പിടിച്ചിട്ടായിരിക്കും ഇവർക്കൊക്കെ വേണം. പക്ഷേ ഇത് ഇവർ അറിയുന്നുണ്ടാവില്ല. അത് ഈ ഫോം നോക്കാത്തതിൻ്റെ ഒരു അവ്യക്തതയാണ്. പലരും എൻ്റെ അടുത്ത് റിട്ടേൺ റിജക്റ്റ് ആയിട്ട് റീഫണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് വന്നതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നത് ഇവരുടെ സാലറി മാത്രമേ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പെൻഷൻ മാത്രമേ ഫയൽ ചെയ്യും, മറ്റുള്ള FD ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ റെൻറ്റോ അല്ലെങ്കിൽ അവർ തന്നെ കഴിഞ്ഞ വർഷത്തിൽ വല്ല ബിൽഡിംഗ് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസൊക്കെ വിൽക്കലോ വാങ്ങലൊക്കെ നടത്തിയതിൻ്റെ ഡേറ്റയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇവർ ചെക്ക് ചെയ്യാതെ ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു സാലറി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം മാത്രം ഫയൽ ചെയ്യുന്ന ആളുകളാണ് ധാരാളമായിട്ട് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ അത് അവരുടെ കുറ്റമല്ല, അവരുടെ ഒരു അവയർനെസ് കുറവാണ്. ടീച്ചേഴ്സൊക്കെ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യും, അവർ ചിന്തിക്കുന്ന പുറത്തു പോയാലും ഒരു 1000-1500 രൂപ റിട്ടേൺ ഫയൽ ചെയ്യാൻ കൊടുക്കണം, സ്വഭാവം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ സെൻസിറ്റീവായിട്ടാണ്, ഓരോ ഡിജിറ്റും വ്യത്യാസം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഒരു കേസിൻ്റെ അടുത്ത് വന്നത് ഒരു റീഫണ്ട് ചെയ്യാൻ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എവിടെ അതിൻ്റെ മിസ്റ്റേക്ക് കാണുന്നില്ല. പക്ഷേ ഇവർ ടി ഡി എസ് റീഫണ്ട് കിട്ടേണ്ട ഒരു കേസിൽ ടാൻ നമ്പർ, അവരുടെ ടി ഡി എസ് എംപ്ലോ പിടിച്ച ആളുടെ ടാൻ നമ്പർ, ടി ഡി എസ് അടക്കുന്ന ടാൻ നമ്പറില്ല, ആ ടാൻ നമ്പർ റിട്ടേൺ ഫയൽ ചെയ്ത് പഠിച്ചു കൊടുത്തതിൽ ഒരു ഡിജിറ്റ് മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് ഇവർക്ക് അറിയുന്നില്ല, അത്ര അതിനെക്കുറിച്ചൊരു ഗൗരവം കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് 40,000 രൂപയുടെ റീഫണ്ട് ബ്ലോക്കായി കിടക്കുക, അവസാനം അത് നമ്മൾ രണ്ടാമത് റിവൈസ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ആ ശ്രദ്ധക്കുറവ്, ഈ ഫോമുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
5: നമ്മൾ പറഞ്ഞാലും സിസ്റ്റം
6: മറക്കില്ല. പിന്നെ തന്നെയല്ല, ഇപ്പോഴൊക്കെ സിസ്റ്റം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ചെയ്യും, സിസ്റ്റം തന്നെ അതിനെ അനുസരിച്ചാണ് അവരുടെ സോഫ്റ്റ്വെയറൊക്കെ മൊഡ്യൂളുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെൽഫ് അസസ്മെൻറ്റ് റിട്ടേണും അതിൻ്റെ ആക്ച്വൽ ഡേറ്റയും കമ്പയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമൊക്കെ അവരുടെ അടുത്ത് ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്ത് ഒരു ഓഫീസർ നോക്കിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ നോട്ടീസ് ഇൻറ്റിമേഷൻ വിടുന്ന ഒരു കാലഘട്ടമാണ്. ഇതിലൊരു കാര്യം കൂടെ ആഡ് ചെയ്യുള്ളത്, നമുക്ക് ഇങ്ങനെ വല്ല നോട്ടീസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത്, ഒരു കാരണവശാലും നമ്മളൊരു ഫിസിക്കൽ നമുക്കൊരു ലെറ്റർ മുമ്പ് വന്നിരുന്ന പോസ്റ്റൽ ലെറ്റർ പോലെ വരും എന്നുള്ളത് ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്ക് അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, നമ്മുടെ റിട്ടേൺ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. അതിൽ വന്നിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇന്ത്യ 49th ജി എസ് ടി കൗൺസിലിന് മുന്നോടിയായിട്ട് ഗവൺമെൻറ് ഇപ്പോൾ ഒരു അമെൻമെൻറ്റ് ഇനി അത് കൊണ്ടുവരാൻ പോവുക. നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കൊടുത്തിരിക്കുന്ന അതേ മെയിൽ ഐ ഡി മൊബൈൽ നമ്പറും ആണ് ജി എസ് ടി രജിസ്ട്രേഷനിലെ ആളുകൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ജി എസ് ടിയിൽ വേറൊരു മൊബൈൽ നമ്പറും മെയിൽ ഐ ഡി ആയിരിക്കും, ഇൻകം ടാക്സിൽ അത് ഒരു ട്രയൽ എന്ന നിലയ്ക്ക് ഗുജറാത്ത് സ്റ്റേറ്റിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൾ ഓവർ ഇന്ത്യയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരും, ലേറ്റസ്റ്റ് അപ്ഡേഷനാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും കൊടുക്കുമ്പോൾ ഒരേ മെയിൽ ഐ ഡിയും ഒരേ മൊബൈൽ നമ്പറും കൊടുക്കാൻ ശ്രമിക്കുക. പലപ്പോഴും മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ടാവും, നമ്മുടെ വീട്ടുകാരുടെ ആരുടെയും മൊബൈൽ കൊടുത്തു പോകും. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ അതിലേക്ക് മെസ്സേജ് വന്നാലും നമ്മളറിയില്ല. ടൈം കഴിഞ്ഞാൽ പിന്നെ അതിനെ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് അവർ പോവുക ചെയ്യുക. നമ്മൾ അറിഞ്ഞില്ല, കിട്ടിയില്ല. സുപ്രീം കോടതി വരെ ഈ കോവിഡ് പീരീഡിൽ പറഞ്ഞു ഇലക്ട്രോണിക് മെത്തേഡിൽ കൊടുക്കുന്ന സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഇൻറ്റിമേഷൻ ഒരു നോട്ടീസായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാലയളവിലാണെങ്കിലും പക്ഷെ അത് ഒരിക്കലും നമുക്ക് ഒരു ആർഗ്യുമെൻസിൽ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നോട്ടീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻകം ടാക്സ് സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും. പെൻഡിങ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ ഹെഡിൽ അതിൻ്റെ അണ്ടറിൽ നമ്മൾ കംപ്ലയൻസ് പോർട്ടലുണ്ട്. ഈ കംപ്ലയൻസ് പോർട്ടലിൽ പോയാൽ അത് 2021-22 ഓൺവേർഡ്സും അതിൻ്റെ മുമ്പുള്ളതും രണ്ട് കോളം കാണും. അതിൽ നമ്മൾ കയറി നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള നോട്ടീസുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാനും അതിൽ കാണാനും പറ്റും. അപ്പോൾ ഇടയ്ക്കൊരു 1-2 മാസം കൂടുമ്പോൾ നമ്മുടെ റീഫണ്ടുകളൊന്നും വന്നിട്ടില്ല, പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ സൈഡിൽ കയറി നോക്കാൻ, നമുക്ക് മെയിലോ മൊബൈലോ ലെറ്റർ ഒന്നും വന്നില്ലെങ്കിലും നമുക്ക് സമയബന്ധിതമായിട്ട് റിപ്ലൈ കൊടുക്കാം.

0: ആ ഓരോ ഫോമിനെ കുറിച്ച് നമ്മൾ വളരെയധികം ബോധവാന്മാരാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ തെറ്റുകൂടാതെ ഫയൽ ചെയ്യാൻ പറ്റൂ. ഈ ഫോം മാറിയിട്ട് വേറെ ഏതെങ്കിലും ഫോമിൽ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ഇൻവാലിഡാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ റിട്ടേണൊക്കെ ക്ലിയർ ആണെന്ന് ധരിച്ച് നമ്മൾ വീട്ടിലിരിക്കുകയും 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 മാസം ഇത് പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മെത്തേഡിൽ നമ്മുടെ സിസ്റ്റം ഇൻവാലിഡ് ആണ്, നമ്മൾ ITR റിട്ടേൺ ഫയൽ ചെയ്തത് ഇൻവാലിഡ് ആണെന്ന് പറയും, നമ്മുടെ ഡ്യൂ ഡേറ്റ് കഴിയുകയും വീണ്ടും നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റാതിരിക്കുകയും നമ്മുടെ റീഫണ്ട് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന വളരെ ഖേദകരമായ അവസ്ഥകൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ, ഈ ഫോമിനെക്കുറിച്ചൊരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. റിട്ടേൺ ഏതിലും ഫയൽ ചെയ്യാൻ എങ്കിലും അതിനെ കറക്റ്റായിട്ട് നമുക്ക് ആ ഫോമിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നാവും. ഒന്നാമത് ITR 1 എന്ന് പറയുന്ന സഹജ് എന്ന് പറയുന്ന ഒരു ഫോമാണ്. അത് റീസെൻ്റായിട്ട് സഹജ് എന്ന പേരിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യക്കാരന് മാത്രം, അതായത് ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്ന ഫോമാണ്. ഇത് സാലറിയും പെൻഷനും മാത്രം ഉള്ള ആളുകൾക്ക്, അതുപോലെ ഒരു ഹൗസ് പ്രോപ്പർട്ടി, അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് മാത്രം ഇൻകം വരുന്ന ആളുകൾക്ക്, അതുപോലെ പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതായത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള ഇൻകം ഫ്രം അതർ സോഴ്സസ്, വിന്നിങ് ഫ്രം ലോട്ടറി ഇൻകം, അതുപോലെയുള്ള ഹൗസ് റൈസ് ഒക്കെ ഒഴികെ ബാക്കിയുള്ള ഇൻകം ഫ്രം അതർ സോഴ്സസുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം കൂടെ, അതുപോലെ 5000 രൂപയ്ക്ക് താഴെയുള്ള അഗ്രികൾച്ചറൽ ഇൻകം മാത്രമുള്ള ആളുകൾക്കും കൂടെ മാത്രം ഫയൽ ചെയ്യാവുന്ന ഒരു ഫോമാണ് ITR 1 എന്ന് പറയുന്ന ഫോം.
1: ITR എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ.
0: ഇൻകം ടാക്സ് റിട്ടേൺ ITR എന്നുള്ളതിന് ഷോർട്ട് ഇൻകം ടാക്സ് റിട്ടേൺ 1. ആ ഈ ഫോം നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആകും. അപ്പം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ കയറുമ്പോൾ തന്നെ ഏത് ഫോമിലാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫോമുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മളൊരു പ്രിപ്പയർ ചെയ്ത് വെച്ച് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇൻകം ഉണ്ട് എന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്ത് ഒരു വർക്കൗട്ട്, ഒരു വർക്കിംഗ് നോട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ ഫോമൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻകമുള്ള ഈ പറയപ്പെട്ട സാലറി, പെൻഷൻ, അതുപോലെ പിന്നെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതുപോലെയുള്ള ഹൗസ് പ്രോപ്പർട്ടി, ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൂടെ 50 ലക്ഷത്തിൽ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഈ ITR 1 ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. 50 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം ITR 1 അല്ല, ITR 2 പോകേണ്ടത്. അതുപോലെ NRI ആയിട്ടുള്ള ആളുകളും ഫയൽ ചെയ്യേണ്ടത് ITR 2 ഫോമിലേക്കാണ്. അപ്പോൾ അതേപോലെ നമ്മളൊരു കമ്പനിയിലെ ഡയറക്ടറാണ്, ആൾക്ക് ഡയറക്ടർ കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആളും ITR 1 അല്ല ഫയൽ ചെയ്യേണ്ടത്, 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതുപോലെ പിന്നെ 2-ൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ ബിസിനസ് ഇൻകം ഒക്കെ ഉള്ള ആളുകളൊക്കെ വേറെ ഫോമുകളാണ്. ഒന്നിൽ പലരും ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ITR 2 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേരത്തെ പറഞ്ഞ ഇൻകം ഉള്ള ആളുകൾ, അതുപോലെ NRIs, അതുപോലെ 1-ൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകമുള്ള ആളുകൾ, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഇപ്പോൾ നമുക്കൊരു റിയൽ എസ്റ്റേറ്റിൽ, അതുപോലെ ഷെയർ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് ലോങ് ടേം ക്യാപിറ്റൽ, നമ്മുടെ ഒരു പിന്നെ ലാൻഡ് വിറ്റു, അത് 24 മാസത്തിൽ കൂടുതൽ നമ്മൾ, അതായത് 2 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്താണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റലാണ്. അതിന് ഗെയിൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ടാക്സ് അടക്കണം. അങ്ങനെ ടാക്സ് അടക്കുന്നതൊക്കെ ITR 2 എന്ന് പറയുന്ന ഫോമിലാണ്. അതുപോലെ പിന്നെ നമ്മളുടെ അൺലിസ്റ്റ്, പിന്നെ കുറച്ചും കൂടെ 5000 രൂപയ്ക്ക് മുകളിൽ അഗ്രികൾച്ചറൽ, നേരത്തെ പറഞ്ഞ 5000 രൂപ വരെ ഉള്ളതാണ് ITR 1. അഗ്രികൾച്ചർ ഇൻകം 5000 രൂപയ്ക്ക് മുകളിൽ അഗ്രികൾച്ചർ ഇൻകം ഉള്ള ആളുകൾ ഫോം ITR 2 ഉപയോഗിക്കേണ്ടത്. ITR 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ഇൻകം ഉള്ള ആളുകൾക്ക്, അതുപോലെ പ്രൊഫഷണൽ ഇൻകം ആളുകൾക്ക് ഉള്ള ആളുകൾക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാണ്. അതുപോലെ നമ്മളുടെ പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ണേഴ്സായിട്ടുള്ള ആളുകൾക്ക് വരും ഇൻകം കിട്ടും, സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് സാലറിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻകമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പ്രോഫിറ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എക്സംപ്റ്റഡ് ആണ്, പക്ഷേ അവിടെ നിന്ന് കിട്ടുന്ന സാലറി ഇവരുടെ ഇതിൽ ടാക്സബിൾ ആണ്. കാരണം അത് പറയാൻ കാരണം മുമ്പ് 2 ഇത് കഴിഞ്ഞിട്ടാണ് തന്നിരുന്നത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അതിൽ ചേഞ്ചസ് വന്നത്. പാർട്ണർഷിപ്പിലെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവിടെ ടാക്സ് ഓൾറെഡി പാർട്ണർഷിപ്പ് ഫേമിൽ ടാക്സ് അടച്ചതിന് ശേഷം കിട്ടുന്നതാണ് പാർട്ണർഷിപ്പിലെ ഷെയർ. പക്ഷേ സാലറി അതിൻ്റെ മുമ്പേ നമുക്ക് മന്ത്ലി ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻകത്തിൽ ടാക്സബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ITR 3 ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിൽ ITR 4 എന്ന് പറയുന്ന സുഖം എന്ന് പറയുന്നൊരു ഫോം, അത് സാധാരണ കേസിൽ പ്രിസംപ്റ്റീവ് മെത്തേഡിൽ 44AD, 44ADA, 44AE എന്നൊക്കെ പറയുന്ന 3 സെക്ഷനിൽ നമുക്ക് ടേൺ ഓവർ കൂടുതലാണെങ്കിലും ഓഡിറ്റ് 2 ബിസിനസ് ഇൻകം 2 കോടി വരെ ഉള്ള ആളുകൾക്കും പ്രൊഫഷണൽ ഇൻകം 50 ലക്ഷം രൂപയ്ക്ക് ഉള്ളിലുള്ള ആളുകൾക്കും ഗവൺമെൻറ് പിന്നെ ബിസിനസ് ഇൻകം ബാങ്കിലൂടെ വന്നതാണെങ്കിൽ 6%, ക്യാഷായിട്ട് നമുക്ക് ബിസിനസ് ഇൻകം വന്നതാണെങ്കിൽ 8% കാണിച്ചിട്ട് ഓഡിറ്റ് ചെയ്യാതെ നമുക്ക് അതിൻ്റെ ടാക്സ് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിട്ട് ടാക്സബിൾ ഇൻകം കാണിച്ച് ഫയൽ ചെയ്യാവുന്ന

0: ബെസ്റ്റാണ്. അതേപോലെ പ്രൊഫഷണൽ ഇൻകം 50% കാണിച്ചാൽ മതി. ഇപ്പോൾ 40 ലക്ഷം രൂപ പ്രൊഫഷണൽ ഇൻകം ഉള്ള ആൾക്ക് 20 ലക്ഷം രൂപ പ്രൊഫഷണൽ ഇൻകം കാണിച്ചിട്ട് നമുക്ക് അവരെ ഇൻകം ടാക്സ് ഓഡിറ്റ് ചെയ്യാതെ ഫയൽ ചെയ്യാം. അത് പ്രൊഫഷണൽ ഇൻകം 50 ലക്ഷത്തിന് മുകളിലായ ഓഡിറ്റ് ചെയ്യണം ഈ ഫോം അല്ല. ബിസിനസ് ഇൻകം 2 കോടിക്ക് മുകളിലായാലും വ്യത്യാസമുണ്ട്. അപ്പോൾ റീസെൻ്റ് ബഡ്ജറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ റൂളാണ് പറയുന്നത്, ഈ ആളുകളൊക്കെ ITR 4 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതേപോലെ പിന്നെ ITR NRIs അതേപോലെ കമ്മീഷൻ ഏജൻറ്റ് നമുക്ക് ITR 4 ഫയൽ ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമുക്ക് ലോസസ് എന്തെങ്കിലും കഴിഞ്ഞ ഈ വർഷത്തിൽ ലോസ് എന്തെങ്കിലും ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട കേസുകളുണ്ടെങ്കിൽ ITR 4 ഫയൽ ചെയ്യാൻ പറ്റില്ല. പ്രിസംപ്റ്റീവ് മെത്തേഡ് മാത്രമാണ് നമ്മൾ ആ ഫോം ഫയൽ ചെയ്യുന്നത്. ITR 5 ആണ് നെക്സ്റ്റ് അടുത്ത ഫോം എന്ന് പറയുന്നത്. അത് ഈ LLPs പാർട്ണർഷിപ്പ് ഫേം അതുപോലെ AOP അസോസിയേഷൻ ഓഫ് BOI അതായത് BO ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് അതുപോലെ ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺസ് അതുപോലെ ട്രസ്റ്റ് ഫണ്ടൊക്കെ ഉള്ള ആളുകൾക്കാണ് ഈ ITR 5 എന്ന് പറയുന്നത്. പിന്നെ ITR 6 കമ്പനീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഒക്കെയാണ് ഫയൽ ചെയ്യേണ്ട ഫോമാണ്. അതേപോലെ ITR 7 ഉണ്ട്, അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ട്രസ്റ്റ് അതുപോലെ ചാരിറ്റബിൾ സൊസൈറ്റീസ് അതുപോലെ ന്യൂസ് ഏജൻസീസ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ബിസിനസ് ട്രസ്റ്റ് അതുപോലെ സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഫയൽ ചെയ്യുന്നതാണ് ITR 7. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ് ഫോമിനെ ഗവൺമെൻറ് ഡിവൈഡ് ചെയ്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും എല്ലാ ഫോംസും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം മനസ്സിലാണ്. അപ്പോൾ ഈ ഫോംസിൻ്റെ ഒരു നേച്ചറും ഏതൊക്കെ ഫോം ഏതൊക്കെ രീതിയിൽ ഫില്ല് ചെയ്യണം നോക്കണം എന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ ഇൻകം നോക്കിയതിൻ്റെ ബേസിൽ മാത്രമേ ഫോം ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഞാൻ പറഞ്ഞ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് നമ്മളുടെ ആളുകളുടെ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ 7 ഫോമുകളിലും എല്ലാ ഫോമുകളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇൻകം എൻ്റെ ഇൻകം അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെയും ഇൻകം ഏതൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അതിന് സ്യൂട്ടാവുന്ന അത് ഗവൺമെൻറ് പറയുന്ന എല്ലാ നോംസും പരിഗണിച്ചുകൊണ്ടുള്ള ഫോം മാത്രമേ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഫയൽ നമ്മൾ മാറിയിട്ട് ഏതെങ്കിലും ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിട്ടേൺ ഇൻവാലിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക പരിഗണിക്കുക. സ്വാഭാവികമായിട്ടും നമ്മൾ ഫയൽ ചെയ്യാത്തതിന് തുല്യമായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് വരുന്ന അനന്തരഫലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ടൈമിലി ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഡിഫാൾട്ടർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് റീഫണ്ട് കിട്ടാനുണ്ടെങ്കിൽ ആ റീഫണ്ടും നമുക്ക് നഷ്ടമാവും. അപ്പോൾ അത് വളരെ ഗൗരവത്തോട് ശ്രദ്ധിച്ചിട്ട് വേണം ഇൻകംടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം.
1: TIS AIS തുടങ്ങിയ ഫോമുകൾ കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ വിവിധ തരത്തിലുള്ള ഇൻകം ടാക്സ് റിട്ടേണുകളുടെ കാര്യങ്ങളും പറഞ്ഞു. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കാം.
2: ജനക്ഷേമ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് നജ്മുദ്ദീൻ MH അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബ്നു അലി എടത്തനാട്ടുകരയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് മുന്നൊരുക്കങ്ങൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജനക്ഷേമം.
3: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ Article 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്നെണീറ്റു. വിരിയിൽ നിന്നെണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.

0: ഇനി നാം പ്രവേശിക്കുന്നു സ്നേഹക്കൂടിൽ.
1: ഇന്നത്തെ സ്നേഹക്കൂടിൽ പതിവ് പോലെ ബഹുമാന്യനായ ഹാരിസ് മൗലവിയും താജുദ്ദീൻ സ്വലാഹിയുമാണ് നമ്മുടെ കൂടെ ചേരുന്നത്. മടങ്ങുന്ന പ്രവാസിയും ഒടുങ്ങാത്ത ആശങ്കകളും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള രണ്ടുപേരുടെയും സംസാരം നമുക്കിനി കാതോർക്കാം.
2: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ സ്നേഹക്കൂടിൻ്റെ ശ്രോതാക്കളായി ഈ പ്രോഗ്രാമിൽ ചേരുന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് മറ്റൊരിക്കൽ കൂടി വളരെ സമകാലികമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഗൗരവമുള്ള ചില ആശങ്കകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവസരവും സാഹചര്യവും ഒരുക്കിയ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഹാരിസ് മൗലവിയോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറെ ഒരുപാട് കുടുംബങ്ങളെ ആശങ്കപ്പെടുത്തുന്ന അറേബ്യൻ ഗൾഫിലെ പുതിയ സാഹചര്യങ്ങളിൽ തിരിച്ചുപോരുന്ന പ്രവാസികളെക്കുറിച്ചാണ്. സൗദി അറേബ്യയിലെ നിയമ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ വിഷയങ്ങൾ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇന്ത്യയിൽ എത്തിച്ചേർന്നുവെന്നത് ഇന്ത്യൻ ഫോറിൻ അഫേഴ്സ് മിനിസ്ട്രി വളരെ കൃത്യമായി സ്ഥിരീകരിച്ച വസ്തുതയാണ്. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സ് നമ്മൾ എടുത്തിട്ടില്ല. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 20 ലക്ഷത്തിലധികം ആളുകൾ തിരിച്ചെത്തിയെന്ന കണക്ക് മാത്രം മതി അതിൻ്റെ ഒരു വീതിതാവസ്ഥയെ നമുക്ക് ബോധ്യപ്പെടുത്തിത്തരാൻ. ഇപ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, പലപ്പോഴും പ്രവാസികളെക്കൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങുന്ന കുടുംബങ്ങൾ, ഒരർത്ഥത്തിൽ അവരെക്കൊണ്ടാണ് നമ്മുടെ സമ്പദ്ഘടനയും നമ്മുടെ നാടിൻ്റെ പുരോഗതിയുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. അവർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു, അല്ലെങ്കിൽ നിയമങ്ങൾ അവർക്കെതിരായി വരുന്നു എന്നത് വളരെ ആശങ്കയോടെയും വളരെ ഉത്കണ്ഠയോടെയും അവരും അവരുടെ കുടുംബങ്ങളും ഒരുപക്ഷെ ഭരണകൂടവുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഇത് കേൾക്കുന്ന ആളുകളിൽ തീർച്ചയായും ആയിരക്കണക്കിന് പ്രവാസികളുണ്ട്, പ്രവാസികളുമായി ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇവിടെ ഞാൻ ഒന്നാമത് ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കുന്ന പോയിന്റ്, ഈ ഒരു വിഷയം, നിയമങ്ങൾ എതിരാകുന്നു, വിദേശത്തേക്കുള്ള ജോലി സാധ്യത അടയുന്നു, ഉള്ള ജോലികൾ തന്നെ നഷ്ടപ്പെടുന്നു, ഇനി ജോലിയുണ്ടെങ്കിൽ തന്നെ അതിൽ വലിയ സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ഇതെല്ലാം ഒരു വലിയ പ്രശ്നമായി കാണേണ്ടതുണ്ടോ, ഇതിനെ വളരെ ആശങ്കയോടുകൂടെ നോക്കിക്കാണേണ്ടതുണ്ടോ, എന്താണ് ഈ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ട സമീപനം?
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, നമ്മുടെ ഈ പ്രവാസ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് തുടക്കത്തിൽ പറയാൻ ഇഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനോ ജോലി പ്രശ്നം പരിഹരിക്കാനോ വേണ്ടി ഒരു കൊല്ലത്തേക്ക് രണ്ട് കൊല്ലത്തേക്ക് എന്ന മനസ്സോടുകൂടെ മാത്രമാണ് ഇവിടെ നിന്ന് എല്ലാവരും പ്രവാസികളായി പോകുന്നത്. അല്ലാതെ ഒരു 10ഓ 30ഓ 40ഓ കൊല്ലം പ്രവാസ ജീവിതം നയിക്കണം എന്ന് വിചാരിച്ച് ഇവിടുന്ന് പോയ ആരെങ്കിലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല, ഓരോ വർഷങ്ങൾ പിന്നിടുമ്പോഴും തിരിച്ചു പോരണം, അടുത്ത വരവിൽ ഞാൻ നാട്ടിൽ നിൽക്കും, അടുത്ത വരവിൽ നാട്ടിൽ നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ പോകുന്നതും അവർ മുന്നോട്ട് പോകണം. ഇങ്ങനത്തെ ഒരാൾ തിരിച്ചു വരിക എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയല്ല. യഥാർത്ഥത്തിൽ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവരെന്താണ്, അവർ ഈ നാട്ടുകാരാണ്, ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്, അയാളുടെ ഭാര്യ ഇവിടെയാണ്, കുട്ടികൾ ഇവിടെയാണ്, ജീവിത സാഹചര്യങ്ങൾ ഇവിടെയാണ്, എല്ലാ മാതാപിതാക്കളും ഇവിടെയാണ്. അപ്പം അയാൾ ഇവിടെ ജീവിക്കേണ്ട ആളാണ്. പൊതുവെ ഈ ചർച്ചകൾ വരുമ്പോൾ നമ്മൾക്കൊരു തോന്നൽ അവരവിടെ ജീവിക്കേണ്ട ആളുകളാണ്, എന്തോ ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ട് അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു കാരണം ഒരു പ്രവാസ ജീവിതം അവസാനിപ്പിക്കാൻ ഉണ്ടായിരിക്കും. ഒന്നുകിൽ മാരകമായ രോഗങ്ങൾ വന്ന് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, നിയമപ്രശ്നങ്ങളെ കൊണ്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, അതല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥകളോ ചുറ്റുപാടുകളോ പറ്റാത്തതുകൊണ്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിന് വിട്ടു നിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, മാതാപിതാക്കൾ രോഗികളാകുന്നു, അങ്ങനത്തെ സാഹചര്യങ്ങൾ തിരിച്ചു വരുന്ന ആളുകളുണ്ട്.
4: തിരിച്ചു വരാൻ എന്തെങ്കിലും ഒരു നിമിത്തങ്ങൾ ഉണ്ടാകും. ഇവിടെ കുറച്ചധികം ആളുകൾ ഒന്നിച്ചു തിരിച്ചു വരാനും തങ്ങളുടെ കുടുംബത്തോടൊപ്പം ചേരാനുമുള്ള ഒരു നിമിത്തമുണ്ടായി എന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ഇതിന് ചില പ്രത്യാഘാതങ്ങളോ പ്രയാസങ്ങളോ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും കുടുംബരംഗത്തും ചില പ്രശ്നങ്ങളില്ല എന്നൊന്നും പറയാനല്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു മാനസികാവസ്ഥ, അവരിവിടെ നിൽക്കേണ്ടവർ തന്നെയാണ്, അവരിവിടെയാണ് നിൽക്കേണ്ടത്. അപ്പോൾ അവരിവിടെ വരുന്നു, ഇവിടെ താമസിക്കുന്നു, നാട്ടിലേക്ക് വരുമ്പോൾ അവർക്കും ഒരു പേടിൻ്റെ ആവശ്യമില്ല, അതേപോലെ തന്നെ കുടുംബത്തിനും ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. അതായത് എന്താ വെച്ചാൽ, ഒന്ന് അയാൾ നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്, അതുകൊണ്ട് അയാൾക്ക് എന്താണ് ഒരാശങ്കൻ്റെ ആവശ്യം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് തൊഴിലുകളുണ്ട്, എത്രയോ വിദേശികളായ ആളുകൾ, പുറത്തുള്ള സ്റ്റേറ്റിലെ ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ജോലി ഉള്ളത് കൊണ്ടല്ലേ അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? ജോലികളുണ്ട്. അതേപോലെ തന്നെ കുടുംബത്തിന് നമ്മെ ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഒരു തിരിച്ചു വരവിലെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു പ്രതികൂല സാഹചര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ശരിയായ മാനസികാവസ്ഥയിലെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ട്, അതിനെ എങ്ങനെയെല്ലാം പരിഹരിക്കാം എന്ന ഒരു ചർച്ചയ്ക്കാണ് ഏറ്റവും പ്രസക്തി. അതുകൊണ്ട് ആ നിലക്കാണ് നമ്മൾ ഈ ഒരു ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം ആളുകൾക്കുണ്ടാകുന്ന മാനസിക പ്രതിസന്ധികൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, സാമൂഹികപരമായ പ്രത്യാഘാതങ്ങൾ, ഇതിനൊക്കെ പ്രായോഗികമായി എന്ത് പരിഹാരങ്ങൾ കാണാൻ പറ്റും എന്നൊരാശങ്കപ്പെടേണ്ടതുണ്ടോ? ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും പ്രത്യേകിച്ച് ഭയപ്പെടാനോ പ്രയാസപ്പെടാനോ ഒന്നുമില്ല. ഇതിനൊക്കെ പോസിറ്റീവാക്കിയെടുത്ത് ഒരു നല്ല വഴിയിലേക്ക് തിരിച്ചു വിടുന്നതോടുകൂടെ പല ഗുണങ്ങളും, നമ്മൾ വിചാരിക്കാത്ത പല ഗുണങ്ങളും അതിലൂടെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.
2: തീർച്ചയായും ഇത്തരമൊരു രംഗത്തെ, ഇത്തരമൊരു പ്രശ്നത്തെ വളരെ ഗുണപരമായി കാണുകയും അതിൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും എന്ന് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് കൂടുതൽ ഗുണപരമായത് എന്ന ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മളെത്തുന്നത്. തീർച്ചയായും ഒരപ്രതീക്ഷിത സന്ദർഭത്തിൽ വേറെ ജോലിയൊന്നും കിട്ടാതിരുന്നപ്പോൾ ഒരു പേപ്പർ, നമ്മുടെ നാട്ടിലെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു പേപ്പർ റെഡിയായി വന്നപ്പോൾ ആരിസ്മോലെ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ വർഷത്തിന് പോയതാണ്. പിന്നീട് ശരീരം കൊണ്ട് ഒന്നും പറ്റാത്ത അവസ്ഥയിൽ, ഇനിയൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ, വേറൊരു വഴിയും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ മടങ്ങുന്നവരോ, അല്ലെങ്കിൽ എംബാം ചെയ്ത ബോഡി ഏതെങ്കിലുമൊക്കെ എയർ ആംബുലൻസുകളിൽ ഇങ്ങോട്ട് എത്തിക്കുന്നവരോ, അല്ലെങ്കിൽ ഫ്ലൈറ്റുകളിൽ ഇങ്ങോട്ട് എത്തിക്കുന്നവരോ ഒക്കെയാണ് സമൂഹത്തിൽ പ്രവാസികളിൽപ്പെട്ട പലരും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കും എൻ്റെ നാട്ടിലേക്കുമാണ്. എനിക്കവിടെ ഇടമുണ്ട് എന്ന ഒരു ബോധ്യം പ്രവാസിയുടെ ഉള്ളിലുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ കയറി വരുന്ന വീട്ടിലെ അംഗങ്ങളെ പ്രത്യേകം ഈ കാര്യത്തിൽ എന്തെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഭാര്യ, ഉമ്മ, പെങ്ങൾ ഇങ്ങനെ കാണുന്നവരൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഒരുപക്ഷെ മനസ്സിൽ മുഴുവൻ കനലെരിഞ്ഞുകൊണ്ടും ആശങ്കകൾ അലതല്ലിക്കൊണ്ടും കയറി വരുന്നൊരു പ്രവാസിയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന വാക്കുകളാണോ സമൂഹം കൊടുക്കുന്നത്, കുടുംബം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അദ്ദേഹത്തോട് പ്രതികരിക്കേണ്ടത്, അതിൻ്റെ ഒരു ശരിയായ വശം, മനഃശാസ്ത്രപരമായ വശം എന്താണ് എന്ന മേഖലയാണ് ഇനി നമ്മുടെ ചർച്ചയിൽ വരേണ്ടത്.
4: പൊതുവെ ഒരു പ്രവാസി ഒരു 6 മാസത്തെയോ 3 മാസത്തെയോ ലീവിന് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ അത്യധികമായ സന്തോഷത്തോടു കൂടെയാണ് കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ വാഹനമെടുത്ത് എയർപോർട്ടിൽ പോയി അവരെ സ്വീകരിച്ച് സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം തിരിച്ചു വരുന്നത്. എന്നാൽ ഇത്തരമൊരു സ്ഥിരമായ ഒരു തിരിച്ചു വരവിനെ യഥാർത്ഥത്തിൽ എന്താണ്, വലിയ ദുഃഖത്തോടെയും ആശങ്കയോടുകൂടെയും ഒരു വരവിൻ്റെ ഒരു സന്തോഷമില്ലാത്ത രൂപത്തിലാണ് പലപ്പോഴും സ്വീകരിക്കുവാനുള്ള സാധ്യത. ആ ഒരു കാഴ്ചപ്പാട് തന്നെ യഥാർത്ഥത്തിൽ തിരിച്ചു വരുന്നൊരു പ്രവാസിയുടെ മനസ്സിൽ വലിയ ആശങ്കകളും വേദനകളും ഉണ്ടാക്കും. ഇവിടെ ഈ തിരിച്ചു വരുന്നൊരു പ്രവാസിയുടെ മനസ്സ് യഥാർത്ഥത്തിൽ കുടുംബം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്, ഒരു ജോലി നഷ്ടപ്പെട്ട വരവാണല്ലോ തിരിച്ചു വരുന്നത്. ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരാൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു പ്രതിസന്ധി നമുക്ക് ചിന്തിക്കാം, മാനസികാവസ്ഥ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ വന്ന് ഞാൻ എന്തു ചെയ്യും എന്ന ആ വളരെ ശക്തമായ ആശങ്കയോടും ഭയത്തോടും കൂടെയാണ് അയാൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നാട്ടിലേക്ക് തിരിച്ച് വരുന്നത്. മാത്രവുമല്ല, തൻ്റെ കുട്ടികളുടെ പഠനം, തൻ്റെ കുടുംബത്തിൻ്റെ മുന്നോട്ട് പോക്ക്, അടുത്ത മാസത്തെ ചെലവ്, അതെന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള വ്യാകുലതകളും അയാളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നാട്ടിലേക്ക് വരുമ്പോൾ നാട്ടിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാടവർക്ക് സുപരിതമാണല്ലോ, ഇവിടുത്തെ സാഹചര്യങ്ങൾ അവർക്ക് അറിയാലോ, വീടെങ്ങനെ മുന്നോട്ട് പോകുന്നു, ഇവിടെ എന്ത് ചിലവുണ്ട്, എന്ത് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഭാര്യക്കാണ് അറിയുക, വീട്ടിലേക്കാണ് അറിയുക. അപ്പോൾ അദ്ദേഹത്തോട് ആരൊക്കെ പറയാൻ പറ്റുള്ളൂ, നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട, നമ്മുടെ നാടല്ലേ, അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും, ഇത് അള്ളാഹു എന്താണ് നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാരണമെന്നേ വിചാരിക്കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞ് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ആത്മധൈര്യം പകരുന്നൊരു സമീപനമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു ബേജാറും ആശങ്കയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ പരിഗണിച്ചു കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും വീട്ടിൽ കൊണ്ടുവരികയും അതേപോലെ തന്നെ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ചർച്ച ചെയ്യുകയും സമീപിക്കുകയും ചെയ്യേണ്ടത് എന്നതാണ് ഏറ്റവും ഒന്നാമത്തെ പ്രശ്നം. അതാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യും, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതാണ് നമ്മൾ ഏറ്റവും മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ പൊതുവേ കുടുംബവുമായി ബന്ധപ്പെട്ട് ശീലിപ്പിച്ച ശീലങ്ങളുടെ ഒരു പ്രശ്നം ഇതിൽ ഗൗരവപരമായി നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അതായത് നമ്മളൊരു പ്രവാസത്തിലാണോ നാട്ടിലാണോ എന്ന വ്യത്യാസമില്ലാത്ത ഒരു ജീവിത രീതിയാണ് നമ്മൾ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവേണ്ട സമീപനം. പലപ്പോഴും പല പ്രവാസികൾക്കും സംഭവിക്കുന്ന അബദ്ധം എന്ന് വെച്ചാൽ അവർ എസ്കേപ്പ് ചെയ്യുകയാണ് ജീവിതത്തിൽ. അതായത് വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്ന്, കുടുംബ വീട്ടിലെ കാര്യങ്ങളിൽ നിന്നൊക്കെ തൽക്കാലം എന്ത് ചെയ്യുക, ഞാൻ കുറച്ച് പൈസ അയച്ചു കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ പൈസ അയച്ചു കൊടുക്കുക, രാവിലെയും വൈകുന്നേരം ഒന്ന് ഫോൺ ചെയ്യുക, വിവരങ്ങൾ ചോദിക്കുക എന്നതിലപ്പുറത്തേക്ക് കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു വാപ്പ വരുന്നു, ഭർത്താവ് വരുന്നു എന്നുള്ള ഒരു മാനസികാവസ്ഥ എന്ത് ചെയ്യുന്നില്ല, യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സാമ്പത്തികമായ ഒരു വരവ് നിൽക്കുന്നു, ഇനി എന്ത് ചെയ്യും എന്ന ചിന്തകൾക്കപ്പുറം ബന്ധങ്ങളുടെ ഒരു ചിന്ത, എന്ത് വാപ്പാനെ കിട്ടിയല്ലോ എന്ന്, ഇനി വാപ്പാനൊപ്പം കടക്കാലോ, വാപ്പാനെ കൂടെ ജീവിക്കാലോ, വാപ്പാനോട് പുറത്തു പോകാലോ, ഇനി എങ്ങോട്ട് പോകാനും കോളേജ് കോസ്റ്റൽ കൊണ്ടേക്കാനൊക്കെ വാപ്പുണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മാനസികാവസ്ഥ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ബന്ധങ്ങളുടെ വളരുന്നില്ല. ഞാൻ ഇത്ര കാലം സഹിച്ചു നിന്ന എൻ്റെ കൂടെ ഉറങ്ങാനും എൻ്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എൻ്റെ പ്രിയതമൻ എൻ്റെ കൂടെ ഉണ്ടാവുകയാണല്ലോ എന്ന ചിന്ത വരുമ്പോൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവുക. ഞാൻ ആ ചിന്ത എങ്ങനെ ഇല്ലാതായി, അടിസ്ഥാനപരമായി ജോലി നഷ്ടപ്പെടാത്ത പ്രവാസികളും ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. അത് ഈ വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബനാഥനോട് വാപ്പ എന്ന നിലക്ക്, ഭർത്താവ് എന്ന നിലക്ക്, മകൻ എന്ന നിലക്ക് എന്ത് ബന്ധങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. ഒരു 10 മിനിറ്റ് നമ്മൾ പുറത്തു പോയാൽ, ഒരു 2 ദിവസത്തേക്ക് നമ്മളൊരു പുറത്തു പോയാൽ ആ വീട്ടുകാർ നമ്മളുടെ അഭാവത്തിൽ എന്ത് അനുഭവിക്കുന്നുവോ, ഈ അനുഭവ അവസ്ഥയെ വീട്ടിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടിണി കിടന്നാലും വേണ്ടില്ല, എന്ത് കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഉപ്പ നിങ്ങൾ ഇവിടെ ഉണ്ടായാൽ മതി എന്നല്ലേ കുട്ടികൾ പറയുകയുള്ളൂ. ആ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പെരുമാറ്റവും, നാട്ടിലില്ലെങ്കിലും നാട്ടിലാണ് എന്ന ഒരു മാനസികാവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ പ്രവാസികൾ വീടുമായി ഇടപഴകേണ്ടത് എന്നത് വീട്ടുകാർ നിരാകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ കുടുംബപരമായ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കുടുംബം നല്ല മനസ്സോട് സ്വീകരിക്കും സമീപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: പ്രവാസിയായിരിക്കുമ്പോൾ തന്നെ വീട്ടിലെ നാഥനെ പോലെ ഇടപെടുന്ന ഒരു പിന്നെ വഴി ആസൂത്രണം ചെയ്യണമെന്നത് നേരത്തെയും സ്നേഹക്കൂട് അതിൻ്റെ ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുണ്ട്. കുറച്ച് പൈസ അയച്ചു കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങൾ അവർ നടത്തുക എന്നതല്ല, മറിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ വീട്ടിലെ ഡേ ടു ഡേ കാര്യങ്ങളിൽ അവർക്കൊരു ഭാരമാകാത്ത വിധമുള്ള നിയന്ത്രണങ്ങളും, നാട്ടിലുണ്ടാകുമ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പരിമിതിയുണ്ടെങ്കിൽ പോലും വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് നേരത്തെയും ഈ ഒരു ചർച്ച ആവശ്യപ്പെട്ടത് ഇവിടെ ഓർക്കുക. ഇനിയും മടങ്ങാനുള്ള പ്രവാസികൾക്കത് കൂടുതൽ ഗുണപരമായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ 2 ചിത്രങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, ഇന്ന് എൻ്റെ ക്ലാസ് മുറിയിലുണ്ടായൊരു അനുഭവമാണ്. പ്രവാസിയായ വാപ്പയെക്കുറിച്ച് ഒരു മകൻ ഇങ്ങനെ പറയുന്നൊരു പാട്ട് ക്ലാസ്സിലെ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡാവുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഒരു കുട്ടി വന്ന് പാട്ടുപാടും. ആ പാട്ടുപാടുന്ന കുട്ടിയാണ് അടുത്ത ദിവസം ആരാണ് പാടേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇന്നലെ അങ്ങനെ നറുക്ക് വീണൊരു കുട്ടി ഇന്ന് നല്ലൊരു പാട്ടും കൊണ്ടാണ് അവൻ വന്നത്. നന്നായി പാടുന്നവൻ പ്രവാസിയായ ഉപ്പാക്ക് കത്തെഴുതുന്ന ഒരു കുട്ടിയുടെ വരികളാണ് പാടിയത്. ഇത് കേട്ട ഉടനെ അവിടെ ഇരിക്കുന്ന മറ്റൊരു കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ അവൻ കരയണിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞു അവൻ ആ പാട്ട് കേട്ടിട്ടാണ് സാറേ കരയുന്നത്. അപ്പോൾ അവൻ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ ഉപ്പ ഇന്ന് ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ മക്കൾ കണ്ണീരോടുകൂടെ യാത്രയാക്കുന്ന മക്കളുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു പ്രവാസി പറഞ്ഞതറിയാം, മക്കളെ നമുക്കൊന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വേണം, അല്ലെങ്കിൽ കുട്ടികൾ ഫോണേ വാങ്ങുകയില്ല, പിന്നെ ഞങ്ങളെന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മക്കളുടെ ഇടയിലുള്ള ഒരു വല്ലാത്തൊരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. തിരിച്ചെത്തിയ പ്രവാസി എന്ത് ചെയ്യണം എന്ന രീതിയിലേക്ക് ചർച്ച പോകും മുമ്പ് എനിക്ക് തോന്നുന്നു വരാനിരിക്കുന്നവർക്ക് അവരുടെ മക്കളെ ഹാൻഡിൽ ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ ഇപ്പോഴും പ്രവാസികളാകുന്നവർ അവരുടെ മക്കളെ ഹാൻഡിൽ ചെയ്യുന്നിടത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ചില ടിപ്സുകൾ നമുക്ക് ഈ ഒരു ചർച്ചയിൽ കൊടുക്കൽ ആവശ്യമാണ് എന്ന ഒരു തത്വത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്.
4: നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പിതാവിൻ്റെ സാന്നിധ്യം എന്നുള്ളത് കുട്ടികളിൽ എന്താണ്, എങ്ങനെയാണ് കുട്ടികൾ അത് ആവശ്യപ്പെടുന്നത്, എന്താണ് അവർക്കൊരു പിതാവിൽ നിന്ന് ലഭിക്കുന്നത്, ഒരു പിതാവിനെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്നതൊക്കെ മനസ്സിലാകുമ്പോൾ മാത്രമേ അത് യഥാർത്ഥത്തിൽ ആ കുട്ടികളോടുള്ള സമീപന രീതിയും ആ പെരുമാറ്റ രീതിയും നമുക്ക് മനസ്സിലാവുള്ളൂ. സാധാരണ ഒരു പ്രവാസി ഫോൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീട്ടിലെ വിവരങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അത് വീണ്ടും പിന്നെന്താ എന്നിങ്ങനെ ചോദിക്കുന്ന പിന്നെന്തകൾക്കുള്ള മറുപടികൾ ഇങ്ങനെ വരുന്ന ഒരു ദീർഘമാണ്. അതൊരു മടുപ്പാണല്ലോ. ഇവിടെ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, അവർക്കൊരു മടുപ്പാണ് സൃഷ്ടിക്കുന്നത്, ഒരു ശബ്ദം കേൾക്കാനുള്ള ആഗ്രഹം, അതിനപ്പുറത്തേക്ക് ആ സംസാരങ്ങളിൽ എന്താണുള്ളത് സാധാരണഗതിയിൽ. അപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ ഇതാണ് യഥാർത്ഥത്തിൽ ഫോൺ വേണ്ട, ഇനി ഇങ്ങനെ സംസാരിച്ചോളിയും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മനോവേദന ഉണ്ടാക്കുന്നതിൻ്റെ കാരണം. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു കുട്ടി പിന്നെ പിതാവ് മരിച്ചുപോയ അനാഥനായ ഒരു ബാലൻ, ആ ബാലൻ ശരിക്കും വാപ്പനെ കണ്ടിട്ട് പോലുമില്ല, പക്ഷേ കൂട്ടുകാരായ ആളുകളെല്ലാവരും വാപ്പയെക്കുറിച്ച് പറയുമ്പോൾ ആ വാപ്പ എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ചില സ്വപ്നങ്ങളുണ്ട്. വാപ്പൻ്റെ കൂടെ ഒന്ന് പുറത്തു പോവാൻ, ചില കാര്യങ്ങൾ വാപ്പയോട് പറയാൻ, അതേപോലെ തന്നെ വാപ്പയുമായിട്ടുള്ള സ്നേഹം പങ്കിടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ വാപ്പ കൊണ്ടുപോയി വാങ്ങിത്തരുന്ന രംഗങ്ങൾ, അതേപോലെ തന്നെ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് വാപ്പയുമായി പങ്കുവെക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെ ഒരു വാപ്പയെക്കുറിച്ചൊരു കുട്ടി എന്തൊക്കെ പറയുന്നുവോ ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ അനാഥരല്ലെങ്കിലും നമ്മുടെ പ്രവാസികളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ വരുന്ന സന്ദർഭങ്ങളും അതേപോലെ തന്നെ കുട്ടികളുമായി ഇടപഴകുന്ന സന്ദർഭങ്ങളിലൊക്കെ കഴിയുന്നത്ര സമയം നമ്മൾ നാട്ടിലുണ്ടാകാൻ ശ്രമിക്കുകയും ഇനി വരുന്ന സമയം, അതായത് ഒരു മാസമാണെങ്കിലും രണ്ട് മാസമാണെങ്കിലും, ആ മാസം എന്താണ്, സാധാരണ വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈസയായിട്ട് നമ്മൾ വരും, എന്നിട്ട് എന്ത് ചെയ്യുക, സാധാരണ കുറച്ച് ഹോട്ടലിൽ കയറുക, കുറച്ച് ഭക്ഷണം കഴിക്കുക, കുറച്ച് യാത്രകൾ ചെയ്യുക എന്നതിലുപരി എന്താ വെച്ചാൽ, നമ്മുടെ തിരക്ക് പിടിച്ച സന്ദർഭത്തിനിടയിൽ പൊതുവേ കുട്ടികളുടെ കാര്യങ്ങൾ അത്ര ഗൗരവമായിട്ട് കാണൂല. അവിടെ പോകാണ്ട്, അവിടെ ഒരു ബിസിനസ് അഡ്വാൻസ് കൊടുക്കാണ്ട്, അവിടെ ഒരു പാർട്ട്നറോട് എനിക്ക് സംസാരിക്കാണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഗൗരവപരമായ കാര്യങ്ങൾ കൂടുമ്പോൾ പൊതുവെ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പലപ്പോഴും വിസ്മരിക്കുന്നു എന്നുള്ളതാണ് തിരക്കിൽ. കാരണം രാവിലെ ഒരു കാര്യം, ഇപ്പോൾ സാധാരണ ഒരു പ്രവാസി നാട്ടിലെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടുന്ന് ആരെങ്കിലും കൊടുത്തയച്ച കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, അതേറ്റ് എന്ത് ചെയ്യും, ആദ്യത്തെ രണ്ട് ദിവസം തന്നെ എന്താ ഉണ്ടാവുക, പുറത്തു പോകാനാണ് ശ്രമിക്കുക. അപ്പോൾ പോരുമ്പോൾ തന്നെ പറയണം എന്താണ്, ഒരാഴ്ച ഞാൻ എന്താവില്ല, ഇതൊന്നും കൊണ്ടു കൊടുക്കാൻ പോവില്ല, നിങ്ങൾ തന്നോളി ഞാൻ കൊണ്ടുപോയിക്കോളാം, പക്ഷെ എന്താ വെച്ചാൽ ഒരാഴ്ച എൻ്റെ കുട്ടി. അപ്പോൾ നമ്മളാ രണ്ട് ദിവസം വന്നിട്ട് വിട്ട് നിൽക്കുമ്പോൾ തന്നെ എന്തുണ്ട് ഭാര്യയും കുട്ടികളും ചിന്തിക്കുന്നത്, ഞങ്ങൾ അത്ര വലിയൊരു ഗൗരവപരമായ ഘടകമല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞാൽ വന്ന സമയം നമ്മളെന്താണ് നഷ്ടപ്പെട്ടു പോയ രണ്ട് കൊല്ലങ്ങളുടെ വീണ്ടെടുപ്പിനാണ് ഈ ഒരു മാസത്തെ ലീവ് എന്ന തിരിച്ചറിവോടുകൂടെ പ്രവാസത്തിൻ്റെ ലീവുകളെ ഉപയോഗിക്കുന്ന എത്ര രക്ഷിതാക്കൾ ഉണ്ടാകുമെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞ ആ രണ്ട് മാസം നല്ലൊരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തിരിച്ചുപോക്കിന് ഒന്നാമത്തെ പോക്കിൻ്റെ അതേ സങ്കടമുണ്ടാകും, ഒന്നാമത്തെ പോക്കിൻ്റെ അതേ കരച്ചിലുണ്ടാകും, ഒന്നാമത്തെ അതിൻ്റെ വേദനകളുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞത് കുട്ടികളെ സീരിയസ് ആയി കാണുകയും നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും നഷ്ടപ്പെട്ടു പോയ സമയത്തെ തിരിച്ചെടുക്കാനുള്ള സമയമാണ് എന്ന് ചിന്തിക്കണം. നോക്കുന്നെങ്കിൽ നമുക്ക് തന്നെ സ്നേഹക്കൂടിൽ എഴുതി കിട്ടിയ അനുഭവങ്ങളിൽ എത്രയോ സ്ത്രീകൾ പറയുന്നുണ്ട്, അയാളെ നാട്ടിൽ വന്ന് അവിടെ ഉണ്ടാവില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും, അങ്ങാടി പോവും, ഹോട്ടലിൽ പോവും, എത്ര വേദനകൾ പെൺകുട്ടികൾ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ 3 കൊല്ലം കാത്തിരുന്നിട്ട് 2 മാസത്തിന് അയാൾ വന്നിട്ട് അയാൾ വീട്ടിലുണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രവാസികളെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ അവരൊരു പുനർവിചിന്തനത്തിന് തയ്യാറാവേണ്ടതില്ലേ എന്ന് ഗൗരവപരമായി നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, വെറും ഫോൺ വിളിച്ച് എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റ് കോളിൽ എന്ത് ചെയ്യുക, കുറേ സമയം സംസാരിക്കുക എന്നതുകൊണ്ട് മാത്രം എന്താണ് എല്ലാ ബന്ധങ്ങളെയും സ്ഥാപിക്കാനും വീട്ടിലുള്ളതുപോലെ ജീവിക്കാനും പറ്റുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. നമുക്ക് കിട്ടുന്ന സമയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ 2 കൊല്ലത്തെയും ഭാര്യയ്ക്ക് നഷ്ടപ്പെട്ടു പോയ 2 കൊല്ലത്തെയും പരിഹരിക്കാനാണ് ഈ 2 മാസം എന്ന തിരിച്ചറിവോടുകൂടെ പെരുമാറിയാൽ നമുക്ക് തീർച്ചയായും നമ്മൾ വാപ്പ എന്ന, ഭർത്താവ് എന്ന, മകനെന്ന ആ ഊഷ്മളമായ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ആ നിലക്ക് പ്രവാസികൾ ചിന്തിക്കേണ്ടതുണ്ട്.
2: പ്രവാസി സമൂഹത്തിനുള്ള വളരെ മികച്ച മാർഗനിർദ്ദേശങ്ങളാണ് സ്നേഹക്കൂടിൻ്റെ ചർച്ചയിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. നിങ്ങൾക്ക് സ്വാഭാവികമായും കൂടുതൽ കൂട്ടിച്ചേർക്കലുകളും ചോദ്യങ്ങളും എല്ലാം ഉണ്ടാകും. നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ആരുസ്മോലി പറഞ്ഞൊരു വാചകത്തെ ഒന്നുകൂടി നമ്മൾ വിലയിരുത്തലിന് വിധേയമാക്കുകയാണ്. കൊണ്ടേ കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ നിനക്ക് എത്ര കിലോ ഉണ്ട്, എനിക്ക് 35 കിലോ ഉണ്ട്, ഇതൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കും. പ്രവാസികൾക്ക് ഫോണില്ലാത്ത കാലത്ത്, അവർക്ക് ബന്ധപ്പെടലുകൾക്ക് ഇടമില്ലാത്ത കാലത്ത്, ആ മഞ്ഞ കടലാസിലെ അരികിന് ചുറ്റുമിങ്ങനെ പൂക്കളുള്ള ആ ഒരു കത്തിൻ്റെ പേജിൽ കുറേ വരികൾ എഴുതിയിരുന്ന കാലത്ത് നമ്മൾ ശീലിച്ച ഒരു കാര്യം, ഇന്നെല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള കാലത്തും നമ്മൾ എടുക്കുന്നു എന്നതാണ് വളരെ വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടുന്ന് കൊടുത്തേക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഈ സാധനം കൊണ്ടുപോയി കൊടുക്കാൻ ഒരാളെ നമ്മൾ നിയോഗിക്കുമ്പോൾ അയാളുടെ വീടും കുടുംബവും അയാളുടെ ബാക്കി കാര്യങ്ങളും കൂടിയൊക്കെ പരിഗണിക്കേണ്ടതാണ് എന്നൊരു വാചകം ഈ സന്ദർഭത്തിൽ ചേർത്ത് വെക്കുന്നു. 1.5 മാസം 2 മാസത്തിന് അയാൾ വന്നാൽ അയാളുടെ രാത്രിയിലെ ഒരു വലിയ സമയം ഉറക്കത്തിന് പോയി, അയാളുടെ വലിയൊരു സമയം അയാളുടെ കുടുംബത്തിലെ ബാക്കി ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. വളരെ ചെറിയൊരു പ്രൈവസി ടൈമാണ്, സ്വകാര്യ സമയമാണ് യഥാർത്ഥത്തിൽ അയാളുടെ ഭാര്യയ്ക്ക് ലഭിക്കുന്നത്. അതും വളരെ വൈകി വന്ന് തളർന്നുറങ്ങുന്ന അയാൾക്ക് വേണ്ട കാര്യങ്ങൾ പൂർണ്ണമായി നിർവഹിച്ചു കൊടുക്കാനും സാധിക്കുന്നില്ല എന്നത് വളരെ കൃത്യമാണ്. അതോടൊപ്പം ഇവിടെ ഇതിൻ്റെ അനുബന്ധമായൊരു ക്വസ്റ്റ്യൻ കൂടി ഉയരണമെന്ന് തോന്നുന്നു. പലപ്പോഴും 2 മാസം മാത്രം ലീവുള്ള പലരെയും വിലയിരുത്തിയാൽ ഈ 2 മാസത്തെ ലീവ് അതിൻ്റെ ടിക്കറ്റ് കമ്പനി കൊടുക്കുന്നതാണ്. ആ കമ്പനി കൊടുക്കുന്ന ടിക്കറ്റിന് മാത്രം കാത്തു നിൽക്കേണ്ടതുണ്ടോ? കുട്ടികളുടെയോ, കുട്ടികൾ വളർന്നു, സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു, ഈ ക്യാഷ് എന്നത് ജീവിക്കാനുള്ളതാണല്ലോ, കുടുംബത്തിനുള്ളതാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഒരു കമൻ്റ് പറയൽ ആവശ്യമല്ലേ എന്നാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്.
4: തീർച്ചയായും അത് പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. അതായത് നമ്മളൊരു പ്രവാസ ജീവിതത്തിൽ എൻ്റെ പ്രവാസ ജീവിതത്തിന് എന്ത് പരിക്ക് പറ്റും എന്ന് നോക്കിയിട്ടാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അതായത് ഇവിടുത്തെ ലീവ് നഷ്ടപ്പെട്ടാൽ, ഇവിടുത്തെ ശമ്പളം നഷ്ടപ്പെട്ടാൽ അതെങ്ങനെ എൻ്റെ ഇവിടുത്തെ ജോലിയെ ബാധിക്കും, വരുമാനത്തെ ബാധിക്കും എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഈ ടിക്കറ്റിന് കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഞാൻ അധികം ശമ്പളമില്ലാതെ എടുക്കുന്ന ലീവ്, എനിക്കെൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കൊരു ജീവിതം കിട്ടുന്നു എന്ന് ചിന്തിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും ലീവുകൾ നീട്ടാനും ചില കുറച്ച് സമയം കൂടെ നിൽക്കാനും ഒക്കെ എന്ത് ചെയ്യും, അവസരങ്ങൾ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, കഴിയും. അതിനൊരു പ്രാധാന്യം, അതിൽ കടമ നിർവഹണം ഉണ്ടല്ലോ. അതായത് തൻ്റെ ഭാര്യയോടുള്ള കടമ നിർവഹിക്കുന്നു, മക്കളുടെ കടമ നിർവഹിക്കുന്നു, മാതാപിതാക്കൾ എന്നും മക്കളെ കാണാൻ ആഗ്രഹിച്ച് എന്ന് മരിക്കും, എന്ന് പോവും എന്നൊക്കെ വിചാരിച്ച് കാണാനുള്ള സ്വപ്നമായിട്ട് കാത്തിരിക്കുമ്പോൾ അതൊക്കെ സാക്ഷാത്കരിക്കാനുള്ള ഒരു നന്മയുടെ യാത്രയാണ്, ഒരു പുണ്യയാത്രയാണ് നാട്ടിലേക്കുള്ള യാത്ര എന്ന് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, കാണാൻ കഴിയുമ്പോൾ നമുക്ക് ലീവുകളെ കുറക്കാൻ പറ്റും. പക്ഷെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ അകന്ന് നിൽക്കേണ്ട പ്രശ്നങ്ങളെന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ പ്രവാസത്തിൻ്റെ കുറേ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒരു എസ്കേപ്പിസം എന്ന് പറയാല്ലേ, നമുക്കിങ്ങനെ ഒരു ജീവിതത്തിനൊരു സ്വസ്ഥത പോലെ രാവിലെ നമ്മുടെ ജോലികളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു എന്നൊരു പുതിയ ജീവിത ശൈലിയിലേക്ക് മാറുകയും ഇനി കുടുംബത്തിലും വീട്ടിലും ഒക്കെ ആകുകയാണെങ്കിൽ അത് കുറേ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ലീവ് കുറക്കാനും അതേപോലെ തന്നെ അവിടെ തന്നെ തുടർന്ന് നിൽക്കാനും നാട്ടിലേക്ക് വരാതിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നൊരു മാനസികാവസ്ഥയിലേക്ക് ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മാറി വന്നേക്കാം. അപ്പം അതൊക്കെ വളരെ ജാഗ്രതയോടുകൂടെയും ശ്രദ്ധയോടുകൂടെയാണ് ഒരു പ്രവാസി കാണേണ്ടത് എന്നാണ് പറയാനുള്ളത്.
2: ഒരുപക്ഷെ ഈ ഒരു ശബ്ദം അരുസ്മോലി ലാസ്റ്റ് പറഞ്ഞു നിർത്തിയൊരു ശബ്ദം കേട്ട ചിലർക്കെങ്കിലും ഉള്ളിലിത്തിരി അമർഷം തോന്നുക സ്വാഭാവികമാണ്. അതൊരു എസ്കേപ്പിസമാണ് നടത്തുന്നത് എന്ന വാചകത്തെ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഞാനീ പറയുന്ന വാചകത്തിൻ്റെ കൂടെ നിങ്ങൾ കോളം വരച്ചോളൂ. ഒന്ന് നമ്മുടെ ഉപ്പ, രണ്ട് നമ്മുടെ ഉമ്മ, മൂന്ന് നമ്മുടെ മക്കൾ, നാല് നമ്മുടെ ഭാര്യ. ഇതാണ് നമ്മുടെ ഒരു വലിയ സമ്പാദ്യം. അതിൻ്റെ ഉപ്പുറത്ത് നമുക്ക് കിട്ടുന്ന ദീനാറുകൾ, ദിർഹമുകൾ, ഇതും നമ്മൾ വെക്കുക. എന്നിട്ട് നമ്മുടെ ചെലവ് കഴിച്ച് നമുക്ക് കിട്ടുന്നത് കൂട്ടി നോക്കുമ്പോൾ, ജീവിതം എന്ന സമ്പാദ്യത്തെ ഒരു ഭാഗത്ത് വെച്ച് കൂട്ടി നോക്കുമ്പോൾ, നാട്ടിൽ നിങ്ങൾക്കറിയുന്ന ചില പണികളുണ്ട്. നാട്ടിൽ നിങ്ങൾക്കറിയുന്ന ആ പണി ചെയ്ത് ജീവിച്ചാൽ ലഭിക്കുന്ന ലാഭവും നേട്ടവും ഒക്കെ കൂട്ടി നോക്കുമ്പോഴാണ് തീർച്ചയായും ഈ ഒരു കാര്യം മനസ്സിലാകുക. ഒരു പുഴ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ആ പുഴക്കാരും അണകെട്ടുന്നില്ല, അപ്പം അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും നിലനിൽക്കുന്നത്. ഈയിടെ വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം. ഒപ്പച്ചയെ, ഞങ്ങളെയും കൊണ്ടുപോകും ഒപ്പച്ചയെ, ടിക്കറ്റിനിപ്പോൾ ചെറിയ പൈസയേ ഉള്ളൂ എന്നൊക്കെ കുട്ടി പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അവളുടെ ഒരു വാട്സപ്പ് ഓഡിയോ എങ്ങനെയോ ഗ്രൂപ്പിലേക്ക് പുറത്തു വന്ന അവസാനം ഏതോ ചില വ്യക്തികൾ അവളെയും അവളുടെ ഉമ്മയെയും ഒക്കെ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക്, അയാളുടെ അറബി വീട്ടിലെ പാചകപ്പുരയുടെ അരികിലേക്ക് അവരെത്തിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. വാട്സപ്പ് ഓഡിയോകളിൽ നിങ്ങളുടെ കുട്ടികളുടെയും ഹൃദയത്തിൻ്റെ വേദനകൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അവരുമായി കൃത്യമായി സംവദിക്കുന്നവരാണെങ്കിൽ എന്ന കാര്യം പ്രവാസികൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. തിരിച്ചെത്തിയ പ്രവാസികളുമായി ബന്ധപ്പെട്ട മേഖലകളിലേക്ക് തന്നെ നമ്മളുടെ ചർച്ച തിരിച്ചു വരികയാണ്. ആരിസ്മോലിക്ക് ചേർക്കാനുള്ള കമൻസുകൾ ചേർത്തുകൊണ്ട് തന്നെ ഈ പ്രവാസി വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ വീട്ടിൽ പിന്നീടുണ്ടാകാവുന്ന ഒരു വിഷയമാണ് പ്രവാസിക്ക് കിട്ടേണ്ട കാരുണ്യം. 10-40 വർഷം പുറത്ത് ജീവിച്ച ആളുകൾ നാട്ടിൽ വന്ന് അവർ ജീവിതം തുടങ്ങുമ്പോൾ അവരെടുത്ത് ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ പ്രവാസിക്ക് കിട്ടേണ്ട കാരുണ്യത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ ആവശ്യമാണ്.
4: സത്യത്തിൽ എന്താ വെച്ചാൽ, ഒരു പ്രവാസി പിന്നെ കുറേ കാലം പ്രവാസ ജീവിതം നയിച്ച് വീട്ടിലെത്തുമ്പോൾ വീട്ടുകാരുമായി പെരുമാറുന്നിടത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, അയാൾ ഒന്നും ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിച്ചോളി. അയാൾ ചെയ്യുന്നത് എല്ലാം അബദ്ധങ്ങളും കുടുംബത്തിൽ തെറ്റായ ഇടപെടലുകളും വീട്ടിലൊരു പ്രശ്നക്കാരനുമായി തീരുകയാണെങ്കിൽ പോലും അയാളെ എന്തു ചെയ്യണം, ഭാര്യയും മക്കളും സഹിച്ച് സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. കാരണമെന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി മറ്റ് ഒട്ടനേകം വ്യക്തികൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ജീവിതത്തെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രവാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി, ഒരു വാപ്പ, അതെന്താണ്, ഉമ്മയ്ക്കും വാപ്പയ്ക്കും വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ്, ഒരു അദ്ദേഹത്തിന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്, അതേപോലത്തെ നാട്ടിലുള്ള ഭക്ഷണം, ഭാര്യ, മക്കൾ. ഇത് ജീവിതമെന്ന് പറയുന്നത് ഒരു നിശ്ചിതമായ ഒരു പരിമിതമായ ടൈമല്ലേ ഉള്ളൂ. ആ ടൈം പ്രവാസ ജീവിതം നയിക്കുന്നതുകൊണ്ട് നമുക്ക് ആയുസ് കുറച്ചും കൂടി പഠിച്ചോണ്ട് അധികം തരൂലല്ലോ. എല്ലാവർക്കും കൊടുക്കുന്ന ആയുസ്സിൽ നിന്നല്ലേ 20 കൊല്ലം 40 കൊല്ലം അവരെടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത്രമാത്രം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാൾ തിരിച്ചു വന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും വീട്ടിൽ. പക്ഷേ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ചെയ്ത ത്യാഗത്തിൻ്റെയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ നാളുകൾക്ക് ശേഷം ഒരു വിശ്രമ ജീവിതത്തിന് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കണം. ഇനി അയാൾ പ്രവാസ ജീവിതത്തിൽ സഹിച്ചത് ഇനി ഞങ്ങൾ സഹിക്കാം എന്ന ഒരു മനോഭാവത്തിൽ എന്ത് ചെയ്യണം, അവരേറ്റെടുക്കണം. ഇത് സ്മൂത്തായി പോകാനുള്ള പരിഹാരങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. പക്ഷെ അതിലുപരി ഇനി ഒരു പ്രശ്നക്കാരനായ അയാൾ വീട്ടിൽ ജീവിച്ചാലും തൽക്കാലം ഒരു വ്യക്തി പ്രശ്നം ഉണ്ടാക്കും, ബാക്കിയുള്ളൊരു പ്രശ്നം ഉണ്ടാക്കാതെന്ന എന്തായാലും ഒരു പകുതി അത് സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റൂല. അപ്പം ആ നിലക്ക് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറാവണം എന്നതാണ് ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം.
2: ഈയൊരു വാചകം നമ്മുടെ കുടുംബങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലെ വലിയ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായും സാധിക്കും. അയാൾ വരുമ്പോൾ അയാളുടെ പെട്ടി പരിസരത്ത് അത് തുറക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടിയവരും അയാളുടെ കയ്യിലെ ദിർഹമുകളും ദീനാറുകളുമൊക്കെ വാങ്ങി ജോലിയിലും അല്ലാതെയുമൊക്കെ സ്വസ്ഥത വരുത്തിയവരും അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കുകയും തിരിച്ചു കൊടുക്കേണ്ട സന്ദർഭമാണെങ്കിൽ, അത് കടം കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല, സ്നേഹവും ഹൃദയവും തിരിച്ചു കൊടുക്കേണ്ട ഘട്ടത്തിലാണെങ്കിൽ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് എന്ന ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ നമ്മളിവിടെ നടത്തുകയാണ്. അതോടൊപ്പം തിരിച്ചെത്തിയ പ്രവാസികൾ അവർക്കിടയിൽ നിന്നുള്ള ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നൊരു ഫീഡ്ബാക്കിലുള്ളത് ഇനി സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പൈസ ചെലവാക്കാതെ, എന്നാൽ പ്രത്യേകിച്ച് അദ്ദേഹം ജോലിക്കും പോകാതെ വീട്ടിലിരിക്കുന്ന ഒരവസ്ഥ, ഇതിനെ നമ്മൾ എങ്ങനെ കാണണം?
4: എന്നറിയ ഈ തിരിച്ചു വരുന്ന പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ എനിക്കൊരു ജോലിയും കിട്ടൂല, ഞാനിവിടെ ആകെ കഷ്ടപ്പെടും എന്ന ഒരാശങ്ക യഥാർത്ഥത്തിൽ എന്തുണ്ട് അറിയോ, ഒരു പ്രവാസിക്കുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ആശങ്കയ്ക്ക് ഇവിടെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഒരു പക്ഷേ നമ്മൾ അവിടെ ജീവിക്കുന്ന അവിടെ ചെയ്തൊരു തൊഴിലിൻ്റെ നിലവാരമുള്ള തൊഴിലോ ശമ്പളമുള്ള തൊഴിലോ കിട്ടാതിരുന്നേക്കാം. പക്ഷേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്കൊരു പിന്നെ 500, 600, 700 ഒക്കെ രൂപ ഡെയിലി കിട്ടാവുന്ന ജോലികൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കൂട്ടൊക്കെ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് ജോലി എന്ന നിലയ്ക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങളെ കൊണ്ട് അവർ സമ്പാദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ പണിയുണ്ട്. പക്ഷേ ഞാൻ വളരെ നല്ല ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ആൾ, എൻ്റെ നാട്ടിൽ നാളൊരു കൂലിപ്പണിക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില പ്രതിസന്ധികൾ നമുക്കുണ്ടാകും. അപ്പോൾ വേണമെങ്കിൽ നിന്ന് കുറച്ചപ്പുറത്ത് ദൂരെയോ ഒന്ന് മാറി നിന്ന് നമ്മൾ തൽക്കാലം കിട്ടുന്നൊരു ജോലിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായി എന്ത് ചെയ്യും, നമുക്കൊരു ജോലിയുടെ പ്രശ്നമോ പ്രയാസമോ നമുക്കുണ്ടാവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകും. പിന്നെ സ്വാഭാവികമായി എന്താ വെച്ചാൽ ഈ ഒരു പിന്നെ പ്രവാസി നാട്ടിലെത്തുമ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ കാണുകയാണെങ്കിൽ അത് സാധാരണഗതിയിൽ എന്താ പറയുക, വീട്ടിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ അതുവരെ നടന്നു പോയ ഒരു സ്മൂത്തായൊരവസ്ഥ ഉണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ ജില്ലാ ചർച്ചയിൽ വന്ന കാര്യങ്ങളാണത്. ആ സംഭവങ്ങളിൽ എന്താന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് ഇടപെടുക. അതായത് ഒരു 10 വർഷമായി നടന്നു വന്ന ഒരു രൂപം ഉണ്ടായിരിക്കും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ പെട്ടെന്ന് ഇടപെടും. പെട്ടെന്ന് ഇടപെടുമ്പോൾ ഒരു കുട്ടി പിന്നെ സാധാരണഗതിയിൽ എന്താ വെച്ചാൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂൾ ബസ്സിലാണ് അവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുക, സ്കൂൾ ബസ്സിന് ഇത്ര ഫീസ്, അത് ഒരു 1100 രൂപ മന്ത്ലി കൊടുക്കണം. ഇപ്പം 8-ാം ക്ലാസ്സിലെത്തിയില്ലേ, ഇനിയിപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ്സിന് കയറി ഒരു പിന്നെ 2 രൂപ കൺസെഷൻ്റെ പൈസ കൊടുത്താൽ എത്തൂലേ എന്നൊരു പുതിയ പരിഷ്കരണം ഞായറാഴ്ച വന്ന് നമ്മൾ ചൊവ്വാഴ്ച നടപ്പിലാക്കുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, അവിടെ ഒരു പുതിയ സംഘർഷത്തിന് എന്ത് ചെയ്യും, ഇടവരും. അതൊരു സ്വാഭാവികമായ കാര്യമാണ് സംഭവം. സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ഭാര്യ കുളിക്കാനും അലക്കാനൊക്കെ ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെതായ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷെ എന്ന് വെച്ചാൽ അവർ ശീലിച്ചു വന്ന ഒരു കുളിയുടെ സമയമോ ഭക്ഷണത്തിൻ്റെ സമയമോ നമ്മൾ ഒരു ദിവസം കൂടെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നമ്മളൊരു അധികാരസ്ഥനാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, നമ്മുടെ ഭാര്യയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ജീവിത മാറ്റങ്ങളിൽ ജീവിത ശൈലികളിൽ പെട്ടെന്ന് കയറി ഇടപെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ എന്തറിയോ, അപ്പോൾ ചിലപ്പോൾ അവരെന്ത് പറയൂ, ഇപ്പോൾ സംഗതി ഇതുവരെ ഒരു വിഷമം ഉണ്ടായല്ലോ, പാകടങ്ങാറായല്ലോ എന്നൊരു വാക്ക് പറയുമ്പോൾ ഒരു പ്രവാസിയുടെ മനസ്സ് കത്തും. എന്താണ്, ഞാൻ വന്നതൊരു ബുദ്ധിമുട്ടായി എന്നാണല്ലേ, നിനക്കും മക്കൾക്കും എന്ന ഒരു വാചകത്തിലേക്ക് എത്ത. അതെങ്ങാനും അയാള് അതാണ് നീ പറഞ്ഞതിന് അർത്ഥമെന്നെങ്ങാനും ഇയാൾ പറഞ്ഞാലോ, അതോടുകൂടെ ആ ബന്ധങ്ങളെല്ലാം തകർന്നു. നമ്മൾ വിചാരിക്കാത്തതും പറയാത്തതും നമ്മൾ പറഞ്ഞെന്നായി, പിന്നെ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും. അപ്പോൾ പെട്ടെന്നുള്ള ഇടപെടലുകൾ എന്ത് ചെയ്യുക, നമ്മൾ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുക, നമ്മൾ വിശ്രമിക്കുക. നമുക്കൊരു ജോലിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പുതിയ വരുമാന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക, കുറേ കാലമായിട്ട് നാട്ടിൽ നിന്ന് വിട്ടുനിന്നതല്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹമുണ്ടാക്കുന്ന, പരിഗണന ഉണ്ടാക്കുന്ന, അവർക്കിഷ്ടമുണ്ടാകുന്ന സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിന്ന് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കാൻ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീട്ടിൽ ചില കാര്യങ്ങൾക്ക് നമ്മളെ ഇടപെടുത്തേണ്ട അവസ്ഥയിലേക്ക് അവിടെ എത്തും. എന്നാൽ നിങ്ങൾ ആ കുട്ടിയെ ഒന്ന് കൊണ്ടാക്കി, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരും എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അവ ഒന്ന് നമുക്കൊന്ന് പോയി നോക്കിയാലോ, ഇനി നമുക്ക് അങ്ങനെ ഒന്ന് പോയി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ക്രമേണ അതെവിടെ അങ്ങനെ തന്നെയാണ്, ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ അയാൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, അയാളെ പണി എന്താണെന്ന് അയാൾക്കൊന്ന് ശരിയായി കിട്ടാൻ. ഇതേ ഒരവസ്ഥ എന്തായാലും ഉണ്ടാകും. ഇത് പല പ്രവാസികൾക്കും അറിയാത്തത് കൊണ്ടാണ് കുടുംബത്തിലുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം. പിന്നെ ഇയാൾക്കൊരു ബേജാറുണ്ടാവും സാമ്പത്തികത്തെക്കുറിച്ച്. അപ്പോൾ എന്താ, ഈ സാമ്പത്തിക കാര്യങ്ങളിൽ എന്ത് ചെയ്യും, വല്ലാതെ കയറി ഇടപെടും. അത് അത്ര ചിലവ്, ഇതത്ര ചിലവ്, എന്ത് ഈ ഭക്ഷണ പടകൊക്കെ ഇപ്പോൾ ഇത്ര മീൻ പൊരിക്കേണ്ട കാര്യമുണ്ടോ, ഇത്ര അരി ഇടേണ്ട കാര്യമുണ്ടോ, അപ്പോൾ അത് വാക്കിയില്ലേ, അത് നീ ഒഴിവാക്കിയില്ലേ, ഇത് വളരെ, അതായത് സ്വതന്ത്രമായി ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ അവസ്ഥയിൽ ഇടപെടാൻ തുടങ്ങുമ്പോൾ എന്താ പറയുക, ആ സ്ത്രീക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ, ഞാൻ ആവശ്യമില്ലാതെ പണം ചിലവഴിക്കുന്ന ആളാണ്, ആവശ്യമില്ലാതെ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുന്ന ആളാണ്, സമ്പത്തൊരു സൂക്ഷ്മതയിലായി ചിലവഴിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് ആണല്ലോ എൻ്റെ പേരിൽ ആരോപിക്കുന്നത് എന്ന മാനസികാവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുക, അവരെത്തുക. അപ്പോൾ അതും അവരെ എന്ത് ചെയ്യും, തളർത്തിക്കൊണ്ടിരിക്കും. സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് ഇടപെടുന്നു പറയാൻ കാരണം, ഒരു ക്രൈസിസിലാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ആ നിലക്കുള്ള ചിന്താഗതികൾ എന്ത് ചെയ്യും, കൂടുതൽ വരാനുള്ളൊരു കാരണമുണ്ടായിത്തീരും. പിന്നെ വാപ്പയും ഉമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ സ്വാഭാവികമായും കുട്ടികൾക്ക് അധികം ബന്ധം ഉമ്മനോടാകുന്നതുകൊണ്ട് അവർ ഉമ്മനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നീയും കുട്ടികളും ഒന്നാണ്, ഇപ്പോൾ ഇതിനുവേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഞാൻ പുറത്തായി എന്ന ഒരു മാനസികാവസ്ഥയിൽ അടുത്ത ഘട്ടം. അപ്പോൾ ഓരോ ഘട്ടങ്ങളും മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളിലൂടെയുള്ള മുന്നോട്ട് പോക്ക് രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അവസാനം എനിക്കൊരു കുടുംബജീവിതം കിട്ടാൻ ഇനി വീട്ടിൽ നിന്നാൽ പറ്റൂല എന്നാവും. അപ്പോൾ ഗൾഫിലേക്ക് തിരിച്ചു പോകാനോ ഒരു പുതിയ ജോലി അന്വേഷിക്കാനോ പുതിയ വിവാഹത്തിനൊക്കെ മാനസികമായി തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് പോകും. അല്പം ശ്രദ്ധയോടുകൂടെ തിരിച്ചു വരുന്ന ആളുകൾ ഇടപെടണമെന്നർത്ഥം.
2: ഒരു പുതിയ വിവാഹത്തിൻ്റെ അവസ്ഥ വരെ എത്തുന്ന പരിണാമങ്ങൾ, അതാണ് ഇവിടെ കറക്റ്റ് ആരിസ് മൗലവി കൃത്യമായി വിശദീകരിച്ച് കഴിഞ്ഞത്. ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു ഭാഗം നമ്മുടെ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ വീട്ടിലെ നിത്യ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കച്ചവട സ്ഥാപനങ്ങളിൽ പോയി ആവശ്യമായ പച്ചക്കറി, അതുപോലത്തെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളത് വാങ്ങൽ, അതല്ലെങ്കിൽ കറണ്ട് ബില്ല്, കുട്ടികളുടെ വാഹന ചെലവുകൾ, കുട്ടികളിലെ കുട്ടികളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ 25 വർഷമായി ഈ സ്ത്രീയാണ് നടത്തിയിരുന്നത്. അവൾ പൂർണ്ണമായും അത് അദ്ദേഹത്തിൻ്റെ കൂടെ ചർച്ചയിലൂടെയും സമ്മതത്തിലൂടെയും നിർബന്ധപൂർവ്വം ഏൽപ്പിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. ഹരിസ് മൗലവി അതിനെ എങ്ങനെ വിലയിരുത്തുന്നു?
4: എന്താ, അതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം ഒരു ഒരു വീടിൻ്റെ അവസ്ഥ മനസ്സിലാകുന്ന ആളുകൾ തന്നെയാണ് ചെലവഴിക്കാൻ ഏറ്റവും നല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മാസത്തേക്ക് ഒരു 50 കിലോ ചാക്ക് അരി എന്ത് ചെയ്യുന്നു, ഞാൻ വാങ്ങിത്തരുന്നു, ഇത് നമ്മളൊരു മാസത്തേക്കുള്ള ചിലവാണ്, ഇതുകൊണ്ട് നീ അത് കൈകാര്യം ചെയ്യേ, ഇനി ബാക്കി വരികയാണെങ്കിൽ അൽഹംദുലില്ലാ നല്ലത് എന്ന് പറഞ്ഞ് നമ്മൾ ഭാര്യയെ ഏൽപ്പിച്ചാൽ സ്വാഭാവികമായും അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, നബി പറഞ്ഞില്ല ഒരാളന്നുപയോഗിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മാസത്തേക്കുള്ളതാണ്, അപ്പോൾ ഇത്ര വെക്കണോ ഇത്ര വെക്കണോ, അവർ ചിന്തിച്ചാണ് ഒരു മാസം കൊണ്ടുപോകുക അളന്നെടുക്കുമ്പോൾ. നേരെ മറിച്ച് കഴിയുമ്പോഴൊക്കെ അരി വാങ്ങിക്കൊണ്ടേ കൊടുക്കുകയാണെങ്കിലോ, നമ്മൾ കഴിയുമ്പോഴൊക്കെ അരി വാങ്ങിക്കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ പൊതുവെ എന്ത് ചെയ്യും, അരിയാണെങ്കിലും എണ്ണയാണെങ്കിലും അവർക്കൊരു കണക്ക് കിട്ടൂല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും പ്രവാസി ഒന്നും ആവണ്ട, നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾക്കുള്ള ഒരു സംഖ്യ നമ്മളെ ശമ്പളത്തിൽ നിന്ന് നീക്കി വെച്ചിട്ട് അത് ബാലൻസ് ആവുകയാണെങ്കിൽ നീ എടുത്തോ. എന്തിപ്പോൾ 5000 രൂപ നമ്മൾ കൊടുത്തു, ആ മാസം 4000 ചിലവ് വന്നുള്ളൂ, 1000 നീ എന്ത് ചെയ്തോ സേവ് ചെയ്തോ എന്ന് പറഞ്ഞാൽ അവരടുത്ത മാസം 1500 സേവ് ചെയ്യാൻ ശ്രമിക്കും. കറണ്ട് ബില്ല് 500 അവർ 400 കുറക്കും. ഫോൺ ബില്ല് എന്ത് ചെയ്യും, 800 600 കൊണ്ടുവരും. മോട്ടർ ഓണാക്കാൻ അവർ സൂക്ഷിക്കും. ഓരോ ശ്രദ്ധയും വരും, അത് നമ്മുടെ ബജറ്റിന് മാറ്റം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ മീനിൻ്റെ ആൾ വരുമ്പോൾ എന്ത് ചെയ്യും, അത് ഞാൻ കൊടുത്തോളാം എന്ന് പറയണ്ട, മത്സ്യം വാങ്ങുന്നതിന് പണം അവർ കൊടുത്തോട്ടെ. ഞാൻ പറഞ്ഞത് ചില ഒരു പ്രവാസി വരുമ്പോഴേക്കും എന്ത് ചെയ്യേണ്ട, വീടിൻ്റെ അത്തരം സാമ്പത്തിക ചുമതലകളും കാര്യങ്ങളും ഏറ്റെടുക്കാതൊക്കെ നല്ല. കാരണം അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇവിടെ നാട്ടിലൊരു പച്ചക്കറിക്ക് എത്ര എന്ന് അറിയില്ല, അവിടുത്തെ റിയാലും ഇവിടുത്തെ കാര്യം തമ്മിലുള്ള ബന്ധങ്ങൾ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ നോക്കി മനസ്സിലാക്കാനും കാണാനും ഒന്ന് കാത്തിരിക്കാം. ആ കാത്തിരിക്കുമ്പോഴേക്കും അതൊക്കെ നമ്മുടെ കൈകളിൽ വരും. അതുവരെ ഒന്ന് ക്ഷമിക്കാനും കാത്തിരിക്കാനും കഴിയാന്നുള്ളത് അതിൻ്റെ ഒരു പ്രായോഗികത തന്നെയാണ്.
2: തിരിച്ചെത്തിയ പ്രവാസി നിർവഹിക്കേണ്ട ദൗത്യങ്ങളെക്കുറിച്ചും ഇനി തിരിച്ചു വരാനുള്ളവർ അവർ സൂക്ഷിക്കേണ്ട മേഖലകളെക്കുറിച്ചുമുള്ള ചർച്ച വരും ആഴ്ചകളിലും തുടരാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള നിങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാനും പറയാനുമുള്ള അവസരമാണ്. അടുത്ത ഒരാഴ്ചയിൽ ഈ ചർച്ച വരും മുമ്പ്, അടുത്ത ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി സ്നേഹക്കൂട് എന്ന വിൻഡോയിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റിംഗിലേക്ക് അത് ഉപകാരപ്പെടും. കൂടുതൽ വിശദാംശങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ തൽക്കാലം ഇടവാങ്ങുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: മാഷാഅല്ലാ, ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹിയുമാണ് നമ്മോടൊപ്പം ചേർന്നത്. മടങ്ങുന്ന പ്രവാസിയും ഒടുങ്ങാത്ത ആശങ്കകളും എന്ന വിഷയത്തിലായിരുന്നു സ്നേഹക്കൂടിൽ. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്.
1: അൽ ഉസൂൽ, ദീനിനെ കുറിച്ചുള്ള ആഴത്തിൽ വിശ്വാസ രംഗത്തുള്ള കൃത്യമായ അധ്യാപനങ്ങൾ പ്രദാനം ചെയ്യുന്ന മാലിക് സലഫിയുടെ പ്രോഗ്രാമാണ് അൽ ഉസൂൽ. തഫ്സീറിൻ്റെ നിയമങ്ങൾ 9-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനി നമുക്ക് കാതോർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം രണ്ട് അടിസ്ഥാന നിയമങ്ങളാണ്. തഫ്സീറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് അടിസ്ഥാന നിയമങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ നിയമം, തഫ്സീറിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ ഗ്രഹിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നിയമമാണ് അത്തഅസീസു ഔല മിനത്തഅകീദ് എന്നുള്ളത്. അഥവാ തഅസീസാണ് തഅകീദിനേക്കാൾ നല്ലത് എന്നതാണ് ആ നിയമത്തിൻ്റെ അർത്ഥം. എന്താണ് തഅസീസ്, എന്താണ് തഅകീദ്? തഅസീസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംഗതിയെ പറയുക, ഒരു പുതിയ കാര്യം പറയുക, അതാണ് പറഞ്ഞ കാര്യം ആവർത്തിച്ചു പറയുന്നതിനേക്കാൾ നല്ലത്. ഇതാണ് ഉസൂർ തഫ്സീറിൻ്റെ ഒരു നിയമമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്തിൻ്റെ വിശദീകരണത്തിൽ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ സഹാബത്തിൽ നിന്നും മുഫസ്സിരീങ്ങളിൽ നിന്നും രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ അഭിപ്രായങ്ങളിൽ തഅസീസുമുണ്ട് തഅകീദുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൻ്റെ മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് ഭിന്നമായി ഒരു പുതിയ സംഗതിയാണ് ഇതിൽ പറയുന്നത് എന്നൊരു അഭിപ്രായമുണ്ടാകാം. അതല്ല, മുമ്പ് പറഞ്ഞതിൻ്റെ തഅകീദാണ് ഒരു ശക്തിപ്പെടുത്താൻ വേണ്ടി അതേ സംഗതി തന്നെയാണ്, പക്ഷേ ഒന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നത് ആണ് തഅക്കീദ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തഅസീസിനെയാണ് മുൻഗണന കൊടുക്കേണ്ടത്, തഅക്കീദിനല്ല. വിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നഹലിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് മൻ അമില സാലിഹൻ മിൻ ذكر أو أنثى വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ ആരെങ്കിലും സൽക്രമം പ്രവർത്തിച്ചാൽ, ഫല നുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, നാം നിശ്ചയമായും അവന് ജീവൻ കൊടുക്കും, ജീവിപ്പിക്കും. ഹയാതൻ തയ്യിബ, ഒരു തയ്യിബത്തായ ഹയാത്ത്, ഒരു നല്ല ജീവിതം നാം അവന് ജീവിപ്പിക്കുകയാണ്. ولنجزينهم اجرهم باحسن ما كانوا يعملون, അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം നാം അവർക്ക് ജസാ ആയിക്കൊണ്ട് പ്രതിഫലമായിക്കൊണ്ട് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു

കഴിഞ്ഞാൽ, അഥവാ അത് ദുനിയാവിലാണ്, ഫല നുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, ആ ഹയാത്തും തയ്യിബ ഉണ്ടാകുന്നത് ദുനിയാവിലാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് തഅസീസാണ്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തഅക്കീദാണ്. രണ്ടാമത്തെ അഭിപ്രായം, അത് പരലോകത്ത് ആണ് ഈ ഹയാത്തും തയ്യിബ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തഅക്കീദാണ്. എന്തുകൊണ്ട്? ഫല നുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ എന്നാണ്. വലനജ്സിയന്നഹും, നിശ്ചയമായും നാം അവർക്ക് പ്രതിഫലം നൽകും, അജ്റഹും അവരുടെ പ്രതിഫലത്തെ, ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലം നാം അവർക്ക് നൽകും. അതേതായാലും ഉറപ്പാണ്, പരലോകത്താണ്. കാരണം ഒരു മനുഷ്യൻ്റെ നന്മ ചെയ്യുന്ന വ്യക്തിക്ക് പൂർണ്ണമായി ഏറ്റവും നല്ല രീതിയിൽ ദുനിയാവിൽ പ്രതിഫലം കൊടുക്കുക സാധ്യമല്ല, അത് അല്ലാഹു പരലോകത്താണ് ചെയ്യുക. അപ്പോൾ പരലോകത്ത് ചെയ്യുന്ന കാര്യം അല്ലാഹു പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഹയാത്തും തയ്യിബയെ അതും നമ്മൾ പരലോകമാക്കിയാൽ അത് തഅക്കീദാകും, ആവർത്തനമാകും, ശക്തിപ്പെടുത്തൽ, ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞ് തൗക്കീദ് കൊടുക്കലാകും. നേരെ മറിച്ച് ആ ഹയാത്തും തയ്യിബ കൊണ്ടുള്ള ഉദ്ദേശം ഫിദ്ദുനിയ, അത് ദുനിയാവിലാണെങ്കിൽ രണ്ടും വേറെ വേറെയായിരിക്കും, അത് തഹസീസായിരിക്കും. അപ്പോൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇമാം ശൻഖീതിയെ പോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് ഒന്നാമത്തെ അഭിപ്രായമാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. കാരണം അത്തഹസീസു ഔലാമിനത്തഖീദ്, ഒരു വ്യത്യസ്തമായ അഭിപ്രായം പറയലാണ് ആവർത്തിച്ച അഭിപ്രായം പറയുന്നതിനേക്കാൾ ഔല, ഏറ്റവും നല്ലത് എന്നാണ്. മറ്റൊരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വൽ അർദ് മൻ ഫിസ്സമാവാതി വൽ അർദ് വത്തൈറു صَافَّاتٍ كُلٌّ قَدْ عَلِمَ صَلَاتَهُ وَتَسْبِيحَهُ وَاللَّهُ عَلِيمٌ بِمَا يَفْعَلُونَ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അലം തർ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്ത് നീ കാണുന്നില്ലേ? വത്തൈറു സാഫാത്തിൻ, ചിറകുകൾ വിടർത്തിക്കൊണ്ട് പക്ഷികളും, കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വതസ്ബീഹഹു, ഓരോന്നും അതിൻ്റെ സ്വലാത്തുകളും അതിൻ്റെ തസ്ബീഹുകളും മനസ്സിലാക്കിയിരിക്കുന്നു, വല്ലാഹു അലീമു ബിമാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു അറിയുന്നവനാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കുല്ലും ഖദ് അലിമ സ്വലാത്തഹു വതസ്ബീഹഹു, ഈ സ്വലാത്തഹു വതസ്ബീഹഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ആരുടെ സ്വലാത്ത്, ആരുടെ തസ്ബീഹ്? ഒന്നാമത്തെ അഭിപ്രായം, രണ്ടഭിപ്രായമാണ് പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയത്. ഒന്നാമത്തെ അഭിപ്രായം, അയർജുഉ ഇലൽ മുസല്ലി വൽ മുസബ്ബിഹ്, ഓരോ സ്വലാത്ത് ചൊല്ലുന്നവൻ്റെയും തസ്ബീഹ് ചൊല്ലുന്നവൻ്റെയും സ്വലാത്തുകൾ അവൻ അറിഞ്ഞിട്ടുണ്ട്, അവനതറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. രണ്ടാമത്തെ അഭിപ്രായം, അന്നഹു യർജുഉ ഇലല്ലാഹി തആല, അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. കാരണം പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം അവനെ തസ്ബീഹ് ചെയ്യുന്നു, അവൻ്റെ തസ്ബീഹുകൾ അഥവാ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതിനെ അവരറിയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നു എന്നതാകാം. ഇതിൽ ഒന്നാമത്തെ അഭിപ്രായമാണ് പണ്ഡിതന്മാർ കൂടുതൽ ശരിവച്ചിട്ടുള്ളത്. കാരണം ഓരോ പക്ഷികൾക്കും എങ്ങനെയാണ് തസ്ബീഹ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സലാത്തുകൾ നിർവഹിക്കേണ്ടത് എന്ന് ഓരോരുത്തർക്കും അവർക്ക് സ്വന്തമായി അറിയാം. അതുകൊണ്ടാണ് അല്ലാഹു ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ അല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അല്ലാഹു അറിയുന്നു. അപ്പോൾ ഈ തസ്ബീഹുകളും തഹ്ലീലുകളുമൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നു
എന്ന് അല്ലാഹു സുബ്ഹാനഹു

0: പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത് തസ്ബീഹ് ചെയ്യുന്നവൻ്റെ തസ്ബീഹിലേക്കും മുസല്ലിയിലേക്കും മുസബ്ബിഹിലേക്കുമാണ് ഇതിൻ്റെ ളമീർ മടങ്ങുന്നത്. ഇതാണ് രണ്ട് നിയമങ്ങളിൽ ഒരു നിയമം, അഥവാ അത്തഅസീസു ഔലാ മിനത്തഅകീദ് എന്നുള്ള നിയമം. രണ്ടാമത്തെ ഒരു കാര്യം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം, ഒരുപാട് ളമീറുകൾ ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് മടക്കാവുന്ന അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ അതിലേറ്റവും അക്റബ് ഏതാണ്, ആ അക്റബിലേക്ക് ളമീർ മടക്കുക എന്നുള്ളത് അറബി ഭാഷയിലും തഫ്സീറിൻ്റെ ഭാഷയിലുമൊക്കെ അറിയപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റവും അടുത്ത പറയപ്പെട്ടതിലേക്കാണ് ളമീറുകൾ മടങ്ങേണ്ടത്, ഇല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആലവൻ്റെ ഖുർആനിൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അവനെ മുന്നിലൂടെയും പിന്നിലൂടെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സംരക്ഷണത്തിൻ്റെ മലക്കുകൾ അവനുണ്ട്. യഹ്ഫളൂനഹു മിൻ അംരില്ലാ, അല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവർ അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വന്തത്തിന് മാറ്റം വരുത്താതെ ഒരു ഖൗമിനെയും അല്ലാഹു മാറ്റം വരുത്തുകയില്ല. وإذا أراد الله بقوم سوءا فلا مرد له, ഒരു തിന്മ നാട്ടിനെ ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാനും ആരുമില്ല. وما لهم من دونه من وال, അവർക്ക് അല്ലാഹുവിനു പുറമെ വേറൊരു സംരക്ഷകനെയും കണ്ടെത്തുവാനും സാധ്യമല്ല. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന സംഗതി, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി, ഈ ലഹു ലഹു മുഅഖിബാതുൻ എന്ന് പറയുന്നതിൽ ലഹു അത് ആരാണ്, അവനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശ്യം അതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ ഒമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ എന്ന് പറയുന്ന ആ പറയപ്പെട്ട വ്യക്തി അതാരാണോ അയാളിലേക്ക് ഈ ലഹു എന്ന് പറയുന്ന ളമീർ മടങ്ങും. കാരണം ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, ലഹു മുഅഖിബാതുൻ എന്നുള്ളത് അഖറബു ഇലാ ഖൗലിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈൽ, ഈ ആയത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ആയത്ത് അതിലേക്ക് മടക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ മൊത്തത്തിൽ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കല്ല, മൊത്തത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യത്തിലേക്കല്ല, നേരെ മറിച്ച് മുമ്പത്തെ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അതിലേക്ക് അത് മടക്കുക. എന്തുകൊണ്ട്? ഫഹിയലി ഖുർബിഹ മിൻഹു ഔല ബി അൻ തകൂൻ, അതാകുവാൻ ഏറ്റവും അവകാശപ്പെട്ട എന്തുകൊണ്ടാണ്? അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിലേക്ക് ളമീറുകൾ മടക്കപ്പെടുക. ഇത് ഒരു ഉസൂൽ ഹദീസിൻ്റെ ഉസൂൽ തഫ്സീറിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ്. അതുപോലെ തന്നെയാണ് വേറെയും ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാല്ലാ പിന്നീട് അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും പഠിച്ചിട്ടുള്ളത്. ഒന്ന്, അത്തഅസീസ് ഔലാ മിന തഅകീദ്, ഒരു കാര്യം പുതുതായി കൊണ്ട് പറയലാണ് പഴയ ഒരു കാര്യത്തെ വീണ്ടും ആവർത്തനമായി പറയുന്നതിനേക്കാൾ നല്ലത്. രണ്ടാമത്തത് അൽ അസ്ലു ഫിൽ ദമീർ അൻ യഊദ ഇല അഖർമി മദ്കൂർ, പറയപ്പെട്ട ഏറ്റവും അടുത്തുള്ള ഒന്നിലേക്ക് ളമീറുകളെ മടക്കുക. ഇത് രണ്ട് നിയമങ്ങളും നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: പ്രിയ ശ്രോതാക്കളെ, അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത്. തഫ്സീറിൻ്റെ നിയമങ്ങൾ അതിലെ ഭാഗം 9 ഇന്ന് ഈ പ്രോഗ്രാമിൽ നാം കേൾക്കുകയുണ്ടായത്. വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ.

അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

ജനകൊടിയടങ്കലും ഉടയോനും നടക്കുന്നു ലക്ഷ്യം ഇലാഹിന്റെ പൊരുത്തത്തിനൊരുങ്ങിക്കൊണ്ട് ജബോധി നടക്കും. ഉള്ളു തുടിച്ചു കൊതിച്ച് വിളിച്ച് ജയിച്ചു മതിച്ചുടനോർത്തു രസിച്ച് പതി

0: വളരെ തിളക്കമാർന്ന ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മധുരം ഖുർആൻ, ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബക്കറയുടെ 255-ാമത്തെ ആയത്താണ് നമ്മൾ കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم
2: الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما

0: وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
1: ما شاء الله شد القرآن ده സൂറത്തുൽ ബക്കറയുടെ ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ അഅലമു ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ആയത്തെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആയത്തുൽ കുർസിയാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
2: അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിളഹുല്ലഹയെ കുറിച്ച് അറിയാത്തവരോ കേൾക്കാത്തവരോ ഉണ്ടാവില്ല എന്നുള്ള നിലക്ക് തന്നെ സൂചിപ്പിക്കട്ടെ. സൗദി അറേബ്യയിലെ പ്രശസ്തനായ കാര്യവും അതേപോലെ തന്നെ ഇസ്ലാമിക ദാഇയുമാണ്, പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ കലാമ് ഹിഫിളാക്കാനുള്ള ആ ഭാഗ്യം സിദ്ധിച്ച മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് തഫ്സീർ, ഫിഖ്, ഉലൂം അതേപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിലൊക്കെ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മസ്ജിദുൽ ഹറമിലെ ഇമാം ഖതീബ്, അതേപോലെ ഹറമൈനികളുടെ കാര്യനിർവഹണ ചുമതലകളൊക്കെ അദ്ദേഹം വഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് ഏവരുടെയും മനസ്സിനെ പിടിച്ചിരുത്തുന്നതും കേൾവിക്കാരുടെ മനസ്സുകളെ തുറക്കുന്നതും അതേപോലെ തന്നെ ഹൃദ്യമായ ഖുർആനിൻ്റെ ആ ഒരു അനുഭൂതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തക്ക ഒരു ശൈലിയുടെ ഉടമയുമാണ്
1: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെതായ ശബ്ദത്തിലൂടെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബക്കറയുടെ 255-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിൽ കാതോർത്തത്. ആ ആയത്തിൻ്റെ ആശയം ഇപ്രകാരമാണ്: അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യമില്ല, അവൻ ജീവത്തായുള്ളവൻ, സർവ നിയന്താവായുള്ളവൻ, മയക്കമാകട്ടെ ഉറക്കമാകട്ടെ അവനെ പിടിവിടുകയില്ല, അവൻ്റേതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുമുള്ളതുമെല്ലാം, ആരുണ്ട് അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുവാൻ, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു, അവൻ്റെ അറിവിൽ നിന്നും അവൻ ഉദ്ദേശിച്ചതിനെക്കുറിച്ചല്ലാതെ യാതൊന്നിനെക്കുറിച്ചും അവർ സൂക്ഷ്മമായി അറിയുകയില്ല, അവൻ്റെ കുർസി അഥവാ രാജപീഠം ആകാശങ്ങൾക്കും ഭൂമിക്കും വിശാലമായിരിക്കുന്നു, അവ രണ്ടും ഉൾക്കൊള്ളുന്നതാണ്, അവ രണ്ടിൻ്റെയും സംരക്ഷണം അവനെ ഭാരപ്പെടുത്തുന്നുമില്ല, അവനത്രേ ഉന്നതനും മഹത്തായുള്ളവനും.
2: നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏവർക്കും
1: സുപരിചിതമായ ഒരു ഹൃദ്യസ്ഥമായതും സുപരിചിതമായതുമായ ഒരു വചനമാണ് ആയത്തുൽ കുർസി. നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിഷ്കർഷിച്ച ഒരു ആയത്ത് കൂടിയാണ് ആയത്തുൽ കുർസി. ജീവിതത്തിലാകമാനം പാരായണം ചെയ്യപ്പെടേണ്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ്. അതോടൊപ്പം അതിൻ്റെ ആശയം കൂടി ജീവിതത്തിൽ ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കി ജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്.
2: അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിന് വിളംബരം ചെയ്യുന്ന എല്ലാ നമസ്കാര ശേഷവും നിങ്ങളതിനെ ദായിമാക്കുകയാണെങ്കിൽ, പതിവാക്കുകയാണെങ്കിൽ, സ്വർഗമാണ് മരണമാണ് സ്വർഗത്തിലേക്കുള്ള തടസ്സം എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുള്ള അത്രയും ശ്രേഷ്ഠതകൾ നിറഞ്ഞ ആയത്തിൽ കുർസിയെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം നമ്മളതിനോട് ഇഴുകി ചേർന്നിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയത്തിൽ കുർസിയുടെ മഹത്വം മനസ്സിലാക്കി അതിൻ്റെ പാരായണങ്ങൾ ശ്രദ്ധിച്ച് സന്ദർഭങ്ങൾ മനസ്സിലാക്കി അതുമായി മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
3: Peace Radio. Tune to reality.
4: Peace Radio അസ്മാഉൽ ഹുസ്ന, അസ്സമീഉ, എല്ലാം കേൾക്കുന്നവൻ. അവതരിപ്പിക്കുന്നത് അബ്ദുൽ റൗഫ് അൽ ഹക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളാണ് നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിക്കൊണ്ട് പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രതിഫലമാർഹമായ വിജ്ഞാനമാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുവാനും ഈ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ നമ്മൾ പഠിക്കുന്ന നാമം അസ്സമീ എന്ന നാമമാണ്. അസ്സമീ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥമാണ്. സസൂക്ഷ്മം, എല്ലാം കേൾക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അസ്സമീ എന്ന നാമം നമുക്ക് പഠിക്കാനുള്ളത്. സമീ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു അല്ലേ? അതുപോലെ തന്നെ അള്ളാഹുവും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ കേൾവിയും സൃഷ്ടാവിൻ്റെ കേൾവിയും രണ്ടും സമമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ കേൾവികൾക്ക് പരിധിയുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ടാൽ ഒരുപക്ഷെ ആ ഒച്ച നമ്മുടെ ചെവികളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കണം എന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്, ഗോപ്യമായി പറയുന്നത്, രഹസ്യമായി പറയുന്നത് അടുത്തിരിക്കുന്ന ആളുകൾ പോലും കേൾക്കുകയില്ല. അയൽ രാജ്യം ഏതായാലും കേൾക്കുകയില്ല. എന്നാൽ ഗോപ്യമായി പറയുന്ന, ഒരാളോട് രഹസ്യമായി കൊണ്ടു പറയുന്നതും പരസ്യമായി കൊണ്ടു പറയുന്നതും നമ്മുടെ ഫോണുകളിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുന്നത് നമ്മുടെ ഫോണിലുള്ളതും അതുപോലെ തന്നെ ആർക്കാണോ അയക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നതും ഇതെല്ലാം സസൂക്ഷ്മം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അതാണ് അസ്സമീ എന്ന നാമത്തിൻ്റെ അർത്ഥം. അള്ളാഹു എല്ലാം കേൾക്കുന്നു. ഏത് ഭാഷയിൽ വിളിച്ചാലും ഏത് ഭാഷയിൽ സംസാരിച്ചാലും രഹസ്യമായി കൊണ്ട് ആരും അറിയുന്നില്ല, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ നമ്മൾ മന്ത്രിച്ചാൽ പോലും, നമ്മൾ സംസാരിച്ചാൽ പോലും അതറിയുന്നവൻ നമ്മുടെ റബ്ബാണ്, നമ്മുടെ സമീ ആയ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഖുറൈശി ഗോത്രത്തിലെ രണ്ടുപേരും അതുപോലെ തന്നെ ബനു സഖീഫ് ഗോത്രത്തിലെ മറ്റൊരു വ്യക്തിയും കൂടി മൂന്നുപേരും ചേർന്ന് സംഭാഷണം നടത്തേണ്ട ചില സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട ആ സമയത്ത് അവർ സംസാരിക്കുന്നത് അത്തറൗന അന്നല്ലാഹ യസ്മഉ മാ നഖൂൽ. ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ ഈ സംസാരിക്കുന്ന അള്ളാഹു കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരാൾ പറഞ്ഞു, യസ്മഉ ഇൻ ജഹർന വലാ യസ്മഉ ഇൻ അഖ്ഫൈന. നമ്മൾ പരസ്യമായി വെളിവാക്കി ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുന്നു, എന്നാൽ നമ്മൾ ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ മറ്റേ വ്യക്തി പറയാണ്, ഇൻ കാന യസ്മഉ ഇദാ ജഹർന ഫഇന്നഹു യസ്മഉ ഇദാ അഖ്ഫൈന. നമ്മൾ പരസ്യമായി കൊണ്ട് ശബ്ദത്തിൽ പറയുന്നത് അള്ളാഹു കേൾക്കുമെങ്കിൽ രഹസ്യമായി പറയുന്നതും അള്ളാഹു കേൾക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു രഹസ്യമായി പറയുന്നതും അതുപോലെ തന്നെ പരസ്യമായി പറയുന്നതും കേൾക്കുന്നവനാണ് അള്ളാഹു. നമ്മൾ എത്ര രഹസ്യമായി കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാലും ശരി, അള്ളാഹു കേൾക്കും. അതിന് ചരിത്രത്തിൽ നമുക്ക് വലിയൊരു ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പ്രവാചക സന്നിധിയിൽ ഹൗല ബിന്ത് ശഅലബ് എന്ന് പറയുന്നൊരു വ്യക്തി, ഒരു സ്ത്രീ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സ്ത്രീയുടെ പരാതി എന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ തൊലാക്ക് എന്നത് പുരുഷന്മാർ പറയും, ഞാൻ നിന്നെ എൻ്റെ ഉമ്മയെ പോലെ കാണുന്നു എന്ന് പറയും, അതോടുകൂടി തൊലാക്കായി. അങ്ങനെ ഹൗല എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വാർദ്ധക്യത്തിൽ അങ്ങനെ പറഞ്ഞുപോയി, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഹൗല നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂൽ ഇങ്ങനെയാണ് സംഭവം, ഇത് ഒരു തീർപ്പാക്കണം, കാരണം ചെറിയ മക്കളുണ്ട്, പറക്കമൊറ്റാത്ത മക്കളുണ്ട്, ധാരാളം മക്കളുണ്ട്, ഇനി ഞാൻ അവരെ ഇട്ടേച്ച് പോയാൽ അവരെ നോക്കാൻ ആരുമില്ല, ഇനി അവരെൻ്റെ കൂടെ വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സമ്പാദിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രയാസം ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതെന്തായാലും സംഭവിച്ചു പോയി, ഇനി അള്ളാഹു എന്തെങ്കിലും ആയത്തിറക്കിയാലേ കാര്യമുണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്, ആ ചെറിയ റൂമിലാണ് സംസാരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പറയുന്ന ഹൗല റളിയല്ലാഹു അൻഹ സംസാരിക്കുന്ന ആ വാക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടിട്ടില്ല. അത്ര സൂക്ഷ്മമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ആ സംസാരം പോലും അള്ളാഹു കേട്ടു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു മുജാദലയിൽ അതിന്റെ തുടക്ക വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചു. ഖദ് സമിഅ അള്ളാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ സൗജിഹ, ഭർത്താവിന്റെ വിഷയത്തിൽ താങ്കളോട് വാദിക്കുന്ന ആ സ്ത്രീയുടെ വിഷയത്തിൽ നമ്മൾ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖദ് സമിഅ അല്ലാഹു, അള്ളാഹു കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഒരു റൂമിൽ മൂന്നാമത്തെ ഒരാൾ കേൾക്കാൻ കഴിയാത്ത രൂപത്തിൽ ഹൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സംസാരിച്ചത് പോലും അള്ളാഹു കേട്ടു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല, അപ്പുറത്തിരിക്കുന്നവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ പോലും അള്ളാഹു അറിയുന്നു എന്ന ഒരു ബോധം നമുക്കെപ്പോഴും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലത് സംസാരിക്കണം. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അതുപോലെയുള്ള മോശമായ വർത്തമാനങ്ങൾ സംസാരിക്കാൻ പാടില്ല. ആരെക്കുറിച്ചും ഒരാളുടെയും അപവാദങ്ങൾ നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. ഇനി ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ പരമാവധി മറച്ചു വെക്കാനാണ് ശ്രമിക്കേണ്ടത്. മറ്റൊരാളെക്കുറിച്ചുള്ള മോശം നമ്മൾ നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് നമ്മൾ പറഞ്ഞു പരത്താൻ പാടില്ല. അത്തരം വർത്തമാനങ്ങൾ അള്ളാഹു കേൾക്കുന്നു എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. നന്മകൾ സംസാരിക്കാനാണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാം കേൾക്കുന്നവൻ നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന പോലും കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏത് ഭാഷയിലും ഏത് ദേശത്തിൽ നിന്ന് വിളിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ആ അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണ്. ഒരു ചരിത്ര സംഭവം കൂടി പറഞ്ഞു തന്നതിന് ശേഷം ഇന്ന് നമുക്ക് ഈയൊരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലും മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനെ വധിക്കണമെന്ന ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയും ഉമൈർ ഇബ്നു വഹബ് എന്ന് പറയുന്ന വ്യക്തിയും കൂടി മക്കയിൽ കഅബയുടെ പരിസരത്ത് ഹിജറിൽ ഇരുട്ടിൻ്റെ ഒളിവിൽ അവിടെ രഹസ്യ സംഭാഷണം നടത്തുന്നു. മറ്റൊരു മൂന്നാമതൊരു വ്യക്തി അറിഞ്ഞിട്ടില്ല. എന്താ സംസാരിച്ചത്? പ്രവാചകനെ കൊല്ലണം. പക്ഷേ പ്രവാചകനെ കൊല്ലാൻ ഉമൈർ ഇബ്നു വഹബിന് തടസ്സമുണ്ടായത് അവർക്ക് കുറെ കടമുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് മക്കളുണ്ട്, അവരെ പോറ്റാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇല്ലായിരുന്നെങ്കിൽ പ്രവാചകനെ വധിക്കുമായിരുന്നു. കാരണം അത്ര ശത്രുതയുണ്ടായിരുന്നു ഉമൈറിനും അതുപോലെ തന്നെ സുഫ്വാനും ഉണ്ടായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ രണ്ടുപേരും പ്ലാൻ ഇടുന്നു. ഉമൈറിൻ്റെ കടങ്ങൾ സുഫ്വാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. മക്കളെയും പരിപാലിക്കാമെന്ന് സുഫ്വാൻ ഏറ്റെടുത്തു, കാരണം സമ്പത്തുണ്ട്. അങ്ങനെ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി കടാരയും തിരികെ മദീനയിലേക്കെത്തി. മദീന പള്ളിയിൽ സ്വഹാബികൾ ഇങ്ങനെ തടിച്ചുകൂടിയിരുന്നു. ആ സമയത്ത് സ്വഹാബികൾ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, റസൂലെ, അതാ ഉമൈർ വന്നിരിക്കുന്നു. ഉമൈർ വഞ്ചകനാണ്, കരുതിയിരിക്കണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉമൈർ വന്നോട്ടെ, അവൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമൈർ വന്നു, നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് സംസാരിച്ചു. നബി ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ഞാൻ ബദറിൽ ബന്ദികളായി നിങ്ങൾ പിടിച്ചു വെച്ച ആളുകളുടെ വിഷയത്തിൽ സംസാരിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കളവ് പറഞ്ഞു ആദ്യം. പിന്നെ എന്തിനാണ് ഈ കടാര തിരികെ വച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ, അത് വാളുകൾ കൊണ്ടും അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് എന്ത് നേടാനാണ്? നമ്മൾ ബദറിൽ പരാജയപ്പെട്ടല്ലോ, അതുകൊണ്ട് ആയുധങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ് അവിടെ വീണ്ടും കളവ് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ ഇന്നലകളുടെ രാത്രിയിൽ മക്കയിൽ കഅബയുടെ ഹിജറിൻ്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും, സുഫ്വാനും ഉമൈറും രണ്ടുപേരും ചേർന്ന് എന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങുകൾ ഇട്ടു എന്നത് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കയിലുള്ള മൂന്നാമതൊരു വ്യക്തി പോലും അറിയാത്ത സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു എന്നത് അമ്പരപ്പെടുത്തി ഉമൈർ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു അറിയിച്ചു തന്നു. അസ്സമീഉായ അള്ളാഹു, രഹസ്യമായി സംസാരിക്കുന്നത് പോലും അറിയുന്ന അസ്സമീഉായ അള്ളാഹു എനിക്കറിയിച്ചു തന്നതാണ് എന്ന് പറയുമ്പോൾ ഉമൈർ അവിടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ഇസ്ലാം സ്വീകരിച്ചാണ് പിന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നമ്മൾ രഹസ്യമായി സംസാരിക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ അള്ളാഹുവിനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്, നമ്മുടെ സാദാ സംസാരങ്ങളും കേൾക്കുന്നവനാണ്. അത് ഏതു ഭാഷയിലും ഏത് ദേശത്തു നിന്ന് വിളിച്ചാലും സംസാരിച്ചാലും കേൾക്കുന്നവനാണ്. നമ്മുടെ മുമ്പിൽ ഒരു മൂന്ന് പേര് ചേർന്ന് നിന്നിട്ട് മൂന്ന് വിഷയങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ എല്ലാം ശ്രദ്ധിക്കാനും ആരൊക്കെ സംസാരിച്ചാലും ആരൊക്കെ പ്രാർത്ഥിച്ചാലും ആരൊക്കെ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചാലും എല്ലാം ഓരോന്നും കൃത്യമായി കൊണ്ട് അറിയുന്നവൻ അസ്സമീഅായ അള്ളാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതാലയോട് മാത്രം പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അവനാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും എന്നത് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരത്തിൽ റബ്ബിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ റബ്ബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അഭയം തേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
4: നിങ്ങൾ ഇതുവരെ കാതോർത്തത് അസ്മാഉൽ ഹുസ്ന, അസ്സമീഉ എല്ലാം കേൾക്കുന്നവൻ. വിഷയാവതരണം അബ്ദുൽ റൌഫ് അൽഹക്കമി.
6: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഒരു മോളുണ്ടായിരുന്നു. മോക്കത്രമേൽ ഇഷ്ടമാണ് മോളുടെ ഉപ്പനോട്. സദാസമയം ഉപ്പയുടെ കൂടെ നിൽക്കാനും ഉപ്പയുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു ദിവസം ഇതുപോലെ ഉപ്പ അസുഖമായി കിടപ്പിലായി. കിടപ്പിലായതിന് ശേഷം പിന്നെ മോള് ഉപ്പന്റെ അടുത്തുനിന്ന് പോയിട്ടേയില്ല. ഉപ്പയുടെ അരികെ തന്നെ നിൽക്കും. ഉപ്പക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കും. അവസാനം രോഗം തീവ്രമായി. ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഉപ്പ മരണപ്പെട്ടു. ഉപ്പ പോയതിൻ്റെ സങ്കടവും വിഷമവും അത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മോള് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത്. അങ്ങനെ മോൾ പങ്കുവെച്ച ഒരു അനുഭവമുണ്ട്. മോളുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ ഉപ്പനെ വിട്ട് മോള് പോകുമ്പോൾ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത്, പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം സൽക്കാരത്തിന് വന്ന സമയത്ത് മോള് പറയാണ്, വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ടിഷ്ടമാണ്. അപ്പം മോളായ എനിക്കും ഞണ്ടിഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ ഞണ്ടിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കണത് മടിയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഉപ്പെന്ത് ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന ഞണ്ടിൻ്റെ പുറത്തുള്ള പാളികൾ തൊലികളൊക്കെ ഉപ്പൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ശ്രമം കൊണ്ട് അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഞണ്ടിൻ്റെ അതിൻ്റെ ആ മാംസം വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വേറെ മാറ്റി വെച്ചു, എൻ്റെ മുന്നിലേക്ക് ഉപ്പ് കൊണ്ടുവന്ന് മോള് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കഴിയില്ല, ഒരു പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഉപ്പെന്ത് ചെയ്തു, അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഉപ്പ, ആ ഉപ്പയെക്കുറിച്ചാണ് മോള് ഓർത്ത് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ്, അതാണ് ഉപ്പമാർ. മക്കൾക്ക് പുറന്തോടിലുള്ള അതിൻ്റെ ആ തോടുണ്ടല്ലോ, അത് ജീവിതമെന്ന പുറന്തോട്ടിൽ ഉപ്പ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇടയിലൂടെ മക്കൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും. അതാണ് ഉപ്പമാർ എന്ന് മോളെ തിരിച്ചു ഓർമ്മപ്പെടുത്തിയെന്നതാണ് കഥ.
9: ഇതൊരു കഥയല്ല, ഒരു ജീവിതമാണ് അല്ലേ.
8: അപ്പോൾ ഉപ്പ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉമ്മയെക്കുറിച്ച് പറയാറുണ്ട് എപ്പോഴും അല്ലേ. പക്ഷേ അപ്പോഴും ഉപ്പയെക്കുറിച്ചുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലും ചില പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് അവരുള്ള കാലത്ത് അവരെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ മരിക്കുവോളം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാര്യം പറയുമ്പോഴേ, പെൺകുട്ടികളെ നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും അത് ഇഷ്ടമായിരിക്കും. പക്ഷേ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കെട്ടിച്ചേക്കുമല്ലോ, പിന്നെ അവർക്ക് കിട്ടുന്നില്ല, ഉപ്പാക്ക് പിന്നെ മക്കളെ കിട്ടുന്നില്ലല്ലോ, പിന്നെ പോയി. പിന്നെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലരും കുറേ കഴിയുമ്പോൾ പിന്നെ തീരെ കിട്ടാതെ ആവുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വെക്കേഷനിൽ നമ്മളെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരു മോനുണ്ട്, അവരോട് ഗ്രീൻ വാലി സ്കൂളിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കാൻ തലശ്ശേരിയിലാണ്. അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, ഫാമിലി അടക്കി വീട്ടിലേക്ക് വന്നു, യൂനെസ്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പിന്നെ പറയും, ഞങ്ങൾ നാട്ടിലേക്കൊന്ന് വരണം വരണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫാമിലി അടക്കി ഒരു തവണ പോയി. അപ്പോൾ പോയിട്ട് അപ്പോൾ അവർ തലശ്ശേരിയാണ്. തലശ്ശേരി ആകുമ്പോൾ അവിടെ സിസ്റ്റം വേറെയാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഉമ്മാക്കും ഉപ്പാക്കും എന്നും അവിടെ ഉണ്ടാവും. അവരെ നമുക്ക് കൺമുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അങ്ങനെ അവരെ പെൺമക്കളുള്ള ഒരു കുടുംബമാണ്. അപ്പം എൻ്റെ മുന്നിൽ മോള് ഇരിക്കുന്നുണ്ടാവും, മോളെ ചൂണ്ടിയിട്ടാണ്. മോള് ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ഉപ്പാക്കല്ലേ. അത് പറയുമ്പോൾ മോള് കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട്. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ, അപ്പം വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ മക്കളുള്ള സമയത്ത് തിരിച്ചങ്ങോട്ടും കൂട്ടും, നമുക്ക് എത്ര അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് ജീവിക്കുന്ന കാലത്ത് ആ ഒരു ജീവിത കുടുംബത്തിൻ്റെ മക്കളോടുള്ള ബന്ധങ്ങളുടെ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് അതില്ലാതെ ആവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും. അതിലൊന്നും സമയം കിട്ടാതെ കുറേ കാലം കഴിഞ്ഞ് മകളാണ് എന്ന് പറയാവുന്നിടത്ത് മാത്രം ഒരു ബന്ധം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഭയങ്കര സങ്കടകരമായ കാര്യമാണ്.
9: തീർച്ചയായും വാപ്പാന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴേ ആ വീട്ടിലെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനൊരു അവസാന ഒരു തീരുമാനം എടുക്കുന്ന ആൾ എന്നുള്ള നിലക്ക് പിതാവിന് വലിയൊരു റോളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഉമ്മ പറയും, നമുക്കൊരു കാര്യം ചെയ്താലും ഉപ്പ വരട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ ഉപ്പ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുമായിരിക്കും, കയ്യിൽ എന്തെങ്കിലും ഒരു ഒരു അല്ലേ ഉപ്പാൻ്റെ അടുത്തുനിന്ന് അങ്ങനെ. ഇപ്പം ഇന്നലെ ഞാൻ നമ്മൾ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ് അവർ. ഞാൻ കണ്ടത് ഉമ്മ ഒരു മൂന്ന് നാല് മക്കളായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ. അപ്പോൾ ഉമ്മ അങ്ങനെ മക്കളെ എന്താ പറയുക, ഓരോ ഷോപ്പിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വേണം ഇത് വേണം, പിന്നെ അവർ വരുന്ന വഴിയിൽ കണ്ട ഓരോ സാധനങ്ങളുടെ മെനു ഒക്കെ ഇങ്ങനെ ഉമ്മാനോട് മക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ പ്രായക്കാരും അവരവരുടെ മെനു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഉമ്മ അവരൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ ഇരുത്തിക്കുകയാണ് ഒറ്റ വാക്കിൽ, ഇപ്പോൾ വരട്ടെ ഇപ്പോൾ വരട്ടെ, കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ശ്രദ്ധിച്ചു ഞാൻ. അതോടുകൂടി എന്താ പറയുക, മൊത്തത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ എല്ലാവരും ഉപ്പാൻ്റെ അടുത്ത് ചെല്ലലും, പിന്നെ അവർ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള ബ്രഷ് മിഠായി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ വാങ്ങി. അവിടെയാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകുമ്പോൾ അത് വാങ്ങാം, ഇത് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഒരു ഒരു തണലാണ് ആ ഒരു ഒരു തണൽ, ഒരു കൊട അല്ലേ, ഒരു കൊട പിടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തണൽ. അതേപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ, അത് ഉമ്മയാവട്ടെ മക്കളെ കാര്യത്തിൽ ഒരു അവസാന ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും ഉചിതമായ തീരുമാനം ഇപ്പം അതിൻ്റെ നിന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഒരുപാട് റോളുകൾ അനുഭവിക്കുന്നു.

0: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മധുരം ഖുർആൻ അധ്യായം 61 സൂറ അസ്സഫ്. ഖിറാഅത്ത് നടത്തുന്നത് അബ്ദുൽ ബാസിത് അബ്ദുസ്സമദ്. അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ല, ഖുർആൻ അത് കേൾക്കുക, അത് കേട്ട് ആസ്വദിക്കുക എന്നുള്ളത് വളരെ സന്തോഷം കിട്ടുന്ന, മനസ്സിന് ആനന്ദം കിട്ടുന്ന, സമാധാനം കിട്ടുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് നാം കടന്നു പോയത്. റബ്ബ് ഖുർആൻ കേൾക്കാനും പഠിക്കാനും അതുപോലെ തന്നെ ഓതാനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മയ്യത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാം, ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം നേരിട്ട് അനുഭവിക്കേണ്ട ഒന്നാണ് മരണമെന്നുള്ളത്. മരണം അതൊരു സത്യമാണ്. ഇന്നക്ക മയ്യിത്തുൻ വ ഇന്നഹു മയ്യിത്തുൻ, വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ഐനമാ തകൂനു യുദ്രിക്കുകുമുൽ മൗത്ത് വലൗ കുന്തും ഫി ബുറൂജിൻ മുശയ്യദ, അംബരച്ചുംബികളായ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലായിരുന്നാൽ പോലും മരണമെന്നത് നമ്മെ അഭിമുഖീകരിക്കും, കണ്ടുമുട്ടും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രതിഫലം ലഭിക്കാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിൽ തന്നെ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുണ്ട്. മരിച്ച ഒരാളുടെ 3, 7, 14, 40 തുടങ്ങി പല ഇടവിട്ട ദിനങ്ങളിലൂടെ നമ്മൾ ഘോഷിക്കുന്ന പല പ്രവർത്തനങ്ങളും. മരണവീട്ടിലെ ഖുർആൻ പാരായണം, പ്രവാചകൻ്റെ മാതൃകയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖബറിൻ്റെ സമീപത്ത് ഖുർആൻ പാരായണം, യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും പ്രമാണങ്ങളുടെ ഒരു പിൻബലവുമില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധ്യമാകും എന്നത് പ്രവാചകൻ്റെയും വിശുദ്ധ ഇസ്ലാമിൻ്റെയും അധ്യാപനങ്ങളിലൂടെ നമ്മൾ പഠിക്കണമെന്നതാണ്. നമുക്കറിയാം, മയ്യത്തിന് ഉപകാരം ലഭിക്കുന്നതിനായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് റബ്ബ് ഇർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. അഥവാ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഇത് ചൊല്ലാറെങ്കിൽ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടാലും നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകളിൽ പരലോക മോക്ഷത്തിനു വേണ്ടിയും അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ മയ്യത്ത് കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ അഫിർ ലി ഫുലാൻ എന്നിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അഫിർ ലി ഫുലാൻ വർഫഅ ദറജതഹു ഫിൽ മഹ്ദീൻ വഖ്ലഫഹു ഫി അഖബിഹി ഫിൽ ആബിരീൻ വഅഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് നല്ലത് പറയണം. കല അൻ ഉമ്മു സലമ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹളർതുമുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. പൊതുവെ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് നല്ലത് പറയണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇനി മയ്യത്ത് നമസ്കാരത്തിലോ, മാമിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅത كلهم يشفعون له الا شفعوا فيه. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. 100 പേരടങ്ങുന്ന ഒരു സംഘം മുസ്ലിങ്ങൾ ഒരു മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്തു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ ഇല്ലാ ഷഫഅഹുമുല്ലാഹു ഫീ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞതായി കാണാം, റസൂലുള്ള പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും അള്ളാഹുവിൽ യാതൊരു പങ്ക് ചേർക്കാത്തവരായ 40 അവൻ്റെ ജനാദ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവൻ്റെ കാര്യത്തിലുള്ള അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. മാത്രവുമല്ല, മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിതി വഖഫ അലൈഹി ഫഖാല ഇസ്തഗ്ഫിറൂ ലി അഖീകും വസല്ലൂ ലഹു അത്തസ്ബീത ഫഇന്നഹു ലാന യുസ്അൽ. മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ അവിടുന്ന് നിന്നുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുകയും ഖബറിലെ ചോദ്യത്തിൽ ദൃഢതയും സ്ഥൈര്യവും ആവശ്യപ്പെടുകയും ചെയ്യുക. നിശ്ചയം അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. ഈ പ്രാർത്ഥനകൾ, ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്നതാണ്, പാപമോചനം ലഭിക്കാൻ, ഖബറിൽ സ്ഥൈര്യം ലഭിക്കാൻ. ആ ഖബറിലുള്ള വ്യക്തിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളിൽ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നതി ഫയഖൂലു അന്നാ ഹാദാ ഫയഖാലു ബിസ്തിഗ്ഫാരി വലദിക ലക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, എന്താണ് ഹദീസിലുള്ളത്, അള്ളാഹു ഒരു സ്വാലിഹായ ഒരു അടിമക്ക് സ്വർഗത്തിൽ തൻ്റെ പദവി ഉയർത്തിക്കൊടുക്കും. അപ്പോൾ അവൻ അയാൾ പറയും, എനിക്കിതെങ്ങനെയാണ് ലഭിച്ചത്? അപ്പോൾ അള്ളാഹു പറയും, നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനത്തിന് തേടിയത് കൊണ്ടാണ് എന്ന് പറയുമെന്നാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന് മരിച്ചയാളുടെ കടം വീട്ടൽ. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബി ദൈനിഹി ഹത്താ യഖ്ളാ അൻ, കടം വീട്ടുന്നത് വരെ സത്യവിശ്വാസിയുടെ ആത്മാവ് അതുമായി ബന്ധിക്കപ്പെടുമെന്നാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അള്ളാഹു കടക്കെണികളിൽ നിന്ന് നമ്മെ വളരെ പെട്ടെന്ന് മരണത്തിന് മുമ്പ് രക്ഷപ്പെടാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ കടം ഒരു വലിയ ബാധ്യത തന്നെയാണ്. മരണപ്പെട്ടയാൾക്ക് ഉപകാരം ലഭിക്കുന്നതിനായി കടം വീട്ടുന്നതിന് രക്തബന്ധമോ കുടുംബബന്ധമോ ഒന്നും നിബന്ധനയില്ല എന്നാണ്. ഒരു സത്യവിശ്വാസിക്ക്, മരണപ്പെട്ട ഏതൊരു സത്യവിശ്വാസിക്ക് വേണ്ടിയും ഇത് ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നു. മറ്റൊന്ന് സ്വതക്കയാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അടുത്ത ബന്ധുക്കൾക്ക് സ്വതക്ക നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ബന്ധുക്കളുടെ സ്വതക്ക പുണ്യമാണ്, അത് മയ്യത്തിന് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന അബി മാത വതറക മാലൻ വലം യൂസി ഫഹൽ യുകഫിറു അൻഹു അൻ അതസദ്ദഖ അൻഹു ഖാൽ നഅം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഒരു വസീയത്തും ചെയ്യാനെ സാധിക്കാതെ എൻ്റെ പിതാവ് മരിച്ചു, ഞാൻ അവർക്ക് വേണ്ടി സദക ചെയ്താൽ അവരുടെ പാപങ്ങൾ മായ്ക്കപ്പെടുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ ജീവിതത്തിൽ അള്ളാഹു എങ്ങനെയാണ് കണക്കാക്കിയെന്ന് അറിയില്ല. ഏത് സമയത്തും വിളിക്ക് ഉത്തരം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാം പരമാവധി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, മരണപ്പെട്ടവർക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി വഖഫ് ചെയ്യാവുന്നതാണ്. ഇസ്ലാമിൻ്റെ പേരിൽ, പള്ളിയുടെ പേരിൽ പള്ളികൾ നിർമ്മിച്ചു കൊടുക്കാം, കിണറുകൾ നിർമ്മിച്ച് നൽകാം ആവശ്യക്കാർക്ക്. അതൊക്കെ മരണപ്പെട്ടവർക്ക് കൂടി ലഭിക്കുന്ന ജാരിയ സദഖകളിൽപ്പെടും. മറ്റൊന്ന് നോമ്പാണ്. മരണപ്പെട്ട വ്യക്തിയുടെ ഫർളായ നോമ്പുകൾ നേർച്ച ഒക്കെ നോറ്റുവീട്ടൽ ജീവിച്ചിരിക്കുന്നവർക്ക് ബാധ്യതയാണ് എന്നാണ്. ഏറ്റവും അടുത്ത ആളുകൾ അത് ചെയ്യണം. അനായിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ മൻ മാത അലൈഹി സിയാമൻ സ്വാമ അൻഹു വലിയുഹു എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ആളുകൾ ആ നോമ്പ് നോറ്റുവീട്ടണം എന്ന് പഠിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ നിർബന്ധ നോമ്പുകളും ഒക്കെ അതിൽ ഉൾപ്പെടുമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹജ്ജ് മുംറയെ കുറിച്ചും പറഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ നബിയോട് വന്ന് ചോദിച്ചു, എൻ്റെ മാതാവ് ഹജ്ജിന് നേർച്ചയാക്കിയിരുന്നു, അങ്ങനെ അത് നിർവഹിക്കാൻ കഴിയാതെ അവർ മരിച്ചുപോയി എങ്കിൽ അതുകൊണ്ട് അവർക്ക് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ? നബിസ്ലാം പറഞ്ഞു, അതെ, അവർക്ക് പകരമായി നീ ഹജ്ജ് ചെയ്യുക. നിൻ്റെ മാതാവ് കൊടുത്തു വീട്ടേണ്ട കടമുണ്ടായിരുന്നെങ്കിൽ നീ അത് വീട്ടുമായിരുന്നില്ലേ? അള്ളാഹുവിൻ്റെ ബാധ്യത നിർവഹിക്കൂ. അവൻ്റെ ബാധ്യതയാണ് നിർവഹിക്കാൻ കൂടുതൽ അർഹമായിട്ടുള്ളത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒട്ടനവധി ബാധ്യതകളും നിർബന്ധ കാര്യങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി നമുക്കും അവർക്കും പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളെ പ്രത്യേകം നിർവഹിക്കുവാൻ വേണ്ടി താൽപ്പര്യം കാണിക്കുക. അള്ളാഹു ആ നിലക്ക് മുന്നോട്ട് പോകാൻ തോഫീക്ക് നൽകട്ടെ.

0: കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ റേഡിയോയിൽ വോയിസ് ഓഫ് പീസിൽ നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. വിസ്ഡം സ്പോട്ട്ലൈറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്കെല്ലാം ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ മൂന്ന് വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ നമ്മളോടൊപ്പം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അതോടൊപ്പം മുജീബ് മാസ്റ്റർ ഒട്ടുമൽ, ഈ രണ്ടുപേരും ചേരുകയാണ്. മൂന്ന് വിഷയങ്ങളെ നമ്മളിന്ന് അപഗ്രഥിക്കുമ്പോൾ ആദ്യം ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. നമുക്കറിയാം, ഈ ഒരു പുതിയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് എടുത്ത ഏറ്റവും മാതൃകാപരമായ, ഏറ്റവും പിന്തുണയർഹിക്കുന്ന, നമുക്കെല്ലാം പ്രതീക്ഷയേകുന്ന ഒരു ഓപ്പറേഷനാണ്, ഒരു നടപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ. ഇന്ന് പൊതുസമൂഹം ഒന്നടങ്കം അതിന് വലിയ പിന്തുണകൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിസ്ഡം സ്പോട്ട്ലൈറ്റും എല്ലാവിധ പിന്തുണകളും വലിയ പ്രതീക്ഷകളും ആ ഒരു പദ്ധതിയിൽ വെച്ചു പുലർത്തുകയാണ്. അതോടൊപ്പം കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഇത്ര ശക്തമായ നിലപാടെടുക്കുന്നതോടൊപ്പം നമ്മൾ കാണുന്ന ചെറിയൊരു വൈരുദ്ധ്യമായി നമുക്ക് ബോധ്യപ്പെടുന്നൊരു വിഷയം, ഈ വീര്യം കുറഞ്ഞ മദ്യം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിൻ്റെ ടാക്സ് കുറക്കുന്നു, അതിൻ്റെ കൺസംഷൻ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള വായനകൾ പുറത്തു വരികയാണ്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള ഇത്ര ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നുള്ള ഒരു വ്യതിയാനമായി കണക്കാക്കേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ.
3: നമ്മുടെ നാട്ടിൽ ഈ മദ്യപിക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ഒന്നും മദ്യപിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലത്തിലേക്ക് പോയി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനിയിപ്പോൾ അവരുടെ ഭാര്യമാരോ സഹോദരിമാരോ അവരൊന്നും ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു വലിയ ട്രാപ്പിൽ പെട്ടുപോകരുത് എന്നാണ്. ഏറ്റവും വലിയ മദ്യപാനിയോ ഇനി മദ്യശാല നടത്തുന്ന ആളുകളാണെങ്കിൽ പോലും പറയുക,
2: സ്വന്തം കുട്ടികളിൽ പെടാൻ പാടില്ല
3: എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു പുതിയ തലമുറയിലേക്ക് ഈ സാധനം എത്തിക്കാൻ, അല്ലെങ്കിൽ അവരെ കൂടെ മദ്യപാനികളാക്കി മാറ്റുന്ന ഒരു പ്രവണതയോട് ഉള്ള ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം അതിനകത്തുണ്ട്. അപ്പോൾ ഒരു മന്ത്രിസഭയെ നമ്മൾ അളക്കുന്നത്, അതിൻ്റെ ജനകീയ മുഖം നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അത് എത്രമാത്രം പുരോഗമനപരമാണ്, എത്രമാത്രം അത് സമൂഹത്തിൻ്റെ ഗുണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് അതിൻ്റെ ചില നയനിലപാടുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ മദ്യത്തിൻ്റെ, പൊതുവായ മദ്യത്തിൻ്റെ വിഷയമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്, മറിച്ച് എന്താണ്, വീര്യം കുറഞ്ഞ ഇത് ടാക്സ് പൊതുവെ നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അതിനകത്തൂടെ ലഭ്യത കുറയ്ക്കുകയല്ല ചെയ്തത്, മറിച്ച് വാങ്ങാനുള്ള ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, വീട്ടിൽ പിന്നെ ബജറ്റ് എന്ത് ചെയ്യും, താളം തെറ്റുകയാണ് ചെയ്യുക. കാരണം കുടിക്കേണ്ടവൻ പിന്നെ വില കൊടുത്ത് കുടിക്കും, അപ്പോൾ ബാക്കി ഫണ്ട് കുറയും, അതിൻ്റെ സഫറിങ്സ് വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യ കുട്ടികളൊക്കെ എന്ത് ചെയ്യും. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ഇവിടെ ഇപ്പോൾ നല്ല, അതായത് ആൾറെഡി ഒരു കുടിയനായ ഒരാളെ സംബന്ധിച്ചോളം അയാൾ 200 രൂപ കൊടുത്ത് ബിഗറ് വാങ്ങിച്ചിട്ട് ലേശം ലഹരിയായിട്ട് വീട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ സംബന്ധിച്ചുള്ള ഏറ്റവും വീര്യം കൂടിയ മദ്യം വില കുറഞ്ഞ് കിട്ടുമെന്ന് അവൻ നോക്കുള്ളൂ. അതിനിപ്പം ഇനി ജവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കും. ഇവിടെ ഇതിൻ്റെ ബെനിഫിഷ്യറി തുടക്കക്കാരായിരിക്കും. അതായത് ഇതിപ്പോൾ നമ്മൾക്കറിയാം, ഏതൊരു കുട്ടിയും ഒരു, ഇപ്പോൾ നമുക്കറിയാം മദ്യപാനം തുടങ്ങുന്നത് 10 വയസ്സിലോ ഒക്കെയാണെന്നാണ് പുതിയ പഠന റിപ്പോർട്ടുകൾ.

0: അതെ. അപ്പോൾ ആ പ്രായത്തിൽ അവരാദ്യം തുടങ്ങുന്നത് ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾ ആയിരിക്കും. ഇതിൻ്റെ വില കുറക്കുന്നതിലൂടെ അവർക്ക് മിച്ചം വയ്ക്കുന്ന പൈസ കൊണ്ട് വേണമെങ്കിൽ കുടിക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കാണിത് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മദ്യപാനികളെ സൃഷ്ടിക്കാനുള്ള പുതിയ തലമുറയെ കൂടെ ഇതിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ തള്ളിവിടുന്ന ഒരു ഒരു പ്രേരണ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞ മദ്യം ഈ ഈ രീതിയിൽ ടാക്സ് കുറക്കുന്നതിലൂടെ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തൊന്ന്, ഇപ്പോൾ ഈ പ്രിയദർശിനി ബസ്സുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്നെ നടന്ന ഒരു മറ്റേ പത്രക്കാരുടെ ചോദ്യം, ഇപ്പോൾ ആണുങ്ങൾക്ക് എന്താണ് ഇത് സൗജന്യമാക്കി കൂടെയല്ലേ ആക്കേണ്ടത് എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ അതിന് മുഖ്യമന്ത്രി കൊടുത്ത രസകരമായ ഒരു ഉത്തരവുണ്ട്. അതെന്തായിരുന്നു? പെണ്ണുങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്കെത്തും, ആണുങ്ങളുടെ കയ്യിൽ കാശുണ്ടായാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചിരിയോടെ നിർത്തുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, താരതമ്യേന നമുക്കറിയാം സ്ത്രീകൾ മദ്യപിക്കുന്ന സ്ത്രീകൾ കുറവാണ്, ഇന്ത്യയിലും കുറവാണ്, കേരളത്തിലും കുറവാണ്. പക്ഷേ അവരുടെ സംഖ്യയും പതിയെ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഈ മദ്യപാനത്തിന് ഇത് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്, ചില മറ്റ് ലഹരി വസ്തുക്കളിലേക്കുള്ള ഇത് കൂടിയപ്പോൾ. പക്ഷേ എങ്കിൽ പോലും സ്ത്രീകൾക്കിടയിലുമുള്ള മദ്യപാനം വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ധാരാളം സൂചനകൾ നമുക്കറിയാം. പ്രത്യേകിച്ചും അത്തരത്തിലുള്ള കോളേജ് കുട്ടികൾ ഇവർക്കിടയിലൊക്കെ ഒരു രസത്തിന് വേണ്ടിയുള്ള മദ്യപാനം പാർട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇനി അപ്പോൾ അത്തരത്തിലൊരു ഒരു ഒരു ട്രെൻഡ് സാവധാനമാണെങ്കിൽ പോലും വർദ്ധിച്ചാൽ സ്ത്രീകളുടെ കയ്യിൽ കാശുണ്ടാവുന്നതുകൊണ്ടും സർക്കാരിന് ചിലപ്പം ചെയ്യും ഗുണമുണ്ടാകുമെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഈ എന്താണ് ബീറ് അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങൾ, ഇതിൻ്റെയും ഉപഭോക്താക്കൾ പലപ്പോഴും സ്ത്രീകളും കൂടെ ആക്കാനും അവരെന്താച്ചാൽ ആകെ പൂസായിട്ട് റോട്ട് കിടക്കുന്ന നമ്മൾ കീഴില്ല, പക്ഷേ അവർക്കിടയിലെ മദ്യപാനത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു അംഗീകൃത മദ്യപാനം പലപ്പോഴും എന്താച്ചാൽ അങ്ങനത്തെ ഈ പാർട്ടികളിലൊക്കെയുള്ള അംഗീകൃത മദ്യപാനത്തിൽ അവർക്ക് സർവ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യങ്ങളാണ്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ സ്വീകാര്യമായ ഒന്നാണ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അത്രത്തോളം തളർത്തേണ്ടതില്ല, വിരോധിക്കേണ്ടതില്ല എന്ന ഒരു ചിന്താഗതി കൊണ്ടുവരുന്ന ഒരു നയ നിലപാടാണ് ഇത് എന്നുള്ളതാണ്. പിന്നൊന്നു വെച്ചാൽ ഈ മദ്യനയം മാത്രമല്ല, മൊത്തത്തിൽ ലഹരിയെക്കുറിച്ചുള്ളൊരു നയമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിലെല്ലാം പെടണമല്ലോ. കാരണം ഇവിടെ ഞാൻ കരുതുന്നത് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ രണ്ട് തരത്തിലുള്ള ഈ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് തരത്തിലുള്ള ചിന്താധാരകളുണ്ട്. ഒന്നെന്താ വെച്ചുകഴിഞ്ഞാൽ മദ്യം ഇതിപ്പോൾ ഇവിടെ കൂടുതൽ ഈ സമൂഹം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ മാരകമാണെന്ന് കരുതുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെയാണ്. അപ്പോൾ വലിയ ബുദ്ധിജീവികളായ പലരും പോലും അതിന് ഉള്ള പ്രതിവിധിയായിട്ട് പറയുന്നത് മദ്യം സാർവത്രികമാക്കുക, പറ്റിയ കഞ്ചാവും കൂടെ എന്ത് ചെയ്യുക, നിയമവിധേയമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാക്കിക്കഴിഞ്ഞാൽ ആളുകൾ അത്യാവശ്യം അവരുടെ ആവശ്യം ലഹരിയാണ്, അത്തരമൊരു ആനന്ദമാണ്. അപ്പോൾ അത് ഇതിലൂടെ കിട്ടുകയാണെങ്കിൽ അവർ സിന്തറ്റിക് ലഹരിയിലേക്ക് പോവുകയില്ല. ഈ ഒരു വാദഗതി സജീവമാണ്. അത് നമ്മൾ കരുതുന്ന പോലെ മറ്റേ ഈ ഏതെങ്കിലും മദ്യപാനി നടത്തുന്ന മറ്റേ വാചക കസർത്തല്ല, മറിച്ച് അറിയപ്പെടുന്ന പലരും ഇത്തരത്തിൽ. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ അദ്ദേഹം എന്താണ് എക്സൈസ് എന്തോ ഒരു ഓഫീസറായിരുന്നു തോന്നുന്നു, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വിശദമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു വാദമുഖം ഇതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ് ഒന്ന്. മറിച്ച് രണ്ടാമത്തെ വാദം എന്താണ്, മിക്കവാറും മദ്യപാനികൾ ഉണ്ടാക്കപ്പെടുന്നത് ചെറിയ മദ്യങ്ങളിലും തുടങ്ങി മെല്ലെ മെല്ലെ അത് പോരാതെ വരുന്ന, അത് പ്രത്യേകിച്ചൊരു ഒരു ഒരു മറ്റേ എല്ലാ 100% ആളുകൾക്കല്ല, മറിച്ച് ഒരു സെക്ഷന് അല്ലെങ്കിൽ ഒരു പേഴ്സൻറ്റേജ് ഓഫ് പീപ്പിളാണ് സ്വാഭാവികമായിട്ടും എന്തിനും എക്സ്പ്ലോർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാരീരിക അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ ഉണ്ടാകുന്നവർ, അവരാ നിലയ്ക്ക് എന്ത് ചെയ്യും, എക്സ്പ്ലോർ ചെയ്ത് പോകുന്നവരായിരിക്കും. അവരങ്ങനെ മദ്യത്തിൻ്റെ പിന്നെ മറ്റു രീതിയിലുള്ള ലഹരികളുടെ ഏറ്റവും ഉയർന്ന തരങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആ രീതിയിലാണ് മദ്യപാനത്തിൻ്റെ ഒരു വികാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൊസൈറ്റിയുടെ വികാസവും പതനമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ ഇതിനെതിരെയുള്ള പ്രതിവിധിയായിട്ട് പറയുന്നതാണ്, മദ്യം യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെടണം. എന്നിട്ട് ഒരുപക്ഷേ ഇവിടെ നിലവിലുള്ള പിന്നെ അഡിക്റ്റഡായ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത വറക്കുന്ന മറ്റ് മദ്യപാനികളുണ്ടാവും. അവർക്ക് ലൈസൻസിങ് എന്ത് ചെയ്യണം, കൊണ്ടുവരികയും അതായത് മുൻകൂട്ടി അപ്ലൈ ചെയ്ത് സർക്കാരിന് എന്ത് ചെയ്യുന്നു, ലൈസൻസ് കൊടുത്ത് അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന രൂപത്തിലേക്ക്. അതിന് അത് കുറച്ചൊരു പ്രായോഗിക രൂപണയത്തിൻ്റെ കാണിച്ചാൽ പിന്നെ എല്ലാവരും വീട്ടും തീയില്ല, പരസ്യമായിട്ടിനെ അപ്ലൈ ചെയ്യില്ല. മാത്രമല്ല അതിന് ചില സ്ട്രിക്റ്റായിട്ടുള്ള കണ്ടീഷൻസ് വെക്കാൻ കഴിയും. നിലവിൽ മദ്യപാനി അല്ലാത്ത ഒരാൾക്ക് അതിൻ്റെ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്താണ് പിന്നെ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ സർക്കാരിന് കഴിയും. പുതിയ തലമുറയെ പൂർണ്ണമായിട്ട് ഇന്ന് വിമുക്തമാക്കാനും പറ്റും. പക്ഷേ അപ്പോൾ ഈ വാദമുഖങ്ങളിൽ ഇപ്പം സർക്കാർ സ്വീകരിക്കുന്ന ഏതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യം പറഞ്ഞതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അപകടകരമായിട്ടുള്ള പ്രവണതയാണെന്നുള്ളതാണ്. അപ്പം പിന്നെ ഇവിടെ കണ്ട വേറൊരു കാര്യം വെച്ചാൽ, മന്ത്രിസഭയെ മറികടന്നുകൊണ്ടാണോ ഇത് നടപ്പാക്കിയത് എന്നുള്ളതാണ്. കാരണം ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ ഭരിക്കുന്ന മന്ത്രി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ മന്ത്രിയോ അത്തരം ഒരു നയനിലപാട് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഇത് മുഖ്യമന്ത്രി തൻ്റെ ഈ മറ്റേ ബജറ്റ് അവതരണത്തിൽ ഇതാണ്. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡിക്റ്ററ്റോറിയലായ രീതി ഉണ്ടായിരുന്നു. അത് ഇതിൽ തുടരുകയില്ല എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ നടക്കുന്ന തൂഫാൻ അത് തീർച്ചയായിട്ടും സർക്കാരെടുത്ത് ഏറ്റവും നല്ല ഒരു നടപടിയാണെന്ന് സംശയം നമുക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെ ആയിട്ട് സംസാരിച്ച് നമുക്കറിയാം അത് നടന്നുകൊണ്ടിരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നട്ടലൊടിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷനിലേക്ക് ഇതിന് പോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം ഇതിൻ്റെ ഈ യഥാർത്ഥത്തിൽ ഈ കരിയേഴ്സാണോ കർഷക്കാരെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സാധാരണ ലോക്കലായിട്ട് കച്ചവടം നടത്തുന്ന ആളുകളാണോ? അല്ലല്ലോ. അതിനപ്പുറം ഇതിൻ്റെ സോഴ്സ് ഉണ്ട്, മാത്രമല്ല അത് വരുന്ന ചില വഴികളുണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞടയ്ക്കാനും അവരെ കൂടെ അറസ്റ്റ് ചെയ്യുന്ന അവരെ കൂടെ തടവിലാക്കുന്നൊരിത് ഉണ്ടായേ മതിയാവുള്ളൂ. ഇതിൻ്റെ പുറമെന്താ വെച്ചാൽ, ഇപ്പം നമുക്ക് നോക്കിയാൽ തോന്നുന്നു വെച്ചാൽ കംപ്ലീറ്റ് നമ്മുടെ എന്താ പറയുക ഈ അന്യ സംസ്ഥാനം എന്ന് പറയാൻ പാടില്ലല്ലോ അല്ലേ. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഈ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളുടെയും എന്നാണ്. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് പെരുമ്പാവൂരിലും അവിടെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള വമ്പന്തികൾ ഇതിനെ ന്യൂസാക്കുകയും ആ ന്യൂസാക്കുന്നതിലൂടെ ഈ ഇത് പൊലിപ്പിച്ചെടുത്ത് ഇത് നടക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. മറിച്ച് ഇത് ആത്മാർത്ഥതയോടെ നടക്കുന്നൊരു കാര്യമാണെങ്കിൽ ഇതിൻ്റെ വേരറുക്കാൻ വേണ്ട പ്രവർത്തനത്തിലേക്ക് പോവുക തന്നെ വേണം. അപ്പോൾ അവിടെ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയോടെ ചെയ്യാൻ പറ്റും. നമ്മൾ പറയാന്ന് വെച്ചാൽ, ഇത്രകാലം ഉണ്ടായ പോലീസും എക്സൈസും ഒക്കെ തന്നെ ഇവിടെ ഉള്ളത്, അവർ പോലും ചിലപ്പോൾ എന്താണ് മന്ത്രിയെയും മന്ത്രിസഭയൊക്കെ തെറ്റിദ്ധരിപ്പിക്കും. കാരണം അല്പസ്വല്പമൊക്കെ അതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെയൊക്കെ ഈ പിന്നെ ബെനിഫിഷ്യറീസ് ആയിട്ടൊക്കെ. അതുകൊണ്ട് അതുകൂടെ മനസ്സിലാക്കാൻ മന്ത്രിക്ക് മന്ത്രിസഭയ്ക്കും കഴിയണം നമുക്ക് പറയാറില്ല. നമുക്കറിയാം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ ഏറ്റവും നിരുത്തരവാദിത്വപരമായ ഒരു നയമായിരുന്നു ഈ മദ്യനയം. കാരണം 800+ പുതിയ ബാറുകളാണ് അനുവദിച്ചത്. ഭീകരമായ തോതിൽ ഇവിടെ ബാറുകളുണ്ടായി. നമ്മുടെ പ്രതീക്ഷ എന്താണ്, ഈ ബാറുകളൊക്കെ പൂട്ടാൻ വേണ്ട, അല്ലെങ്കിൽ അതിൽ വലിയൊരു 10% ബാറുകളെങ്കിലും പൂട്ടുന്ന ഒരു നയനിലപാടിലേക്ക് മന്ത്രിസഭ പോകുമെന്നാണ്. അത്തരമൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. കള്ളുഷാപ്പുകൾ തുറക്കുമെന്നുള്ള എൻ്റെ കള്ള് തുറന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 10, 30, 35 കള്ളുഷാപ്പുകളൊക്കെ ആ രീതിയിൽ തുറന്നു എന്നോ തുറക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു നികുതി വരുമാനത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സർക്കാർ നയങ്ങൾ രൂപീകരിക്കുകയാണെങ്കിൽ അത് നാടിന് വലിയ ഗുണമൊന്നും ചെയ്യൂല. നമുക്കാകെയുള്ളൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ, കോൺഗ്രസ്സിൽ എപ്പോഴും ഒരു പ്രതിപക്ഷം ഉണ്ടാകും. മാത്രമല്ല വി ഡി സതീശനെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ഒരാൾ വി എം സുധീരനാണ് എന്നാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞത്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഈ ഒരു മദ്യ നിരോധനത്തിൻ്റെ രംഗത്ത് നമ്മളറിയുന്നിടത്തോളം ഏറ്റവും ശക്തമായ ആത്മാർത്ഥമായ നിലപാടുള്ള ഒരാൾ വി എം സുധീരനാണ്. അതുകൊണ്ട് തന്നെ വി എം സുധീരന് വി ഡി സതീശനെ തിരുത്താൻ വേണ്ട, അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ മദ്യനയത്തെ തിരുത്താൻ വേണ്ട പ്രത്യക്ഷമായ ചില ഈ ആശയ സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ സ്ത്രീകൾ നാളെ ചൂല് കൊണ്ടെന്ത് ചെയ്യും, അത് തിരുത്തുന്നൊരു ഘട്ടത്തിലേക്ക് പോകും.
1: നാം ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: ഇസ്ലാഹി കൈരളിക്ക് വെളിച്ചം പകർന്നു നൽകിയ പൂർവസൂരികളായ ഇസ്ലാഹി പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുകയാണ് ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇസ്ലാഹി പ്രസ്ഥാനം ശാസ്ത്രീയ വീക്ഷണം അനിവാര്യം. ഷെയ്ഖ് മുഹമ്മദ് മൗലവി കേരളത്തിന്റെ മുഹദ്ദിസ്. ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് കരുവള്ളി മുഹമ്മദ് മൗലവിയുടെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ ഓർമ്മയിലൂടെ നാം അയവിറക്കുന്നത്. ശബ്ദം നൽകുന്നത് നസ്റുല്ലാ സ്വലാഹി, വി ടി അബ്ദുസ്സലാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ നമ്മൾ കേൾക്കുകയാണ്. കരുവള്ളി മുഹമ്മദ് മൗലവി, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ചിന്തകളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങൾ, പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന കാര്യവും മറ്റുമൊക്കെ അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടു. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയിൽ ശാസ്ത്രീയമായ വീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ഇടപെടലുകളും കൃത്യമായും ഉണ്ടാകേണ്ടതുണ്ട് എന്നും, അതിനുമപ്പുറം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ തന്നെ പ്രസിദ്ധീകരണങ്ങളും പ്രസിദ്ധീകരണാലയങ്ങളും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആശിക്കുകയും അത് അന്നത്തെ നേതൃത്വത്തോട് വളരെ ഗുണകരമാം വിധം ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ അദ്ദേഹം ഇടപെട്ട കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തിന് സമുദായത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പ്രസിദ്ധീകരണങ്ങളും മറ്റും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മേൽനോട്ടത്തിൽ ഉണ്ടായി എന്നതും ചരിത്രം യാഥാർത്ഥ്യമാണ്. ഇൻഷാല്ലാ അത്തരം ചില വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയിൽ ശാസ്ത്രീയമായ വീക്ഷണകോണുകൾ ഉണ്ടായിത്തീരേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം വിവരിക്കുന്നതാണ് ഇൻഷാല്ലാ നാം ഇനി കേൾക്കുന്നത്.
2: ഇസ്ലാഹി പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ ശാസ്ത്രീയ വീക്ഷണം അനുപേക്ഷണീയമാണ്. പ്ലാനും പ്രചരണവും പണ്ഡിതന്മാർ ശ്രദ്ധിക്കുമ്പോൾ നിർമ്മാണ നിർവഹണ ജോലി സമുദായ നേതാക്കളും പ്രാധാനികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രഷീദ് ബുക്കും ലെതർ ബാഗും പണ്ഡിതന്മാരിൽ നിന്ന് സമുദായ പ്രാധാനികളും പ്രാമാണിമാരും ഏറ്റുവാങ്ങേണ്ടതാണ്. ഇന്നത്തെ നിശ്ചലാവസ്ഥ അവസാനിപ്പിച്ച് പുതിയ പുതിയ പ്രവർത്തന മേഖലകളും ശൈലികളും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ISM പോക്കും ഈ വഴിക്ക് പ്രോത്സാഹനാജനകമാണ്. പണ്ഡിതന്മാർക്കർഹമായ അംഗീകാരം നൽകുന്നതിലോ നാം മുന്നിലാണെന്ന് പറഞ്ഞുകൂടാ. വ്യക്തി ആരാധനയും അമിത ബഹുമാനവും വർജ്യമാണെന്നതുകൊണ്ട് ആദരവ് അർഹിക്കുന്നവരെ അവഗണിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു പണ്ഡിതന്റെ നിര്യാണത്തോടുകൂടി ഏതാനും ചില അനുസ്മരണക്കുറിപ്പുകളും അനുശോചന യോഗങ്ങളും കൊണ്ട് നമ്മുടെ കടപ്പാട് പരേതനോട് തീർന്ന മട്ടാണ് പലപ്പോഴും കാണുന്നത്. വളരെ അപൂർവം ചിലരുടെ പേരിൽ ഒരു സ്മാരക ഗ്രന്ഥവും. ആയുഷ്കാലം മുഴുവനും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അത്യധ്വാനം ചെയ്ത പണ്ഡിതന്മാരിൽ പലരും തങ്ങളുടെ സന്താനങ്ങൾക്കു വേണ്ടി ഒന്നും സമ്പാദിക്കാത്തവരാണെന്ന പരമാർത്ഥം പലരും അറിയുന്നില്ല. സ്വന്തമായൊരു വീട് പോലും കുടുംബത്തിന് അനന്തരമായി നൽകുവാൻ സാധിക്കാതെ മരണമടഞ്ഞ പലരുമുണ്ട്. അവരുടെ കുടുംബത്തെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ബാധ്യത സമുദായത്തിനില്ലെന്ന് വന്നാൽ അത് സങ്കടകരമാണ്. അലവി മൗലവി സാഹിബിൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കടം വീട്ടുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചവരെ ഞാൻ ഈ അവസരത്തിൽ സബഹുമാനം സ്മരിച്ചു കൊള്ളുന്നു. കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് നടന്ന ഒരു സംഭവം ഞാനിവിടെ ഓർത്തുപോവുകയാണ്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉന്നത നേതാക്കളിൽ ഗണനീയനായിരുന്നു മർഹൂം മങ്കട ഉണ്ണീൻ മൗലവി. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വ്യക്തമായ ലിഖിത ചരിത്രമോ ഡയറക്ടറിയോ ഇല്ലാത്തതിനാൽ ഉണ്ണീൻ മൗലവിയെപ്പോലെ കഴിഞ്ഞ തലമുറയിലെ പല മാതൃകാ പണ്ഡിതന്മാരെയും ഇന്നത്തെ നമ്മുടെ ഇളം തലമുറക്കറിഞ്ഞുകൂടാ എന്നത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ന്യൂനതയായി പറഞ്ഞുകൊള്ളട്ടെ. മൗലവി സാഹിബിൻ്റെ അവസാനകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തെല്ലാം കടപ്പെട്ടു. കടം വീട്ടാനുള്ള വഴിയൊന്നും ശരിപ്പെടാതെ മൗലവി വളരെ വിഷമിക്കുകയുണ്ടായി. തൻ്റെ ആവശ്യത്തിനായി അന്നോളം ആരോടും ഒന്നും ചോദിച്ചു ശീലമില്ലാത്ത ആ പണ്ഡിതവര്യൻ തൻ്റെ വിഷമതകൾ ആരെയും അറിയിക്കാതെ കഴിച്ചുകൂട്ടി. എന്നാലും വളരെ അടുത്ത ചിലർക്ക് ഈ രഹസ്യം അറിയാമായിരുന്നു. കെ ഉമർ മൗലവി സാഹിബ് സ്വന്തക്കാരായ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ കടബാധ്യതകൾ തീർത്ത് ആവശ്യമായ രേഖകൾ മൗലവിയെ ഏൽപ്പിക്കുകയുണ്ടായി. തൻ്റെ കടം വീട്ടി സ്വത്ത് രക്ഷപ്പെടുത്തി എന്നത് അപ്പോൾ മാത്രമേ മൗലവി അറിഞ്ഞുള്ളൂ. മുമ്പ് വല്ല ശ്രമവും അങ്ങനെ നടക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അദ്ദേഹം അതിന് ഒരിക്കലും സമ്മതിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നുവെന്നതിനാൽ കാര്യമൊരു രഹസ്യമായി തന്നെ വെച്ചു. തനിക്കു വേണ്ടി കടബാധ്യത തീർത്ത് എന്നറിഞ്ഞപ്പോൾ ആ പണ്ഡിതവര്യൻ്റെ വെളുത്തുതിങ്ങിയ താടിയുടെ അറ്റത്തുനിന്ന് അശ്രുഗണങ്ങൾ വീഴുന്നതാണ് കണ്ടത്. അല്പനേരത്തെ നിശബ്ദതയ്ക്കു ശേഷം ആരും ഒന്നും ഉരിയാടാതെ സലാം ചൊല്ലിപ്പിരിഞ്ഞ രംഗം ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഒട്ടും അഭിമാനക്ഷതം വരുത്താതെ പണ്ഡിതന്മാരെ സഹായിക്കുവാൻ സന്നദ്ധതയുള്ള ധാരാളം ഉമർ മൗലവിമാർ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. മതവിജ്ഞാനത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ കുറവും പണ്ഡിതന്മാരോടുള്ള നമ്മുടെ ആദരവ് കുറവും പരിഹരിക്കപ്പെടേണ്ടുന്ന പോരായ്മകളാണ്.
3: മാഷാല്ലാ, ചരിത്രഭാഗങ്ങൾ ഓരോന്ന് വായിച്ചു തീരുമ്പോൾ അടുത്ത ഭാഗം വായിക്കാനുള്ള അടങ്ങാത്ത ത്വര നമ്മെ മതിക്കും. ഇത്തരം ചരിത്ര യുഗപുരുഷന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഓർമ്മകളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സതീർത്ഥരായിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വനിരയിലുണ്ടായിരുന്ന ബഹുമാനരായ പണ്ഡിതന്മാരെക്കുറിച്ചും അവരോടൊപ്പം നടന്നവരും അവരുടെ കൂട്ടുകാരും ഒക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഇളം തലമുറക്ക് അഥവാ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളടക്കമുള്ള ആളുകൾക്ക് പുതിയ ചരിത്രങ്ങളുടെ കേൾവി തന്നെയായിരിക്കും. വാഹനങ്ങളോ മതിയായ യാത്രാ സൗകര്യങ്ങളോ ഒരു ക്ലിക്കിൽ എല്ലാം അറിയാവുന്ന രൂപത്തിൽ വൈജ്ഞാനിക വിസ്ഫോടനങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്ത അക്കാലഘട്ടങ്ങളിൽ എഴുത്തിൻ്റെയും പ്രസിദ്ധീകരണത്തിൻ്റെയും ഭാഗം ചിന്തിച്ച അതോടൊപ്പം തന്നെ സമൂഹത്തിലെ അധസ്ഥിതരും പാവപ്പെട്ടവരുമായിരുന്ന ആളുകളെ കൈപിടിച്ചുയർത്താൻ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പ്രസ്ഥാനത്തിലെ ഒരു കനലായി ഒരു പ്രകാശമായി വർത്തിച്ച ബഹുമാനനായ കരുവള്ളി മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും ചികഞ്ഞെടുത്ത ഏതാനും വരികളാണ് ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത്. ഇൻഷാല്ലാ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിലൂടെ നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. ഇസ്ലാഹി പ്രസ്ഥാനം, ശാസ്ത്രീയ വീക്ഷണം അനിവാര്യം. ഷെയ്ഖ് മുഹമ്മദ് മൗലവി കേരളത്തിൻ്റെ മുഹദ്ദിസ് എന്ന പുസ്തകത്തിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് കരുവള്ളി മുഹമ്മദ് മൗലവിയുടെ ഓർമ്മകളിലെ ചില ഭാഗങ്ങളാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് നസ്റുല്ലാ സ്വലാഹി, വി ടി അബ്ദുസ്സലാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ മുഖമൊഴി എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാടി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. ആധുനിക സമൂഹത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന വലിയൊരു വിപത്താണ് റോഡപകടങ്ങൾ. റോഡപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകളെക്കുറിച്ചുള്ള വാർത്തകളില്ലാതെ ഒരു പത്രവും ഇന്ന് പുറത്തിറങ്ങുന്നില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് ഓരോ അപകടത്തിലൂടെയും ഇല്ലാതാകുന്നത്. റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ മനുഷ്യസഹജമായ തെറ്റുകളും സാങ്കേതികവും സാമൂഹികവുമായ പല കാരണങ്ങളുമുണ്ട്. അശ്രദ്ധയും അമിതവേഗതയുമാണ് അതിലൊന്ന്. അമിതവേഗതയും മുൻപിൻനോക്കാതെയുള്ള ഓവർടേക്കിങ്ങും വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഒരാൾ മദ്യലഹരിയിൽ അമിതവേഗതയിൽ വാഹനം ഓടിച്ചു പോകുന്നു. ഒരുപാട് വാഹനങ്ങളിൽ ഇടിച്ചിട്ടും നിർത്താതെ പോയ വാഹനത്തെ ജനങ്ങളും പോലീസുകാരും തടയുന്നു. ഡ്രൈവറെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏതാനും ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ അതിന്റെ വീഡിയോ പ്രചരിച്ചിരുന്നു. മദ്യപിച്ചും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനമോടിക്കുന്ന ഡ്രൈവർക്ക് സ്വന്തത്തെപ്പോലും നിയന്ത്രിക്കാനാകില്ല. പിന്നെ എങ്ങനെ വാഹനത്തെ നിയന്ത്രിക്കാൻ കഴിയും? അയാൾ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും കാൽനടയാത്രക്കാർക്കും അപകടം വരുത്തുന്നവനാണ്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും സന്ദേശങ്ങൾ അയക്കുന്നതും ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് ഒരു വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുമെന്ന് ഓർക്കുന്നില്ല. കുഴികൾ നിറഞ്ഞ റോഡുകളും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ആവശ്യത്തിന് തെരുവുവിളക്കുകളോ സൈൻബോർഡുകളോ ഇല്ലാത്തതും അപകടങ്ങളുടെ എണ്ണം കൂട്ടുന്നു. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അറിഞ്ഞാലും അവ പാലിക്കാതിരിക്കുന്നതും അപകടം ക്ഷണിച്ചുവരുത്തുന്നു. ബ്രേക്ക് കംപ്ലയിന്റ്, ടയറുകളുടെ തേയ്മാനം തുടങ്ങിയവ യഥാസമയം പരിഹരിക്കാതെ വാഹനം നിരത്തിലിറക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇങ്ങനെ എണ്ണിപ്പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം. ഡ്രൈവർമാർക്കായി കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നൽകുന്നത് നന്നായിരിക്കും. തകർന്ന റോഡുകൾ സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ തീർക്കുക, അപകടമേഖലകളിൽ കൃത്യമായ സൈൻബോർഡുകളും വൺവേ സംവിധാനങ്ങളും സ്ഥാപിക്കുക, AI ക്യാമറകൾ, സ്പീഡ് ഗവർണറുകൾ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്തി നിയമലംഘകരെ കണ്ടെത്തുകയും വേഗത നിയന്ത്രിക്കുകയും ചെയ്യുക തുടങ്ങിയവയിലൂടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകും. എനിക്കൊരപകടവും സംഭവിക്കില്ല എന്ന അമിത ആത്മവിശ്വാസം അപകടമാണ്. രാത്രി നേരങ്ങളിൽ ഉറക്കം വരുമ്പോൾ വാഹനം നിർത്തി വിശ്രമിക്കാത്ത പക്ഷം അപകടം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നിയമങ്ങൾ കൊണ്ടുമാത്രം മാറ്റം സാധ്യമല്ല. വാഹനം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പോലീസിനെ പേടിച്ചല്ല, മറിച്ച് സ്വന്തം ജീവന്റെയും മറ്റുള്ളവരുടെ ജീവന്റെയും സുരക്ഷയ്ക്കു വേണ്ടിയാണെന്ന ബോധം ഓരോരുത്തരിലുമുണ്ടാകുമ്പോൾ അങ്ങനെ മാത്രമേ നമ്മുടെ റോഡുകൾ സുരക്ഷിതമായിത്തീരൂ.
0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. രചന ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഈ ശബ്ദലോകത്തെ
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഹൂദ്

0: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് കാലടികൾ മസ്ജിദിലേക്ക്. ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ബാബു ഫളിൽ മഷീ ഇലൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയുടെ അധ്യായത്തിൽ 1056-ാമത്തെ ഹദീസ്. വഅൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല خلت البقاع حول المسجد فأراد بنو سلمة أن ينتقلوا قرب المسجد فبلغ ذلك النبي صلى الله عليه وسلم فقال لهم بلغني أنكم تريدون أن تنتقلوا قرب المسجد قالوا نعم يا رسول الله قد أردنا ذلك فقال بني سلمة دياركم تكتب آثاركم دياركم تكتب آثاركم فقالوا ما يسرنا أننا كنا تحولنا رواه مسلم وروى البخاري معناه من رواية أنس സഹോദരങ്ങളെ, ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നു, ഖലത്തിൽ ബിഖാ ഹൗലൽ മസ്ജിദ്, പള്ളിക്ക് ചുറ്റും മസ്ജിദിന് ചുറ്റും ചില സ്ഥലങ്ങളൊക്കെ കാലിയായി. ഫഅറാദ ബനു സലമ അൻ യൻതഖിലു ഇലാ ഖുർബിൽ മസ്ജിദ്, ബനു സലമ ഗോത്രക്കാർ മസ്ജിദിനരികിലേക്ക് താമസം മാറാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഇപ്പൊ ബലഗദാലിക്കൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു വിഷയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്നഹു ബലഗനി അന്നക്കും തുരീദൂന അൻ തൻതഖിലു ഖുർബൽ മസ്ജിദ്, എനിക്ക് വിഷയം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ മസ്ജിദിൻ്റെ അടുത്തേക്ക് താമസം മാറുകയാണ് എന്ന്. ശരിയാണോ അത്? അവർ പറഞ്ഞു, നഅം യാ റസൂലുള്ളാഹ്, അതേ അല്ലാഹുവിൻ്റെ റസൂലേ, ഖദ് അറദ്നാ ദാലിക, ഞങ്ങളത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, യാ ബനീ സലമ, അല്ലയോ ബനു സലമ ഗോത്രക്കാരെ, ദിയാറക്കും തുക്തബ് അസാറുക്കും, നിങ്ങളുടെ വീടുകൾ എവിടെയാണുള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ, നിങ്ങളുടെ കാലടികൾക്ക് അതിന് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ദിയാറക്കും തുക്തബ് അസാറുക്കും, നിങ്ങളുടെ വീടുകൾ എവിടെയാണുള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ മസ്ജിദിലേക്ക് വരുന്നതിന് ആ കാലടികൾക്ക് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, മായസുറുന അന്ന കുന്ന സഹവൽന, ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ ഞങ്ങൾക്കത് സന്തോഷം നൽകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാര്യം പറഞ്ഞതിൽ പിന്നെ അവരവിടെ തന്നെ താമസമാക്കാൻ തീരുമാനിച്ചു. ആ നടന്നു പോകുന്നതിൻ്റെ, മസ്ജിദിലേക്ക് നടന്നു പോകുന്നതിൻ്റെ പുണ്യം നേടിയെടുക്കാനും അവർ തീരുമാനിച്ചു എന്നുള്ളത്. സഹോദരങ്ങളെ, കസ്റത്തുൽ ഖുത്വാ ഇലൽ മസാജിദ് മിൻ അഅലമി അബ്വാബിൽ അജ്രി വസ്സവാബ്, മസ്ജിദുകളിലേക്ക് കാലടികൾ അധികരിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും മഹത്തായ പ്രതിഫലങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. എത്ര തന്നെ വിദൂരത്തായിരുന്നാലും എത്രത്തോളം എത്ര ദൂരം നമുക്ക് കാലടികൾ വെക്കാൻ സാധിക്കും, അത്രത്തോളം പ്രതിഫലം കൂടുതലായിരിക്കും. അതാണ് ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്. മസ്ജിദുൻ നബവി, മദീനത്തെ പള്ളി, അതിനു ചുറ്റും ചില സ്ഥലങ്ങൾ അവിടെ ഖാലിയായിട്ടുണ്ടായിരുന്നു. അതിനടുത്തുള്ള സ്ഥലങ്ങൾ അവിടെ അൻസാരികളാണുള്ളത്. ആ അൻസാരികളിൽ ബനു സലമ ഗോത്രക്കാർ, അവരുടെ വീടുകൾ മസ്ജിദിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. വക്കാലത്ത് വറാ ജബലി സൽഇൻ ഗർബി അൽ മദീന, മദീനയുടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്നുള്ള ആ പർവ്വതത്തിൻ്റെ ബാക്കിലുള്ള ആ ഒരു സ്ഥലത്തായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ ഫറാദു അൻതഖിലു വയസ്കുനു ഇല ഖുർബിൽ മസ്ജിദിൻ നബവി, മസ്ജിദുൻ നബവിയുടെ അടുത്തേക്ക് താമസിക്കാൻ വേണ്ടി അവരുദ്ദേശിച്ചു. മുജാബിരി നബി ദാലിക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികളായി താമസിക്കാം, മസ്ജിദിലേക്ക് പെട്ടെന്ന് വരാം, വേഗത്തിലെത്താം, അങ്ങനെയൊക്കെയാണ് അവർ വിചാരിച്ചത്. ഈ ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വസലനി ഖബറുക്കും, നിങ്ങളുടെ വിഷയം എനിക്കെത്തിയിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നു ഉദ്ദേശിക്കുന്നു എന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. അവരുടെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികളായിക്കൊണ്ട് മസ്ജിദ് നബവിയോടടുത്ത് അവർ താമസിക്കുക എന്നുള്ളത് അവർക്കേറെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഈ കാര്യം ഉണർത്തുന്നത്, ഇൽസമു ദിയാറക്കും വസ്ബുതു ഫീഹ, നിങ്ങൾ നിർബന്ധമായും വീടുകൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ നിങ്ങളുടെ വീടുകൾ. വലാ തൻസഖിലു അൻഹ, അവിടെ നിന്ന് നിങ്ങൾ മാറേണ്ടതില്ല. തുക്തബ് ആസാറുക്കും, തുക്തബുലക്കും ഖുതാക്കാക്കും മിലൽ മസ്ജിദ്, നിങ്ങളുടെ ആസാറുകൾ, അസർ ആസാർ എന്ന അടയാളങ്ങളാണ്, അടയാളങ്ങൾ രേഖപ്പെടുത്തുമെന്നുള്ളത് നിങ്ങളുടെ കാലടികൾക്ക് പ്രതിഫലം മസ്ജിദിലേക്ക് നടന്നു പോകുമ്പോൾ അതിനെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഫഇന്നമാ തഖ്തൂനഹു ഇലൽ മസ്ജിദി യുക്തബുലക്കും ബിഹി അജർ, ഓ ഏതൊരു കാലടി വെക്കുമ്പോഴും അതിന് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, ദിയാറക്കും തുക്തബ് ആസാറക്കും, അവരെ അവരോട് ആ ആഗ്രഹം അവർക്ക് കൂടുതൽ അവർ അതിനോട് ഇഷ്ടമുണ്ടാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ കൽപ്പനയെ ഇത്തിബാ ചെയ്യാൻ, അവരുടെ വീടുകൾ അവിടെ തന്നെ അവർ ഉപേക്ഷിക്കാൻ, അവിടെ തന്നെ നിലനിർത്താൻ. അത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ ഇപ്രകാരം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. മദീനയുടെ ദൂരദേശങ്ങളിലുള്ള ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് താമസിക്കുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടി അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപാട് മസ്ലത്തുകൾ ആഗ്രഹിച്ചു കൊണ്ടാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവരുടെ ഇബാദത്തിന് ലഭിക്കുന്നതായ പുണ്യവും ശ്രേഷ്ഠതയും മഹത്വവും അത് നിലനിർത്തുവാനും അതവർക്ക് ലഭിക്കുവാനും വേണ്ടിയാണ് ദിയാറക്കും തുക്തബ് ആസാറക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ ഈ ഒരു ഹദീസ് അറിയിക്കുന്നത് മസാജിദുകളിലേക്ക് പള്ളികളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത തന്നെയാണ്. വലൗ ബഅദത്, അത് എത്ര ദൂരമുള്ളതാണെങ്കിലും. ഖലത്തിൽ ബിഖാവ് ഹൗലൽ മസ്ജിദ്, പള്ളിക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങൾ കാലിയായി എന്ന് പറഞ്ഞാൽ വീടുകൾ അവിടെ ഇല്ലാതായി. അങ്ങനെയാണ് ബനു സലമ ഗോത്രം പള്ളിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നമുക്കങ്ങനെ താമസം മാറ്റാം എങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നവർ ആഗ്രഹിച്ചത്. അവരുടെ ഉദ്ദേശം നല്ലതാണ്, അവർ ആഗ്രഹിച്ചത് നല്ലതാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദിയാറക്കും തുക്തബ് ആസാറക്കും, നിങ്ങളുടെ വീടുകൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇൽസമു ദിയാറക്കും വലാ തഖറുബു, നിങ്ങൾ അടുത്തു വരേണ്ടതില്ല, നിങ്ങളുടെ വീടുകൾ ഉള്ളിടത്ത് തന്നെ നിൽക്കട്ടെ, നിങ്ങളുടെ കാലടിക്കുള്ള പ്രതിഫലം, കാലടികൾക്കുള്ള പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഫദല്ല ഹാദ അല അന്നഹു കുല്ലമാ കാന മൻസിലുൽ ഇൻസാനി അബഅദ മിനൽ മസ്ജിദ് ഫൈന്നഹു അക്സറു അജ്റൻ, എത്രത്തോളം മസ്ജിദിൽ നിന്ന് ദൂരത്താണ് ഒരാളുടെ വീട്, നിശ്ചയമായും അയാൾക്ക് കൂടുതൽ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ്. അതാണ് തുക്തബ് ആസാർക്കും എന്നുള്ളത്. ഇവിടെ മസ്ജിദിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ശ്രേഷ്ഠത അതറിയിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഫളിൽ അത് വിശാലമാണ്, അള്ളാഹു നൽകുന്ന നന്മ ധാരാളമാണ്. ചെറിയ പ്രതിഫലങ്ങൾക്ക് വലിയ പ്രതിഫലം, ചെറിയ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നത്. അതല്ലേ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് തുലാസിൽ ഖനം തൂങ്ങുന്ന ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകളിൽ നമ്മുടെ കാലടികൾക്ക് പോലും പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത് അത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മസ്ജിദിലേക്ക് പുറപ്പെടുമ്പോഴാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായ കാര്യങ്ങളിൽ അതിൽ താൽപ്പര്യം കാണിക്കുകയും ആ നന്മകൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരാൾക്ക് മസ്ജിദിൻ്റെ വിദൂരത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, വരാൻ മറ്റു നിലക്കുള്ള പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ മസ്ജിദിനടുത്തേക്ക് അവിടെ വീടും സ്ഥലവുമെല്ലാം ലഭിക്കാനുണ്ട് എങ്കിലത് കൂടുതൽ സൗകര്യമായിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ താമസിക്കാനുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് പള്ളിയുമൊക്കെയുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ നമ്മൾ വീട് നോക്കുമ്പോൾ മസ്ജിദുകൾക്കടുത്താണ്. മദ്രസകൾ ദീന് പഠിക്കാനും അതുപോലെ തന്നെ മസ്ജിദുമായുള്ള ബന്ധം നിലനിർത്താനുമൊക്കെ ഏറ്റവും സൗകര്യമായ നിലക്കാണ് ഒരു വിശ്വാസി തൻ്റെ വീട് അവൻ അന്വേഷിക്കുകയും ചെയ്യേണ്ടത്. ഇനി ദൂരത്താണെങ്കിലും മസ്ജിദിലേക്ക് നടക്കാൻ അതിനുള്ള മനസ്സും ത്യാഗവും അവനുണ്ടാവണം. ഈ ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതാണ്. സ്വഹാബത്ത് ആ കാലഘട്ടത്തിൽ അത്രയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ച് സ്വർഗമാഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള സവാബും അജുറും പ്രതിഫലവുമെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് അവര് നന്മകളിൽ മുന്നേറാൻ പരിശ്രമിച്ചത് നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. അൽഹംദുലില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളെല്ലാം ഒരുപാട് സൗകര്യങ്ങളും അതുപോലെ തന്നെ വഴികളെല്ലാം നമുക്ക് തടസ്സങ്ങളില്ല, അതുപോലെ തന്നെ വാഹനങ്ങളുണ്ട്, അതേപോലെ മറ്റെല്ലാ സൗകര്യങ്ങളുമുണ്ട്. അള്ളാഹു ആഫിയത്ത് നൽകിയ, സെഹത്ത് നൽകിയ ആളുകൾ, ഒരു വിശ്വാസി അവൻ അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ ധൃതിപ്പെട്ടുകൊണ്ട് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന വിളിക്കുത്തരം നൽകിക്കൊണ്ട് മസ്ജിദിലേക്ക് പുറപ്പെടുക എന്നത് അതവൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയത് മുതൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെയും അവന് കാവലും അവനുള്ള രക്ഷയും അവന് പ്രതിഫലവും അവൻ്റെ സ്വർഗത്തിലെ അവൻ്റെ സ്ഥാനവും ദർജയും അവൻ്റെ എല്ലാ നിലക്കുള്ള ഖൈറും അവൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധ്യത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. ഏതൊരു കാര്യവും നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരാൾ മസ്ജിദിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ല ഇനി വാഹനത്തിൽ പോകേണ്ടതായ ദൂരമാണെങ്കിൽ അങ്ങനെ നിർവഹിക്കുക. ഏതായിരുന്നാലും മസ്ജിദിലേക്ക് പോവുക, അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി, നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെടുക എന്നതിന്, മസ്ജിദിലേക്ക് പുറപ്പെടുക എന്നുള്ളതിന് ഏറെ വലിയ പ്രതിഫലമാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല, നസ്അലുല്ലാഹ ലനാ വലകും മിൻ ഫളിഹിൽ അലീ, അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു അവൻ്റെ ഫളിൽ, മഹത്തായ ഫളിൽ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് കാലടികൾ മസ്ജിദിലേക്ക് വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പീസ് റേഡിയോ. Tune to reality.
4: هل لك سر عند الله؟
5: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാർ വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ.

0: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയിൽ ഒരു ഗാനം, ഹംദും സമദും.

0: തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് കഥ പറയാം. ഖലീഫ ഉമറിന്റെ ഖുതുബയും പരിശുദ്ധിയും. തന്മയത്വത്തോടെ കഥ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുസ്സലാം വീട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയ കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ രണ്ടാം ഖലീഫയുടെ ആദ്യത്തെ ഖുതുബ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരുപാട് ഉപദേശങ്ങൾ അതിലുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ രോഗിയായി കിടപ്പിലായപ്പോൾ മറ്റു പ്രമുഖ സഹാബിമാരുമായിട്ട് ഇനി അടുത്ത ഖലീഫയെക്കുറിച്ച് ഇങ്ങനെ കൂടെ ആലോചിക്കുകയാണ്. ഉടനെ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ അടുത്ത ഖലീഫയാക്കാൻ നിർദ്ദേശം നൽകി. മുസ്ലിങ്ങൾ ഒന്നടങ്കം അത് അംഗീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണത്തെ തുടർന്ന് മസ്ജിദ് നബയിൽ വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തി. ഖുർആൻ അനുസരിച്ചായിരിക്കും ഞാൻ ഭരണം നടത്തുക, നബിയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മാതൃക പിന്തുടരുകയും ചെയ്യും. ഇക്കാര്യത്തിൽ നിങ്ങളുടെ സഹായം ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ശരിയായ പാത പിൻപറ്റുന്ന കാലം നിങ്ങളെന്നെ പിന്തുടരുക. ഞാൻ ശരിയായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയാൽ നിങ്ങളെന്നെ തിരുത്തുകയും ചെയ്യുക. ഉമർ റളിയല്ലാഹു തുടർന്നു, ഖുർആൻ പാരായണം ചെയ്യുക, അതിൽ നിന്ന് അറിവ് നേടുക, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഖുർആനിൻ്റെ അനുയായികളാകാൻ ഇത് സാധ്യമാവും. നാളെ അള്ളാഹു വിചാരണ ചെയ്യും മുമ്പ് സ്വയം വിചാരണ ചെയ്യുക. അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വിചാരണ നിങ്ങൾക്ക് എളുപ്പമാക്കും. ഇതൊക്കെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഖുതുബ. ശ്രദ്ധിച്ച കൂട്ടുകാരെ, നിങ്ങൾ എത്ര വലിയ ഉന്നതമായ സ്ഥാനം വഹിക്കുമ്പോഴും അള്ളാഹുവിനെ അവർ ഭയപ്പെട്ടു. പരലോക ശിക്ഷയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു. പരലോക വിജയമാകണം നമ്മുടെ ലക്ഷ്യം. അത്രയും വലിയ പരിശുദ്ധി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിനുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണത്തിന് കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കി. പേർഷ്യക്കാർ കൈയടക്കി വെച്ച ഇറാഖ് വിജയിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിജയത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണം ആരംഭിച്ച് മദീനയിലേക്ക് വന്ന രണ്ട് സന്ദർശകർ ഉമർ റളിയല്ലാഹുവിൻ്റെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചതിന് ശേഷം ആ സ്ഥാനപ്പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങി. പിന്നീടുള്ള ഖലീഫമാരും അങ്ങനെ തന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കൽപ്പനപ്രകാരം സഅദ് ബിൻ അബി വഖാസിൻ്റെ നേതൃത്വത്തിൽ മദീനയിൽ നിന്നും ഇറാഖിലേക്ക് മുസ്ലിം സൈന്യം പുറപ്പെട്ടു. ഖലീഫ ഉമർ റളിയല്ലാഹുവിനു തന്നെയാണ് യാത്രാമാർഗവും താവളവും അവർക്കായി നിശ്ചയിച്ചു കൊടുത്തത്. യുദ്ധം ഒഴിവാക്കി പേർഷ്യക്കാർക്ക് സമാധാനം വാഗ്ദാനം ചെയ്യാനും ഖലീഫ ആവശ്യപ്പെട്ടു. അതിനായി അവിടുത്തെ ഗോത്രങ്ങളുമായി സമാധാന ചർച്ചകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഹൂഫയുടെ സമീപത്തുള്ള ഖാദിസിയിൽ വെച്ച് യുദ്ധം ആരംഭിച്ചു. പേർഷ്യക്കാർ ആനകളെ യുദ്ധവാഹനമായി ഉപയോഗിച്ചിരുന്നു. എണ്ണത്തിൽ കുറവായിട്ട് പോലും മുസ്ലിം സൈന്യത്തിന് യുദ്ധത്തിൽ വിജയം വരിക്കാൻ സാധിച്ചു. പേർഷ്യയുടെ നായകനായിരുന്ന റുസ്തം യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. യുദ്ധത്തിൽ ഒരുപാട് ശത്രുക്കൾ കൊല്ലപ്പെട്ടു. മുസ്ലിം സൈനികരിൽ പലരും ഈ യുദ്ധത്തിൽ ഷഹീദായി. ഖാദിസിയ യുദ്ധം കഴിഞ്ഞ് രണ്ട് മാസം മുസ്ലിങ്ങൾ അവിടെ വിശ്രമിച്ചു. അതിനുശേഷം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന മദായനിലേക്ക് പുറപ്പെട്ടു. മുസ്ലിം സൈന്യം വരുന്നതറിഞ്ഞ് ചക്രവർത്തിയും കൂട്ടരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. വിലമതിക്കാനാവാത്ത സമ്പത്താണ് അവർ കൊട്ടാരത്തിൽ ഉപേക്ഷിച്ചു പോയത്. അവിടുന്ന് കിട്ടിയ അമൂല്യമായ നിധികൾ സഅദ് റളിയല്ലാഹു അൻഹു ഖലീഫയ്ക്ക് അയച്ചു കൊടുത്തു. മദീന പള്ളിയിൽ കൂമ്പാരമായി കിടക്കുന്ന നിധികൾ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണുകൾ നിറഞ്ഞു കരഞ്ഞു. അവിടെ കൂടി ഒരാൾ ചോദിച്ചു, എന്തിനാ താങ്കൾ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്പത്ത് പരസ്പരമുള്ള വിദ്വേഷവും വൈരാഗ്യവും കൊണ്ടുവരുന്നത് ആലോചിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞുപോയത്. തങ്ങൾക്ക് അവകാശപ്പെടാത്ത ഒന്നും കൈവശം വയ്ക്കാതെ ഖലീഫയ്ക്ക് അയച്ചു കൊടുത്ത മുസ്ലിം സൈന്യത്തെ ഉമർ പ്രശംസിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ പരിശുദ്ധി പാലിച്ചു, അപ്പോൾ പ്രജകളും പരിശുദ്ധരായി. നിങ്ങൾ തിന്ന് സുഖിക്കുന്ന ഒരാളായിരുന്നുവെങ്കിൽ അവരും അതുപോലെ ആയേനെ. എത്ര അർത്ഥവത്താണല്ലേ. മാഷാല്ലാ. അടുത്ത എപ്പിസോഡിൽ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ഇന്നപ്പോൾ നമുക്ക് വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, ഖലീഫ ഉമറിന്റെ ഖുതുബയും പരിശുദ്ധിയും. കഥ വിശദീകരിച്ചത് അബ്ദുസ്സലാം വീട്ടി.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ.

പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുറാനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തു 500-ന്റെ പാരായണവുമായി നമുക്ക് ഇന്നത്തെ മധുരം ഖുറാൻ കേൾക്കാം.
3: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്ത് 500-ൽ നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം ആസ്വദിച്ചത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് തിരുമൊഴികളാണ്.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
2: തിരുമൊഴികളിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനനായ കെ വി മുഹമ്മദ് അലി സാഹിബാണ്. ജുമുഅ ദിനത്തിലെ വലിയ നന്മ മറക്കാതിരിക്കാം എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കും.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന തിരുമൊഴി മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒന്നാണ്. സ്വഹീഹ് തർഗീബിൽ നമുക്ക് ഈ ഹദീസ് വായിക്കാം. അപ്രകാരം ഇമാം തബറാനി മുഅ്ജമുൽ ഔസത്തിലും ഇത് നൽകിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു ഹംസ അനസ് ബിൻ മാലിക് റളിയല്ലാഹുഹു അൻസാരി സഹാബിയാണ്. മദീനയിലാണ് ജനിക്കുന്നത്. ഹിജറ കൂമ്പ് 10-ൽ, പിന്നീട് ഹിജറ 93-ൽ ബസറയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. 2286 ഹദീസുകൾ നിവേദനം ചെയ്ത ആ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയുടെ ജീവിതകാലം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നത് മുതൽ നബിയുടെ വിയോഗം വരെയും നബിയുടെ സന്തത സഹചാരിയായി നബിയോടൊപ്പം നബിയുടെ എല്ലാ കർമ്മങ്ങളും പഠിച്ചു മനസ്സിലാക്കി ജീവിച്ചു എന്നതാണ് ചരിത്രം. അനസ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അത്താനി ജിബിരിയിൽ അലഹിസ്സലാം വഫിയദിഹി മിർആത്തുൻ ബൈളാ ഫിഹാ നുക്തത്തുൻ സൗദ. എൻ്റെ അടുക്കൽ ജിബിരിയിൽ വന്നു. വഫിയദിഹി മിർആത്തുൻ ബൈളാ, ജിബിരിയിലിൻ്റെ കയ്യിൽ ഒരു വെളുത്ത കണ്ണാടിയുണ്ട്. ജിബിരിയിലിൻ്റെ കയ്യിൽ വെളുത്ത കണ്ണാടിയുണ്ട്. ഫിഹാ നുക്തത്തുൻ സൗദ, അതിലാകട്ടെ ഒരു കറുത്ത പുള്ളിയുമുണ്ട്. നുക്ത എന്ന് പറഞ്ഞാൽ, നുക്തത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാണ് പറയുക, കറുത്ത പുള്ളിക്കാണ് പറയുക. സൗദ എന്ന് പറയാം കറുത്തത്. കണ്ണാടിയിലെ ഒരു കറുത്ത പുള്ളിയുമുണ്ട്. അങ്ങനെ കറുത്ത പുള്ളിയുള്ള വെളുത്ത കണ്ണാടിയുമായി ഒരിക്കൽ എൻ്റെ അടുക്കൽ ജിബിരിൽ അലൈഹിസ്സലാം വരികയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ജിബിരിലിനോട് ചോദിച്ചു, മഹാദായ ജിബിരിൽ, ജിബിരിൽ എന്താണിത്? അപ്പോൾ ജിബിരി അലൈഹിസ്സലാം നൽകിയ മറുപടി, ഹാദിഹിൽ ജുമുഅ യഇറുദുഹ അലൈക റബ്ബുക, ഹാദിഹിൽ ജുമുഅതു യഇറുദുഹ അലൈക റബ്ബുക, ഇത് ജുമുഅയാകുന്നു. ഈ കണ്ണാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജുമുഅയാണ്. നിനക്ക് നിന്റെ റബ്ബ് അത് പ്രദർശിപ്പിച്ചു തരികയാണ്, അത് പ്രസന്റ് ചെയ്തു തരികയാണ് നിന്റെ റബ്ബ്. എന്തുകൊണ്ടാണ് നിനക്ക് ഈ ദിവസത്തെ അള്ളാഹു പ്രത്യേകം പ്രദർശിപ്പിച്ചു തരുന്നത്? ലിതഖൂനലക്ക ഈദൻ വലി ഖൗമിക മിം ബഅദിക, നബിയെ, താങ്കൾക്കും താങ്കൾക്ക് ശേഷമുള്ള താങ്കളുടെ ജനതക്കും അതൊരു പെരുന്നാൾ ദിവസമാണ്, ഒരു ആഴ്ച പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ലിതഖൂനലക്ക ഈദ, താങ്കൾക്കൊരു പെരുന്നാളെന്ന നിലക്ക് ഈദ് ആയിരിക്കുന്നതിനു വേണ്ടി. വലിയ കൗമിക, താങ്കളുടെ ജനതക്കും, മിൻബായിദിക്ക്, താങ്കൾക്ക് ശേഷം. തുടർന്ന് പല സംസാരവും നടത്തുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മാലന ഫിഹ, ഈ ദിവസത്തിൽ ഞങ്ങൾക്ക് എന്താണ് പ്രത്യേകമായിട്ടുള്ളത്? മാലന ഫിഹ, ഞങ്ങൾക്ക്, എനിക്കും എൻ്റെ കൗമിനും എൻ്റെ സമുദായത്തിനും ഈ ദിവസത്തിൽ എന്താണ് പ്രത്യേകമായിട്ടുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ മറുപടി, ലക്കും ഫിഹ ഖൈർ, നിങ്ങൾക്കതിൽ ഒരുപാട് നന്മകളുണ്ട് ആ ദിവസത്തിൽ. ഫിഹ സാഅത്തുൻ, അതിലൊന്നാണ് ഫിഹ സാഅത്തുൻ, ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. മൻ ദഅല്ലാഹ ഫിഹ ബിഖൈരിൻ, ആരെങ്കിലും ആ ദിവസം അള്ളാഹുവിനോട് ഒരു നന്മ ചോദിച്ചാൽ, ഒരു ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഹുവ ലഹു ഖിസ്മുൻ ഇല്ലാ അഅത്താഹു ഇയ്യാഹു, അദ്ദേഹത്തിന് അത് വിധിച്ചതാണെങ്കിൽ അള്ളാഹു അത് നൽകാതിരിക്കുകയില്ല. അദ്ദേഹത്തിന് അത് ലഭിക്കേണ്ടതാണെങ്കിൽ, അതാണ് ഖിസ്മ, അദ്ദേഹത്തിൻ്റെ ഓഹരിയാണ്, അത് ഇവിടെ വെച്ച് തന്നെ, ദുനിയാവിൽ വെച്ച് തന്നെ ലഭിക്കേണ്ട ഒരു കാര്യമാണെന്ന് അള്ളാഹുവിന് അറിയാമല്ലോ. വേണമെങ്കിൽ, വേണ്ടതാണെങ്കിൽ അള്ളാഹുവിനതറിയാം, അത് അള്ളാഹു നൽകാതിരിക്കുകയില്ല, അത് അള്ളാഹു നൽകാതിരിക്കുകയില്ല. തുടർന്ന് പറയുന്നുണ്ട്, ഇനി അതല്ല, അള്ളാഹു അവന് അതൊരു അത് അവന് വിധിച്ചതല്ലെങ്കിൽ, അവന് ആവശ്യമില്ല എന്നാണെങ്കിൽ അള്ളാഹു അതിവിടെ നൽകില്ല, പക്ഷേ അതിനേക്കാൾ ഉത്തമമായതൊന്ന് പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെക്കുമെന്നാണ്. തുടർന്ന് ജിബ്രി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഔ തഅവദ ഫീഹ മിൻ ശരീൻ, ആ ദിവസത്തിൽ ആ സമയത്ത് ഒരു ശിറിൽ നിന്ന് അവൻ ഒരു വിശ്വാസി ഈ സമുദായത്തിലൊരു വ്യക്തി കാവൽ ചോദിച്ചു. ഒരു ശിറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു. ആ സമയത്ത് ഹു അലൈഹി മക്തൂബുൻ, അതവൻ്റെ മേൽ എഴുതപ്പെട്ടതാണെങ്കിൽ ഇല്ല ആയതഹുല്ലാഹു, അള്ളാഹു അവനതിൽ നിന്ന് രക്ഷ നൽകാതിരിക്കയില്ല, അള്ളാഹു രക്ഷ നൽകും ആ ശിറിൽ നിന്ന്. തുടർന്നു പറയുന്നുണ്ട്, ഇനി അവൻ്റെ മേൽ എഴുതപ്പെട്ടതല്ല അങ്ങനത്തെ ഒരു ശിറിൽ നിന്നാണ് കാവൽ ചോദിക്കുന്നതെങ്കിലോ അതിനേക്കാൾ വലിയ ഒരു ശിറിൽ നിന്ന് അള്ളാഹു അവനെ, അവൻ ചോദിച്ചതിനേക്കാൾ വലിയൊരു ശിറിൽ നിന്ന് അള്ളാഹു അവനെ കാത്തിരക്ഷിക്കുമെന്നാണ്. പ്രിയമുള്ള ശ്രോതാക്കളെ, എന്തുമാത്രം അത്ഭുതകരമാണ്, എന്തുമാത്രം സന്തോഷകരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നമുക്ക് വേണ്ടി സന്തോഷകരമായ വാക്കുകൾ പറയുമ്പോൾ, ആദ്യ വെള്ളിയാഴ്ചയിലെ ഈ ഒരു വലിയ നന്മയെ, അതായത് വെള്ളിയാഴ്ച ദിവസത്തിലെ ആ ഒരു വലിയ ഉത്തമമായ സമയത്തെ പ്രത്യേകം അത് പരിഗണിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകേണ്ടതുണ്ട്. എത്ര പേർ അത് മനസ്സിലാക്കി അതിനെ പരിഗണിക്കുന്നു എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഒരു അത്ഭുത ദിനമാണ്, വലിയ ചില മഹത്വങ്ങളുള്ളതാണ്. കുറേ മഹത്വങ്ങൾ കഴിഞ്ഞ ചില ഹദീസുകളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റ് ചില വചനങ്ങളിൽ അള്ളാഹു തന്നെ അറിയിച്ച ചില വചനങ്ങളിൽ അതിൻ്റെ മഹത്വങ്ങൾ, നാളെ പരലോകത്ത് വെള്ളിയാഴ്ചയെ പരിഗണിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ, അവിശ്വസനീയമായ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയെ ഒരു കണ്ണാടിയായി അള്ളാഹു ജിബ്രീലിൻ്റെ അടുക്കൽ പറഞ്ഞയക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു കണ്ണാടിയെ പ്രതിഷ്ഠിച്ച് അത് കാണിച്ചു കൊടുത്ത് ആ ദിവസത്തിൻ്റെ ഖൈർ, ആ ദിവസത്തിലെ വലിയൊരു ഖൈറിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് ഹദീസിലെ ഈ ഭാഗത്തുള്ളത്. ആ വലിയ നന്മ എന്ന് പറഞ്ഞാൽ ദുനിയാവ് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഉത്തരം കിട്ടുന്നൊരു സമയം അത് വേണ്ടതാണെങ്കിൽ അള്ളാഹു നൽകും, അതല്ലെങ്കിൽ വേണ്ടാത്തതാണെങ്കിൽ അള്ളാഹു അതിനേക്കാൾ വലിയ നാളെ പരലോകത്ത് നൽകും. ഒരു ഷെറിൽ നിന്ന് കാവൽ ചോദിക്കുന്നതാണെങ്കിൽ അത് വരാനുള്ളൊരു ഷെറാണെങ്കിൽ അള്ളാഹു അതിൽ നിന്ന് രക്ഷിക്കും. ഇനി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഷെറിൽ നിന്ന് അള്ളാഹു അവനെ കാത്തുരക്ഷിക്കുമെന്ന് പറയുമ്പോൾ, ഈ ജുമാഅ ദിനത്തിലെ വലിയ നന്മയെ മറക്കാതെ ചേർത്ത് നിർത്തി ആ സമയത്തെ ഉപയോഗപ്പെടുത്തണം എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
6: മഷാ, നമ്മളിപ്പോൾ കേട്ടത് ജുമാ ദിവസത്തിലെ ചില സന്ദേശങ്ങളാണ്. ജുമാ ദിവസവുമായി ബന്ധപ്പെട്ട വലിയ നന്മകളെ കുറിച്ചാണ് ഉഹ്മാനായ കെ വി മുഹമ്മദ് അലി സാഹിബിന്റെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത്.
7: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു സബയിലെ 47-ാമത്തെ വചനമാണ് ജാസിൽ ജാഫർ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 47-ാമത്തെ ആയത്താണ് ഇനി വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.
2: أعوذ بالله من الشيطان

0: ആയത്തിൻ്റെ സാരം: നീ പറയുക, നിങ്ങളോട് ഞാൻ വല്ല പ്രതിഫലവും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു. എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. അവന് എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. കുൽ എന്ന കഴിഞ്ഞ ആയത്തിൽ ഉപയോഗിച്ച അതേ ക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആയത്തും ആരംഭിച്ചിട്ടുള്ളത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നീ പറയണം എന്നാണ് കുല്ലിൻ്റെ അർത്ഥം. പറയാൻ പോകുന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതും എല്ലാ ആളുകളും ചെവി കൊടുക്കേണ്ടതുമായ വിഷയമാണ് എന്നതിലേക്കുള്ള സൂചനയാണ് കുൽ എന്ന ആ ക്രിയ കൊണ്ടുദ്ദേശിക്കപ്പെടുന്നത്. നബിയെ, താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? മാ സഅൽതുക്കും, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല മിൻ അജരിൻ, പ്രതിഫലത്തിൽ നിന്ന് ഒരംശം പോലും, ഒരു ചെറിയ തോത് പോലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഫഹുവലക്കും, പ്രതിഫലമൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഹക്ക് പറഞ്ഞു തരികയും ആ ഹക്ക് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുക്കലിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ആ ഹക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഉപകാരമുള്ളത്, നിങ്ങൾക്കാണ് അത് ലാഭകരമായി മാറുന്നത്, നിങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ മെച്ചമുള്ളത്. അതുകൊണ്ട് മാ സഅൽതുക്കും മിൻ അജിരിൻ, പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഫഹുവലക്കും, നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഉണ്ടാവുക. ഇൻ അജിരിയ, അതായത് മാ അജിരിയ എന്നാണ് അർത്ഥം. ഇൻ അജിരിയ, എൻ്റെ പ്രതിഫലമില്ല, ഇല്ല അലല്ല, അള്ളാഹുവിങ്കലല്ലാതെ. എനിക്ക് പ്രതിഫലം ആവശ്യമില്ല, എനിക്ക് പ്രതിഫലം നൽകുക, ഞാൻ ആ പ്രതിഫലം പ്രതീക്ഷിക്കുക അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മാത്രമാണ്. ഇൻ അജിരിയ ഇല്ല അലല്ലാ, എൻ്റെ പ്രതിഫലം എന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളത് മാത്രമേ ഞാൻ കാംക്ഷിക്കുന്നുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തോട് പറയുകയുണ്ടായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനം. പ്രവാചകന്മാരഖിലവും അവരുടെ സമൂഹത്തെ ക്ഷണിച്ചത് എന്തെങ്കിലും ചെറിയ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയെന്ന സ്വർഗത്തെക്കാളും ഉന്നതമായ ആ അനുഗ്രഹം ലഭിക്കണമെന്ന അതിയായ കൊതി മൂലമാണ് അവർ പ്രബോധനം നടത്തുകയും ഇബാദത്തുകൾ ചെയ്യുകയും അതിൽ കർമ്മനിരതരാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രബോധനത്തിന് വലിയ സ്വീകാര്യതയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യം സ്വീകരിക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് വിട്ടുനിന്ന് അതിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് അങ്ങനെ സത്യത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വിട്ടു നിൽക്കാൻ പറ്റുമോ ആ രൂപങ്ങളെല്ലാം സ്വീകരിച്ച മക്കയിലെ മുശ്രിക്കുകളോട് അവസാനമായി നബി പറയുന്നത് നിങ്ങളുടെ അടുക്കലിൽ നിന്ന് എനിക്കൊന്നും വേണ്ടെന്നാണ്. നബി ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു, നബി സാഹിറാണ് എന്ന് പറഞ്ഞു, എന്നിങ്ങനെ പറയാൻ ബാക്കിയില്ലാത്തൊന്നുമില്ല, എല്ലാം പറഞ്ഞു വെച്ചു. എന്നിട്ട് നബി പറയുകയാണ്, ഞാൻ ഇതൊന്നുമല്ല, ഇനി പോട്ടെ, ഞാൻ നിങ്ങളുടെ അടുക്കലിൽ നിന്ന് പ്രതിഫലം പോലും ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രതിഫലമെന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്. എന്നിട്ട് ആയത്തിൽ പ്രതിപാദിക്കുന്നത് വഹുവ അല കുല്ലി ഷൈഇൻ ഷഹീദ്. അവിടെ വഹുവ ഷഹീദുൻ, അവൻ സാക്ഷിയാണ് എന്നാണ് ഭാഷാപരമായി അതിൻ്റെ ഘടനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ആ രൂപത്തിലാണ് വരിക. എന്നാൽ ഇവിടെ വഹുവ എന്ന മുബത്തദഇന് ശേഷം ഖബർ വരുന്നത് ഷഹീദ് വളരെ പിന്തിയിട്ടാണ്. അതായത് മനസ്സിലാക്കേണ്ടത് മുന്തി വരേണ്ട ഒരു കാര്യം അത് മുന്തി വരാതെ പിന്തി വരികയാണെങ്കിൽ മാത്രം എന്നർത്ഥം കിട്ടും. വഹുവ അള്ളാഹു മാത്രമാണ് അല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവൻ. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ അള്ളാഹു അറിയാത്തതായി, അള്ളാഹു സാക്ഷ്യം വഹിക്കാത്തതായി യാതൊന്നും തന്നെ ദുനിയാവിലില്ല എന്നാണ് അവരോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സാക്ഷിയാണ്, എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഈ ആയത്തിൻ്റെ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ നിഷ്കളങ്കതയാണ്. എല്ലാ പ്രവാചകന്മാരും ഈ രൂപത്തിലായിരുന്നു അവരുടെ സമൂഹത്തോട് അവർ പറഞ്ഞു വെച്ചത്. ഒരുപാട് ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ ഇതിന് സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്ത് യൂനുസിലെ 72-ാമത്തെ ആയത്ത്, സൂറത്ത് യൂസുഫിലെ 104-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാനിലെ 57-ാമത്തെ ആയത്ത്, സൂറത്തു ഷുഅറയിലെ 109, 127, 145, 164, 180, സൂറത്തു സബയിലെ 47, സൂറത്തു സ്വാദിലെ 86 എന്നിങ്ങനെ ഇവിടെയെല്ലാം പറയുന്നത് വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രബോധകൻ തൻ്റെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായിട്ട് ദുനിയാവിൻ്റെ ഒരു ഓഹരികളെയും മുന്നിൽ കാണാൻ പാടില്ല. മറിച്ച് അവൻ്റെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായി അവൻ മുന്നിൽ കാണേണ്ടത് സത്യത്തിലേക്ക് ആളുകൾ എത്തിച്ചേരണം, അതിനൊരു കാരണക്കാരനായി ഞാൻ മാറണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കണം അവൻ ചെയ്യേണ്ടത്. ഒരാളെങ്കിലും എൻ്റെ വഴിയിലൂടെ എൻ്റെ പ്രബോധനത്തിലൂടെ സത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുനിയാവും അത് ലഭിക്കുന്നതിനേക്കാളുമെല്ലാം ഉത്തമം. ആ വ്യക്തി ഹിദായത്തിലേക്ക് എത്തിച്ചേരലാണ്. അവിടെയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്, ലിഅൻ യഹ്ദിയല്ലാഹു ബിക, നിന്നെക്കൊണ്ട് ഒരാളെങ്കിലും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖൈറും മിൻ ഹുംരിൻ നഅം, ഒരു ചുവന്ന ഒട്ടകത്തെക്കാളും എത്രയോ ഉത്തമമാണെന്നാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ഒട്ടകമെന്നത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. അതിനേക്കാളും ഉത്തമമാണ് ഒരാൾ നമ്മുടെ കാരണത്താൽ ഹിദായത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതായിരിക്കണം ഓരോ പ്രബോധകന്മാരുടെയും മനസ്സിൻ്റെ അകത്തളത്തിലുള്ള ലക്ഷ്യം. അതല്ലാതെ നശിച്ചു പോകുന്ന നശ്വരമായ യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ഒരു ദുനിയാവിൽ നമ്മൾ അതിയായി കൊതിച്ച് ആഗ്രഹിക്കുന്ന പണം പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രബോധനത്തിന് തടസ്സമായി, നമ്മുടെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായി മാറരുത് എന്നാണ് ചുരുക്കി പറഞ്ഞത്. ഒരാൾ ആഖിറത്തിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഖിറവും ദുനിയാവും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുമെന്നാണ്. എന്നാൽ ദുനിയാവിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദുനിയാവും നഷ്ടപ്പെടും, അവൻ്റെ ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രബോധകന്മാരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ആത്മാർത്ഥമായി ക്ഷണിക്കുക, നമുക്കതിൻ്റെ ഫലം കാണുവാൻ സാധിക്കും. ഒരിക്കലും ദുനിയാവിനെ ആഗ്രഹിക്കരുത്. ദുനിയാവിൻ്റെ ഒരംശം പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും മാത്രമാണ്. അതല്ലാത്ത ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുകയോ കൊതിക്കുകയോ ചെയ്യരുത്, പ്രത്യേകിച്ചും പ്രബോധനത്തിൻ്റെ മേഖലയിൽ. അത്താ ഇബ്നു അബി റബാഹ് എന്ന വിഖ്യാതനായ പണ്ഡിതൻ, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴകിയ വസ്ത്രം ധരിച്ച്, പഴകിയ തലപ്പാവ് ധരിച്ച്, പഴകിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് അത്താ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ഖലീഫയെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ അത്താ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഖലീഫ ഉടനെ തന്നെ അത്താഇനെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുവാനും അത്താഇനെ തൻ്റെ അടുത്ത് ചേർത്തിരുത്തി തൻ്റെ മുട്ടിലേക്ക് അത്താഇൻ്റെ മുട്ടിനെ ചേർത്ത് വെച്ചു എന്നാണ്. മർഹബൻ മർഹബൻ, താങ്കൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് അത്താഇനോട് പറയുകയുണ്ടായി. എന്നിട്ട് ഭവ്യതയോടുകൂടി അത്താഇൻ്റെ മുമ്പിൽ, അത്താ വലിയ പണ്ഡിതനാണ്, അപ്പോൾ ആ പണ്ഡിതന് നൽകേണ്ട സ്ഥാനമെല്ലാം നൽകിക്കൊണ്ട് അത്താഇനോട് ചോദിക്കുകയുണ്ടായി, അബാ മുഹമ്മദിൻ മാ ഹാജതുക, എന്താണ് താങ്കളുടെ ആവശ്യം? ആ സമയത്ത് അത്താ ഇബ്നു അബി റബാഹ് പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെയോ ബാധിക്കുന്ന യാതൊരാവശ്യവും ആ ഖലീഫയുടെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ആവശ്യങ്ങളായിരുന്നു. അഹ്ലുൽ ഹറമൈൻ, ഹറമിലെ ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. ഹിജാസിൻ്റെ ആളുകൾക്ക്, അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ദിമ്മികളായ ആളുകൾക്ക്, വിശ്വാസികളുടെ നാട്ടിൽ താമസിക്കുന്ന അവിശ്വാസികളായ ആളുകൾ, അവർക്ക് ലഭിക്കേണ്ട ബാധ്യതകൾ. ഇങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹിഷാമിന് മുമ്പാകെ വിവരിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഹിഷാമിനോട് പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഫീ നഫ്സിക, നിൻ്റെ നഫ്സിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഖുലിഖ്ത വഹ്ദക, നീ ഒറ്റക്കാണ് സൃഷ്ടിക്കപ്പെട്ടത്. സതമൂതു വഹ്ദക, നീ ഒറ്റക്ക് തന്നെ മരണപ്പെടും. വതുഹ്ഷറു വഹ്ദക വതുഹാസബു വഹ്ദക, നിൻ്റെ പുനരുദ്ധാനവും നിൻ്റെ വിചാരണയും എല്ലാം ഒറ്റക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നീ കാണുന്ന നിൻ്റെ മന്ത്രിമാരുണ്ടല്ലോ, ഇവരാരും തന്നെ നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല, അവർക്ക് യാതൊരു ഉപദ്രവം ചെയ്യുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ഈ ഉപദേശം കേട്ട മാത്രയിൽ ഹിഷാം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് താഴെ വന്നുകൊണ്ട് അദ്ദേഹം കരയുകയുണ്ടായി എന്നാണ്. അത്താ ഇബ്നു അബീ റബാഹ ഈ ഉപദേശവും പറഞ്ഞ് അദ്ദേഹം തിരിച്ച് യാത്ര പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഹിഷാം തൻ്റെ ഭടന്മാരുടെ കയ്യിൽ ഒരു സ്വർണപ്പൊതി, ഒരു സമ്മാനമെന്ന നിലക്ക് അത്താഇന് നൽകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അത്താഇൻ്റെ അടുക്കിലേക്ക് എത്തുകയും അത്താഇന് നൽകുകയും ചെയ്തപ്പോൾ അത്താഇ പറയുകയുണ്ടായത്, അത്താഇ ഓതി കേൾപ്പിക്കുകയുണ്ടായത് നമ്മളിപ്പോൾ ഓതി വെച്ച ആയത്താണ്. മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലകും, അവിടെ നിന്ന് ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും അത്താഇ കുടിച്ചിട്ടില്ല എന്നാണ്. അത്താഇബ്നു അബീ റബാഹയുമായിട്ട് സമാനമായ സംഭവം ഹിഷാമിൻ്റെ ഉപ്പയായ അബ്ദുൽ മലിക്കിന് ഉണ്ടാകുന്നുണ്ട്. അബ്ദുൽ മലിക്കിനോടും ഒരു ഖലീഫ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു പ്രയാസം എവിടെയെങ്കിലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, താങ്കളുടെ ഭരണത്തിൻ്റെ പരിധിയിലാണ് അവർ അനുഭവിക്കുന്നതെങ്കിൽ താങ്കൾ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അബ്ദുൽ മലിക് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലും അത്താഇന് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്താഇബ്നു അബീ റബാഹ അബ്ദുൽ മലിക്കിൻ്റെ സന്നിധിയിലേക്ക് വരികയും അദ്ദേഹത്തിന് നൽകേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമെല്ലാം നൽകുകയും, താങ്കളുടെ ഭരണപരിധിയിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി താനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്താഇൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് അത്താഇ തിരിച്ചു പോകുമ്പോൾ അത്താഇന് സമ്മാനമെന്നോണം ചെറിയ ഒരു പൊതി കൊടുത്തു എന്നാണ്. അത്താഇ അത് നിരസിക്കുകയുണ്ടായി. അത്താഇ പറഞ്ഞു, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോടല്ലാതെ ഒരാളോടും ഞാൻ ചോദിക്കാറില്ല, എനിക്ക് നിങ്ങളിൽ നിന്ന് യാതൊന്നും വേണ്ട എന്നാണ്. നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് അത്താഇൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പഴകിയ തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ച് ഖലീഫയുടെ അടുക്കൽ പോയി ഖലീഫക്ക് നൽകേണ്ട ഉപദേശം നൽകി തിരിച്ചു വരുമ്പോൾ, സമ്മാനം ലഭിച്ചപ്പോൾ ആ സമ്മാനം സ്വീകരിക്കാതെ ദുനിയാവിനെ പുറം കാലുകൊണ്ട് ചവിട്ടിയവരാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ സലഫുകൾ. അവരുടെ പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലാണ് എല്ലാ ഖൈറുമുള്ളത്, അതിലാണ് എല്ലാ പ്രതാപവുമുള്ളത്, അതിലാണ് എല്ലാ വിജയവും അടങ്ങിയിട്ടുള്ളത്. അബ്ദുൽ മലിക് അത്താഇൻ്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ അത്താഇനോട്, അതേപോലെ തന്നെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്, ദുനിയാവിൻ്റെ ഓഹരികൾ ആഗ്രഹിച്ചുകൊണ്ട് ഖലീഫയുടെ കാൽക്കൽ വന്ന് വീഴുന്ന ആളുകളുണ്ട്. അവരോടെല്ലാം ആയിക്കൊണ്ട് ഖലീഫ പറഞ്ഞു, ഹാദ ഷറഫുൻ, ഇതാണ് പ്രതാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാദ സുഹ്ദുദ്, ഇതാണ് നേതൃത്വവും നേതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതാപം കാത്തു സൂക്ഷിക്കണം. പ്രതാപത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള യാതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യാനും പാടില്ല എന്നാണ്. പ്രതാപം നമുക്ക് നേടിത്തരുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും അല്ലാതെ ഒരിക്കലും യാതൊരു പ്രതാപവും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക, അതിൻ്റെ ആളുകളായി മാറുക, അതിലൂടെ നമ്മൾ പ്രതാപം കണ്ടെത്തുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സബയിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് സൂറത്തു സബയിലെ 47-ാമത്തെ വചനം വിശദീകരിച്ചത് ജാസിൽ ജാഫർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കുവാനും സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കേണ്ടവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇവിടെയുള്ള കർമ്മങ്ങളും ഇവിടെയുള്ള പ്രവർത്തനങ്ങളും വാക്കുകളും വിചാരങ്ങളും എല്ലാം വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കളികളുടെയും വിനോദങ്ങളുടെയും സമയങ്ങളിൽ മതത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു തിന്മകളിലേക്കും നാം ആരും പോകുവാൻ പാടുള്ളതല്ല. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ അരങ്ങ് തകർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവേശം ഒരിക്കലും അതിര് കടക്കരുത് എന്നതാണ്. അഥവാ പലയിടങ്ങളിലും കൂറ്റൻ ഫ്ലക്സുകൾ സ്ഥാപിച്ച് വാശിയോടെ വലിയ തുകകൾ ചെലവഴിച്ച് ഊർജവും സമയവും നല്ലൊരു വിഹിതം അതിനു വേണ്ടി തുളച്ച് അങ്ങനെ ജീവിക്കുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അഥവാ ആ ഊർജം, ആ സമയം, ആ സമ്പത്ത് നമ്മൾ നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലുമൊക്കെ ഉപകരിക്കുന്ന നന്മകൾക്ക് വേണ്ടി വിനിയോഗിച്ചാൽ കിട്ടുന്ന എത്രയോ നേട്ടങ്ങളുണ്ട്. അതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാം കാണിക്കുന്ന വീറും വാശിയും അധ്വാനവുമൊക്കെ ഏത് തരത്തിലാണ് നമുക്ക് ഗുണകരമാകുന്നത് എന്ന് ഓരോരുത്തരും വിലയിരുത്തേണ്ട സംഗതിയാണ്. അതേപോലെ രാത്രികാലങ്ങളിൽ കളി കാണുവാൻ വേണ്ടി അലാം സെറ്റ് ചെയ്ത് ഉറക്കമൊഴിച്ച് അതിനുവേണ്ടി താല്പര്യം കാണിക്കുന്ന ആളുകൾ അവരുടെ സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നത് ആലോചിക്കണം. കളിയും വിനോദവുമൊക്കെ ഒരു പരിധിവരെ ആകാമെങ്കിലും ഇത്തരം നന്മകൾ അല്ലെങ്കിൽ നിർബന്ധമായ ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്ന കളികളാണെങ്കിൽ ഇസ്ലാമികമായി അത് കളിക്കുന്നതും കാണുന്നതും ആസ്വദിക്കുന്നതുമൊക്കെ തിന്മയുടെ പട്ടികയിലായിരിക്കും വരിക എന്നത് നാം തിരിച്ചറിയണം. എന്നാൽ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത്രയേറെ പുണ്യങ്ങളാണ് നമുക്ക് കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ജമാഅത്തായി സുബ്ഹി നമസ്കരിക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അയാൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ്. അപ്പോൾ ആ നന്മകൾ ഒഴിവാക്കി നാം കളിവിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ എത്ര വലിയ നന്മകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, പിശാച് നമ്മെ കെണിയിലകപ്പെടുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് ദീനിയായ മറ്റ് പല കാര്യങ്ങൾക്കും നമുക്ക് സമയമില്ലാതെ കളിയും വിനോദങ്ങളിലും മാത്രം നമ്മൾ മുഴുകുമ്പോൾ നമുക്ക് പല നന്മകളുമാണ് നഷ്ടപ്പെടുന്നത് എന്നത് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ കളിയുടെ പേരിൽ വാതുവെപ്പുകൾ, ബെറ്റ് അല്ലെങ്കിൽ പന്തയം വെച്ചുകൊണ്ട് ഉള്ള മത്സരങ്ങൾ അതൊരു തരം ചൂതാട്ടമാണ് എന്നത് പ്രത്യേകം നമ്മൾ തിരിച്ചറിയുക. അത് ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചതോ പ്രോത്സാഹിപ്പിച്ചതോ അല്ല. അതേപോലെ ഇഷ്ട ടീമിൻ്റെയും പ്ലെയേഴ്സിൻ്റെയും ഒക്കെ ഡ്രസ് കോഡുകൾ സ്വീകരിച്ച് അവരുടെ ഹെയർ സ്റ്റൈൽ ഒരു ഫാഷനായി സ്വീകരിച്ച് അനുകരിക്കുന്ന രൂപം, ഇതൊന്നും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. നേരെമറിച്ച് കളിയും വിനോദവുമൊക്കെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അതേപോലെ കളിക്കുവാനും ഒക്കെ നമുക്ക് അനുവാദമുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ ചൂതാട്ടം അനുവദനീയമാകുന്നില്ല. അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് പടച്ചറബിനോട് കാര്യങ്ങൾ പറഞ്ഞ് ആരാധനകൾ നിർവഹിക്കുന്ന ഒരു വിശ്വാസിയുടെ നന്മയിൽ നിന്ന് തടയുന്ന ഒന്നും അതിലുണ്ടാകുവാൻ പാടില്ല. കാരണം മദ്യത്തെയും ചൂതാട്ടത്തെയും അള്ളാഹു വിലക്കിയപ്പോൾ പറഞ്ഞത് അത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും എന്നതാണ്. നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കുമെന്ന്. കളികളുടെ പേരിൽ ടീമുകൾ തിരിഞ്ഞ് സ്പിരിറ്റ്, ആവേശം അത് അതിർകടന്ന് പരസ്പരം ശത്രുതയിലേക്കും അടിപിടികളിലേക്കും ഒക്കെ പോകുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. ഈ ദുനിയാവ് മാത്രമല്ല നമുക്ക് ജീവിക്കാനുള്ളത്, മരണശേഷം ബർസഖി ലോകമുണ്ട്, പരലോകമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ സ്വാഹിബു ഹാദൽ ഖബർ, ഇത് ആരുടെ ഖബറാണ് എന്ന്. സ്വഹാബത്ത് ആ ഖബറിൻ്റെ ആളെ പരിചയപ്പെടുത്തി ആ ഖബറ് തിരിച്ചറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുകയാണ്, റക്അത്താനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകു, രണ്ട് റക്അത്ത് നമസ്കാരം അത് ഈ വ്യക്തിക്ക് ഏറ്റവും പ്രിയങ്കരമാണ്. ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് റക്അത്ത് നമസ്കരിക്കാൻ സാധിക്കുക എന്നത് അയാൾ കൊതിക്കുകയാണ്, ഏറ്റവും പ്രിയങ്കരമാണ് നിങ്ങളുടെ ദുനിയാവിൽ മറ്റെല്ലാറ്റിനേക്കാളും, ദുനിയാവിലുണ്ടാകുന്ന സമ്പത്ത് സൗകര്യങ്ങളെല്ലാത്തിനേക്കാളും അയാൾ ഇപ്പോൾ കൊതിക്കുന്നത് രണ്ടറക്കാത്ത് നമസ്കരിക്കാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അതുകൊണ്ട് വിലാപങ്ങളും ഖേദങ്ങളും ഉപകാരപ്പെടാത്ത ആ സമയത്തിന് മുമ്പ് നാം തിരിച്ചറിയുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ. Tune to reality. പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുക.